0: ആളുകൾക്ക് നിർബന്ധമാക്കിയപ്പോൾ പലതരം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ തടയുമ്പോഴും നമ്മൾ നിയമപാലകർക്കെതിരെ തിരിയുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഹെൽമെറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു വസ്തുത. ശരിക്കും ഹെൽമെറ്റ് അത്രയും ഗുണം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ?
1: ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഉപകാരമുള്ള ഒരു ഒരു വസ്തുവാണ്. കാരണം ഒരു വാഹനം ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം അപകടത്തിൽ പറ്റുകയാണെങ്കിൽ ആദ്യമായിട്ട് തറയിലടിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി തറയിലടിക്കുന്നത് തലയായിരിക്കും. പലപ്പോഴും ഈ തല അടിച്ചിട്ടാണ് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന് പോകുമ്പോൾ സമയത്ത് തല വെച്ച് അടിക്കുകയാണെങ്കിൽ അതുമൂലം ആള് ഉടനെ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ജീവിതകാലം അംഗവൈകല്യങ്ങൾ കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും.
0: ഈ ഹെൽമെറ്റ് പലതരത്തിലുള്ള ഹെൽമെറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ എങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിയമപാലകർക്ക് വേണ്ടിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണും. ചട്ടി പോലത്തെ ഒരു ഇത് തലയിൽ വെച്ചിട്ട് എന്താ പറയാ, ചെക്കിങ്ങിന്റെ അവിടെ മാത്രം അവർ തലയിൽ വെക്കും, അത് കഴിഞ്ഞ് എടുത്തേക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ.
1: ഹെൽമെറ്റ് ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്ന വ്യക്തികൾ ഹെൽമെറ്റ് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെക്കിങ്ങിന് വരുന്ന വ്യക്തികളെ കാണുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രാപ്പും കൂടി ഇടണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്ന ഹെൽമെറ്റ് വളരെ, അതായത് മുഖഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള, താടലിലും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചട്ടി പോലെയുള്ള ഹെൽമെറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നുള്ളതാണ്. അത് തറയിൽ വെച്ച് അടിക്കുമ്പോൾ അത് പൊളിയുകയും പിന്നീട് തലയിലോട്ടുണ്ടാവുന്ന പരിക്കുകളുണ്ടാകും. ശരിക്കുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു പരിക്ക് പറ്റാത്ത, തലക്ക് പരിക്ക് പറ്റാത്ത നല്ല രീതിയിലുള്ള ISI മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മൾ ധരിക്കേണ്ടത്. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. അതുമൂലം വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
0: അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, താടിയടക്കം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വേണം എന്നുള്ളതും, അത് തന്നെ സ്ട്രാപ്പ് ധരിക്കണം എന്നുള്ളത്. ന്യൂ ജനറേഷൻ താടി ഇല്ലാത്തതാണ് ന്യൂ ജനറേഷന്റെ
1: ഹെൽമെറ്റ്.
0: പിന്നെ പ്രായമുള്ള ആളുകളുടെ ഹെൽമെറ്റ് ആണ് ചട്ടി ഹെൽമെറ്റ്. ഇത് രണ്ടും ശരിയല്ല. നമ്മുടെ അപകടം എന്താ പറയാ, ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടാലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ. പിന്നെ അടുത്തൊരു ഏരിയ ആണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, ലോങ് ജേണിയിൽ പോകുമ്പോൾ ചെക്കിങ് ഉണ്ടാവും എന്ന് വിചാരിച്ച് മാത്രമാണ് എന്ത് പലപ്പോഴും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇടാറ്. അതന്നെ ഡ്രൈവർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് ഇടാറ്, മറ്റുള്ളവരാരും ഇടാറില്ല. എന്താണ് ശരിക്കും സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് കൊണ്ട് കിട്ടുക?
1: സീറ്റ് ബെൽറ്റ് കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ശരീരഭാഗം മുൻവശത്ത് പോയി ഇടിക്കുകയിട്ടാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നെഞ്ചിൽ വന്നിട്ട് സ്റ്റെയറിംഗ് അടിക്കുന്ന ആ ഒരു അപകടം ഒഴിവാകും. അതുപോലെ തന്നെ അവർ ഡാഷ് ബോർഡ് ഇഞ്ചുറി എന്ന് പറയും, അതായത് നമ്മുടെ സീറ്റ് നമ്മുടെ കാല് പോയിട്ട് ഫ്രണ്ട് ഡാഷ് ബോർഡിൽ അടിച്ചിട്ടുണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന പരിക്കുകൾ ഒഴിവാകും. അതുപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രൈവർ മാത്രം ധരിക്കേണ്ട ഒരു പ്രക്രിയയല്ല, അത് വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ ആ 5 പേരും അല്ലെങ്കിൽ 4 പേരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മൂലം ചിലപ്പം ഈ 4 പേർക്കും അപകടം ഉണ്ടാക്കാം.
0: അതെ, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്കും പ്രചരിച്ചൊരു വീഡിയോ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കാറ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പരിക്കുകൾ എത്രമാത്രം ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്ത് ഇല്ലാത്ത എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, ഉപകാരപ്രദമായ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഏരിയ ആണ് ഇതിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് എങ്ങനെയാണ്, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ കുട്ടികളെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
1: കഴിയുന്നത് നിങ്ങൾ കുട്ടികളെ ഏറ്റ് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കുട്ടികളേറ്റ് കഴിയുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുട്ടികളെ നിങ്ങളുടെയും ഫ്രണ്ടിൽ ഓടിക്കുന്ന വ്യക്തികളുടെയും ഇടയിലായിരിക്കണം കുട്ടികളെ പലപ്പോഴും വെക്കേണ്ടത്. ഒരിക്കലും കുട്ടികൾ ഒറ്റയ്ക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ അതേപോലെ കുട്ടികൾ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുട്ടിനെ ഇരുത്തിയിട്ട് കുട്ടി ഇങ്ങനെ തലയിൽ താങ്ങിയിരിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും കഴിയുന്നതും കുട്ടികളുടെ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക, കുട്ടികളുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റും വെച്ചിട്ടായിരിക്കണം ശരിക്ക് കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടത്.
0: പിന്നെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ഫ്രണ്ടിലിരുത്തണോ ബാക്കിലിരുത്തണോ തുടങ്ങിയ
1: ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാക്കിലിരുത്തുക എന്നുള്ളതാണ്. ബാക്കിലിരുത്തി കുട്ടികൾക്കായിട്ടുള്ളൊരു ഒരു തരം സീറ്റുകളുണ്ട്, ആ സീറ്റിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സീറ്റിലിരുത്തുക. അഥവാ തന്നെ കുട്ടികളെ സീറ്റിലിരുത്തുകയാണെങ്കിൽ തന്നെ കഴിയുന്നതും ഈ പറഞ്ഞ രീതിയിലുള്ള ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് അവർക്കും വേണ്ടി ഉപയോഗിക്കുക. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ അത് മിക്കവാറും കാറുകളിലും നമുക്കിപ്പോൾ എയർ ബാഗുകൾ ലഭ്യമാണ്. പലപ്പോഴും ഈ എയർ ബാഗുകൾ അപകടം പറ്റുന്ന സമയത്ത് ബലൂൺ പോലെ വലുതാവുകയും അതുമൂലം കുട്ടികൾക്ക് ചിലപ്പം ശ്വാസം മുട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും കുട്ടികളുടെ ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
0: ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും നമ്മുടെ നമുക്ക് വന്നു ചേരാം. എന്താണോ നമ്മുടെ നാഥൻ വിധിച്ചത് അത് നമുക്ക് വരാം. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം.
1: അപകടം ഈ പറഞ്ഞ പോലെ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപകടം വന്നു കഴിഞ്ഞാലും അത് ഈ അപകടം വരുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ നമ്മൾ പരിച്ചിട്ടുണ്ടോ അത്രത്തോളം ശ്രദ്ധ ഈ അപകടം പറ്റി കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രോഗികളെ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളായിരിക്കും. ഒരു അപകടത്തിൽ പറ്റിയ വ്യക്തിയെ കഴിയുന്നതും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനത്തിലായിരിക്കണം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ രോഗികൾ കൊണ്ടുപോകേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവരെ നട്ടെല്ലാം ചതവ് പറ്റാതെ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
0: നട്ടലിന് ക്ഷതം ഏൽക്കാതെ എത്തിക്കണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കണമെന്ന് തോന്നുന്നു.
1: അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പറയാറുണ്ട് അപകടം പറ്റിയ സമയത്ത് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം പിന്നീട് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളുടെ സുഷ്മിന നാഡി, കഴുത്തിൻ്റെ സുഷ്മിന നാഡിക്കാണ് പലപ്പോഴും ചതവ് പറ്റാറ്. പുറത്തോട്ട് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, പക്ഷേ ആ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള സുഷ്മിന നാഡിക്ക് പരിക്ക് പറ്റിയിട്ട് ആണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വരിക. അത് പലപ്പോഴും നമ്മൾ ഹാൻഡിലിംഗ് നമ്മൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അവയവമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ സുഷ്മിന നാഡിക്കുള്ള പരിക്ക് പുറത്തോട്ട് അത്ര പ്രത്യക്ഷമായിരിക്കില്ല. അപ്പോൾ അത് അനക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
0: അനക്കാത്ത രീതിയാണ്, ഏത് രീതിയിലാണ് അവരെ എടുത്തു മാറ്റുക?
1: അതായത് തലഭാഗത്ത് പലപ്പോഴും ചെയ്യേണ്ട ശ്രദ്ധ എന്ന് വെച്ചാൽ നമ്മൾ കൈകാലുകൾ എടുത്തിട്ട് ഒരു അപകടത്തെ പറ്റി വ്യക്തി പൊതിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴുത്തും തോളലിലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴുത്ത് അനക്കാത്ത രീതിയിലായിരിക്കണം രോഗികളെ വാഹനത്തിൽ കയറ്റേണ്ടത്.
0: ഒരേപോലെ
1: ഒരു
0: തടി എടുക്കുന്ന പോലെ,
1: അതെ, നമ്മൾ ലോഗ് റോൾ എന്ന് പറയാം. തടി എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണ മില്ലുകളിൽ തടി എങ്ങനെയാണോ ഒരു എടുത്ത് ഒരേപോലെയാണല്ലോ ഒരു മാറ്റുന്നത്, ആ രീതിയിലായിരിക്കണം ഈ അപകടം പറ്റിയ വ്യക്തികളെ എടുത്ത് വാഹനത്തിൽ കയറ്റേണ്ടത്.
0: തലയും ഉടലും ഒക്കെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് അതൊക്കെ,
1: അതെ അതെ,
0: കിടത്തി ഹോസ്പിറ്റലിലേക്ക്
1: കിടത്തി കൊണ്ടുപോകണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപകടം പറ്റി കഴിഞ്ഞു, പറ്റിയ ശേഷം പിന്നീട് വാഹനത്തെ കയറ്റിയിട്ട് കൂടുതൽ ഗൗരവമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടത്തി കൊണ്ടുപോകണം എന്ന് പലപ്പോഴും പറയുന്നത്.
0: നമ്മൾ പലപ്പോഴും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ടൈപ്പ് ആളുകളുണ്ടാവും. ഒന്ന്, ഇത് ഈ അപകടം പറ്റിയത് വീഡിയോയിലും മൊബൈലിലും പകർത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. മറ്റൊരാളുകളാണ് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും നേരെ ചെന്ന് അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രക്ഷകർ. ഈ രക്ഷകരായ ആളുകൾ പലപ്പോഴും അന്ധകരായി മാറുന്ന ഒരവസ്ഥയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആർക്കും എപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു വരാം. അതുകൊണ്ട് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നമ്മുടെ അപകടം മുമ്പിലെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് നേരെ കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോവുക എന്നുള്ളതിനെ മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരെ കടത്തി തന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യം പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കഴുത്തിലോ പുറത്തോ വേദന ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം.
1: അതുപോലെ തന്നെ ബോധക്ഷയം, സാധാരണഗതിയിൽ ഇപ്പം ഒരു ചെറിയ അപകടമാണെങ്കിൽ കൈന് പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല. വലിയൊരു അപകടമാണ്, ആൾക്ക് അബോധാവസ്ഥയുണ്ട്, ഈ പറഞ്ഞ പോലെ കഴുത്തിന് വേദനയുണ്ട്, അങ്ങനത്തെ വ്യക്തികളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നടന്നു പോകുന്ന ഒരു വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ കിടത്തിയിട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, മറ്റുള്ള അല്ലെങ്കിൽ വലിയൊരു തൊടലിന് പരിക്കുണ്ട് അല്ലെങ്കിൽ വയറിന് പരിക്കുണ്ട് അങ്ങനത്തെ വ്യക്തികൾ, ഗൗരവമായിട്ടുള്ള പരിക്കുള്ള വ്യക്തികളെ കഴിയുന്നതും കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിന് പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പറ്റുന്നതും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തികളും ഇതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ പല ഹോസ്പിറ്റലുകളിലായിട്ടും പല സംഘടനകളായിട്ടും നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസിൽ ഉള്ള, പ്രത്യേകിച്ച് ഈ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ് ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള പല ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 35 ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്സിലുള്ള ആ പരിസരത്തിലുള്ള വ്യക്തികൾ ഈ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളും ഇതുപോലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
0: ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ മെഡിക്കൽ ഫീൽഡിലെ ആൾക്ക് മാത്രമല്ലല്ലോ,
1: അല്ല
0: ആർക്കും അറ്റൻഡ് ചെയ്യാറല്ലേ.
1: സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
0: പിന്നെ മറ്റൊന്നാണ് എന്താ പറയുക, ഈ അപകടം പറ്റിയ ആളുകൾക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്, കയ്യോ കാലം മുറിഞ്ഞിട്ട് ബ്ലീഡിങ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്ങനെയാണത്?
1: ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൈയിൻ്റെ കണ്ണിക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കൈയിൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ രക്തസ്രാവമുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ എവിടെയാണോ ബ്ലീഡിങ് ഉള്ളത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്, അമർത്തി പിടിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ വൃത്തിയുള്ളൊരു മുണ്ടുമായിട്ട് അത് കിട്ടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്ലീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ചർ, എല്ല് പൊട്ടുന്നൊരവസ്ഥ, പലപ്പോഴും കൈകാലുകളുടെ എല്ല് പൊട്ടുന്ന സമയത്ത് പലപ്പോഴും വേദന ഇല്ലാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടതാണ് ഇപ്പോൾ എക്സാമ്പിൾ കൈൻ്റെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പൊട്ടിയ ഭാഗത്ത് ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ നിർത്തി പിടിക്കാൻ പറ്റും.
0: അതുമൂലം
1: ഒരു സപ്പോർട്ടായിട്ട് എന്നിട്ട് വേണം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. വേദന കുറക്കാനും സാധിക്കും, അതുമൂലം ഉണ്ടാവുന്ന മറ്റ് അവയവങ്ങൾക്ക് വരുന്ന അപകടങ്ങളും കുറക്കാൻ സാധിക്കും.
0: അപ്പൊ ഇനി കയ്യെ പൊട്ടിയത് ഇങ്ങനെ സ്കെയില് വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാന്നാണ്. കാല് അതുപോലെ ഒരു കാലിന്റെ ഒരു മേജർ എല്ല്, തുടയെല്ല് അല്ലെങ്കിൽ കണങ്ങ, അതിന്റെ താഴെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ?
1: കഴിയുന്നതും ആ രോഗികളെ അനക്കാത്ത രീതിയിൽ, ഈ പറ്റുന്ന രീതിയിലാണെങ്കിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പലക ഇതിൽ കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അടുത്ത കാലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ആ കാലിന് കൂടുതൽ അനക്കം വരാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്.
0: എന്താ അപകടം പറ്റിയ ഭാഗം ഇളകാത്ത രീതിയിൽ അനക്കം
1: അനങ്ങാത്ത രീതിയിൽ, കാരണം അനങ്ങുന്ന സമയത്ത് ഈ പൊട്ടിയെല്ല് മറ്റുള്ള മസിലുകൾക്ക് പേശികൾക്ക് കയറിയിട്ട് കൂടുതൽ പരിക്കുണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവർ രോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്.
0: ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, തലക്ക് അപകടം പറ്റിയ ആളുകളെയും അതുപോലെ നട്ടലിന് അപകടം പറ്റിയ ആളുകളൊക്കെ ശ്രദ്ധിച്ച് കടത്തി കൊണ്ടുപോകണം. ഇപ്പോൾ ഒരാൾക്ക് തലക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പരിക്കുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പുറത്തെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണോ അല്ല വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവോ?
1: സാധാരണഗതിയിൽ പരിക്ക് പറ്റിയ, തലക്ക് പരിക്ക് പറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോധക്ഷയം വരാം പരിക്ക് പറ്റിയ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ വരാം. സംസാരത്തിൽ സാധാരണ സംസാരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കാം, ഛർദി ഉണ്ടാവാം, അപസ്മാരമുണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തലക്ക് പരിക്ക് പറ്റിയ കാണുന്ന ലക്ഷണങ്ങൾ, രോഗികൾ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ. ആ രോഗിയെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് കളറിലുള്ളൊരു ഇത് വരിക, അത് കറുപ്പ് കളർ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ വരിക, അതല്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ ഭാഗത്ത് ഒരു കറുത്ത കളറിൽ വരിക, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ചെവിയിൽ നിന്നുള്ള രക്തസ്രാവം, വായിൽ നിന്നുള്ള രക്തസ്രാവം, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തലക്ക് പരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം.
0: ഓക്കെ, അതുപോലെ നട്ടലിന് പരിക്ക് ഉണ്ട് സംശയം നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിനും അതിൽ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. അപ്പൊ അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും?
1: ബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഈ നട്ടലിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. നട്ടലിന് ബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും നട്ടലിന് ചതവ് പറ്റി, ശുഷ്മിന നാടിക്ക് ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കൈന് തരിപ്പ് വരാം. ഇതൊക്കെയാണ് സുഷ്മിന നാടിക്ക് പരിക്ക് പറ്റിയെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അല്ലെങ്കിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരിക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നട്ടലിന് ചതവ് പറ്റിയെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ.
0: ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു അവസ്ഥയാണ് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരലുകളൊക്കെയാണ്, വിരലുകൾ മുറിയുക, അതല്ലേ ചെവി മുറിയുക, അങ്ങനെ ഒരു പാർട്ട് മുറിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബോട്ട് അപകടങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയിട്ടും അതുപോലെ പിന്നെ മെഷീനറീസ് പല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ മരം കട്ടിയാൻ അടക്കം ആളുകൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് ചെയ്യാറ്. അപ്പം അങ്ങനത്തെ അതിലൊക്കെ കുടുങ്ങിയിട്ട് ഒരു വിരൽ മുറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്, എന്താണ് അത് ചെയ്യേണ്ടത്?
1: സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ആ വിരല് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞൊരു ഭാഗം നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കുക. പലപ്പോഴും മണ്ണിലോട്ടൊക്കെ ആയിരിക്കും ഈ അപകടം പറ്റുന്ന വ്യക്തികളുടെ മറ്റുള്ള അവയവങ്ങൾ വീഴുന്നത്. അത് നല്ല വൃത്തിയാക്കിയിട്ടിന് ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലിടുക.
0: പ്ലാസ്റ്റിക്
1: സാധാരണ വെള്ളം, സാധാരണ ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം കൊണ്ട് മാത്രം വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു ഐസ് വെക്കുക. ഒരിക്കലും ആ ഒരു അവയവവും ഐസും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല, ഒരുമിച്ച് തട്ടാൻ പാടില്ല. പകരം ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ഐസ് പാക്ക് വെച്ചിട്ട് വേണം ഈ അവയവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ.
0: അവയവം പോളിത്തീൻ കവറിലിട്ട് കവറിൻ്റെ പുറത്ത് ഐസ് പാക്ക്
1: വെക്കുക. ആ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. കഴിയുന്നതും ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് പലപ്പോഴും തിരിച്ച് ആ അവയവം വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡർ പോലെയുള്ള അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റിയ ഭാഗം അല്ലെങ്കിൽ പരിക്ക് പറ്റിയൊരു ഭാഗം പൂർണ്ണമെ ചതഞ്ഞിട്ടുണ്ടോ, ചതഞ്ഞൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ അല്ലാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കത്തി കൊണ്ടുള്ള പരിക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവയവത്തിൻ്റെ വിരലും പൂർണ്ണമായിട്ട് അറ്റുപോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി.
0: ഓക്കെ, പിന്നീട് മൂക്കുന്നും വായന്നും അതല്ലേ ചെവിയിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ആളുടെ മൂക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ ചെവി അടച്ചിട്ടോ വായ പൊത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമുണ്ടോ, അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക?
1: പലപ്പോഴും നമ്മളെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അപകടം മൂലമുള്ളതാണ്, എല്ലാത്ത രീതിയിലും മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാം. അപകടം മൂലമുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഐസ് പാക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. കാരണം അതുമൂലം ആൾക്ക് ഈ വെയിലിന് പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്ന ഒരവസ്ഥയുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും എന്നിട്ട് ഒരു കുറച്ച് നേരം പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തിന് മലർത്തിക്കെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ചാൻസ്.
0: അപകടം മൂലം മൂക്കുന്നും ചെവിയുന്നും വായന്നും രക്തം വരുന്ന അവസരം ചോദിച്ചു, അതിൽ അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ട്
1: അതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യമില്ല, ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ.
0: ഓക്കെ, മറ്റൊരു ഭാഗമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ കണ്ണിന്റെ ഏൽക്കുന്ന പരിക്കൾ. കണ്ണിന് ഇതുപോലെ പറ്റുന്ന പരിക്കൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്?
1: കണ്ണിന് പറ്റുന്ന പരിക്കുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴിയുന്നതും ഉടനെ തന്നെ കണ്ണിന് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീക്കം വരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പുറത്തോട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും മറ്റുള്ള പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വല്ല പൊടികൾ തട്ടിയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളം കൊണ്ടത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ണിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ചിട്ട് വലിയ വൃത്തിയുള്ള ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
0: ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ അപകടവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇൻഷാല്ലാ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെ വരുന്ന അത്യാഹിതങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഇനിയും ഇൻഷാല്ലാ നമുക്ക് തുടർ ആഴ്ചകളിൽ ആരോഗ്യചാരത്തിൽ കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. അത്യാഹിതങ്ങൾ, നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, അപകടഘട്ടങ്ങളിൽ നാം നിർവഹിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു നൽകിയത് ഡോക്ടർ യാസർ ചോമയിൽ, ഡോക്ടർ അബ്ദുൽ മാലിക്.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പ്രിയമുള്ളവരെ, ആകാശം മേഘാവൃതമായാലും സൂര്യൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നത് പോലെ പ്രതിസന്ധികൾക്കിടയിലും അള്ളാഹുവിൻ്റെ സഹായം കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഒരു വിശ്വാസിക്കാണ് സാധിക്കുക. പൂർണ്ണമായ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും നിറഞ്ഞ ഒരു ദിനമാവട്ടെ ഇന്നും നമുക്ക്. ഏത് പ്രതിസന്ധികൾക്കിടയിലും അവിടെ നിന്ന് വീണ്ടും പുതിയ ഒരു ജീവിതത്തെ തുടങ്ങാൻ നമുക്ക് സാധിക്കട്ടെ.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് വിടി അബ്ദുസലാമിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ മലാറ്റൂർ.
1: ഇന്ന് 2026 സെപ്റ്റംബർ ഞായർ 6
0: ഹിജ്റ വർഷം 1448 റബി ഉൽ അവൽ 24
1: കൊല്ലവർഷം 1202 ചിങ്ങം 21

0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: അപ്പോൾ സുഖം തന്നെ അൽഹംദുലില്ലാ. നമ്മൾ എത്ര ആഴ്ചയായി നമ്മൾ ഒരു കുറച്ച് ദിവസമായി അല്ലേ, ഒരു
2: രണ്ടാഴ്ച ഉണ്ടാവും
1: നമ്മൾ ലൈവിൽ ഒരുമിച്ച് വന്നിട്ട്.
0: യെസ്,
1: ഇന്നൊരു ഞായറാഴ്ചയാണ്. മഴയൊക്കെ മാറി ആകാശം കുറച്ചുകൂടി തെളിഞ്ഞ പ്രഭാതത്തിൻ്റെ സാഹചര്യത്തിലൂടെയൊക്കെയാണ് പോകുന്നത് എന്ന് വിചാരിക്കുകയാണ്. ഇന്നലെയൊക്കെ അങ്ങനെ കണ്ടത്. ഇന്ന് നമ്മൾ വെയിലിന് നല്ല ചൂടുണ്ട്,
0: ചൂടിന് ആക്കല്ല.
1: അതെ അതെ. അപ്പോൾ പിന്നെ ആളുകൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും.
0: യെസ്,
1: വീട്ടിൽ, നാട്ടിൽ, വണ്ടിയിൽ, പിന്നെ ജോഗിങ്ങിൻ്റെ ഇടയിൽ.
0: അതെ.
1: അതുപോലെ റേഡിയോ കേൾക്കുക എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ പോലെ 24 മണിക്കൂറും റേഡിയോയുടെ കേൾവിക്ക് വേണ്ടി കാത് കൂർപ്പിച്ചിരിക്കുന്ന ആയിരങ്ങൾ ഒരു ഭാഗത്ത്.
0: യെസ്,
1: അവിടെ നമ്മൾ നമ്മുടെ യാത്ര അനസ്യൂതമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. നന്മയുടെ ഈ പ്രവാഹം അത് നിലക്കാതെ മുന്നോട്ട് പോകട്ടെ. പ്രേമുള്ളവരെ, അപ്പം നമുക്ക് വളരെ ഉന്മേഷത്തോടുകൂടി വളരെ ഊർജ്ജസ്വലമായിക്കൊണ്ട് ഈ കേൾവി നമുക്ക് ആരംഭിക്കാം.
0: ഇൻഷാല്ലാ.
1: ആരൊക്കെയാണ് കൂടെ വന്നത് ജസ്റ്റ് ഒന്ന്
0: നോക്കാം.
1: നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിലേക്ക് നമുക്ക് പോകണം. സഹൽ പി ഇടപ്പുരം.
0: ഇടപ്പുരം ശബ്ദം കൂട്ടാൻ പറയുന്നുണ്ടോ?
1: ആണോ, നമ്മളുടെ ശബ്ദം ഇനി ഇത്രയൊക്കെ തന്നെ കൂട്ടാൻ പറ്റുള്ളൂ
0: അല്ലേ.
1: അതുപോലെ അസ്മാബി പെരിന്തൽമണ്ണ, സീനത്ത് പാലക്കാട്,
0: കെ വി കെബീർ പാലക്കാഴി, അങ്ങനെ ഒട്ടനവധി ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഓക്കെ, എല്ലാവരും സലാം പറഞ്ഞു പെരുന്നാൾക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ സലാം മടക്കാം. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഇതേ നമ്മൾ കറക്റ്റ് ഒരു 6 മണിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 6 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു 2 സെക്കൻഡ്, 6 മണി കഴിഞ്ഞ് 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മോടൊപ്പം ചേർന്നത് ഉമ്മു കുൽസു ചിറമംഗലാണ്. പിന്നെ ജമീല വി കെ പൂനൂർ, നമ്മൾ ഏറ്റവും താഴെ നിന്ന് മേലേക്ക് പോകുമ്പോൾ ബുഷറ കെ മുറയൂരുണ്ട്, നാദിറ ഇടിമുഴിക്കലുണ്ട്, സമീറ കൊയിലാണ്ടി ഉണ്ട്, മൈമൂന പാറപ്പുറമുണ്ട്, സമീറ കെ എം താനൂർ ഉണ്ട്, മുംതാസ് ബേപ്പൂരുണ്ട്, സമീറ പി വെരുമ്പിലാവ്, സാജിദ കാലിക്കറ്റ്, നബീസത്ത് കൊല്ലം, വഹീദ അത്തിക്കോട്ട്, സാജിദ ഷംസു കാസർഗോഡ്, സഫ്ന മുഹമ്മദ് പാണക്കാട്, ഷംസാദ് തലശ്ശേരി, ജുവൈന പറവൂർ, മുസ്തഫ വള്ളിത്തോട്, ലൈല പടിയൂർ, സുബൈദ ഇസ്മായിൽ മടികരുത്. നിക്കൂല മാഷേ,
1: നിക്കൂല
0: ഇല്ല,
1: ഇവ നോക്കിയിട്ട് കാര്യമില്ല.
0: ഞായറാഴ്ചയാണ്,
1: ഞായറാഴ്ചയാണ് അല്ലേ.
0: എന്നാലും അവരോട് എന്തോ നമുക്ക് ഓരോ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണല്ലോ.
1: ആ, ഒന്ന് അറിയണം, ചോദിക്കാം. എന്തൊക്കെയോ ചോദിക്കാൻ മനസ്സിൽ വെച്ച് വന്നേക്കാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളൂ.
0: അങ്ങനെയതില്ല, നമ്മൾ ശ്രോതാക്കളോട് നമുക്കിങ്ങനെ വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണമെന്ന് ഓരോ ദിവസം ഇങ്ങനെ തോന്നും. പിന്നെ
1: ആ ചോദ്യത്തിൻ്റെ പിന്നിൽ പലപ്പോഴും ഞാൻ നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത ആംഗിളിൽ നിന്നുള്ള കുറേ നോളജ് അല്ലെങ്കിൽ കുറേ കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടുമല്ലോ അല്ലേ, അല്ലെങ്കിൽ ആളുകളുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇന്ന് എങ്ങനെയാണെന്നുള്ള ചോദ്യം പോട്ടെ.
0: അതെ അതെ, ഇന്ന് മറ്റൊരു കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ ചെയ്യണ്ടേ, അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്.
1: ഓ,
0: ഇൻഷാല്ലാ. പിന്നെ നമ്മൾ നമ്മുടേതല്ലാത്ത മക്കളുണ്ടാവുമല്ലോ, അത് ഒരു പക്ഷേ ചിലപ്പോൾ അനിയൻ്റെ, ജ്യേഷ്ഠൻ്റെ, അതല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഏറ്റെടുത്ത് നമ്മൾ അവരെ നോക്കി കൊണ്ട് പോകുന്ന ആളുകളുണ്ടാവും, അഥവാ സ്വന്തം മക്കളല്ലാത്ത മറ്റു കുട്ടികളുടെ കാര്യം
1: ശ്രദ്ധിച്ച് അവരുടെ പഠനം.
0: യെസ്, അങ്ങനെ ഏറ്റെടുത്ത് പോകുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊന്ന് കമൻ്റ് ചെയ്യട്ടെ.
1: യെസ്, ഓക്കെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഒരു മാസമായിട്ട് ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല, പക്ഷേ ഒരു 100-ൽ 10 ഒരു 3-4 ആൾ ഉണ്ടാവും, 2-3 ആളൊക്കെ ഉണ്ടാവും അല്ലേ.
0: അവിടെ കുറേ സാഹചര്യങ്ങൾ വരുന്നുണ്ട്, അത് അങ്ങനെ ഏറ്റെടുക്കാനുള്ള ചില അത്തരം സാഹചര്യങ്ങൾ.
1: അതെ അതെ അതെ,
0: നമ്മൾ വിലയിരുത്തുന്നത് ഇൻഷാല്ലാ.
1: അപ്പോൾ ചോദ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എം എ ഗഫൂർ പാലത്തിങ്കൽ, സുബൈദ ബി വി പട്ടപ്പനാൽ, മുംതാസ് ബീഗം എം സി സി തിരൂർ, മുഹമ്മദ് കബീർക്ക ഉണ്ട് പുള്ളിപ്പാടത്തുനിന്ന്, ഹദിയ എം പി, പിന്നെ റംലത്ത്, പിന്നെ റെയ്ഹാന ബാനുത്തോട്ട് ശരിയറിയും, സാജിദ കരുവാരക്കുണ്ട്, ജസീന തിരുവമ്പാടി, ഖദീജ എം കുരിക്കളം, സൈന ബി പി എൻ കാലിക്കറ്റ്, ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു തലത്തിലേക്ക് ചിന്തിക്കുക. നിങ്ങൾക്ക് നേരിട്ട് അറിവുള്ള അല്ല നിങ്ങളുടെ പരിചയ അല്ല അതായത് അനുഭവത്തിലുള്ളത് പറയാം, പിന്നെ അതല്ല നമുക്ക്
0: സ്വന്തം
1: അല്ലേ ആ നിലക്കുള്ളത്. ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ നമ്മളപ്പോൾ ഇനി ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്, അവർ വരുമായിരിക്കും ആൻസറുമായിട്ട് വരുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഷെഡ്യൂളിലേക്ക് നമുക്കിങ്ങനെ പോകണ്ടേ?
0: എന്നാൽ അവർ ഉത്തരക്ക് അയക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മധുരം ഖുർആൻ കേട്ട് വരാം.
1: അതെ, ഇന്നത്തെ മധുരം ഖുർആൻ സൂറത്തുൽ മുൽക്കിലെ 3 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അപ്പോൾ ഈ വചനം ഇതിൻ്റെ ആശയം എന്ത് ചെയ്യാന്നോ, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളെ കുറിച്ചാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ ആ അത്ഭുതങ്ങൾ നിങ്ങളിതിങ്ങനെ കേൾക്കുമ്പോൾ അതിൽ എത്രമാത്രം നിങ്ങൾക്ക് ആശയത്തെ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചിട്ട്
0: കേൾക്കാം.

0: മാഷാ
1: സൂറത്തു മുൽക്കിൻ്റെ അല്ലേ മൂന്ന് നാല് ആയത്തുകളാണ് നമ്മൾ കേട്ടത്. അബ്ദുറഹ്മാൻ അസ്സുദൈസ് ആണ് നമ്മുടെ ഇന്നത്തെ കാര്യം. അപ്പം ഈ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സുലമാശേ, അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അവൻ്റെ അവൻ നമുക്ക് ചെയ്തു തന്ന ഒരുപാട് അത്ഭുതകരമായ നമ്മുടെ ചിന്തകൾക്കപ്പുറത്തുള്ള അവൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്.
0: അടുക്കുകളായ നിലയിൽ ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചവനായ റബ്ബ്, പരമകാരുണികനായുള്ളവൻ്റെ സൃഷ്ടിയിൽ യാതൊരു ഏറ്റപ്പറ്റും നിനക്ക് കാണാൻ പറ്റില്ല. നിന്റെ ദൃഷ്ടി വീണ്ടും വീണ്ടും നീ അങ്ങോട്ട് പായിക്കുക, നോക്കുക, എന്നാലും ഒരു പിഴവും നിനക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെയും പിന്നെയും നീ നോക്കൂ, ഒരിക്കലും ഒരു പിഴവുമില്ലാതെ വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഈ പ്രപഞ്ചത്തിലെ വലിയൊരത്ഭുതമായ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വചനത്തിലൂടെ മനുഷ്യൻ്റെ ഒരുപാട് വചനത്തിലൂടെ അത് പറയുന്നത്. സൂറത്തു ത്വലാഖിൽ 65-ാമത്തെ വചനത്തിൽ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത്, ഏഴടുക്കുകളായിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തു മുൽക്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ പിന്നെ മറ്റും ധാരാളം വചനങ്ങളിലൂടെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും തിബാക്കൻ എന്നൊരു പദം ഇവിടെ ഒന്നിനു മുകളിൽ മറ്റൊന്നായി
1: തട്ടുകളാണ്.
0: ഭൂമി, ഭൂമിയുടെ മുകളിൽ നമ്മൾ ഈ ട്രാപ്പോസ്ഫിയർ എന്നും അങ്ങനെ ഓരോ ഇതായിട്ട് നമ്മൾ കാണുമല്ലോ. അപ്പം മനുഷ്യൻ ജീവിക്കുന്ന ശരിക്കും വലിയൊരു പാളിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അതിൻ്റെ അടിയിലും വേലുണ്ട്, അതിൻ്റെ മുകൾക്കുമുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു ഒരു വീഡിയോ കേട്ടതിലേ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യൻ എപ്പോഴും ഈ കടലാസിൽ എഴുതി വെച്ച, കടലാസിൽ വരച്ചു വെച്ച വീഡിയോയിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു വലിപ്പം മനുഷ്യൻ്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ളൂ. അങ്ങനെ അവന് ഇമേജിൻ ചെയ്യാൻ കഴിയുന്നുള്ളൂ. കാരണം ചിത്രത്തിലെ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ ഭൂഗോളം അതിൻ്റെ പിന്നെ റൗണ്ടിലാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആ റൗണ്ടിലാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്ലോബിനായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഈ ഭൂമിയുടെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മുടെ ബുദ്ധിക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്രയും വിശാലമായിട്ടുള്ള ഒന്നാണ് ഭൂമിയുടെ കാര്യം തന്നെ. അപ്പോൾ അതിൻ്റെ പുറത്ത് പിന്നെ ഓരോ ഘട്ടങ്ങളായിട്ട് ഈ ആകാശത്തിൻ്റെ കാര്യം എന്തായിരിക്കും?
1: അത് ഈ ആയത്തിലൂടെയും പല ആയത്തുകളും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചിന്തിപ്പിക്കാനുള്ള പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചെന്തറിയോ, ഇത്രയും വലിയ ഒരു പ്രപഞ്ച ലോകം ഇവിടെ ഉണ്ടായിട്ട് നമ്മുടെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പഠിച്ചോനില്ല എന്ന് പറയുന്നവരുടെ ഒരു പൊട്ടത്തരമാണ് ആലോചിക്കുന്നത്. ഇത് പഠിച്ചോനുണ്ട് എന്ന് പറയുന്നവരെ പൊട്ടന്മാരായി കാണുന്ന പൊട്ടന്മാരുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ അവര് ഒരാളിങ്ങനെ പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, അദ്ദേഹം ഭയങ്കര ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതിലയാൾ പറയാണ്, ഇപ്പോൾ ഒരാൾ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടോ മുമ്പൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരാൾ കടപ്പുറത്ത് വന്നിട്ടേ പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ സഹോദരൻ്റെ പേരിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്, ജ്യേഷ്ഠൻ്റെ പേര്. അപ്പോൾ ഒരാളിങ്ങനെ എന്താ ചങ്ങായിക്ക്, അപ്പോൾ പറയണേ എൻ്റെ ജ്യേഷ്ഠന് പിന്നെ സൗദിയിലാണ്, കടൻ്റെ അപ്പുറത്ത് അദ്ദേഹം ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എന്ത് ഇവന് പൊട്ടനാ. അപ്പം എന്താ സംഭവം എന്നറിയോ, ഇദ്ദേഹം മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അഥവാ ഈ കടലിൻ്റെ അപ്പുറത്ത് മറ്റു രാജ്യങ്ങളുണ്ട് എന്നും അവിടെ എൻ്റെ ജ്യേഷ്ഠനുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ എൻ്റെ ശബ്ദത്തിന് അവിടെ എന്തുണ്ട്, അങ്ങോട്ട് കേൾക്കാനുള്ള ലിമിറ്റില്ല. അതുപോലെ എൻ്റെ കണ്ണ് ഇപ്പോൾ ഈ റൂമിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ചുമരിൻ്റെ അപ്പുറത്ത് എൻ്റെ കണ്ണുകൊണ്ട് അവിടെ എന്താണെന്നുള്ളത് കാണില്ല. പക്ഷെ അവിടെ അങ്ങനെ ലോകമല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ എല്ലാത്തിനും പരിമിതികളുണ്ട്. ഇപ്പോൾ ബുദ്ധി ഈ കണ്ണിന് പരിമിതിയുണ്ട്, ശബ്ദത്തിന് പരിമിതിയുണ്ട്, സ്മെല് ചെയ്യാൻ പരിമിതിയുണ്ട്. മനുഷ്യന് കൊടുത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ അവൻ്റെ ബുദ്ധിക്കും എന്തുണ്ട്,
0: പരിമിതിയുണ്ട്.
1: അപ്പോൾ ആ ബുദ്ധിൻ്റെ അപ്പുറത്തുള്ള ലോകത്താണ് പഠിച്ചവന്.
0: അതെ,
1: അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യനില്ല.
0: മാഷാ, അപ്പോൾ വളരെ കൃത്യമാണ് കാര്യം. നമുക്ക് നല്ലൊരു നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാനും അല്ലെങ്കിൽ പ്രപഞ്ച സംവിധാനത്തെക്കുറിച്ച് മനുഷ്യന് ഒരു മൗഢ്യധാരണയിലൂടെ കടന്നു പോകുന്നതിനെയൊക്കെ ശരിക്കും വെല്ലുവിളിക്കുന്ന ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും. ഇംതിയാസ് തിരുവമ്പാടി, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ, സലീന തോട്ടശ്ശേരിയറ ഇവരൊക്കെ കൂടെ വന്നിട്ടുണ്ട്. നാദിറ ഇടിമുഴിക്കൽ അയച്ചൊരു മെസ്സേജുണ്ട്, എൻ്റെ ഭർത്താവ് ആരും അറിയാതെ പല കുട്ടികളെയും ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അതിൽ ആ മുസ്ലിം കുട്ടികളുമുണ്ട്. എന്നിട്ട് അവർ ജോലി കിട്ടി ചോദിച്ചറിഞ്ഞ് ഗിഫ്റ്റുകൾ വാങ്ങി വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്.
1: ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടല്ലേ ശ്രോതാക്കള്. അപ്പോൾ വീണ്ടും സലാം പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്, ചില വരുന്ന ആളുകളൊക്കെ വരട്ടെ.
0: അല്ല, എന്നെ ഉത്തരം പറയണമെങ്കിൽ ഈ ചോദ്യം കേൾക്കണ്ടേ? പലർക്കും ചോദ്യം കേട്ടിട്ടില്ല എന്നാ പറയുന്നത്.
1: അതായത് ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കല്ലേ,
0: ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണ്ട.
1: അതെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ സാധാരണയായിട്ട് നിങ്ങളുടെ ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പരിചരണത്തിൽ തർബിയത്തിൽ വളരുന്ന നമ്മുടേതല്ലാത്ത മക്കൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മാസത്തിൽ എന്തെങ്കിലും സഹായിക്കുന്ന അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മുടേതല്ലാത്ത മക്കളെ നമ്മൾ പരിപാലിക്കുന്നവരുണ്ടോ എന്നതായിരുന്നു ചോദ്യം.
0: ഇപ്പോ ഒക്കെ ആയിരിക്കും വിചാരിക്കുന്നു അല്ലേ?
1: അതറിഞ്ഞിട്ട് വേറെ കാര്യം നമുക്ക് പറയാണ്ട്.
0: അപ്പൊ അത് അവിടെ ഒക്കെ ഒരു സസ്പെൻസ് ഇങ്ങനെ ഇട്ടിച്ച് പോവാണ് നമ്മൾ അല്ലേ? ശരി. പിന്നെ അപ്പോ പ്രോഗ്രാം ഷെഡ്യൂളിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു പോകുമ്പോൾ, മധുരം ഖുർആനിൻ്റെ മധുരമായ പാരായണമൊക്കെ കേട്ട് നമുക്കിനി പീസ് റേഡിയോ എന്ന സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞ രണ്ട് വാക്കുകളൊന്ന് കേൾക്കാം. 2 വർഷമായി പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട്, അതിനുശേഷം ജീവിതത്തിൽ പല നന്മകളും പകർത്താനായി. ഒരു ദിവസം പോലും ഇപ്പോൾ റേഡിയോ കേൾക്കാതിരിക്കാൻ ആവുന്നില്ല. അൽഹംദുലില്ലാ. ആയിഷ കരുമ്പിൽ അയച്ച മെസ്സേജാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്.
1: നമ്മുടെ ഇപ്പോൾ വായിച്ച ഈ മെസ്സേജ് നമുക്ക് പീസ് ടൈം ആണ് അല്ലേ? പീസ് ടൈം എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അയച്ചത് വായിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്കും ഫീഡ്ബാക്കുകൾക്കും ഒരുപാട് വാല്യൂസ് ഉണ്ട് എന്നത് പീസ് ടൈം നമ്മെ ഓർമ്മപ്പെടുത്തണം.

0: അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയുടെ തുടക്കത്തിൽ തന്നെ മുതൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾവിയുടെ ഏറ്റവും മധുരമായ പ്രധാനപ്പെട്ട ഒരു കേൾവിയിലേക്ക് നമ്മൾ പോകുന്നു. പുലരിവട്ടം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ദീൻ പഠിക്കലാണ് പരിഹാരം. പുലരിവട്ടത്തിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം പതിവ് പോലെ നമ്മോടൊപ്പം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. ഏറ്റവും അധികം മതത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് മതത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ദൂരവ്യാപകമായ അപകടങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കണം. ദീനിനെക്കുറിച്ച് ശരിയായി അറിയാതെ ദീനിനെക്കുറിച്ച് പറയാന്നുള്ളത് വളരെ അപകടകരമാണ്. കഴിഞ്ഞ ദിവസം മതവിമർശകന്മാരായിട്ടുള്ള ആളുകളുടെ മുഖം മറച്ചുകൊണ്ടുള്ള അവരുടെ ഒരു സംഭാഷണം, അപ്പം അതിൽ അവർ വളരെ പരിഹാസപൂർവ്വം പറയുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചന്ദ്രനെ പിളർത്തിക്കൊടുത്ത സംഭവം, അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിന് കടൽ പിളർത്തിക്കൊടുത്തത്, അപ്പം ഇതൊക്കെ വളരെ മോശമായിട്ടാണ് അതിനെ ട്രോളിടുന്നത്, പരിഹസിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്താണ് ഈ മതത്തിൻ്റെ അടിസ്ഥാനം എന്നതിനെക്കുറിച്ച് യാതൊരു അറിവും യാതൊരു വിവരവും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അവരൊക്കെ പലപ്പോഴും ബുദ്ധിമാന്മാരും യുക്തിവാദികളും യുക്തിയുള്ളവരുമാണെന്നാണ് സാധാരണഗതിയിൽ പറയുക. അതായത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണല്ലോ മതം എന്ന് പറഞ്ഞു. അപ്പം ഇമ്മ എത്തിയെന്നക്കും മിന്നി ഹുദ പമൻ തബിയ ഹുദായ ഫലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹസൻ. എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് സന്മാർഗം വന്ന് കിട്ടിയാൽ നിങ്ങളതിനെ പിൻപറ്റണം എന്നാണ് ഭൂമിയിലേക്ക് ആദം നബി അലൈഹി സ്ലാമിനെയും ഭാര്യയെയും പറഞ്ഞേക്കുന്ന സമയത്ത് അള്ളാഹു നിർദ്ദേശിച്ചത്. അപ്പോൾ ആ പ്രവാചകന്മാർ വരിക എന്നുള്ളത് അനിവാര്യമാണ്. അവർ വന്നില്ലെങ്കിൽ എന്താണ്, ഈ നിയമങ്ങളൊന്നും ജനങ്ങൾക്ക് കിട്ടില്ല, അത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരുമല്ല. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എത്തിക്കുവാനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ആണെങ്കിലും വന്നിട്ട് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞൂടെ? ഏതൊരു വ്യക്തിക്കും ഞാൻ പ്രവാചകനാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ പ്രവാചകനായ വ്യക്തി ആരാണ്, പ്രവാചകനല്ലാത്ത ആളാരാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നൊരാൾ പറയുമ്പോൾ എന്താണ് അതിനെന്താണ് തെളിവ് എന്ന ആളുകൾക്ക് ന്യായമായി ചോദിക്കാം. അതിനെന്താണ് ഒരു പരിഹാരമാർഗമുള്ളത്? അതായത്, അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, അവർക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രത്യേകമായ സന്ദേശങ്ങൾ ലഭിക്കുന്ന അള്ളാഹുവിൽ നിയോഗിക്കപ്പെട്ട ദൂതനാണെന്ന് തെളിയിക്കപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ഇത്തരം അത്ഭുതങ്ങൾ അവരിലൂടെ പ്രകടമായിട്ട് എന്നെയാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്, അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ. അതൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണത്. അപ്പം അത് നേരിട്ട് കാണുന്ന ആളുകൾ അത് വിശ്വസിക്കുകയും അതിലൂടെ ഒരു പ്രവാചകന്മാരാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. നബി ഇസ്ലാസ്മിയിൽ ഒരാൾ വിശ്വസിക്കുന്ന ആൾ എന്തിൻ്റെ പേരിലാണ് വിശ്വസിക്കുന്നത്? ആ നിയമങ്ങളുടെ മഹത്വം കണ്ടിട്ട് മാത്രമല്ല, പ്രവാചകന് മറ്റുള്ളവർക്ക് സാധിക്കാത്തതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകന് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നബിയുടെ കൂടെ ജീവിച്ച ആളുകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് ആ പിന്നെ ആകാശയാത്രയും അതേപോലെ തന്നെ ഈ ചന്ദ്രൻ പിളർത്തിയ സംഭവമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതേമാതിരി വിശുദ്ധ ഖുർആൻ ഒരു അമാനുഷികതയാണ്, അതുപോലൊരു ഗ്രന്ഥം മറ്റൊരാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല, കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്കും പ്രവാചകനാണെന്ന് അവകാശപ്പെടാൻ പറ്റും. എത്ര ലളിതമായൊരു കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ ഇതിനെ പരിഹസിക്കുന്ന ആളുകൾ ഇതൊന്നും ഇല്ലെങ്കിൽ, ഈ അത്ഭുതങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ അവരെന്താ പറയാം, ഖുർആൻ എന്നൊരു മഹാത്ഭുതം അല്ലെങ്കിൽ പ്രവാചകന്മാർ കാണിച്ച അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ ഇല്ലെങ്കിൽ അവരെന്താ പറയാം, നിങ്ങൾ പ്രവാചകന്മാരാണെന്ന് ഇതിനെ തെളിവ് നോക്കും അല്ലേ, നിങ്ങൾ ഞങ്ങളെപ്പോലൊരു മനുഷ്യന്മാരാണ്, ഞങ്ങൾക്ക് കഴിഞ്ഞല്ലേ നിങ്ങൾക്കും കഴിയുള്ളൂ എന്ന് പറയാം. അത്ഭുതങ്ങൾ കാണിച്ചാലോ ആ അത്ഭുതങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതിലൊന്നും യാതൊരു നിലക്കുള്ള യുക്തിയും യാതൊരു ലോജിക്കും ഇതിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഇസ്ലാമിനെ ഇഴകീറി അതിനെ വിമർശിക്കുവാനും അതിനെ പരിഹസിക്കുവാനും തുടങ്ങുമ്പോൾ, പണ്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോലും അതിനെ ആദരവിലേ പറഞ്ഞു. ഇന്ന് എന്തൊക്കെ വിളിപ്പേരുകളും എന്തൊക്കെ മോശപ്പെട്ട അഭിസംബോധനകളുമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു ചെയ്യുന്നത്. അപ്പോൾ ഇത്രമാത്രം ഇസ്ലാമിനെ അപഹസിക്കുകയും പരിഹസിക്കുകയും ട്രോളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങളിൽ നമ്മളും നമ്മുടെ പുതിയ തലമുറയും ബേസിക്കായിട്ട് അടിസ്ഥാനപരമായ ഇസ്ലാമിൻ്റെ വിശ്വാസവും കർമ്മങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, വിശ്വാസപരമായ വ്യതിയാനങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കും. ഒക്കെ ചിന്തിച്ചാൽ ഉൾക്കൊള്ളാനും മനസ്സിലാകാനും പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ഇസ്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാന ബോധം നമ്മുടെ പുതുതലമുറക്ക് പകർന്നു നൽകാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
3: ആമീൻ. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പുലരിവട്ടം, ദീൻ പഠിക്കലാണ് പരിഹാരം എന്ന വിഷയത്തിലാണ് ബഹുമാനനായ ഹാരിസ് മൗലവി സംസാരിച്ചത്.

0: കുറെ ആളുകളെ കൂടി നിൽക്കുമ്പോൾ ജുഹണ്ട് ജുഹ ജുഹണ്ട് ജുഹണ്ട് ഇങ്ങനെ ഓടിപ്പോണ് കുതിരപ്പുറത്താണ്. അപ്പൊ ആളുകളൊക്കെ നോക്കി എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കണ്. കുറച്ചു കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു, കുറച്ച് കഴിഞ്ഞാണ്ട് ഒറ്റ പോക്കാണ് നേരെ തിരിച്ചുങ്ങോട്ട് വരെയായിരിക്കും, അതേപോലെ തന്നെ തിരിച്ചുങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. ചോദിച്ചു ജുഹനോട് എങ്ങോട്ടായി പോണത്, അതൊന്നും എനിക്കറിയില്ല, കുതിര എന്നെ കൊണ്ട് അങ്ങനെ പോകണ്ട്, ഞാനൊപ്പം പോകണ്ടെന്നല്ല, അതൊന്നും എനിക്കറിയില്ല എന്നപോലെ ആഗ്രഹങ്ങളുടെ കുതിരപ്പുറത്ത് മനുഷ്യന്മാരിങ്ങനെ എങ്ങോട്ടാണെന്ന ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ലക്ഷ്യത്തെ നമുക്ക് നിശ്ചയിച്ചു തരുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള ബോധ്യം, ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം. ആ കേൾവിയിലൂടെ നമ്മളിങ്ങനെ അത് ചിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പുലരിവട്ടത്തിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തിയല്ലോ. മഷാല്ല, ശ്രോതാക്കൾ അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അന്നത്തെ പുലരിയിലും മധുരതരമായ മധുരം ഖുർആനിലൂടെ പൊതുപ്രതീക്ഷയുമായി ആരിസ് മലയുടെ പുലരിവട്ടത്തിൽ വളരെ നല്ലൊരു സന്ദേശവും കേട്ടു. പ്രവാചകനെ പറ്റി പറഞ്ഞതും കേട്ടു. ബാറക്കല്ലാഹു ഫീക്കും. ഷൈബ് അഹമ്മദ്,
1: ഈ അബ്ദുള്ള അബ്ദുൽ ഹമീദ് സി കെ സി അഴിയൂർ അല്ലേ, മാഷാല്ല ഒരുപാട് കുട്ടികളെ ഖുർആൻ ഇഫ്ള് പഠിപ്പിക്കാൻ സഹായം ചെയ്യാറുണ്ട് നാഥൻ. സ്വീകരിക്കുമാറാകട്ടെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും.
0: ജമീൽ ആപ്പ് വളരെ ഉപകാരപ്രദമായി, ഖിബില കണ്ടുപിടിക്കാൻ വേഗം പറ്റി എന്നുള്ളൊരു സന്തോഷം. ചങ്ങനാശ്ശേരിയിൽ ആയ സമയത്താണ് ഇത് പറ്റിയത് എന്നാണ് സഫിയ കെ തിരങ്ങാടി പറഞ്ഞത്.
1: യെസ്, പേര് പറയാൻ
0: പറഞ്ഞോളൂ.
1: പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാസത്തില് ഒരു നാല് വീട്ടിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ സാധനം വാങ്ങി കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാ, മുന്നോട്ട് കുറെ കൊടുക്കാൻ കഴിയട്ടെ, പ്രാർത്ഥിക്കണം.
0: മഷാല്ലാ, പുലരിവട്ടം മഷാല്ലാ സൂപ്പർ ആയിരുന്നു. അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട,
1: യെസ്,
0: ഓരോ ദിവസവും പുലരിവട്ടത്തിലൂടെ നല്ല ഓരോ അറിവുകളാണ് കിട്ടുന്നത് അൽഹംദുലില്ലാ.
1: ക്ലാസ്സിൽ ചില കുട്ടികളെ പഠനകാലത്തെ ചിലവുകൾ ഏറ്റെടുക്കാൻ എല്ലാ വർഷവും അവസരം കിട്ടാറുണ്ട് എന്നാണ് സുബൈദ എം മുക്കം പ്രതികരിക്കുന്നത്.
0: ഓഹോ, അതുപോലെ ഇത് നമ്മൾ നേരത്തെ വായിച്ച ചോദ്യം ഉത്തരം തന്നെയാണ് അല്ലേ, ആ ചോദ്യത്തിന്റെ പ്രതികരണമാണ്.
1: പിന്നെ
0: പിതാവില്ലാത്ത ആൺകുട്ടികൾക്കുള്ള പിന്നെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസ് സ്കൂൾ തുറക്കുമ്പോഴുള്ള ഹോസ്പിറ്റൽ ചെലവുകൾ മറ്റുമൊക്കെ സ്വയം ഏറ്റെടുത്ത്
1: നമ്മള് കുറെ ആൾക്കാരുണ്ട്, അവരിങ്ങനെ ചെയ്യണതിൽ ഇപ്പൊ ആരും അറിയില്ല. അവര് അള്ളാഹുവിന്റെ ആ ഒരു അജറ് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ട് അത് പുറത്ത് പറയാതെ കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ.
0: ഒരാൾ പറഞ്ഞത് ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ പരിപാലിക്കുന്നില്ല എന്നാണ്. ഹെൽപ്പ് ചെയ്യാറുണ്ട്, നമ്മളൊരു കുറച്ചുകൂടി പരിപാലനം കൂടി കാണുന്നുണ്ട് അല്ലേ.
1: എന്നാലും അത് ചില സ്ഥിരമായിട്ടേ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. ഈ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ.
0: ഓക്കെ,
1: പിന്നെ ഇന്ന് കാളികാവിൽ എന്തോ
0: ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്,
1: റുഷ്ദ പിന്നെ ഇടയിൽ ഇങ്ങനെ അവസരം മുതലാക്കലുണ്ട് അല്ലേ,
0: പ്രോഗ്രാമിന്റെ പ്രൊമോഷനാണ്. കളികാവൽ ഗേൾസ് ഗ്യാതറിംഗ് ഉണ്ട്. പിന്നെ ഒരു ശ്രോതാവ് പറഞ്ഞത് എന്റെ അനിയത്തിയുടെ മരുമോൻ 35-ാം വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. മൈമൂന കരവാര കൊണ്ട് എന്റെ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഒരു മെസ്സേജാണ് എന്റെ അനിയത്തിയുടെ മരുമോൻ 35-ാം വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്ന് മക്കൾ വീട്ടിൽ വന്നപ്പോഴാണ് രണ്ട് വർഷമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അവനായിരുന്നു ഏറ്റെടുത്ത് ചെയ്തിരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. സാധാരണക്കാരനായിരുന്നു, നല്ലൊരു മോനായില്ല നാഥൻ അവൻ്റെ, നല്ലൊരു മോനായി നാഥൻ അവൻ്റെ ഖബറിടം സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ, ആമീൻ. അന്ന് രണ്ട് വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു, ഇന്നവന് 11 വയസ്സ്. അൽഹംദുലില്ലാ, അവൻ്റെ ഉപ്പാൻ്റെ നന്മ കൊണ്ടായിരിക്കാം ഇന്നവൻ നല്ല നിലയിലാണ് എന്നാണ് കരുവാരക്കുണ്ടിൽ നിന്നും മൈമൂന അവരയച്ചിട്ടുള്ള മെസ്സേജ്. ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ വ്യത്യസ്ത പിന്നെ ഒരു തലത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്.
1: അതെ, അതുപോലെ തന്നെ നമുക്ക് മധുരം ഖുർആനെ കുറിച്ചും ഒക്കെ കമൻ്റുകളുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുവൈസോ തിലാവത്ത് സുദൈസാണ് അല്ലേ, തിലാവത്ത് മാഷാല്ലാ എത്ര കേട്ടാലും മതി വരൂല. നാഥൻ അനുഗ്രഹിക്കട്ടെ, ആരോഗ്യമൊക്കെ നൽകട്ടെ എന്നാണ് എം എ ഗഫൂർ പാലത്തിങ്ങൾ പ്രാർത്ഥിക്കുന്നത്.
0: യെസ്, പ്രിയമുള്ളവരെ, നമ്മൾ പീസ് റേഡിയോ എന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള കാര്യമുണ്ട്. ഇതിൻ്റെ യാത്ര തുടങ്ങിയത് മുതൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ ശാരീരികവും മാനസികവുമായ അകമഴിഞ്ഞ പിന്തുണയും സഹായവും റബ്ബിൻ്റെ കൃപയാൽ നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: യെസ്,
0: പീസ് റേഡിയോയിലെ ആപ്പിൽ, പീസ് റേഡിയോ ആപ്പ് നമ്മൾ തുറന്നാൽ ഡൊണേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണയായിട്ടാണ് പറയുന്നത്. നമ്മളൊന്ന് റേഡിയോ സഹായിക്കാൻ, റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന എന്താണെന്ന് കൊടുക്കാൻ നമ്മളെപ്പോഴും പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ആ ഒരു ഓർമ്മ കൊണ്ട് നമുക്ക് എന്താണോ പറ്റുന്നത് ഈ സമയത്ത് തോന്നുന്ന, എപ്പോഴാണോ ഇപ്പോഴാണോ തോന്നുന്നെങ്കിൽ ആ സമയത്ത് എന്താണോ കഴിയുന്നത്, ആ ഒരു ചെറുസംഖ്യ, അതൊരിക്കലും ചെറുസംഖ്യ ആവാറില്ല. അത് നമ്മുടെ നിയത്തനുസരിച്ച് നമുക്ക് നല്ലൊരു പ്രതിഫലാർഹമായ കാര്യമായി മാറും. നമുക്ക് ആ ഒരു കർമ്മം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയട്ടെ, ഓർമ്മപ്പെടുത്തുകയാണ്.
1: ആമീൻ. ഏതായാലും
0: ക്വിസിലേക്ക് പോകണം.
1: ഇനി നമ്മൾ വൈകിപ്പിക്കേണ്ട ഓരോരുത്തർ ചോദിക്കും അല്ലേ, എന്തെങ്കിലും മോർണിംഗ് ലൈവ് ക്വിസിലേക്ക്.

0: ഇൻഷാല്ലാ ചോദ്യത്തിലേക്ക് പോവാം.
1: അല്ല, ചോദ്യത്തിലേക്ക് പോകാൻ റെഡിയാണോ? എല്ലാവരും റെഡി ആയിരിക്കും അല്ലേ?
0: ഇൻഷാല്ലാ.
1: ഓക്കെ, ചോദ്യം ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ എ ആമുൽ ഫീൽ, ആനക്കലഹം നടന്ന വർഷം. ബി ഹിജ്റ വർഷം. സി മക്ക വിജയ വർഷം. ഡി ഇതൊന്നുമല്ല.
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ എ ആമുൽ ഫീൽ അഥവാ ആനക്കലഹം നടന്ന വർഷം. ഓപ്ഷൻ ബി ഹിജ്റ വർഷം. ഓപ്ഷൻ സി മക്ക വിജയ വർഷം. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ എ ആമുൽ ഫീൽ അഥവാ ആനക്കലഹം നടന്ന വർഷം. ഓപ്ഷൻ ബി ഹിജർ വർഷം. ഓപ്ഷൻ സി മക്ക വിജയ വർഷം. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. കുറച്ച് ടൈറ്റ് ആയില്ലേ ചോദ്യം അല്ലേ?
1: പറഞ്ഞാൽ ചിലപ്പോ നിങ്ങക്ക്
0: നാല് ഓപ്ഷൻ ഒക്കെ കൊടുത്തോണ്ടേ.
1: ഓക്കേ, അങ്ങനെ ചിലപ്പോ കുറേ ഈസി ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിട്ടും
0: ഇതൊന്നുമല്ല എന്നുള്ളതും ഓപ്ഷൻ ആണ്.
1: ആ, അതുകൊണ്ട് ചിലപ്പം കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്.
0: ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ടേ എനിക്ക് തോന്നണത് കുറെ ആൾക്കാര് യാത്രയിലാവാനൊരു ചാൻസ് ഒക്കെ ഉണ്ടല്ലേ.
1: ആരെ യാത്രയിലാണ് എന്നുള്ള നേരത്തെ ഒരു മെസ്സേജ് കണ്ടു നമ്മുടെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ. ഇപ്പോൾ ചെന്നൈയിലാണ് ഉള്ളത്, കുറച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർക്ക് പോകും. പക്ഷേ യാത്രയിൽ പീസ് റേഡിയോ ഉണ്ട്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ പോലെ യാത്രയിലാണ്. വേറെ ആരൊക്കെ യാത്രയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് മെസ്സേജ് ചെയ്യട്ടെ അല്ലേ?
0: അതെ,
1: യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഒന്ന് മെസ്സേജ് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഈസി ക്വസ്റ്റ്യൻ ആണ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പലരും അത് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചോദ്യം. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു പ്രയാസമായ ഒരു അറിവാണല്ലോ വലുത്. പ്രയാസമായി എന്ന് പറയുന്നുണ്ട്.
0: പ്രയാസമായ ഒരു അറിവാണല്ലോ വലുത്.
1: ആ, ഈസി ക്വസ്റ്റ്യൻ. പിന്നെ ചിലരൊക്കെ ഈ വിൻഡോ മാറി നമ്മളിലേക്ക് ഈ ആൻസർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ആൻസർ പല കോലത്തിലും അയച്ചാലും ഉണ്ട് കേട്ടോ. പക്ഷേ
1: ചോദ്യവും ഉത്തരവും വളരെ എളുപ്പമാണ് എന്ന് ജമീല കുമരനല്ലൂർ. ഓക്കെ ശരി, അപ്പോൾ ചോദ്യ ഉത്തരമൊക്കെ എളുപ്പമായവരും കുറച്ച് പ്രയാസം എന്നും തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ ഏതായിരുന്നാലും നെക്സ്റ്റ് പ്രോഗ്രാമിൻ്റെ ആ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അത് ഇടയ്ക്ക് വന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി കേൾക്കാം. നമ്മൾ പറഞ്ഞിരുന്ന കാര്യം എന്തായിരുന്നു? നമ്മളുടെ മക്കളല്ലാതെ വേറെ ഏതൊക്കെ മക്കളെ നമ്മൾ പ്രത്യേകം സാമ്പത്തികമായും മാനസികമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ പരിപാലിക്കുന്നുണ്ട്. അതിൽ വ്യത്യസ്ത കമൻറ്റുകൾ വന്നു. സ്വന്തം വീട്ടിലുള്ള ആളുകൾ പോലും അറിയാതെ മറ്റുള്ളവരെ അനാഥരായിട്ടുള്ള മക്കളെ വളർത്തിയ അനുഭവങ്ങൾ പറഞ്ഞു, അവർക്ക് പരിപാലിച്ചത് പറഞ്ഞു. മാഷാല്ലാ, അങ്ങനെ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ, നമ്മൾ എത്രയോ ആരും അറിയാതെ, പേര് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല, ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന നന്മകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ നമുക്ക് ബാക്കി
0: ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും. ഏതായാലും കിസിൻ്റെ ഉത്തരമൊക്കെ സബ്മിറ്റ് ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് ലഭിച്ചില്ല, കിട്ടിയാവോ എന്നൊരു ആശങ്കയൊക്കെ പറയുന്നുണ്ട്. സാറിൽ എല്ലാവർക്കും അതിൻ്റെ ഒരു റീപ്ലൈ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം ഒരു 99% ഇങ്ങോട്ട് എത്തലുണ്ട് അല്ലേ. ഇൻഷാല്ലാ
1: വൺ മിനിറ്റ് ടോക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്.
2: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് തൻ്റെ കൈകൊണ്ട് തൗറാത്ത് എഴുതി നൽകി എന്ന് ഹദീസും പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ്റെ കൈകൾ എന്നത് കേവലം കുദ്രത്താണ്, ശക്തിയാണ്, അനുഗ്രഹമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ഹദീസിനെയും ആയത്തിനെയും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാനും ആദരവോടുകൂടി അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് പ്രമാണങ്ങളെ സച്ചരിതരായ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി

0: ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഒരു കാര്യം കേട്ടത്, ആ വിശേഷണങ്ങൾക്ക് നമ്മുടെ വ്യാഖ്യാനം വേണ്ട എന്ന വിഷയത്തിലാണ് ബഹുമാനനായ ഷമീർ മദീനി സംസാരിച്ചത്. ഇന്ന് 1974 ദിവസങ്ങളായിട്ട് നമ്മളിലേക്ക് വൺ മിനിറ്റ് ടോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മിനിറ്റ് കേട്ട ആളുകളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻ്റ് ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ്. ചാൻസ് വളരെ കുറവാണ് അല്ലേ. ഓരോ ദിവസവും നമുക്ക് ഒരു മിനിറ്റ് സമയം മാറ്റിവെക്കാനില്ല എന്നതാണോ യഥാർത്ഥത്തിൽ 1974 എന്ന ഒരു നമ്പർ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്ന് ഞാനിന്നോടും നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.

0: അബ്ദുർ റസാഖ് കുഞ്ഞത്തൂര്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്നലത്തെ ക്വിസിൽ എൻ്റെ പേരും എൻ്റെ മകൾ അലീമ ഹുദയുടെ പേരും ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വൈഫിൻ്റെ പേര് വന്നില്ല. വിഷമമായി. നിങ്ങൾക്ക് പിന്നെ വലിയൊരു സൗഭാഗ്യമാണ് കിട്ടിയല്ലേ, രണ്ടാളെ പേര് വന്നു. അസ്സലാം സാറേ, ഇനി വൈഫിൻ്റെ പേര് വന്നില്ല, ഇൻഷാല്ലാ വരും, വിഷമമൊക്കെ മാറും, നമുക്ക് കാത്തിരിക്കാം.
1: ഒരു മിനിറ്റ് കൊണ്ട് കിട്ടുന്ന അറിവ് ഒരു വലിയ അറിവാണ്. അൽഹംദുലില്ലാ, ജമീല വി കെ പോനൂർ അയച്ച മെസ്സേജ് കണ്ടു. വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയരുതെന്ന് വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിനും ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അപാരമായ അനുഗ്രഹം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് മറ്റൊരു ശ്രോതാവ് നമ്മളോട് അയച്ചത്. കാരണം നമ്മളിവിടെ പേരൊന്നും പറയാതെ തന്നെ നമ്മൾ പറയാം. കാരണം ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വലിയൊരു മാസ് ഒരു ഓഡിയൻസ് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ ഒരു വലയത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ചിന്തിക്കും. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായി അത് നമ്മളെ പ്രേരിപ്പിക്കും. നമ്മളും കേൾവിക്കാരാണ്, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെയും കുറേ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ റേഡിയോ കേൾക്കുന്ന ആളുകൾ, അവരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്കും ചെറിയ നിലക്കൊക്കെ ചിലത് ചെയ്തുകൂടെ എന്ന ഒരു ആത്മവിമർശനം ഈ ഇരിക്കുന്ന നമുക്കും, നമ്മൾ ആങ്കറിംഗ് ഡെസ്കിൽ ഇരിക്കുന്ന നമുക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ, നമുക്കൊക്കെ ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ ആ ഒരു ആത്മവിമർശനവും നമുക്കിനിയും കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യവുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരാനാണ് ഇത്തരം ചോദ്യങ്ങളിലൂടെയൊക്കെ പലപ്പോഴും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിലതൊന്നും നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെയാണ് അത്തരം കമൻറ്റുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്.
0: യെസ്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഒക്കെ ആണ് അവസാനമായിട്ട് കേട്ട് കഴിഞ്ഞത്. ഇൻഷാല്ലാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അറിവിലേക്ക് ഓരോ ദിനങ്ങളും പിസ്റേഡിയ നൽകുന്നുണ്ട്. ഇന്നത്തെ ഒരു പങ്കുവെക്കാൻ തോന്നിയൊരു കാര്യം പറയാൻ എനിക്ക് തോന്നുന്നു. പിന്നെ ചില ജീവിതങ്ങളൊക്കെ പിന്നീട് വലിയ കഥാപാത്രങ്ങളായിട്ട് അവരെ കാലം അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിലെ ചില നിമിഷങ്ങൾ മാറ്റാറുണ്ട്. അഥവാ ചില ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ഭയങ്കര പ്രിയപ്പെട്ടവരാകും. ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഷെറ് ഉള്ള ആളുകളായിട്ട് മാറും, മറ്റുള്ളവർക്ക് ഷെറുള്ള ആളുകളായിട്ട് മാറും. ജീവിതകാലത്തും ജീവിതത്തിൽ മരണത്തിന് ശേഷവും നമ്മളെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു പരിഹാസ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറുന്നതിനെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അത്തരം ഒരു പിന്നെ അവസ്ഥയിലേക്ക് പോയ ഒരു വ്യക്തി ആര് എന്തെന്നൊന്നും ഞാൻ പറയണില്ല, അടുത്ത കാലത്താണ് അദ്ദേഹം ജീവിതകാലത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാൻ കസ്ലാൻ അദ്ദേഹത്തിന് വന്നു. അത് കാരണം സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടു. അതേപോലെ തന്നെ ആളുകൾ പരിഗണിക്കാതെയായി. എത്രത്തോളം എന്ന് വെച്ചാലേ, നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു പീഡികൻ്റെ തിണ്ണയിൽ ഒരാൾ ഇരിക്കണം വിചാരിക്കാം. അപ്പോൾ അയാളിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇരുന്നു, രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇരുന്നു, രണ്ടാം ദിവസം ഇരുന്നു, രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടും ഒരാളും അയാളോടൊന്നും ചോദിക്കണില്ലെങ്കിൽ ആളെ അവസ്ഥ നാലിച്ചേക്കാണ്.
1: ഇപ്പം
0: നമ്മളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ വീട്ടിൽ നിന്നൊന്ന് മാറിയിരിക്കേ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുനിന്ന് എന്നും മിണ്ടിയുന്ന ആളുകളോടൊന്ന് ജസ്റ്റ് മിണ്ടാതിരിക്കേ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കാൻ ആളുണ്ടാവും,
1: സ്വാഭാവികമായിട്ടുണ്ടാവും.
0: എന്നാൽ ഇങ്ങനെ ചോദിക്കാൻ പോലും ആളില്ലാത്ത ഒരാളുടെ അവസ്ഥ അലച്ചു നോക്കും. അപ്പോൾ എത്രത്തോളം അയാളെ മറ്റുള്ളവർ പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളുടെ കാര്യത്തിൽ ഒരു ആകുലത നമ്മൾ പറയില്ലേ, വിഷമം ഉണ്ടാവുക, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തേക്കാരം. അതായത് നമ്മളെ വിഷമത്തെക്കുറിച്ചും ആർക്കും അറിയണ്ട, നമ്മളെ സന്തോഷത്തെക്കുറിച്ചും.
1: അതായത് സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും അകറ്റപ്പെട്ട ഒരു മനുഷ്യൻ.
0: യെസ്. അകറ്റപ്പെടാൻ വെറുതെ ഒരാൾ അകറ്റപ്പെടുവോ?
1: ഇല്ല.
0: ഒന്നുകിൽ അയാൾ വലിയൊരു അബദ്ധമാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളായിട്ട് മാറാം. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മളിങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വരുന്ന ചില അപാകതകൾ പിന്നീട് നമ്മളെ സമൂഹത്തിന് മുമ്പിൽ അന്ന് മറ്റേ ചങ്ങനെ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇന്നാളുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെന്ത് ചെയ്യും, ഉദാഹരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പിന്നെ ഈ ദുനിയാവിൽ നമുക്ക് ഇനിയിപ്പോൾ ആൾക്കാരെങ്ങനെ നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാലും നമുക്ക് എന്തില്ല, ശരിക്ക് വിഷമല്ല.
1: നമ്മൾ ഒരു കൃത്യമായൊരു ഭാഗത്താണെങ്കിൽ
0: പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ദുനിയാവിൽ അങ്ങനെ വിഷമം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയണില്ല, എന്തായാലും വിഷമം ഉണ്ടാവും. ആ പരിഹസിക്കപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും അതിൻ്റെ പ്രയാസങ്ങളുണ്ടാകും. ഞാനിങ്ങനെ ആലോചിച്ച എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മരിച്ചു പോകുമല്ലോ. നമ്മൾ വിചാരം എന്തായിരിക്കും, ചിലപ്പോൾ ഞാനൊക്കെ കുറേ ഇബാദത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ ഇതായിട്ടുണ്ട്, അപ്പോൾ റബ്ബിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു വഷളാകലുണ്ടല്ലോ അല്ലേ. ആ ഒരു വഷളാകലിനെ സാധാരണ ആരും ദുനിയാവിൽ അത്ര ഗൗരവത്തിൽ കാണാറില്ല. ദുനിയാവിൽ നമ്മൾ ചെയ്ത് കൂട്ടിയതൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാകാതിരിക്കാനും ബോധ്യപ്പെടുത്താനും അവർ പിന്നെ അഭിപ്രായങ്ങൾ നമ്മളെക്കുറിച്ച് മോശമായി പറയാതിരിക്കാനും ഒക്കെ കാരണം. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു 10-60-70 വയസ്സ് വരെ ഞാൻ ജീവിച്ചതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ചില സമയങ്ങളുള്ളല്ലോ, വളരെ ചുരുങ്ങിയ ചില സമയം, അതിൻ്റെ ഇടയിൽ ഇതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ കുറേ ബോധ്യപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അറ്റമില്ലാത്തൊരു ലോകം, അത് നമുക്ക് കണക്കാക്കാൻ തന്നെ ഒരു നമ്മളെ ബുദ്ധിക്ക് അതിനുള്ള ശേഷിയില്ല. അങ്ങനത്തെ ഒരു ലോകത്ത്, മരണമില്ലാത്തൊരു ലോകത്ത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൂട്ടിയ പല രഹസ്യ ജീവിതത്തിലെ അല്ലെങ്കിൽ മറച്ചു വെച്ച പല കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് പുറത്തേക്കിട്ടിട്ട് നമ്മൾ വഷളാകുമ്പോൾ നമ്മൾ ആരൊക്കെ അറിയരുതേ എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നോ അവരൊക്കെ വളരെ പരസ്യമായിട്ട് അറിയുന്നൊരു ലോകത്ത് നമ്മൾ പിന്നെ വഷളാക്കപ്പെടുന്നതും അപഹാസ്യനാകുന്നതിനെ കുറിച്ചുമുള്ള ഒരു ബോധ്യം നമുക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടേക്കോ അതൊക്കെ ഉണ്ട്, നമ്മളെ ചിന്തയിൽ അതൊക്കെ വരാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ആയിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്തേ, കാരണം ചിന്തിക്കാൻ വേണ്ടി ഒരു അനുഭവം ഒരു വ്യക്തിമായി കേന്ദ്രീകരിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ നമുക്കൊരാളെ പറയാൻ പറ്റൂലല്ലോ, അള്ളാഹിൻ്റെ അടുത്ത ആളെങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?
1: അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒരു വ്യക്തിൻ്റെ ഒരു ഭാഗം, ഇവിടുന്ന് ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല, ആളുകൾ അവഗണിക്കുന്നു. ചിലപ്പോൾ ചില ആൾക്കാരുടെ, ഞാനത് അതിൻ്റെ അതൊരു ഭാഗത്ത് നിൽക്കട്ടെ, ഞാൻ പറഞ്ഞാൽ എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ അവഗണിക്കുന്നു, ഞാനേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ, എന്നോട് ആരും മിണ്ടുന്നില്ല, അതുപോലെ തന്നെ എന്നെ ഒരാൾ കല്യാണത്തിന് വിളിക്കാറില്ല, ഇങ്ങനെ ചില ഒറ്റപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ അവർ ചെയ്യുന്ന തിന്മയെ കുറിച്ചല്ല പറയണത്, പൊതുവെ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട തോന്നലുകളുണ്ടാവും. അപ്പോൾ അവിടെ ഉള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾ അന്വേഷിക്കണമെങ്കിൽ, നമ്മുടെ ആളുകൾ സംസാരിക്കണമെങ്കിലും, നമ്മൾ മറ്റ് ആളുകൾക്ക് മിണ്ടാൻ പറ്റിയ ഒരാളായി മാറുമ്പോഴേ ആളുകൾ നമ്മളോട് മിണ്ടുള്ളൂ.
0: യെസ്, അത് വലിയ ഉത്തരവാണ്.
1: നമ്മൾ മിണ്ടാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ആളുകൾ നമ്മളോട് മിണ്ടില്ല. അപ്പോൾ ഒരു ചോദിക്കണം, എനിക്ക് എൻ്റെ സമൂഹത്തിൽ ആരോടൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നാട്ടിൽ ആർക്കൊക്കെ, ആരോടൊക്കെ എനിക്കിഷ്ടമുണ്ട്, ആരോടൊക്കെ എനിക്ക് മിണ്ടാൻ പറ്റാറുണ്ട്, ആരോടൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്, അതിനെ ബേസ് ചെയ്തിരിക്കും ആളുകൾക്ക് തിരിച്ചുങ്ങോട്ടുള്ളത്.
0: അതെ,
1: അത് ഏറ്റവും ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കഴിയുന്നത്ര ആളുകളുമായിട്ടുള്ളൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്, ആ കണക്ഷൻ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ആക്കണം.
0: യെസ്.
1: അപ്പോൾ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ആളുകൾ, എന്തുകൊണ്ട് നമ്മൾ ആളുകളായിട്ട് കണക്ട് ചെയ്യണം, നമുക്കിവിടെ ഒരു പർപ്പസ് ഉണ്ട്. വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരായിരുന്നു പ്രവാചകന്മാർ. അവർ ആളുകളായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ആ കണക്ഷൻ എന്തിനാണ്? അത് ആളുകളുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ, അവരെ രക്ഷപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു സോഷ്യൽ ജീവിയാണ്, സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവി അള്ളാഹു മനുഷ്യനാക്കിയത് എന്തിനാണ്? പരസ്പരം തവാസവ് എന്നുള്ള പറഞ്ഞ സംഗതിക്കാണ്. ഓരോന്നൊന്നിനെ ആശ്രയിച്ച് നമ്മൾ നിൽക്കുന്നുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു തത്വമുണ്ട്. ആ തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പർപ്പസ്, ജീവിതത്തിൻ്റെ പർപ്പസാണ് അവിടേക്ക് എല്ലാവർക്കും എത്തിക്കണം, രക്ഷപ്പെടാൻ പറ്റണം, ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ടാക്കണം. ഇബാദത്തുകൾ പോലും മനുഷ്യനുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ്. സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതിലൊക്കെ ആളുകൾക്ക് പരസ്പരം ഇൻ്റർ കണക്റ്റഡാണ്. നമസ്കാരം, ഇതിലൊക്കെ നമസ്കാരം അള്ളാഹുക്കും മാത്രമുള്ള ഒരു ഇബാദത്താണ്, എല്ലാ അള്ളാഹുക്കും മാത്രമുള്ള. പക്ഷേ ആളുകളിൽ നിന്ന് മുക്തമല്ല, ആളുകളിൽ നിന്ന് മുക്തമല്ലല്ലോ. കാരണം നമസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോൾ പരസ്പരം ഒരു കണക്ഷൻ അവിടെ ഉണ്ടായിട്ട്. സക്കാത്ത് കൊടുക്കുമ്പോൾ ആളുകളുടെ എംപത്തറ്റിക് ഒരു ഒരു മൈൻഡ്, അത് ആളുകളുടെ ഒരു ഒരു ഹെൽപ്പിംഗ് മൈൻഡ് നടക്കുന്നുണ്ട്. ഹജ്ജിലൂടെ ലോകത്ത് മുഴുവൻ ആ ഒരു ഐക്യം മനുഷ്യൻ്റെ ഒത്തൊരുമ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്വതക്കയാണെങ്കിൽ അത് അത് നമ്മൾ എന്തെടുത്തു നോക്ക്.
0: ഇപ്പം ഞാൻ ആഗ്രഹിച്ചൊരു ഉത്തരത്തിലേക്കാണ് നിങ്ങളെ സംസാരം എത്തിയത്. ഞാൻ പറഞ്ഞു വന്നത് തന്നെയായിരുന്നു, ആ വ്യക്തി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞൊരു വ്യക്തി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആളുകളായിട്ട് ഒരു കണക്ഷന് ഇല്ലെങ്കിൽ നമ്മളെ കാര്യത്തിൽ അന്വേഷിക്കാനും നമ്മളെ വിഷമം ചോദിക്കാനും പറയാനൊന്നും ആരുണ്ടാവില്ല. ഇപ്പോൾ പള്ളിയിൽ വരുന്ന ഒരാൾ ഒരു നേരം വന്നിട്ടില്ലേ ചോദിക്കൂലേ എവിടെയെന്ന് ചോദിക്കും, അല്ലെങ്കിൽ വേറെ ആരോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളാൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ബന്ധം വല്ലാത്തൊരു ബന്ധമാണ്. അപ്പോൾ അള്ളാഹനെ ഓർക്കാനുള്ള നമസ്കാരം, അള്ളാഹനെ ഓർക്കാത്തതുകൊണ്ട് ആളുകൾ അയാളെ ഓർത്തില്ല, ആ ഒരു വിഷയം കൂടെ അവിടെ വരുന്നുണ്ട്. അയാളെ വിഷയത്തിൽ ആളുകൾ ഇടപെട്ടില്ല. കാരണം എന്താ, അയാൾ അള്ളാഹനെ ഓർക്കണില്ല, അപ്പോൾ അള്ളാഹു അയാൾക്ക് അങ്ങനത്തെ നിന്നത് കൊടുക്കാം അല്ലേ. അപ്പം അങ്ങനെ നമ്മളെ ഇബാദത്തുകളും കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ മാനുഷികമായ ബന്ധങ്ങൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ അറിവിലോ പരിചയത്തിലോ കുടുംബത്തിലോ മക്കളിലോ അത്തരം ആളുകൾ, നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട്. ഇത് പറയാൻ കൂടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ഓനോൻ്റെ വൈക്ക് അങ്ങനെ പോകണു, ചിലപ്പോൾ നല്ല ജോലിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, പക്ഷേ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സീറോ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ ഒരു അവരുടെ ഒരു സമയം കടന്നു പോകുന്നതിന് മുമ്പ് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റണം.
1: യെസ്, ശരി പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മളിനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് ഈ ഒരു കേൾവിക്കിടയിൽ ഇതാ.
2: കഥനത്തിനെ വിടേയും നിറഭേദമില്ല.
1: സൂറത്തു നബ 78-ാമത്തെ അധ്യായം 6 മുതൽ 18 വരെയുള്ള വചനം, മധുരതരമായ കേൾവിയിലേക്ക്.

0: മാഷാല്ലാ. ഇപ്പോൾ നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേട്ടു അല്ലേ. ഏതായിരുന്നാലും ഓരോ ദിനങ്ങളിലും നമുക്ക് പിന്നെ ഏകദേശം ഒരു മിനിറ്റ് തന്നെ ഉള്ളൂ അല്ലേ, ഒരു മിനിറ്റ് തന്നെ. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, 1 മിനിറ്റ് ടോക്ക്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം എന്നുള്ളത് ഈ സമയത്ത് ചിന്തിക്കുക. ഇൻഷാല്ലാ നമുക്ക് എന്താ റേഡിയോയിലൂടെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോ അവസാനിച്ച് കഴിഞ്ഞാലും റേഡിയോ വൈബ്സിലൂടെ തുടങ്ങി അങ്ങനെ ആ യാത്ര മുന്നോട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെയോ പോകുന്ന പ്രോഗ്രാമുകളെ കൂടി പരിചയപ്പെടുത്താൻ നമ്മൾ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നമുക്കൊക്കെ അറിയാം, ഹിഫ്ളുൽ ഖുർആൻ, നമ്മൾ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു സംവിധാനം റേഡിയോയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 11 മണിക്കാണ്. പിന്നെ നമുക്ക് 24 മണിക്കൂർ റിവൈൻഡിലും അത് ലഭിക്കും. സക്കീർ മൗലവി, എടത്തനാട്ടുകര, ജാഫർ സലഫി, ആദിൽ അബ്ദുൽ ഫത്താഹ് എന്നിവരുടെ ക്ലാസ്സുകളാണ് നമുക്ക് പിന്നെ സാധാരണയായിട്ട് ഹിഫ്ളുൽ ഖുർആനിൽ കേൾക്കാൻ സാധിക്കാറുള്ളത്. ഇൻഷാല്ലാ നമുക്ക് കുറച്ച് ഇന്ന് കേൾക്കാം. സൂറത്തു ഹിജ്റിൻ്റെ 44 മുതൽ 46 വരെയുള്ള ഒരു ക്ലാസ് നമുക്കിന്നൊന്ന് കേട്ട് നോക്കാം. സക്കീർ മൗലവി എടത്തനാട്ടുകരയാണ്. ഒരല്പസമയം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 41 മുതൽ 43 വരെയുള്ള 2-3 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാല്ലാ 44, 45, 46 ചെറിയ 2-3 ആയത്തുകൾ നമുക്ക് ഇൻഷാല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അതിലേക്ക് കടക്കാം.
2: أعوذ بالله من الشيطان الرجيم

0: ഇൻഷാല്ലാ സൂറത്തുൽ ഹിജറിലെ രണ്ട് മൂന്ന് ആയത്തുകൾ ഇന്ന് നമ്മൾ പഠമാക്കിയത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ. അപ്പോൾ നമ്മൾ ഹിഫ്ളുൽ ഖുർആൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. ജംഷീന പി മേപ്പാടിയുടെ മെസ്സേജിൽ കണ്ടു ഖുർആൻ പാരായണത്തിൻ്റെ ഇടയിലുള്ള മൗനഭാഗം അതിൻ്റെ അർത്ഥതലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം ആവർത്തിച്ചു വരുന്ന ഭാഗങ്ങൾ മനഃപ്പാടത്തിലേക്കും. വളരെ ഹൃദ്യമായ പാരായണം. നമ്മൾ ശരിക്ക് ഇതിങ്ങനെ കേട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ പാടുക, അതൊക്കെ നമുക്ക് കിട്ടുന്ന ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും നമുക്കോരോ അച്ചീവ്മെൻറ്റ്സുകളാണ്. നമ്മളത്തരം നമ്മുടെ ആത്മാവുമായി കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഏതൊരു കാര്യവും നമുക്കുള്ളൊരു അച്ചീവ്മെൻറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മോർണിംഗ് ലൈവ് ഷോ. അപ്പോൾ നമ്മൾ ഈ കേൾവി അതിങ്ങനെ മനോഹരമായ അല്ലെങ്കിൽ ശ്രവണമധുരമായ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും ഒക്കെയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഇന്ന് ഈ ഒരു ഞായറാഴ്ച ദിവസം വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കേട്ട ഹിഫ്ളുൽ ഖുർആൻ, ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രാവിലെ 11 മണിക്ക്, പിന്നെ 24 മണിക്കൂർ റിവൈൻഡിൽ. സക്കീർ മൗലവി എടത്തനാട്ടുകരയാണ്. അതുപോലെ ജാഫർ സലഫി, ആദിൽ അബ്ദുൽ ഫത്താഹ് എന്നിവരുടെ ക്ലാസ്സുകളൊക്കെയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ടതും സൂറത്തുൽ ഹിജറിലെ 44 മുതൽ 46 വരെയുള്ള വചനം, അതിൻ്റെ പഠനവും പാരായണവുമാണ് സിക്കർ മൗലവി എടത്തനാട്ടുകരയിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് വീണ്ടും വീണ്ടും കുറേ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ അമീർട്ടി എടത്തനാട്ടുകര, എൻ്റെ ജ്യേഷ്ഠനാണ് സക്കീർ മൗലവി, അതെ, മാഷാല്ലാ. പിന്നെ അതുപോലെ വേറെ പുതിയ മെസ്സേജിൽ ആയിഷ അങ്ങാടിപ്പുറം, ഫസീല മുണ്ടക്കൽ, അവരൊക്കെ ഉണ്ട്. അപ്പോൾ മുസ്തഫ മാഷേ,
2: യെസ്,
1: ഹിഫ്ളുൽ ഖുർആൻ നമ്മൾ ഫസ്റ്റ് റീഡിങ്, ഞാനും റേഡിയോ ഫസ്റ്റ് കേട്ട മുതൽ സക്കീർ മൗലവിയുടെ, നമ്മൾ അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു എന്താ പറയാ, നമ്മൾ അള്ളാഹുവിൻ്റെ കലാമിനോട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, ഒരു ആകർഷണം. ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ ഒന്നോ ഒന്നിനോട് ആകർഷിക്കപ്പെട്ട് കിടക്കുകയാണ്. സൂര്യൻ, ഭൂമി, ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഇതിനൊക്കെ ഒരു നിയതമായൊരു ആകർഷണമുണ്ട്, വികർഷണവും ഉണ്ടാവും. ആ നിലക്ക് ഒന്നൊന്നിനായിട്ട് ആശ്രയിപ്പെട്ട് കിടക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ, അതുപോലെ തന്നെ ജീവികൾ, അതും അങ്ങനെ ആ നിലക്കുള്ള കണക്ഷൻ ഉണ്ട്. സസ്യങ്ങൾ, ജീവികൾ, അതുണ്ട്. ഇതിനിടയിൽ ഈ മഹാപ്രപഞ്ചത്തിൽ മനുഷ്യനെന്ന ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു ജീവി, വലിയ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ജീവി, ആ മനുഷ്യന് ഈ ലോകവുമായി ബന്ധപ്പെടാത്ത, അതായത് ഈ ഭൗതിക ലോകവുമായി കണക്ട് ചെയ്യപ്പെടാത്ത ഒരു ലോകത്തു നിന്നും മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ കൊടുത്ത് ആ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് ഈ ലോകത്തിൻ്റേതല്ലാത്ത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ഇവിടെ നിന്നുള്ളതല്ല, പടച്ചോൻ്റെ അടുത്തു നിന്നുള്ള ഒരു വഹീനെ കൊണ്ടുവന്ന് മനുഷ്യനൊരർത്ഥം കൊടുത്തു. അതാണ് മനുഷ്യൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് മനുഷ്യന് അവൻ്റെ വലിപ്പത്തിലല്ല, അവൻ്റെ മനസ്സിലേക്ക് അള്ള കൊടുക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിലേക്ക് ലഭിച്ചിരിക്കുന്ന വഹി എന്ന. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫായത്തായി അല്ലെങ്കിൽ വഫാത്താവിന് ശേഷം ഏറ്റവും കൂടുതൽ സങ്കടം എന്ത്, ദുഃഖിക്കുന്നത്, കരയുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞ കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ റസൂല് വഫാത്താവും എന്നുള്ളത് ഓക്കെ, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്, ചിലത് മനുഷ്യനാണ് വഫാത്താവും, പക്ഷേ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഇനി വാനലോകവുമായിട്ടുള്ള ആ വഹയിൻ്റെ ആ തുടർച്ച അത് നിന്നു പോയല്ലോ എന്ന സങ്കടമാണ് എന്നവർ പറഞ്ഞു പറഞ്ഞല്ലോ.
2: മാത്രമല്ല അതൊരു അവസാനത്തിൻ്റെ സൂചനയാണ്, പ്രവാചകന്റെ വിയോഗം തന്നെ എന്താണ് ഈ ലോകത്തിൻ്റെ ഒരു അവസാനത്തിൻ്റെ അടയാളം കൂടിയാണല്ലോ. അപ്പോൾ ഏതായാലും ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ചിന്താവിഷയമാണ്.
1: അപ്പൊ ഞാൻ
2: പ്രത്യേക കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത്,
1: അതെ, അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഹിഫ്ളുൽ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയും കേൾക്കുന്നത് പോലെയല്ല, എങ്ങനെയായാലും നമ്മളൊരു ഒരു നോർമൽ മൈൻഡ് ആണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, കണക്റ്റഡ് ആവും, നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യപ്പെടും. അപ്പോൾ ആ കണക്ഷനെ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഓക്കെ, ക്വിസിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഉത്തരം പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഖുർആൻ പാരായണം കേട്ട് ഞാൻ ഖുർആൻ എടുത്തു വെച്ച് നോക്കിയിട്ടാണ് കേട്ടത്. അൽഹംദുലില്ലാ, ഖുർആൻ പഠിക്കുവാനത് എളുപ്പമാക്കി തരട്ടെ എന്നാണ് ഒരു ശ്രോതാവ് നമ്മളെ അറിയിച്ചത്. അതും മഷാല്ലാ, വലിയ വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ തന്നെ നമുക്ക് പ്രാക്ടിക്കലായി പഠിക്കാനും നമുക്ക് കഴിയട്ടെ.
2: അതെ,
1: പിന്നെ വിശുദ്ധ ഖുർആൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി പ്രവാചക വചനങ്ങളെ കുറിച്ച് വളരെ മനോഹരമായ ഒരു കേൾവി നമ്മുടെ മുമ്പിലുണ്ട്. തിരുമൊഴികൾ. തിരുമൊഴികളിലേക്ക് നമുക്ക് പോവാനുള്ള സമയമാണ്. തിരുമൊഴികളിൽ
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
2: തിരുമൊഴികളിൽ ഇന്ന് നമ്മോടൊപ്പം പതിവ് പോലെ ബഹുമാനനായ കെവി ചേരുകയാണ്. സ്വർഗത്തിലെ പാലരുവികളും തേനരുവികളും എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാര വിഷയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. അൻ മുആവിയത്ത് ബിനു ഹൈദ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: إن في الجنة بحر الماء وبحر العسل وبحر اللبن وبحر الخمر وتشقق الأنهار بعد. إمام ترمذي തന്റെ സുനനിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. മുആവിയത്ത് ഇബ്നു ഹൈദ ഇബ്നു മുആവിയത്ത് ഇബ്നു ഖുശൈർ അൽ-ഖശീരി ബസറിൽ ജീവിച്ചതുകൊണ്ട് അദ്ദേഹം ബസരി എന്ന പേരിലും അറിയപ്പെടുന്നു. മുആദ് ഇബ്നു ഹൈദത്തുൽ ബസരി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സംഘത്തിൻ്റെ നേതൃത്വം നൽകി ഒരു നിവേദക സംഘമായിട്ട് വരികയും അങ്ങനെ നബിയോടൊപ്പം കുറേ നാളുകൾ സഹവസിക്കുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും മുആവിയത്ത് ഇബ്നു ഹൈദർ റളിയല്ലാഹു നബിയോട് ചോദിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയതുമൊക്കെ അദ്ദേഹം അടുത്ത തലമുറക്ക് പകർന്നു നൽകിയേ നമുക്ക് കാണാം. ഖുറാസാൻ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് മരിച്ചത് എന്നുമാണ് പ്രബലമായ അഭിപ്രായം. മുആവിയത്ത് ഇബ്നു ഹൈദർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിൽ ജന്ന, തീർച്ചയായിട്ടും സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന മിൻ ജുംലത്തിന ഐമിൽ ജന്ന, സ്വർഗത്തിലെ വിശാലമായ ഒരുപാട് അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് എന്നർത്ഥത്തിലാണ് ഉപയോഗം. ബഹറുൽ മാ ഇവ ബഹറുൽ ആസിൽ, വെള്ളത്തിൻ്റെ ബഹറുണ്ട്, തേനിൻ്റെ ബഹറുമുണ്ട്. വ ബഹറുൽ ലബൻ, പാലിൻ്റെ ബഹറുമുണ്ട്. വ ബഹറുൽ ഖംറ, മദ്യത്തിൻ്റെ ബഹറുമുണ്ട്. ബഹർ എന്ന് പറഞ്ഞാൽ കടലിനാണല്ലോ പറയുക. അതേപോലെ വലിയ നദിക്കും ബഹർ എന്ന് പ്രയോഗമുണ്ട്. സാധാരണ സമുദ്രം, കടൽ എന്നതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബഹൂർ എന്നതാണ് അതിൻ്റെ ബഹുവചന രൂപം. അപ്പോൾ സ്വർഗത്തിൽ വെള്ളത്തിൻ്റെ കടലുണ്ട്, തേനിൻ്റെ കടലുമുണ്ട്, അല്ലെങ്കിൽ അതുപോലെ അല്ല തടാകമുണ്ട്. വലിയ തടാകത്തിനും വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പാലിൻ്റെയും മദ്യത്തിൻ്റെയും കടലുകളുണ്ട്, വലിയ സംഭരണികളുണ്ട്, അല്ലതല്ലെങ്കിൽ വലിയ നദികളുണ്ട് എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മത്തെ ശക്കക്കുൽ അൻഹാറു ബാജ്, പിന്നീട് അവയിൽ നിന്ന് അരുവികൾ പൊട്ടിയൊഴുകും, അൻഹാറുകൾ പൊട്ടിയൊഴുകും. അൻഹാറുകൾ പൊട്ടിയൊഴുകും, അവിടെ അൻഹാർ എന്ന് പറയുമ്പോൾ അരുവികൾ, കൊച്ചു കൊച്ചു അരുവികളായിട്ട് ഓരോ സ്വർഗക്കാരിലേക്കും പ്രത്യേകമായി സ്വർഗക്കാരുടെ വീടിനടുത്തുകൂടെ എല്ലാവർക്കും ആനന്ദിക്കാനും ആസ്വദിക്കാനും വേണ്ടി ഈ വലിയ നദികളിൽ നിന്ന് ചെറു അരുവികളായി നദികളായി ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ആഗ്രഹത്തിനനുസരിച്ച് അവരടുക്കലൂടെ ഈ രൂപത്തിലുള്ള എല്ലാ നദികളും എല്ലാ അരുവികളും നീർച്ചാലുകളും ഒഴുകിക്കൊണ്ടിരിക്കും എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്തിലെ വലിയ ആനന്ദകരമായ അസാധ്യകരമായ അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇവിടെ സ്വർഗത്തിലെ പാലരുവികളും തേനരുവികളും അതോടൊപ്പം മദ്യത്തിൻ്റെ അരുവികളെക്കുറിച്ചും സ്വച്ഛമായ വെള്ളത്തിൻ്റെ അരുവികളെക്കുറിച്ചുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ബഹ്റുൽമാ എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അരുവികൾ, സ്വച്ഛമായ വെള്ളം, മാ ഉൻ ആദിബ് എന്നാണ്. മാത്രവുമല്ല തജിരി തഹ്ത ഖുസൂരി സുഖാനിൽ ജന്ന, സ്വർഗക്കാരുടെ താമസസ്ഥലത്തുകൂടെ അവരുടെ കൊട്ടാരത്തിനടുത്തുകൂടെ താഴ്ഭാഗത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നയനാനന്ദകരവും അതേപോലെ ആസ്വാദ്യകരവുമായ അരുവികളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് ബഹ്റുൽ അസലിനെ കുറിച്ച് പറഞ്ഞു. തേനിൻ്റെ വലിയ നദിയും തേനിൻ്റെ അരുവികളും പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അൻഹാറ മിൻ അസലി മുസഫ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്, ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികൾ എന്നാണ്. അൻഹാറ മിൻ അസലിൻ മുസഫ മസലുൽ ജന്നത്തിൽ ലത്തി ഒഴുതൽ മുത്തഖൂൻ എന്ന് തുടങ്ങി സത്യവിശ്വാസികളായ ഭക്തന്മാരായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ. ഫിഹ അൻഹാറു മിൻ മാ ഇൻ ഗൈറു ആസിനിൻ, അള്ളാഹു പറയുന്നു, അവിടെ പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ട്. വാൻഹാറു മിൻ ലബൻ, അതേപോലെ തന്നെ ലബനിൻ്റെ പാലിൻ്റെ, ആ പാലാണെങ്കിൽ ലം യതഗയ്യർ ത്വഅ്മുഹു എന്നും ഖുർആനിലുണ്ടല്ലോ, രുചിഭേദം വരാത്ത പാലിൻ്റെ അരുവികളുണ്ട്. അതേപോലെ തന്നെ വാൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ ഒരു മടുപ്പുമില്ലാത്ത ലഹരി ബാധിക്കാത്ത മത്തു ബാധിക്കാത്ത മദ്യത്തിൻ്റെ അരുവികളുണ്ട്. വാൻഹാറു മിൻ അസലി മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികളുമുണ്ട് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ ആയത്തിൽ സ്വർഗത്തിൻ്റെ അനുഭവങ്ങളെ അനുഭൂതികളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് നാം ഇതിനോട് ചേർത്തി വായിക്കണം. ബഹ്റുൽ ഖംർ എന്ന് പറയുമ്പോൾ മദ്യത്തിൻ്റെ ബഹർ അലി മദ്യത്തിൻ്റെ അൻഹാറുകൾ എന്ന് പറയുമ്പോൾ അഹ്ലുൽ ജന്ന സ്വർഗക്കാർ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുന്ന ആസ്വാദനത്തിൻ്റെ രുചിഭേദത്തിൻ്റെ പരിപൂർണത എത്തി നിൽക്കുന്ന യാതൊരു തരത്തിലുമുള്ള ലഹരിയോ മത്തോ ഇല്ലാത്ത രൂപത്തിലുള്ള മദ്യം എന്നാണ് നമ്മളതിനെ തിരിച്ചറിയേണ്ടത്. ഹദീസിൻ്റെ അവസാനത്തിൽ സുമ്മത്ത ശക്കക്കുൽ അൻഹാർ ബൈത്ത്, അതിനുശേഷമാണ് നീർച്ചാലുകൾ പൊട്ടിയുണ്ടാവുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, ആ ബുഹൂറുകളിൽ നിന്ന്, വലിയ നദികളിൽ നിന്ന് അല്ലെങ്കിൽ ആ സമുദ്രസമാനമായ വലിയ നദികളിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് അരുവികളും നീർച്ചാലുകളും പൊട്ടി ആവശ്യമുള്ള ഭാഗത്തുകൂടെ പോകുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികളെ റബ്ബ് കൊതിപ്പിക്കുന്നു, സ്വർഗത്തിനായി ആഗ്രഹിപ്പിക്കുന്നു, അതിനായി അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതും ഇതുപോലെയുള്ള അനവധി വചനങ്ങളും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യങ്ങളെ ആഗ്രഹിച്ചും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടും അത് സത്യസന്ധമാണെന്ന് വിശ്വസിച്ചും സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, സ്വർഗത്തിലെ അനുഭൂതികളെ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗക്കാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പോൾ നമ്മൾ തിരുമൊഴികൾ കേട്ടുകഴിഞ്ഞു.
1: സ്വർഗത്തിലെ തേനരുവികളും പാലരുവികളും അല്ലേ?
2: അപ്പോൾ
1: സ്വർഗം എന്ന് പറയും, സ്വർഗം ഉള്ളതുകൊണ്ടാണല്ലോ മനുഷ്യന് ഇവിടെ ഒരു സ്വർഗാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അത് താൽക്കാലികമായൊരു സ്വർഗത്തിൻ്റെ അപ്പുറത്തേക്ക് അനശ്വരമായൊരു സ്വർഗം കിട്ടണം. താൽക്കാലികമായ സുഖ സൗകര്യങ്ങളാണല്ലോ ഇവിടെ മനുഷ്യന്. അപ്പോൾ അത് ചിലതൊക്കെ ത്യജിച്ച് അനശ്വരമായ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞ ഒരാൾക്ക് ആ സ്വർഗം അതൊരു റിവാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗീയമായ അനുഭവങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചക വചനത്തിൽ പറയുന്നുണ്ട്. തിരുമൊഴികളിലൂടെ നമ്മളത് കേട്ട് കഴിഞ്ഞു. ഇനി ശ്രോതാക്കളുടെ കമൻറ്റുകളിലേക്ക് വരുമ്പോൾ ഒരു

0: പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവ് ഒരു കാര്യം നമ്മളെ അറിയിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും, എൻ്റെ മോള് നാളെ ഇൻഷാല്ല യു കെയിലേക്ക് കൺസൾട്ടൻ്റ് ട്രെയിനിയായി ജോലിയിൽ കയറുകയാണ്. ഇതുവരെ ഇസ്ലാമിക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ. ഇനിയും എല്ലാവിധ ഹൈറോഡ് കൂടി ജോലി ചെയ്യാൻ ദുആയിൽ ഉൾപ്പെടുത്തണേ എന്നാണ് പ്രാർത്ഥന.
1: നോക്കൂ, വല്ലാത്തൊരു സമാധാനമാണ് ഇഫ്ദുൽ ഖുർആൻ കേട്ടപ്പോൾ. ചുറ്റുപാടും മറന്നിരുന്ന് കേട്ടുപോയി, വല്ലാത്തൊരു പാരായണവും. മൗലവിക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ. ശരിയാണത്, സാബിറ എനിക്കൂടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അള്ളാഹ് അദ്ദേഹത്തിന് ഇനിയും ധാരാളമായി അത് പഠിപ്പിക്കാനുള്ള ആഫിയത്ത് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സക്കീർ മൗലവി എടുത്ത നാട്ടുകാരെ, നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. അത് അതുപോലെ തന്നെ കേൾക്കാനും, അപ്പോൾ അത് തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ എന്നുള്ള ഒരു ഘടകം അതിലുണ്ട്. ഖുർആന്റെ പാരായണം അത് അതേപോലെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. അല്ലാഹു ഇനിയും ഒന്ന് നിലനിർത്തി കൊടുക്കട്ടെ.
0: ആമീൻ. ഞാൻ ഇഫ്ദുൽ ഖുർആനെ കുറിച്ച് പറയുമ്പോഴേ സലമാഷെ ചെറിയൊരു കാര്യം പറയണം. എന്നുവെച്ചാൽ ഇപ്പം നമ്മളെ പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഫ്ദുൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പിന്നെ ഓരോ ദിവസവും ഇത്ര ആയത്തുകൾ ഓതിയിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ എല്ലാവരും ഓതിയിടും, അതൊരാഴ്ച തുടരും. അടുത്ത ആഴ്ച ആകുമ്പോൾ അപ്പോൾ ഒരു മൂന്നാഴ്ച ഓതിയുന്നത് എന്ത് ചെയ്യും, അടുത്ത ആഴ്ച ആകുമ്പോൾ അത് ആറായിട്ട് ഓതിടും. ഇപ്പം ഞങ്ങളുടെ നാട്ടിലും അൽഹംദുലില്ലാ അത് തുടങ്ങി കഴിഞ്ഞു. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പുണ്ട്, പുരുഷന്മാർക്കുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഒരു മൂന്നാമത്തെ ആഴ്ചയായി അത്. അപ്പോൾ സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ അറിയാലോ, ഖുർആൻ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായം കൂടിയാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഖുർആൻ മനസ്സിലുണ്ടാകുമ്പോൾ എന്താ അറിയോ, അത് ശരിക്കും ഒരു ധൈര്യമാണ് അല്ലേ. നമ്മൾക്ക് എന്ത് ചെയ്യുമ്പോഴൊരു ഒരു ബർക്കത്ത് അതിൽ പ്രത്യേക ഫീല് കിട്ടും. ഏതായാലും ഖുർആൻ പഠിക്കാനുള്ളൊരു പ്രചോദനം പഠിച്ചു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ആമീൻ. ഉത്തരം എന്തേ പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഏത് വർഷമായിരുന്നു എന്ന ചോദ്യത്തിന് നാല് ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, എ ആമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം, ബി ഹിജർ വർഷം, സി മക്ക വിജയം, ഡി ഇതൊന്നുമല്ല. അത് വന്നതുകൊണ്ടായിരിക്കും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവുണ്ടെങ്കിൽ. അല്ലെങ്കിൽ
0: അപ്പോ
1: ഉത്തരം ഓപ്ഷൻ എ
0: ആണ് അല്ലേ,
1: ആമുൽ ഫീൽ ആനക്കലഹ വർഷം.
0: നമുക്ക് ഇനി വിജയികളെ, തെരഞ്ഞെടുത്ത വിജയികളെ ഇപ്പൊ വായിക്കണ്ട,
1: കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാം.
0: ഇൻഷാ അല്ലാ. അപ്പോ നാജിയ കടമ്പടിപ്പുറം ഇപ്പൊ വരികയാണ്, എൻട്രിയാണ്. അസ്സലാമു അലൈക്കും, സക്കീർ മൗലവി എന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, മാഷാല്ല. പിന്നെ ആയിഷ നാദാപുരം എന്താ പറയുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക്കും, നീ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി തരട്ടെ. നീ അള്ളഹാനോട് അള്ള പ്രാർത്ഥനയാണ് അല്ലേ. ഇൻഷാല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നമുക്കേ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാണ്ട്, ഈ മാസം ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. മാഷിക്കറിയാലോ, നമ്മുടെ പ്രൊഫഷണൽ സ്റ്റുഡൻസിൻ്റെ കോൺഫറൻസ് നടക്കാൻ പോകണം പാലക്കാട്. ഈ അത് ഇൻഷാല്ലാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുകയാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അടുത്ത മാസത്തിന് പ്രത്യേകത ഉണ്ട്. ഈ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അല്ലേ, കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് KTC നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മളെ പ്രിയപ്പെട്ട അധ്യാപകരോട് സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് നിർദ്ദേശിക്കാവുന്ന റേഡിയോയുടെ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് സൂചിപ്പിച്ചാലോ
1: അല്ലേ.
0: അതിൽ ഏറ്റവും ഒന്നാമത്തത് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സാണ്. അപ്പോൾ അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ അവർക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് ശരിക്ക് ഈ കോഴ്സിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നൽകിയിട്ട് രക്ഷിതാക്കൾക്ക് ഒരു നല്ല ഒരു സന്ദേശം നൽകിയിട്ട് പിന്നെ നമ്മൾ അവരോട് ഇത്തരം കാര്യങ്ങളുടെ വിശാലമായ ചർച്ചയുടെ ഒരു ലോകമാണ് ഇൻഷാല്ലാ ചെമ്മാട് വെച്ച് ഒക്ടോബർ 11 അല്ലേ അധ്യാപക ദിനം, അധ്യാപക ദിനമല്ല അധ്യാപക കോൺഫറൻസ് നടക്കാൻ പോണത്.
1: സ്കൂളിലായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്.
0: അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നേരിട്ട് പോയിട്ട് കൊല്ലത്തിൽ ഒരു ദിവസം വൈകാണ്ട് നിങ്ങൾ സമ്മേളനത്തിനൊന്നും പറഞ്ഞാലൊന്നും വരില്ല. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യം എന്ത് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ആദ്യം ചിലപ്പോൾ നമ്മൾ റേഡിയോൻ്റെ ഈ ഒരു കോഴ്സൊക്കെ പരിചയപ്പെടുത്തേണ്ടി വരും. അല്ലേ? അപ്പൊ എന്താണ് നമ്മളെ ഈ പാരന്റിംഗ് കോഴ്സിൽ നിന്ന്?
1: അല്ല, പാരന്റിംഗ് കോഴ്സ് ഞാൻ ഇത് സെപ്റ്റംബർ തുടങ്ങി കഴിഞ്ഞു. രണ്ട് ക്ലാസ് ഞാനും കേട്ടു, ഉത്തരങ്ങളൊക്കെ എഴുതി. അപ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹമുണ്ട് നമുക്കിതുപോലെ ഈ നമ്മളെ പ്രചോദിപ്പിക്കൽ പലപ്പോഴും ആരാണ്, ഈ ലിസണേഴ്സാണ്. അവർ നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ പറയുന്നല്ലാതെ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ, ഉള്ള സമയം കൊണ്ട് നമ്മൾ കേൾക്കണം. അപ്പോൾ അങ്ങനെ അതിൽ നമുക്കൊരു പറയാം അഭിമാനം, നമ്മളത് കേൾക്കാം. അപ്പം അറബി ഭാഷൻ്റെ കുറേയൊക്കെ കേട്ട് പിന്നെ സ്കിപ്പായിപ്പോയി. പിന്നെ അന്നൂറിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മളും കേൾക്കുന്നുണ്ട്, പക്ഷേ ആ ഓൺ ടൈമിൽ ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ അങ്ങനെയല്ല, അവർ പക്കയാണ്. അവർ കറക്റ്റ് ആ സമയങ്ങളിൽ ഉത്തരം നൽകുന്നു, അത് ആ ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്നു. അങ്ങനെ നമുക്കും പോവാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ പാരന്റിംഗ് കോഴ്സിനെ കുറിച്ചാണ്. നമ്മളിനി അധികം കൂടുതലൊന്നും പറയണ്ട, പക്ഷേ 20 മിനിറ്റ് ആയിട്ട് ഓരോ ക്ലാസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മളതിൻ്റെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ, അതൊക്കെ നമ്മുടെ ബ്രെയിനകത്തുള്ള നെർവ്സുകളിലേക്ക് ഓരോ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഈ പിന്നെ ഇൻഫോർമേഷനാണ്, ഈ ഇൻപുട്ടാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പം നോളജ് നമുക്ക് കിട്ടുമ്പോൾ അതൊരു അവബോധമായി മാറും. ആ അവബോധം നമ്മളെ പ്രേരിപ്പിക്കും, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണം. പലപ്പോഴും അറിവില്ലായ്മയാണ് മനുഷ്യൻ്റെ പ്രവർത്തികളുടെ നെഗറ്റീവ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, അതിലൊരു ഘടകമാണ്. അപ്പം അറിവില്ലായ്മ കൊണ്ട് ഇനി അത് സംഭവിക്കരുത്.
0: അതാണ്, അല്ല ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ പറയണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോ രണ്ട് ക്ലാസ് കഴിഞ്ഞല്ലോ, അപ്പൊ ഇനിയിപ്പോ ആൾക്കാർക്ക് ഇതിക്ക് എൻറോൾ ചെയ്തിട്ട് പിന്നെ അതിന്റെ ക്ലാസ് കേൾക്കാനും ഈ വർക്ക് ചെയ്യാനൊക്കെ പറ്റുമോ?
1: കഴിയും, തീർച്ചയായിട്ടും
0: പറ്റൂലേ. അപ്പൊ അതിൽ ബേജാറാവണ്ടല്ലേ?
1: സമയത്തും വഴിവിളക്കിലെ ഒരു ഒരു ഇത് നമുക്ക് വായിച്ചാലോ? വഴിവിളക്കിൽ സ്വർഗം ഒരുക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? ഞാനിതിപ്പോ വായിക്കാൻ കാരണം, നമ്മൾ പിന്നെ തിരുമൊഴികളിൽ നമ്മൾ കേട്ടൊരു സംഗതി കൂടി ഉണ്ടല്ലോ, അപ്പൊ അതിലേക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് അത്രേ അത് എന്ന ഖുർആനിന്റെ വചനത്തെയാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ മാലോകരെ നമ്മൾ ആ ഒരു സംവിധാനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. ശരി,
0: അപ്പൊ ഈ സ്വർഗത്തൊക്കെ നിഷേധിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയൊരു നഷ്ടമാണ് അല്ലേ ജീവിതത്തിൽ ശരിക്കും സംഭവിക്കാൻ പോണത്?
1: യെസ്.
0: പിന്നെ നമ്മളെ അറബി ഭാഷ കോഴ്സിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോകാം അല്ലേ? കാരണം ഇപ്പോ എനിക്ക് പറയാനുള്ളത് അതിന്റെ രണ്ടാം മൊഡ്യൂളാണ്. അതിന്റെ ക്ലാസ് ജൂലൈ 25 ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതിന്റെ ക്ലാസ് ഇന്നിപ്പോ ഞായറാഴ്ചയാണല്ലോ. ഇന്ന് 12th ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്കുണ്ട് എന്നതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം ഇൻഷാല്ലാ. ഇപ്പൊ നമുക്ക് ഇന്നാലേ ഒരു എന്തോ ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ?
1: നമ്മൾ അടുത്തൊരു ഇങ്ങനെ വരുമ്പോ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്നുകൂടി എനർജി ആക്കാൻ പാട്ട് കേൾക്കാൻ
0: ഉള്ള ഒരു മടുപ്പുണ്ടോ? നമുക്കൊരു സ്വരം കേട്ടണ വരാം.

0: പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള പാട്ടിന് അതൊരു മാനസികമായിട്ട് നമ്മളെപ്പോഴും ആരോടൊക്കെയോ നമ്മൾ നമ്മുടെ ഉള്ളിൽ തുറന്ന് പറയുന്നത് പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന അതിമനോഹരമായൊരു സ്വരമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. മുസ്തഫ മാഷേ, അപ്പോൾ സ്വരം ഒന്നുകൂടി നമുക്കൊരു എനർജി പലപ്പോഴും തരും. ഒരു നമ്മളിങ്ങനെ ഓരോ ഉയർച്ച താഴ്ചകൾക്കിടയിലൂടെ ഇടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ സ്വരത്തിലൂടെ പോകുമ്പോൾ അടുത്തൊരു പ്രോഗ്രാമിലേക്കുള്ളൊരു എനർജിയാണ്. തീർച്ചയായിട്ടും ഈ പാട്ടിനെ സംബന്ധിച്ചുള്ള കമന്റുകൾ കുറേ വന്നുകൊണ്ടിരിക്കുന്നില്ല. മാഷാ അല്ലാ, സ്വരം സൂപ്പർ ആയിരുന്നു എന്നുള്ളത്.
1: അല്ല, പാടിയാളെ നമ്മൾ പറഞ്ഞോ? പാടിയാളെ
0: പറഞ്ഞിട്ടില്ല.
1: അസ്ബക് അൽ ഹിക്കമിയാണ്.
0: മാഷാ അല്ലാ. റുഷ്ദ കാളിക്കാവ്, ഷൈബാൻ വളപട്ടണം, ഇവരൊക്കെ റബ്ബിനോട് താൻ ചെയ്തുപോയ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞു തേടുന്ന ഒരു അടിമയുടെ ദീനരോധനം പാടി അസ്ബക് അൽ ഹിക്കമിക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ആമീൻ. ഷൈബാൻ വളപട്ടണമാണ് മെസ്സേജ് അയച്ചത്. പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്ന അതിമനോഹരമായ സ്വരം നല്ല ഈണത്തിൽ പാടി സഫിയ എടപ്പാൾ. മനാഫ് പാലക്കാഴിയും ഇത് തന്നെയാണ്, കൂടെയുണ്ട്, തിരക്കിലാണ്, സ്വരം സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലത്തെ പാട്ട് തന്നെയാണ്, പക്ഷേ ഇന്നലത്തെ പാട്ടാണെങ്കിലും ഇന്നത്തെ പാട്ടാണെങ്കിലും പാട്ട് നമുക്കൊരിക്കലും മടുപ്പ് തരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാർത്ഥനാ ഗാനം എന്നുള്ള പല നിലക്കുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജമീൽ ആപ്പിലേ ഇടക്കൊരു ബാങ്ക് ഇങ്ങനെ കേൾക്കുമല്ലോ
1: അല്ലേ,
0: സൗദിയിലെ അഞ്ചു നേരത്തുള്ള ആ കേൾക്കുമ്പോ അത് കേൾക്കുമ്പോ ഒരു വല്ലാത്ത ഫീലാണെന്നാണ്
1: ചില ആൾക്കാർക്ക്. ഈ ഇതന്നെ ബാങ്ക് വരുമ്പോഴേ ആൾക്കാരുടെ പോയി ബാങ്ക് വരുമ്പോ എന്താണ് വേഗം ഓഫ് ആക്കാനുള്ള ഒരു ബേജാറ്. എന്തോ ഒരു ബേജാറ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെ അല്ലേ. ഇപ്പോ ഒരു വിവാദ വിഷയം നടക്കുന്നുണ്ടല്ലോ, ഇസ്ലാമിലെ സ്ത്രീ, അപ്പൊ അതിലൊക്കെ ബേജാറായിട്ട് എന്താ കാര്യം അല്ലെ. എന്നാ അരിസംബല് പുലരോട്ടത്ത് പറഞ്ഞതുപോലെ പഠിക്കന്നെയാണ് പരിഹാരമുള്ളൂ. ഇപ്പൊ ഞാനിതിൽ കണ്ടൊരു ഹയറുണ്ട്, ഇങ്ങനെയുള്ള വിവാദം വന്നപ്പോൾ പ്രബോധനത്തിന് ഒന്നുകൂടി എളുപ്പമായി. കാരണം വിവാദം വരുമ്പോൾ മറ്റുള്ളവരും പഠിക്കും ഇസ്ലാമിലെ സ്ത്രീയുടെ അവകാശങ്ങൾ.
0: തീർച്ചയായിട്ടും ഈ ചാനലിലെ പിന്നെ ആങ്കേഴ്സും റിപ്പോർട്ടർമാരും ഇവരൊക്കെ എന്താണെന്ന് അന്വേഷിക്കാനും പഠിക്കാൻ തുടങ്ങി.
1: വിമർശിക്കുമ്പോൾ ഇവർ എവിടെ നിന്നൊക്കെയോ കിട്ടിയ കാര്യങ്ങൾ എടുത്തിട്ട് ആകെ കാടടിച്ച് പിടിക്കാറില്ലേ, അതുപോലെയാണ് ചെയ്യണത് അല്ലേ. ശരി, നമ്മൾ പ്രൂഫ് പോയിന്റിലും അതുപോലെ മറ്റ് ചർച്ചകളിലൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി വിഷയത്തിൽ കിട്ടും എന്നുള്ള യാതൊരു സംശയമല്ല.

0: മനസ്സിൻ്റെ താളം തെറ്റിയിട്ടുള്ള ആൾക്കാരെയൊക്കെ പൂട്ടിയിട്ടിരിക്കുന്ന നരകതുല്യമായിട്ടുള്ളൊരു മുറിയാണ്. അവിടെയുള്ള രോഗികളെയൊക്കെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കുന്ന, അവശന്മാരാക്കി മാറ്റുന്ന നിഖിത എന്ന് പറയുന്ന ഒരു ഒരു ഒരു വിരമിച്ച പട്ടാളക്കാരനോടുണ്ട്. അയാളുടെ പണി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടാളക്കാരൻ റഷ്യൻ നെയിംസ് ആണ് അതൊക്കെ.
1: നിഖിത,
0: അപ്പം അയാളൊരു കാവൽക്കാരനാണ്. അയാളെ പണി, അയാൾക്ക് ഇതൊരു ആസ്വാദനമാണ്. അതിൻ്റെ അകത്തുള്ള ഈ മാനസിക രോഗിയായിട്ട് വന്ന ആളുകളൊക്കെ അടിച്ചിട്ട് ഒതുക്കിട്ടും ക്രൂരമായിട്ട് മർദ്ദിക്കും,
1: അടിച്ചൊതുക്ക.
0: ആ ആശുപത്രിയിലെ ഡോക്ടറുണ്ട്, ഡോക്ടർ ആന്ദ്രെ എഫിമിച്ച് എന്നാണ് ഡോക്ടറിൻ്റെ പേര്. ആന്ദ്രെ എഫിമിച്ച്, അയാൾ നല്ല അറിവുള്ള ആളാണ്, നല്ല വിജ്ഞാനവും നല്ല ഒരു എന്താ പറയുക, പിന്നെ വായനാശീലമൊക്കെ ഉള്ള ആളാണ്. പക്ഷെ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, ചുറ്റുമുള്ള അവിടെ നടക്കുന്ന തിന്മകളോടോ മനുഷ്യൻ്റെ പ്രശ്നങ്ങളോടോ ഒട്ടും അദ്ദേഹം പ്രതികരിക്കില്ല. ഒന്നിനോട് അയാൾ പറയണമെന്ന് വെച്ചാൽ, ആളുകൾ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. അതിപ്പോൾ നമ്മളിവിടെ ചികിത്സ നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ നടക്കും. ഇപ്പം ദുരിതങ്ങളൊക്കെ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഓരോ തോന്നലുകളാണ്. ഇങ്ങനെയുള്ളൊരു നിർവികാരമായൊരു തത്വചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് അദ്ദേഹത്തിന് അയാളെ ക്രൂരമായും രോഗികളെ ആക്രമിക്കുന്നോ കണ്ടിരുന്നു അദ്ദേഹത്തിന് ഒരു വിഷമമില്ല. അയാൾ മരിക്കറ്റ് ട്രീറ്റ് ചെയ്യൂല. അയാൾ അവിടെ അയാളുടെ മുറിയിൽ ഇരുന്ന് മദ്യപിച്ചും, അയാൾ അയാളുടെ സമയം, സർക്കാർ ആശുപത്രിയല്ലേ, അയാൾക്ക് കിട്ടേണ്ട സാലറികൾ കിട്ടും, അയാൾ ഡ്യൂട്ടിയൊന്നും കാര്യമായിട്ട് നിർവഹിക്കൂല. അങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഡോക്ടർ വാർഡ് നമ്പർ 6 ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ വെച്ച് ഇവാൻ ദിമിത്രിച്ച് ഗ്രോമോവ് എന്ന് പറയുന്ന ഒരു അന്തേവാസിയെ കണ്ടുമുട്ടാണ് വാർഡ് നമ്പർ 6 ദ്രോമോവിനെ. ഇവാൻ ദിമിത്രിച്ച് ദ്രോമോവ് അയാളെ കണ്ടുമുട്ടിയപ്പോൾ അയാളായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഡോക്ടർ. അപ്പോൾ ആന്ദ്രേ ഫിമിച്ചാണല്ലോ ഡോക്ടർ, ദ്രോമോവിനെയാണ് കാണുന്നത്. അങ്ങനെ അയാളെ കണ്ടിട്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ പിന്നെ ഗ്രോമോവിനെ സംബന്ധിച്ചിടത്തോളം, ഇവാൻ ദിമിത്രിച്ച് ഗ്രോമോവ് എന്ന് പറഞ്ഞാൽ അയാൾ അവിടുത്തെ അന്തേവാസിയാണ്. പക്ഷെ അയാളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾക്ക് ഈ ലോകത്ത് നടക്കുന്ന കപടതകളും അനീതികളും ഒക്കെ കണ്ടിട്ട്, ആൾക്കാരുടെ ഈ അനീതിയുള്ളൊരു ലോകം കണ്ട്, വിഷമങ്ങൾ കണ്ട്, മാനസികമായ ഒരു തരം അമിത ഭയം പിടികൂടിയ വ്യക്തിയാണ്. അങ്ങനെയാണ് മാനസികമായി ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ കണ്ട് പേടി കൂടിയതാണ്. അങ്ങനെ ഈ ഗ്രോമോവ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാളെടുത്തേക്കാണ് നമ്മളെ ഡോക്ടർ വരുന്നത്. ഡോക്ടർ വന്നിട്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഡോക്ടർ പിന്നെ ചോദിച്ചു, സുഹൃത്തെ എന്തിനാണ് ഇങ്ങനെ ഈ ചുവരുകളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നത്? ഇതിൻ്റെ അകത്ത് കിടക്കുകയാണല്ലോ, അന്തേവാസിയാണ്, പുറത്തു പോകാൻ പറ്റുന്നില്ല. അയാൾക്കും അമിത ഭയം പിടികൂടി മാനസികമായ അസ്വസ്ഥത വന്ന് അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. ജയിലിലായാലും കൊട്ടാരത്തിലായാലും മനുഷ്യൻ്റെ മനസ്സ് ശാന്തമാണെങ്കിൽ മനുഷ്യന് സന്തോഷമായി ജീവിക്കാം, നിങ്ങളിവിടെ സന്തോഷമായിക്കോളൂ, ഹാപ്പി ആയി നിൽക്കൂ എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. വേദനയും യാതനയും എന്നൊക്കെ പറയുന്നത് അത് വെറും മായയാണ്, അതിലൊന്നും വലിയ അർത്ഥമല്ല എന്ന് ഡോക്ടർ പറയാണ്. ഡോക്ടർ പറയാണ് ഗ്രോമോവിനോട്, ആന്ദ്രെ അഫിമിച്ച് ഡോക്ടറാണ്. അപ്പൊ ഇത് കേട്ടതും ഗ്രോമോവ് രോഷാകുലനാവാണ്. അയാൾ പറഞ്ഞു, ഡോക്ടർ നിങ്ങൾ എന്ത് മനുഷ്യനാണ്, പിന്നെ ഈ ചൂടുള്ള മുറിയിലിരുന്ന് തത്വചിന്ത പറയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടിണി കിടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? തണുപ്പിൽ വിറച്ചു പോയിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ക്രൂരനായ ആ കാവൽക്കാരൻ നിഖിതയുടെ അടി വാങ്ങിയിട്ടുണ്ടോ? പിന്നെ മനുഷ്യൻ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ മനുഷ്യൻ നിലവിളിക്കും, ആ നിലവിളി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? വേദന തോന്നും മനുഷ്യ ആൾക്കാരുടെ വേദന കാണുമ്പോൾ, പിന്നെ പുഞ്ചിരിക്കാനല്ല മനുഷ്യന് കഴിയുക, അവിടെ മനുഷ്യന് അതിൻ്റെ കൂടെ ചേർന്ന് നിലവിളിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നിലവിളിച്ചു പോകും മനുഷ്യൻ ആളുകളുടെ പ്രയാസം കാണുമ്പോൾ. അനീതി കണ്ട് കോപാകുലനാവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഗ്രോമോവിൻ്റെ വാക്കുകൾ കേട്ട ആന്ദ്രെ എഫിമിച്ച് ഡോക്ടർ അയാൾ കുറേ നേരം

0: ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥവും മൂർച്ചയേറിയതുമായ വാക്കുകൾ കേട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളൊരു വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു ഡോക്ടറിൻ്റെ ഉള്ളിൽ. ഈ പട്ടണത്തിൽ ഇത്രയും ആഴത്തിൽ തന്നോട് സംസാരിക്കുന്ന ഒരാളും ഇല്ല എന്ന് ഡോക്ടർ തിരിച്ചറിയണം. ഇതുപോലെ സംസാരിക്കുന്ന ഒരാളുമില്ല. അപ്പോൾ ദിവസവും ഡോക്ടർ എന്ത് ചെയ്യും, ഈ വാർഡ് നമ്പർ 6 സംസാരിക്കാൻ വേണ്ടി പോവും. ഗ്രോമോയിറ്റ് ഇങ്ങനെ സംസാരിക്കാൻ പോവും. ഇതിങ്ങനെ പോയി പോയി കുറേ കഴിഞ്ഞപ്പം പുറം ലോകത്ത് ഇതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടർ വാർഡ് നമ്പർ 6 ഭ്രാന്തനുമായിട്ട് സംസാരിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി നിരന്തരം ഇത് കാണുകയും അവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ ചിലർ പ്രത്യേകിച്ച് ഇതിന് മുൻകൈ എടുത്തു. കാരണം ഈ ഡോക്ടറിൻ്റെ സ്ഥാനത്ത് അയാൾ പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് അടുത്തൊക്കെ കയറണം. അതുകൊണ്ട് ഇത് നല്ലൊരു അവസരമായി ഉപയോഗപ്പെടുത്തിയിട്ട് അസിസ്റ്റന്റ് ഡോക്ടർ എന്ത് ചെയ്തു, ആന്ധ്രയ്ക്കൊരു ഈ ആന്ധ്ര എഫിമിച്ച് എന്നുള്ള ഈ ഡോക്ടർക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു പരത്തി. അതുകൊണ്ടാണ് ഭ്രാന്തന്റെ കൂടെ പോയിരിക്കുന്നത്. അങ്ങനെ വൈകാതെ ഡോക്ടറുടെ ജോലി പോയി,
1: ജോലി പോയി
0: എഫിമിച്ചിന്റെ ജോലി പോയി. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം തീർന്നു. ഒറ്റപ്പെടലും കടബാധ്യതയും അദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്തി. ഒരു ദിവസം ഇദ്ദേഹം ഒരു പുതിയ രോഗിയെ പരിശോധിക്കാനെന്ന വ്യാജേന ഡോക്ടർ, ഈ അസിസ്റ്റന്റ് ഡോക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം എന്ത് ചെയ്തു, ആന്ധ്ര ആശുപത്രിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസിസ്റ്റന്റ് ഡോക്ടർ ഇത് ചതി മനസ്സിലാവാതെ, അസിസ്റ്റന്റിൻ്റെ ചതി മനസ്സിലാവാതെ ഈ ഡോക്ടർ എന്ത് ചെയ്തു, വാർഡ് നമ്പർ 6 പ്രവേശിച്ചു. ഉടനെ തന്നെ അസിസ്റ്റന്റ് ഡോക്ടർ അതിൻ്റെ കുറ്റിയിട്ടു, പൂട്ടിയിട്ടു. ഡോക്ടർ സ്വന്തം വാർഡിൽ എന്ത് ചെയ്തു, തടവുകാരനായി മാറുകയാണ്. അപ്പം അമ്പരന്ന് പോയ ആൾ ആന്ധ്ര എഫിമിച്ച് വാതിൽ ശക്തമായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്നെ പുറത്തുവിടൂ, ഞാൻ രോഗിയല്ല, ഞാൻ ഈ ആശുപത്രിയുടെ ഡോക്ടറാണ്, എന്നെ പുറത്തുവിടൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷം പെട്ടെന്ന് അവിടെ ആര് പ്രത്യക്ഷപ്പെട്ടു, ക്രൂരനായ അവിടുത്തെ ആ നികിത പ്രത്യക്ഷപ്പെടുകയാണ്. അയാള് വന്നിട്ട് അദ്ദേഹത്തെ അടിക്കുകയാണ്, ശക്തമായിട്ട് അടിക്കുന്നു
1: ഡോക്ടറിനെ.
0: കാരണം അയാൾ പണി അതാണ്, അവിടെ ആര് വന്നു കഴിഞ്ഞാലും അയാളെ പണി അവർ ബഹളങ്ങൾ ഉണ്ടാവുമ്പോൾ അടിച്ചൊതുക്കും. പിറ്റേന്ന് വൈകുന്നേരം ആ നരകമുറിയുടെ തണുത്ത തറയിൽ കിടന്ന് പക്ഷാഘാതം വന്ന് ആന്ധ്ര എഫിമിച്ച് എന്ന ഡോക്ടർ മരണപ്പെടുകയാണ്. ഇത് ആന്റൺ ചെക്കോവിന്റെ കഥയിൽ പെട്ടൊരു കഥയാണ്. ഇത് ഒരു സാമൂഹിക വിമർശനമാണ് ഈ കഥ. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക്, ഇതൊരു കഥയാണെങ്കിലും ചില താത്വികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. സമൂഹത്തിന്റെ ചില നിദർശനങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. ആളുകളുടെ നിഷ്ക്രിയത്വവും, ആളുകൾ പലപ്പോഴും ദൂരെ നിന്ന് കാണുന്നതും അനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ.
1: പിന്നെ ഈ ഡോക്ടർ ഇങ്ങനെ എല്ലാ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അയാളുടെ ചില കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയൊക്കെ, അതൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞ് ചുരുക്കി കാണിച്ചു. അതായത് അനുഭവിച്ച് അറിയാത്തവർക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ നമ്മൾ കണ്ടത്, ആ ഒരു ക്യാരക്ടറിൽ. കാരണം എന്താ വെച്ചാൽ, മറ്റുള്ളവരെ അനുഭവിക്കുന്ന അവരൊക്കെ തടവുകാരാക്കി ഭ്രാന്തന്മാരായതാണ് അല്ലേ. അപ്പോൾ അവർ ചെയ്യാത്തൊരു കുറ്റത്തിന് അല്ലെങ്കിൽ അവർക്കില്ലാത്തൊരു പ്രശ്നത്തിന് അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും യാതനകളെയും ഇയാൾ വളരെ സിമ്പിളായിട്ട്, അതൊക്കെ അങ്ങനെ വരുള്ളൂ, അതിനിപ്പോൾ എന്ത് ചെയ്താലും അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമാക്കുകയാണ്.
0: നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്
1: എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അയാൾ തന്നെ അനുഭവിച്ച് അത് ബോധ്യപ്പെടാൻ പിന്നെ അയാൾ ഉണ്ടായില്ല അല്ലേ. അതാണ് കഥ അവസാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ലൈവ് ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ ബന്ധങ്ങൾ ഇതിനുണ്ട്.
0: നേരത്തെ സോങ്ങുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ പലതും വന്നിട്ടുണ്ട്. ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഗാനമായിരുന്നു.
2: ഏതിൽ നിന്നും രക്ഷിക്കാൻ ധാരാളം മതിയല്ലോ, അല്ലാതെ കഴിവുള്ള.
1: ഏറെ അർത്ഥവത്തായ കഥ. ചുറ്റും നമ്മെ തോൽപ്പിക്കാനുള്ള നീക്കങ്ങൾ നിർലോഭം സംഭവിക്കും. സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള കരുത്താണ് നമ്മയെല്ലാം മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് സജ്ന എടത്തനാട്ടുകരയുടെ പ്രതികരണം.
0: ഓക്കെ, നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതുപോലെ പിന്നെ നെക്സ്റ്റ്
1: പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം അല്ലേ. ഇൻഷാ അല്ലാ, ചില കഥകൾ യാഥാർത്ഥ്യങ്ങളെ എടുത്തു കാണിക്കുന്നതാണ് യാഥാർത്ഥ്യങ്ങൾ എടുത്തു കാണിക്കുന്നതാണ് എന്നാണ് മൈമൂന പറഞ്ഞു.
0: നമുക്കേ ഏതായാലും ഇനി കുറഞ്ഞ സമയമാണ് ബാക്കിയുള്ളത്. കമന്റിലേക്കും ഫീഡ്ബാക്കിലേക്കും ഒക്കെ നമുക്ക് പോണതിന്റെ മുന്നായിട്ട് അവസാനത്തെ ഒരു പ്രോഗ്രാം നമുക്കിവിടെ ബാക്കിയാവുന്നുണ്ട്. ഒരു ചോദ്യം ഉത്തരവും അതുകൂടി കേട്ടതിന് ശേഷം തിരിച്ചു വരാം.
3: മയ്യത്തെ മറമാടി കഴിഞ്ഞാൽ ഖബറിന്റെ മുകളിൽ 3 പ്രാവശ്യം വെള്ളമൊഴിക്കൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണോ എന്നാണ് ഒരു ശ്രോതാവിന്റെ സംശയം.
4: മയ്യത്ത് മറമാടി കഴിഞ്ഞ ശേഷം ഖബറിന്റെ മീതെ വെള്ളം കുടയുന്നതിനെ സംബന്ധിച്ച് ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ഇമാം ബുഹൂത്തി റഹിമഹുല്ല സൂചിപ്പിച്ചത് നമുക്ക് കാണാം. കശാഫുൽ കിനായിൽ വയുസന്നു സുന്നത്താക്കപ്പെടും ഐ ഉറശ അലൈ അയൽ ഖബരി ഖബറിൻ്റെ മേൽ വെള്ളം കുടയുന്നത് വയൂലൗ അലൈ ഇ ഹസൻ അതിൽ ചിരൽ പാകുന്നത് ഹസൻ സിഗാർ ചെറിയ ചിരലുകൾ അതിൽ പാകുന്നതും സുന്നത്താക്കപ്പെടും. അതിൻ്റെ കാരണം വ്യക്തമാക്കിയതിൽ യഹ്ഫല തുറാബുഹു മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൻ ഇബ്രാഹീമിൻ്റെ ഖബർ ഇപ്രകാരം ചെയ്തത് ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഖബറിൻ്റെ മീതെ 3 തവണ വെള്ളം കുടയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് 3 എന്ന എണ്ണത്തിന് അവിടെ പ്രസക്തിയില്ല, അവിടെ കാരണത്തിന് പ്രസക്തിയുണ്ട്. വെള്ളം ആ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ ഒന്നൊരു മണ്ണിനൊരു ഉറപ്പ് കിട്ടാൻ, ആ മണ്ണിന് അവിടെ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടത് ചെയ്യുക. അതിൽപ്പെട്ടതാണ് വെള്ളം കുടയുക. അതിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് പിന്നെ അതിൽ ചിരൽ പാകുക. അത് ഓരോ നാട്ടിലെ ഭൂമിയുടെ അവസ്ഥക്കും മണ്ണിൻ്റെ അവസ്ഥക്കും അനുസരിച്ച് അവിടെ ആ മണ്ണൊലിച്ചു പോവാതിരിക്കാൻ വേണ്ടത് എന്താണോ അത് ചെയ്യൽ പാടുണ്ട് എന്നടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഈ വിഷയം സൂചിപ്പിച്ചിട്ടുള്ളത്. ആയതിനാൽ ഖബറിൻ്റെ മീതെ വെള്ളം കുടയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമായ ഘട്ടത്തിൽ അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതുണ്ട്. അതല്ലാതെ ഒരു പ്രത്യേകം കാരണമില്ലാത്ത ഒരു സുന്നത്ത് എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരാവശ്യവുമില്ല എന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു വെള്ളം കുടയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല താനും. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതിൽ നിന്ന് വ്യക്തമാവുന്നത്. വല്ലാഹു അഅലം.
1: ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഹംസ ഷക്കിറാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഖബറിൻ്റെ മുകളിൽ 3 പ്രാവശ്യം വെള്ളമൊഴിക്കൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അലിജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. അത്തരം അലിജാബയിലേക്ക് വരുന്ന ചോദ്യങ്ങളിൽ നിന്നും ഉള്ള ഒരു ചോദ്യവും ഒരുത്തരവുമാണ് നാം ഇതുവരെ കേട്ടുകഴിഞ്ഞത്.

0: അപ്പോൾ ഒരു കുഞ്ഞു വാക്കുകളിലൂടെ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദ്യത്തിനൊരു അല്ലേ അത്രയും ചെറിയൊരു ചോദ്യം ആ ചോദ്യത്തിന് അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള കൃത്യമായി ക്ലാരിറ്റി ലഭിക്കുന്ന ഉത്തരം നമുക്ക് വോർണിംഗ് ലൈവ് അവസാനിക്കുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്തി തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ നോളജാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് അലിജാബയിലൂടെ വരുന്ന ഓരോ ചോദ്യങ്ങൾ
1: അപ്പോ വി എന്താ പറയണ്ടല്ലോ ഒരു കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ എന്ന വാരിക വന്നിരുന്നു, ഇപ്പോൾ അതില്ല. അതിൽ ഇതേപോലെയുള്ള ഗുണകരമായ കഥകൾ ഉണ്ടായിരുന്നു.
0: ചങ്ങനാശ്ശേരിയിലുള്ള ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രോതാവ്. അവിടെ എത്തിയത് കൊണ്ട് ശ്രോതാക്കളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഏതൊരു കാര്യവും അനുഭവിച്ചറിഞ്ഞെങ്കിൽ അതിൻ്റെ വിഷമം അറിയുകയുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഉണ്ടല്ലോ. എന്നെ ഡോക്ടർക്കും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് നഫീസ പി എ താമരശ്ശേരി.
1: കഥ വളരെ നന്നായി. ഏതൊരു കാര്യവും അനുഭവിച്ചറിഞ്ഞെങ്കിൽ അതിൻ്റെ വിഷമം അറിയുകയുള്ളൂ. ഒരു പഴഞ്ചൊല്ലുണ്ട്, അതിനെ
0: വായിച്ചു വായിച്ചു. സാബിറ എനിക്കോട് പറഞ്ഞ എല്ലാം കൊണ്ടും സുഖം അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേൾവി കൊണ്ടൊന്നും മനസ്സിലാവുകയില്ല, മറിച്ച് അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അനുഭവങ്ങളാണ് നമ്മളെ കരുത്തരാക്കുന്നതും നല്ല മനുഷ്യരാക്കുന്നതും. നല്ലൊരു മെസ്സേജ് അല്ലേ. കൃത്യമായി ചില മെസ്സേജുകൾ എന്ന് വെച്ചാൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു കഥയാവട്ടെ, ചിന്തയാവട്ടെ, ഒരു തീമാവട്ടെ, ഒരു ടോപ്പിക്കാവട്ടെ, അത് ആർക്ക് അവരുടെ ബ്രെയിനിലെ മുന്നറിവുകൾ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റിയോ അവരതിനെ ചേർത്തുകൊണ്ട് വരികൾ കൊണ്ട് എന്ത് ചെയ്യും, മനോഹരമായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റും. കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കാണ് വാക്കുകളും വരണ്ടു പോവുക. അപ്പോൾ അതാണ് പലപ്പോഴും പല ആളുകൾക്കും ചില കമൻറ്റുകൾ വളരെ എടുത്തു നിൽക്കുന്ന കമൻറ്റുകൾ വരും. അത് ജീവിതാനുഭവങ്ങൾ കൊണ്ട് അതിലേക്ക് ഇങ്ങനെ അവർ ചേർത്ത് വെച്ച് എഴുതും. മഷാല്ലാ. ഓക്കെ,
1: ഏതായാലും നമ്മുടെ കഥയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. കഥ ഇനിയും ഒരുപാടുണ്ട് എന്ന പ്രതീക്ഷയിലായിരുന്നു, പക്ഷെ പെട്ടെന്ന് സ്റ്റോപ്പായിപ്പോയി. സൂപ്പർ. ജമീല വി പിയുടെ പ്രതികരണം അങ്ങനെയാണ്. പിന്നെ
0: ബാറക്കല്ലാഹു ഫീക്കും. നല്ല നേരത്തെ അസ്ബക് അൽ ഹിക്കമയുടെ ഗാനവുമായി ബന്ധപ്പെട്ട മെസ്സേജുകളൊക്കെ കുറേ നമ്മൾ വായിക്കാതെ പോയതുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ഗാനവുമായി ബന്ധപ്പെട്ടത്. പിന്നെ എൻ്റെ മകനൊരു പരീക്ഷയുണ്ട്, ഞാൻ പരീക്ഷയ്ക്ക് പോകുവാൻ ഒരുങ്ങിയാണ്. ക്വിസിൻ്റെ വിജയികളെ ഒന്ന് വേഗം പറയൂ, ഞാൻ കാത്തിരിക്കുകയാണ്. പരീക്ഷ എളുപ്പമാകാൻ പ്രാർത്ഥിക്കുമല്ലോ എന്നാണ്. ക്വിസിൻ്റെ വിജയികളെ വേഗം പറയേണ്ടതുണ്ട്. അപ്പോൾ ക്വിസിൻ്റെ വിജയികൾ
1: 13 പേര്, അങ്ങനെയാണ് പറയാം,
0: 13 ആളുകൾ. ഷാഹിദ സി ടി ഒതായി,
1: സജന ക്രാഫ്റ്റ് ഹൗസ്,
0: അവരാണ് കാത്തിരുന്നത്, അവർ കിട്ടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനം. സാലിം ബിൻ സാദിഖ്,
1: അമാന ടി കെ,
0: പാലോട്ട് വയൽ, സാഹിറ ചെറുവണ്ണൂർ,
1: സഫ്ന മുഹമ്മദ് പാണക്കാട്,
0: മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്,
1: താഹിറ മാഹി,
0: രഹന താഴേക്കോട്,
1: ഉമ്മു സൽമ പടിഞ്ഞാട്ടുമുറി,
0: പടിഞ്ഞാറ്റുമുറി അല്ലേ, സീനത്ത് പി ചാലിയം,
1: മഹസിന മഞ്ചേശ്വരൻ,
0: നസീറ പൂഞ്ചോല മൂടാടി. ഒരിക്കൽ കൂടി പറയാം, ഷാഹിദ സി ടി ഒതായി,
1: സജന ക്രാഫ്റ്റ് ഹൗസ്,
0: സാലിം ബിൻ സാദിഖ്,
1: അമാന ടി കെ പാലോട്ട് വയൽ,
0: സാഹിറ ചെറുവണ്ണൂർ,
1: സഫ്ന മുഹമ്മദ് പാണക്കാട്,
0: മൈമൂന കരുവാരക്കുണ്ട്,
1: താഹിറ മാഹി,
0: രഹന താഴേക്കൂട്,
1: ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി,
0: സീനത്ത് പി ചാലിയം,
1: യെസ്,
0: മുഹസിന മഞ്ചേശ്വരം, നസീറ പൂഞ്ചോല മൂടാടി. അപ്പോൾ വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിജയികളല്ല, വിജയികൾ എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: ഞാനും എന്റെ മോനും ഉണ്ട് എന്ന സന്തോഷം പങ്കുവെക്കുകയാണ് സജന എടുത്തനാട്ടുകര.
0: മോനും ആ ഒരു സന്തോഷം നമുക്കുണ്ട്. എല്ലാവരും ഒരു സന്തോഷം അനുഭവിക്കുമ്പോൾ നമുക്കും ആ സന്തോഷമാണ്. ഇൻഷാല്ലാ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ വിജയിയായ സന്തോഷമാണ് സാഹിറ ചെറുവണ്ണൂർ ഫറൂഖിൽ നിന്നും അറിയിക്കുന്നത്. അതുപോലെ
1: സൈക്കോളജിക്കൽ ടേമുകൾ ഓർമ്മ വരുന്നുണ്ട് നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ എന്നാണ്.
0: അപ്പോൾ നമ്മളുടെ ഇനിയിപ്പോൾ സൈക്കോളജിക്കൽ മൂവ് ഒന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിന് നമ്മളുള്ളത് 7:00 കഴിഞ്ഞ് 48:06 ഇനി മിനിറ്റുകൾ മാത്രമേ ഇന്നത്തെ യാത്രയുടെ അവസാന സമയത്ത് നമുക്കുള്ളൂ. ഉത്തരം ശരിയാണ്, ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചതുകൊണ്ട് എളുപ്പമായി. 13 പെട്ടില്ല എന്നേ ഉള്ളൂ എന്നാണ് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞത്. ഉത്തരം ശരിയായ ആളുകൾ ഒരുപാടുണ്ട്, പക്ഷേ അവർ വിജയികളാണ്. വിജയികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ 13, അവർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും അനുഭവങ്ങളും വൈജ്ഞാനികമായ അറിവുകളും ഒക്കെ ആയിട്ട് കൊണ്ട് നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. പക്ഷെ കുറഞ്ഞ സമയങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, അതിന്റെ അവസാന നിമിഷത്തിൽ എത്തി എന്നുള്ളൊരു തോന്നലായിരുന്നു.
1: ഈ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു ദിവസം ഇങ്ങനെ സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ പോരുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ചില കുട്ടികളുണ്ടാവുമല്ലോ, അവരായിട്ട് ചിലപ്പോൾ ഒരു കണക്ഷൻ ഉണ്ടായിക്കാം. എങ്ങനെ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ അല്ലെങ്കിൽ പല കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു വാപ്പ മരണപ്പെട്ടു പോയൊരു കുട്ടി, ആ കുട്ടീൻ്റെ വാപ്പാക്ക് ഇങ്ങനെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമൊക്കെ ആയിട്ട് നമ്മൾ പല ചലഞ്ചുകളൊക്കെ നടത്തിയിട്ടുള്ള കലക്ഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുട്ടിയെ കണ്ടപ്പോഴേ, പഠിത്തമാണ് മരിച്ചത്, അസുഖമായിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കുട്ടികളുടെ തോളിൽ ഇങ്ങനെ കയ്യെ കിട്ടുമോ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ജസ്റ്റ് എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിയ കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ, ഭാര്യ, നമ്മളെ മാതാപിതാക്കൾ, ഇങ്ങനെ ഒരു ചുരുങ്ങിയ ലോകത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, ഞാനൊക്കെ മരിച്ചപ്പോൾ ഇവർക്ക് ആരാക്കരം, നമ്മൾ ചിന്തിക്കൂലേ, നമ്മളിങ്ങനെ ആലോചിക്കൂലേ. അപ്പോൾ ഈ കുട്ടീനെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മ വന്നു. ഒന്ന്, ഒരു ഭാഗത്ത് പിന്നെ രക്ഷിതാവ് അല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ, അതിൽ വിശിഷ്യ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് നമ്മളെ ഒരു പിതാവിൻ്റെ തണലിലൂടെ തന്നെയാണല്ലോ, സാമ്പത്തികമായിട്ട് എല്ലാ സപ്പോർട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടി എന്തു ചെയ്യാണ്, ഓനോൻ്റെ ഒരു രക്ഷിതാവ് ഇല്ലാതാകുമ്പോഴൊരവസ്ഥ, നമ്മൾ നമ്മളെ കുട്ടികൾക്കുണ്ടാകുന്നൊരവസ്ഥയെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും. അതേ സമയത്ത് നമ്മുടെ രക്ഷിതാക്കൾ വിദേശത്തോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അധ്വാനിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനൊന്നൊരു വക വെക്കാതെ എങ്ങനെയാണ് എനിക്ക് ഈ സമ്പത്തൊക്കെ തരുന്നത് എന്ന്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എങ്ങനെയാണ് ഇതൊക്കെ സമ്പാദിച്ച് പ്രയാസപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന കുട്ടികൾ വേറെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്. അത് കുട്ടികൾ, എൻ്റെ വാപ്പ കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ വാപ്പ ഇപ്പം ഇല്ല, അപ്പം ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടാണ് വളർത്തുന്നത് എന്ന വിചാരത്തോട് കൂടിയിട്ട് ഭയങ്കര പക്വത വളരെ നേരത്തെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ വിചാരിക്കും ഞാൻ മരിച്ച കുട്ടിയക്കാരാണെന്നുള്ളത്. അവർക്ക് പിന്നീട് നമ്മൾ പല ഫാമിലിയും കണ്ടിട്ടുള്ളത് പലരും ഏറ്റെടുത്തിട്ട് അവരുടെ ഒന്നും ഒരു കുറവും അറിയിക്കാതെ അവർക്ക് ജീവിക്കുന്നുണ്ടല്ലോ. പക്ഷേ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദുനിയാവ് ഇങ്ങനെ വല്ലാണ്ട് ചിലവ് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ അവസാനം പോലെ ആ മക്കൾ ഒക്കെ ഹാപ്പിയായിട്ട് അങ്ങനെ ജീവിച്ചു പോകും. നമ്മളിങ്ങനെ എന്ത് ചെയ്യും, പരലോകത്ത് പഠിച്ചതിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ കൂടെ നമ്മളാണ് മാറില്ല.
0: ഒരു ഒരു എന്താ പറയാം, നമ്മളെ ചിന്തയുടെ ഒരു തലമാണത് അല്ലേ.
1: അതെ,
0: പക്ഷെ അവിടേക്ക് അധികം ആളും എത്താൻ കുറച്ച് പണിയാണ്.
1: ഇല്ല, എല്ലാവരും അവനാൻ്റെ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കും, ഞാൻ മരിച്ച എൻ്റെ കുട്ടിയക്കാരാ, ആ ഒരു ചിന്തയൊക്കെയാണ് കൂടുതൽ പോവാ. ഞാൻ മരിച്ച എൻ്റെ കഥ എന്താ, അവിടേക്ക് നമ്മളൊന്നും ചിന്തിക്കണില്ല. കാരണം പിന്നീട് ഈ കുട്ടികളൊക്കെ സാറി ജീവിക്കണം നമ്മൾ കാണേണ്ടത്, അത് മരിച്ചു പോകണത് അറിയണില്ലല്ലോ, ആരൊറ്റ വിഷയമുള്ള അവിടെ.
0: അതെ അതെ അതെ. ഇപ്പൊ ഒരു കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ശരിക്കും നമ്മളൊരു യാത്രയാണല്ലോ. ഈ യാത്രയിൽ നമ്മൾ ആളുകളുടെ കൂടെ ഇങ്ങനെ പോകുമ്പം ഇടയ്ക്കൊന്ന് സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ച് സമയം ഒറ്റക്കൊന്ന് ഇരുന്നിട്ടേ അടുത്ത ബസ്സിലേക്ക് നമുക്ക് കയറാവും. അപ്പോൾ വന്ന വഴിയെ കുറിച്ചൊന്ന് തിരിച്ചു പോവാ. ഇനി എത്രയുണ്ട് ദൂരം ആ സഞ്ചാരം, ഇത് നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കും? കൂടെയുള്ള ആളുകൾ എപ്പോഴും നമ്മുടെ കൂടെ വരില്ലല്ലോ. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അവരവരുടെ യാത്ര മുന്നോട്ട്
1: പോയിട്ടുണ്ടാവും.
0: അതെ അതെ, രണ്ടാലൊന്നും സംഭവിക്കും.
1: യാത്ര ആ യാത്ര ഈ ഒരു ഭയങ്കര ഉദാഹരണം ഇട്ടില്ലത്, യാത്ര ഭയങ്കരമാണ്. ഈ യാത്രയിൽ ഈ പറഞ്ഞ പോലെ ബസ് തന്നെ മതി, ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങും അല്ലേ, അതേപോലെ ജീവിതത്തിൽ നിന്ന് ഓരോരുത്തരും എന്ത് ചെയ്യും, ഇറങ്ങിപ്പോകും.
0: ഒരു നാട്ടിൽ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്ന വേറെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, പിന്നെ മനുഷ്യൻ്റെ സ്വഭാവങ്ങളും മനുഷ്യൻ്റെ ചില സമീപനങ്ങളൊക്കെ ഈ പൊരുൾ തിരിച്ചറിയുമ്പോൾ കുറേ എന്താണ് ലൈഫിൻ്റെ പൊരുളെന്താന്നുള്ളത് തിരിച്ചറിയുമ്പോൾ, റിയാലിറ്റി അല്ലെങ്കിൽ ഒരു മീനിങ് ലൈഫ് ഉണ്ടല്ലോ, മീനിങ് ലൈഫിനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നിടത്താണ് മനുഷ്യന് ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ഡൈവേർട്ടായിട്ട് പലതും പോകുന്നത്.
1: കുട്ടികളെ ഒരു അധ്യാപകരുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദ്യം ചോദിച്ചു, ഇന്നത്തെ കാലത്ത് കുട്ടികളെ പിന്നെ നിയന്ത്രിക്കാൻ പ്രയാസം എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ട് മൂന്ന് ഓപ്ഷൻ പോളിംഗ് ഉണ്ടല്ലോ, പോളിങ്ങിൻ്റെ ആ സംഭവത്തിൽ പ്രയാസമുണ്ട്, ഇല്ല, കുറേയൊക്കെ. അപ്പോൾ ഉണ്ട് എന്നാണ് എല്ലാവരും പ്രതികരിച്ച്. രണ്ടാമത്തെ ഒരു ചോദ്യം ഇട്ട് എന്താ അറിയോ, പിന്നെ നമ്മൾ ഈ കുട്ടികളെ തിരുത്താൻ നമ്മൾ എന്ത് നടപടി സ്വീകരിക്കണം? ഒരു ഓപ്ഷന് നാലാം തച്ച് ശരിയാക്കണം, രണ്ട് ഉപദേശിക്കണം, മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്ത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ബോധ്യപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും ടിക്ക് ചെയ്ത്, എല്ലാവരും ഉണ്ട്, ടിക്ക് ചെയ്ത് ഏതാ അറിയോ, അടിസ്ഥാന ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതന്നെ. കുറേ തച്ചിട്ട് കാര്യമില്ല, കൗൺസിലിംഗ് ഒന്നും കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അവരെ മനസ്സിൽ ആദ്യം വരേണ്ടത് എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. യെസ്, ശ്രോതാക്കൾ ഒരുപാട് പേര് നല്ലൊരു ഓർമ്മപ്പെടുത്തൽ എന്നൊക്കെ പണ്ട് സഫിയ എടപ്പാട് പ്രതികരിച്ചിട്ടുണ്ട്.
0: പിന്നെ ഒരു ഒരു നാട്ടിലൊരു ഒരാളിങ്ങനെ വലിയ പ്രഭാഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു പള്ളി വെച്ചിട്ടുള്ള പ്രഭാഷണം, പ്രഭാഷണത്തിൽ ആ നാട്ടിലൊരു വ്യാപാരി, വലിയൊരു ബിസിനസ്മാൻ, അദ്ദേഹം ധനികൻ, അയാളെ പറ്റി ഈ ഗുരു പറയണം. അയാൾ ചെയ്തൊരു തിന്മയെ, അയാൾ ചെയ്തൊരു പ്രവർത്തനത്തെ നിശിതമായി വിമർശിച്ചു. കുറച്ചെണ് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പള്ളിയിലെത്തി. പള്ളിയിലെത്തിയിട്ട് ഇയാളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ ആ ഞാൻ പറഞ്ഞു ശരിയാണ് പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പറഞ്ഞു. അപ്പം അയാൾ രോഷത്തോടു കൂടി വീണ്ടും പ്രതികരിച്ചപ്പം ഗുരു പറഞ്ഞു, പിന്നെ നിങ്ങളെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞിട്ടൊരു കുറച്ച് സമയമായിട്ടുള്ളൂ, അപ്പോൾ നിങ്ങളോട് എത്തി, നിങ്ങളെ കുറിച്ച് ഇതിൻ്റെ മുന്നേ ഞാൻ ഇതേ പള്ളിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആളുകളെ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാൻ വന്നിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങൾ ചെയ്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചില ആളുകൾക്കൊക്കെ നിങ്ങളെ പ്രവർത്തന നിമിത്തം പ്രയാസം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അയാൾ ശരിയാണ്, അപ്പം അയാൾക്ക് മനസ്സിലായി. അപ്പം ഈ ഒരു സംഭവം പറഞ്ഞിട്ട് ഒരാൾ പറയണമെന്ന് വെച്ചാൽ, മനുഷ്യന് ഞാൻ ഒരാളെ കുറിച്ച് മോശപ്പെട്ട് പറഞ്ഞാൽ ഉടൻ അത് എത്തിക്കാൻ ആളുണ്ടാവും, നല്ലത് പറഞ്ഞാൽ എത്തിക്കാനൊന്നും ഉണ്ടാവില്ല, ആൾ കുറവായിരിക്കും. അതാരും പറയില്ല, ഞാൻ ഇപ്പം നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറെ ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാൾ നിങ്ങളോട് പറഞ്ഞോണമെന്നുണ്ടാവില്ല, പറയോ, സാധ്യത കുറവാണ്. പക്ഷെ മോശപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊതു മൈൻഡ് എടുത്ത് നോക്കുമ്പോൾ മോശപ്പെട്ട് പറയണമെങ്കിൽ വേഗം പോയി
1: എത്തിച്ചിട്ടുണ്ടാവും. ഇത് ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം എല്ലാ മേഖലയിലും ഉണ്ടെന്നുള്ളതാണ് ശരിക്കും ഇന്നത്തെ ഒരു വിവാദ വിഷയം പോലും നമുക്ക് അല്ലേ. ഇസ്ലാം എത്രയോ മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചിട്ട്, ഇനിയിപ്പോൾ ഇപ്പം വിവാദമാക്കുന്ന വിഷയത്തിലും അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്തെടുത്താണ് വിവാദങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ.
0: ഓക്കെ പ്രിയമുള്ളവരെ, അപ്പോൾ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നേരത്തെ 10 മിനിറ്റ് മുമ്പ് 7:48 ആയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി 58 പോവുകയാണ്. പക്ഷെ ഒരു 10 മിനിറ്റ് അധികമായിട്ട് നമുക്ക് ലഭിച്ചു, സംസാരിക്കാൻ പറ്റി. മാഷാല്ലാ, ചിന്താപരവും രസകരവുമായ ലൈവായി മുന്നോട്ട് പോയി. എല്ലാ ബാറക്കല്ലാ ഫീഖും എന്ന ജാസ്മിൻ പുലരിവട്ടവും ഓരോ ദിവസം കേട്ടില്ലെങ്കിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെയാണെന്ന് സഹറ ബിൻത് അബ്ദുൽ കരീം. അതുപോലെ കുറേ ആളുകളുടെ മെസ്സേജുകളുണ്ട്, പലതും നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. വിഷയാധിഷ്ഠിതമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. സദയം ക്ഷമിക്കും എന്ന വാക്കോടുകൂടി നമുക്ക് പിരിയാം ഇൻഷാല്ലാ. തീർച്ചയായിട്ടും അടുത്തൊരു ലൈവിലും നമുക്കിതുപോലെ വീണ്ടും കാണണം.
1: ഒരു കഥ പറയാനുള്ള ടൈം ബാക്കി നിൽക്കേ, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ എന്നൊരു ചോദിച്ചിന്നാണ് ജമീല വിപി. നമുക്കെല്ലാവർക്കും പറ്റുന്ന എന്താണ് പറ്റുന്ന തെറ്റാണ്
0: ഇത്, നാളത്തേക്കൊന്നും സമ്പാദിക്കാതെ ദുനിയാവ് മാത്രം ചിന്തിക്കും എന്നുള്ള നഫീസ പി എ താമരശ്ശേരി അല്ലേ. യെസ്. അപ്പോൾ കുറേ ആളുകളുടെ മെസ്സേജുകൾ, പലതും വായിക്കാതെ പോയ മെസ്സേജുകൾക്ക് അർത്ഥമില്ല എന്ന് വിചാരിക്കേണ്ട, ആ അർത്ഥത്തെ അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്
1: ഏതായാലും.
0: പക്ഷേ അപ്പോൾ ആരൊക്കെയായിരുന്നു ഇന്ന് നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു?
1: യെസ്, നമ്മുടെ കൂടെ പ്രിയപ്പെട്ട അഫ്സൽ ഉണ്ട്, ഇഷാം ഉണ്ട്,
0: ഹനീഫ വണ്ടൂർ
1: ഹനീഫ് ഉണ്ട്, പിന്നെ നമ്മുടെ
0: പുതിയ സ്റ്റാഫുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് മോർണിംഗ് ലൈവിൽ മുസ്തഫ മഷിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും പ്രാർത്ഥന വസ്യത്തോടുകൂടി പിരിയുന്നു. മറ്റൊരു ദിവസം അപ്പം നമുക്ക് വീട്ടിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വൈബ്സിൽ ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. നമുക്ക് ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കാം. ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നു ഷംജാസ് കെ അബ്ബാസ്. പ്രാർത്ഥനയെ പുനർനിർവചിക്കുന്നു എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയുടെ അത്ഭുതങ്ങളെക്കുറിച്ചും പ്രാർത്ഥന നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ സംസാരിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥനകളുടെ മര്യാദയെക്കുറിച്ചും പ്രാർത്ഥനയുടെ ഉത്തരങ്ങളെക്കുറിച്ചും പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യാൻ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, പുതിയ കാലത്ത് പ്രാർത്ഥനകൾ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിക്കേണ്ടത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥനയെ നമ്മൾ ഒന്നുകൂടി പുനർനിർവചിക്കുകയാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ ചില മര്യാദകളുണ്ട്. നമ്മൾ നാട്ടിലെ ഒരു ലോക്കൽ മെമ്പറിനോട് സംസാരിക്കുമ്പോൾ പോലും, നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ പോലും, നമ്മളേറെ ഗൗരവത്തിൽ കണ്ട് ഒരു നിവേദനം എഴുതി, അവരോട് ലെറ്റർ ചോദിച്ച്, അവരുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടെല്ലാം ഒരുങ്ങി ചെന്നിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അവരുടെ റൂമിലേക്ക് നമ്മൾ നേരിട്ട് കയറി ചെല്ലാറില്ല, നമ്മൾ പെർമിഷൻ ചോദിച്ച് വെയിറ്റ് ചെയ്തിട്ടെല്ലാം നമ്മൾ കയറി ചെല്ലാറുള്ളത്. എന്നാൽ എല്ലാ രാജാധികാരത്തിൻ്റെയും അർഹനായ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ, മാലിക് യൗമിദ്ദീനായ ആ റബ്ബിനോട് ചോദിക്കുമ്പോൾ നമ്മൾ യാതൊരു മര്യാദയും ഇല്ലാതെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ ചോദിക്കുന്ന രീതിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മര്യാദകൾ മാത്രമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, പ്രാർത്ഥനയ്ക്ക് മുൻപ് വുളു എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവിടെ വുളു എടുക്കുന്നതോടുകൂടി രണ്ട് ഉദ്ദേശങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമെല്ലാം ശുദ്ധമാവും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, വുളു എടുക്കുന്നതോടുകൂടി നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങി ചെല്ലുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പള്ളിയിലേക്ക് ഒരുങ്ങി ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു പുതിയ കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും ആ ഒരു കൾച്ചർ നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. രണ്ടാമത്തേത്, പ്രാർത്ഥനയ്ക്ക് ഹംദും സ്വലാത്തും എല്ലാം തുടങ്ങി ചൊല്ലണം എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും അത്തഹിയാത്തുൽ ചൊല്ലുന്ന, അത്തഹിയാത്തുൽ മുബാറക്കാത്തു അസ്സലവാത്തു തയ്യിബാത്തുൽ ഇല്ലാ എന്ന് പറയുന്ന പ്രാർത്ഥന. അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന, അള്ളാഹുവിന് ആദ്യം തഹിയത്ത് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, അള്ളാഹുവിന് ഹംദ് ചൊല്ലി, അള്ളാഹുവിന് തബാറക് ചൊല്ലി, എല്ലാം ചൊല്ലിയ ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്തുകൾ ചൊല്ലുന്നത്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ അള്ളാഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തും എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു മര്യാദ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ മര്യാദ യഥാർത്ഥത്തിൽ ഹംദും സ്വലാത്തും എല്ലാം ചൊല്ലുക എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കാൻ മുസല്ലയിൽ ഇരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് വുളു എടുത്ത് ഒന്ന് ഹംദും സ്വലാത്തും എല്ലാം ചൊല്ലി തുടങ്ങുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ചെയ്ത നന്മകളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. അതിനാണ് പലപ്പോഴും നമ്മൾ തവസ്സുൽ എന്ന രീതിയിൽ ആളുകൾ തെറ്റായ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലൊരു രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ നന്മകൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. സ്വഹാബാക്കളുടെ അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായ കഥകളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. സൂറത്തുൽ കഹഫിലെ ഗുഹാവാസികളുടെ ചരിത്രത്തിൽ അവർ ചെയ്ത നന്മകളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഗുഹാമുഖത്തെ ആ ഒരു അടഞ്ഞ കല്ല് നീങ്ങിപ്പോവാൻ അവർ ചെയ്ത നന്മകൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന അവരെ സഹായിച്ചു എന്നത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ഓരോ കാര്യങ്ങളെയും ഓർത്ത് ക്രമീകരിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കണ്ടതായി ഓർക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, അവൻ്റെ കയ്യിൽ ഓർമ്മിക്കേണ്ട പ്രാർത്ഥനകളെല്ലാം ഒരു ചെറിയ സ്ലിപ്പിൽ നോട്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതി കാണുകയുണ്ടായി. എത്ര മഹനീയമായ ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ആ രീതി. അള്ളാഹു സുബ്ഹാന തആല അടുക്കിലേക്ക് പോകുമ്പോൾ ഞാൻ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിക്കണമെന്ന് ഉത്തമമായ ബോധത്തോടു കൂടി, ആ ചോദിക്കുന്ന ഒരു കാര്യം വിട്ടുപോകുന്ന ബോധത്തോടു കൂടി, അതിൽ പ്രിഫറൻസുകളുണ്ട്, പ്രയോറിറ്റികളുണ്ട് എന്ന ധാരണയോടു കൂടിയാണ് ആ കുട്ടി അത് പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്നത്. സഹോദരങ്ങളെ, നമുക്കും വ്യത്യസ്തമായ കാര്യങ്ങൾ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കാനുണ്ട്. എന്നാൽ നമ്മൾ ആരും തന്നെ അങ്ങനെ ഒറ്റയടിക്ക് ഓർമ്മിച്ചുകൊണ്ട് എല്ലാം പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരല്ല. അതുകൊണ്ട് അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിലോ നോട്ട്സിലോ വാട്സപ്പിലോ ഒന്ന് നോട്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് രോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വേറെയും മറ്റുള്ള പ്രാർത്ഥനകൾ വേറെയും എന്നെല്ലാമുള്ളൊരു കാറ്റഗറി തിരിച്ച് പ്രാർത്ഥനയിൽ ഒന്നും മിസ്സാവാത്ത രൂപത്തിൽ ക്രമീകരിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനാ രീതി നമ്മൾ മുന്നിൽ നിർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ആ പ്രാർത്ഥനാ രീതിക്ക് ഏറെ വലിയ പുണ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, ഏറ്റവും അവസാനത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കണം എന്നുള്ളത്. അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് ഹന്ദ് ചൊല്ലിക്കൊണ്ട്, ഇല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി മിൻ കുന്തു മിൻ അള്ളാഹിമിൻ എന്ന യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയെല്ലാം അത് നമുക്ക് വലിയ മാതൃകയാണ്. അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടെല്ലാം അവസാനിപ്പിക്കുന്നത് മറ്റൊരു മര്യാദയാണ്. ഇനിയോ പ്രാർത്ഥനയ്ക്ക് ചില സ്ഥലങ്ങളും ഉത്തരം കിട്ടുന്ന സാഹചര്യങ്ങളുമുണ്ട്. ആ സാഹചര്യങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും ആദ്യത്തേത്, നമ്മൾ കഴിഞ്ഞ റമദാനിൽ ഏറെ കൊതിച്ചതും പ്രതീക്ഷിച്ചതും ആശിച്ചതുമായ ഒരു രാവുണ്ട്. ആ രാവിൻ്റെ പേര് ലൈലത്തുൽ ഖദർ എന്നുള്ളതാണ്. ആ ഒരു രാവിൽ, ഖദറിൻ്റെ രാത്രിയിൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് മാത്രമല്ല, അതിനേറെ പുണ്യങ്ങളുണ്ട് എന്നത് നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തേത് രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ലോകത്ത് സകല മനുഷ്യരും ഉറങ്ങുന്ന, അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വുളുവെടുത്ത് മുസല്ലയിൽ ചെന്നിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന എത്ര ഉദാത്തമായ, എത്ര അഭിമാനകരമായ, എത്ര സന്തോഷദായകമായ ഒരു സാഹചര്യമായിരിക്കും അത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് രാത്രിയിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഓരോ ഭക്ത നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ഓരോ ഭക്ത നമസ്കാരങ്ങൾക്കിടയിലും ആ നമസ്കാരത്തിന് വിളിക്കുന്ന ബാങ്കിനും ഇക്കാമത്തിനും ഇടയ്ക്കുമെല്ലാമുള്ള പ്രാർത്ഥനകൾക്ക് പ്രത്യേകം പുണ്യങ്ങൾ അറിയിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ വ്യത്യസ്തമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ല. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടുന്ന രീതിക്ക് അപ്പുറത്തേക്ക് കൊൽപ്പനേരം സമയമുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഗൗരവമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഓരോ നമസ്കാരങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വലിയ ഗൗരവമുണ്ട്. അതുകൊണ്ടാണ് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലണമെന്ന് നമ്മൾ പറയാറുള്ളത്. അതിൽ സമ്പൂർണ്ണമായ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളാണ് നമസ്കാരത്തിലെ പ്രാർത്ഥനയിലുള്ളത്. അതുകൊണ്ട് അതും നമ്മൾ അർത്ഥം പറഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലേണ്ടതുണ്ട്. വെള്ളിയാഴ്ചയിലെ ഒരു സമയത്തെക്കുറിച്ച് റസൂലുള്ളാഹി പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങൾ സ്വലാത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മുഖഹിതമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജംസം വെള്ളം കുടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, നമ്മൾ സുജൂദിൽ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, അത്തരത്തിൽ രോഗിയുടെ പ്രാർത്ഥന, മർദ്ദിതനായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന, എല്ലാം പ്രാർത്ഥനയുടെ അളവിൽ ചില കനം തൂങ്ങുന്ന ചില ഭാഗങ്ങളാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടി നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പലസ്തീനിലെ മർദ്ദിതരായ ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു കാണാതെ പോകുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അള്ളാഹു നിരന്തരം അതെല്ലാം കണ്ടുകൊണ്ട് അവർക്കെല്ലാം കൃത്യമായ രീതിയിലുള്ള പ്രതിഫലവും നീതിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിചാരണക്ക് തയ്യാറെടുക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു അടിസ്ഥാനപരമായ കാര്യം, പ്രാർത്ഥന ഒരിക്കലും ഉടനെ കിട്ടുമെന്നുള്ളത് മാത്രമല്ല അതിൻ്റെ രീതി, മറിച്ച് മൂന്ന് രീതിയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചേക്കാം. അതിൽ ഒന്ന്, അതിനുടനെ ആ ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കെല്ലാം മുൻപിലുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുത്താണ് ദീനിയ ഇൽമും അറിവുമെല്ലാം സഹോദരങ്ങളെ. എന്നാൽ അതോടൊപ്പം തന്നെ കീർത്തി വെക്കേണ്ടതാണ് പ്രാർത്ഥനയുടെ മറ്റ് രണ്ട് രീതികൾ. അതിലൊന്ന്, അള്ളാഹു സുബ്ഹാന തആല ആ പ്രാർത്ഥന മൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു തിന്മ, മറ്റൊരു പരീക്ഷണം അള്ളാഹു മാറ്റിത്തരുമെന്നുള്ളതാണ്. ഭാവിയിൽ നമ്മൾ പോലും അറിയാത്ത പല തിന്മകളും മാറി നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ മൂലമായിരിക്കാം. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാന തആല അതിന് പരലോകത്ത് വെച്ച് പുണ്യം തരുന്നതാണ്. അതുകൊണ്ട് ആ പുണ്യത്തെ കൂടി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രാർത്ഥനകളുടെ വിഷയത്തിൽ അവിടെ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു കൃത്യമായും പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന, പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന, പ്രാർത്ഥനയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന, അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ ഗുണഗണങ്ങളെ മനസ്സിലാക്കി അത് നിലനിർത്തുന്ന, അതിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീ ഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ പ്രാർത്ഥനയെ പുനർനിർവചിക്കുന്നു എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യ സഹോദരൻ ഷംജാസ് കെ അബ്ബാസ് നടത്തിയ സംസാരമാണ് മാഷാല്ലാ നമ്മൾ ഇതുവരെ കാതോർത്തത്.
0: നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ്. സ്വരം സുക്കൂനായി എന്നും എന്ന ഈരടികളോടുകൂടി നമ്മോടൊപ്പം ചേരുന്നു സഹൽ സലഫി കൊല്ലം.

0: മഷാല്ലാ, ഹൃദ്യമായ ഒരു ഗാനാലാപനത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത സ്വരം പ്രോഗ്രാമാണ് മഷാല്ലാ ബാറക്കല്ലാ ഫീക്. സഹിൽ സലഫി കൊല്ലമാണ് ഈ സുക്കൂനായി എന്നും എന്ന വരികളുമായി നമ്മുടെ കൂടെയുണ്ടായിരുന്നത്. ഒട്ടനവധി ഗാനങ്ങളുടെ ഒരു സമാഹാരം നമ്മുടെ പീസ് റേഡിയോ ഈണം യൂട്യൂബ് ചാനലിൽ നമുക്ക് ലഭ്യമാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു.
1: നമ്മൾ എത്തി നിൽക്കുന്നത് ആരോഗ്യ വിചാരത്തിലാണ്. പീസ് റേഡിയോ അതിൻ്റെ ശ്രോതാക്കളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ഇസ്ലാമിക് ചാനൽ തന്നെയാണ്.
0: തീർച്ചയായും
1: അതുകൊണ്ട് തന്നെ വളരെ പ്രഗത്ഭരായ വിശ്വഗുരുക്കന്മാർ നമ്മോടൊപ്പം ചേർന്ന് പല രോഗങ്ങളെ സംബന്ധിച്ചും ഒക്കെ സംവദിക്കാറുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ യാസിർ ചോമയിലും ഡോക്ടർ അബ്ദുൽ മാലിക്കും. അത്യാഹിതങ്ങൾ എന്ന ടൈറ്റിലിൽ നടന്ന പ്രോഗ്രാമിൻ്റെ നാലാമത്തെ എപ്പിസോഡ് പേ വിഷബാധയേറ്റാൽ എന്ന വിഷയത്തിലാണ് അവർ ചർച്ച ചെയ്യുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പേ വിഷബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്ക് മെഡിക്കൽ അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു. ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് പേ വിഷബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ചർച്ചയിൽ ഇന്നും നമ്മോടൊപ്പം ചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിൽ. പ്രിയ ഡോക്ടർക്ക് ആരോഗ്യചാരത്തിലേക്ക് ഹൃദ്യമായ
3: സ്വാഗതം.
2: നമുക്ക് പേവിഷബാധ ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഭരണകൂടവും അതിനോട് ഉള്ള പോരാട്ടങ്ങളും ജനങ്ങളുടെ അക്രമ സ്വഭാവത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ സാഹചര്യം വളരെ കലുഷിതമാണ് ഈ ഒരു വിഷയത്തിൽ. അപ്പൊ ഇതിൽ നമുക്ക് സ്വാഭാവിക ഇതിന്റെ മെഡിക്കൽ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ചർച്ചക്കെടുക്കണം. പീസ് റേഡിയോ ആരോഗ്യചാരം ആ ഒരു രീതിയിലാണ് ഇതിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഒന്നാമത് പേവിഷ ബാധ എന്ന് പറയുന്നത് എന്താണ്? ഈ വിഷബാധ എന്ന് പറയുന്നത് എന്ത്? ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നാം ചർച്ച ചെയ്തത് പാമ്പിന്റെ വിഷമായി ബന്ധപ്പെട്ട് അതുപോലത്തെ ഒരു വിഷമാണോ ഇത്? എന്താണ് ഇതിന്റെ മെക്കാനിസം?
3: ഇത് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ പട്ടികൾ ഏൽക്കുന്ന ഒരു തരം വൈറൽ ഇൻഫെക്ഷൻ ആണ്, ഒരു അണുബാധയാണ് ഈ റാബിസ് അല്ലെങ്കിൽ പേ വിഷബാധ എന്ന് പറയുന്നത്. അത് പലപ്പോഴും നാഡികളിനെ ബാധിക്കുന്ന ഒരു തരം വൈറസ് ആണ്.
2: ഓക്കെ, പാമ്പിന്റെ വിഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിൽ സ്വതവേ ഉള്ള ഒരു കെമിക്കലാണ്. പേവിഷബാധ എന്ന് പറയുന്നത് ഇതിനെ ബാധിക്കുന്ന ഒരു വൈറസ് അണുവിന്റെ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന അസുഖമാണ് അല്ലേ?
3: അതെ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് വരുന്ന വൈറൽ ഇൻഫെക്ഷൻ പോലെ പാമ്പുകൾ ഈ പട്ടികളിൽ കാണുന്ന ഒരു തരം വൈറൽ ഇൻഫെക്ഷൻ ആണ് ഇത്, ഈ ഒരു പേവിഷബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ വെച്ചാൽ സാധാരണഗതിയിൽ ഈ വൈറസ് ഏറ്റുകഴിഞ്ഞാൽ ഒരു ഭ്രാന്തനായ ഒരു പട്ടിയെ പോലെയാണ് പലപ്പോഴും ഈ മൃഗങ്ങൾ കാണാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഈ സാധാരണ നമ്മൾ ഇതിന് പട്ടികടി പട്ടികടി എന്നാണ് സാധാരണ പറയാറുള്ളത്. പട്ടികളല്ലാതെ വേറെ എന്തൊക്കെ ജന്തുക്കളിൽ നിന്നാണ് ഈ ഒരു വിഷമേൽക്കാൻ ഒരു ചാൻസ് ഉള്ളത്?
3: ഇത് സാധാരണഗതിയിൽ പ്രസവിക്കുന്ന ഏത് മൃഗത്തിൽ നിന്നും ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് സാധാരണ നമ്മൾ കാണുന്ന ചെറിയ എലികൾ, ചുണ്ടൻ എലികൾ അല്ലെങ്കിൽ ചെറു സാധാരണ കാണുന്ന എലികൾ, ഇതൊന്നും കടിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യാറില്ല. പക്ഷേ മറ്റുള്ള, അതായത് സാധാരണ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പൂച്ച. നമ്മുടെ വീടുകളെല്ലാം സാധാരണമായി കാണുന്നതാണ് പൂച്ച. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള കാര്യമാണ് പൂച്ച മാന്തുകയോ അല്ലെങ്കിൽ പൂച്ച കടിക്കുകയോ ചെയ്യുന്നത്. പൂച്ചയിലൂടെയും ഇത് പകരും. അതേപോലെ തന്നെയാണ് അണ്ണാന്, പിന്നെ പെരിച്ചായി, മറ്റുള്ള എല്ലാ മൃഗങ്ങളും, കന്നുകാലികൾ, പിന്നെ അതുപോലെ തന്നെ കുരങ്ങ്, അതുപോലെ തന്നെ വന്യജീവികൾ, ഇവയെല്ലാം കടിച്ചാൽ ഈ റാബീസ് അല്ലെങ്കിൽ പേവിഷ ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്.
2: അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നാം പാമ്പിൻ്റെ വിഷമായി ബന്ധപ്പെട്ടപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. എല്ലാ മൃഗങ്ങളുടെ എല്ലാ കടികളിലും പേവിഷ ഏൽക്കാനുള്ള ചാൻസ്
3: ഉണ്ട്, പക്ഷെ ഏൽക്കണം എന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിന് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചികിത്സയില്ല. ഈയൊരു ചികിത്സയില്ല, വളരെ ദുർബലമായ ഒരു ഒന്നോ ഒരു ലോകത്ത് ഇതുവരെ ഒന്നോ രണ്ടോ രോഗികൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാവരും മരിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ എന്ന നിലയിലാണ് ഇതിനുള്ള വാക്സിൻ എടുക്കുന്നത്.
2: പീസ്റ്റോഡിയോ ആരോഗ്യ വിചാരത്തിൽ ഏറ്റവും നമ്മൾ മൂന്നുന്നത് പ്രിവെൻഷൻ ആണ്. ഒരു അസുഖം വരാതെ നോക്കാൻ എന്ത് ചെയ്യണം എന്നാണ്. അപ്പൊ സ്വഭാവത്തിൽ ഈ ഒരു ചർച്ചയുടെ പ്രസക്തമാണ്. ഈ വാക്സിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക.
3: അതായത് ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ ഇവർക്ക് വന്നു കഴിഞ്ഞാൽ രോഗികൾക്ക് വാക്സിൻ കൊടുക്കും. രണ്ട് ടൈപ്പ് വാക്സിൻ ഉണ്ട്, അതായത് തൊലിപ്പുറത്ത് വെക്കുന്ന വാക്സിനും മസിലിന് വെക്കുന്ന വാക്സിനും. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് വരുന്നതാണ് IDRV അല്ലെങ്കിൽ തൊലിപ്പുറത്ത് വെക്കുന്ന വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നാല് ഡേറ്റുകളിലായിട്ടാണ് നമ്മൾ സാധാരണ എടുക്കാറ്. പറ്റിയന്ന്, മൂന്നാമത്തെ ദിവസം, പിന്നെ ഏഴാമത്തെ ദിവസം, പിന്നെ 28-ാമത്തെ ദിവസം. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ എടുക്കാറുള്ളത്. മറ്റേ മസിലിന് വെക്കുന്നതാണെങ്കിൽ 5 ഡോസ് എടുക്കണം. അത് പറ്റിയന്ന്, 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ രോഗം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം പലപ്പോഴും നമ്മൾ റിസ്ക് എടുക്കാറില്ല. റിസ്ക് എടുത്താൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോയി കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ ഒരു 6 മാസം മുന്നേ നമുക്കെല്ലാവരും പത്രത്തിലൂടെ വായിച്ചു, ഒരു ചെറുപ്രായക്കാരനായ ഒരു പയ്യൻ, 17 വയസ്സുള്ള ഒരു പയ്യൻ, അവന് പേവിഷബാധ ഏറ്റിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലായിരുന്നു വന്നിരുന്നത്. സത്യത്തിൽ അവൻ വന്ന സമയത്ത് അവനിക്ക് ഈ ലൈറ്റ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വെള്ളം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഈ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഫാൻ്റെ കാറ്റ് തട്ടുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അവന് അത് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ ഇത് പേവിഷബാധയാണ് എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ വിടുകയും മെഡിക്കൽ കോളേജ് വിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ആ കുട്ടി മരിക്കുകയുണ്ടായി. അപ്പോൾ ആ അവൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് എടുത്ത് നോക്കുന്ന സമയത്ത്, 8 മാസം മുന്നേ കളിക്കുന്ന സമയത്ത്, പന്ത് കളിക്കുന്ന സമയത്ത് ഏതോ ഒരു നായ വരികയും അവൻ്റെ മേലിലോട്ട് ചാടുകയും എന്നിട്ട് പിന്നെ അവൻ തട്ടി മാറ്റി നായ പോയി. അവൻ സാധാരണ കളി രീതിയിൽ പന്ത് കളിച്ച് അതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല. എന്നിട്ട് ഈ 8 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു കുട്ടി അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ഉടനെ തന്നെ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല, പിന്നീടാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇത് ഒരു പ്രിവെൻറ്റീവ് എന്ന രീതിയിൽ വാക്സിൻ നിർബന്ധമായിട്ടും എടുക്കണമെന്ന് പറയുന്നത്.
2: അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ പാമ്പിൻ്റെ കടുവയും ബന്ധപ്പെട്ട് നമ്മൾ കുറേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഒരു ജന്തുവിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
3: നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കടിച്ച ഭാഗത്ത് നല്ല സാധാരണയുള്ള പൈപ്പിൽ വരുന്ന വെള്ളത്തിൻ്റെ അടിയിൽ കാണിക്കുക. എന്നിട്ട് ഏകദേശം 20 മിനിറ്റോളം അത് തുടർച്ചയായിട്ട് സോപ്പിട്ട് കഴുകുക. സാധാരണ സോപ്പ് മതി. സോപ്പിട്ട് കഴുകണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ സോപ്പ്, നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ലൈഫ് ബോയ് സോപ്പോ അല്ലെങ്കിൽ ബാർ സോപ്പോ എന്തെങ്കിലും സോപ്പിട്ടിട്ട് തുടർച്ചയായിട്ട് കഴുകുക. കാരണം ഈ ഒരു വൈറസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആ കടിച്ച ഭാഗത്താണ്. ആ കടിച്ച ഭാഗത്തു നിന്ന് ആ വൈറസിനെ എത്രയും വേഗം നമ്മൾ ശരീരത്തിൽ നിന്ന് മാറ്റുക എന്ന രീതിയിലാണ് നമ്മൾ കഴിക്കണം. ഉടനെ തന്നെ കഴിക്കണം എന്ന് പറയുന്നത്, ഉടനെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് നിങ്ങൾ കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ മതി.
2: പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാൽ ഇവിടെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകലാണ് പ്രധാനം അല്ലേ? പിന്നെ മറ്റ് വേറെ കാര്യങ്ങൾ എന്തൊക്കെ? ഇതുപോലെ കെട്ടുന്ന സ്വഭാവം പിന്നെ പൊതുവെ നായകടിയിൽ നമ്മൾ കാണാറുണ്ടോ?
3: ഇല്ലല്ല, നായയിൽ നമ്മൾ കെട്ടുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വലിയൊരു മുറിയാണെങ്കിൽ പോലും നമ്മളത് തുറന്നു വിടുന്നൊരു അവസ്ഥയുണ്ടാവുന്നത്. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇതെന്തുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിനുള്ള സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, അതിനുള്ളൊരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വൈറസ് നമ്മളെ നാഡികളിലൂടെയാണ് പെട്ടെന്ന് മറ്റുള്ള നമ്മളെ തലച്ചോറിലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഈ വൈറസ് വളരാനുള്ളൊരു അവസ്ഥ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് തുന്നുന്ന സമയത്ത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് കൂടുതൽ വളർച്ച മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ അടക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മുറിവുകൾ തുറന്നിടാറുന്നത്.
2: പിന്നെ ഈ എന്താ പറയുക, പേവിഷബാധക ഹൈഡ്രോഫോബിയ എന്നുള്ളൊരു ഓമന പേരുണ്ടല്ലോ, ഹൈഡ്രോഫോബിയ വെള്ളത്തിന് പേടി എന്നുള്ളതാണ്.
3: അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ രോഗലക്ഷണങ്ങളാണത്. അതായത് ഒന്ന് ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ വെള്ളം കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഒരുതരം ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ തന്നെയാണ് എയറോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അതായത് വെള്ളം കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും അതേപോലെ ഫാനിൻ്റെ അല്ലെങ്കിൽ കാറ്റ് വീശുമ്പോൾ ഉള്ളൊരു
2: ബുദ്ധിമുട്ടും.
3: അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ആൾക്കാർക്ക് ഇത് വരുന്ന ലക്ഷണങ്ങൾ വെച്ചാൽ വെള്ളം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ അതിനോടുള്ളൊരു വേണ്ടായ്മയാണ് പലപ്പോഴും ഈ ഒരു ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ അതുപോലെ തന്നെ രോഗലക്ഷണങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് രോഗികൾ പലപ്പോഴും ഈ രീതിയിൽ പ്രതികരിക്കുന്നത്.
2: ഇങ്ങനെ അസുഖം വന്ന ആളെ ഇപ്പോൾ വരാതിരിക്കാൻ നാം വാക്സിനേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. വാക്സിനേഷനിൽ തന്നെ വേറൊരു വില കൂടിയ വാക്സിൻ ഇതിന് കൊടുക്കാറില്ലേ? എന്താണത്? എല്ലാ ആളുകൾക്കും കൊടുക്കാറുണ്ടോ? എന്ത് മുറിയിലാണ് അങ്ങനെ കൊടുക്കാറുള്ളത്?
3: അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയും, വിഷം ഏൽക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം ഇതുപോലെയുള്ള വൈറസുകൾക്കുള്ള പ്രതിരോധിക്കാനുള്ള ഒരു മരുന്നാണ്. അതിന് വാക്സിനും ഇതും രണ്ടാണ്. വാക്സിൻ നമുക്ക് വരുന്ന എല്ലാ രോഗികൾക്കും വാക്സിൻ കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. പക്ഷേ ഈ ഒരു ക്ലാസ് 3 ബൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ പാമ്പ് കടി ഏറ്റ സോറി ഈ പട്ടികടി ഏറ്റത് ഏതെങ്കിലും രക്തം പൊടിയുകയോ അല്ലെങ്കിൽ വളരെ വികൃതമായിട്ടുള്ള മുറിവുകളോ പറ്റിയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നാണ് ഈ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ മെഡിക്കൽ കോളേജിലെല്ലാം സുലഭമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒറ്റ ഡോസ് മാത്രം എടുത്താൽ മതി.
2: മറ്റു വാക്സിൻ ആകുമ്പോൾ അങ്ങനെ തൊലിപ്പുറമുള്ള 4 ഡോസും.
3: അതെ, വാക്സിൻ ആകുമ്പോൾ ഡോസുകൾ ഈ പറഞ്ഞ പോലെ പറ്റിയ ഉടനെ തന്നെ 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം എടുക്കണം. അപ്പോൾ ആ രീതിയിൽ അതാണ് വാക്സിനും ഇതും തമ്മിലുള്ള വ്യത്യാസം.
2: വാക്സിൻ എല്ലാവർക്കും കൊടുക്കും, ഇമ്മ്യൂണോഗ്ലോബിൻ ഗ്രേഡ് കൂടിയ
3: മുറികൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ.
2: ഇങ്ങനെ തന്നെ അസുഖം ബാധിച്ച ഒരാളെ നമ്മൾ സാധാരണ സെല്ലിലാണ് ഉടനെ അല്ലേ, ഹൈഡ്രോഫോബിയ സെല്ലിനുണ്ട്, മെഡിക്കൽ കോളേജിലൊക്കെ സെല്ലുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ അയാളെ ഒറ്റപ്പെടുത്തി ജീവിപ്പിക്കുന്നതിന്റെ അതൊരു ശരിയും പീഡനമല്ല? ശരി,
3: അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് ശമനത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ഡാർക്കായിട്ടുള്ള ഏരിയ രോഗികളെ കിടത്തുക, കാരണം അവർക്ക് ഈ ലൈറ്റ് കാണുമ്പോഴും അതേപോലെ തന്നെ ഇത് കാറ്റ് വീശുമ്പോഴും അല്ലെങ്കിൽ വെള്ളം കാണുമ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഇത്തരം ബുദ്ധിമുട്ട് കാണാറുണ്ട്, വിഭ്രാന്തി കാണാറുണ്ട്. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മളത് ഈ രീതിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് നമ്മളെ അന്നനാളത്തുള്ള ഒരു സ്പാസം പോലെ ഉണ്ടാവുകയും ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും, അതൊക്കെ പലപ്പോഴും കാണുന്ന ലക്ഷണങ്ങളാണ്. അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഡാർക്ക് റൂമിൽ പലപ്പോഴും ഈ രോഗികളെ കിടത്താറുള്ളത്.
2: ഈ ഹൈഡ്രോഫോബിയ ബാധിച്ച വിഷം ബാധിച്ച ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിഷം പകരാൻ ചാൻസ് ഉണ്ട്?
3: ഞാൻ പറഞ്ഞ പോലെ ഇത് സാധാരണഗതിയിൽ മറ്റുള്ള ഏത് മൃഗം പ്രസവിക്കുന്ന ഏത് മൃഗത്തിൽ നിന്നും മറ്റുള്ളവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യനേക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഉള്ള ആളെ തൊട്ടു എന്ന് കരുതിയിട്ടൊന്നും നമുക്ക് ഇത് ഒരിക്കലും സാധാരണഗതിയിൽ പകരാറില്ല. അവർ തുപ്പലിൻ്റെ എന്തെങ്കിലും അംശങ്ങളോ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ.
2: ഒരു പേവിഷബാധ ബാധിച്ചൊരാൾ ആർക്കും ബാധിക്കാതിരിക്കട്ടെ, ബാധിച്ചു കഴിഞ്ഞാൽ അയാളെ തൊടുന്നതുകൊണ്ടോ പരിചരിക്കുന്നതുകൊണ്ടോ ഇയാൾക്ക് വിഷം പേവിഷബാധ
3: ഇല്ല, വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിന് തുപ്പലോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും അവയവത്തിന് അകത്തോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ വരുള്ളൂ.
2: പിന്നെ ഈ പേവിഷബാധ ബാധിച്ച വ്യക്തി ഇതേപോലെ എന്താ പേനായ്ക്കളെ പോലെ മറ്റുള്ളവരെ കടിക്കാൻ പോകുന്ന സ്വഭാവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും?
3: അതൊക്കെ നമുക്ക് സത്യ സിനിമയിൽ കാണുന്ന ഒരുതരം കോമാളിത്തരങ്ങളാണ്. അതൊക്കെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഒരു വിഭ്രാന്തി ഉണ്ടാവും പലപ്പോഴും. ഈ ലൈറ്റ് ഇതുപോലെ തന്നെ വെള്ളം കാണുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ കാറ്റ് വീശുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, ആ ഒരു വിഭ്രാന്തിയാണ് സാധാരണഗതിയിൽ അവർ കാണിക്കാറ്. കാരണം അവർക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടാവും, പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ആ ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ, അത് മാത്രമല്ല, അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന പോലെ പാർട്ടീനെ പോലെയുള്ള മുഖമോ അല്ലെങ്കിൽ കൈകളോ ഒന്നും ആവുക എന്നല്ല.
2: പിന്നെ മറ്റൊരു കോമൺ ആയിട്ടുള്ള ആളുകളുടെ സംശയം ഇതിലുണ്ടാവുക, നമ്മൾ ഈ പ്രസവിക്കുന്ന ഏത് മൃഗത്തൊന്നും പകരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ ഇപ്പോൾ മിക്കപ്പോഴും നമ്മൾ നാൽക്കാലികൾ വളർത്തുന്ന ആളുകൾക്കൊക്കെ എപ്പോഴും ചുറ്റുവട്ടത്ത് നായ്ക്കളുണ്ടാകും, അപ്പോൾ പേവിഷ ബാധിച്ചു എന്ന് സംശയമുള്ള നായ്ക്കൾ ഈ ഒരു മൃഗത്തെ കടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെ അതിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരുമോ എന്നുള്ളൊരു
3: സാധാരണഗതിയിൽ ഈ ശരീരത്തിൻ്റെ ഏത് സെക്രീഷൻസിലൂടെയും ഈ ഒരു ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പാല് പലപ്പോഴും നമ്മൾ തിളപ്പിച്ചിട്ടാണ് കുടിക്കാറ്. ഏതൊരു വൈറസും ഒരു 60-70 degrees സെൽഷ്യസിൽ ചൂട് പറ്റുമ്പോഴേക്കിനും ചത്തുപോകുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ തിളപ്പിച്ച് പാലിന്ന് ഒരിക്കലും ഈ രീതിയിൽ പകരാനുള്ള ചാൻസ് വളരെ കുറവാണ്.
2: തിളപ്പിച്ച് ഉപയോഗിക്കണൊരിക്കലും
3: പകരില്ല പകരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ ഒരു സെയിം ഒരു അനുഭവം എനിക്ക് തന്നെ ഉണ്ടായി. ഞങ്ങൾ കോട്ടക്കൽ ഭാഗത്ത് ഇതേപോലെ ഒരു പയ്യന് ഒരു പട്ടിയുണ്ടായിരുന്നു. അത് ഈ ഇതുപോലെ കന്നുകാലിനെ കടിക്കുകയും ആ പാല് ആ പരിസരത്ത് മൊത്തം വിതരണം ചെയ്ത് എന്നിട്ട് മൊത്തം ജനങ്ങളുടെ ഒരു വിഭ്രാന്തി ഉണ്ടായി ഇതുപോലെ പകരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിളപ്പിച്ചുകഴിഞ്ഞാൽ അണുക്കൾ നശിക്കും, അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിൽ പകരാനുള്ള ചാൻസ് കുറവാണ്.
2: അതുപോലെ തന്നെ പൂച്ചയിൽ നിന്ന് പറഞ്ഞു, ഇപ്പൊ നായ പറഞ്ഞു, അതുപോലെ ഈ മറ്റൊന്ന് കോമൺ ആയിട്ട് കാണുന്ന അണ്ണാൻ അതും സാർ പറഞ്ഞു, ഈ വവ്വാലിൽ നിന്ന് പകരാൻ ചാൻസ് ഉണ്ട് ഇതില്.
3: വവ്വാലും മാമലിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ്, അതിലൂടെ പകരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്ത്യൻ വവ്വാലുകളിൽ മിക്കവാറും പകരാനുള്ള ചാൻസ് ഇതുവരെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അമേരിക്കയിൽ മറ്റും കാണുന്ന വവ്വാലുകളിൽ ഇത് കാണാറുണ്ട്. പലപ്പോഴും അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കാണുന്ന വവ്വാലുകൾ മിക്കവാറും മറ്റേ ഇലവർഗ്ഗങ്ങളും പഴങ്ങളും കഴിക്കുന്ന ടൈപ്പ് വവ്വാലുകളാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ പലപ്പോഴും മൃഗങ്ങളെയും മറ്റും കഴിക്കുന്ന ടൈപ്പ് വവ്വാലുകളാണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ആ രീതിയിൽ പകരാനുള്ള ചാൻസ് ഉള്ളത്.
2: പേവിഷബാധയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന വിവരങ്ങളാണ് ഇതുവരെ നാം കേട്ടത്. ഇനി മെഡിക്കൽ എമർജൻസീസിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാനുള്ളത് ബാക്കിയുള്ള ചെറിയ ജന്തുക്കളിൽ നിന്നുള്ള വിഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഈ കരിക്കുന്നൻ എന്ന് പറയുന്ന സെൻറ്റിപ്പിഡ്, അതുപോലെ തന്നെ തേള്, പിന്നെ തേനീച്ച, കടന്നൽ തുടങ്ങിയ മറ്റുള്ള നമ്മൾ മാർഗമല്ല എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ധാരണയുള്ള ഒരു വിഷജന്തുക്കളാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ക്ഷതമേറ്റാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്?
3: ഇതിൽ നമുക്ക് ഓരോ കേസെടുത്ത് ഓരോ ടൈപ്പ് മൃഗങ്ങളെടുത്ത് പറയാം, അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ പറ്റി പറയാം. ആദ്യം നമുക്ക് തേനീച്ചിനെ പറ്റി പറയാം. തേനീച്ചയും അതുപോലെ തന്നെ കടന്നലുമാണ് സാധാരണഗതിയിൽ കാണുന്ന ഒരു രോഗികൾ ഹോസ്പിറ്റലെത്താറുള്ളത്. പലപ്പോഴും ഉടനെ തന്നെ രോഗികൾ ഹോസ്പിറ്റലെത്തുമ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമ്മളെ മനുഷ്യനെ ബാധിക്കുന്നത്. ഒന്ന്, ഇതുമൂലമുള്ള അലർജി കൊണ്ടും അല്ലെങ്കിൽ ഇതുമൂലമുള്ള കോംപ്ലിക്കേഷൻസ് കൊണ്ടും. ഉദാഹരണം

0: ഹാർട്ടിൻ്റെ ഡിപ്പിൽ വ്യത്യാസം വരുന്ന ബുദ്ധിമുട്ട് വരാം, അലർജിൻ്റെ ബുദ്ധിമുട്ട് വരാം, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നിരീക്ഷണത്തിൽ കിടത്തി രോഗങ്ങളും ലക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ വിടാറുണ്ട്. പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ പോലെ കരിക്കുന്നൻ, അതുപോലെ കരിക്കുന്നനൊക്കെ നമ്മളെ ഇന്ത്യയിൽ കാണുന്ന കരിക്കുന്നനൊന്നും സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പലപ്പോഴും ഇതിൽ നിന്നും കാണാറുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ഇൻസെക്ട്, ഈ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രാണികൾക്കൊക്കെ കടിക്കുന്നത് കൊണ്ട് അലർജി വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അലർജി വളരെയധികം കൂടുകയാണെങ്കിൽ ബി പി കുറഞ്ഞു പോവുക, പിന്നെ മൊത്തമായിട്ട് ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ട് വരിക, മൊത്തമായി മേല് ചൊറിച്ചിൽ വരിക, ഇതൊക്കെയാണ് അലർജിയുടെ കടുപ്പം കൂടിയ ലക്ഷണങ്ങൾ. അങ്ങനെ വരുന്ന സമയത്ത് ആ രോഗികളെ നമ്മൾ എന്തായാലും നിരീക്ഷണത്തെ കിടത്തി ചിലപ്പോൾ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടേക്ക് വരും. അപ്പോൾ അതാണ് ഇതിൽ സാധാരണഗതിയിൽ ഈ ചെറിയ ജന്തുക്കൾ കടിച്ചു കഴിഞ്ഞാലുള്ള.
1: അപ്പോൾ ഇതിന് കടന്നൽ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുള്ളുണ്ടാവുമല്ലോ, ആ ഒരു മുള്ള് അവിടെ പെട്ടെന്ന് എടുത്തു മാറ്റണം എന്ന് പറയാറുണ്ട് പലപ്പോഴും, അതിലെന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറുണ്ടോ?
0: അത് എടുത്തു മാറ്റുന്നതാണ് നല്ലത്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിങ് കൊണ്ട് വീണ്ടും വീണ്ടും ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് അലർജി പോലെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞത് നമ്മൾ എത്രയും വേഗം ആ ഒരു നാരെടുത്ത് കളയുന്നതാണ് വളരെ നല്ലത്.
1: പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു നാടൻ ചികിത്സ ആയിട്ട് എന്താ പറയുക, പച്ചമഞ്ഞൾ വരുതി വെക്കുന്ന ഒരു ഇത് പറയാനുണ്ട്, എന്താണ് അതിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം?
0: പലപ്പോഴും മഞ്ഞൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ ശരീരത്തിൽ വരുത്തുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു നാര് ആ ഭാഗത്ത് നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ് വരുത്തുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. അത് ആ ഒരു നാര് അവിടെ നിന്ന് മാറുകയാണെങ്കിൽ പലപ്പോഴും ആ അലർജിക് റിയാക്ഷൻ അതോടുകൂടി അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട്.
1: പിന്നെ മറ്റൊന്ന് തേള് ഇതിലെന്തെങ്കിലും ഇപ്പൊ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും?
0: തേളുകളിലും ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാം അനാഫിലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയും, അനാഫിലാക്സിസ്. അതാണ് പലപ്പോഴും ഈ വരുന്ന ഈ എല്ലാ ജന്തുക്കളിലും കാണുന്ന ബുദ്ധിമുട്ട്.
1: അപ്പൊ പാമ്പിന്റെ വിഷം പോലത്തെ ഒരു വിഷമായിട്ടല്ല ഇതിലുള്ള വിഷബാധ എന്ന് പറയുന്നത് അല്ലേ, ഈ തേളിന്റെയും കരിക്കുന്നതിന്റെ ഒക്കെ?
0: അതെ അതെ, ഇത് അതുപോലത്തെ അല്ല ഒരിക്കലും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിനം അല്ലെങ്കിൽ ഒരുതരം ദ്രാവകം നമ്മുടെ ശരീരത്തിലൂടെ പ്രവേശിക്കുകയാണ്. പക്ഷേ ഇതിലു ഈ ഒരു ഇതുപോലെയുള്ള ഈ പ്രാണികൾ അല്ലെങ്കിൽ കടിക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും അതുമൂലമുള്ള അലർജിക് റിയാക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്. അതെ, കടിയുടെ അലർജി ഉണ്ടാവുന്ന.
1: പിന്നെ മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് ഈ എട്ടുകാലി. എട്ടുകാലി കടിച്ചു കഴിഞ്ഞാൽ വിഷം ഉണ്ടാകുമോ, വിഷബാധ ഏൽക്കോ എന്നുള്ള?
0: കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ സാധാരണ കാണുന്ന എട്ടുകാലികളിലൊന്നും വിഷമുള്ള ടൈപ്പുകളില്ല. അമേരിക്കയിൽ ഒരു ഇതുണ്ട് വിഷമുള്ള ടൈപ്പ് ഇതുണ്ട്, എട്ടുകാലിയുണ്ട്. അത് പലപ്പോഴും കടിച്ചു കഴിഞ്ഞാൽ വിഷം ഏൽക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അതിനും ആൻറ്റി അതിനുള്ള വെനം അവരെ കയ്യിലുണ്ട്. പക്ഷെ പലപ്പോഴും അവർ പോലും അത് അതിൻ്റെ പേഷ്യൻസിൻ്റെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ് പറയാറ്.
1: പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉറുമ്പിൻ്റെ കടിയേറ്റ് ആളുകൾ മരിക്കുന്നതായിട്ട് റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്, എന്താണ് അതിൻ്റെ സത്യാസം? ഉറുമ്പ് കടി കൊണ്ട് മരണം ഉണ്ടാകുമോ?
0: ഉറുമ്പ് കടി കൊണ്ടും ഈ പറഞ്ഞ പോലെ അലർജിക് റിയാക്ഷൻസ് കൊണ്ടാണ് പലപ്പോഴും രോഗികൾ മരിക്കാറുള്ളത്. പക്ഷെ അത് നമ്മൾക്ക് എന്നുവെച്ചാൽ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്ക് പെട്ടെന്ന് മേല് ചൊറിച്ചിൽ വരികയും ശ്വാസം മുട്ടൽ വരികയും പിന്നെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ചുങ്ങൽ വരികയും അതുമൂലമാണ് പലപ്പോഴും ആൾക്കാർ മരിക്കാറുള്ളത്.
1: വിഷമല്ല,
0: അലർജിക് റിയാക്ഷൻസ് ആണ്. അതിപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഉടനെ തന്നെ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കൂടുതൽ.
1: അപ്പോൾ സാധാരണ കാണുന്ന ഒരുവിധം വിഷജന്തുക്കളുടെ വിഷങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പ്രതിപാദിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സർപ്പങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പോൾ നാം പേവിഷബാധയെക്കുറിച്ചും അതുപോലെ തന്നെ ചെറിയ ചെറിയ ജന്തുക്കളുടെ കടിയെക്കുറിച്ചൊക്കെയാണ് വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇനിയും നമുക്ക് മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർ എപ്പിസോഡിൽ നമുക്ക് അത് ശ്രവിക്കാം. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, വളരെ വിജ്ഞാനപ്രദമായ ആഴത്തിലുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്തൊരു പ്രോഗ്രാമിനാണ് നമ്മൾ സാക്ഷിയായത്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ആരോഗ്യ വിചാരം പ്രോഗ്രാമിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഡോക്ടർ അബ്ദുൽ മാലിക് കൂടെ ഡോക്ടർ യാസിർ ചോമയിലും നടത്തിയ അത്യാഹിതങ്ങൾ എന്ന പരിപാടിയുടെ 4ാം ഭാഗമാണ് നമ്മൾ കാതോർത്തത്.
3: നമ്മൾ ഇനിയൊരു പ്രാർത്ഥന പഠിക്കാൻ പോവുകയാണ്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ്.

0: നമ്മോടൊപ്പം ചേരുന്നത്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ഉള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം എല്ലാവരും ദിവസവും ഉറങ്ങുന്നവരാണ്. ഉറങ്ങി നാം എണീക്കാറുണ്ട്. പുലർച്ചെ സമയത്ത് നാം എണീക്കുമ്പോൾ ആ ഒരു സമയത്ത് പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിതത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തന്ന, അവിടുന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന, നമ്മളെല്ലാവരും വളരെയധികം സുപരിചിതമായൊരു പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ. ഈ ഒരു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. ആ ഒരു പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലി ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലി ബിദിക്രിഹി. ഇതാണ് ആ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം, എൻ്റെ ശരീരത്തിൽ സൗഖ്യമേകുകയും എൻ്റെ റൂഹ് എന്നിൽ തിരിച്ചേകുകയും ദിക്റെടുക്കുവാൻ എന്നെ അനുവദിക്കുകയും ചെയ്തവനായ അള്ളാഹുവിനെ മാത്രമാവുന്നു സർവസ്തുതികളും എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ ഇമാം തിർമിദി റഹ്മഹുല്ലാ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലിയ റൂഹി വഅദിന ലി ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി അൽഹംദു ലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി ആഫാനി ഫി ജസദി ആഫാനി ആഫാനി ഫി ജസദി ആഫാനി ഫി ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി ورد علي روحي الحمد لله الذي عافاني في جسدي ورد علي روحي واذن لي بذكره واذن لي بذكره واذن لي بذكره واذن لي بذكره واذن لي بذكره الحمد لله الذي عافاني في جسدي ورد علي روحي وأذن لي بذكره الحمد لله الذي عافاني في جسدي ورد علي روحي وأذن لي بذكره. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നും രാവിലെ ഉണരുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ എന്ന ആ ഒരു തലക്കെട്ടിൽ നിന്നുള്ള പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
0: നമ്മുടെ മക്കളുടെ ഏറ്റവും വിലയേറിയ സമയം അവരുടെ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഇഹപര നന്മക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള വളരെ മനോഹരമായ ഒരു സന്ദേശം കുഞ്ഞുമക്കളിലേക്ക് അവരുടെ മനസ്സുകളിലേക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു സെഷൻ തന്നെയാണ് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നു അൽ ഫഹദ് പൂന്തുറ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഇന്നത്തെ പൂമരച്ചളലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാരെ, സത്യസന്ധത എന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. നമുക്കാവശ്യം സത്യസന്ധതയാണ്. ലോകം മുഴുവനും വാഴ്ത്തുന്ന കൂട്ടുകാർക്കറിയോ, അമേരിക്കയിലെ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരെഴുത്തുകാരനുണ്ട്. അദ്ദേഹം ദ ഹൺഡ്രഡ് എന്നൊരു പുസ്തകം രചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്നത് ലോകത്തിലെ ഏറ്റവും നല്ല പേഴ്സണാലിറ്റികൾ, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ 100 ആളുകളിൽ അദ്ദേഹം ഒന്നാമതായി എഴുതിയ വ്യക്തിത്വമാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദ ഹൺഡ്രഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒന്നാമതായി എഴുതിയത് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അദ്ദേഹം എഴുതുന്നുണ്ട് ദ മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ലോകം മുഴുവനും വാഴ്ത്തുന്ന ചരിത്ര പ്രസിദ്ധമായ നല്ലൊരു വ്യക്തിത്വമാണ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരെ, അമേരിക്കയിലെ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആൾ പോലും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ല വ്യക്തിത്വത്തിനുടമയാണ് എന്ന് പുസ്തകത്താളുകളിൽ എഴുതുമ്പോൾ നമ്മൾ ആ പ്രവാചകനെ അനുസരിക്കേണ്ട, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വ്യക്തമായ നല്ലൊരു മാതൃക പിൻപറ്റേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനും സൽസ്വഭാവിയുമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൂട്ടുകാരെ, ഒരു കഥ പറയാം. ഒരു റമദാനിൻ്റെ സമയമാണ്. നല്ല രുചികരമായ റൊട്ടി ലഭിക്കുന്ന ഒരു കടയുണ്ട് ഒരു ഗ്രാമത്തിൽ. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോഴേക്കും ഉമ്മ കടയിലേക്ക് റൊട്ടി വാങ്ങാൻ നൗഫലിനെ പറഞ്ഞയക്കാറുണ്ട്. അവിടെ ചെന്നപ്പോൾ പതിവ് പോലെ നൗഫൽ അവിടെ ചെല്ലുകയും എന്നത്തെയും പോലെ വലിയ തിരക്കാണ്. ആളുകൾ വരി വരിയായി നിൽക്കുകയാണ്. നൗഫലും ആ വരിയിലൊരിടം പിടിച്ചു. നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങി. ആളുകൾ അക്ഷമരായിക്കൊണ്ട്, ക്ഷമയില്ലാത്തവരായിക്കൊണ്ട് പിറുപുറുക്കാൻ തുടങ്ങി. ഇയാൾക്കെന്താ, കൂടുതൽ ആളുകളെ കടയിൽ വെച്ചുകൂടെ എന്നും പല ആളുകൾ ചോദിച്ചു തുടങ്ങി. 2-3 ആളുകളെ കൊണ്ട് എങ്ങനെ എത്താനാ ഇത്രയും ആളുകൾക്കും? വരി നിൽക്കുന്ന ഒരു വൃദ്ധൻ ആരോടെന്നില്ലാതെ പറഞ്ഞു, റൊട്ടി ഉണ്ടാക്കാൻ 2 ജോലിക്കാരാണ് കടയിലുള്ളത്. വിതരണം ചെയ്യാനും ആ കടയിൽ വിതരണം ചെയ്യാനും 2 ആളുകൾ തന്നെയാണുള്ളത്. കാശു വാങ്ങാൻ മാത്രമാണ് മുതലാളിയുള്ളത്. അദ്ദേഹം കാശു വാങ്ങുന്നതിൻ്റെ തിരക്കിൽ സാധനം കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ ആ കടയിൽ തിരക്കുള്ള സമയത്ത് ഓരോ ആളുകളും സാധനം വാങ്ങി പിരിഞ്ഞു പിരിഞ്ഞ് അവസാനം നൗഫലിൻ്റെ ഊഴമെത്തി. നൗഫൽ ഒരട്ടി വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അപ്പോൾ നൗഫലിൻ്റെ ഊഴെത്തി. നൗഫൽ സാധനം വാങ്ങി. അപ്പോൾ അദ്ദേഹം ബാക്കി പൈസ തിരിച്ചു നൽകിയപ്പോൾ ഒരല്പം പൈസ അതിലെന്തുണ്ട്, കൂടുതലുണ്ട്. ഇത് കണ്ട നൗഫൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ പ്രശ്നം? കടക്കാരൻ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ നൗഫൽ അവിടെ ഒന്ന് പോയി, തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. രാത്രി കിടന്നപ്പോൾ നൗഫലിന് ഉറക്കം വന്നില്ല. ആകെ ഒരു അസ്വസ്ഥത, കുറ്റബോധം മനസ്സിൽ, വല്ലാത്ത നീറലായിരുന്നു. നൗഫലിൻ്റെ മനസ്സിൽ സ്വന്തമായി ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് ആ കാശ് തിരിച്ചു കൊടുത്തില്ല? നിനക്ക് അർഹതപ്പെടാത്തതല്ലേ അത് എന്ന് ആരോ നിരന്തരമായി ചോദിക്കുന്നത് പോലെ നൗഫലിന് അനുഭവപ്പെട്ടു. അപ്പോൾ നൗഫൽ ആലോചിക്കുകയാണ്, ഇത് ഉമ്മാനെടുത്തു പറഞ്ഞാലോ? പിന്നെ നൗഫൽ ആലോചിച്ചു, വേണ്ട, ഉമ്മാനെടുത്ത് തുറന്നു പറഞ്ഞാൽ ഉമ്മ ദേഷ്യപ്പെടുത്തും കുറ്റപ്പെടുത്തും. അങ്ങനെ ആ രാത്രി നൗഫൽ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. രാവിലെ തീയതി അറിയാൻ കലണ്ടറിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു പെട്ടിയിൽ കലണ്ടറിൽ നോക്കിയപ്പോഴാണ് ഒരു ബോക്സ് വരച്ചിട്ട് അതിനകത്തിങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയോ? പാപമെന്നാൽ നിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതും മറ്റുള്ളവർ അറിയുന്നത് നീ ഇഷ്ടപ്പെടാത്തതുമാകുന്നു എന്ന് നൗഫൽ ഇങ്ങനെ കലണ്ടർ വായിച്ചപ്പോൾ നൗഫലിന് മനസ്സിലായി. ഇത് കണ്ടതും നൗഫലിൻ്റെ മുഖമാകെ ചുവന്നു. നൗഫലിന് പേടിയായി, അള്ളാഹുവെക്കുറിച്ചുള്ള പേടിയായി, മനസ്സിൽ സങ്കടമിരിട്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തന്നെപ്പറ്റിയാണോ എന്ന് നൗഫൽ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ആ പ്രയാസം സഹിക്ക വയ്യാതെ, ഇനിയും സഹിക്കാൻ വയ്യാതെ നൗഫൽ നേരെ ഉമ്മാൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഉമ്മ, ഇതുപോലൊരു തെറ്റുപറ്റിയിട്ടുണ്ട് എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ദേഷ്യപ്പെടുകയല്ല ചെയ്തത്, വഴക്കു പറയുകയല്ല ചെയ്തത്, കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. ഉമ്മ പറഞ്ഞു, സാരമില്ല മകനെ. എന്താ ഉമ്മ പറഞ്ഞത്? സാരമില്ല മകനെ, തെറ്റുകൾ മനുഷ്യന് പറ്റും, സ്വാഭാവികമാണ്. പക്ഷേ തെറ്റുതിരുത്താനുള്ള മനുഷ്യൻ്റെ മനസ്സിനെയാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നിങ്ങൾക്കറിയോ കൂട്ടുകാരെ? കുല്ലു ബനി ആദമു ഖത്താഊൻ ഖൈറു ഖത്താഇന തവ്വാബൂൻ. ആദം സന്തതികളിൽ തെറ്റുപറ്റുന്ന ആളുകളാണ്. എന്നാൽ ആ തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് ആ തെറ്റിൽ നിന്ന് ഖേദിച്ച് മടങ്ങുന്നവരാണ്. കൂട്ടുകാരെ, നൗഫലിൻ്റെ കഥ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതും അവൻ്റെ ജീവിതത്തിലെ സത്യസന്ധതയാണ്. അവൻ്റെ ജീവിതത്തിലെ സത്യസന്ധത കൊണ്ടാണ് അവൻ ആ ഒരു തെറ്റിൽ നിന്ന് മാറുന്നത്. കളവുള്ള കുട്ടികളാണ് എങ്കിൽ, സത്യസന്ധത ജീവിതത്തിലില്ല എങ്കിൽ അവൻ എന്തു ചെയ്യുമായിരുന്നു? സത്യസന്ധത നിലനിർത്താത്തവനായിരുന്നുവെങ്കിൽ അവൻ അതുപോലെ ആ പൈസ വാങ്ങി പോക്കറ്റിൽ വെച്ച് പോകുമായിരുന്നു. കൂട്ടുകാരെ, പക്ഷേ സത്യസന്ധത എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരടയാളമാണ്. കൂട്ടുകാരെ, നമ്മളത് പഠിക്കേണ്ടവരാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. അത് ജീവിതത്തിൽ ഉടനീളം സൂക്ഷ്മമായി പാലിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സത്യസന്ധമായി സംസാരിക്കാനും സത്യസന്ധമായി ഇടപെടാനും കളവ് പറയാത്ത സത്യസന്ധത ജീവിതത്തിലുടനീളം കൊണ്ടുപോകുന്ന നല്ല നല്ല കുട്ടികളായി മാറാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഇനി ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്നും നൗഫൽ തീരുമാനമെടുത്തെങ്കിൽ സത്യസന്ധതയുള്ള നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ടതുണ്ട്, നമ്മളും ഇനി ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യില്ല എന്നുള്ള തീരുമാനം നമ്മളും എടുക്കേണ്ടതുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ നല്ല സത്യസന്ധമായി പെരുമാറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സത്യസന്ധതയുള്ളയാൾ സന്മാർഗിയായി മാറണം, സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ആളായി മാറണം. കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുകയാണ്, വല്ലഅസ്ർ ഇന്നൽഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞെന്താണെന്നറിയോ? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടക്കാരുടെ കൂട്ടത്തിലാകുന്നു. എന്താണ് കാരണം? ഇല്ലല്ലദീന ആമനു കുറച്ചാളുകൾ ഒഴുകിയുണ്ട്. എങ്ങനെയെന്നറിയോ? അവരാരൊക്കെയെന്നറിയോ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കുറച്ച് സത്യം പറയുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം മനസ്സിലാക്കുകയും സത്യം കൈകൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. അപ്പോൾ സത്യം പറയുകയും സത്യം മനസ്സിലാക്കുകയും സത്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്ത നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്, സത്യസന്ധതയോടൊപ്പം സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. നമ്മൾ സത്യം പറയുന്ന കുട്ടികൾ കൂട്ടുകാരെ സത്യത്തിലേക്ക്, കളവ് പറയുന്ന കൂട്ടുകാർക്ക് സത്യത്തിൻ്റെ മാർഗം വെട്ടിതെളിയിച്ചു കൊടുക്കേണ്ടവർ നമ്മളാവണം. അവരെ നന്മയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കഥയുണ്ട്. രണ്ട് നിലയുള്ള കപ്പൽ, അതിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, താഴത്തെ നിലയിലുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി പോകണമായിരുന്നു. ഈ സാഹചര്യത്തിൽ താഴത്തെ നിലയിലുള്ള ഒരു ബിരുദം പറയാണ്, നമ്മൾ എന്തിനാ മുകളിലോട്ട് കയറിപ്പോണത് കഷ്ടപ്പെട്ട്? താഴെ ഒരു തുള ഉണ്ടാക്കിയാൽ ഇവിടെ നിന്ന് വെള്ളം സുലഭമായി ലഭിക്കുമല്ലോ. കൂട്ടുകാരെ, ഈ കളവ് കാണിക്കാൻ പോണവനെ, ഈ ഒരു കോലം കാണിക്കാൻ പോണവനെ നമ്മളെങ്ങനെയാ നോക്കിക്കാണുക? കൂട്ടുകാരെ, അവനെ നമ്മൾ തടയും അല്ലേ? അവനെ നമ്മൾ തടഞ്ഞില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മൊത്തത്തിൽ എല്ലാവരും ഇല്ലാതായി പോകൂലേ? നശിച്ചു പോകൂലേ? അപ്പം അതുകൊണ്ട് കളവ് പറയുന്ന, കള്ളം കാണിക്കുന്ന, സത്യസന്ധത ഇല്ലാത്ത ആളുകളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ? ആ തിന്മയിൽ നിന്ന് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണം. അങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവർ നമ്മളാകണം. അല്ലാഹു ചോദിക്കുകയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹു ചോദിക്കണം എന്താണെന്നറിയോ? അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞെന്നറിയോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ, നല്ല വർത്തമാനങ്ങൾ പറയുന്നവൻ ആരാണ്? അതുപോലെ മിമ്മൻ ദഅ, ക്ഷണിക്കുന്നവൻ, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവൻ, വഅമിലു സ്വാലിഹാത്ത്, നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നവൻ ആരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കാനും, എന്നിട്ട് മഖാല ഇന്നനി മുസ്ലിമീൻ, ഞാൻ മുസ്ലിമിൽ പെട്ടവനാണെന്നും കൂടി പറയണം. അങ്ങനെ സത്യസന്ധതയുള്ളയാളും സത്യത്തിലേക്ക് ക്ഷണിക്കുന്നയാളും ആരാണെന്നൊക്കെ അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കണ്ടേ? കൂട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്യുന്നതോടൊപ്പം ആ സത്യസന്ധതയിലേക്ക് ക്ഷണിക്കാനും നമ്മൾ തയ്യാറാകണം. അങ്ങനെ ആ കുട്ടികളെ നമ്മൾ കണ്ടെത്തുകയും വേണം, വേണ്ടേ? അങ്ങനെ നല്ല നല്ല കുട്ടികളായിട്ട് നമ്മൾ മാറുക. കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആല വേറെ സ്ഥലത്ത് പറയുകയാണ് ഖുർആനിൽ, വൽതകും മിൻകും ഉമ്മതൻ യദ്ഊന ഇലൽ ഖൈരി വയഅമറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരു സമുദായമുണ്ടാവണം. എന്തിനെന്നറിയോ? ഒരു ഉമ്മത്തൻ, യദ്ഊന, നിങ്ങൾ ക്ഷണിക്കുന്നവരാകണം. നന്മയിലേക്ക് ക്ഷണിക്കുന്ന സന്മാർഗികളായിട്ടുള്ള ഒരു സമുദായം തന്നെ ഉണ്ടാവണമെന്ന് അള്ളാഹു പറയുമ്പോൾ, കൂട്ടുകാരെ, സത്യസന്ധത നമുക്കുണ്ട് എങ്കിൽ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനും നമ്മൾ തയ്യാറാകണം. അങ്ങനെ സത്യസന്ധതയുള്ള, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന കുട്ടികളായി മാറാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് പൂമരത്തണലിൽ സത്യസന്ധത എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാന്യ സഹോദരൻ അദിൽ ഫഹദ് പൂന്തുറ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
0: നമ്മൾ എത്തി നിൽക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. നുറുങ്ങുകൾ ചെറിയ വാക്കുകളിൽ 1000 ആശയങ്ങൾ പകർന്നു തരുന്ന ഒരു പ്രോഗ്രാമാണ്. കോളേജ് അവധിയിലൂടെ ദീനിനെ മനസ്സിലാക്കിയവൾ എന്ന തൻസീഹ നസ്റിൻ കെവിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നു ഷെരീഫ് കാര.
4: കോളേജ് അവധിയിലൂടെ ദീനിനെ മനസ്സിലാക്കിയവൾ, രചന തൻസീഹ നസ്റിൻ കെവി, തിരൂർ. വരാന്തകളിലും ക്ലാസ് റൂമുകളിലും ആർത്തടിക്കുന്ന ശബ്ദകോലാഹലങ്ങൾ, ആൺപെൺ വ്യത്യാസമില്ലാതെ കോളേജിന്റെ ഓരോ ദിക്കുകളിലും വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് തമാശകൾ പറഞ്ഞും കളിച്ചിരികൾ കൊണ്ടും മനോഹരമാക്കുന്നു. ബി എ ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് സുമയ്യ. സാധാരണ വസ്ത്രധാരണയാണെങ്കിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മിടുക്കിയാണവൾ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കോളേജ് അവധി വന്നപ്പോൾ സമയം ചെലവഴിക്കൽ കൂടുതലും വീട്ടിൽ തന്നെയായി. ഇത്രയും ദിവസം എന്തു ചെയ്യണമെന്നറിയാതെ അവൾ സങ്കടപ്പെട്ടു. അപ്പോഴാണ് മേശക്ക് മുകളിൽ അട്ടിയിട്ടു വച്ചിരിക്കുന്ന ഉപ്പാന്റെ ഇസ്ലാമിക പുസ്തകങ്ങളും ഖുർആൻ തഫ്സീറുകളും അവളുടെ കണ്ണുകളെ ആകർഷിച്ചത്. അതിനടുത്ത് ചെന്ന് കൈകൾ കൊണ്ട് എല്ലാ പുസ്തകങ്ങളെയും തലോടുകയല്ലാതെ അത് കൈയിലെടുത്ത് തുറന്നു നോക്കാൻ അവളുടെ മനസ്സാക്ഷി അനുവദിച്ചില്ല. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. എന്നും 6 മണിക്ക് ശേഷം എഴുന്നേൽക്കുന്ന അവൾ ഇനിയുള്ള ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കണമെന്ന് മനസ്സിൽ നിയ്യത്തുറപ്പിച്ചു. അവളുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം നേരത്തെ എഴുന്നേറ്റു. ഉളൂ എടുത്ത് സുബഹ് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. കുറച്ചുനേരം സോഫയിലിരുന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഖുർആൻ പാരായണങ്ങൾ അവൾ ശ്രവിച്ചു. ഇത്രയും കാലം മറ്റുള്ളവരുടെ ആരാധനാകർമ്മങ്ങളൊന്നും അവൾ കണ്ടിട്ടില്ലായിരുന്നു. അവളുടെ സങ്കടം ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെ കവിൾത്തടങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചുമാറ്റി സുമയ്യ അവളോട് തന്നെ ചോദിച്ചു, എനിക്കും എന്തുകൊണ്ടാണ് എന്റെ ആരാധനാകർമ്മങ്ങൾ ശരിപ്പെടുത്താൻ കഴിയാത്തത്? കുറച്ചുനേരം അവളുടെ ചിന്തകൾ ഓരോ കാര്യത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. മുറിയിൽ പൂട്ടിവച്ചിരുന്ന ഖുർആൻ തുറന്ന് പാരായണം ചെയ്യാൻ തുടങ്ങി. ദീർഘനേരം അവളുടെ കർമ്മം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നലകളിൽ തലോടിയിരുന്ന പുസ്തകങ്ങളെയെല്ലാം അവൾ തുറന്നുനോക്കി. അവിടെയുണ്ടായിരുന്ന പുസ്തകങ്ങളിലെ ഓരോ വരിയിലൂടെയും അവൾ കണ്ണോടിച്ചു. കുറച്ച് ദിവസങ്ങൾ എടുത്താണെങ്കിലും അവൾക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചു. ജീവിതത്തിൽ ഓരോന്നോരോന്നായി പകർത്താൻ തുടങ്ങി. സുമയ്യയുടെ ജീവിത രീതിയിൽ വന്ന മാറ്റം കണ്ട് അവളുടെ മാതാപിതാക്കൾ അള്ളാഹുവിൽ സ്തുതിച്ചു. ക്രമേണ വസ്ത്രവിധാനത്തിലും മാറ്റം സംഭവിച്ചു. പർദ, സോക്സ്, സലഫി, നിഖാബ്, കയ്യുറ എന്നീ ക്രമത്തിൽ അവളുടെ വസ്ത്രധാരണം പൂർണ്ണമായും മാറി. ഇസ്ലാമിക സമൂഹത്തിലെ ഉത്തമ മാതൃകയായ സ്ത്രീകളിൽപ്പെട്ട ഒരാളായി മാറി. കോളേജ് അവധി അവസാനിച്ചു. ഇന്നു മുതൽ ആരും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഉത്തമമായ രീതിയിലാണ് അവൾ പുറപ്പെടാൻ പോകുന്നത്. കൂട്ടുകാരെല്ലാം സുമയ്യയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ക്ലാസ് റൂമിന്റെ ഇരുണ്ട ഭാഗത്ത് 2 കണ്ണുകൾ മാത്രം അവർക്ക് കാണാൻ സാധിച്ചത്. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അത് സുമയ്യയാണെന്നവർ തിരിച്ചറിഞ്ഞു. കണ്ടപാടെ അവരൊന്ന് അന്താളിച്ചു. കുറേ കളിയാക്കലുകളും കുത്തുവാക്കുകളും കേട്ടെങ്കിലും അവൾ അവളുടെ സത്യമതത്തിൽ ഉറച്ചുനിന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവളുടെ കൂട്ടുകാരെയും അവൾ മാറ്റിയെടുത്തു. സമൂഹത്തിലെ ഉത്തമ ഇസ്ലാമിക വനിതയായി അവൾ മാറി. എനിക്കു മാറണം എന്ന ഉറച്ച തീരുമാനം മനസ്സിലുറപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിനുള്ള വാതിൽ തുറന്നു തരുന്നതായിരിക്കും.
2: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. തൻസീഹ നസറിന്റെ രചനക്ക് ഷെരീഫ് കാരയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: നമ്മൾ എത്തി നിൽക്കുന്നത് അസ്മാഉൽ ഹസ്നയിലാണ്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങൾ ഏറ്റവും ഹൃദ്യമായി പ്രേക്ഷക ലക്ഷ്യങ്ങളെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സെഷൻ തന്നെയാണ് അസ്മാഉൽ ഹസ്ന. ആ പ്രോഗ്രാമിലെ 23-ാമത്തെ എപ്പിസോഡ് അബ്ദുറഊഫ് അൽഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളാണ് നാം കുറച്ച് ക്ലാസ്സുകളായി പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇതൊക്കെ നാളെ പരലോകത്ത് വിജയിക്കാൻ ഉതകുന്ന ഏറ്റവും മഹനീയമായ കർമ്മങ്ങളാണ് എന്നത് നമ്മൾ വിസ്മരിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അൽ ഖവിയു. അൽ ഖവിയു എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 9 തവണയാണ് അൽ ഖവിയു എന്ന നാമം പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ തന്നെയും 7 തവണ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞത് അൽ ഖവിയു, അതുപോലെ തന്നെ അൽ അസീസ് എന്ന് പറഞ്ഞ് ചേർത്തു പറഞ്ഞിട്ടുണ്ട്. അസീസ് എന്ന നാമത്തോട് ചേർത്തുകൊണ്ടാണ് അൽ ഖവിയു എന്ന നാമത്തെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ദു ഖുവ്വത്തിൽ മതീൻ എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കഴിവിനെ എടുത്തു പറയുന്ന വചനമാണ് അല്ലെങ്കിൽ നാമമാണ് അൽ ഖവിയു എന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതാലയെ ആർക്കും അതിജയിക്കാൻ സാധിക്കുകയില്ല. ഈ ലോകത്ത് കാണുന്ന സൃഷ്ടികളുടെ എല്ലാത്തിൻ്റെയും കഴിവ് നൽകിയവൻ അള്ളാഹുവാണ്. അൽ ഖവിയായ അള്ളാഹുവാണ് ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടി വൈഭവങ്ങൾക്കും അതിൻ്റേതായ കഴിവുകൾ നൽകിയിട്ടുള്ളത്. വിദൂരത്തേക്കുള്ള കാഴ്ചകൾ, വിദൂരത്തുള്ള മണങ്ങളെ തിരിച്ചറിയാനുള്ള മൂക്കിനെ സംവിധാനിച്ചു, അതിനുള്ള സംവിധാനങ്ങൾ അതിനുള്ളിൽ അള്ളാഹു സംവിധാനിച്ചു, കേൾവി സംവിധാനിച്ചു, കേൾക്കാനും കാണാനും സംസാരിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവുകൾ അള്ളാഹു നൽകി. ഇങ്ങനെ ശത്രുവിനെ പോലും അതിജയിക്കാൻ കഴിയുന്ന കഴിവുകളും വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇര തേടിക്കൊണ്ടുള്ള ജീവിതങ്ങളും, ഇതെല്ലാം വന്യമൃഗങ്ങൾക്കാകട്ടെ ഏതു വസ്തുവിനാകട്ടെ അതിനതിൻ്റേതായ കഴിവ് നൽകിയവൻ ഖുവ്വത്തുള്ള അൽ ഖവിയായ അള്ളാഹുവാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമീഅ, അള്ളാഹുവിനാണ് മുഴുവൻ കഴിവുമുള്ളത്. അള്ളാഹുവിൻ്റെ കഴിവിനെ അതിജയിക്കുവാൻ ഈ ലോകത്തുള്ള എത്ര വലിയ കൊലകൊമ്പനും സാധിക്കുകയില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനങ്ങൾക്കപ്പുറം ഒന്നും സംഭവിക്കുകയില്ല. ഈ ലോകത്ത് അഹങ്കരിച്ചവരും ഈ ലോകത്ത് പെരുമ നടിച്ചവരും എല്ലാവരും നാളെ പരലോകത്ത് വരും. അന്ന് അള്ളാഹുവിൻ്റെ അടുക്കലാണ് സർവ്വ കഴിവുമുള്ളത്. അവൻ ഖവിയാണ്. അള്ളാഹുവിൻ്റെ ആ കഴിവിനെ മുഴുവൻ അന്നവിടെ ഉപയോഗിക്കും. അവിടെ അള്ളാഹുവിൻ്റെ കഴിവിനെയും അള്ളാഹുവിൻ്റെ അൽ ഖവി എന്ന നാമത്തിനപ്പുറം അതിജയിക്കുന്ന ഒരാളും അന്നത്തെ ദിവസം ഉണ്ടാവുകയില്ല. ഈ ലോകത്ത് അഹങ്കരിച്ചവർക്കെല്ലാം നാളെ അള്ളാഹു സുബ്ഹാനഹു വതാല മറുപടി കൊടുക്കും. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ആദ് ഗോത്രത്തിലേക്കാണ് നിയോഗിക്കപ്പെടുന്നത്. ആദ് ഗോത്രത്തിൻ്റെ പ്രത്യേകത, അവർ വലിയ ശക്തനും മല്ലന്മാരുമായിരുന്നു. നമുക്ക് അവരുടെ വിശേഷണങ്ങൾ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നത് ഒരു വലിയ പള്ളിയുടെ മിനാരത്തിൻ്റെ അത്ര വലിപ്പമുള്ള അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു തല എന്നൊക്കെ അവരുടെ വിഷയത്തിൽ കാണാൻ സാധിക്കും. അത്ര ശക്തന്മാരും മല്ലന്മാരുമായിരുന്നു ആ ഗോത്രത്തിലുള്ള ആളുകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുകയുണ്ടായി, മൻ അഷദ്ദു മിന്ന ഖുവ, ഞങ്ങളെക്കാൾ വലിയ കഴിവുള്ള ആരാണുള്ളത്, ശക്തന്മാർ ആരാണുള്ളത് എന്ന അഹങ്കാരത്തോടുകൂടി അവർ ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായി അവിടെ മറുപടി പറഞ്ഞു, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അഷദ്ദു മിൻഹും ഖുവ, അവർക്ക് മറുപടി എന്നോളം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖഹും, ആ ശക്തന്മാരെ എന്ന് സ്വയം വാദിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് അഷദ്ദു മിൻഹും ഖുവ, അവരെക്കാൾ കഴിവുള്ളവൻ, അവനേക്കാൾ ശക്തനായവൻ. ആ അഹങ്കരിച്ച ആദുഗോത്രത്തിലെ ആളുകളെക്കാൾ ശക്തമായവൻ, ആ ആദുഗോത്രത്തെ സൃഷ്ടിച്ചവനാണ്. നമുക്ക് സ്വാഭാവികമായും നമുക്ക് തിരിച്ചറിയാവുന്ന, മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സാധനത്തെ ഒരാൾ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി, ആ ഉണ്ടാക്കിയ വസ്തുവിനേക്കാൾ കഴിവുള്ളവനാണ് ആ ഉണ്ടാക്കിയ വ്യക്തി. അപ്പോൾ ആദുഗോത്രത്തെ സൃഷ്ടിച്ചവൻ, ആ ആദുഗോത്രക്കാർ പറയുകയാണ് ഞങ്ങളെക്കാൾ കഴിവുള്ളവൻ ആരുണ്ട് എന്ന് അഹങ്കരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മറുപടി കൊടുത്തു, നിങ്ങളെ സൃഷ്ടിച്ചവനായ ആ അള്ളാഹു അവനാണ് അഷദ്ദു മിൻഹും ഖുവ, ഏറ്റവും കഴിവുള്ളവൻ, ഖുവത്തുള്ളവൻ അള്ളാഹുവാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ അള്ളാഹു കഴിവുള്ളവനായിരിക്കെ അവൻ റഫീഖാണ്, അള്ളാഹു ഹലീമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് ഇങ്ങനെ പെരുമ നടിച്ച അല്ലെങ്കിൽ അഹങ്കരിച്ച ആളുകൾക്ക് മുമ്പിൽ പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു മൃദുലതയുള്ളവനാണ്, അള്ളാഹു ഖുവത്തുള്ളവനായിരിക്കെ ആ ഖുവത്തിനെ ഈ ലോകത്തുള്ള ആളുകൾക്ക് റഹ്മത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, ഓരോ കാര്യങ്ങളും ചെയ്തു, അള്ളാഹുവിൻ്റെ സുന്നത്ത് നടപ്പിലാക്കി. എന്നാൽ ആദ് ഗോത്രക്കാർ വീണ്ടും അഹങ്കരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ 7 രാത്രികൾ കൊണ്ടും 8 പകലുകൾ കൊണ്ടും അവരെ തലകീഴായി മറിച്ചു. ശക്തമായ കാറ്റടിച്ചു വീശി. ആ ശക്തമായ കാറ്റടിച്ചു വീശിയപ്പോൾ ഈത്തപ്പന മരം അത് കടപുഴകി വീഴുന്നതുപോലെ അവർ നാമാവശേഷമായി മാറി. അവസാനം ഒരാൾ പോലും ബാക്കിയില്ലാതെ അവരെ നശിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവർ ചോദിച്ചു ഞങ്ങളെക്കാൾ ഖുവത്തുള്ള ആരുണ്ട് എന്ന്. അള്ളാഹു തെളിയിച്ചു കൊടുത്തു അവരെക്കാൾ ഖുവത്തുള്ളവർ അള്ളാഹുവാണ്, അവരെ സൃഷ്ടിച്ചവനായ സ്രഷ്ടാവാണ് എന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തു. ഇതിലൂടെ നമുക്കും പാഠങ്ങളുണ്ട്. ഒന്ന്, അഹങ്കരിക്കാൻ പാടില്ല. കഴിവ് നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയണം. എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖവി എന്ന് പറയുമ്പോൾ തന്നെ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, അള്ളാഹുവിനാണ് സർവ കഴിവുമുള്ളത്, നമുക്ക് സ്വതന്ത്രമായി ഒരു കഴിവുമില്ല. ആ കഴിവ്, നമുക്കുള്ള കഴിവുകളെല്ലാം അള്ളാഹു നൽകിയതാണ്. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ എന്ന അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് യാതൊരു ക്ഷീണവും ബാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം. അള്ളാഹുവിന് യാതൊരു മയക്കവും ഉണ്ടാകുന്നില്ല, യാതൊരു തളർച്ചയും ഉണ്ടാകുന്നില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നും അത്തരത്തിൽ മനുഷ്യനും സൃഷ്ടി ജാലങ്ങൾക്കും ബാധിക്കുന്ന ഒരു പ്രയാസങ്ങളും അള്ളാഹുവിന് ബാധിക്കുന്നില്ല. അള്ളാഹുവാണ് അൽ ഖവിയു, അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുറ്റവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും അള്ളാഹുവിന് ക്ഷീണമോ മറ്റുമൊന്നും ബാധിക്കുന്നില്ല എന്നും പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള പ്രയാസങ്ങൾ, തളർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ്. ആകാശത്തിൻ്റെ വലിപ്പം എത്രയാണ്, ഭൂമിയുടെ വലിപ്പം എത്രയാണ്, അതിനുള്ളിലുള്ള സൃഷ്ടി വൈഭവങ്ങൾ എത്രയാണ്, ഇതിനെയെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിന് വമാ മസ്സന്നാ മിൻ ലുഗൂബ്, അള്ളാഹുവിന് യാതൊരു തളർച്ചയും ബാധിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഒരു കഴിവുമില്ല, ഒരു ചലനവുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഈ ദിക്ർ കെൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ ഒരു നിധിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ദിക്റാണ്. ആ ദിക്ർ നമ്മൾ ഉരുവിടുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാ കഴിവും അള്ളാഹുവിനുള്ളതാണ്. ആ അള്ളാഹുവാണ് നമുക്ക് കഴിവ് നൽകിയിട്ടുള്ളവൻ. അള്ളാഹുവിൻ്റെ ആ ഒരു അനുമതി പ്രകാരമല്ലാതെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അൽ ഖവിയു എന്ന നാമത്തെ നമ്മൾ തിരിച്ചറിയുകയാണ്. തിരുവചനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അൽ മുഖ്മിനു അൽ ഖവിയു ഖൈറും വ അഹബ്ബു ഇലല്ലാഹ് മുക്മിനൽ മുക്മിനുൽ ളഈഫ്, ഒരു കവിയായ ശക്തനായ ഒരു മുക്മിനിന് മുക്മിൻ എന്നത് അത്ര തന്നെ ശക്തമല്ലാത്ത ളഈഫായ ദുർബലനായ ഒരു മുക്മിനേക്കാൾ ഖൈറാണ്, അള്ളാഹുവിനേറെ ഇഷ്ടവുമാണ്. ഇവിടെ അൽ കവിയു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആരോഗ്യപരമായത് മാത്രമല്ല, അവിടെ ഈമാനികമായ കവിയാണ് ഉദ്ദേശം. അങ്ങനെയുള്ള കൂവത്തുണ്ടാകണം. എത്രയെത്ര വൃദ്ധന്മാരാണ് യുദ്ധത്തിൽ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് ഇസ്ലാമിന് വേണ്ടി. അതുകൊണ്ട് ഈമാനികമായ ഒരു കൂവത്താണ് ഉണ്ടാക്കി തീർക്കേണ്ടത്. അൽ കവിയു എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈമാനികമായി നമുക്ക് ഉയരാൻ സാധിക്കണം, ഈമാനിന് ബലം നൽകണം, അങ്ങനെ കൂവത്ത് നേടിയെടുക്കണം. അബ്ദുല്ലാഹിബിന് അമ്രുബിന് ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ഡെയിലി എല്ലാ ദിവസവും ഖുർആൻ പൂർണ്ണമായി ഓതിത്തീർക്കാൻ രാത്രി പരിശ്രമിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ പ്രവാചകൻ അവിടെ ഉപദേശിക്കുകയാണ്, ഒരു ദിവസം കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ ശ്രമിച്ചാൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നും അടുക്കാൻ ചാൻസ് ഉണ്ടാവും, അതുകൊണ്ട് ഒരു മാസത്തിലൊന്ന് എന്ന രൂപത്തിൽ ഓതി തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ അമർ റളിയല്ലാഹു അൻഹു അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, എൻ്റെ ഈ കൂവത്ത്, ഈ ചെറുപ്പം, എൻ്റെ ഈ ഒരു അവസരം അത് ഉപയോഗിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകണം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്ന് ചുരുക്കി കൊടുത്തു. അപ്പോഴും അദ്ദേഹത്തിന് മതിയായിട്ടില്ല, എല്ലാ ദിവസവും ഓതി തീർക്കണമെന്ന ആഗ്രഹം അത് പ്രവാചകൻ 10 ദിവസത്തിൽ ഒന്ന് എന്ന് വിശാലമാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം അവിടെയും വീണ്ടും പറയുകയാണ്, എൻ്റെ ചെറുപ്പം, എൻ്റെ കൂവത്ത് അതെനിക്ക് ഉപയോഗപ്പെടുത്താൻ എനിക്ക് അനുവാദം നൽകണം എന്ന് പറയുമ്പോൾ വീണ്ടും 7 ദിവസത്തിൽ ഒന്ന് എന്ന് ചുരുക്കി അവിടെ നിർത്തി. അവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു വിഷയം, അദ്ദേഹം പറഞ്ഞത് എൻ്റെ ചെറുപ്പവും എൻ്റെ കൂവത്തും എൻ്റെ കഴിവും എനിക്കിപ്പോൾ ഉപയോഗപ്പെടുത്താൻ അവസരം നൽകണം, അനുവാദം നൽകണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മളെ കൊണ്ട് ഓതി തീർക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് സാന്ദർഭികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ അൽ കവിയു എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കൂവത്തിനെയും എല്ലാ കഴിവിനെയും ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ കഴിവാണ്, ആ അള്ളാഹുവിൻ്റെ കഴിവിനെ അതിജയിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ആ അള്ളാഹുവാണ് ഈ ലോകത്ത് സൃഷ്ടിച്ച എല്ലാ പടപ്പുകൾക്കും കഴിവുകൾ നൽകുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കഴിവുറ്റ അള്ളാഹു സുബ്ഹാനഹു വതാലയോടായിരിക്കണം നമ്മുടെ മുഴുവൻ പ്രാർത്ഥനയും തേട്ടവും എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ കവിയ് എന്ന അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവുകൾ പ്രദാനം ചെയ്തത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. ഇൻഷാ അല്ലാഹ്, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തൊട്ടടുത്ത നമ്മുടെ ദിവസങ്ങളിലൊക്കെ ഇതേ സമയത്ത് പ്രക്ഷേപണം നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഇനി നമുക്കൊരു കഥ കേൾക്കാം. കഥ പറയുന്നത് അബ്ദുസ്സലാം വീറ്റി, സ്വപ്നങ്ങളുടെ മുട്ടുകൾ. കഥയിലേക്ക് നമുക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 6, സ്വപ്നങ്ങളുടെ മുട്ടുകൾ. ബലൂൺ കളി മതിയാക്കി റുഷ്ദ ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഉമ്മ അടുക്കളയിൽ പുറത്തേക്കുള്ള വാതിലിൻ്റെ പൊളിയോട് സ്റ്റൂൾ ചേർത്ത് വെച്ച് ചാരിയിരിക്കുകയായിരുന്നു. കയ്യിൽ അര ഗ്ലാസ് ചായയുണ്ട്. എന്തോ ആലോചിച്ചാണ് ഇരിപ്പ്. ഇടയ്ക്കിടെ ചായ അല്പം കുടിക്കും. വീണ്ടും ആലോചന. താൻ വന്നത് ഉമ്മ അറിഞ്ഞില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ റുഷ്ദ ചോദിച്ചു, ഉമ്മ ഞങ്ങൾക്ക് യൂണിഫോമും ബാഗും വാങ്ങാൻ എവിടുന്നാ പൈസ കിട്ടാന്ന ആലോചനയിലാണല്ലേ? അതിന് മറുപടി പറയാതെ സുമയ മകളുടെ മുഖത്തേക്ക് നോക്കി. ചായ 4 കവിൾ കുടിച്ച് ഗ്ലാസ് കഴുകി വെച്ച് സ്റ്റൂളിൽ തന്നെ വന്നിരുന്നു. മോളും ഒരു സ്റ്റൂൾ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കൂ, അവൾ പറഞ്ഞു. റുഷ്ദ ഉമ്മയുടെ അടുത്തേക്ക് സ്റ്റൂളിട്ടിരുന്നു. അവളുടെ മുടി കോതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. മോളെ, ഉമ്മ ആലോചിക്കുന്നത് നിങ്ങളുടെ ഉടുപ്പിൻ്റെയും ബാഗിൻ്റെയും കാര്യം മാത്രമല്ല, വല്ലിപ്പാൻ്റെയും വല്ലിമ്മാൻ്റെയും കാര്യം കൂടിയാ. എന്തൊരു സ്നേഹമുള്ള വല്ലിപ്പയും വല്യമ്മയുമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇത് പടച്ചോൻ തന്ന അനുഗ്രഹ. ഞാനിപ്പോൾ ആലോചിക്കുന്ന കാര്യം, എനിക്ക് സ്വന്തമായിട്ട് 50 ഉറുപ്പിയെങ്കിലും ദിവസവും കിട്ടാനെന്താ വഴിയെന്നാ. ഒരു കഷ്ണം സാബും വാങ്ങണമെങ്കിൽ പോലും വല്ലിപ്പാനോട് കിട്ടിയിട്ട് വേണം. ഞാൻ ജോലിക്ക് പോയാലോ ഒന്ന് ആലോചിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിലെ വിഡ്ഢിത്തം ഓർമ്മ വന്നത്. ജോലിക്ക് പോയാലോ എന്ന ഉപദേശത്തിന് ശരിയായ മറുപടി പറയാൻ പ്രായമെത്തിയവളല്ല റുഷ്ദ. 3-4 കൊല്ലം കഴിഞ്ഞാൽ ചോദിക്കേണ്ട ചോദ്യമാണ് അവളോട് ഇപ്പോൾ ചോദിച്ചത്. അവൾ മകളുടെ മുഖത്തേക്ക് അലസമായി ഒന്ന് നോക്കി. ഉമ്മ എന്ത് ജോലിക്കാ പോകാൻ വിചാരിച്ചത്? അല്ല, ഉമ്മ എന്ത് ജോലിക്കാ പോകാൻ വിചാരിച്ചത്? അത് കേട്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. റുഷ്ദയുടെ മറുപടി കേട്ടപ്പോൾ സുമയ്യ തൻ്റെ ധാരണ തിരുത്തി. ഇവൾ ആള് മിടുക്കിയാണ്. പോകാൻ ഉദ്ദേശിക്കുന്ന ജോലി എന്താണെന്ന് കേട്ടാൽ അവളത് താരതമ്യം ചെയ്ത് കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നത് നിർദ്ദേശിക്കാമെന്ന്. ഇത് മുതിർന്നൊരു പെൺകുട്ടിക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. മകൾക്ക് മാനസികമായ പക്വത നേരത്തെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ സുമയ്യക്ക് സമാധാനമായി. അവൾ ചെയ്യാൻ പറ്റിയ ജോലികളുടെ പട്ടിക നിരത്തി. ഗീതേച്ചിയുടെ കൂടെ വീട് നിർമ്മാണത്തിന് മണൽ തരിക്കാനും മറ്റും പോവുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേരുക, മഴക്കാലമായാൽ തെങ്ങിൻ തോട്ടങ്ങളിലും കവങ്ങിൻ തോട്ടങ്ങളിലും കാടുവെട്ടാൻ പോവുക, കല്യാണത്തിനും സൽക്കാരത്തിനും ഭക്ഷണപ്പണിയിൽ സഹായിക്കാൻ പോവുക. ഇത് കേട്ട് റുഷ്ദ ഏറെ നേരം ചിന്തിച്ചു. മകളുടെ മുഖഭാവം കണ്ട് സുമയ്യക്ക് സന്തോഷമായി. തനിക്ക് ചില വിഷയങ്ങളെങ്കിലും അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ടല്ലോ എന്ന് തോന്നൽ. ഉമ്മാ, ഈ പറഞ്ഞ പണിയെല്ലാം ബുദ്ധിമുട്ടുള്ളതാണ്. മാത്രമല്ല, ഞങ്ങൾ സ്കൂളിലും ഉമ്മ പണിക്കും പോയാൽ വല്ലിപ്പാൻ്റെ വല്യമ്മാൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. ഞാൻ വേറൊരു പണി പറഞ്ഞു തരാം. അടക്ക പൊളിച്ചു കൊടുക്കുക, തേങ്ങ വെട്ടിയുണക്കി കൊപ്പരയാക്കി കൊടുക്കുക. എൻ്റെ ക്ലാസ്സിലെ നാദറിൻ്റെ ഉമ്മക്ക് ദാ പണി. അടക്കയും തേങ്ങയും വീട്ടിൽക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. വേനൽക്കാലത്ത് മുറ്റത്ത് വെച്ചോ ഉണക്കാം, മഴക്കാലത്തൊരു ചേവും കെട്ടാം. ഞാൻ നാദറാൻ്റെ അടുത്ത് ചേവും കൊപ്പരപ്പണയും പോയി കണ്ടതാ. മകളുടെ അഭിപ്രായം സുമയ്യക്ക് തൃപ്തികരമായി തോന്നി. നാദർക്കും ഉപ്പയില്ല. ഉപ്പയില്ലാത്ത തൻ്റെ മകൾ ഉപ്പയില്ലാത്ത കൂട്ടുകാരി എങ്ങനെയാണ് ജീവിതം കഴിക്കുന്നത് എന്ന് അന്വേഷിച്ചറിഞ്ഞിരിക്കുന്നു. പാവം കുട്ടി. അല്ല, എന്തമ്മൻ്റെ തീരുമാനം? ചോദ്യം കേട്ട് സുമയ്യ മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞമ്മക്കത് തുടങ്ങാം മോളെ. തേങ്ങ വാരാനും ചിക്കാനും ഞാനും ജാഫർ മോനും സഹായിക്കും. പതുക്കെ പതുക്കെ ചിരട്ട കഴിക്കാനും പഠിക്കാം. ഇത് കേട്ടപ്പോൾ വഴിയറിയാതെ ഇടവഴികളിലൂടെ ചുറ്റിക്കറങ്ങുന്നവൻ, ഒടുവിൽ കാൽനടയാത്രക്കാരും വാഹനങ്ങളുമുള്ള വിശാലമായ റോഡിലെത്തിയാലെന്ന പോലെയായി സുമയുടെ മനസ്സ്. അവളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ മുട്ടിടാൻ തുടങ്ങി.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാം. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പതിവ് പോലെ അബ്ദുസ്സലാം വീട്ടിയാണ്. സ്വപ്നങ്ങളുടെ മുട്ടുകൾ എന്ന ഒരു തലക്കെട്ടിലുള്ള കഥയാണ് അബ്ദുസ്സലാം വീട്ടി നമ്മളോട് പറഞ്ഞത്.
0: മാഷാല്ലാ, മനോഹരമായൊരു കഥ തന്നെയായിരുന്നു അത്. പ്രത്യേകിച്ച് കഥ കേൾക്കുക എന്നുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു സംഗതി കൂടിയാണല്ലോ. ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ ഞായറാഴ്ചയുടെ ആ ഒരു ആലസ്യം വിട്ടൊഴിയാൻ കഥ ഒരു ഉന്മേഷം നൽകും എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കുന്നത്. അടുത്തത് നമ്മൾ എത്തി നിൽക്കുന്നത് ദൃശ്യത്തിലേക്കാണ്. പിരമിഡുകളുടെ വിസ്മയ ലോകം, ഈജിപ്തിലെ കല്ലിൽ തീർത്ത പുരാതന ശവകുടീര നിർമ്മിതിയിലെ വിസ്മയങ്ങൾ. ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നു ഇബിനി അലി അർത്തനാട്ടുകരയും സിബഹത്തുള്ള മടത്തൊടിയും.
4: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോകാത്ഭുതങ്ങൾ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. നമ്മെ യാത്ര കൊണ്ടുപോകുന്നത് സിബ്ഗത്തുള്ള മടത്തൊടിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ എടത്തനാട്ടുകരക്കാരനാണ് അദ്ദേഹം. യാത്ര ജീവിതത്തിനൊരു ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. 22 രാജ്യങ്ങളിൽ അദ്ദേഹം കാലുകുത്തി കഴിഞ്ഞു. നമുക്ക് ഇത്തവണ പിരമിഡിനെ കുറിച്ച് ആലോചിക്കാം, ചർച്ച ചെയ്യാം, ആസ്വദിക്കാം. ഒരു ശവകുടീരം, കുറെ കല്ലുകൾ മേൽക്കുമേൽ അടുക്കി വെച്ച ഒരു അത്ഭുതം, എന്നതിലപ്പുറം എന്താണ് പിരമിഡിനെ വേറിട്ട് നിർത്തുന്നത്?
5: എല്ലാവർക്കും നമസ്കാരം. പിരമിഡിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യം, കുറച്ച് കല്ലുകൾ അടുക്കി വെച്ച്, സത്യമാണ്, കല്ലുകൾ അടുക്കി വെച്ച് തന്നെയാണ്. പിരമിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകാത്ഭുതങ്ങൾ ഞാൻ പല ഒരുപാട് ലോകാത്ഭുതങ്ങൾ കണ്ടു, എണ്ണം കണ്ടു, കുറേനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. ഉണ്ട് നിങ്ങൾ കാണാനും ഇരിക്കുന്നത് കണ്ടതിലേറെ വലിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ട അത്ഭുതങ്ങളിൽ ചിലതൊക്കെ ഞാൻ അതാണ് വലിയ അത്ഭുതങ്ങൾ എന്ന് പറയാറുണ്ട്. പക്ഷേ പിരമിഡ്സ്, ഈജിപ്തിലെ പിരമിഡ്സിൻ്റെ ഒരു സൃഷ്ടിപ്പ് ഒരു അപാരം തന്നെയാണ്. അതായത് കല്ലുകൾ എടുത്തു വെച്ചു എന്ന് പറഞ്ഞാൽ ആ കല്ലുകൾ എത്ര വലിയ കല്ലുകളാണെന്ന് നിങ്ങൾ അറിയണം. അവർ പറയണത് 50 ടണ്ണ് മുതൽ 150 ടണ്ണ് വരെ ഒരു കല്ലിന് വാരണ്ടെന്ന്. അല്ല, വെറും കല്ലുകളല്ല, ഒരു ഒന്നൊന്നര കല്ലാണ് കല്ല്. അതായത് നമുക്ക്, ഞാനിങ്ങനെ നിന്നിങ്ങനെ ഇങ്ങനെ പിടിച്ച കൈ ഇങ്ങനെ പിടിച്ച ഒരു കല്ലാണ്, അങ്ങനെ നിന്ന ഒരു കല്ലാണ്, അതാണ് ഒരു കല്ല്. അതായത് വലിയ ഒരു കല്ല്, ഈ റൂമിൻ്റെ തിരക്ക് പോകുന്ന ഒരു കല്ലാണ്. ആ കല്ലുകളാണ് അടുക്കി വെച്ചിട്ടുള്ളത്. എത്ര? 230 മീറ്റർ ബേസിക് ലെങ്ത്. പിന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയണത് പിന്നെ എത്രയാണ്, 140 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ടെന്നാണ്. അതിൻ്റെ വിടുത്ത് ഏകദേശം അത്ര തന്നെ വിടുത്തും വരുന്നുണ്ട്. അത്രയും വലിയൊരു സംഭവമാണ്. അത് എത്ര, ഒന്നോ രണ്ടോ അല്ല, ലക്ഷക്കണക്കിന് കല്ലുകൾ. ഇതേപോലെയുള്ള ഈ ഒരു പറഞ്ഞ ഈ ഒരു മീറ്ററിൽ അതേ ആ ഒരു ഇതിൽ വരുന്ന ലക്ഷക്കണക്കിന് കല്ലുകൾ, 2 ലക്ഷം എന്ന് പറയുന്നുണ്ട്, 5 ലക്ഷം എന്ന് പറയുന്നുണ്ട്, 10 ലക്ഷം. നമ്മളിപ്പോൾ അത് എണ്ണിയിട്ട് കാര്യമില്ല, എണ്ണാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ അതൊരു ഒരു ഒരു സംഭവമാണ്, അതൊരു സൃഷ്ടിപ്പാണ്. അത് മനുഷ്യനെ കൊണ്ട് കഴിയുന്നില്ലത് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറയുന്ന പോലെ, ഒന്നുകിൽ മൺമറഞ്ഞു പോയ വലിയൊരു ഇതിവിടെ വന്നു കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അല്ലാതെ 100 മീറ്റർ മുകളിൽ അത്രയും പോകുന്ന ടണ്ണ് കണക്കിന് ഭാരത്തിലുള്ള കല്ല് എങ്ങനെ എത്തി എന്നുള്ളത് അവിടെ നിന്ന് കുറേ നേരം ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത് പറയാനുള്ളത്.
4: ഈജിപ്തിലെ ഒരു പൈതൃകം, അത്ഭുതം, ഒരു നിർമ്മിതി, വലിയൊരു സൃഷ്ടിപ്പ്, പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. പക്ഷേ പിരമിഡ് എന്ന് കേട്ടാൽ ഒരു ത്രികോണ ആകൃതിയിലുള്ള വലിയ വലിയ നിർമ്മിതികളാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ഒരുപാട് കഥകളിൽ വായിച്ചതാണ്, ഒരുപാട് നോവലുകളിൽ, അതേപോലെ സിനിമ പോലുള്ള ചിത്രീകരണങ്ങളിലൊക്കെ ധാരാളം കണ്ടതാണ്. ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അതേപോലെ പഴയ കഥകളെക്കുറിച്ച്, ഫറോവ ചക്രവർത്തിമാരുടെ ക്രൂരതകളെക്കുറിച്ച്, കഥകളെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പിരമിഡിലേക്ക് എത്തപ്പെട്ടത്?
5: പിരമിഡിലെത്തുന്നത് നമ്മൾ ഹോളിലാൻഡ് യാത്ര തന്നെ, ചരിത്ര ഭൂമിയിലൂടെയുള്ള യാത്രയിലാണ് എത്തുന്നത്. പിന്നെ എത്തിക്കഴിഞ്ഞ് ഖൈറോയിലെ, ഖൈറോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസം. ക്യാപിറ്റലാണ് ഖൈറോ ഈജിപ്തിൻ്റെ. അവിടെ നമുക്ക് ചരിത്രങ്ങൾ, ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ, സംഭവങ്ങളുള്ളൊരു സ്ഥലമാണ് ഈജിപ്ത്. നൈൽ നദിയുണ്ട്, പിന്നെ നമ്മളെ ഫറോമാരുടെ നമ്മളെ ശവകുടീരങ്ങൾ, പിരമിഡ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫിറഹൗവിൻ്റെ ശവകുടീരം ഉള്ള ആ ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രാധീന കാലത്തിനെ കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്തിന് ഒരുപാട്, ഇന്ത്യൻ്റെ നമ്മളെ ഭാരത സംസ്കാരത്തിന് ഒരു അത്രയും പിന്നോട്ടുള്ള സംസ്കാരമാണ്. അതുപോലെ തന്നെ അവിടെ പിന്നെ ട്രെയിനൊക്കെ 500 കൊല്ലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ട്രെയിനൊക്കെ ഓടിയിരുന്നു ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിലെ ഈ ഒരു പിന്നെ ആദ്യകാലങ്ങളിലെ ഈ വേൾഡ് വണ്ടേഴ്സിൽ ഈജിപ്തിൽ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു, പിന്നെ അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടുണ്ട്. അലക്സാണ്ട്രിയയിലൊരു പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു, അത് പിന്നെ ലോകാത്ഭുതങ്ങളിൽ പെട്ടതായിരുന്നു. പക്ഷേ അത് പിൻകാലത്തൊരു ഭൂകമ്പത്തിലൊക്കെ തകർന്ന് പോയതുകൊണ്ടാണ്. അത് എനിക്ക് പിന്നെ പഠിക്കുന്ന ലോകാത്ഭുതങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എടുത്ത് നോക്കിയാൽ അറിയാം, അതിൽ പെട്ടതാണ് അന്ന് ലോകാത്ഭുതം. ഇപ്പം അതില്ല, അലക്സാണ്ട്രിയിലായിരുന്നു. അതൊക്കെ അടങ്ങിയ ഒരു വലിയ രാജ്യമാണ് നമ്മളെ ഈജിപ്ത്. അതിൽ ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് തന്നെ ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ നൈൽ നദി, നമ്മരി ഫിറാവിൻ്റെ ഇത് ഒരു ചരിത്ര സംഭവം അങ്ങനെയാണ്. നമ്മരി പിന്നെ ഖാറൂൺ തടാകം, അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് പോയിട്ട് അവസാനം വരുന്നത് ഈജിപ്തിൽ നമ്മളെ പിരമിഡ്സിൻ്റെ അടുത്ത്. പിരമിഡ്സ് തന്നെ ഒരു സഹാറാ മരുഭൂമിയാണല്ലോ, സഹാറാ മരുഭൂമിയുടെ ഒരു പീഠഭൂമിയിലാണ് നമ്മളെ പിരമിഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെ പുറത്തിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ത്രികോണാകൃതിയിലൊരു ഒരു മൺകൂന എന്നിപ്പോൾ കാണാൻ പറ്റുള്ളൂ ഇത് വരുന്നത്. പക്ഷേ അടുത്തേക്ക് ചെല്ലുന്തോറും ഇതിൻ്റെ ഒരു ഒരു വലിപ്പം, അതിൻ്റെ ആ ഒരു അവസ്ഥ, അതായത് നിർമ്മിതിയുടെ ഒരു വ്യാപ്തി നമുക്ക് അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ നമുക്ക് കാണാം. അത്രയും അടുത്തന്നെ ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കണം നോക്കുമ്പോൾ നമുക്ക് അതിന് അത്രയും ലെങ്ത്തും ഹൈറ്റും ഉള്ള അതിന്. പിന്നെ അതിന് അകത്ത് കയറാം, പിരമിഡ്സിൻ്റെ അകത്ത് കയറുണ്ട്.
4: പ്രത്യേകം ടിക്കറ്റ്
5: വേണം, ആ ടിക്കറ്റ് 200, പിന്നെ അവരുടെ 200 എന്താണ് പൗണ്ടോ എന്താണ് വരുന്നത്, ഏകദേശം ഒരു 1000
4: ഇന്ത്യൻ മണി വരും.
5: ഇന്ത്യൻ മണി വരും 1000-ൻ്റെ പുറത്ത് വരുന്ന 2000-ത്തോളം വരുന്നതാണ്. പക്ഷെ അത് നേരത്തെ ഞാൻ പാർത്തത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ പോലെ അത് നമ്മൾ നിർബന്ധമായിട്ടും വാങ്ങണം. അപ്പം നമ്മൾ സാധാരണ ഗൈഡുകൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ അതൊന്നും പെടില്ല,
4: കാണിച്ചു തരും
5: അതാണ് പിരമിഡ് കയറിയത്. അപ്പോൾ നമ്മളത് കാണുമ്പോൾ തന്നെ സംതൃപ്തിയായി, അങ്ങനെ പിരമിഡ് കാണുന്നു. അതിനെക്കുറിച്ച് എന്നെ പോലെ ഒരു അതിനെ ഉള്ളറിയണമെന്നുള്ള യാത്രക്കാർക്കാണെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഉള്ളിൽ കയറുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ നിർമ്മിതിയുടെ ഉള്ളിൽ അവരാ കാലത്ത് ഉണ്ടാക്കി വെച്ചൊരു നടപ്പാതയാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ആദ്യം ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ ഒരു 10 മീറ്ററോളം മുകളിലാണത്. പിന്നെ അവിടെ നിന്നിട്ട് ഒരു കല്ലുകൾ, കുറച്ച് കല്ല് അടുത്ത് വെച്ച മാതിരി നമുക്ക് തോന്നുള്ളൂ. അതിനുള്ളിൽ കൂടി ഇങ്ങനെ നടന്നു ചെന്നിട്ട് പിന്നെ നടക്കാൻ പറ്റില്ല, പിന്നെ കൂണ് നിൽക്കണം. കൂണ് വെച്ചിട്ട് ഇങ്ങനെ കയറാനിങ്ങനെ പിന്നെ സ്റ്റെപ്പാണ്, അതൊരു മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മാതിരിയുള്ള സ്റ്റെപ്പ്. അതിലൂടെ കയറി നിന്നാൽ പിന്നെ നമുക്ക് നീര എണീറ്റ് നിൽക്കാൻ പറ്റില്ല. സത്യത്തിൽ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കുടുങ്ങലാണ്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ബാക്കിൽ ആളിഷ്ടം പോലെ വരികയല്ലേ, അപ്പുറത്ത് കൂടി ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൈ വഴിയുണ്ട്, അതിലെങ്ങോട്ട് ഇറങ്ങണവർക്ക് ഇറങ്ങാം. ഇത് സത്യത്തിൽ അതിലാണ് കയറി കുടുങ്ങലാണ്. ഇങ്ങോട്ട് പിന്നെ അങ്ങനെ പോയിട്ട് കുറച്ചൊരു 40 മീറ്റർ ഒക്കെ ചെല്ലണോടുകൂടി, ഒരു 20 മീറ്ററൊക്കെ ചെല്ലണോടുകൂടി പിന്നെ ഉണ്ട് ശരിയാണ്. പിന്നെ എന്ത് കൊടുന്നില്ല, പിന്നെ നമുക്ക് ശരിക്കും കയറാം. ഒരു മൊത്തത്തിൽ 40-45 മീറ്റർ ഹൈറ്റ് ഉണ്ടാകും. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ആ സെൻട്രലിൽ വെച്ചിട്ടാണ് അവിടെ ഇനി ശവകുടീരം ഉണ്ട്. അവിടെ ഒരു നിരന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആ അത്ഭുതത്തിൻ്റെ സൃഷ്ടിപ്പാണത്. ഈ കല്ലുകളിൽ വെച്ചിട്ട് അത് വാർത്തുണ്ടാക്കിയതല്ല എന്നാണ് ഓർക്കണം. കല്ലുകളിൽ നിന്ന് ഈ ഒരു സെറ്റപ്പ് കൂടി അവിടെ ഉണ്ടാക്കിയാണ്. ഈ ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ കയറി പോകാനല്ലേ, അല്ലാതെ ഇന്നത്തെ ആധുനിക എഞ്ചിനീയറിംഗ് ഒന്നുമല്ലല്ലോ ഇപ്പോൾ അത്. എന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവിടെ നിന്ന് ഇവിടെ അതിൻ്റെ മുകളിൽ ശവകുടീരുണ്ട്. അതിനുള്ളിൽ അന്നത്തെ കാലത്ത് ഇവർ പിന്നെ മരിച്ചവർക്കുള്ള അവരുടെ എല്ലാ സ്വത്തും കാര്യങ്ങളൊക്കെ അതിൽ വെച്ച്
4: കൊടുക്കുന്നുണ്ട്,
5: അടക്കം ചെയ്യുന്നവരുടെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച്. ഏതായാലും അത് അവിടെ ഒരു കൂടുതൽ നമുക്ക് അവിടെ ചെലവഴിക്കാൻ പറ്റില്ല. പറ്റില്ലെന്ന് വെച്ചാൽ നമ്മൾ അസ്വസ്ഥരാകും.
4: ഒരു അന്തരീക്ഷം
5: അല്ലെങ്കിൽ ഈ കല്ലിൻ്റെ ഉള്ളിലാണല്ലോ, പറഞ്ഞിൻ്റെ ഉള്ളിൽ നമുക്ക് ശ്വാസം കിട്ടില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു അസ്വസ്ഥത കൊണ്ട് നമ്മൾ കുറച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെ പരിസരമൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് താഴേക്കിറങ്ങി. താഴേക്കിറങ്ങിയതിൽ അതിലും വലിയ സാഹസമാണ്. കാരണം ശരിക്കും ഇങ്ങനെ കുത്തനെ നടന്നു വരാൻ പറ്റില്ല. പിന്നെ ഇവിടുക്കത്തിനോടുകൂടി പിന്നെ ഞാൻ പറയില്ലേ, ഇങ്ങനെ ഇറങ്ങേണ്ട ഒരു സ്ഥിതി നല്ല ഭയങ്കര ഇതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാതെ ഒരിക്കലും പിരമിഡ് കാണുന്നൊരു പുറത്തുനിന്ന് പോരവും ചെയ്യരുത്. കാരണം അപ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുള്ളൂ, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അവിടെ ഉള്ളത് ഏകദേശം 3 പിരമിഡ്സ് ഇപ്പോൾ അവിടെ കാണും നമ്മൾ ചെല്ലുമ്പോൾ. 3 എണ്ണം, 3 ഭാഗത്തായിട്ട്. ഏറ്റവും വലുതിപ്പോൾ അവിടെ കുഫു എന്നുള്ളതാണ് ഏറ്റവും വലിയ, പിന്നെ അവിടെ ചക്രവർത്തിയുടേത്. അതാണ് ഇപ്പോൾ അവിടെ വലുതായിട്ടുള്ളത് കാണുന്നത്. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിലേറെയൊക്കെ ഏറ്റവും വലിയൊരു അത്ഭുതം നമുക്ക് തോന്നുന്നത് പിരമിഡ്സ് തന്നെയാണ് ചില സമയത്ത്.
4: അതിനകത്ത് എന്തൊക്കെയാണ്, ആ ഒരു ശവകുടീരം അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ്, ഒഴിഞ്ഞു കിടക്കുകയാണോ, എന്താണ് അവസ്ഥ?
5: ഇല്ല, ഒരു കുറച്ചുള്ളൂ, ഒരു ഒരു ക്ലാസ് റൂമിൻ്റെ അത്ര ഇല്ല, ഒരു ഒരു കുറച്ച്
4: 100 സ്ക്വയർ ഫീറ്റ്
5: അതിൻ്റെ ഉള്ളിൽ ഈ ഒരു നമുക്കൊരു ഒരു ആളെ മറവ് ചെയ്യണ ഒരു ഗ്യാപ്പ് എത്ര ഉണ്ടാവും, അങ്ങനെ രണ്ടാൾക്ക് മറവ് ചെയ്യണ ഒരു ഇതുള്ളൂ അതിനുള്ളൂ. അല്ലാതെ വേറെ അതിൻ്റെ ഉള്ളിൽ കാണാൻ ഒന്നുമില്ല. പിന്നെ മുകളിലെങ്കിലും നമുക്ക് ഒന്നും തോന്നൂല. കല്ലുകളെ
4: മൊത്തത്തിൽ ഇരുട്ടാണ്, അതില് വെന്റിലേഷനും കാര്യങ്ങളും ലൈറ്റ്
5: എങ്ങനെയൊക്കെയാണ്? വെന്റിലേഷൻ ഉണ്ട് അവിടെ, വെളിച്ചം വരുന്നുണ്ട്, ലൈറ്റ് അല്ല, ഇത് വെളിച്ചം വരുന്നുണ്ട്. കൊണ്ടുവന്ന ചിലപ്പോൾ ആ ഭാഗത്തെ കല്ലുകളൊന്നും മാറ്റിയതോട്ടെ, അങ്ങനെയുള്ള ഒരു ഇതാണ് കാണുന്നത്. പക്ഷെ നമ്മളെ

0: വല്ലാത്തത്, വല്ലാത്തൊരു നിർമ്മിതിയാണ്. കാരണം അത് ഒരു സിമെന്റ് ഇട്ട് വെച്ചിട്ടല്ലല്ലോ, എന്തോ കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കി വെച്ചിരിക്കണം, അതിൽ പോലെ പോയിന്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അത് എന്താണ് ആ നിർമ്മിതി എന്നുള്ളത് നമുക്ക് തോന്നും. ഏതായാലും ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാ. ഇനിയൊരു എത്രയോ വർഷം അത് നിലനിൽക്കുന്നൊരു ഭൂമിയൊരുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇപ്പോൾ അവിടെ കുറേ പൊടിഞ്ഞു പോയിട്ടുണ്ട് പലതും. ഇതുപോലെ പീ കൊഫ് എന്നാണ് ഇത് മാത്രമേ നിലനിർത്തുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് കൊണ്ടായിരിക്കും അത്, എന്തായാലും മെയിൻ്റനൻസ് ചെയ്യാതെ നിലനിൽക്കില്ലല്ലോ. അതിനാണ് അതിൻ്റെ
1: ഈ 100-150 ടൺ വലിപ്പമുള്ള പാറയുടെ കഷ്ണങ്ങൾ ചെത്തി മിനുക്കിയിട്ട് അവിടെ എത്തിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ എത്തി എന്നാണ് സിബർത്ത് സാഹിബിൻ്റെ ഒരു പഠനം, അനുമാനം, ഗവേഷണം, ഗൈഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ്
0: ഗൈഡുകൾ പറയുന്നത്? നമ്മൾ ഗൈഡുകൾ അവരോട് നമുക്കിങ്ങനെ ക്ലാസ് എടുത്ത് തരണേ വേണ്ടല്ലേ. പക്ഷെ നമുക്ക് അവിടെ നോക്കിയിട്ട് കാണാൻ പറ്റുന്നത്, അപ്പം അതായത് ഈ പിന്നെ സഹാറ മരുഭൂമിയുടെ നോക്കിക്കാണുന്ന ഭാഗത്തൊന്നും ഒരു മലകളുമില്ല. നോക്കിക്കാണുന്ന ഭാഗത്തൊന്നും നമുക്കൊരു പെട്ടെന്നൊരു മലകളൊന്നും കാണാം അത്രല്ല. എന്നാ പിന്നെ ആ മലയിൽ നിന്ന് കൊണ്ടുവന്നാ വിചാരിക്കുക.
1: കല്ലുകൾ ഇമ്പോർട്ട് ചെയ്തത് വരെ
0: സാധ്യതയുണ്ടെന്നില്ല. അതേപോലെ ഇപ്പോൾ പിന്നെ അവർ പറയണത് നൈൽ നദി കൂടി കൊണ്ടുവന്നു എന്നാണ്. ഏതോ പാറയുടെ പിന്നെ പൊട്ടിച്ചും കണ്ട് നൈൽ നദി വഴി ചങ്ങാടത്തിലൂടെ കൊണ്ടുവന്നു എന്നില്ല. പക്ഷെ നൈൽ നദി ഈ പിരമിഡ്സ് തൊട്ട് വളരെ ദൂരമുണ്ട്. അപ്പം ഈ നൈൽ നദിക്കെന്ന് പിന്നെ ഈ പിരമിഡ്സ് കത്തണുള്ളത് അതന്നെ ഒരു സാഹസമാണല്ലോ. പക്ഷെ അത് വന്നത് കഴിഞ്ഞ പുറത്തും കുതിരപ്പുറത്തും ജനങ്ങളാണ്. അന്നത്തെ ജനങ്ങൾ പിന്നെ അന്നത്തിലേറെ വലിയ ആരോഗ്യവാന്മാരായിരുന്നില്ലാണല്ലോ.
1: പിന്നെ കുറെ അടിമകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും,
0: കുറെ ആൾക്കാരെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതൊക്കെ. അതിപ്പോൾ ഓരോ ചരിത്ര സംഭവങ്ങളും അങ്ങനെയാണല്ലോ, അതിൻ്റെ കുറെ രക്തസാക്ഷികൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അല്ലാതെ ഇപ്പം ഞാൻ അവിടെ വാർത്തുണ്ടാക്കി കയറ്റിക്കണമെന്ന് അതും നമുക്ക് അവിടെ പരിസരത്ത്. പക്ഷെ വാർപ്പല്ല കല്ല്,
1: നാച്ചുറലാണ്.
0: വാർപ്പാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഫോട്ടോകൾ നോക്കിയാൽ വാർപ്പാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരുന്നു. ശ്രദ്ധാങ്ങനല്ല, അത് ഉന്നുമ്പോഴേക്കുള്ള കല്ലുകൾ തന്നെ.
1: അത്ര ഷേപ്പിടൊന്നുമല്ല,
0: കറക്റ്റ് ഷേപ്പിടൊന്നുമല്ല. അതൊക്കെ നമ്മൾ ഇന്നപ്പോൾ ഇന്നത്തെ ആണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പിന്നെ മാർബിളൊക്കെ വെട്ടണമാതിരി കട്ട് ചെയ്താൽ അത്ര ഒരു ഷേപ്പ്, കറക്റ്റ് ഷേപ്പൊന്നുമല്ല. എന്നാ ഷേപ്പാണേനും
1: കറുത്ത പാറക്കല്ല് തന്നെയാണ്. എന്താണ് കളർ?
0: അല്ല കറുപ്പല്ല, ഒരു ഗോൾഡൻ കളറുകളാണ്. ഗോൾഡൻ ഒരു പാറയും മണ്ണും എന്തൊക്കെ പാടെ ചുണ്ണാമ്പ് കല്ലൊക്കെ പാടെ കൂട്ടില്ലേ, ഒരു ചുണ്ണാമ്പ് കല്ല് എന്നൊക്കെ പറയണല്ലേ, വെള്ളാരം കല്ല് എന്നൊക്കെ പറയണേ, ആ ഒരു സ്റ്റൈലാണ് അതിന്റെ. അത് കാണാനും
1: വെള്ളയും ചുവപ്പും ഒരു കളർ, മിക്സഡ് കളർ,
0: മിക്സഡ് കളറാണ് അതിന്റെ ഇതാകൽ. പിന്നെ ഇതിന്റെ അടുത്ത് പിന്നെ ഞാൻ അലക്സാണ്ട്രിയയിലെ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇതേമാതിരി ഇതിന്റെ അടുത്ത് തന്നെ വേറൊരു സിംഫിങ്സ് സെന്ററിലെ ഇതുണ്ട്. സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവും ആയിട്ടുള്ള ഒരു, അതൊരു പാറയിൽ അവിടെ ഒരു ഒരു ആഴം കൂടിയ സ്ഥലമാണ്. അതിന് മുകളിൽ അവിടെ പാറയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു,
1: പാറയിൽ കൊത്തി വെച്ചത്,
0: അത് ഒരു വലിയ സംഭവം തന്നെയാണ്. അതൊരു വലിയ ഒരു കല്ലില് കൊത്തി ഉണ്ടാക്കിയതായിരുന്നു. അതൊരു നല്ല, കാരണം ആ ഒരു കൊത്തുപണി, അത് ഈ കുംഫുവിന്റെ ഇയാളെ ഈ ഇപ്പൊ പിരമിഡ്സിനുള്ള അയാളുടെ മകന്റേതാണെന്ന് പറയണം. മകന്റെ ഇയാളാണ് ഈ പിന്നെ കുംഫു ഇത് ഉണ്ടാക്കിയത്, അയാളുടെ മകന്റെ ആണ് ഈ
1: നിർമ്മാണം.
0: അയാളുടെ രൂപമാണ് പറയണം, ആ നേതൃത്വം കൊടുത്തല്ല, അയാളെ കുംഫുവിന്റെ മകന്റെ രൂപമാണ് ആ ഒരു തലക്ക് എന്നാണ് ചരിത്രം പറയണത്. പിന്നെ യൂറോ പിന്നെ ഇവിടെ നമ്മളെ ഈജിപ്തിനെ സംബന്ധിച്ച് ഒരു ചരിത്ര പഠന വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ഗവേഷകന് അല്ലെങ്കിൽ ഒരു പിന്നെ ടൂറിസ്റ്റിനെ സംബന്ധിച്ച് ഇഷ്ടം പോലെ കാണാനുണ്ടെന്നില്ല, കണ്ടാലും കണ്ടാലും തീരാത്ത അത്രയുണ്ട്. കാരണം നല്ലൊരു പാശ്ചാത്യ സംസ്കാരമാണ് പിന്നെ യൂറോപ്യ ശരിക്ക് ഈജിപ്തിൽ. ഇതിൽ ശരിക്കൊരു അറബിക്കാണ് സംസാരിക്കുന്നത് വെച്ചാലും പിന്നെ അവിടെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ മിക്സഡാണല്ലോ. പക്ഷെ അവിടെ നല്ല ഒരു ഭയങ്കര സ്റ്റൈൽ, ആളുകളൊക്കെ തന്നെ എപ്പോഴും പാൻറ്റും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് നടക്കണേ. ഒരു ജോലിക്ക് പോകണവനാണെങ്കിലും പണിക്ക് പോകണവനാണെങ്കിലും രണ്ടും രണ്ടാണല്ലോ, ഒരു കൂലിപ്പണിക്ക് പോകണവനാണെങ്കിലും അവൻ നമുക്ക് തിരിച്ചറിയുന്നില്ല. അത്രയും
1: പവർഫുള്ളായിട്ട്
0: ഫാഷനിൽ വളരെ മുൻതൂക്കം കൊടുക്കുന്ന ആളുകളാണ് ഈജിപ്ഷ്യൻസ്. പ്രത്യേകിച്ച് എനിക്ക് നല്ല പരിചയമുണ്ട്, ഞാനൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടത്തിലൊക്കെ അവർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു ഒരു വെറുതെ നടക്കുകയാണെങ്കിലും ഒരു ടൈയൊക്കെ കെട്ടി വളരെ ഹാപ്പിയാണ് അവർ, അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ പിന്നെ പാശ്ചാത്യ സംസ്കാരത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട് അവർ. സ്വാധീനം പ്രകടമാണ്. പിന്നെ അവരുടെ ഇപ്പോൾ ഫുട്ബോൾ കളിക്കാരൊക്കെ, ഫുട്ബോളിലൊക്കെ ഭയങ്കര അവർ വേൾഡ് കപ്പിലൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സലാഹ് മുഹമ്മദ് സലാഹ് അതിന് മുമ്പ് തന്നെ അവർ വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വേൾഡ് കപ്പിലൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോൾ അവരുടെ ഫുട്ബോളിനോടുള്ളത് നമുക്ക് അവിടെ തന്നെയുള്ള, അതുപോലെ സ്റ്റേഡിയങ്ങൾ, അതുപോലെ ഷോപ്പിംഗ് മാളുകൾ, ബിൽഡിങ്ങുകൾ, ഈ

0: നദി, നൈൽ നദിയുടെ തീരം, നൈൽ നദി എന്നൊക്കെ പറയുന്ന ഒരു അപാര സംഭവം തന്നെയാണ്. കാണാനുണ്ട്, യാത്ര ചെയ്യുക, അതിനൊക്കെ ഇതാണ്, അത് തന്നെയാണ്. അതുപോലെ പിരമിഡ്സിൻ്റെ അവിടെ എത്തുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു നിർമ്മാണത്തിൻ്റെ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, അത്രയും ഉയരത്തിൽ ആ ഒരു പാറക്കല്ലുകൾ കൊണ്ടുപോയി വെക്കണമെങ്കിൽ ഒന്നുകിൽ ആ മനുഷ്യൻ്റെ അന്നത്തെ ആരോഗ്യം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല മെഷീനറീസൊക്കെ ഉണ്ടാവണം,
1: സാങ്കേതിക വിദ്യ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവാം.
0: ഇപ്പം ഇവർ പറയണത് അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ വേറെ പിന്നെ തറകളുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കയറ്റി വലിച്ചിട്ട് വിൽക്കായിരുന്നു. പിന്നീട് കാലത്തെ പിന്നെ അതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, സപ്പോർട്ടിൽ വേണ്ട അങ്ങനെ കയറ്റുക എന്നൊക്കെ ഇപ്പോൾ പറയണത്.
1: ഫറോ ചക്രവർത്തിമാരുടെ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മ്യൂസിയം ഉണ്ട്, അങ്ങനെ മ്യൂസിയത്തിൽ പോകാൻ ചാൻസ് കിട്ടിയ
0: ചാൻസ് കിട്ടി. മ്യൂസിയത്തിൽ നമുക്ക് പോവാം, മ്യൂസിയത്തിൽ പോവാം നമുക്ക്. പിന്നെ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് സാധാരണ ഒരു ടിക്കറ്റ് ആണ്. കാണുമ്പോഴും നമുക്ക് വേറെ ഓർമ്മയുണ്ട്, ഇപ്പൊ മൂസാ നബി കടലിൽ അടിച്ചു എന്നൊക്കെ പറയണേ, ആ കടലിൽ നമ്മൾ കാണുന്നുണ്ട്, ആ പൊസിഷനിൽ നമ്മൾ പോകുന്നുണ്ട്. നമ്മള് പിന്നെ ഇവിടെ ജോർദാനിൽ നിന്ന് വരുമ്പോൾ ഈജിപ്ത് കിടക്കുന്നതിന് മുമ്പ് സുയസ് കനാൽ ഉണ്ടല്ലോ, സുയസ് കനാലിൻ്റെ അണ്ടർ ഇത് കൂടിയാണ് നമ്മൾ, സുയസ് കനാൽ കവർ ചെയ്തും കൊണ്ടാണ് നമ്മൾ വരുന്നത്. ആ ഒരു ഒരു ഇതാണ് ഇതൊക്കെ ആ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് പോയിട്ട് ഏകദേശം പിന്നെ ചെങ്കടലല്ലേ, ചെങ്കടലാണ് തോന്നുന്നു ആ കടലിൻ്റെ അവിടെ അടിച്ച് മൂസാ നബി അടിച്ച സ്ഥലം ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഫിറൗണ് പിന്നെ വെള്ളത്തിൽ അയക്കണം,
1: ആ
0: മുങ്ങി മരിച്ചത് ഉണ്ട്. ഇപ്പോഴും അതെ അതേമാതിരി തന്നെ ഒരു ഉണങ്ങിയമായി എല്ലാവരും കിടത്തുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ആ മ്യൂസിയം തന്നെ അതൊരു ലോകാത്ഭുതം തന്നെയാണ്, മറ്റൊരു ഇതാണ്. കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മരിച്ച ബോഡി ഇപ്പോഴും അവരവിടെ സൂക്ഷിച്ചു വെക്കുന്നു പറഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമാണ്. നിങ്ങൾക്കൊരു മാതൃകയാണ് നല്ലേ, നിങ്ങൾക്ക്
1: നേരിട്ട്
0: നമ്മൾ കാണണം, അതാണ് അതിൻ്റെ ഒരു. പിന്നെ ഈജിപ്തിൻ്റെ പ്രാചീന കലകളെ കുറിച്ചും ഇതിനൊക്കെ ആ മ്യൂസിയം തന്നെ ഒരു പിന്നെ വലിയ മ്യൂസിയം തന്നെയാണ്, ചെറിയ മ്യൂസിയം അല്ല, ലോകത്തിലെ ഏറ്റവും നല്ല മ്യൂസിയങ്ങളിലൊരു മ്യൂസിയമാണ് ഈജിപ്തിലെ മ്യൂസിയം.
1: സിബത്ത് മടത്തൊടിയുടെ കൂടെ നമ്മളൊരു യാത്രയിലായിരുന്നു, ലോകാത്ഭുതങ്ങൾ തേടിയുള്ള യാത്ര. ഏഴാമത്തെ ലോകാത്ഭുതം പിരമിഡുകളോടുകൂടി നമ്മളിവിടെ പൂർത്തിയാകുകയാണ്. താങ്ക് യു സിബത്ത് സാഹിബ്, കൂടുതൽ യാത്ര ചെയ്യാൻ, കൂടുതൽ അനുഭവങ്ങൾ നേടാൻ, അത് കൂടുതൽ ഷെയർ ചെയ്യാൻ, അത് എഴുതാൻ, അതേപോലെ പകർന്നു നൽകാൻ കൂടുതൽ സാധിക്കട്ടെ എന്ന് ടീം പീസ് റേഡിയോ ഹൃദ്യമായി ആശംസിക്കുന്നു. താങ്ക് യു.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ദൃശ്യം, പല നാടുകളുടെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് ദൃശ്യം. ഇന്നത്തെ ദൃശ്യത്തിൽ പിരമിഡുകളുടെ വിസ്മയ ലോകം, ഈജിപ്തിലെ കല്ലിൽ തീർത്ത പുരാതന ശവകുടീര നിർമ്മിതിയിലെ വിസ്മയങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് ഇബിനു അലി എടത്തനാട്ടുകരയും സിബഗത്തുള്ള മാടത്തൊടിയും.
3: നാം അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്ക് ഉണ്ട്. നാം ഒരു പരിപാടി പരിചയപ്പെടുകയാണ്, സവിശേഷം. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:25 നമ്മളത് സംപ്രേഷണം ചെയ്യാറുള്ളത്. പിന്നീട് 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിൽ ലഭ്യമാകും. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവർ, അങ്ങനെ വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നമുക്ക് അടുത്തറിയാനും ഒരുപാട് പുതിയ അറിവുകൾ നേടാനും സവിശേഷം പ്രോഗ്രാമിൻ്റെ ഒരു നിത്യ ശ്രോതാവാകണം നമ്മൾ. ഇപ്പോൾ സവിശേഷം പ്രോഗ്രാമിൽ ഒരു കൂടിക്കാഴ്ചക്കാണ് നമ്മളിപ്പോൾ കാതോർക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. 2 പതിറ്റാണ്ട് കാലമായി വളാഞ്ചേരിയിലും സമീപ ദേശങ്ങളിലും നന്മ, സാധുസഹായ സമിതി, ടീം ഫൗണ്ടേഷൻ തുടങ്ങിയ മേഖലകളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്ന സെയിൻ്റീൻ എന്ന കുഞ്ഞിപ്പ എന്ന നന്മ കുഞ്ഞിക്കാണ് നമ്മുടെ കൂടെ നിന്നുള്ളത്. ഒന്ന് സ്വയം പരിചയപ്പെടുത്താം കുഞ്ഞിപ്പ.
5: എൻ്റെ പേര് സെയിനുദ്ദീൻ എന്നാണ്, കുഞ്ഞിപ്പ എന്നാണ് അറിയപ്പെടുക. ഭാര്യയും 4 മക്കളുമാണുള്ളത്. മക്കളൊക്കെ വ്യത്യസ്ത ഓരോ ജോലികളിലായിട്ട് പോകുന്നു. വളാഞ്ചേരി കൊട്ടാരം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്.
4: കൊട്ടാരം മറ്റൊരു പേര് കൂടെ ഉണ്ട്, നന്മ കുഞ്ഞിപ്പക്കളുടെ പേര് കൂടെ ഉണ്ട് അല്ലേ
5: എന്ന് ചിലർ പറയാറുണ്ട്.
4: നമ്മളാ വർക്ക് ചെയ്യുന്ന നന്മയുമായി ബന്ധപ്പെട്ട പേര് വന്നത്,
5: നന്മ ലഹരി വിരുദ്ധ സംഘടന നന്മ വളാഞ്ചേരി എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ അത് പ്രാധാന്യം കൊടുക്കാറ്. അതിലൂടെ ജനങ്ങൾ അങ്ങനെ പലരും അങ്ങനെ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്.
4: അങ്ങനെയാണ് ഓക്കെ. നമുക്കറിയാം എന്തിനും ഏതെങ്കിലും ഒരു തീപ്പൊരി വേണം, ഒരു സ്പാർക്ക് വേണമെന്ന് പറയാം ഇപ്പോൾ തുടങ്ങണമെങ്കിൽ. എങ്ങനെയാണ് കുഞ്ഞിപ്പൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വന്നത്?
5: ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് യു പി സ്കൂള്. ആ സ്കൂളിന് തൊട്ടടുത്ത് തന്നെ ചന്ത, ചന്ത എന്ന് പറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം, അന്ന് ചൊവ്വാഴ്ചകളിലായിരുന്നു
4: നാട്ടുചന്ത.
5: അവിടെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പലരായിട്ട് കൊണ്ടുവരും, കച്ചവടക്കാർ പലരും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ വളരെ ആകർഷകമായിട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ, ഈ ഇനി പുറത്ത് ഈ കടക്കുന്ന എൻട്രൻസിൽ പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ വൈകല്യമുള്ള ആളുകൾ, കണ്ണ് കാണാത്ത ആളുകൾ, ഇവരൊക്കെ വന്ന് നിന്നിട്ട് ഇങ്ങനെ പിന്നെ ചിലർ അവർ ചെറിയ വാദ്യോപകരണങ്ങൾ എന്തെങ്കിലും കയ്യിലുണ്ടാവും, ഇങ്ങനെ അടിക്കുന്ന അങ്ങനെ പിന്നെ പാട്ട് പാടുക, പിന്നെ ഖുർആൻ ഓതുക, അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവർ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അതേ നൃത്തം നിൽക്കും. പുരി വെയിലോ മഴയോ ഒന്നും വിഷയമല്ല, അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കും. അവിടെ മുന്നിലുള്ള ആ പാത്രം ഇങ്ങനെ കിലുക്കിക്കൊണ്ടിരിക്കും. അതിൽ വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നി വെച്ചാൽ, അവരുടെ ഭാര്യയും മക്കളൊക്കെ ചിലരുടെ കൂടെ ഉണ്ടാവും, ചെറിയ കുട്ടികളടക്കം അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ഒരു എന്തോ മനസ്സിൽ ഒരു പാവം തോന്നും.
4: പഠിക്കുന്ന കാലത്ത് തന്നെ,
5: പഠിക്കുന്ന കാലത്ത്. അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് അവരത്തെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. ഇടക്ക് ഇൻ്റർവെല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാലും പുറത്തേക്ക് ചാടിയിട്ട് ഇത് കാണും. ഈ അവസ്ഥ കാണുമ്പോഴും അതൊക്കെ പ്രത്യേകം എൻ്റെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് ഒരു ഒരു പാവം തോന്നിയതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും.
4: സ്കൂളും ഈ ചന്ത അടുത്തടുത്താണോ?
5: തൊട്ടടുത്ത്, ഒറ്റ മതിൽ കെട്ടാണ്. വലിയ ഏരിയ ഉള്ള ചന്തയാണ്. പഴയ കാലത്തുള്ള ആളുകൾക്കറിയാം, അത് വളരെ ഏരിയ, ഒരുപാട് സാധനങ്ങൾ വരും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു, പലയിടത്തു നിന്നും ആളുകൾ വരും. പക്ഷേ ഇവരുടെ ഈ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ ഈ സമയത്തൊക്കെ ഞാൻ ഇപ്പം എൻ്റെ ഒരു ഇപ്പം പാർട്ണർഷിപ്പ് ആയങ്ങാണ്ട് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിൽ ഇൻഡസ്ട്രിയൽ വർക്ക്, അത് ഈ ബിൽഡിംഗ് ജോലികളാണ്. അതിൽ പ്രധാനമായിട്ട് അന്ന് നടന്നിരുന്നത് ഗേറ്റ് ഗ്രില്ലുകളുടെ വർക്കായിരുന്നു കൂടുതൽ നടന്നിരുന്നത്. അപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞു, ഇജ്ജ് അവിടെ പോയിട്ട് ആ പണി പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വളരെ താല്പര്യപൂർവ്വം തന്നെ, എൻ്റെ അവസാനത്തെ പരീക്ഷ അന്ന് മാത്സാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വാപ്പ അവരോട് പറയാതെ തന്നെ, അവരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പിറ്റേ ദിവസം രാവിലെ, കാരണം വർക്കിംഗ് ഡ്രസ്സ് എന്ന് പറയണമെങ്കിൽ പഴയ ഡ്രസ്സ് ഇടണം, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാലൊക്കെ തട്ടി കത്തിപ്പോവും, നാശമാവും, പെയിൻറ്റൊക്കെ ആവും. അപ്പം ഇങ്ങനെ ഈ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ തന്നെ വാപ്പാനോട് ചോദിക്കാതെ തന്നെ ഞാൻ അവിടെ പോയി ചെല്ലുകയാണ്. തൊട്ടടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെയാണിത്. അപ്പോൾ അവർ തന്നെ സ്വീകരിച്ചു. ഓന് ഞാനിങ്ങനെ ചെന്തേ പിന്നെ പരീക്ഷ സ്കൂളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്, അതിൽ വേറെയും പാർട്ട്നേഴ്സ് രണ്ട് ആളുകളുണ്ട്, ഞാൻ അവരുടെ കൂടെ പണിയെടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞേക്ക് ഇപ്പം എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ഇജ്ജ് എന്തേ പിന്നെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ട് ജലിജ് എന്തേ എങ്ങനെ പോയി, ഞാൻ പറഞ്ഞിട്ട് പോയാൽ പോരെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനൊന്നും പ്രതികരിച്ചില്ല, ഞാൻ ഏതായാലും നിങ്ങൾ പറഞ്ഞില്ല എന്നോട്, അതിനൊക്കെ ഞാൻ പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് ആ ഒരു ഇതങ്ങനെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ എൻ്റെ മനസ്സിൽ ഈ പഴയ കാലത്തെ ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ചന്തയിലെ സീനുകളും അതാ മനസ്സിന്ന് പോണില്ല. ചന്തയിലെ സീൻ എന്ന് പറഞ്ഞാൽ മീൻസ് അതിങ്ങനെ മറ്റുള്ളവർക്ക് എന്തും ചെയ്തു കൊടുക്കണമെന്ന് മനസ്സിലൊരു തേട്ടം ഇങ്ങനെ ഉണ്ടാവും, അത് അതൊക്കെ എന്തും ചെയ്തു കൊടുക്കണതിനൊക്കെ.
4: അപ്പോൾ കുഞ്ഞു സാഹിബ് പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ്സിൽ ഒന്നാം ശ്രമത്തിൽ തോറ്റു എന്ന് തന്നെയാണ് അറിഞ്ഞത്. ആ കഥകളൊന്ന് പറയും.
5: തോൽക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, തീരെ ശ്രദ്ധയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ഒഴുക്കിൽ അങ്ങനെ ഉറപ്പായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തോറ്റു വീണ്ടും ഒന്നും കൂടി എഴുതി അതിലും പരാജയപ്പെട്ടു. വാപ്പ അടുത്തുള്ള ഒരു സക്സസ് ട്യൂട്ടർ കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ കൊണ്ടാക്കി. വേറൊരു മുത്താപ്പാൻ്റെ മകനൊരു മാഷെ വിളിച്ചിട്ട് വാപ്പത്തിന് ഞങ്ങൾക്കൊന്നും അല്ലാതെ വന്നിട്ട് അങ്ങോട്ട് ഇടപെടലുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ട്യൂട്ടർ കോളേജ് കൊണ്ടാക്കിയെങ്കിലും അതിലും പരാജയപ്പെട്ടു.
4: ഒരു വർഷം പഠിച്ചു, പിന്നെ പഠിച്ചു,
5: പിന്നെ പഠിച്ചു, പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതോട് കൂടിയിട്ട് ഇപ്പനോട് പറഞ്ഞിരുന്നു, ഈ പിന്നെ ഈ അടുത്തുള്ള നമ്മളെ സ്ഥാപനത്തിൽ സാറിന് ഇപ്പാൻ്റെ പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ട് നടക്കുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഒരു വെൽഡിംഗ് വർക്ക് കിടക്കണേ. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അന്നത്തെ കാലത്ത് കൂടുതൽ ഗേറ്റ് ഗ്രില്ലുകളുടെ വർക്കാണ് കൂടുതൽ നടന്നിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞാൽ അതിൽ പോയിട്ട് പണി പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞോട് കൂടിയിട്ട് ഇതിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ലാസ്റ്റ് പത്താം ക്ലാസ് ലാസ്റ്റ് പരീക്ഷ ഉണ്ടായിരുന്ന മാത്സാണ് എനിക്ക് ഓർക്കേണ്ടത് എന്നതിന്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടുത്തെ പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണ് അതിൽ ഇതിന് പോകേണ്ടത്.
4: കാരണം പുതിയ ഡ്രസ്സ്
5: കത്തിപ്പോവും, പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആവും, വൃത്തികേടാവും. അപ്പം ഞാൻ അമ്മാനോട് ചോദിച്ചിട്ട് പഴയ ഡ്രസ്സ് ചോദിച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തേക്ക് ചെല്ലുകയാണ്.
4: പണി തുടങ്ങി.
5: പണി പഠിക്കാണ് ശരിക്ക്, അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അത് നിന്നപ്പോൾ തന്നെ അവർ വേറെ രണ്ട് പാർട്ട്ണർമാരുണ്ട്, അവർ പിന്നെ വളരെയധികം ഒരു പിന്നെ അവൻ്റെ പരീക്ഷ ഒക്കെ കഴിഞ്ഞല്ലേ, ഇനിയാലും വെറുതെ അടക്കല്ലേ, അന്ന് ഇവിടെ നിന്നോ ഇപ്പോൾ പറഞ്ഞത് നല്ല തന്നെയാണ്, നമുക്കിതൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വളരെ നല്ല ഇതായിരുന്നു അവിടെ. അവർക്കും എന്നോട് വളരെ സന്തോഷം തോന്നി, കാരണം ഞാൻ വേഗം പണിയൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഡിസൈനൊക്കെ അന്നിങ്ങനെ വരക്കണയിലൊക്കെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ മെച്ചം അവർ എന്നിൽ കണ്ടു. അങ്ങനെ ഞാൻ പണിയൊക്കെ പഠിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ പണ്ട് ചന്തയിൽ കണ്ട കാര്യം ഇപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ചന്തയിൽ കണ്ടു എന്നുള്ളതല്ല, അത് മനസ്സിലൊരു പ്രചോദനം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം, എപ്പോഴും
4: സഹായിക്കണം
5: എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഈ തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ കൂടി അന്ന് വലിയൊരു സ്വാതന്ത്ര്യമില്ല, കാരണം രാവിലെ ചെന്നാൽ നമ്മളതാണെങ്കിൽ കൂടി അത് അതിൻ്റെ ആ ടൈം വെച്ചിട്ട് അവിടെ ഉണ്ടാവണ്ടേ. എന്നിരുന്നാലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും വലിയ വൈകുന്നേരത്തായാലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഒരു മാനസിക അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ പിന്നെ സാധു സഹായ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സമിതി അവിടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ കുറച്ച് മുതിർന്ന ആളുകൾ വലിയ ആളുകൾ നടത്തുന്ന സംഭവമാണ് അത്. വലിയൊരു സംഭവം ഒന്നുമല്ല, ഒരു പീഡയകോലായ്മയുണ്ടായ ഒരു സംഗതിയാണ്, ഒരു നാലഞ്ച് ആളുകളായിട്ടുള്ളതിൽ. അപ്പോൾ അതിലേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോൾ അവരുടെ വർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ കുറേ പോരായ്മകൾ ഞാൻ കണ്ടെങ്കിൽ കൂടി അതിങ്ങനെ ഈ അവർ റമദാനിൽ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ആളുകളെടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കും, വിവരം പറയും, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ടി അറിയുമ്പോൾ അവരെന്തെങ്കിലും കൊടുക്കും. വലിയൊരു ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതിങ്ങനെ കൊടുത്തു പോകുന്നായിരുന്നു. ഞാൻ അതിലേക്ക് ഉള്ളിലേക്ക് ചെന്ന് ഞാൻ കൂടുതലും മുന്നിലേക്ക് ചെന്നോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുക്കാൻ എൻ്റെ കയ്യിലായി.
4: നമ്മൾ
5: അമരത്തെത്തി.
4: പക്ഷേ ഈ സാധു സഹായ സമിതിയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്ന ഫസ്റ്റ് മേഖല.
5: മേഖല അതാണ്. അങ്ങനെ അതിൽ കാര്യങ്ങളായിട്ട് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. ആൾക്കാർ കൂട്ടത്തിലുള്ള ഒരു ഷഹീർ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്, പിന്നെ ഒരു ബാവ ഉമ്മർ, ഇങ്ങനെ ചില ആളുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ വളരെ ഒപ്പം നിന്നു. കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളിങ്ങനെ അപേക്ഷ വരും, അപേക്ഷ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയി നോക്കും. പോയി നോക്കുമ്പോൾ നേരിട്ട് അവിടെ ചെല്ലുന്നതിന് പോയി ചുറ്റുവട്ടം അന്വേഷിക്കും വ്യക്തിനെ പറ്റിയിട്ട്, ഇവർ അർഹരാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് അവരെ വീട്ടിൽ ചെല്ലും, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അതിനേക്കാളപ്പുറം അവർക്ക് വലിയ സന്തോഷമായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ, കാരണം ഇപ്പോൾ പലപ്പോഴും വളരെ സുഖമായിട്ട് ഈ ക്യാൻസറൊക്കെ വന്ന് കിടക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് നമ്മൾ ഈ എന്തെങ്കിലും കൊടുക്കുന്നതിനൊക്കെ അപ്പുറം അവർക്ക് അവർ പറയും, നിങ്ങൾ ഒന്നും തെന്നിയിൽ അടക്കമൊന്നും വരണം
4: സംസാരിക്കാൻ
5: വളരെ സന്തോഷമാണ്. പക്ഷേ ഈ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ വലിയൊരു വില്ലനായി നിൽക്കുന്നത് മദ്യമായിരുന്നു, മദ്യം മയക്കുമരുന്ന്. അത് എന്തെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം. ഇവർക്ക് നല്ല മക്കളായിട്ടോ വാപ്പായിട്ടോ ആ വീട്ടിലുള്ള കുടുംബനാഥൻ നല്ല ജോലി ചെയ്യുന്ന ആളായിരിക്കും, അത്യാവശ്യം കൂലിയും വൈകുന്നേരത്ത് കിട്ടും. പക്ഷെ ആ പൈസ ഒന്നും പെരേക്ക് ഇങ്ങോട്ട് എത്തൂല. അത് വഴിയിൽ വെച്ചിട്ട് തന്നെ ഏതെങ്കിലും ബാർ കയറി വെള്ളമടിച്ച് ഒരു കയ്യും വീശിട്ടേ വരും, ഒന്നും കയ്യിലുണ്ടാവില്ല. ഈ കുട്ടികളതിൻ്റെ പ്രയാസം അനുഭവിക്കണമെന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരാളുകൾക്ക് സ്വാഭാവികം സഹായിക്കണതിൽ ഞങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എന്തിനാ ഓം വെള്ളമടിച്ച് കിടക്കണ കുടുംബം നോക്കാത്ത ആൾ എന്തിനാ ചെയ്യണമെന്നുള്ളത്. അതേസമയത്ത് ഈ വീട്ടിലുള്ള കുട്ടികളുടെയും ഭാര്യയുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ
4: സഹായിക്കാതിരിക്കാൻ
5: കഴിയില്ല, സഹിച്ച പറ്റൂ. അപ്പോൾ ശരിക്കും ഈ മദ്യത്തിനോട് ഭയങ്കര ഒരു ദേഷ്യം തോന്നി സത്യത്തിൽ, അത് ഈ ആ പ്രക്രിയയോട്. ഇതിൻ്റെ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അതിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളായിട്ടിങ്ങനെ ചെയ്തു പോണ സമയത്താണ് ഈ പഠിത്തം, അത് പത്താം ക്ലാസ് തോറ്റത് ഒരു മോശമായി. കാരണം അനുജന്മാരൊക്കെ ബാക്കി പേരയിൽ ബാക്കിയുള്ളവരൊക്കെ പഠിക്കണവർ മൊത്തത്തിൽ സമൂഹം തന്നെ അന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഒരു പേരുള്ള സമയമാണ്,
4: നിലവിൽ
5: അതിമേലുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വേറെ ഒരു ടീമുണ്ട് എൻ്റെ ഒപ്പം, ഇങ്ങനെ ഉള്ള കുറച്ച് ആളുകൾ വൈകുന്നേരത്തെ കൂടാണ്, അവരോട് അവർ ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു വയോജന വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തപ്പോൾ നമുക്ക് എന്നാൽ നമുക്ക് പത്താം ക്ലാസ് എഴുതില്ല ചോദിച്ചു. അപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും തോറ്റ ആൾക്കാരാണ്.
4: സോ ഏത് വർഷമാണ് ഇത് സംഭവിച്ചത്?
5: അതൊരു പിന്നെ 80-81 ആദ്യം എഴുതിയത്, പിന്നെ 90 90-91. അപ്പോൾ തന്നെ 10 കഴിഞ്ഞിരിക്കണ. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തപ്പോൾ ഈ പറഞ്ഞു നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഈ വയസ്സായിട്ട്. അപ്പോൾ അതിന് കല്യാണം കഴിഞ്ഞിരിക്കണ, എൻ്റെ കല്യാണം കഴിഞ്ഞാൽ കൂട്ടത്തിൽ എല്ലാവരും അത് ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചു
4: ശേഷമാണ് പറഞ്ഞാലോചിക്കണത്.
5: അപ്പോൾ പിന്നെ അന്ന് കുഴപ്പമില്ല, കൂട്ടത്തിലൊരാൾ പറഞ്ഞു നമ്മൾ പഠിപ്പിക്കാനല്ലല്ലോ പോകണത്, നമ്മൾ പഠിക്കാനല്ലേ, എന്തിനു വേജാറാണോ ചോദിച്ചു. അപ്പോൾ ബുക്കുകളൊക്കെ മാറിക്കണം ചേച്ചിങ്ങയ്യ, അന്നൊക്കെ അന്നത്തെ ബുക്കുകൾ പഠിച്ചിട്ടല്ല. എന്നാലും അപ്പോൾ തോന്നി പിന്നെ ഏതായാലും നോക്കുക തോന്നി. അപ്പോൾ അവിടെ ഒരു സ്റ്റാർ സ്റ്റഡി സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജ്, അവരവരെ പ്രയാസപ്പെട്ടു പോണ ടീമാണ്, അവർക്ക് വലിയതൊന്നുമില്ല അങ്ങനെ കുട്ടികളൊന്നും അധികമില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ക്ലാസ് എടുത്തരാം, പിന്നെ രാവിലെ 1 നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു.
4: രാവിലെ എപ്പോൾ?
5: രാവിലെ ഒരു പിന്നെ 8-30 എത്തണം. ഒരു 8 മണിയോട് കൂടിയിട്ട് 8-9 ആയിരുന്നു. അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം രാവിലെ ഒരു മണിക്കൂർ ഒഴിവാക്കുകയാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ലല്ലേ നമുക്കതിൽ. പിന്നെ എന്താ ഇപ്പോൾ ഇത് ആയി കിട്ടുകയാണെങ്കിലോ,
4: വെൽഡിങ് ഒന്നും
5: വെൽഡിങ് ഉണ്ട്, വെൽഡിങ്ങിൻ്റെ പണി
4: സബ്ബാണ്,
5: സബ്ബാണ്, എല്ലാവരും ഉണ്ട്, വ്യത്യസ്ത സ്ഥലത്തുള്ള ഒരു ഗ്ലാസ് കട്ടർ
4: ഉണ്ടായിരുന്നു. ഏകദേശം
5: അതിൽ 20 ആളുകൾ ഞങ്ങൾ ഇങ്ങനെ
4: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
5: ഓ, 20 ആള് തുടക്കം കുറിച്ചെങ്കിൽ കൂടി ഒരു കുറച്ചാണ് കഴിഞ്ഞപ്പോൾ സ്വഭാവമായിട്ട് ആളെണ്ണം കുറയും. 15 ആളായിട്ട് ആ പരീക്ഷ എത്തുന്നതോടുകൂടി 15 ആൾ, 5 ആളെ പിന്നെ പോയുള്ളൂ. 15 ആളും പരീക്ഷ എഴുതി, 10 ആളും പാസ്സായി.
4: ഓ മഷാല്ലാ.
5: അതിൽ പാസ്സായതിനോട് കൂടിയിട്ട് വലിയ സന്തോഷമായി. പക്ഷെ ഇതിനിടയ്ക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടോ, കാരണം ഈ പഴയ സിലബസ് പുതിയ സിലബസ് ആവുക എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഭയങ്കര ആവേശമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു നോക്കും തന്നെ, ശരിക്കും ഞങ്ങളത്രയും പ്രായമില്ലാത്ത ആളുകളാണ് ക്ലാസ് എടുത്തത്,
4: പയ്യന്മാരാണ്.
5: അവർ പറഞ്ഞു നിങ്ങൾ ടൈം ഒന്ന് കൂട്ടണം എന്ന് പറഞ്ഞു. അതായത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പം കച്ചവടക്കാരൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, ഓലൊക്കെ 9 മണിയായാൽ ചോദിക്കാനും നിൽക്കില്ല, ക്ലാസ് നീച്ചു പോകും, കടവറക്കണ സമയമുണ്ടാവും. ഏതായാലും ഇങ്ങനെ അതിൻ്റെ കൂടെ ഭയങ്കര രസമായിരുന്നു. ആ ഒരു മണിക്കൂർ ഇത് പഠിക്കും ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല സന്തോഷം തോന്നി. ഒരു ചിട്ട വന്ന മാതിരി തോന്നി രാവിലെ തന്നെ. പക്ഷെ ഇവർ ടൈം കൂട്ടണം എന്ന് പറഞ്ഞോട് കൂടിയിട്ട് അതെങ്ങനെ കഴിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അങ്ങോട്ട് കൊണ്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആലോചിച്ച്, ഞങ്ങൾ വൈകുന്നേരത്തും കുറച്ച് സമയമായിരുന്നു. വൈകുന്നേരത്ത് പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ ലൈറ്റൊന്നുമില്ല, അതിൻ്റെ പെട്രോൾ മാക്സോ കത്തിച്ചിട്ടാണ് അന്ന് ക്ലാസ് എടുത്തിരുന്നത്. എന്നിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളായിരത്തൊക്കെ വണ്ടി ഉണ്ട്, എല്ലായിടത്തും ബൈക്കായിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യാത്രക്ക് സുഖമായിരുന്നു.
4: ഗതാഗതം കുഴപ്പമില്ല,
5: അത് വൈകാലും കുഴപ്പമില്ല. ഇവർ കഴിഞ്ഞിട്ട് ഈ അധ്യാപകരെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടായി കൊടുക്കും. അധ്യാപകരൊക്കെ വലിയുള്ള ആളുകളൊന്നായിരുന്നു, വളരെ പിന്നെ എന്തൊക്കെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് ജോലി കിട്ടായിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആളുകളായിരുന്നു.
4: പിന്നെ വെൽഡിങ്ങിനോട് കച്ചവടം ഉണ്ടായിരുന്നല്ലോ അല്ലേ, വെൽഡിങ് കച്ചവടം ഒപ്പം ചെയ്യുവാനും പ്രവർത്തനം, എങ്ങനെയാണ് മൂന്നും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയത്?
5: അത് എങ്ങനെയാ വെച്ചാൽ മനസ്സാണ് സംഗതി, ഭയങ്കര പ്രശ്നമാണ്. ഇതെല്ലാം കൂടി ഇത് ചെയ്യണേ, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതും കൂടിയൊക്കെ തന്നെ പോകാമെന്നൊക്കെ തോന്നും. സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടോ അങ്ങനെയാണ്, മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ടൈം എങ്ങനെയാണ് കിട്ടലായിരുന്നു, അതെങ്ങനെയാ വെച്ചാൽ പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ സഹായമായിരുന്നു. നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കാണാനും പോകാനൊക്കെ പറ്റുന്ന, രാവിലെ ആയിട്ടും വൈകുന്നേരമായിട്ടൊക്കെ കാണാനും ചെയ്യാനൊക്കെ പറ്റുന്ന, അങ്ങനെ നടക്കും നടക്കും. മനസ്സ് വിചാരിച്ചാൽ എല്ലാ സംഗതി നടക്കും. മനസ്സാണ് ആദ്യം വേണ്ടത്, അപ്പം മറ്റുള്ളവരുടെ സഹായം ഉണ്ടാവും. അത് നമ്മളല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലും ആരോടും പറഞ്ഞാലും നമുക്ക് വരെ വേറൊരാൾ പോവും, കാര്യങ്ങളൊക്കെ നടക്കും, സുഖമായിട്ട് നടന്നു തരും.
4: കൃത്യമായി നടത്താൻ വിചാരിച്ച നടക്കും,
5: വിചാരിച്ച് നടക്കും നടക്കും. അതന്നെയാണ് അതിൻ്റെ ഇതുള്ളത്.
4: അതുപോലെ ഇടയ്ക്ക് എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷനും ഒരു PSC ജോലി കേട്ടിരുന്നല്ലോ, എന്തായിരുന്നു ആ കഥ? എന്തായിരുന്നു
5: എംപ്ലോയ്മെൻ്റ്? ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും, ജയിച്ചു വരും. അപ്പോൾ നമ്മൾ പിന്നെ എംപ്ലോയ്മെൻ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു ആരോ. അപ്പോഴാണ് ഞാനും, നമുക്ക് ഇതുവല്ലാന്ന് അറിയില്ല. അപ്പോൾ അതിന് അനുസരിച്ചപ്പോൾ ഇങ്ങനെ സംഭവമുണ്ട്, തിരൂർ പോയിട്ട്, അന്ന് തിരൂരാണ്, ഇന്ന് കുറ്റിപ്പുറമാണ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ തിരൂർ പോയിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേപ്പർ ഇട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം പോയത്. ചെന്നപ്പോൾ അവർ പറഞ്ഞ് പിന്നെ, അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ഹെവി ലൈസൻസും കൂടി ഉണ്ടാക്കിയിരുന്നു.
4: വണ്ടി ഓടിക്കും,
5: വണ്ടി ഓടിക്കും, ഹെവി വണ്ടി ഓടിക്കുന്നു മാത്രമല്ല ഹെവി വലിയ വണ്ടികളൊക്കെ ഓടിക്കുന്ന ലൈസൻസ്
4: എല്ലാം
5: ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ അടുത്തുള്ള സർട്ടിഫിക്കറ്റ് എന്തെങ്കിലുമൊക്കെ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ചേർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കയ്യിൽ വെച്ചിരുന്നു. ചെന്നൈക്ക് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്നോട് പറഞ്ഞു, ആ നിങ്ങളുടെ അടുത്ത് ഹെവി ലൈസൻസ് ഉണ്ടല്ലോ, പിന്നെ പിന്നെ നിങ്ങൾക്ക് വല്ല പ്രതീക്ഷ ഉണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജോലി കിട്ടും, ജോലി കിട്ടുന്നിട്ട് ആരെങ്കിൽ പോലീസിൽ കിട്ടാൻ സാധ്യത ഉണ്ട് പറഞ്ഞു. ഈ പോലീസിൽ ഹെവി ലൈസൻസും 10ാം ക്ലാസ് പാസ്സായവരും അന്ന് വളരെ കുറവാണ്, അന്ന് പൊതുവേ കുറവാണ് ഹെവി ലൈസൻസ് ഉള്ളതും 10ാം ക്ലാസ് ഉള്ളവരും. അങ്ങനെ ഞാനത് റൈറ്റ് ചെയ്ത് പോന്നു. ഞാൻ ഒരു ജോലിക്ക് പോകണം വെച്ചിട്ടോ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല, അത് ചെയ്തു വെച്ചു എന്നുള്ളൂ. അവിടുന്ന് ഒരു മാസം കഴിഞ്ഞിട്ടില്ല എനിക്കുണ്ട് ഒരു ലെറ്റർ വരുന്നത് നിങ്ങളെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട്. ഞാൻ എനിക്ക് അത്ര വലിയൊരു ഒരു സംഗതി, ഒരു ഭയങ്കര യോഗ്യത, എനിക്കൊരു ഒരു അർഹനാണല്ലോ എന്നുള്ള ഒരു സന്തോഷം മനസ്സിലുണ്ടായിരുന്നു.
4: ബോധ്യപ്പെട്ടു,
5: ആ ബോധ്യപ്പെട്ടു. ഏതായാലും ഞാൻ അതിൽ ചെന്നപ്പോൾ അവർ എന്നെ പിന്നെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എന്നെ അളന്നു ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കി, ചെസ്റ്റ് ലേശം കുറവുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഈ ബാക്ക്വേർഡ് ആയതുകൊണ്ട്, OBC ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്, പിന്നെ അത് നിങ്ങൾക്ക് ഇനി അടുത്ത വിളി കുമ്പ് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. നിങ്ങൾ അതിന് വേണ്ട ചെയ്യണം, നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും, എന്നിട്ട് ഇതിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാനതേറ്റ് ഞാനങ്ങനെ പോകുന്നത് ചിലരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ ഒരു SI ആയിട്ടുള്ള ആളാണ്, അയാൾ നാട്ടിലുള്ള ആൾ തന്നെയാണ്. ആൾ എന്നോട് പറഞ്ഞു, ഇജി അത് വിടരുത്, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ പിന്നെയും ഒരു പ്രാവശ്യം വിളിച്ചു, വിളിച്ചതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നി എന്തപ്പോൾ ഇങ്ങനെ ഒരു ഒരു സ്വാതന്ത്ര്യം ഇല്ലാതാവുമെന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോവല്ലേ, ഇങ്ങനെ കൂടി എനിക്ക് എന്തോ ഒരു തോന്നിയില്ല.
4: അല്ല, പൊതുവെ മലയാളികളെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടി കഴിഞ്ഞാൽ സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് ലൈഫ്, അതിലേക്കാണ് എല്ലാ ചിന്താഗതിയും ഉള്ളത്. പക്ഷെ കുഞ്ഞിപ്പാക്കാൻ വ്യത്യസ്തനാണ്.
5: അതെ അതെ അതെ. പിന്നെ അത്രത്തോളം അങ്ങോട്ട് എന്നോട് തോന്നിയില്ല. സാഹചര്യം സന്ദർഭം അങ്ങനെ ആയിട്ടാണോ എന്തോ എന്ന് തോന്നിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല.
4: വൈവിധ്യമാർന്ന ജീവായന പുറത്ത് നടത്തി വരുന്ന കുഞ്ഞിപ്പാക്കയുടെ വിശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: സവിശേഷം പ്രോഗ്രാമിൻ്റെ വളരെ മനോഹരമായൊരു എപ്പിസോഡിനാണ് നമ്മളിതുവരെയും കാതോർത്തത്.

0: കുടുംബങ്ങളിൽ ഏറ്റവും സമാധാനാന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുന്ന പീസ് റേഡിയോയുടെ വളരെ വേറിട്ടൊരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കൂട്. കണ്ണീർ ജീവിതങ്ങൾ, പരിഹാരവും പ്രയോഗവും എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു താജുദ്ദീൻ സുലഹയും ഹാരിസ് ബിൻ സലീമും.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് ലോകത്തിൻ്റെ നാനാദിക്കിലുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈ സന്ദർഭത്തിൽ ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പലപ്പോഴും നമ്മുടെ സാമൂഹിക ഘടനയുടെ, സമൂഹ മനസ്സിൻ്റെ അത് നോക്കിക്കാണാനുള്ളൊരു ബൈനോക്കുലറാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രമാത്രം തുറന്നെഴുത്തുകളും തുറന്നു പറച്ചിലുകളുമാണ് പേര് വെച്ചും വെക്കാതെയുമൊക്കെ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് വെക്കാതെ തന്നെ കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറ്റവും ശരിയായ അതിൻ്റെ ഇസ്ലാമിക വശം എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അത്തരം ഫീഡ്ബാക്കുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ആദരണീയനായ ഹാരിസ് മൗലവി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഈ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കാനിരിക്കുകയാണ്. നമ്മൾ ആമുഖങ്ങളില്ലാതെ നമ്മുടെ ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് 5 മാസമായി. ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു നല്ലൊരു പ്രിയതമന് വേണ്ടി. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു എന്നെ തേടി നല്ല ഒരാൾ തന്നെ വരുമെന്ന്. നിക്കാഹ് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തന്നു. അവർ തമ്മിൽ 2 വർഷം നീണ്ടു നിന്നിരുന്ന പ്രണയബന്ധത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. ആ സമയത്ത് എനിക്ക് വന്ന സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് മുമ്പൊരു അഫെയർ ഉള്ളതുകൊണ്ടല്ല സങ്കടം വന്നത്. പടച്ചവൻ്റെ അടുത്ത് ഇത്രത്തോളം പ്രാർത്ഥിച്ചെനിക്ക് അദ്ദേഹത്തിന് എന്തിനു നൽകി എന്നാലോചിച്ചു. അന്ന് ഞാൻ രാത്രി ഒരുപാട് കരഞ്ഞു. നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായതിനാൽ ആ കരച്ചിൽ ആരും കണ്ടില്ല. പല ദുശ്ശീലങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന് പല സംസാരങ്ങളിൽ മനസ്സിലായി. സ്മോക്കിംഗ്, കഞ്ചാവ് പോലെയെല്ലാം. ഞാൻ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഈ ഒരു വിഷയവും കരഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എന്തൊക്കെയോ മനസ്സിന് പല വേവലാതികൾ. പടച്ചവൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ ഒരാളെയാണല്ലോ പടച്ചവൻ എനിക്ക് വിധിച്ചതെന്ന് കരുതുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത. ഞാൻ എന്തു ചെയ്യണം?
2: നമ്മളെന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ കാണുന്ന ഓരോന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഒരു നല്ല ഭർത്താവിലേക്ക് എത്താനുള്ളൊരു കാരണം ഇതാണെങ്കിലോ നമുക്കറിയില്ല കാരണങ്ങൾ. അതുകൊണ്ട് പടച്ചവൻ തന്നില്ലെന്ന് പറയാനായിട്ടില്ല. അത് ഇനിയും കുറച്ച് നമ്മൾ ജീവിതത്തിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് വിലയിരുത്താനും തീരുമാനിക്കാനും പറ്റില്ല. ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളെക്കുറിച്ചൊന്നും നമുക്കത്ര ഡീറ്റെയിലായിട്ട് അറിയില്ലല്ലോ. അന്വേഷിച്ചാൽ പോലും പിടുത്തം കിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയൊരു സംഭവമല്ല. നമ്മളൊരു വൈഫായിട്ടാണ് ചെല്ലുമ്പോഴാണ് ഏതൊരു വ്യക്തിൻ്റെയും സ്വകാര്യതകൾ അറിയാം. ഇപ്പോൾ ഇവിടെയൊക്കെ എത്ര കാലം ചെറുപ്പക്കാരുണ്ട്, അവരൊക്കെ നല്ലവരാണോ ചീത്ത ആളുകളാണെന്നും അറിയാൻ പറ്റുള്ളൂ. പക്ഷേ വിവാഹം കഴിഞ്ഞ് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കൊരു പെണ്ണ് കടന്നു ചെല്ലുമ്പോഴാണ് അവരുടെ രഹസ്യങ്ങൾ അറിയുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഈ അറിഞ്ഞ കാര്യങ്ങൾ ഉറപ്പുണ്ടായാൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അയാൾക്ക് ഇങ്ങനെ പിന്നെ അഫെയർ അയാൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് ഇതെന്തിന് കാണിച്ചു തന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വിഷയമാണ്. കാരണം ഒരു ഭാര്യയിൽ സംശയമുണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഉപകരിക്കുന്നതാണ്. അപ്പോൾ കാണിച്ചു തന്നത് ഇത്തരം ചില ബന്ധങ്ങളുള്ളതിൽ നിങ്ങളുടെ ഒരു നിലപാട് എന്തായിരിക്കും, ഇതൊക്കെ തുടർന്നുകൊണ്ട് തന്നെ നിങ്ങളെ കൂടെ മുന്നോട്ട് പോകാനുള്ളൊരു അനുവാദം കിട്ടുമോ എന്നതാണ് ഫോട്ടോ കാണിച്ചു തന്ന് നിങ്ങളുടെ പ്രതികരണം ആരായുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള പ്രതികരണങ്ങളൊക്കെ ആലോചിച്ചും ചിന്തിച്ചും അല്ലെങ്കിൽ ഭാവി ജീവിതത്തിന് ചില പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ എത്രത്തോളം ഇദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു സമയം അദ്ദേഹം അതിൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞതുകൊണ്ട് വലിയൊരു ഷോക്കൊന്നുമില്ലാതെ അയാളുടെ ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ ഒരു വിപുലമായി അദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഹിസ്റ്ററി എടുത്തിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് നേരാകാൻ പോണൊരു കേസാണോ അതോ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ശരിക്കും പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു തീരുമാനമെടുക്കേണ്ട ഘട്ടമാണ്. എന്തായാലും വാപ്പാനും വേണം പറയാൻ മടിച്ച് ഇതിങ്ങനെ സഹിച്ച് ജീവിച്ച് മുന്നോട്ട് പോയിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുന്നേക്കാൾ നല്ലത് ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരാളോട് പറഞ്ഞ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് പരമാവധി അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുക അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അങ്ങനെ ആക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഒരു ജീവിതം ഇത്തരം ദുസ്വഭാവങ്ങളുള്ള ആളുകളുടെ കൂടെ ജീവിക്കണമെന്നൊന്നും ഇസ്ലാമിൽ നിബന്ധനയില്ല. ഒരു പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അന്ന് പ്രാർത്ഥിച്ച ജീവിതം ഒരു പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇത്തരം ചില സ്വഭാവങ്ങളിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്ത് ഒരു നല്ല മനുഷ്യനാക്കി ഉപയോഗിക്കാനാണ് അള്ളാഹു അങ്ങനെയാണ് നല്ലൊരാളെ തരാൻ വിചാരിച്ചതെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് സംഭവിക്കുന്ന ചേഞ്ചിലൂടെ ആയിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾ സാക്ഷാത്കരിക്കപ്പെടുക. അള്ളാഹുവിന് ധാരാളക്കണക്കിന് വഴികളുണ്ട്. നമ്മളറിയാത്ത മിൻ ഹൈസുലായ എഹ്തസിബ് നമ്മൾ കണക്ക് കൂട്ടാത്ത വഴികൾ അള്ളാഹുവിന് എടുക്കലുണ്ട്. അതെന്നാൽ നമുക്കറിയില്ലല്ലോ. നിങ്ങൾ മുന്നിൽ വന്ന പ്രശ്നങ്ങളെ ഇസ്ലാമികപരമായും ബുദ്ധിപരമായും യുക്തിപരമായും നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ ഉണ്ടാവും.
1: ഇതിൽ രണ്ട് മേഖലകൾ നമ്മളൊന്ന് എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നേരത്തെയും ചർച്ച ചെയ്ത മേഖലകൾ തന്നെയാണ്. അതായത് ഒരു പെണ്ണ് ഭർത്താവിൻ്റെ അടുത്ത് കാണുന്ന പ്രശ്നങ്ങൾ ആരും അറിയാതെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ നിരന്തരം പറയുന്ന ഒരു തലമുണ്ട്. ഇപ്പോൾ ആരിസ്മലി പറഞ്ഞതുപോലെ ഇതൊന്നും വെയിറ്റ് ചെയ്യാതെ പാരൻസിനോട് പറഞ്ഞ് കരഞ്ഞിങ്ങനെ കഴിയേണ്ട കേസൊന്നുമല്ല എന്നുള്ള തലവുമുണ്ട്. ഇത് രണ്ടും ഏത് പോയിന്റിലാണ് നമ്മൾ വേർതിരിക്കുക?
2: അതായത് ഇതിപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, വിവാഹം കഴിഞ്ഞ ഉടനെ കാണുന്ന ഇത്തരം സംഗതികളൊക്കെ എന്താന്ന് വിചാരിച്ചാൽ ഇയാളുടെ എത്രയോ കാലങ്ങളിലെ ശീലങ്ങളാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം കഴിഞ്ഞിട്ട് വൈഫിൽ നിന്ന് അദ്ദേഹത്തിന് മറച്ചു വെക്കാനോ നിർത്താനോ പറ്റിയിട്ടില്ലെങ്കിൽ അതിനിപ്പോൾ ഒരു അവസാനം എന്താ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ഉത്തരവാദിത്തം ഇവിടെ ശ്രദ്ധ കൊടുത്ത് പരിഹരിക്കണം. നേരെ മറിച്ച് 10-30 കൊല്ലമായി ജീവിക്കുന്നു, കുട്ടികൾക്കൊക്കെ 10-20-30 വയസ്സായി. ആ സമയത്ത് ഭർത്താവിൻ്റെ ഫോണിൽ ഒരു അവിഹിതം കാണുമ്പോൾ നമ്മളത് അയാളെ കൂടെ തന്നെ ജീവിച്ചു പോകാൻ ഇവർ നിർബന്ധിതരാണല്ലോ. അപ്പോൾ ജീവിച്ചു പോകാൻ നിർബന്ധിതരായ ആകുന്ന ആളുകൾ എന്ത് ചെയ്യുക, കേസ് കൈകാര്യം ചെയ്യുന്നത് പാളിപ്പോയാൽ പ്രശ്നമാവും. ഇപ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഒരു സഹോദരി ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിച്ചിട്ടപ്പോൾ ആ കണ്ടുപിടിച്ച ആ ഒരു ഒരു ഒരു ഒരു ഒരു വീര്യത്തിൽ അവരെന്ത് ചെയ്തു വെച്ചാൽ, അയാൾ ബന്ധപ്പെട്ടിരുന്ന സ്ത്രീയുടെ ഭർത്താവിനെ വിവരങ്ങൾ അറിയിച്ചു. അവരുടെ വീട്ടിൽ പോയി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി, കലാപം ഉണ്ടാക്കി, എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ അപമാനിച്ചു. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ തിരിച്ചു വന്നവർ ജീവിക്കണം, കാരണം 4 കുട്ടികളുണ്ട് സുഖമായിട്ട്. പക്ഷേ അന്ന് ആ സംഭവത്തിന് ശേഷം ഇന്ന് വരെ അവളെ അയാൾ സ്പർശിക്കുകയോ അവളുടെ കാര്യങ്ങൾ ഇടപെടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ രണ്ടാളൊരു വീട്ടിലെ താമസിക്കണേ. അതിപ്പോൾ നിനക്ക് ഇവിടെ ജീവിക്കണം, ജീവിക്കാൻ പോകണമെങ്കിൽ പോവാം, എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ്. പക്ഷേ അവൾക്ക് പോകാൻ പറ്റില്ല, അവൾക്ക് പോവാൻ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം, ഒരു ദാമ്പത്യം മുന്നോട്ട് പോയ പാതി വഴിയിലെത്തുമ്പോൾ ഒരു അവിഹിതം കണ്ടാൽ അത് വളരെ പക്വതയോടുകൂടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ പ്രശ്നങ്ങളുണ്ടാവും. നേരെ വെച്ച് പുതിയ വിവാഹം കഴിഞ്ഞിട്ട് അവൻ്റെ പോക്കറ്റിൽ കഞ്ചാവും, അതേപോലെ തന്നെ അവനെ പിന്നെ കള്ളു മണക്കുകയും അവൻ്റെ അവിഹിത ഫോട്ടോസൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം, അതുപോലെ കണ്ടാൽ പോരാ. കാരണം എന്താ വെച്ചാൽ ഒരു വിവാഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് വരേണ്ടത്. നമുക്ക് അങ്ങനത്തെ ഒരാളിൽ നിന്നൊരു നല്ല ജീവിതം പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. രണ്ട് കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്.
1: ഇതൊരു ഒരു ഹൃദയത്തിൻ്റെ രോഗമാണ് എന്ന രീതിയിൽ തന്നെ അങ്ങനെ വർഷങ്ങൾ പിന്നിട്ട കേസ് കൈകാര്യം ചെയ്യണം അല്ലേ?
2: അതെ അതെ അതെ അതെ. ഇതൊക്കെ തന്നെ അഡിക്ഷൻസ് ആണ്, കുറേ ചെറുപ്പത്തിൽ ആരംഭിച്ച കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊന്നും അവരെന്തെന്ന് വെച്ചാൽ, ഒരു നല്ല ഒരു അവസരം വന്ന് അത്രമാത്രം അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർ പിൻവാങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണോ പോകണ്ടേ എന്നുള്ളൊരു തീരുമാനത്തേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഇത് അവസാനിപ്പിക്കാം എന്നുള്ള നിലയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തി നന്നാവും. എന്തായാലും ഇവിടെ തീരുമാനമാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും. ഒന്നില്ലെങ്കിൽ അയാൾ നന്നാവും, അല്ലെങ്കിൽ ആ ബന്ധം അവിടെ അവസാനിക്കും. രണ്ടിനാണെങ്കിലും ഇവളുടെ ഭാഗത്തു നിന്ന് ശക്തമായൊരു തീരുമാനം ഉണ്ടാകും. പെൺകുട്ടികളെ പറ്റുന്ന അബദ്ധം എന്തുള്ളൂ വെച്ചാൽ, നല്ലൊരു കല്യാണം വലിയ സന്തോഷത്തിൽ കഴിച്ചിട്ട് ഇനി വാപ്പേണ്ടും വേണം പറഞ്ഞാൽ അവരാകെ ഡെസ്പാവും, ഉമ്മാക്കാവ് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ സഹിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ആ സഹനത്തിന് പിന്നൊരു സമാപനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം.
1: ഒരു ഒരു വാചകം കൂടി നമ്മളിതിൽ ചേർക്കേണ്ടത്, ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വളരെ നിരുപദ്രവകരമായി ഇങ്ങനെ ഒരു ഇരുത്തത്തിൻ്റെ അടിയിലടി എനിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് കണിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതായത് പഴയ തിന്മകൾ അതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് കൂടി ഒന്ന് പങ്കുവെക്കാൻ തോന്നുന്നു.
2: അതായത് തെറ്റുകൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ആ തെറ്റുകൾ പറയുമ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് എല്ലാ വ്യക്തികളെക്കുറിച്ചും നമുക്കുള്ള മതിപ്പ് എന്താ വെച്ചാൽ അയാളുടെ സ്വകാര്യതകൾ നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അതറിഞ്ഞു തുടങ്ങുന്നതോടുകൂടെ നമുക്കൊരു വ്യക്തിയെയും ബഹുമാനിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് എല്ലാവർക്കും അപാകതകൾ ഉണ്ടാവും. അതെന്ത് ചെയ്യണം, സ്വാഭാവികമായി നമ്മൾ പറയാതിരിക്കണം. പക്ഷേ ഈ പറയുന്നവരുടെ പിന്നിൽ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് അതൊരു സീരിയസ് ആയ തെറ്റായിട്ട് അവർ കാണുന്നില്ല. ഇപ്പോൾ ഒരു വിവാഹിതനായിരിക്കെ തന്നെ അവൻ്റെ പഴയ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള പെൺകുട്ടികളോടൊന്നും ചാറ്റ് ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് അവർ കാണുന്നില്ല. സീരിയസ് അല്ല അവർ. ദീന് സീരിയസ് അല്ലാത്ത ഒരാൾ ചിലപ്പോൾ ദീ എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ വിളിക്കലുണ്ട്, ഇവൾ വിളിക്കലുണ്ട് പറയും. പക്ഷേ ദീനിയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. രണ്ടാമത്തെ ഒന്ന് എന്താ വെച്ചാൽ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളെ പ്രതികരണം എന്താ നോക്കുക. വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബന്ധങ്ങളൊക്കെ തുടർന്ന് പോകാമെന്നുള്ളവർക്ക് ടെസ്റ്റ് നിലക്ക് പറയണ കാര്യങ്ങളുണ്ടായിരിക്കും. ചിലതെന്താന്ന് വിചാരിച്ചാൽ ഒരു നല്ല മനസ്സിലെന്താണ് അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ഈ പറച്ചിലിന് ശേഷം എന്ത് ചെയ്യും, എന്തായാലും ഇവളെ മനസ്സിലൊരു സംശയം വന്നല്ലോ, പിന്നീടുള്ള അവളുടെ നിരീക്ഷണങ്ങളും അവൾക്ക് മനസ്സിലാകും ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്.
3: ഇതിൽ വേറൊരു തലം മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ ഒക്കെ തുറന്നു പറഞ്ഞ് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ആ രീതിയിലും ചില കുട്ടികളൊക്കെ ചിന്തിക്കാറുണ്ട്.
2: പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തെറ്റുകൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളൊരു ആത്മാർത്ഥമുള്ള വ്യക്തിയാണെന്നല്ല മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ചെയ്തൊരാളാണല്ലോ എന്നുള്ളവർക്ക് നമ്മളെ പറ്റിയൊരു ബാഡ് ഇമേജാണ് സൃഷ്ടിക്കുന്നത്. അത് നമ്മുടെ ഒരു തെറ്റായ സങ്കല്പമാണ്. ഒരാളിങ്ങനെ വന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാം, ഞാൻ അവിടുന്ന് കുറച്ച് പൈസ വാങ്ങി, ഇവിടുത്തെ പൈസ ഇത് അവിടെ കൊടുത്തില്ല, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തൊരാളാണോ എന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും അത് സംഭവിക്കാനുള്ള സാധ്യതയെ നമ്മൾ കാണും. അയാളെക്കുറിച്ചുള്ള മതിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു ഒക്കെ പോകും. അപ്പം അതുകൊണ്ട് ഇത് പറയുന്നത് കൊണ്ടൊരു ഗുണവും
3: ഇല്ല,
2: ഉണ്ടെന്ന് പറയാൻ പറ്റില്ല.
3: തീർച്ചയായും. ഇനി ഇതിൽ മറ്റൊരു മേഖല, എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നു, എല്ലാവരോടും കയർത്ത് സംസാരിക്കുന്നു. ഞാൻ മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ PSC പഠനം, ഖുർആൻ പഠനം, ഒഴിവ് സമയങ്ങളിൽ ചെറിയ ക്രാഫ്റ്റ് വർക്ക് എന്നിവ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനായി എൻ്റെ മനസ്സ് ഒരുങ്ങുന്നില്ല. അകാരണമായ പേടി എന്നെ പിടികൂടിയിരിക്കുന്നു. പെട്ടെന്ന് സങ്കടം വരുന്നു, മനസ്സിൻ്റെ താളം തെറ്റുന്നു. വീട്ടിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പിടിച്ചു നിന്ന് എനിക്കിപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സംഘർഷങ്ങൾ ആണ് സംഭവിക്കുന്നത്. പലതിനോടും പ്രതികരിക്കാതെ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. പല സമയങ്ങളിലും പടച്ചവൻ്റെ കാവൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്.
2: ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പറഞ്ഞില്ല
3: എന്ന് വ്യക്തമാക്കിയില്ല.
2: ഇത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താ നമുക്ക് ഏജ് കിട്ടണം, ഏത് പ്രായമാണെന്ന് കിട്ടണം, വിവാഹിതരാണെന്ന്
3: കിട്ടണം,
2: ആണ് പെണ്ണ് എന്നുള്ളതൊക്കെ വേർതിരിച്ച് കിട്ടുമ്പോഴേ നമുക്കിത് പറയാൻ പറ്റും. എന്തായിരുന്നാലും ഇത് കേൾക്കുമ്പോൾ ഒരു ഡിപ്രഷൻ്റെതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു കാരണമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആ കാരണം കണ്ടെത്തി ആ കാരണത്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കിയാൽ അത് പരിഹരിക്കാൻ പറ്റും. പിന്നെ മനസ്സിൻ്റെ ദുർബലതയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അവർക്ക് ചില പ്രതീക്ഷകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ ചില അധികാരികൾ പറഞ്ഞു കൊടുക്കുക, ചില കാര്യങ്ങൾ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അവർക്ക് അവരുടെ എന്താണ് അവരുടെ ഭാവിയിലൊരു നല്ല ജോലിക്കോ അല്ലെങ്കിൽ നല്ല വിവാഹത്തിനോ വേണ്ട വഴികൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ എന്താ വെച്ചാൽ അവരുടെ വ്യക്തിത്വത്തെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവരുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഈ ചോദ്യം അനുസരിച്ചൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഗൈഡൻസ് കൊടുക്കാൻ മാത്രമുള്ള ഒരു വിവരങ്ങൾ അതിൽ ഇല്ല എന്നുള്ളതാണ്.
3: ആ സഹോദരി അല്ലെങ്കിൽ ആ സഹോദരൻ കൂടുതൽ ഡീറ്റെയിൽ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കൂടുതൽ വ്യക്തതകളോടുകൂടെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് അവർക്ക് തീർച്ചയായും വളരെ പേഴ്സണലായ ഒരു പിന്നെ കെയർ തന്നെ കൊടുക്കാനുള്ള ശ്രമം നമുക്ക് നടത്താം. നല്ലൊരു ജീവിത ചുറ്റുപാടിൽ നിന്ന് പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയ ഒരാളാണ്. മനസ്സംഘർഷങ്ങളെ തീർച്ചയായും നമ്മൾ ആ രീതിയിൽ തന്നെ പീസ് റേഡിയോ ഓരോ കേസും എടുത്ത് കൈകാര്യം ചെയ്ത് വന്നിട്ടുണ്ട്. ആ കാര്യം പരിഗണിക്കാമെന്ന് ആ സഹോദരിയെ അല്ലെങ്കിൽ ചോദ്യം അയച്ച സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം വളരെ വേഗത്തിൽ, എൻ്റെ 17 വയസ്സുള്ള മകൾ മരണമടഞ്ഞു. മരിച്ചിട്ട് 6 വർഷമായി. എൻ്റെ മനസ്സിൽ ഈ ദുഃഖം ഇന്നും നിലനിൽക്കുകയാണ്. അവളുടെ മരണം ഒരു ദുരൂഹത പോലെ നിലനിൽക്കുന്നു. ആഹാരത്തിൽ അവളുടെ അവസ്ഥ എന്താണ് എന്ന വിഷമം എന്നെ വേട്ടയാടുന്നു. എനിക്കതിനൊരു ഉപദേശം തരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു.
2: ഇത് ഒരു ആത്മഹത്യയാണോ എന്നതിൽ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ആ വാചകങ്ങളിൽ നിന്ന് അങ്ങനെ തോന്നുന്നു. എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളതൊരു ആത്മഹത്യയാണെന്ന് നമ്മൾ പറയണില്ല. ഇനി ഒരു അങ്ങനത്തെ ഒരു മരണമാണ് സംഭവിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഒരു വലിയ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പൊതുവായി പറയണം. കാരണം സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ആത്മഹത്യ ചെയ്ത ആളുടെ മയ്യത്ത് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു നിന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സഹാബത്തിന് നമസ്കരിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്,
3: അനുവാദം കൊടുത്തിട്ടുണ്ട്.
2: അപ്പൊ അവിടുന്ന് എന്തുള്ളൂ എന്ന് വെച്ചാൽ ആത്മഹത്യ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് വ്യക്തമാക്കൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നതിൻ്റെ ഉദ്ദേശം എന്നേ പറയേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ ഒരു ദൈവനിഷേധി എന്നോ അല്ലെങ്കിൽ ഒരു നരകക്കാരനെന്നോ എന്നും നമുക്ക് അവരെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാനോ ധരിക്കാനോ പാടില്ല കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നമസ്കരിക്കാനും മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും സഹാബത്തിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാചകൻ മാറി നിന്നു എന്ന കാര്യം വെച്ച് എന്തായാലും ആത്മഹത്യ ചെയ്ത നരകത്തിൽ തന്നെയാണ് എന്ന് പറയുന്നത് തീർത്തും പ്രമാണങ്ങൾക്കും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്കും ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങൾക്കും വിരുദ്ധമാണ്. ഈ ഒരു ചിന്തയാണ് മക്കൾ ആത്മഹത്യ ചെയ്തവരൊക്കെ വളരെ വലിയ മനസ്സംഘർഷം അനുഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ദൂരീകരിക്കരുത്. ഇത് ദൂരീകരിക്കുമ്പോൾ ആത്മഹത്യ ഏതായാലും പ്രശ്നമില്ലാന്നൊന്നും അതിന് അർത്ഥമില്ല. അതായത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ഏതും വളരെ ഗുരുതരമായ തെറ്റാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതോടുകൂടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് പിന്നെ സ്വർഗത്ത് കയറാൻ ഒരു സാധ്യത ഇല്ല. എല്ലാ മഹാപാപങ്ങളും പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്ത ഒരാളുടെ പാപം മാത്രം പൊറുക്കില്ലെന്ന് മാത്രം ഇവിടെ വാദിക്കാനും പറയാനും നമുക്ക് തെളിവുകളില്ല. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ വെച്ച് നമ്മൾ അതിബീബി മരണം മറന്നു പോകാത്ത എന്താണ്, അന്നിപ്പോൾ ആത്മഹത്യ ചെയ്താലേ അതുകൊണ്ട് നരകത്തിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള കുറേ കേസുകളുണ്ട്. അങ്ങനെയാണ്. ഇനി അതല്ല, ഇതൊരു സ്വാഭാവിക മരണമാണ്, അതുകൊണ്ടാണ് ഇവർക്ക് വിഷമമെങ്കിൽ. അതിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മരണം എന്നുള്ളത് എന്താണ്, ലയസ്തഖദിമൂന സാഹത്വം പോലെ ഒരു ഡേറ്റ് ഫിക്സഡാണ്. അപ്പം അതെന്താ വെച്ചാൽ ഡേറ്റ് എപ്പോഴാണ് ഫിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ അന്നോ തലേന്നോ ഒന്നല്ല ഫിക്സ് ചെയ്യണത്. അതെന്താണെന്ന് വിചാരിച്ചാൽ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് എത്രയോ മുമ്പ്, 50,000 കൊല്ലം മുമ്പ് തീരുമാനിച്ച, ഗർഭപാത്രത്തിൽ വെച്ച് തീരുമാനിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയാണ്, അത് നടപ്പിലാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ഡേറ്റ് മാറുന്നൊരു പ്രശ്നമേ ഇല്ല, അത് അള്ളാഹുവിൻ്റെ തീരുമാനം. ജീവൻ തന്നവൻ ജീവൻ എന്ത് ചെയ്യുന്നു, തിരിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അവനുള്ളതാണ് വലഹു, അവനെടുത്ത് അവനുള്ള വലഹു മാത്ത, അവൻ നൽകിയത് അവനുള്ളതാണ്, എടുത്ത് അവനുള്ളതാണെന്ന് വിചാരിച്ചാൽ അത് തീർന്നു. പിന്നെന്താ വെച്ചാൽ ഇതിൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടാണല്ലോ ഈ മരണം മറക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, സൊഫിയ, പ്രിയപ്പെട്ട ആൾ മരിച്ചാൽ എന്ത് ചെയ്യും, ആ മരണം ഇതിന് അള്ളാഹു സ്വർഗം തരാമെന്ന് പറയാൻ കാരണം, അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ആ വേദന ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യൂല, വിട്ടുപോകില്ല. കാരണം ഇപ്പോൾ ഒരു ഭർത്താവാണെങ്കിൽ മരിക്കുന്നത് വരെ എന്തുണ്ടായിരിക്കും, ആ ഭർത്താവിൻ്റെ അസാന്നിധ്യം കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഒരു മകനാണെങ്കിൽ ആ മകനുണ്ടെങ്കിൽ അവൻ്റെ സംരക്ഷണം ഉണ്ടാകുമല്ലോ എന്ന ചിന്തയിൽ മരണം വരെ അത് മറക്കാൻ പറ്റില്ല. നമ്മളൊരു മരിച്ച വീട്ടിൽ പോയി തിരിച്ചു വരുന്ന മാരിയല്ല നമ്മളൊരു സ്വന്തക്കാർ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സ്വർഗം തരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ വ്യക്തിക്കും സ്വർഗം കിട്ടാൻ ഓരോ കാരണങ്ങളുണ്ടാവുമല്ലോ. ഇത് എൻ്റെ സ്വർഗം തരാൻ അള്ളാഹു എനിക്ക് വെച്ച കാരണം എന്ന് വിചാരിച്ച് വിഷമം വരുമ്പോഴൊക്കെ അതിന് പ്രതിഫലം അള്ളാഹുവോട് ചോദിച്ച് നമ്മുടെ മുസീബത്തിൽ നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആ മരണം ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് മനസ്സിലാവുന്നത്.
3: തീർച്ചയായും പ്രാർത്ഥനയും പഠനവും സബ്റിനുള്ള പുണ്യവും ഒക്കെ ഓർത്തുകൊണ്ട് ആ ഉമ്മ മുന്നോട്ട് പോകട്ടെ, മകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തട്ടെ എന്ന് ഈ ഒരു സമയത്ത് നമുക്ക് പറയാം. അവർക്ക് അള്ളാഹു മനസ്സംഘർഷങ്ങളിൽ നിന്ന് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റൊരു വിഷയം, ഞാൻ 14 വർഷമായ ഒരു പ്രവാസിയാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. പുതിയ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. പഴയ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും, ഉപ്പ, ഉമ്മ, 2 അനിയന്മാർ തുടങ്ങിയ എല്ലാവരെയും ഞാൻ പുതിയ വീട്ടിലേക്ക് ക്ഷണിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇപ്പോൾ ആരും ആ പഴയ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബവുമായി മുന്നോട്ട് പോകാൻ ഇനി എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ ഭാര്യയുടെയും കുട്ടികളുടെയും കുറ്റങ്ങളും കുറവുകളും മാത്രം കാണാൻ ശ്രമിക്കുന്നു. രക്ഷിതാക്കളോടൊന്നും മാറി താമസിക്കാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? ഒരു 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഒന്നിച്ച് കഴിയാൻ കഴിയില്ല എന്ന്. ഇത് എങ്ങനെ പരിഹരിക്കും?
2: ഇതെന്ന് പറയുക, എല്ലാ ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാവർക്കും ഒരേ പരിഹാരമല്ലേ നമുക്ക് പറയാൻ പറ്റുക. അതാണ് ഇത് കോമൺ പരിഹാരം പറയാൻ പറ്റിയൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരാൾ പിന്നെ മൂത്ത ജ്യേഷ്ഠൻ വീട് മാറി പോകുമ്പോൾ ഒരിക്കലും ആ ഉമ്മയും ഉപ്പയും തറവാട് വിട്ടു പോവാത്ത കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. നമ്മൾ എത്ര നല്ല സൗകര്യമുള്ള വീട് ഉണ്ടാക്കിയാലും എന്ത് ചെയ്യില്ല, വാപ്പനെയും മനെയും വിളിച്ചാൽ ഞങ്ങളിപ്പോൾ ഈ ഓടിട്ട പെരയിൽ എങ്ങോട്ടും പോരുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ ഇതിലതിലൊരു എന്തോ ആ വന്നതിൻ്റെ പിന്നിൽ എന്തുണ്ട്, അവരുടെ കാഴ്ചപ്പാടിൽ ചില വ്യത്യാസങ്ങളുണ്ട് അവരുടെ, മനസ്സിലെ. പിന്നെന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും എന്തായിരിക്കും, ഈ ഒരു ചോദ്യകർത്താവിനായിരിക്കും അവരെല്ലാറ്റിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് വിട്ടുപോകുന്നതിലൂടെ എന്താണ്, സ്വാഭാവികമായും അവരുടെ സംരക്ഷണം, ഈ അനുജന്മാരുടെ വിവാഹം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവർ മുന്നിൽ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ സാഹചര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി വിലയിരുത്താതെ നമുക്കിതിലൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എന്താ വെച്ചാൽ അനുജന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്കൊരു പ്രൈവസി ജീവിതത്തിൽ കിട്ടണം, അത് അനിവാര്യമാണ്. അതേപോലെ തന്നെ വാപ്പക്കും ഉമ്മക്കുള്ള സംരക്ഷണങ്ങൾ ലഭിക്കണം, ബ്രദേഴ്സിനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കണം. അതിന് വാപ്പനും ഇമ്മനെയും വിഷമിപ്പിക്കാതെ ഇത്ര കാലം നമ്മൾ സംരക്ഷിച്ചു പോകുന്ന ഒരു വാക്ക് ഇറങ്ങിപ്പോണമെന്ന് പറയുന്നതോടുകൂടെ എല്ലാ ബന്ധങ്ങളും അതോടുകൂടെ അവസാനിക്കും. അപ്പോൾ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നിടത്ത് നല്ല ശ്രദ്ധ ആവശ്യമാണ്. വിശദമായ സാഹചര്യങ്ങൾ അറിയുകയാണെങ്കിൽ അവർക്ക് പറ്റുന്നൊരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ പ്രായോഗികമായും ഒരു യുക്തിബോധമുള്ള ഒരാൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുമായി ഡിസ്കസ് ചെയ്ത് വാപ്പനും ഉമ്മനെയും വെറുപ്പിക്കാത്ത ഒരു നല്ല പ്രായോഗികമായ ഒരു തീരുമാനത്തിലേക്ക് പോകലായിരിക്കും നന്നായിരിക്കാം.
3: വളരെ ചിന്തിച്ചു ആലോചിച്ചു മാത്രം
2: ചെയ്യേണ്ട കാര്യമാണ്.
3: മാനസികമായി പരിതപിക്കുന്ന ഒരു പിതാവിൻ്റെ പ്രയാസത്തിന് പരിഹാര നിർദ്ദേശത്തിന് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. 5 മക്കളിൽ മൂത്ത പെൺകുട്ടിക്ക് 19 വയസ്സ്, 2 BA 1 വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയ മറ്റൊരു കുട്ടി, വിവാഹപ്രായമായി എങ്കിലും വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിസമ്മതിക്കുകയോ വിമുഖത കാണിക്കുകയോ ചെയ്യുന്നു. 2 അന്വേഷണങ്ങൾ വന്നു, 2 അവളുടെ അതൃപ്തിയും അനിഷ്ടവും കാരണം ഒഴിവായി. പൊതുവേ ഒരു വാശിക്കാരിയാണ്, അനുസരണയില്ല, എങ്കിലും ദീനീ ചിട്ടയെല്ലാം ഉണ്ട്. മനസ്സിൽ ആരെങ്കിലും താരോലിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ട എന്നാണ് പറയുന്നത്. മാതാപിതാക്കളെ, പ്രത്യേകിച്ച് പിതാവിനെ തീരെ അനുസരിക്കുന്നില്ല. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അവർ ഒട്ടും വിലവെക്കുന്നില്ല. ഇപ്പോൾ അവളും പിതാവും സൗന്ദര്യ പിണക്കത്തിലാണ്. പിതാവിനോട് സംസാരിക്കുന്നില്ല, മുഖത്തു നോക്കി സംസാരിക്കുകയില്ല, വിളിച്ചാൽ മിണ്ടില്ല. അവളുടെ വല്ല ആവശ്യത്തിനും സഹോദരന്മാർ മുഖേനയാണ് ഉപ്പയുടെ സംസാരം. എപ്പോഴും മുഖം വീർത്ത പോലെ ഇരിക്കും. ഈ കുട്ടിയുടെ പെരുമാറ്റത്തിന് ഒരു നല്ല പരിഹാര നിർദ്ദേശം നൽകാമോ?
2: ഇതൊക്കെ എന്താ വെച്ചാൽ ഓരോ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ പൊതുവേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിൽപ്പെട്ട ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്താത്തത് കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു പെൺകുട്ടി സ്വാഭാവികമായും അവളുടെ പഠനം, അവളുടെ വിവാഹം ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാകുന്നത് കൊണ്ട് സ്വാഭാവികമായും അവരതിനൊക്കെ താല്പര്യം കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഈ കുടുംബത്തിൽ ഇങ്ങനൊരു സാഹചര്യം, അവൾ എന്തുകൊണ്ട് വിവാഹത്തിന് താല്പര്യം കാണിക്കുന്നില്ല, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഈസിയായ കാര്യമാണ്. അത് കണ്ടെത്തുക, പിന്നെ മാതാപിതാക്കളും ഇവളും തമ്മിലുള്ള ബന്ധം നന്നാക്കി തീർക്കാൻ ആവശ്യമായ എന്താണ് അവർ തമ്മിലുള്ള മനസ്സിലാകായ്മകൾ അത് പറഞ്ഞ് കണ്ടുപിടിച്ച് പരിഹരിച്ച് അവരെ കുടുംബ ബന്ധം പറഞ്ഞ് നന്നാക്കി നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം പ്രായപൂർത്തിയും പക്വതൊക്കെ എത്തിയ ആളുകളാകുമ്പോൾ ചോദിച്ചാൽ വിവരങ്ങളൊക്കെ വേഗം കിട്ടും, അതെന്താണെന്ന് കാരണം മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ പെൺകുട്ടിനെ മാത്രം കാണേണ്ട ഒരു കാര്യമില്ല, ഓരോ കുട്ടികളുടെയും സ്വഭാവ മാറ്റങ്ങളിൽ വീടിനും മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ വലിയ വിധ. പക്ഷേ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി വരുമ്പോൾ മാത്രമേ നമ്മൾ ആ സ്വഭാവത്തെക്കുറിച്ച് നിരൂപണം നടത്തുന്നുള്ളൂ എന്നുള്ളതാണ്. എല്ലാം രൂപപ്പെട്ട് വരുന്നത് പെട്ടെന്നൊരു ദിവസം രൂപപ്പെട്ട് വരുന്നതല്ല, അതിനൊക്കെ ചില കാരണങ്ങളുണ്ടായിരിക്കും. ഈ പറഞ്ഞമാർ വിവാഹം വേണ്ടെന്ന് പറയാൻ അഫയർ ഉള്ളത് കൊണ്ട് കാരണമാവാം, വിവാഹത്തെക്കുറിച്ചുള്ള എപ്പോഴെങ്കിലും ഭയം കൊണ്ടാവാം, അല്ലെങ്കിൽ വാപ്പൻ്റെ ഇമ്മൻ്റെ ജീവിതം കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിതമാണെങ്കിൽ വിവാഹം വേണ്ടെന്ന് വിചാരിക്കാം. പല പല കാരണങ്ങളുണ്ട്. ഈ കുട്ടി എന്തുകൊണ്ട് എന്ന് പറയണമെങ്കിൽ ആ കുട്ടി തന്നെ പറയണം. പിന്നെ മാതാപിതാക്കളുടെ പെരുമാറ്റങ്ങളും ബന്ധങ്ങളും നന്നാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് മനസ്സിലാവണം.
3: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഇങ്ങനത്തതൊക്കെ
2: അതുകൊണ്ടും വിവാഹം
3: വലിയ സ്വാധീനങ്ങൾ
2: വിവാഹം വേണ്ടെന്ന് പറയാം.
3: അപ്പം അതൊക്കെ പെട്ടെന്ന് ക്ലിയർ ആവുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്.
2: ഒരു പ്രശ്നമല്ല
3: തീർച്ചയായും. ആ കുട്ടിയായിട്ടുള്ള സംസാരത്തിന് രക്ഷിതാക്കൾ അടിയന്തരമായി തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് സ്നേഹക്കോട് പാരൻസിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, 2 കുട്ടികളുണ്ട്, ഭർത്താവ് ഇപ്പോൾ നാട്ടിലുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഒരു തൗഹീദി അന്തരീക്ഷമുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. ഭർത്താവിൻ്റെ ഫാമിലി അങ്ങനെയല്ല. എന്നാൽ അദ്ദേഹം ഈ ഒരു ലൈനിലുള്ള തൗഹീദി അന്തരീക്ഷമുള്ള ഒരാളാണ്. എന്നാൽ അദ്ദേഹം ദീനി കാര്യങ്ങളിലൊക്കെ സജീവമാണെങ്കിലും പോൺ സൈറ്റ് അഡിക്റ്റാണ് ആൾ. ഞാൻ അത് കണ്ടു, അദ്ദേഹത്തെ പല രീതിയിൽ ഉപദേശിച്ചു. ആ വിഷയത്തിൽ ആരിസ്മലയുടെ ഒരു സ്പീച്ച് അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അത് കാണുന്നതായി വീണ്ടും എനിക്ക് മനസ്സിലാകുന്നു. ഞാനാണെങ്കിൽ ഇന്നേ വരെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല. ഹറാം കേൾക്കുന്ന കാണുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കേണ്ടത്?
2: നമ്മൾ ഈ പോൺ അഡിക്ഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരാളെക്കാളും വലിയ അഡിക്ഷനാണ് ശരിക്ക് യഥാർത്ഥത്തിൽ ഈ പോൺ സൈറ്റുകൾക്കുള്ള, അശ്ലീല സൈറ്റുകൾക്കുള്ള ഒരു അടിമത്തം എന്ന് പറഞ്ഞാൽ. അത് തുടരാൻ അവർക്ക് ഒരു അനുവാദം കൊടുക്കല്ല നമ്മൾ ചെയ്യണത്. എന്താ വെച്ചാൽ ഒരു സംസാരം കൊണ്ടോ ഒരു വാണിങ് കൊണ്ടോ ഒന്നും എന്തല്ല, ഒരു ദിവസം കൊണ്ട് നിന്ന് പോകുന്നൊരു കാര്യമല്ല. അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ശരിക്കും അതിന് വേണം. ഒന്നെന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് അവർക്ക് എന്ത് ചെയ്യണം, അതിന് കഴിവുള്ള ആളുകൾ കൊടുക്കണം. കാരണം കുറേ ഈ പോൺ സൈറ്റുകൾക്ക് അഡിക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുറേ പ്രത്യാഘാതങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ആസ്വാദകരമായ ഒരു ദാമ്പത്യ ശാരീരിക ബന്ധം പിന്നെ അവിടെ ലൈഫിലില്ല. ഇവരിങ്ങനെ അതൊന്നും കണ്ടും കേട്ടുള്ള അനുഭവങ്ങളല്ലാതെ ശരിക്കുള്ള ഒരു സെക്സിൻ്റെ ശാരീരിക ബന്ധങ്ങളുടെ ആസ്വാദനങ്ങൾ ഈ സാധുക്കൾക്ക് ലഭിക്കാതെ പോകുന്നു. അതേപോലെ തന്നെ എപ്പോഴും ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധങ്ങളിൽ അവർ അങ്ങേയറ്റം മാനസികമായി തകർന്നു പോകുന്നു. അവർക്കവരുടെ ജീവിതത്തിൽ ആരാധനകളിലോ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലോ മക്കളുമായുള്ള ബന്ധത്തിലോ ഒന്നും സത്യസന്ധത പുലർത്താൻ കഴിയുന്നില്ല. ഭയങ്കരമായൊരു മാരക രോഗമാണത്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവിന് ക്യാൻസർ വന്നാലും കിഡ്നിക്ക് അസുഖം വന്നാലും ഒക്കെ എന്താ ചെയ്യാന്നുള്ള പോലെ ഇതൊരു മാരകമായ അസുഖമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പെണ്ണിന് ഫോൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെ അല്ല ഇത് എന്ന് പറഞ്ഞാൽ. ഇതൊരു വല്ലാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ അതിൽ നമുക്ക് എന്താ വെച്ചാൽ നല്ല ഒരു കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇസ്ലാമിക് കൗൺസിലർക്ക് നിങ്ങൾക്ക് അയാൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഇൻഷാല്ല ഒരു കുറഞ്ഞൊരു ടൈം എടുത്തിട്ട് നമുക്ക് ഓരോ രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായിട്ടുള്ള ഒരു പിന്നെ കൗൺസിലിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ആളുകളെ തീർച്ചയായും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതിനുള്ളൊരു പരിശ്രമം നടത്തി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു രോഗമാണ്. അതുകൊണ്ട് അത് മാറ്റിയെടുക്കണമെങ്കിൽ അതിന് വേണ്ട ചികിത്സകൾ വേണം. അയാളതിന് വിചാരിക്കണം. അയാൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഇസ്ലാമികമായി തന്നെ അതിന് പരിഹാരങ്ങളുണ്ട്.
3: ഞാനും എൻ്റെ ഭർത്താവും തമ്മിലൊരു പ്രോബ്ലം ഇല്ല, പക്ഷേ മദറിനിലോ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്താലും മദറിനിലയോട് പറയണം. ഞങ്ങൾ എവിടേക്കും ഒറ്റക്ക് പോകാൻ സമ്മതിക്കില്ല. എവിടെ പോകണമെങ്കിലും അവരും കൂടെ വരും. എങ്ങാനും ഞങ്ങൾ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തിയ ശേഷം വഴക്കാണ് പലപ്പോഴും. ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാമോ എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം.
2: എനിക്ക് പെട്ടെന്ന് ഇന്നലെ വന്നൊരു കേസ് ഓർമ്മ എന്നുവെച്ചാൽ ഒരമ്മായിമ്മ ഒരു ഭർത്താവിൻ്റെ ഉമ്മ, അതാണ് ഇപ്പം അമ്മായിമ്മ, അവർ പറയുന്ന വോയിസുകളും സംസാരങ്ങളും എല്ലാം എന്താണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ റെക്കോർഡ് ചെയ്ത് ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് അതിലൊന്ന് രണ്ട് സാമ്പിളുകൾ നമ്മൾ കേട്ട്. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിനെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ആ കുട്ടിക്ക് അവിടെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം, അവിടുത്തെ ഉമ്മ നല്ലൊരു മാന്യമായ പെരുമാറ്റം വേണമല്ലോ. എന്നാൽ അവരങ്ങനെ മാന്യമായി പെരുമാറാത്തൊരു ഒരു സ്ത്രീ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ മകളുടെ നന്മയ്ക്ക് വേണ്ടി ആ സ്ത്രീയുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും നന്നാക്കിയെടുക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. നമ്മൾ വെറുതെ ഇപ്പോൾ അവരങ്ങനെ എങ്ങനെയെങ്കിലും തെളിവും ചാർജ് ഷീറ്റൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ കിട്ടിയാലും അവർ പല തെറ്റ് അംഗീകരിച്ചോളതില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരൊറ്റ പ്രശ്നമുള്ളൂ. ഇങ്ങനത്തെ കാര്യത്തിൽ ഭർത്തൃ വീട്ടിലെ മാതാപിതാക്കൾ വിവാഹ ദാമ്പത്യങ്ങളോട് സഹകരിക്കുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനമായി ഇവളും ആ കല്യാണം കഴിച്ച പയ്യനും തമ്മിൽ എന്തുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയെന്നാ. പക്ഷേ പ്രശ്നങ്ങളില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ അവൻ്റെ ഉമ്മയുടെ അടുക്കൽ ഇവളെ നിർത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിപരവും അതേപോലെ തന്നെ നല്ല രൂപത്തിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് അവനെ സഹായിക്കുക. അവനെ പറഞ്ഞിട്ട് എന്താ എൻ്റെ അമ്മ ഇങ്ങനെ പറയണം, എങ്ങനെയാണ് കുട്ടിയെ പറഞ്ഞേക്കുക എന്ന് അവനോട് പറയുന്നത് കാര്യമില്ല. അവനും അവൻ്റെ ഉമ്മനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഈ ചെന്ന് കയറിയ മകൾക്ക് അത്ര പറ്റില്ല, ബന്ധു വീട്ടുകാർക്ക് അത്രയും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ മുൾക്കിഴി കുടിലിൽ എന്ത് ചെയ്യണം, തനിക്കൊരു മുള്ള ഏൽക്കാതെ ജീവിക്കാൻ എങ്ങനെ പറ്റും? ഒരു ഭർത്താവിൻ്റെ പൂർണ്ണമായ ഭാര്യഭർത്തൃ ജീവിതവും ദാമ്പത്യവും അനുഭവിച്ചിട്ട് ഈ ഉമ്മയുടെ പ്രയാസപ്പെടുത്തലുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. നമ്മളൊക്കെ എത്രയോ കുട്ടികൾ, എത്രയും കുട്ടി ഇപ്പോൾ അമ്മായിമ്മൻ്റെ പീഡനങ്ങൾ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വിളിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഭർത്താവിനോട് സംസാരിക്കും. അവൻ 100% ഉമ്മൻ്റെ പീഡനങ്ങളെക്കുറിച്ച് അംഗീകരിക്കും. അപ്പോൾ നമ്മൾ അവനോട് പറയുക എന്താണെന്ന് വെച്ചാൽ, ആ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇനി വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുമെങ്കിൽ അവൾ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ അവൾക്ക് എന്ത് ചെയ്യുക, നല്ല മാനസിക സപ്പോർട്ട് കൊടുത്ത് ഉമ്മനത് മാപ്പരത്വമല്ലേ. അവളവിടെ നിന്നോട്ടെ. ഭർത്താവിൻ്റെ വീട്ടിലിപ്പോൾ അവിടെ ഉമ്മക്ക് നല്ല ആരോഗ്യമുണ്ട്, കാര്യങ്ങൾ നടക്കും. അതല്ലാതെ കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ജോലിയും പണിയെടുത്ത് ജീവിച്ചെങ്കിലേ കടമ നിറവേറുള്ളൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി. വേലക്കാരെടുത്താലും പോലും ഉമ്മ എടുത്താലും പോലും പ്രശ്നമില്ല. അവളുണ്ടെങ്കിൽ അവളും ചെയ്യട്ടെ എന്നുള്ളൂ. അതുകൊണ്ട് അവൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഭാര്യ, അവൾക്ക് നിങ്ങൾ ചിലവ് കൊടുക്കണം, അവളെ സംരക്ഷിക്കണം, അവൾക്ക് നല്ല ഉറങ്ങാൻ സുരക്ഷിതമായ സ്ഥലം വേണം, അവൾക്ക് മനസമാധാനം വേണം. അതൊക്കെ അവളെ വീട്ടിൽ വെച്ച് കൊടുക്കുക. ഇനി അവളെ വീട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്താണ്, പിന്നെ അത് നിൻ്റെ ഉമ്മക്ക് പ്രശ്നമാണെങ്കിൽ നീ എന്ത് ചെയ്താൽ മതി, ഉമ്മനത് അറിയിക്കാൻ നടക്കണ്ട, ഉമ്മനോട് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ അവളെ ബന്ധപ്പെടുന്നതോ അവളെ വീട്ടിൽ പോകുന്നതോ ഒന്നും അവർ വീട്ടുകാർ അറിയണം എന്നില്ല. അപ്പോൾ ഉമ്മ ചോദിക്കുക, എന്താ വിവാഹം വേണ്ടേ, എന്താ അവളെ കൊണ്ടുവരാത്ത. അതെന്താ വെച്ചാൽ അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ എന്ത് ചെയ്യുന്നില്ല, ശരിയാവണില്ല, അങ്ങനെ പോയതല്ലേ. ഇനി അവൾക്ക് എപ്പോഴാണ് വരാൻ തോന്നുന്നു വെച്ചാൽ അപ്പോൾ വരട്ടെ എന്നും പറഞ്ഞ് അവിടെ ഇട്ടാൽ മതി. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, എൻ്റെ ഈ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതെ പോയി. എന്താ പിന്നെ ഒരു മറുപടി പറയാൻ പറ്റുക? അവളെ ഡൈവേഴ്സ് ചെയ്യണം, ഡൈവേഴ്സ് ചെയ്യാറ് കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ചെയ്യാമെന്ന് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്നെ ചിന്തിക്കും, എന്ത് അവൾ ഇവിടെ വന്ന് നിന്നോട്ടെ, എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ കൊണ്ടുവരാ, നിർത്താം. ഇതിലൊന്നും ഇപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു പ്രശ്നങ്ങളുമില്ല. എന്തായിരുന്നാലും ഉമ്മൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാതെ ആ ഉമ്മനെ എങ്ങനെ മാനേജ് ചെയ്യാം ബുദ്ധിമുട്ടില്ലാതെ, ഭർത്താവിൻ്റെ ഉമ്മയല്ലേ, ഭർത്താവും ഉമ്മയും തെറ്റാതെ എങ്ങനെ മാനേജ് ചെയ്ത് അവിടെ സ്വസ്ഥമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കാനുള്ള ചർച്ചകളാണ് ഇവർ തമ്മിൽ നടത്തേണ്ടത്. അതിൽ കഴിയുന്നതും രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാതിരിക്കലാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
3: ഇതിന് സമാനമായ ഒരു ക്വസ്റ്റ്യനോട് ഞാൻ വായിക്കാം. അതൊരു പക്ഷേ കുറേ സ്ത്രീകൾക്ക് ഈ ഒരു ചോദ്യം തന്നെ ഒരു ഉത്തരമാണ് എന്നതുകൊണ്ട് ഞാൻ വായിക്കണേ. ഇതിങ്ങനെയാണ്, ഞാനിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ്, എനിക്കിവിടെ നിൽക്കാൻ തീരെ ആഗ്രഹമില്ല. കാരണം ഭർത്താവിൻ്റെ ഉമ്മ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ കാര്യത്തിൽ പോലും സ്വന്തം ഇഷ്ടത്തിന് ചെയ്താൽ അത് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ എല്ലാതും ഉമ്മ അറിയണം, ഒരു തക്കാളി എങ്ങനെ അരിയണം, ഉള്ളി എങ്ങനെ തൊലിക്കണം, തോൽ എവിടെ ഇടണം തുടങ്ങിയെല്ലാം ഇത് കേട്ട് കേട്ട് പറഞ്ഞും ബോധിപ്പിച്ചും മടുത്തു. ഇത് പറയാതിരുന്നാലോ, അഭിപ്രായം ചോദിക്കാതിരുന്നാലോ എല്ലാം ഒരു പരാതി എന്നോണം ഭർത്താവിൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പറയും. ഉപ്പയാണെങ്കിൽ ശരി തെറ്റ് മനസ്സിലാക്കാനോ അത് അന്വേഷിക്കാനോ നിൽക്കാതെ അങ്ങനെ തന്നെ വിശ്വസിക്കും, എന്നിട്ട് എന്നോട് മിണ്ടില്ല. ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അന്നു മുതൽ പറയുന്നതെല്ലാം ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പാത്രം എവിടെ വെക്കണമെന്നത് മുതൽക്ക് അത് സ്ഥലം മാറിപ്പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ധിക്കാരമായി കാണുന്നു. ഇങ്ങനെ 2 കുട്ടികളായി അവരുടെ കാര്യം വന്നപ്പോഴും അതിലെ പ്രയാസം, മക്കൾ എവിടെ കിടക്കുന്നു, എങ്ങനെ കിടക്കുന്നു തുടങ്ങി എല്ലാറ്റിലും പ്രശ്നമാണ് എന്നാണ്. അപ്പോൾ ഇത്ര സ്ട്രോങ് ആയി മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത ചുറ്റുപാടുള്ളൊരു സഹോദരിയാണ്, അവരോടൊരു അഡ്വൈസ് നമുക്ക് കൊടുക്കണം. അതോടൊപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ വയസ്സായ സ്ത്രീകൾ അവരെടുത്തു നിന്നുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെപ്പോലും വലിയ പ്രശ്നമായി കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ ഓർക്കാനും ചിലപ്പോൾ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു.
2: നമ്മളിവിടെ ചിന്തിക്കണം എന്താ വെച്ചാൽ, ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് നൽകപ്പെട്ട ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, അവളുടെ വീട്ടിലില്ലാത്ത എന്തൊന്നാണ് അവിടെ ഉള്ളത്? അവളുള്ളത് ഭർത്താവാണ്, ബാക്കിയുള്ളതൊക്കെ അവളെ വീട്ടിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അവളെ കല്യാണം കഴിച്ച ഭർത്താവല്ലാത്തത് എല്ലാം എവിടെയുണ്ട്? അവളെ വീട്ടിലുണ്ട്. അവളുടെ വാപ്പ ഇമ്മയുണ്ട്, സ്നേഹം തരാൻ ആളുണ്ട്, കിടക്കാൻ കട്ടിലുണ്ട്, വയ്ക്കാൻ ഭക്ഷണമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ആസ്വദിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, അവിടുത്തെ ഉമ്മയെയോ അവിടുത്തെ വീടോ അവിടുത്തെ ഭക്ഷണമോ ഒന്നുമല്ല. നമ്മളവിടെ ആസ്വദിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ഭർത്താവിനെയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പം നമുക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഭർത്താവിനെ കിട്ടണം, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം, നമ്മുടെ കുട്ടികളുടെ വാപ്പയായി നമ്മുടെ കാര്യങ്ങൾ നടന്ന് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം വ്യക്തമാവണം. നമ്മൾ വെറുതെ അതൊന്നും ചിന്തിച്ച് പോകരുത്. പിന്നെ ഞാൻ പറഞ്ഞത്, ഈ പെൺകുട്ടി ഇപ്പോൾ അവിടെ ജീവിച്ച് പോകുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മളെന്താ വെച്ചാൽ, ഏതൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും എന്ത് ചെയ്യും, അവിടുത്തെ പരിസരങ്ങൾക്കനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സും മാറ്റിയെടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മളതിനാണ് തയ്യാറാവുകയാണ് അതിൻ്റെ ഒരു പരിഹാരമാർഗം. കാരണം ആ എങ്ങനെയെന്ന് ചോദിച്ചാൽ, എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യുക, നമ്മളവരനുസരിക്കുക, എന്നിട്ട് നമുക്ക് കഴിയാത്തത് പറയും, നമുക്ക് മുന്നോട്ടുണ്ടാവാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണെങ്കിൽ അതൊന്നും നമ്മൾ കേട്ടില്ല എന്ന് വിചാരിക്കുക, വെറുതെ കുറ്റം പറയും. അതൊക്കെ അവരുടെ

0: ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക, രാവിലെ എപ്പോൾ നീക്കണം, നമ്മളെ കുട്ടികളെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ അങ്ങനെ ജീവിച്ച് പോവുക. പിന്നെ നമ്മൾ ഭർത്താവിന് സ്വന്തമായ ഒരു സൗകര്യമൊക്കെ വരുമ്പോൾ അയാൾ വീടുണ്ടാക്കും, നമ്മുടെ അധികാരം നമ്മുടെ കയ്യിൽ വരും, അപ്പോൾ നമ്മുടെ കുട്ടികളും മരുമക്കളും പേരമക്കളൊക്കെ ആയി വരും എന്ന് ചിന്തിക്കല്ലാതെ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിങ്ങാട്ട് നമ്മുടെ ലൈഫിൻ്റെ വലിയൊരു ഭാഗം കളയുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
1: അതായത് പൂർണ്ണമായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരി, ഭർത്താവിൻ്റെ വീട്ടിലെ ഡേയ്സൊക്കെ ഒന്ന് കുറച്ചോട്ടെ അല്ലേ?
0: അതൊക്കെ ഇതൊക്കെ ഉണ്ടായി, നമുക്കിപ്പോൾ പോകാനും വരാനൊക്കെ എന്തൊക്കെ കാരണങ്ങളും സംഗതികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സപ്പോർട്ടാണ് ഇതിൽ പറഞ്ഞത്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഭർത്താവിൻ്റെ ഉമ്മ അറിയാത്ത രൂപത്തിൽ എന്ത് ചെയ്ത് കൊണ്ടുപോകണം, അയാൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്നാൽ 100% അയാൾ നമ്മളെ കൂടെ നിൽക്കും വേണം. അങ്ങനെയുള്ള ഒരു ഇക്കമത്തിൽ പോവുകയാണെങ്കിൽ എവിടെയും ആർക്കും ജീവിച്ചു പോകാമെന്നാണ് നമ്മൾ മനസ്സിലാക്കണം.
1: ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അറിയാനും ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള സൗകര്യം ഇനിയും പറയേണ്ടതില്ല. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സ്നേഹക്കൂട് എന്ന വിൻഡോ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാം, അറിയിക്കാം. സാധ്യമാകുന്നത്ര പരിഹരിക്കാൻ തീർച്ചയായും ശ്രമിക്കും. നേരത്തെയൊക്കെയുള്ള ചർച്ചകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇൻഷാല്ലാ എന്നാണ് പറയാൻ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി റേഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെത്തുന്ന കേസുകളും എണ്ണവുമൊക്കെ നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്ര വലുതാകുമ്പോൾ സാധ്യമാകുന്നത്ര പരിഹാരങ്ങൾക്ക് ശ്രമിക്കാം ഇൻഷാല്ലാ എന്ന ഒരു ചിന്തയിലേക്കും വാചകത്തിലേക്കും പോകേണ്ടി വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. സാങ്കേതിക സഹകരണങ്ങൾ തന്ന ഈ ഒരു സ്റ്റുഡിയോ റൂമിൻ്റെ പരിമിതിയിൽ നിന്ന് ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടപെട്ട എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരേക്കും തീർച്ചയായും എല്ലാവരോടും വിട ചോദിക്കുന്നു. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് താജുദ്ദീൻ സ്വലാഹിയും ഹാരിസ് ബിനു സലീം. കണ്ണീർ ജീവിതങ്ങൾ പരിഹാരവും പ്രയോഗവും എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു അവർ നമ്മളോട് സംസാരിച്ചത്.
3: ഇസ്ലാമിക പ്രമാണങ്ങൾ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കപ്പെടുന്ന ഹൃദ്യമായ ഒരു പ്രോഗ്രാമാണ് അൽ ഉസൂൽ. അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. ദുർബലമായ ഹദീസുകളുടെ ഇനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് അൽ മഅറൂഫ് എന്ന ഇനത്തെയും അൽ മുഅല്ലൽ എന്നു പറയുന്ന ഇനത്തെയുമാണ് പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അറിയപ്പെട്ടത് എന്നൊക്കെയാണ്. അറഫ എന്ന ഫേലിൻ്റെ ഇസ്മു മഫ്ഊലാണ് മഅറൂഫ് എന്നുള്ളത്. പണ്ഡിതന്മാർ അതിന് നിർവചനം നൽകിയത് മാ റവാഹു അസ്സിഖ മുഖാലിഫൻ ലിമാ റവാഹു ളഈഫ്, ഒരു സ്വീകാര്യനായ റാവി റിപ്പോർട്ടർ ഉദ്ധരിച്ച ഹദീസ് അത് ഒരു ദുർബലനായ റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരാവുക എന്നുള്ളതാണ്. ഇവിടെ ഫഹാദ ഫഹുവ ബിഹാദൽ മഅന മുഖാബിലുൽ മുൻകർ, മുൻകർ ആയ ഹദീസിന് എതിരായി വരുന്ന ഒരു ഹദീസായി അപ്പോൾ ഇത് മാറും. ഹാഫിദ് ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗണത്തിലാണ് ആ ഹദീസിനെ പെടുത്തിയിട്ടുള്ളത്. മഅറൂഫ് എന്ന് പറയുമ്പോൾ ഇത് സിഖത്തായ റാവിയുടെ ഹദീസാണ്. അയാൾ ഉദ്ധരിച്ച ഹദീസ് ഒരു ളഈഫായ ദുർബലനായ റാവി ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരായി വരിക എന്നുള്ളതാണ്. ഇത്തരം ഹദീസുകൾ വഹാദ വൽ മഅറൂഫിൻ അഖ്സാമിൽ മഖ്ബൂൽ അല്ലദി യഹ്തജു ബിഹി കമാ ഹുവ മഅറൂഫ്. ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ തെളിവെടുക്കാൻ

0: പറ്റിയ ഹദീസായിക്കൊണ്ടാണ് ഈ ഹദീസിനെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തെളിവെടുക്കാൻ പറ്റിയ ഹദീസായിട്ടും നമ്മൾ ഈ ചർച്ചയിൽ ഇതിനുൾപ്പെടുത്തിയത് മുൻകർ എന്നുള്ളതിൻ്റെ വിപരീതം പറയുമ്പോൾ അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ മഅറൂഫായ ഒരു ദുർബലനായ റാവി ഉദ്ധരിച്ച ഒരു ഹദീസിന് ഒരു സിഖത്തായ റാവി ഉദ്ധരിച്ച ഹദീസ് എതിരായി വരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഹദീസ് ഒരിക്കലും ദുർബലതയുള്ളതായി തീരുന്നില്ല. നേരെമറിച്ച് മുൻകറിൻ്റെ നേർവിപരീതമായി വരുന്ന ഹദീസ് എന്ന അർത്ഥത്തിലാണ് നമ്മളതിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇനി ദുർബലമായ ഹദീസിൻ്റെ ഇനത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അൽ മുഅല്ലൽ. മുഅല്ലലായ ഹദീസുകൾ, ഇല്ലത്ത് വെളിവാക്കപ്പെട്ട ഹദീസുകൾ എന്നർത്ഥം. അഅല്ലഹു എന്നതിൽ നിന്നാണ് മുഅല്ലൽ ഉണ്ടായിട്ടുള്ളത്, അഥവാ ഇല്ലത്ത് ഉണ്ടാക്കപ്പെട്ടത്, ഇല്ലത്തുള്ളത് എന്നർത്ഥം. ഇല്ലത്ത് എന്ന് പറയുമ്പോൾ ന്യൂനത എന്ന് നമ്മൾ ഭാഷയിൽ അതിനർത്ഥം പറയുമെങ്കിലും ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ഇല്ലത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ഗോപ്യമായ, പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള, എന്നാൽ വളരെ സൂക്ഷ്മമായ പരിശോധനയിൽ ഉസൂലുൽ ഹദീസിൻ്റെയും അതുപോലെ തന്നെ ജർഹു തഅ്ദീലിൻ്റെയും പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ന്യൂനതകൾ, അത്തരം ന്യൂനതകൾക്ക് മാത്രമാണ് ഉസൂൽ ഹദീസിൻ്റെ ഭാഷയിൽ ഇല്ലത്ത് എന്ന് പറയുക. ശേഷം അത് വിശദീകരിക്കാം. മുഅല്ലലായ ഹദീസ് എന്ന് പറയുമ്പോൾ മുഹദ്ദിസുകൾ അതിന് കൊടുത്ത നിർവചനം ഇപ്രകാരമാണ്: ഹുവൽ ഹദീസ് അല്ലദി ഇത്തലഅ ഫീഹി അലാ ഇല്ലതിൻ തഖദഹു ഫീഹി സിഹ്ഹതുഹു മഅ അന്നല്ലാഹിറ അസ്സലാമ മിൻഹ. ഹുവൽ ഹദീസുല്ലദി, അത് എങ്ങനത്തെ ഹദീസാണ്? ഇത്തലഅ ഫീഹി അലാ ഇല്ലതിൻ തഖദഹു ഫീ സിഹ്ഹതിഹി, ആ ഹദീസിൻ്റെ സ്വീകാര്യതയെ ഇല്ലായ്മ ചെയ്യുന്ന, അതല്ലെങ്കിൽ ആ സ്വീകാര്യതയിൽ കോട്ടം തട്ടിക്കുന്ന എന്തെങ്കിലും ഒരു ന്യൂനത അതിൽ വെളിപ്പെട്ടു, അതല്ലെങ്കിൽ ഒരു പണ്ഡിതൻ അത് കണ്ടെത്തി. മഅ അന്നല്ലാഹിർ, അതോടൊപ്പം ആ ഹദീസിൻ്റെ ലാഹിറായ പ്രത്യക്ഷമായ രൂപം അസ്സലാമത്തു മിൻഹ, ആ ഇല്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട രീതിയിൽ, സ്വഹീഹാണ് എന്ന രീതിയിലാണ് ആ ഹദീസിൻ്റെ ലാഹിറുള്ളത്, അത് അതിൻ്റെ പ്രകടമായ രീതി, അത് ന്യൂനതകളൊന്നുമില്ലാത്ത സ്വഹീഹായ ഹദീസാണ് എന്നതാണ്. അതേസമയത്ത് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ന്യൂനതകൾ പണ്ഡിതന്മാർക്ക് വെളിപ്പെട്ടത്. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ഇല്ലത്ത് എന്ന് പറയുക. ആ അത്തരം ഹദീസുകൾക്കാണ് നമ്മൾ മുഅല്ലലായ ഹദീസുകൾ എന്ന് വിശദീകരിച്ചത്. ഇല്ലത്തിനെ പറ്റി പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു: ഹിയ സബബുൻ ഗാമിദുൻ ഖഫിയുൻ ഖാദിഹുൻ ഫി സിഹത്തിൽ ഹദീസ്. അത് വളരെ മോശമായ, അതല്ലെങ്കിൽ ഒരു ഹദീസിൻ്റെ സിഹത്തിനെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു സബബാണ്, ഒരു കാരണമാണ്. അതേസമയം അത് ഖഫിയുമാണ്, ഗാമിദുമാണ്, ഗോപ്യമായി നിൽക്കുന്നതാണ്, മറഞ്ഞു നിൽക്കുന്നതാണ്, ഒറ്റ നോട്ടത്തിൽ അത് കണ്ടെത്താൻ കഴിയാത്തതാണ്. പണ്ഡിതന്മാർ ഇല്ലത്തിനെ വിശദീകരിക്കുമ്പോൾ ലാബുദ്ദ അൻ യതഹഖഖ ഫീഹ ശർത്താനി, രണ്ട് നിബന്ധനകൾ പൂർത്തിയാകണം ഒരു സംഗതി ഇല്ലത്താണ് എന്ന് ഉസൂൽ ഹദീസിൻ്റെ ഭാഷയിൽ പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങളില്ലാത്തതിനെ ഇല്ലത്ത് എന്ന് പറയാവതല്ല എന്നാണ് ഉസൂൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന് അൽ ഖുമൂദ് വൽ ഖഫ, ഗോപ്യമായിരിക്കണം, മറഞ്ഞിരിക്കുന്നതായിരിക്കണം. പ്രത്യക്ഷത്തിൽ ഹദീസിനെ സംബന്ധിച്ചൊരു സാമാന്യ ബോധവും വിവരവുമുള്ള ഒരു വ്യക്തിക്ക് കണ്ടെത്താൻ കഴിയുന്ന അത്രയും പ്രകടമായ, ലാഹിറായ ഒരു ന്യൂനതയായിരിക്കുകയില്ല ഇല്ലത്തിനുണ്ടാവുക. അങ്ങനത്തെ ന്യൂനതകൾക്ക് ഇല്ലത്ത് എന്ന് പറയാവതല്ല. രണ്ടാമത്തെ നിബന്ധന വൽ ഖദ്ഹ് ഫി സിഹ്ഹത്തിൽ ഹദീസ്, ഈ ന്യൂനത ഈ ഹദീസിൻ്റെ സിഹ്ഹത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. ഒരു നിലക്കും അതിൻ്റെ സിഹ്ഹത്തിനെ ബാധിക്കാത്ത വളരെ നിസ്സാരമായ ന്യൂനതകൾക്കൊന്നും ഇല്ലത്ത് എന്ന് പണ്ഡിതന്മാർ പറയാറില്ല. അപ്പോൾ ഫഇൻ ഇഖ്തല്ല വാഹിദു മിൻഹുമ, ഈ രണ്ട് ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്ത് വീണുപോയാൽ, ഇല്ലാതെയായിപ്പോയാൽ, കഅൻ തകൂനിൽ ഇല്ലത്തു ളാഹിറത്തൻ ഔ ഗൈറ ഖാദിഹ, എപ്രകാരം ഇല്ലത്ത്, എപ്രകാരമെന്ന് ചോദിച്ചാൽ ഇല്ലത്ത് പ്രകടമായി കാണുക, അതല്ലെങ്കിൽ അതിൻ്റെ സിഹ്ഹത്തിനെ ബാധിക്കുന്ന തരത്തിൽ അത്ര ഖാദിഹ അല്ലാത്ത ഇല്ലത്തായിരിക്കുക, അപ്പോൾ ഫലാത്തു സമ്മ ഇൻദൈദിൻ ഇല്ല ഇസ്തലാഹൻ, മുസ്തലഹുൽ ഹദീസിൻ്റെ ഭാഷയിൽ അപ്പോൾ ആ ഒരു ന്യൂനതയെ ഇല്ലത്ത് എന്ന് പറയില്ല. രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായെങ്കിൽ മാത്രമേ ഇല്ലത്താവുകയുള്ളൂ. അങ്ങനെയുള്ള ഇല്ലത്തുള്ള ഹദീസുകൾക്കാണ് അൽ മുഅല്ലൽ എന്ന് ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുക. അതേസമയം ലക്കിൻ ഖദ് يَتَلَقُّونَ الْعِلَّةَ أَحْيَانًا عَلَى أَيِّ طَعْنٍ مُوَجِّهٍ لِلْحَدِيثِ ചിലപ്പോൾ പണ്ഡിതന്മാർ ഇല്ലത്ത് എന്നതിനെ നമ്മൾ ഈ പറഞ്ഞ സാങ്കേതിക അർത്ഥത്തിന് പുറമെ ആമായി പൊതുവായി കൊണ്ട് ചിലപ്പോൾ ഇല്ലത്തുകളെ പണ്ഡിതന്മാർ പ്രയോഗിക്കാറുണ്ട്. വൈല്ലം യക്കുൻ ഹാദത്ത ഔ ഖഫിയൻ ഔ ഖാദിഹൻ, ആ ഹദീസിൽ കാണപ്പെടുന്ന തഅന ആക്ഷേപം അത് ഖഫിയോ അല്ലെങ്കിൽ മറഞ്ഞതോ ഗോപ്യമായതോ അല്ലെങ്കിൽ ഖാദിഹോ അതിൻ്റെ സിഹ്ഹത്തിനെ ബാധിക്കുന്നതോ ആകണമെന്നില്ല. അല്ലാതെ തന്നെയും ചിലപ്പോൾ ഇല്ലത്ത് എന്ന് മുൻകാലത്തുള്ള ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി കദിബുർ റാവി, ഒരു റാവി കളവ് പറയുന്നവനാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലായി. അയാളുടെ ജർഹവത്ത് അതീൽ നോക്കിയാൽ അയാൾ കളവ് പറയുന്നവനാണ് എന്ന് വ്യക്തമാകും. ഇവിടെ ഇല്ലത്ത് വളരെ ലാഹിറാണ്, ഒരിക്കലും ഏതൊരു വ്യക്തിക്കും കണ്ടെത്താവുന്ന തരത്തിലുള്ള ഇല്ലത്താണ് ഇവിടെ ഉള്ളത്. ഔ ഗഫ്ലതുഹു ഔ സുഹിഫ്ലിഹി ഔ നഹ്വി ദാലിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഒന്നുകിൽ അവൻ്റെ ഹിഫ്ള് മോശമാണ്, അതല്ലെങ്കിൽ ധാരാളം മുഖഫലത്തുകൾ അശ്രദ്ധകൾ റിപ്പോർട്ടിൻ്റെ സമയത്ത് വന്നിട്ടുള്ള ആളാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജർഹു തഹദീലിൻ്റെ കിതാബുകളിൽ വളരെ ലാഹിറായി കിടക്കുന്ന കാര്യമാണ്, ആ കാര്യം കൊണ്ടുണ്ടാകുന്ന ഒരു ന്യൂനതയാണെങ്കിൽ അതിനെയും ചില പണ്ഡിതന്മാർ ചിലപ്പോഴൊക്കെ ഇല്ലത്ത് എന്ന് പറയാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സാങ്കേതികാർത്ഥത്തിൽ ഇതിന് ഇല്ലത്ത് എന്ന് പറയാവതല്ലെങ്കിൽ കൂടിയും ചില പണ്ഡിതന്മാർ, എത്രത്തോളം ചോദിച്ചാൽ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ, നസ്ഖ് പോലും ഒരു ഹദീസ് നാസിഖാണ്, മറ്റേ ഹദീസ് മൻസൂഖാണെങ്കിൽ അതിന് ഇല്ലത്തായി, നസ്ഖിനെ പോലും ഇല്ലത്തായി പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം, അത്തഅലീൽ ബി മുഖാലഫത്തിൻ ലാ തഖ്ദുഹു ഫീ സിഹ്ഹത്തിൽ ഹദീസ്, വെറും ഒരു മുഖാലഫത്ത് ഉള്ള ഇല്ലത്താണെങ്കിൽ അതൊരിക്കലും ഒരു ഇല്ലത്തായിക്കൊണ്ട് പരിഗണിക്കാവുന്നതല്ല. ഇതുപോലെ കൈർസാലി മാ വസലുഹു സിഖ, ഒരു സിഖത്ത് താൻ ഉദ്ധരിച്ച മുർസലായ ഒരു ഹദീസിനെ മൗസൂലായി ഉദ്ധരിക്കുക, അങ്ങനെയൊക്കെ വന്നാൽ അതൊരു ഇല്ലത്തായിക്കൊണ്ട് പരിഗണിക്കാവുന്നതല്ല. പണ്ഡിതന്മാർ അതിനെ ഇല്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞ ഇല്ലത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒബിനാൻ അലാദാലിക്ക ഖാല ബഅളുഹും, ചില പണ്ഡിതന്മാർ ഈ ഇതിനെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു, മിനൽ ഹദീസ് സ്വഹീ മാ ഹുവ സ്വഹീഹു മുഅല്ലൽ, സ്വഹീഹായ ഹദീസിൻ്റെ കൂട്ടത്തിൽ തന്നെ മുഅല്ലലായ ഹദീസുകളുമുണ്ട് എന്ന്, സ്വഹീഹായ മുഅല്ലലുകളുമുണ്ട് എന്ന്. ഇവിടെ സ്വഹീഹായ മുഅല്ലലുകളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നാം നേരത്തെ വിശദീകരിച്ച ആ ഇസ്തലാഹിൻ്റെ സാങ്കേതികാർത്ഥത്തിലുള്ള ഇല്ലത്തുകളല്ല, നേരെ മറിച്ച് ഒരു റാവി തന്നെ അയാൾ ഉദ്ധരിച്ചൊരു ഹദീസിനെ മുർസലായി ഉദ്ധരിച്ചതിനെ മുസന്നദായിക്കൊണ്ടും അതുപോലെ തന്നെ മോസൂലായിക്കൊണ്ട് നമുക്ക് ഉദ്ധരിക്കുമ്പോൾ അതിനും ചില പണ്ഡിതന്മാർ എല്ലത്ത് എന്ന് പറയാറുണ്ട്. എങ്കിൽ കൂടിയും ആ അത്തരത്തിലുള്ള ഇല്ലത്തുകൾ ഹദീസിൻ്റെ സ്വഹത്തിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ അതിനെ മർദൂദിൻ്റെ ഗണത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മിനൽ ഹദീസ് സുഹൈ മാ ഹുവ സുഹൈഹുൻ മുഅല്ലൽ. ഹദീസ് സുഹൈഹായ ഹദീസിൻ്റെ കൂട്ടത്തിൽ തന്നെ മുഅല്ലലായ സുഹൈഹായ ഹദീസുകളുമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണമിതാണ്. നമ്മൾ വിശദീകരിച്ചു ഹദീസിൻ്റെ ന്യൂനതകൾ, ഇല്ലത്തുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളതാണ്. പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് നോക്കി കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല ഹദീസിൻ്റെ ഇല്ലത്തുകൾ. മഅരിഫത്തെ ഇലൽ ഹദീസ്, അതുകൊണ്ട് തന്നെ ഈ ഇല്ലത്തുകൾ മനസ്സിലാക്കുന്നതിൽ പ്രത്യേകം പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാർ അവരാണ് ഇതിൻ്റെ ആളുകൾ, അവരാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. വളരെ അജല്ലായ, വളരെ ശ്രേഷ്ഠതയുള്ള, അതേസമയം വളരെയധികം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇൽമു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മഅരിഫത്തു ഇലൽ ഹദീസ് മിൻ അജല്ല ഉലൂമുൽ ഹദീസ് വദഖഹ. ഉലൂമുൽ ഹദീസിൻ്റെ പാഠങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും ഏറ്റവും സൂക്ഷ്മത ആവശ്യമുള്ളതുമാണ് യഥാർത്ഥത്തിൽ ഇലലുൽ ഹദീസുകളെ കണ്ടെത്തുക എന്നുള്ളത്. ലിഅന്നഹു യഹ്താജ് ഇലാ കശ്ഫിൽ ഇലലിൽ ഗാമിള അൽ ഖഫിയ അല്ലത്തി ഇല്ലാ തളഹറു ഇല്ലാ ലിജഹാബതത്തി ഫി ഉലൂമുൽ ഹദീസ്. ഉലൂമുൽ ഹദീസിൻ്റെ വളരെ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാർ, ആഴത്തിൽ വിവരമുള്ള പണ്ഡിതന്മാർക്കല്ലാതെ വെളിപ്പെടാത്ത ഗാമിളായ സൂക്ഷ്മമായ ഇല്ലത്തുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ മുഅല്ലലായ ഹദീസുകളെ കണ്ടെത്തുന്ന മാർഗം. അതുകൊണ്ട് തന്നെ വൈന്നമായ തമക്കൻ മുൻഹു വയുഖഫി അല മഅരിഫതിഹി അഹ്ലുൽ ഹിഫ്ളി വൽ ഖിബറ വൽ ഫഹ്മി സാഖിബ്. നല്ല ആഴത്തിലുള്ള വിവരവും അഗാധമായ ജ്ഞാനവും പരിചയ സമ്പത്തും ഹിഫ്ളും എല്ലാം ഒത്തിണങ്ങിയ ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ അഹലുകാരായി തീരുവാൻ കഴിയുകയുള്ളൂ. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഹദീസുകൾ പഠിച്ച് ഹദീസിൻ്റെ ഇല്ലത്തുകൾ കണ്ടെത്താൻ വേണ്ടി ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ലെന്ന് മാത്രമല്ല, അത് അതിൻ്റെ രീതിയുമല്ല. അതുകൊണ്ടൊരുപാട് അപകടങ്ങൾ സമൂഹത്തിൽ സംഭവിക്കാനും ഇരിക്കുന്നുണ്ട്. ഈ ഹദീസിൻ്റെ ഇല്ലത്തുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ജോലിയായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ നിന്ന് വല്ലാതെയൊന്നും ആളുകൾ ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല. ഈ വിഷയത്തിൽ പ്രസിദ്ധരായ മുൻഗാമികളാണ് അലിബിൻ മദീനി റഹ്മഹുല്ല, അപ്രകാരം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇമാം ബുഖാരി റഹിമഹുല്ല, അബി ഹാത്തിം ദാറഖുത്നി റഹിമഹുമുല്ല. ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അഥവാ ഹദീസിൻ്റെ ഇല്ലത്തുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് വിശദീകരിച്ച് കൊടുക്കുന്നതിൽ അഗാധമായ പാണ്ഡിത്യവും വിവരവും ഉള്ളവരായിരുന്നു. കാരണം ഇതെല്ലാ വ്യക്തികൾക്കും കൈവെക്കാൻ പറ്റിയ ഒരു മേഖലയുമല്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാളുകൾ ആ ദൗത്യം വളരെ ഭംഗിയായി അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. വജസാഹുമുല്ലാഹു ഖൈർ. ഇനി മറ്റൊരു വിഷയം, ഇല അയ്യി ഇസ്നാദിൻ യതതറഖു തഅലീൽ. ഒരു ഹദീസ് മുഅല്ലലാണോ, അതിന് ഇല്ലത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഏതെങ്കിലും ദുർബലമായ ഹദീസിൻ്റെ കിതാബുകൾ എടുത്തു വെച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് സ്വഹീഹായ ജാമിഅായ ഷുറൂത്ത് സിഹ, സിഹത്തിൻ്റെ ലാഹിറൻ, പ്രകടമായ രീതിയിൽ ഷുറൂത്തിൻ്റെ എല്ലാ സിഹത്തുകളും യോജിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഹദീസുകളെയാണ് പിന്നീട് ഒന്നുകൂടി സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടി ഇല്ലത്തിൻ്റെ, തഅലീലിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടി പണ്ഡിതന്മാർ ഒരുമ്പെട്ടിട്ടുള്ളത്. ഇവിടെ ദുർബലമായ ഹദീസുകൾ അഥവാ പ്രത്യക്ഷത്തിൽ തന്നെ ദൗർബല്യം കണ്ടെത്താൻ കഴിയുന്ന ഹദീസുകളുടെ പിന്നാലെ പണ്ഡിതന്മാർ അതിൻ്റെ ഇല്ലത്ത് അന്വേഷിച്ച് പിന്നെ പോകാറില്ല. അതിൻ്റെ ഇല്ലത്ത് പ്രകടമായിരിക്കും. ആ ഇല്ലത്ത് കൊണ്ടാണ്, ആ കാരണം കൊണ്ടാണ് ആ ഹദീസ് ദുർബലതയുള്ളതായത്. അതേസമയത്ത് അതിൻ്റെ സനദുകൾ പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ്, ആ ഹദീസ് ജാമിഅകളിൽ വന്നിട്ടുമുണ്ട്, അങ്ങനെ വരുമ്പോൾ ഉള്ള ഹദീസുകളാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ഇവിടെ പരിശോധിക്കുന്നത്. കാരണം സ്വീകാര്യമായ ഹദീസ് അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ ഇല്ലത്തുള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ അത് ദൗർബല്യമായത്, നേരെ മറിച്ച് മുൻപേ ഉള്ള ഒരു കാരണം കൊണ്ടാണ് ആ ഹദീസിന് ന്യൂനതകൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഹദീസ് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് ഇല്ലത്തുകൾ പണ്ഡിതന്മാർ കണ്ടെത്തുന്നത്? ഒരു ഹദീസിൻ്റെ ഉള്ളിൽ അതിൻ്റെ മത്തനിലോ അതിൻ്റെ സനദിലോ മറഞ്ഞു കിടക്കുന്ന, പ്രത്യക്ഷത്തിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഇല്ലത്തുകൾ പണ്ഡിതന്മാർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പ്രധാനമായും രണ്ട് കാരണങ്ങൾ അതിനുണ്ട് അവരുടെ മുമ്പിൽ. ഒന്ന്, ഇസ്തആനു അലാ ഇദ്രാകിൽ ഇല്ല ബി ഉമൂരി മിൻഹാ തഫറുദുർ റാവി. താൻ ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ വിഷയത്തിൽ വേറെ ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മത്തനിലോ ഈ സനദിലോ കടന്നു വരാതെ ഈ അബദ്ധം സംഭവിക്കാൻ സാധ്യതയുള്ള ഈ റാവി ഒറ്റപ്പെട്ടു പോയി ഉദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതൊരു ഇല്ലത്തായി പണ്ഡിതന്മാർ പരിഗണിക്കുകയും മറ്റുള്ള ഹദീസുകളുമായി അതിനെ തട്ടിച്ചു നോക്കുകയും അതിൻ്റെ ന്യൂനതകളും ഇതിൻ്റെ ന്യൂനതകളും പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആണ് പണ്ഡിതന്മാർ അതിനെ സ്വീകരിക്കുക. അപ്പോൾ തഫറുദുർ റാവി, റാവി ഒറ്റപ്പെട്ടു പോവുക, ഇത് ഹദീസിൻ്റെ സ്വിഹത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. രണ്ടാമത്തത് മുഖാലഫത്ത് ഗൈരിഹി ലഹു, ഇയാൾ മറ്റൊരാളുമായിക്കൊണ്ട് മുഖാലഫത്തിലായി ഉദ്ധരിക്കുക, അയാൾ ഉദ്ധരിച്ച ഹദീസ് ഇയാൾ ഉദ്ധരിക്കാതിരിക്കുക, ഇയാൾ ഉദ്ധരിച്ച ഹദീസ് അയാൾ ഉദ്ധരിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ മുഖാലഫത്ത് വരുന്നുണ്ട് അവിടെ. ആ രീതിയിൽ ഹദീസുകളുടെ ഇല്ലത്തുകൾ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഹാദിഹിൽ ഉമൂർ തനബ്ബുഹുൽ ആരിഫ് ബിഹാദൽ ഫൻ അല വഹ്മിൻ وقع من راوي الحديث إما بكشف إرسال في حديث راوي رواه موصولا أو وقف في حديث رواه مرفوعا. ഒരു മുർസലായ ഒരു ഹദീസിനെ മൗസൂലായി ഉദ്ധരിക്കുന്ന ഹദീസുമായി കൊണ്ട് കണക്ട് ചെയ്തു, അതല്ലെങ്കിൽ ഔ മർഫൂഅൻ ഔ ഇദ്ഖാലുഹു ഹദീസൻ ഫി ഹദീസ്, അതല്ലെങ്കിൽ മർഫൂഅായി ഉദ്ധരിച്ചപ്പോൾ ഒരു ഹദീസിനെ മറ്റേ ഹദീസിൻ്റെ സ്ഥാനത്തേക്ക് അവൻ കയറ്റി വെച്ചു. ഔ ഗൈരി ദാലിക മിൻ ഔഹാം, അങ്ങനെയുള്ള ഒരുപാട് ഊഹങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ബിഹൈസു യഗ്ലിബ് അലാ ദന്നിഹി ദാലിക ഫയഹ്കും ബിഅദമി സിഹ്ഹത്തിൽ ഹദീസ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ സിഹ്ഹത്തിൻ്റെ വിഷയത്തിൽ ഗാലിബുല്ലൻ അഥവാ ഇത് സ്വീകാര്യമല്ല എന്ന രീതിയിലാണ് പോവുക. അതുകൊണ്ട് തന്നെയാണ് ഈ മുഅല്ലലായ ഹദീസുകൾ തള്ളപ്പെടണമെന്ന് പണ്ഡിതന്മാർ പറയുന്നതും. അപ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഇല്ലത്തുള്ള ഹദീസുകളെ പണ്ഡിതന്മാർ കണ്ടെത്തുകയും ആ ഹദീസുകളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് രണ്ട് കാരണങ്ങളിലൂടെയാണ്. ഇല്ലത്ത് കണ്ടെത്തുവാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഹദീസിൻ്റെ ലഭ്യമായിട്ടുള്ള എല്ലാ സനദുകളും ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സനദുകൾ ക്രോഡീകരിച്ച് അതിലെ റാവിമാർ തമ്മിലുള്ള ഇഖ്തിലാഫാത്തുകൾ ഗ്രഹിച്ച് അവരുടെ ലബത്തുകളും അവരുടെ തഖാനുകളും മുവാസനത്ത് പരസ്പരം സാദൃശ്യപ്പെടുത്തി മനസ്സിലാക്കി എന്നിട്ടൊക്കെയാണ് ഒരു ഹദീസിനെ അതിൻ്റെ പേൽ മുഅല്ലലാണ് എന്ന് വിധി പറയുക. ഇല്ലത്ത് സനദിലുമുണ്ടാകാം, മത്തനിലുമുണ്ടാകാം. സനദിലാണ് ഇല്ലത്തുകൾ കൂടുതൽ കാണപ്പെടുന്നത്, മത്തനിൽ ഇല്ലത്തുകൾ പൊതുവെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കിതാബുൽ ഇലലിൽ ഇമാം ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇലൽ. അപ്രകാരം ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല രചിച്ചിട്ടുള്ള ഇലലുൽ ഹദീസ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ അൽ ഇലലു വ മഅരിഫത്തുർ റിജാൽ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. ഇമാം തിർമിദിയുടെ അൽ ഇലലുൽ കബീർ വൽ ഇലലുൽ സഗീർ എന്ന് പറയുന്ന ഗ്രന്ഥവും ഈ വിഷയത്തിൽ ഉണ്ട്. ഇമാം ദാറഖുത്തിന് രചിച്ചിട്ടുള്ള അൽ ഇലലുൽ വാരിദ ഫിൽ അഹാദീസിൻ നബവിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളെക്കാൾ ഒക്കെ മികച്ചു നിൽക്കുന്നതും വ അജ്മലഹ വ ഔസഅ, വിഷയത്തിൻ്റെ അഗാധമായ തലങ്ങളിലേക്കും വിശാലമായ മേഖലയിലേക്കുമൊക്കെ പോയിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് അൽ ഇലലുൽ വാരിദ ഫിൽ അഹാദീസിൻ നബവിയ്യ എന്ന് പറയുന്ന ഇമാം ദാറഖുത്തനി റഹിമഹുല്ല രചിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം. അത് ഇത്രയും കാര്യങ്ങളാണ് മുഅല്ലലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള വിഷയങ്ങൾ പിന്നീട് നമുക്ക് ഗ്രഹിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് മരണപ്പെടുവാൻ അല്ലാഹു നമുക്കെല്ലാം അവൻ്റെ മഹത്തായ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുൽ മാലിക് സലഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതോടുകൂടി മോർണിംഗ് വൈബ്സിന് വിരാമമിടുകയാണ്. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുല്ല സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ഈസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 6-ാം വചനം ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം പുതിയൊരു സൂറത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സൂറത്തു ഇബ്രാഹിം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 5-ാമത്തെ ആയത്ത് നാം ഭംഗിയായി മനഃപ്പാഠമാക്കി 6-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 6-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തൊരു ഭാഗമാണ് നാം ഈ ഒരു എപ്പിസോഡിൽ മനഃപ്പാഠമാക്കുന്നത്. ആദ്യം ഞാനത് ഓതാം.
2: أعوذ بالله من الشيطان الرجيم وإذ قال موسى لقومه اذكروا نعمة الله عليكم

0: ഇൻഷാല്ലാ അടുത്ത ഒരു ഭാഗം, ഈ 6-ാമത്തെ ആയത്തിന്റെ 2-ാമത്തെ ഭാഗം അടുത്തൊരു എപ്പിസോഡിൽ പഠിക്കുന്നതായിരിക്കും. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 6-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി നാല് വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്നതോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. നേർപദം വാരിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയുടെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനുമേൽ കൂച്ചുവിലങ്ങി വീഴുന്നുവോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: മതസ്വാതന്ത്ര്യത്തിനുമേൽ കൂച്ചുവിലങ്ങി വീഴുന്നുവോ? മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിർബന്ധിതം, പ്രലോഭനം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്വമേധയാ മാറാനുള്ള സ്വാതന്ത്ര്യം പോലും തടയുന്ന നിലയ്ക്കുള്ള വ്യവസ്ഥകളാണ് കാണാൻ സാധിക്കുന്നത്. ഗർവാപ്സി എന്ന് പേരിട്ട് നടത്തുന്ന മതപരിവർത്തന ചടങ്ങുകൾ നിയമപരവും അല്ലാത്തവ നിയമവിരുദ്ധവുമാകുന്നതിൽ നിന്ന് തന്നെ BJP സർക്കാരുകൾ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ അതിബുദ്ധിയൊന്നും വേണ്ട. വൈവിധ്യങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു സമൂഹത്തിൽ ഭരണഘടന നൽകുന്ന പൗരാവകാശങ്ങൾ ജനാധിപത്യത്തിന്റെ കാതലാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണഘടനയുടെ അനുച്ഛേദം 25 നൽകുന്ന മൗലികാവകാശം. പൊതുക്രമത്തിനും ധാർമ്മികതയ്ക്കും വിധേയമായും ഭരണഘടനയിലെ 3 ഭാഗത്തെ വ്യവസ്ഥകൾക്ക് വിധേയമായും എല്ലാ വ്യക്തികൾക്കും തുല്യമായ മനസ്സാക്ഷി സ്വാതന്ത്ര്യവും സ്വന്തമായി മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടനയുടെ 25 വകുപ്പ് നൽകുന്നുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിലെ 18 വകുപ്പ് ചിന്താസ്വാതന്ത്ര്യവും മനസ്സാക്ഷി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഉറപ്പു നൽകിയിരിക്കുന്നു. ഈ അവകാശം ഒരാളുടെ മതം അഥവാ വിശ്വാസം മാറാനുള്ള സ്വാതന്ത്ര്യവും ഒറ്റയ്ക്കോ മറ്റുള്ളവരോടൊപ്പം സമൂഹത്തിലോ പരസ്യമായോ സ്വകാര്യമായോ പ്രബോധനം, അഭ്യസനം, ആരാധന, നിഷ്ഠ എന്നിവയിൽ ഒരാളുടെ മതപരമോ വിശ്വാസമോ വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യവും ഉറപ്പു തന്നിരിക്കുന്നു. അതുകൊണ്ട് മതസ്വാതന്ത്ര്യമുണ്ടായിരിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള മനുഷ്യാവകാശമാണ്. ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണവേളയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സ്ഥാപിച്ച ന്യൂനപക്ഷങ്ങൾക്കായുള്ള കമ്മിറ്റി ഇങ്ങനെ ശുപാർശ ചെയ്തു: ഇസ്ലാം, ക്രിസ്തുമതം എന്നിവ പോലുള്ള മതങ്ങൾ പരിവർത്തന വിശ്വാസങ്ങളായതിനാൽ അവർക്ക് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഒരു മൗലികാവകാശമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് അഭിലഷണീയമായിരിക്കും. ബലപ്രയോഗം, വഞ്ചന, പ്രലോഭനം എന്നിവ മൂലമുള്ള മതംമാറ്റമാണ് നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമാക്കപ്പെട്ടിരിക്കുന്നത്. മാനസാന്തരത്തിന് വിധേയനാകാൻ ഒരു വ്യക്തിക്ക് അവകാശമില്ലെന്ന് ഭരണഘടനയോ സുപ്രീംകോടതിയോ പറഞ്ഞിട്ടില്ല. ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം രണ്ടു വ്യക്തികൾക്കുള്ള മൗലികാവകാശം നിയമാനുസൃതം പ്രയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കാം. ഒരു വ്യക്തിക്ക് തന്റെ മതം പ്രചരിപ്പിക്കാനുള്ള മൗലികാവകാശവും മറ്റേ വ്യക്തിക്ക് മനസ്സാക്ഷി സ്വാതന്ത്ര്യവും തനിക്കിഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അതഭ്യസിക്കാനുമുള്ള അവകാശവും നൽകുന്നു. യഥാർത്ഥവും ആത്മാർത്ഥവുമായ പരിവർത്തനം, മതപരിവർത്തനത്തിൽ ഒരുവൻ മറ്റൊരുത്തന്റെ മതത്തെ ബലം പ്രയോഗിച്ച് മാറ്റുന്നില്ല. ഹൃദയപരിവർത്തനത്തിന് വിധേയനായി സ്വാതന്ത്ര്യത്തോടെ തന്റെ മതത്തിൽ നിന്ന് മാറുകയും ബോധ്യവും മനസ്സാക്ഷിയുമനുസരിച്ച് പുതിയ മതം സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരാൾ മനംമാറ്റത്തിന് വിധേയനാവുകയും സ്വമനസ്സാ മറ്റൊരു മതം സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ഒരിക്കലും എതിരല്ല എന്ന് വ്യക്തം. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഈ അവകാശം ഒരു വ്യക്തിക്ക് മനസ്സാക്ഷി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഉപയോഗിച്ച് സ്വമനസ്സാലെ തന്റെ മതത്തിൽ നിന്ന് മാറി പുതിയ മതം സ്വീകരിക്കാനുള്ള അവകാശമാണ്. പക്ഷേ അത്തരം മതപരിവർത്തനം ബലപ്രയോഗമോ വഞ്ചനയോ വശീകരണമോ പ്രേരണയോ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കരുത്. അതുകൊണ്ട് ബലപ്രയോഗമോ വഞ്ചനയോ വശീകരണമോ പ്രേരണയോ മൂലമല്ലാതെ ഏതു മതത്തിലേക്ക് മാറിയാലും നിയമപ്രകാരം ആരും എതിർക്കപ്പെടേണ്ടതില്ല.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. നേർപ്പദം വാരിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയിൽ മതസ്വാതന്ത്ര്യത്തിനുമേൽ കൂച്ചുവിലങ്ങ് വീഴുന്നുവോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: ഈ സെഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. വസ്ത്രം മറക്കാനുള്ളതാണ്, മറക്കാനുള്ളതല്ല. രചന നിർവഹിച്ചത് ഷജീന സുലഹിയ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: വസ്ത്രം മറക്കാനുള്ളതാണ്, മറക്കാനുള്ളതല്ല. എഴുത്ത് ഷജീന സുലഹിയ. പല സ്ത്രീകളുടെയും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ തന്നെ പല സ്ത്രീകളുടെയും ചിന്ത ഇന്ന് പുറത്തു പോകുമ്പോൾ ആളുകൾ എന്നിൽ ആകൃഷ്ടരാകാൻ എങ്ങനെയൊക്കെ ശരീരത്തെ മോടി പിടിപ്പിക്കണം എന്നതാണ്. സമ്പന്നർ അതിനായി ബ്യൂട്ടി പാർലറിൽ പോകുന്നു. സാധാരണക്കാർ സ്വയം മുഖകാന്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടുന്നു. ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറമനുസരിച്ചുള്ള ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നു. അല്ലാതെ പുറത്തിറങ്ങുന്നത് പലർക്കും ഓർക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. മുസ്ലിം സ്ത്രീ ഒരിക്കലും ഇങ്ങനെ ആയിക്കൂടാ. പരപുരുഷന്മാരെ ആകർഷിക്കുന്ന വിധം ശരീര സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മുഖകാന്തിയും അംഗലാവണ്യവുമല്ല, മനസ്സിന്റെ സൗന്ദര്യമാണ് ഒരു വ്യക്തിയെ ഉത്തമനാക്കുന്നത്. തഖ്വ അഥവാ ധർമ്മനിഷ്ഠ പാലിച്ചുള്ള ജീവിതത്തെക്കാൾ മനുഷ്യനെ മനോഹരമാക്കുന്ന ഒന്നുമില്ല. അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. അധ്യായം 49 വചനം 13. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തുകളിലേക്കോ അല്ല നോക്കുന്നത്, എന്നാൽ അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവൃത്തിയിലേക്കുമാണ്. മുസ്ലിം, ചിന്താഗതികളും പ്രവർത്തനവും മോശമാണെങ്കിൽ ബാഹ്യ സൗന്ദര്യം കൊണ്ട് എന്തു കാര്യം? വൃത്തിയില്ലാതെയും നല്ല വസ്ത്രമുണ്ടായിട്ടും അത് ധരിക്കാതെയും നടക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, തീർച്ചയായും അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. എന്നാൽ അഹങ്കാരപ്രകടനമോ അമിതമായ അലങ്കാരമോ പാടില്ല. വൃത്തി വേണം, മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം. അള്ളാഹു സ്ത്രീകളോട് പ്രത്യേകം ഉണർത്തുന്നുണ്ട്, ദൃഷ്ടി താഴ്ത്താനും ലജ്ജയും മാന്യതയും കാത്തുസൂക്ഷിക്കാനും. വിശുദ്ധ ഖുർആൻ അധ്യായം 24 വചനം 31. അതേ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ്, നല്ല സ്വഭാവമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. മുഖപ്രസന്നത, കരുണ, വിനയം, ക്ഷമ, സ്നേഹം, ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത്. ഒരു മനുഷ്യനെക്കുറിച്ച് ആളുകൾ പലപ്പോഴും അവൻ്റെ വസ്ത്രധാരണം നോക്കിയാണ് വിലയിരുത്തുക എന്നതിന് ഇതോടൊപ്പം നാം ചേർത്തു വായിക്കേണ്ടതാണ്. ആദം സന്തതികളെ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറയ്ക്കാനുതകുന്ന വസ്ത്രവും അലങ്കാരവസ്ത്രവും നൽകിയിരിക്കുന്നു. അധ്യായം 7 വചനം 26. ദൈവബോധവും ധാർമ്മികതയും ജീവിച്ചിരിപ്പുണ്ടെന്ന് സമൂഹത്തോട് നിശബ്ദമായി പ്രഖ്യാപിക്കലും മാന്യതയുടെ അടയാളവുമാണ് ഇസ്ലാമിക വസ്ത്രധാരണ രീതി. ഫാഷൻ ഭ്രമം പിടികൂടിയും മോഡലുകളുടെ അടിമകളായും ട്രെൻഡുകൾ മാറുന്നതനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടാൻ വ്യഗ്രത കാണിക്കുന്ന, എന്നാൽ അതിനുള്ള വരുമാനമില്ലാത്ത ചിലരുണ്ട്. അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടാണെങ്കിലും അവർ അതിനുള്ള പണം കണ്ടെത്തും. ഇസ്ലാമിക വസ്ത്രധാരണ രീതി മനുഷ്യനെ ഫാഷന്റെ അടിമയാക്കുന്നില്ല. അല്പവസ്ത്രം ധരിക്കലാണ് പരിഷ്കാരമെന്ന് പഠിപ്പിക്കുന്നില്ല. വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം നഗ്നത മറയ്ക്കലാണ്. മറച്ചാലും മുഴച്ചു കാണുന്നതും നിഴലിച്ചു കാണുന്നതുമായ വസ്ത്രം ധരിക്കുന്നത് വസ്ത്രം ധരിക്കുന്നതിൻ്റെ ലക്ഷ്യത്തിനെതിരാണ്. സ്ത്രീകളും പുരുഷന്മാരും പാലിക്കേണ്ട ഇസ്ലാമിക നിയമങ്ങളാണ് ഇതെല്ലാം.
0: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. വസ്ത്രം മറക്കാനുള്ളതാണ്, മറക്കാനുള്ളതല്ല. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഷജീന സുലഹിയ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കവർ സ്റ്റോറി, ഫെമിനിസം, നിരീശ്വരവാദം, ഇസ്ലാം. മുഹമ്മദ് ഫയാസ് നാദാപുരത്തിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഫെമിനിസം, നിരീശ്വരവാദം, ഇസ്ലാം. എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ആധുനിക കാലത്ത് മുസ്ലിം സ്ത്രീകൾ പാരമ്പര്യ മതാധ്യാപനങ്ങളും സമകാലിക പാശ്ചാത്യ അജണ്ടകളും തമ്മിലുള്ള വലിയൊരു ആശയപരമായ വടംവലിക്കിടയിലാണ് ജീവിക്കുന്നത്. ഒരു വശത്ത് സൃഷ്ടാവ് കൽപ്പിച്ച ഇസ്ലാമിക നിയമങ്ങളോടുള്ള പ്രതിബദ്ധത, മറുവശത്ത് ഫെമിനിസം, നിരീശ്വരവാദം തുടങ്ങിയ വിവിധ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും. ഇതിനു പുറമേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നുവരുന്ന പുരുഷാധിപത്യ സ്വഭാവമുള്ള പുരുഷന്മാരുടെ പെരുമാറ്റരീതികളും സ്ത്രീകളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഫെമിനിസ്റ്റുകളാകട്ടെ ഇസ്ലാമിലെ സ്ത്രീകളുടെ പദവിയെക്കുറിച്ച് നിരന്തരം സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ സത്യം തിരയുന്ന ഓരോ പെൺകുട്ടിക്കും വ്യക്തമായ വഴികാട്ടിയാകാൻ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ളതും വസ്തുതാപരവുമായ വിശകലനം അനിവാര്യമാണ്. പാശ്ചാത്യ ഫെമിനിസത്തിന്റെ ഉത്ഭവം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത് ഫ്രഞ്ച് എഴുത്തുകാരിയായ സിമോൺ ഡി ബോവെ ആണ്. അവരുടെ ദി സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം ഫെമിനിസത്തിന്റെ ബൈബിൾ എന്ന വിശേഷണമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്ഥാനം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ അവിടുത്തെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കണം. സിമോൺ ഡി ബോവെ എന്നത് സ്ത്രീവിരുദ്ധത അതിന്റെ അത്യുന്നതിയിൽ നിന്ന ഒരു പാശ്ചാത്യ ക്രിസ്തീയ സംസ്കാരത്തിലായിരുന്നു അവർ വളർന്നത്. യൂറോപ്പിലെ ചർച്ചിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ ജോൺ ക്രിസോസ്റ്റം പഠിപ്പിച്ചത് സ്ത്രീയേക്കാൾ ഉപദ്രവകാരിയായ മറ്റൊരു മൃഗത്തെയും നിങ്ങൾ കണ്ടെത്തുകയില്ല എന്നാണ്. പ്രമുഖ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞൻ തോമസ് അക്വിനാസ് വാദിച്ചത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരാണെന്നാണ് പറയുന്നത്. ബൈബിളിലെ സഭാപ്രസംഗകന്റെ രൂപത്തിൽ പറയുന്നു, സ്ത്രീ മരണത്തെക്കാൾ കയ്പുള്ളവളാണ്. ജ്ഞാനോദയത്തിന്റെ പയനിയറായ ജീൻ ജാക്കോസ് റൂസോ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞത് സ്ത്രീകൾ അറിവിനോ ജ്ഞാനത്തിനോ ഒട്ടും അനുയോജ്യരല്ല എന്നാണ്. സിമോൺ ഡി ബോവെ തന്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ പൈതഗോറസിന്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയിലൂടെയാണ്. ഒരു നല്ല തത്വമുണ്ട്, അത് പുരുഷനെ സൃഷ്ടിച്ചു. ഒരു ചീത്ത തത്വമുണ്ട്, അത് സ്ത്രീയെ സൃഷ്ടിച്ചു. ഇത്തരമൊരു ജീർണിച്ച സംസ്കാരത്തോടുള്ള കടുത്ത പ്രതികരണമായിരുന്നു ഡി ബോവെയുടെ ഫെമിനിസം. തന്മൂലം അവർ പുരുഷനെ വെറുത്തു, വിവാഹത്തെയും വീടിനെയും വെറുത്തു, ഒരു സ്ത്രീ ആയിരിക്കുന്നതിനെ തന്നെ വെറുത്തു. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ അവർ വലിയ വൈരുദ്ധ്യങ്ങളിലാണ് ജീവിച്ചത്. സ്ത്രീകളെ ശക്തയും സ്വതന്ത്രയുമാകൂ, പുരുഷന്മാർക്ക് കീഴ്പ്പെടാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് പ്രകോപിപ്പിച്ച അവർ സ്വന്തം ജീവിതത്തിൽ കാമുകന്മാർക്ക് പൂർണ്ണമായി കീഴ്പ്പെടാനാണ് ആഗ്രഹിച്ചത്. നെൽസൺ അഗ്രൻ എന്ന അമേരിക്കൻ കാമുകന് അവർ എഴുതിയ 600 പ്രണയലേഖനങ്ങൾ ഫ്രഞ്ച് ഭാഷയിൽ ലഭ്യമാണ്. അതിലൊന്നിൽ അവർ പറഞ്ഞത്, ഞാൻ അനുസരണയുള്ളവളായിരിക്കും, ഞാൻ വീട് അടിച്ചുവാരാം, ഞാൻ പാത്രങ്ങൾ കഴുകാം, നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. കൂടുതൽ അത്ഭുതകരമായ കാര്യം, അസ്തിത്വവാദ തത്വചിന്തകനായ ജീൻ പോൾ സാർത്രിന്റെ രണ്ടാമത്തെ വെപ്പാട്ടിയാകാൻ സിമോൺ ഡി ബോവെ സമ്മതിച്ചു എന്നാണ്. വെപ്പാട്ടിയാകാൻ അവർ സമ്മതിക്കുകയും പ്രായോഗികമായി ബഹുഭാര്യത്വം അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ്. 3 ദിവസം എനിക്കും 3 ദിവസം ആദിത്തവൾക്കും എന്നതായിരുന്നു അവരുടെ കരാർ. മാത്രമല്ല, താൻ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സാർത്രിന്റെ ലൈംഗികാവശ്യങ്ങൾക്കായി എത്തിച്ചുകൊടുത്തതിന്റെ പേരിൽ അവർ അധ്യാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫെമിനിസത്തിന് നേതൃത്വം നൽകിയത് പുറമേക്ക് സിമോൺ ഡി ബോവെയായിരുന്നു. എന്നാൽ മുഴുവൻ ഫെമിനിസ്റ്റ് പദ്ധതികളുടെയും പ്രേരകശക്തിയും പദ്ധതികൾ തയ്യാറാക്കിയതും സിമോൺ ഡി ബോവെയുടെ കാമുകനും അസ്തിത്വവാദ തത്വചിന്തയുടെ സ്ഥാപകനുമായ ജീൻ പോൾ സാർത്ര് ആയിരുന്നു. അയാൾ പറഞ്ഞത്, ഞാനൊരു കാമഭ്രാന്തനല്ല, ഞാൻ അഗമ്യഗമനം നടത്തുന്നവനാണ്. അഗമ്യഗമനം എന്നത് വിവാഹബന്ധത്തിലോ ലൈംഗിക ബന്ധത്തിലോ ഏർപ്പെടാൻ പാടില്ലാത്ത വിധം അവർ അടുത്ത രക്തബന്ധമുള്ളവർ തമ്മിലുള്ള, ഉദാഹരണത്തിന് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും സഹോദരിമാരും. ഞാൻ അധമനായൊരു തമ്മാടിയാണ് എന്ന് അയാൾ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാർത്ര് തന്നെക്കുറിച്ച് ഇങ്ങനെയും പറഞ്ഞു, സ്ത്രീകളുമായി അമിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമൂലം എന്റെ ഹൃദയം അറപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫെമിനിസം കൊണ്ടുവന്നത് സിമോൺ ഡി ബോവയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ആൺചെന്നായിയായിരുന്നു എന്നു സാരം. 70 സാർത്രന് കാഴ്ച നഷ്ടപ്പെടുകയും പ്രമേഹവും പ്രമേഹം മൂലമുള്ള വ്രണങ്ങളും ബാധിക്കുകയും ചെയ്തു. ഈ പ്രായത്തിലും അയാൾക്ക് ആദ്യ വെപ്പാട്ടികളുണ്ടായിരുന്നു. ഇരുവരുടെയും ജീവിതത്തെക്കുറിച്ച് ഗവേഷണം നടത്തി പുസ്തകമെഴുതിയ ഹാസൽ റൗളിയാണ് ഇത് പറഞ്ഞത്. വിവാഹമെന്നത് പുരുഷാധിപത്യപരമാണെന്നും എന്നാൽ കാമുകൻ ഒരു പോരാളിയാണെന്നും സാർത്ര സിമോൺ ഡി ബോവയെ ബോധ്യപ്പെടുത്തി. സാർത്രിനെ സേവിക്കാൻ ഒരു ക്രിസ്ത്യൻ വേലക്കാരിയുണ്ടായിരുന്നു. ഈ വൃദ്ധന്റെ യുവത്വലീലകളുടെ അഴുക്കുകൾ കണ്ട് ആ വേലക്കാരി വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണുണ്ടായത്. പ്രബുദ്ധതയുടെ വക്താക്കൾ ഫെമിനിസ്റ്റുകളെ ബോധ്യപ്പെടുത്തിയത് സ്ത്രീയുടെ ശരീരം ഒരു വിപ്ലവമാണെന്നും നഗ്നത പുരുഷന്മാരെ പ്രകോപിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുമെന്നും അതിനാൽ അവരെ കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിക്കണമെന്നുമാണ്. ആൺചെന്നായിക്കൾ അപ്പോൾ ദൂരെ മാറി നിന്ന് ചിരിക്കുകയായിരുന്നു. നമ്മൾ ബോധവൽക്കരണത്തിന്റെ ഒരു യുദ്ധത്തിലാണ്. ഈ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫെമിനിസ്റ്റ് പദ്ധതിയെ ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ പദ്ധതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മനുഷ്യന് തന്റെ സഹജമായ സ്വഭാവത്തെ ഫിത്തറത്ത് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല. ഫെമിനിസം മനുഷ്യന്റെ സഹജ സ്വഭാവത്തിന് വിരുദ്ധമാണ്. അള്ളാഹു പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച പ്രകൃതിക്ക് അത് വിരുദ്ധമാണ്. സ്ത്രീയുടെ ഹൃദയത്തിൽ പുരുഷന്റെ സ്ഥാനവും പുരുഷന്റെ ഹൃദയത്തിൽ സ്ത്രീയുടെ സ്ഥാനവും അള്ളാഹുവിന് നന്നായി അറിയാം. നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. 30:21. ഈ സ്നേഹവും കാരുണ്യവും പരസ്പരം പ്രകടിപ്പിച്ച് ജീവിക്കുന്ന ദാമ്പത്യമാണ് സംതൃപ്തവും മനോഹരവുമായത്. അങ്ങനെയുള്ളവരടങ്ങിയ സമൂഹമാണ് മാനസികമായി തന്നെ ആരോഗ്യകരമായൊരു സമൂഹം. അതിനാൽ സിമോൺ ഡി ബോവയുമായി അവരുടെ പാശ്ചാത്യ സമൂഹങ്ങളുമായോ നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിൽ സ്ത്രീയുടെ പദവി പാശ്ചാത്യ സ്ത്രീവിരുദ്ധ ചിന്തകൾക്ക് വിരുദ്ധമായി ഇസ്ലാം സ്ത്രീക്ക് അധികാരവും ആദരവും സുരക്ഷിതത്വവും നൽകുന്നു. ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് അവൾക്കെതിരെ വ്യഭിചാരക്കുറ്റം ആരോപിക്കുന്ന വ്യക്തിക്ക് 80 ശിക്ഷ ഇസ്ലാം വിധിക്കുന്നു. ചാരിത്രവതികളുടെ മേൽ വ്യഭിചാര ആരോപണം നടത്തുകയും എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ 80 അടിക്കുക. അവരുടെ സാക്ഷ്യം നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കുകയും ചെയ്യരുത്. അവർ തന്നെയാകുന്നു അധർമ്മകാരികൾ. വിശുദ്ധ ഖുർആൻ അധ്യായം 24:4. ഒരു സ്ത്രീയെ ഒരു വാക്കുകൊണ്ട് ദ്രോഹിച്ചതിനാണ് ഈ കടുത്ത ശിക്ഷയും ആക്ഷേപവും. ലോകത്തിങ്ങനെയൊരു നിയമം വേറെ ഏതെങ്കിലും മതത്തിലോ ഇസത്തിലോ ഉണ്ടോ? 2 പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതുവരെ സംരക്ഷിച്ച് വളർത്തുന്നവന് പുനരുദ്ധാന നാളിൽ പ്രവാചകനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള പദവി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും നല്ല പെരുമാറ്റത്തിന് അർഹതയുള്ള വ്യക്തിയായി ഇസ്ലാം പിതാവിനേക്കാൾ 3 മുൻഗണന നൽകിയത് മാതാവിനാണ്. ബുഖാരി മുസ്ലിം. പ്രായമാകുമ്പോൾ സ്ത്രീകളെ നഴ്സിംഗ് ഹോമുകളിലേക്ക് തള്ളുന്ന പാശ്ചാത്യ രീതിയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കുന്നതിൻ്റെയും അവരുടെ പ്രീതി നേടുന്നതിൻ്റെയും പുണ്യവും പ്രതിഫലവും ഇസ്ലാം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് വൃദ്ധസദനങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ വൃദ്ധ മാതാപിതാക്കളുടെ എണ്ണം നാമമാത്രമാകുന്നത്. വഞ്ചനയുടെ ചരിത്രം. ഇന്റർനെറ്റ് നമ്മുടെ വീടുകളിൽ എത്തുന്നതിന് മുമ്പ് ഫെമിനിസ്റ്റുകൾ ഈ വാദങ്ങൾ ഉന്നയിച്ച് ലോകരെ വിഡ്ഢികളാക്കുകയായിരുന്നു. പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും ബലാത്സംഗങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഇസ്ലാമിക സമൂഹങ്ങളിലാണെന്ന് അവർ പറഞ്ഞു. മുസ്ലിം പുരുഷന്മാർ ബഹുഭാര്യത്വത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്നും അവർ ആരോപിച്ചു. എന്നാൽ ഇന്റർനെറ്റ് വ്യാപകമാവുകയും സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്തപ്പോൾ നമ്മളേറ്റവും വലിയ കള്ളപ്രചാരണത്തിന്റെ ഇരകളായിരുന്നുവെന്ന് കണ്ടെത്താനായി. ലൈംഗിക വിപ്ലവത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആര്? ഫെമിനിസവും ലൈംഗിക വിപ്ലവവും സ്ത്രീകൾക്ക് യഥാർത്ഥ വിമോചനം ഉറപ്പു നൽകി എന്ന പരമ്പരാഗത അവകാശവാദത്തെ കൺസർവേറ്റീവ് ചിന്തകയായ കാരി ലൂക്കോസ് ശക്തമായി ചെറുക്കുന്നുണ്ട്. പരമ്പരാഗത സാമൂഹിക വ്യവസ്ഥയിൽ ഒരു സ്ത്രീയുമായുള്ള ബന്ധം പുരുഷന് വിവാഹം, കുടുംബം, സുരക്ഷ എന്നീ ഉത്തരവാദിത്തങ്ങൾ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ ലൈംഗിക സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കൾ കൊണ്ടുവന്ന കാഷ്വൽ സെക്സ് സംസ്കാരം പുരുഷന്മാരെ ഇത്തരം സാമൂഹിക കുടുംബ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ചെയ്തത്. യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാതെ സ്ത്രീകളെ താൽക്കാലിക ആവശ്യങ്ങൾക്കു മാത്രം ഉപയോഗിക്കുന്ന പുരുഷന്മാരെ വിഴുങ്ങാൻ കാത്തുനിൽക്കുന്ന ചെന്നായിക്കൾ എന്നാണ് ലൂക്കോസ് വിശേഷിപ്പിക്കുന്നത്. ലൈംഗിക വിമോചനം എന്ന പേരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തരം അവിശ്വസ്തവും ഉത്തരവാദിത്തമില്ലാത്തതുമായ പുരുഷ പ്രവണതകളെ സമൂഹം സാധാരണവൽക്കരിക്കുക മാത്രമായിരുന്നു എന്നവർ വ്യക്തമാക്കുന്നു. ഫെമിനിസം സ്ത്രീയെ യുവാക്കൾക്ക് സൗജന്യമായ ഒരു ഭക്ഷണമായി നൽകി പുരുഷൻ തനിക്കാവശ്യമുള്ളത് നേടുന്നു. അവൾ ഗർഭിണിയായിരിക്കുമ്പോഴോ പ്രസ്താവന അവൾ ഗർഭിണിയായിരിക്കുമ്പോഴോ പ്രസവവേദന അനുഭവിക്കുമ്പോഴോ അവളുടെ ചെലവുകളിലോ കുട്ടിയെ വളർത്തുന്നതിലോ അവനവളാ സഹായിക്കുന്നില്ല. ഈ യുദ്ധത്തിൽ വിജയിച്ചത് സ്ത്രീയോ അതോ പുരുഷനോ? പ്രബുദ്ധതയുടെ പേരിൽ ഒരു കപ്പ് ചായയുടെ വിലക്ക് സ്ത്രീ തന്റെ ശരീരം ചെന്നായ്ക്കൾക്ക് സൗജന്യമായി നൽകുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. അവൾ ഗർഭിണിയാകുമ്പോൾ പുരുഷൻ അവളെ ഉപേക്ഷിച്ചു പോകുന്നു. ഇതിന്റെ ഫലമായി 2024 മാത്രം ലോകത്ത് 41 ലക്ഷം ഭ്രൂണങ്ങളാണ് ഗർഭഛിദ്രത്തിലൂടെ കൊല ചെയ്യപ്പെട്ടത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിവർഷം ലോകത്ത് ഏകദേശം 7.3 കോടിയോളം ഗർഭഛിദ്രങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനു പകരം തെരുവിൽ നിക്ഷേപിക്കാൻ ബേബി ബോക്സുകൾ സ്ഥാപിക്കേണ്ടി വരുന്ന ദയനീയമായൊരവസ്ഥയിലേക്ക് പാശ്ചാത്യ ലോകം അധപതിച്ചു. മുസ്ലിം പുരുഷന്മാർ ഒന്നിലധികം വിവാഹം കഴിക്കുന്നു എന്ന് ഫെമിനിസ്റ്റുകൾ ആക്ഷേപിക്കുന്നു. അതേസമയം അവർ ഒന്നിലധികം ലൈംഗിക പങ്കാളികളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. മതം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് നിരീശ്വരവാദികളായി മാറിയ നിരവധി പെൺകുട്ടികളുണ്ട്. ശരിയാണ്, മതം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു, ഒപ്പം പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്നു. തക്ലീഫിന്റെ മതപരമായ ബാധ്യത അടിസ്ഥാനം തന്നെ സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കുക എന്നതാണ്. ഇച്ഛകൾ നിയന്ത്രിക്കപ്പെടേണ്ട

0: സമത്വവും നീതിയും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ കാര്യങ്ങളിലും പുരുഷനും സ്ത്രീയും തമ്മിൽ പൂർണ്ണ സമത്വം, ഈക്വാലിറ്റി സ്ഥാപിക്കണമെന്ന വാദം സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. സമത്വവും നീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ രീതിയിലുള്ള സമത്വം സ്ത്രീയോട് ചെയ്യുന്നത് അനീതിയാണ്. ഇത് സ്ത്രീയുടെ സവിശേഷതകളെ ഇല്ലാതാക്കലാണ്. അത് അവളുടെ സഹജമായ പ്രകൃതിക്ക് വിരുദ്ധമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് യാന്ത്രികമായൊരു സമത്വമല്ല, പ്രകൃതിപരമായ ജസ്റ്റിസ് നീതിയാണ്. പുരുഷ സ്ത്രീ മസ്തിഷ്കങ്ങളുടെ ഘടനയും സ്വഭാവവും തികച്ചും വ്യത്യസ്തമാണ്. സ്ത്രീയുടെ മസ്തിഷ്കം സഹതാപം, എമ്പതി, വികാരങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകും. പുരുഷൻ്റെതാകട്ടെ വിശകലനപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശേഷിയുള്ളതാണ്. ഇതുകൊണ്ടാണ് ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ 225 ശാസ്ത്രജ്ഞരിൽ 5 പേർ മാത്രം സ്ത്രീകളായതും നഴ്സിംഗ് രംഗത്ത് 90% സ്ത്രീകളും എഞ്ചിനീയറിംഗ് രംഗത്ത് 90% പുരുഷന്മാരും ഉള്ളത്. ഇത് സ്ത്രീകളുടെ അപകർഷതയല്ല, മറിച്ച് പ്രകൃതിപരമായൊരു സവിശേഷതയായി കണ്ടാൽ മതി. സുസൈൻ വെങ്കർ പറഞ്ഞു, പുരുഷൻ ചെയ്യുന്ന അതേ ജോലി ചെയ്യാനും അതേ ചുമതലകൾ നിർവഹിക്കാനും ഞാൻ സ്ത്രീയെ നിർബന്ധിക്കുമ്പോൾ ഞാൻ അവളെ സന്തോഷം കുറഞ്ഞവളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവളുടെ മാനസികാവസ്ഥ തകരും, അവളുടെ സവിശേഷതകൾ നശിക്കും, അവളുടെ സഹജ പ്രകൃതി ഇല്ലാതാകും. മനുഷ്യന്റെ വൈകാരിക ലോകവും യുക്തിബോധവും പരസ്പരം ഇഴചേർന്നിരിക്കുന്നത് എങ്ങനെയെന്നത് മനഃശാസ്ത്രത്തിലെ കൗതുകമുണർത്തുന്ന വിഷയമാണ്. പ്രശസ്ത ഈജിപ്ഷ്യൻ മനോരോഗ വിദഗ്ധൻ പ്രൊഫസർ അഹമ്മദ് ഉക്കാഷ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, പുരുഷനും സ്ത്രീയും തങ്ങളുടെ വികാരങ്ങളെയും യുക്തിയെയും സമീപിക്കുന്നതിൽ മൗലികമായ ചില വ്യത്യാസങ്ങളുണ്ട്.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, ഫെമിനിസം, നിരീശ്വരവാദം, ഇസ്ലാം. മുഹമ്മദ് ഫയാസ് നാദാപുരം എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിന്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: سبيل الدموع سبيل مريح.
4: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകൾ

0: ളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ജീവിത പാഠങ്ങൾ പകർന്നുകൊണ്ട് പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക പരിപാടി ജീവിത പാഠങ്ങൾ. ഇന്ന് നാം കേൾക്കുന്നത് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരാണ് എന്ന ഒരു സംസാരമാണ്. നമുക്കായി ഈ വിഷയം അവതരിപ്പിക്കുന്നു അബ്ദുള്ള സലഫി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ وعلى آله وصحبه أطهار أما بعد بهماني رأي പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ കോപിക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുമ്പോഴാണ്. ശിർക്ക് എന്നത് അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, പൊറുക്കാത്ത, റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോപമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന, മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മയാണ് ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം പ്രാർത്ഥിക്കേണ്ട, ആരാധിക്കേണ്ട, അവനിലേക്ക് മാത്രം ഭരമേൽപ്പിക്കേണ്ട മനുഷ്യൻ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടാതെ അല്ലെങ്കിൽ റബ്ബിനോടൊപ്പം ഇതര ശക്തികളെ, വ്യക്തികളെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ഭരമേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പും കോപവും ഉണ്ടാവുക. അതാണ് ശിർക്കെന്ന മഹാപാപം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ റബ്ബിനു മാത്രം നാം തിരിച്ചു നൽകേണ്ടതായ ഇബാദത്ത് റബ്ബല്ലാത്തവരിലേക്ക് നൽകലാണ് ശിർക്ക് എന്നത്. ആ ശിർക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അവന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ലോകത്താദ്യമായി സംഭവിച്ച ശിർക്ക് എപ്പോഴായിരുന്നു, എവിടെയായിരുന്നു ലോകത്താദ്യമായി സംഭവിച്ച ശിർക്ക്? വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഇൻ വലാ യഹൂസ വയഊഖ വനസ്റ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ റസൂലാണ്, ഒന്നാമത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാം. അദ്ദേഹം നിയോഗിക്കപ്പെട്ട സമുദായത്തിലെ ജനങ്ങൾ അവർ അള്ളാഹുവിനെ കൂടാതെ വദ്ദിനെയും സുവാഇനെയും യഹൂസിനെയും യഅൂഖിനെയും നസ്റിനെയും ആരാധിച്ചിരുന്നു. അവർക്ക് മുമ്പിൽ പ്രാർത്ഥനകളും വഴിപാടുകളും അർപ്പിച്ചിരുന്നു. അവരിലേക്കാണ് നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിതനാകുന്നത്. അങ്ങനെ അദ്ദേഹം അവരോട് വന്ന് പറഞ്ഞു, നിങ്ങൾ വദ്ദിനോടും സുവാഇനോടും യഹൂസിനോടും യഅൂഖിനോടും നസ്റിനോടും വിളിച്ചാരാധന നടത്തരുത്. അവരുടെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തരുത്. ആ സമയത്ത് അന്നാട്ടിലെ പ്രമാണിമാറും അവർ മറുപടി പറഞ്ഞതാണ് ഖുർആൻ എടുത്തു പറഞ്ഞ ഈ ആയത്ത്, സൂറത്തു നൂഹിലെ 23-24 വചനങ്ങൾ. അവർ പരസ്പരം പറഞ്ഞു, ഈ നൂഹിൻ്റെ സംസാരം കേട്ട് നിങ്ങൾ വദ്ദിനെ ഒഴിവാക്കരുത്, സുവാഇനെയും യഹൂസിനെയും യഅൂഖിനെയും നസ്റിനെയും ഒഴിവാക്കരുത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ വദ്ദും സുവാഇനും യഹൂസും യഅൂഖും നസ്റുമൊക്കെ? ഖുർആൻ പേര് പറഞ്ഞ ഈ വ്യക്തികൾ, ലോകത്താദ്യമായി സംഭവിച്ച ആദ്യത്തെ റസൂല് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ആദ്യത്തെ ശിർക്ക്, ആ ശിർക്ക് സംഭവിച്ചപ്പോൾ അവിടെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചതായി ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ വ്യക്തികൾ ആരായിരുന്നു? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന, സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു വാചകം ഇപ്രകാരമാണ്. അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനു കൂടിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചിട്ടുമുണ്ട്, അല്ലാഹുമ്മ അല്ലിമുഹുൽ ഖുർആൻ, അല്ലാഹുവേ ഇവന് നീ ഖുർആൻ പഠിപ്പിക്കണേ. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാണ്, ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, ഇത് ചില സ്വാലിഹീങ്ങളായ ആളുകളുടെ പേരാണ്. മിൻ ഖൗമി നൂഹ്, അക്കാലത്ത് ജീവിച്ചിരുന്ന ചില സ്വാലിഹീങ്ങളായ ആളുകൾ, ഔലിയാക്കളായ ആളുകൾ. ഫലമ്മ ഹലകു, അവർ മരണപ്പെട്ടപ്പോൾ, ഔഹശ്ശൈത്വാനു ഇലാ ഖൗമിഹിം, ഷൈത്വാൻ പിശാജ് ആ ജനങ്ങളിലേക്ക് ദുർബോധനം നൽകി. അനൻസിബു ഇലാ മജാലിസിഹിമുല്ലത്തി കാനു യജ്ലിസൂന ഫീഹാ അൻസാബ, ഈ വദ്ദും സുവാഇം യഹൂസും യഅൂഖും നസ്റുമൊക്കെ കൃത്യമായ ആരാധനകളും ഇബാദത്തുകളുമായി ജീവിച്ചു മരിച്ചുപോയ മഹാന്മാരായിരുന്നു. അങ്ങനെ അവർ മരണപ്പെട്ടപ്പോൾ ഷെയ്ത്താൻ അന്നാട്ടുകാരോട് പറഞ്ഞു, അവരെ നമ്മളും എപ്പോഴും ഓർക്കണം, കാരണം അവർ നല്ലവരായിരുന്നു, സ്വാലിഹീങ്ങളാണ്, ഔലിയാക്കളാണ്, അവരെ പോലെ നമ്മളുമാകണം, അതുകൊണ്ട് അവരെ മാതൃക ഉൾക്കൊള്ളാൻ, അവരെ നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയും അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നമുക്ക് അവരുടെ സ്മാരകങ്ങൾ, ശവകുടീരങ്ങൾ പണിയാം. അങ്ങനെ അവർ ചെയ്തു. അത് ഫഫഅലു വലം തുഅബദ്, പക്ഷേ അവർ ആരാധിച്ചില്ല, കാരണം ആരാധിക്കാനല്ല അവർ ആ സ്മാരകങ്ങൾ പണിതത്, ഓർക്കാനായിരുന്നു. പക്ഷേ ഹത്താ ഇദാ ഹലക ഉലൈക, ആ സമൂഹം അങ്ങോട്ട് നശിച്ച് അടുത്ത തലമുറ വന്നപ്പോൾ, വനുസിയൽ ഇൽമു ഇബിദത്, ഈ സ്മാരകങ്ങൾ, വദ്ദിൻ്റെ, സുവാഇൻ്റെ, യഹൂസിൻ്റെ, യഅൂഖിൻ്റെ, നസറിൻ്റെ, ഈ സ്വാലിഹീങ്ങളുടെ സ്മാരകങ്ങൾ എന്തിനാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന കാര്യം പിൽക്കാലത്ത് വന്ന ജനങ്ങളും അറിഞ്ഞു. അവരെപ്പോലെ നമ്മളും അമലി സ്വാലിഹാത്തുകൾ ചെയ്ത് സ്വാലിഹീങ്ങളാകണം എന്നത് ഓർക്കാനും അവരെ ഓർക്കാനും അതിലൂടെ നമ്മളും അവരെപ്പോലെ സ്വാലിഹീങ്ങളാകാനാണ് അത് പണിതത്. പക്ഷേ അക്കാര്യം മറക്കുകയും ജനങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരോട് ആരാധന നടത്തുകയും അവരുടെ സ്മാരകങ്ങൾക്ക് മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തു. അതാണ് ലോകത്താദ്യമായി സംഭവിച്ച ശിർക്ക്. കേവലം വിഗ്രഹത്തെ ആരാധിച്ചതിൻ്റെ പേരിലല്ല, കേവലം ബിംബത്തെ ആരാധിച്ചതിൻ്റെ പേരിലല്ല, ഏതെങ്കിലും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപം കൊണ്ട ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു രൂപം. ആ രൂപത്തിന്റെ മുമ്പിൽ പോയി ഭജനമിരിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തതിന്റെ പേരിലല്ല ലോകത്ത് ആദ്യമായി ശിർക്ക് സംഭവിച്ചത്. പിന്നെയോ സ്വാലിഹീങ്ങളോട് വിളിച്ചു തേടിയതിനാണ്, സ്വാലിഹീങ്ങളോട് സഹായം ചോദിച്ചതിനാണ്, പ്രാർത്ഥന നടത്തിയതിനാണ്, അവരോട് ആരാധന നടത്തിയതിനാണ്. അവരുടെ മരണശേഷം അവരുടെ സ്മാരകങ്ങൾ പണിത് അവിടെ ചെന്ന് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും തേടുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് ലോകത്ത് ആദ്യമായി ശിർക്ക് സംഭവിച്ചത്. ആ ശിർക്ക് അത് പിൽക്കാലത്ത് ആ ഒരു പതിവ് തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ, മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണല്ലോ. അവരുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളായി ഔലിയാക്കളായി ജീവിച്ചിരുന്ന മനുഷ്യർ, അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഖബർ കെട്ടിപ്പൊക്കുകയും ആ ഖബറിനടുക്കൽ ചെന്ന് ഈ സ്വാലിഹീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യൻ അധബദിക്കുകയാണ്. അവരെങ്ങനെ സ്വാലിഹായി, അവരെങ്ങനെ ഔലിയാക്കളായി, അതുപോലെ ഇബാദത്തുകൾ ചെയ്ത് നമുക്കും സ്വാലിഹീങ്ങളാകണം, നമ്മളും ഔലിയാക്കളാകണം എന്ന് ചിന്തിക്കുകയല്ല, നേരെ മറിച്ച് അവർ മരണപ്പെട്ടാൽ നേരെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരോട് തേടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യൻ അധബദിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും പല സഹോദരിമാരും പല ഉമ്മമാരും പല സഹോദരങ്ങളും പ്രയാസം വരുമ്പോൾ, ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ പല ഔലിയാക്കളുടെയും പേര് വിളിച്ച് കാക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നത്. ഈ ശിർക്ക്, ഈ ഒരു പതിവ്, മനുഷ്യന്റെ ഈ ഒരു സ്വഭാവം ആദിമ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലം മുതൽ സംഭവിച്ചതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുന്ന് നിയോഗിക്കപ്പെട്ട സമുദായത്തിൻ്റെയും പതിവ് സ്വഭാവം ഇപ്രകാരം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൻ നജ്മിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഫറഅയ്തുമുല്ലാത വൽ ഉസ്സ വമനാത അസ്സാലിസത അൽഉഖ്ര അലകുമു സ്സകറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മതുൻ ദീസ. അല്ലാഹു പറയുന്നു, അഫറഅയ്തുമുല്ലാത വൽ ഉസ്സ, ലാത്തയെ സംബന്ധിച്ച്, ഉസ്സയെ സംബന്ധിച്ച്, മനാത്തയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തറിയാം? യഥാർത്ഥത്തിൽ ഖുർആനിൽ പേര് പറഞ്ഞ ഈ ലാത്തയും ഉസ്സയും മനാത്തയും അന്ന് ആ കാലഘട്ടത്തിൽ മക്കയിലെ ഖുറൈശികൾ, മുശരിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന, ആരാധിച്ചിരുന്ന ചില വ്യക്തികളായിരുന്നു. അവരാരായിരുന്നു? കേവലം ബിംബമായിരുന്നു, വ്യക്തിത്വമില്ലാത്ത, അസ്തിത്വമില്ലാത്ത കേവലം വിഗ്രഹങ്ങൾ മാത്രമായിരുന്നു. അതാണ് പലപ്പോഴും ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നത്. വിഗ്രഹത്തിൻ്റെ മുമ്പിൽ മാത്രം പോയിരുന്നു പ്രാർത്ഥന നടത്തിയാൽ, ആരാധന നടത്തിയാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ. മറ്റ് ഔലിയാക്കളോട് തേടിയാൽ കുഴപ്പമില്ല, അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ശിർക്കിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നോക്കൂ, നിങ്ങൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ആരായിരുന്നു ഈ ലാത്തയും ഉസ്സയും മനാത്തയുമെന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ആയത്തിലെ കാന ലാത്ത, ലാത്ത എന്ന വ്യക്തി, റജൂല, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു, ഒരു വ്യക്തിത്വമല്ലാത്ത വെറും വിഗ്രഹം മാത്രമല്ല, പിന്നെയോ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. എലുത്തു സവീഖലിൽ ഹജ്ജ്, ആ കാലഘട്ടങ്ങളിൽ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക്, കഅബയുടെ പരിസരത്തേക്ക് വരുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പേ ഹജ്ജുണ്ടല്ലോ, ഇബ്രാഹിം നബിയുടെ കാലം മുതലേ ഹജ്ജുണ്ട്. അങ്ങനെ ഹജ്ജിന് വേണ്ടി മക്കത്തേക്ക് എത്തുന്ന ആളുകളെ നല്ല ഒരു സവീഖ്, നല്ല മധുരമുള്ള ഒരു പാനീയം അവർക്ക് നൽകി അവർക്ക് ദാഹമകറ്റാൻ വേണ്ടി അവരുടെ അടുക്കൽ നല്ല പാനീയവുമായി അവരെ കാത്തിരുന്ന ആളായിരുന്നു ലാത്ത എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പം അദ്ദേഹം ജീവിതത്തിൽ നല്ല കാര്യം ചെയ്ത ആളായിരുന്നു. ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾ, യാത്ര ചെയ്ത് ക്ഷീണത്തോട് വരുന്ന ആളുകൾ, അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ള നല്ല പ്രവർത്തനം ചെയ്ത ലാത്ത എന്ന മനുഷ്യൻ, അയാൾ മരണപ്പെട്ടപ്പോൾ എന്തു സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ ഖബർ കെട്ടിപ്പൊക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകം ശവകുടീരം പണിതു. എന്നിട്ട് അവിടെ ചെന്ന് ജനങ്ങൾ ഭജനമിരുന്നു, തങ്ങളുടെ ആവലാദികളും വേവലാദികളും അദ്ദേഹത്തിന് മുമ്പിൽ പറയാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അരുത്, ലാത്ത നല്ല മനുഷ്യനായതുപോലെ നിങ്ങളും സാധുക്കളായ ആളുകളെ, ദരിദ്രരായ ആളുകളെ, വിശപ്പനുഭവിക്കുന്നവരെ, ദാഹമനുഭവിക്കുന്നവർക്ക് നിങ്ങളും വെള്ളം കൊടുക്കുക. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. മക്കയിൽ അന്ന് കഅബയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വിഗ്രഹമുണ്ടായിരുന്നു, ഇസ്മായിൽ നബിയുടെ വിഗ്രഹമുണ്ടായിരുന്നു. കേവലം വ്യക്തിത്വമില്ലാത്ത രൂപങ്ങൾ, വിഗ്രഹങ്ങൾ മാത്രമാണോ അവ? അല്ല, നേരെമറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായിരുന്നു അവർ. ഖലീലുള്ളയാണ്, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അരുത്, മനുഷ്യരെ, നിങ്ങൾ എന്തൊരാളുകളാണ്? ഒരു നല്ല മനുഷ്യൻ നിങ്ങൾക്കിടയിൽ ജീവിച്ച് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണോ? അരുത്, അദ്ദേഹം നല്ല മനുഷ്യനായതുപോലെ നിങ്ങളും അല്ലാഹുവിനെ മാത്രം വിളിച്ച് ആരാധിച്ചു പ്രാർത്ഥിച്ച് നല്ല മനുഷ്യരാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപദേശിക്കുകയുണ്ടായി. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, ദക്കറത്ത് കനീസത്തൻ, ഒരു ചർച്ചിനെ പറ്റി, ഒരു ക്രിസ്തീയ ദേവാലയത്തെ പറ്റി. റഅത് ഹാബ് അർദിൽ ഹബ്ഷ, അബ്സീനിയയിൽ പോയപ്പോൾ കണ്ടതാണ് അങ്ങനെ ഒരു ചർച്ച്. ഒമാഫി ഹാത്തിൽ കസ്വർ, അതിനകത്തുള്ള കൊത്തുപണികൾ, ശവകുടീരങ്ങൾ, കെട്ടിപ്പൊക്കിയ ഖബറുകൾ, അതേപോലെ തന്നെ രൂപങ്ങൾ, ബിംബങ്ങൾ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉലൈക, നിശ്ചയമായും അക്കൂട്ടർ ജൂത ക്രിസ്ത്യാനികൾ അപ്രകാരം തന്നെയാണ്. ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹ്, അവരിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഇബാദത്തുകൾ ചെയ്ത് നമസ്കരിച്ച് നോമ്പെടുത്ത് ജീവിതത്തിലെ ഇബാദത്തുകൾ മാത്രം ചെയ്ത് നല്ല ഒരു മനുഷ്യനായി ജീവിച്ച് മരണപ്പെട്ടു പോയാൽ, ഫമാത്ത, മരിച്ചാൽ, ബനൌ അല ഖബ്രിഹി മസ്ജിദ, അദ്ദേഹത്തിൻ്റെ ഖബർ അവർ കെട്ടിപ്പൊക്കും, അവിടെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കും, അവിടെ ആരാധന ചെയ്യുന്ന കേന്ദ്രമാക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉലൈക ശറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശർറായ സൃഷ്ടികൾ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യന്റെ പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത് കൊണ്ടായിരുന്നു അവിടുന്ന് പോലും അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത്, അതിൻ്റെ തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ, ഞാൻ എൻ്റെ മരണശേഷം, എൻ്റെ കാലശേഷം എൻ്റെ സമുദായം എൻ്റെ ഖബറിനെ ആരാധിക്കരുത് പടച്ചവനെ, എൻ്റെ ഖബറിൻ്റെ സമീപത്ത് ആഘോഷങ്ങൾ സംഘടിപ്പിക്കരുത് പടച്ചവനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ഈ പതിവ് കാലാകാലങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സഹായം തേടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, ഔലിയാക്കൾ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങൾ, അവരൊരു പക്ഷേ ഒരു കാലത്ത് നല്ലവരായി, നല്ല സ്വാലിഹീങ്ങളായി ജീവിച്ച് മരിച്ചു പോയവരായിരിക്കും. പിന്നീട് അവരുടെ കാലശേഷം അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യനെത്തുകയാണ്. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായി ശിർക്ക് സംഭവിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര പ്രയാസങ്ങളും എത്ര വിഷമങ്ങളും എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനെ മാത്രം വിളിക്കാനും റബ്ബിലേക്കു മാത്രം തൻ്റെ നിറച്ച വഴിപാടുകളും പ്രയാസങ്ങളും വരമേൽപ്പിക്കലുകളും അർപ്പിക്കാനും നാം പ്രതിജ്ഞാബദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാകല്ലാഹു ഖൈറ. ജീവിത പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ, ഈ വിഷയത്തിലുള്ള ഒരു സംസാരമായിരുന്നു ഇന്ന് നമ്മൾ കേട്ടത്. അവതരണം അബ്ദുള്ള സലഫി.

0: വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബഖറയുടെ 208 209 അടങ്ങിയ വചനങ്ങളാണ് മധുരം ഖുർആനിൽ നാം കേട്ടത്.
1: അബ്ദുറഹ്മാൻ അസ്സുദൈസി ഹഫളഹുല്ലാ, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് നമ്മൾ പ്രത്യേകം അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മധുരം ഖുർആനിലെ ആശയം എന്തായിരുന്നു?
0: ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക എന്ന് കൽപ്പിക്കുന്ന വിശ്വാസികൾ വിളിച്ചുകൊണ്ട് ഉണർത്തുന്ന ഒരായത്താണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം, തങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും അല്ലാത്ത കാര്യങ്ങളോട് ഒരു അവഗണനയും ഒക്കെയുള്ള രൂപത്തിൽ പോയിരുന്ന ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരാളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തെ പല കാര്യങ്ങളും അത് ഫോളോ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരാത്ത രൂപത്തിൽ പിന്തുടരുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അവരോട് ആ നിലക്ക് പാടില്ല, വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ എന്ന് പറഞ്ഞു, ശൈത്താൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണർത്തുന്ന ഒരു വചനമാണ് 208-ാമത്തെ വചനം.
1: ഓക്കെ, അപ്പോൾ 208-ാമത്തെ വചനം അവസാനിക്കുന്നതന്നെ
0: അതെ,
1: ഒരു പ്രത്യക്ഷമായ വ്യക്തമായ ഒരു ശത്രു. ആ ശത്രുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ രീതികളുമെല്ലാം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശത്രുവിനെ കുറിച്ച് ജാഗ്രത ആർക്കില്ലയോ നമ്മൾ ശത്രുവിൻ്റെ വലയിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണല്ലോ.
0: അതെ, തുടർന്നുള്ള ആയത്തിൽ സൂചിപ്പിക്കുന്നത് വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് വൈദി പോകുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അള്ളാഹു പ്രതാപശാലിയും അഗാധ ജ്ഞാനുമാണ് എന്നാണ്. അതായത് ഒരു കാര്യം ഇന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് ഖുർആൻ ഉണർത്തുന്നത്.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം, മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഡയലോഗ്. ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ 2025 ജൂലൈ 17 കാക്കനാട് വെച്ച് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ നിന്നുള്ള ഏതാനും ഭാഗമാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. അവതരണം ഷംജാസ് കെ അബ്ബാസ്.
1: അന്നത്തെ ചാനൽ ചർച്ചയിലെ ഒരു ചെറിയ സംസാരം നിങ്ങൾക്കൊന്ന് കേൾക്കാം.
2: എത്ര മാസക്കെയാണ് ഡോക്ടർ അബ്ദുൾ അബ്ബാസിൻ തങ്ങൾ പറയുന്നത് ശാസ്ത്രീയമായിട്ടാണെന്നാണ് താങ്കൾ ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെന്നൊക്കെ പറയുന്നു. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ സ്കൂളുകളെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് ഈ ചർച്ച ഉരുത്തിരിഞ്ഞതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പെൺകുട്ടികളെ സ്വതന്ത്രമായി ഒന്ന് പാൻസ് ഇട്ട് നടക്കാൻ പറ്റുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാവുമ്പോഴേക്കും എന്തൊരു വലിയ ആശങ്കയാണ് നിങ്ങളെയൊക്കെ ഭരിക്കുന്നത്. ഇതൊന്നും തോന്നുകയാണ്, ഇല്ല താങ്കളുടെ ഒരു ഭാഗമായി ഞാൻ അംഗീകരിക്കുകയാണ്.
1: ഓക്കെ, നമ്മൾ ഈ വിഷയമൊക്കെ പറഞ്ഞിട്ടേ ഏതൊക്കെ ഈ ജെൻഡർ സ്പെക്ട്രം, ജെൻഡർ ഓഡിറ്റിംഗ്, ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഡിസ്ഫോറിയ, ജെൻഡർ നോൺ കൺഫോമിറ്റി ഇതൊക്കെ പറഞ്ഞിട്ട് ആ മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായത് എന്തിനാ അബ്ദുള്ള അബ്ബാസിൽ നിങ്ങൾ ഈ പാൻറ്റിനെ പറ്റി ഇങ്ങനെ പറയുന്നത്? ഈ മനുഷ്യന്മാർ ഇതൊക്കെ പറയുമ്പോൾ ചെവിയിൽ പഞ്ഞു വെച്ചിരിക്കണോ? അല്ലെ ഇതൊക്കെ എന്തൊക്കെ കേൾക്കാൻ അവർക്ക് പറ്റാത്തത്? അതിന് എന്താ പറയുക, ശരിക്കുള്ള കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു അജണ്ട ഉണ്ട്. ആ അജണ്ട യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറയുന്ന എതിർപ്പുകളെ, ഈ എതിർ സ്വരങ്ങളെ ഒന്നങ്ങോട്ട് സൈഡിലേക്ക് നീക്കി വെക്കണം. അത് നീക്കി വെക്കാൻ ഏറ്റവും എളുപ്പമുള്ള പണി എന്താണ്? നിങ്ങൾ മതത്തിന്റെ വക്താക്കളാണ് എന്ന് പറയാണ്. അങ്ങനെ ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ സംസാരത്തിലൂടെ അൻവർ സാഹിബ് പറഞ്ഞത്. ഇവിടെ കാലങ്ങളായി ഇവർ നടത്തിയ ഒരു പ്രതിരോധത്തിന്റെ, അല്ലെങ്കിൽ ഇവർ നടത്തിയ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് മതം എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കേണ്ടതാണ് എന്നൊരു പരിസരം ഇവിടെ ഒരുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയാണ് അവർ തുടങ്ങിയത്. അന്ന് പക്ഷേ നമ്മൾ കൃത്യമായും ബോധവൽക്കരിച്ചു സമൂഹത്തെ. വ്യത്യസ്തമായ പ്രോഗ്രാമുകളുടെ ഈ വിഷയത്തിൽ, സൂംബ വിഷയത്തിൽ വലിയ ചർച്ചയായത് ടി കെ എഷ് എഫ് സാഹിബിന്റെ പോസ്റ്റാണല്ലോ. അദ്ദേഹം തന്നെ കേരളത്തിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിൽ യൂട്യൂബിലൂടെയും അതല്ലാതെയും നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതുപോലുള്ള ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ജനകീയ വിചാരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്ന് പാഠ്യപദ്ധതിയിലെ ചതിക്കുഴികൾ എന്ന പേരിൽ, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അപകടങ്ങൾ എന്ന പേരിൽ, ഒളിയഞ്ചടങ്ങൾ എന്ന പേരിൽ വ്യത്യസ്തമായ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ഇന്ന് അതൊന്ന് യൂട്യൂബിൽ പരിധി കേൾക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഞാൻ ഇനി ബാക്കി പറയാൻ പോണ അപകടം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. 2 വർഷമേ എടുത്തുള്ളൂ. സാധാരണ നമ്മൾ പറയാറ് കഥണ്ട്, 1932 എ ന്യൂ ബ്രേവ് വേൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇംഗ്ലണ്ടിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എ ന്യൂ ബ്രേവ് വേൾഡ് ഒരു 500 വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ലോകത്തെയാണ് അതിൽ പറയുന്നത്. ആ ലോകക്രമത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അന്ന് ലഹരി വല്ലാതെ സുലഭമാവും, അന്ന് വിവാഹേതര ബന്ധങ്ങൾ വല്ലാതെ വർദ്ധിക്കും, അന്ന് രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ അരാജകത്വങ്ങൾ സംഭവിക്കുന്നൊക്കെ പറയുന്നത്. 500 വർഷം ആവശ്യം വന്നോ? 1932 കഴിഞ്ഞിട്ട് 2032 ആയിട്ടില്ല. അപ്പോഴേക്കിനും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഇന്നിങ്ങനെ കൺമുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമ്മൾ അത്ഭുതപ്പെട്ടത് 2022 നമ്മൾ എതിർത്ത കാര്യങ്ങൾ 2023 കേരള പരിസരങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അന്ന് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരെല്ലാം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അതന്നെയാണ് സൂമ്പയുടെ വിഷയത്തിൽ ഇവർ പറഞ്ഞത്. ഈ പറഞ്ഞ ഈ പാർട്ടി ഈ ഒരു വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രതിനിധിയായിട്ട് വന്ന വ്യക്തി പറയുന്ന ഒരു വർത്തമാനം നിങ്ങൾക്ക് കേൾക്കാം.
3: അതെല്ലാം കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ്. അത് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഇത്തരത്തിൽ അരാജക പ്രവണതകൾക്കെതിരെ സമൂഹത്തെ യുദ്ധസജ്ജരാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ പ്രത്യേക ലക്ഷ്യം വച്ചിട്ടാണ്. ആ പ്രത്യേക ലക്ഷ്യം ഇവിടെ വേവാൻ പോകുന്നില്ല.
4: അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്.
1: ശരിക്കും ഈ ചങ്ങായി എന്താ പറഞ്ഞത്? നമ്മളൊക്കെ മദ്യവും ഇതൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാ. അത് എന്ത് ഈ പറയുന്നത്? ഇതൊക്കെ പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ്. എന്താണ് ലക്ഷ്യം? ഇവിടെയുള്ള ജനകീയമായ വലിയ മുന്നേറ്റങ്ങളൊക്കെ തടയിടാനാണ്. എന്താ ജനകീയമായ മുന്നേറ്റങ്ങൾ? ലഹരിക്കെതിരെ അദ്ദേഹം പറഞ്ഞതിൻ്റെ 1000 ഇരട്ടി വർത്തമാനം ഇവിടെയുള്ള മതസംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ആളുകൾ മദ്യവർജനമെന്നും മദ്യനിരോധനമെന്നെല്ലാം വ്യത്യസ്തമായ സമയത്ത് അവരുടെ ആർത്തവാക്യങ്ങളായി കൊണ്ടുവന്നിട്ട് പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ അതിനെല്ലാം ശക്തമായി എതിർത്തിട്ടുണ്ട്. ഇന്നും കേരളത്തിലെ കണക്കുകൾ പരിശോധിക്കുക, ഏത് മതത്തിൻ്റെ വക്താക്കൾക്കാണ് ഇതിലെല്ലാം ഏറ്റവും പിന്നിലുള്ളത് എന്ന്. ഇവരൊക്കെ പറയണല്ലോ വലിയ ഒളിയജണ്ടകളും കാര്യങ്ങളെന്നൊക്കെ. ന്യൂ ഇയറിന്റെ സമയത്ത് കോടികൾ ഇങ്ങനെ പൊടിപൊടിച്ച് കച്ചവടം നടക്കുമ്പോൾ ആ കച്ചവടത്തിന്റെ ഭാഗമാവില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മതവക്താക്കളെ കുറിച്ച് ഇവർ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒളി അഞ്ചനകൾ, നിങ്ങൾക്ക് ലഹരിന്റെ വക്താക്കളാവാൻ ശ്രമിക്കുന്നവരാണ് എന്ന് ശക്തമായും പറയുന്നു. ആ കാര്യത്തെ പ്രൂവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ പോലത്തെ ആളുകളടുത്ത് പറയാണ്, അങ്ങനെ ഒരു ചിന്ത നമ്മളൊക്കെ ഇവിടുത്തെ നല്ല പുരോഗമനത്തേക്ക് തടയിടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കണത് വെറുതെ ആരോപണമായിട്ട് പറഞ്ഞാൽ പോരാ. പക്ഷെ അവിടെയും അവസാനിച്ചില്ല. അതേ കാര്യത്തെക്കുറിച്ച് ഈ ഒളിയജണ്ടകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇതേ ആളുകൾ പിന്നീട് വ്യാഖ്യാനിച്ചത് ഈ സൂംബയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. സൂംബ വിഷയത്തിൽ നിങ്ങൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ പറഞ്ഞ ആ ഒരു മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അവർ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞൊരു വർത്തമാനം നിങ്ങൾക്കൊന്ന് കേൾക്കാം.
4: പോലും അയച്ചിട്ടുള്ള ലിങ്ക് ഏതാണെന്നുള്ളത് ഇത് ഞങ്ങൾ ഏതോ ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല. നിങ്ങൾ വീടുകളിൽ നിന്ന് സൂംപ പരിശീലിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ച വീഡിയോ എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഇപ്പൊ ചാനലിൽ ഇട്ടോളൂ. അതിലുള്ള വസ്ത്രധാരണത്തിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങളത് പറയൂ.
2: പിന്നെ സൂംപ എന്ന് അടിച്ചു കൊടുത്താൽ അവരുടെ ഇഷ്ടമുള്ള വേഷത്തിലായിരിക്കും അവർ ചെയ്യാത്. സ്കൂളിൽ എങ്ങനെ പഠിപ്പിക്കുന്ന നോക്കിയാ പോരെ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ബാലിശുഭായ സംസാരിക്കുന്നത്?
4: ഒരു മിനിറ്റ്, ആ
1: ശരിക്കും നിങ്ങളൊന്ന് കേട്ടോക്കൂ, ഇതൊക്കെ ഒരു സാമര്യം നിങ്ങൾക്ക് തോന്നണില്ലേ? 2022 കഴിഞ്ഞ 4 വർഷമായിട്ടും ആ ഒരു മാധ്യമപ്രവർത്തകർക്ക് ഈ കാര്യം പിടികിട്ടിയിട്ടില്ല. 3 വർഷം കഴിഞ്ഞിട്ട് അതേ കാര്യം. എന്തൊരു ആശങ്കയാണ് അബ്ദുള്ള ബാസിൽ. അതേ അബ്ദുള്ള ബാസിലെ തന്നെ പിന്നെയും പറയാണ്, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഏത് ലോകത്താണ് ഇത് പറയുന്നത്? ശരിക്കും ഒരു കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞാൽ പറയുന്ന ആൾക്കൊരു ഉൾപ്പോണ്ടേ, കേൾക്കുന്ന ആൾക്കില്ലെങ്കിലും ഇത് പിന്നെയും പിന്നെ ഇതന്നെ പറയാം. എന്നിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ ആളുകൾ ഈ ഒരു സൂംബ വിഷയത്തിൽ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ കൃത്യമായും അതിനെ തിരുത്തി. പക്ഷേ അവിടെയും യഥാർത്ഥത്തിൽ നമുക്ക് ചില സാമ്യതകൾ കാണാൻ പറ്റും. ഞാൻ ഈ സാമ്യതകൾ പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ആദ്യമായി കൊണ്ടുവരുന്ന സമയത്ത് ജനകീയമായ പ്രതിരോധങ്ങൾ സംഭവിച്ചു. ചില ആളുകളൊക്കെ ചോദിച്ചു, ഇത് ഇത്ര വലിയ ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എന്തിനാണ് ഇതിനിങ്ങനെ ഈ സംഘപരിവാറിന് വടിയിട്ട് കൊടുക്കുന്നത്? സുഹൃത്തുക്കൾ, ആരാണ് ഈ സംഘപരിവാറിന് വടിയിട്ട് കൊടുക്കുന്നത്? ഇവിടെ കൃത്യമായും മുസ്ലിങ്ങൾ അപലപരിക്കളിക്കുന്ന, മോബ് ലിഞ്ച് ചെയ്യുന്ന, ഉത്തരേന്ത്യയിലേക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ബീഫിന്റെ പേരില്, അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ പേരില്, ഈ പറഞ്ഞ മതചിഹ്നങ്ങളുടെ പേരില് പള്ളികളെ അടക്കം പൊളിച്ചു കളയുന്ന ആ സംഘപരിവാറിന് വടിയിട്ട് കൊടുക്കാൻ നമ്മളൊക്കെ റെഡിയായി നിൽക്കേ. ഇവിടെ ആരാണ് ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? ആ വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഇതൊക്കെ നമ്മൾ പിടികൂടുന്നത്. പക്ഷേ പിന്നെയും ഇവർ പറഞ്ഞത് നമ്മളാണ് വടിയിട്ട് കൊടുക്കുന്നതാണ്. കേരള സർക്കാർ ആ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കുന്ന സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി പ്രതികരിച്ച ഒരു പ്രതികരണം നിങ്ങൾക്ക് കേൾക്കാം.
5: ജെൻഡർ ന്യൂട്രാലിറ്റി എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിഷയത്തിൽ മുസ്ലിം ലീഗിനായി അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് സതീശൻ പറഞ്ഞു.
1: ഇപ്രാവശ്യം എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഇതന്നെയല്ലേ പറഞ്ഞത്? ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നല്ലേ പറഞ്ഞത്? അന്നു തന്നെയാണ് പറഞ്ഞത്. 2 വർഷം കഴിഞ്ഞ് നമ്മൾ ഇതന്നെ പറയുന്നുള്ളൂ, നിങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം. പക്ഷേ ഇത് ചർച്ച ചെയ്ത് ഇത് സമൂഹത്തിന് ഉപകാരമുള്ളതാണോ ഉപദ്രവമുള്ളതാണോ മനസ്സിലാക്കണ്ടേ? പക്ഷെ അന്നത്തെ അതേപോലെ ഇന്നും പറയുന്നു, നിങ്ങളിത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഇതുപോലെ പ്രതികരിച്ചു. ഇനി ബാക്കി
5: ലിംഗനീതിയും തുല്യതയും മനസ്സിലാക്കാതെയാണ് ചിലർ സംസാരിക്കുന്നത് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. നിയമം അനുശാസിക്കുന്ന ലിംഗസമത്വത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് ചില നേതാക്കൾ സംസാരിക്കുന്നത് എന്ന് കെ കെ ശൈലജ പറഞ്ഞു.
1: ഇനി ആ പ്രതികരണം എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അന്നും പറഞ്ഞത് നിങ്ങൾക്കിത് മനസ്സിലാവായിട്ടാണെന്നാണ്. ഇന്ന് സൂമ്പനെ കുറിച്ചും പറഞ്ഞത് നിങ്ങൾക്കിത് മനസ്സിലാവാഞ്ഞിട്ടാണെന്നാണ്. അപ്പൊ ശരിക്കും നമ്മളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതൊന്നും വായിക്കാനോ പഠിക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലാണോ നമ്മളുള്ളത്? സുഹൃത്തുക്കളെ, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം ഏതൊരു സാധാരണക്കാരനും വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയ കാര്യം മനസ്സിലാവൂ. എന്താണത്? നിങ്ങൾ ഈ കാറിലൊക്കെ ഗിയർ ഇടൂലേ, 1, 2 അതിന് ഇടക്കുള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയാ. ന്യൂട്രൽ ഇട്ടാൽ എന്തായാലും അർത്ഥം ഒരു ഗിയറിലും അല്ല എന്നുള്ളതാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ലിംഗസമത്വമല്ല, അത് ഈ ന്യൂട്രൽ പോയിന്റാണ്. 1 ആണാണ് 2 പെണ്ണാണ്. പക്ഷെ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആണും അല്ല പെണ്ണും അല്ല, തീരുമാനിക്കാൻ ഇരിക്കണുള്ളൂ. ഗിയർ എങ്ങട്ടാ മാറ്റുക എന്നുള്ളത് 18 വയസ്സ് കഴിഞ്ഞിട്ട് ആലോചിക്കാന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ആശയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മനുഷ്യന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. പിന്നെയും ചോദിക്കുക, നിങ്ങൾക്ക് എന്താ പാൻഡിട്ട പ്രശ്നം? ഇനിയോ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പറയുന്ന ആശയത്തിന്റെ അപകടം എന്താണ് എന്ന് നമ്മൾ അന്ന് കൃത്യമായും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ പിന്നീട് മന്ത്രി തന്നെ ഒരു യൂട്ടേൺ അടിച്ചു. ആ യൂട്ടേൺ എന്താണെന്ന് കൂടി നിങ്ങൾക്ക് കേൾക്കാം.
6: ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയത്തിനിടവരുത്താത്തതാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരിടത്തും ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല, പലതവണ സർക്കാർ നിലപാട് അറിയിച്ചിട്ടും തെറ്റിദ്ധാരണ പരത്തുകയാണ്. പ്രതിഷേധത്തിനൊരുങ്ങുന്നവർ ഒന്നുകൂടി ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു.
1: ഓക്കെ, ഞാനത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമല്ലോ. അന്നത്തെ അതേപോലെ ഇന്നും എന്ത് പറഞ്ഞു, നിങ്ങൾക്കിത് മനസ്സിലാവാനായിട്ടാന്ന് പറഞ്ഞു. പിന്നീട് എന്ത് പറഞ്ഞു, നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്താൽ മതിയെന്ന്. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ സൂംബയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓൾറെഡി ഒരു അനുഭവമുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിഷയത്തെ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വെച്ച കാര്യത്തെ എതിർത്ത് അവർ കൊണ്ടുവന്ന ആശയം എന്താന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, സൂംബ അങ്ങനെ വിടാൻ പറ്റൂല, ഇത് നിങ്ങൾ തുടരുകയാണെന്ന് പറഞ്ഞു. എപ്പോ സൂംബ ഡാൻസിന്റെ സർക്കുലർ സ്കൂളിലേക്ക് വന്നപ്പോഴാണ് എതിർത്തു എന്നവരൊക്കെ വിചാരിച്ചത്. സുഹൃത്തുക്കളെ, 2025 ഏപ്രിൽ 26 മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിൽ സാമുദായിക സംഘടനാ നേതാക്കന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു സദസ് ഉണ്ടാക്കുന്നത്. ആ സദസ്സിലേക്ക് വിസ്റ്റം സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ, വിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയത് ഡോക്ടർ ഷെഹബാസ് ക്യാബാസ് ആണ്. അദ്ദേഹം അന്ന് അവിടെ പോയി നമ്മുടേതായ ഒരു ലഹരി വിരുദ്ധ കരട് രേഖ സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് സ്റ്റേജിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അവതരിപ്പിക്കാൻ കിട്ടിയ അവസരത്തിൽ അദ്ദേഹം കൃത്യമായും ചില കാര്യങ്ങളോടുള്ള എതിർപ്പ് കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. ആ എതിർപ്പ് എന്തായിരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കാം. അവിടെ ഈ ഒരു നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കൃത്യമായി നമ്മുടെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.
7: ഓക്കെ, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ചർച്ചയിൽ വരാത്തത്, ഒന്ന് കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഉള്ള അതിലെ സാഹചര്യങ്ങളാണ്. അതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് ഇന്ന് എൽ പി സ്കൂളിൽ പോലും കണ്ടുവരുന്ന ഒരു ആഘോഷ ത്വരയാണ്. എന്തുണ്ടെങ്കിലും പല ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾക്ക് അവിടുത്തെ വാർഷികാഘോഷങ്ങൾ പോലും പിന്നെ കൊടുക്കുന്നൊരവസ്ഥ, ഡി ജെ പാർട്ടികൾ വർദ്ധിച്ചു വരികയാണ്. ചെറിയ സ്കൂളിൽ പോലും അത് വലിയ മാതൃക കാണാൻ
1: കഴിയും. അത് സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ആ വേദിയിൽ കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഉണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം ആ സദസ്യനുണ്ട്. ആ സദസ്സിൽ വെച്ച് നമ്മൾ കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ചിലരൊക്കെ വിചാരിച്ചത് നമ്മൾ ഈ പ്രവർത്തനങ്ങളുടെ ഒന്നും ഭാഗമല്ലാത്ത, നമ്മൾ ഇതിലൊന്നും ഇടപെടാത്ത കുറെ ആളുകൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കേരള സർക്കാർ വിളിച്ചു ചേർത്ത പരിപാടിയിൽ കേരള സെക്രട്ടേറിയറ്റ് വെച്ചുള്ള പരിപാടിയാണിത്. അവിടെ നമ്മൾ വ്യക്തമായും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ട് തുടർച്ചങ്ങളൊന്ന് കേട്ടോക്കൂ ഇവിടെ ആ ഒരു പ്രശ്നത്തിന്റെ ബാക്കി.
7: ചിലപ്പോ പിന്നെ ഏറ്റവും വിദേശത്തുള്ള അത്യാധുനികമായ അത്തരം ഡി ജെ മ്യൂസിക് ബാൻഡുകളൊക്കെ കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കൂ എന്നുള്ളത് അതൊരു പിന്നെ കുട്ടികളുടെ സ്വാധീനം എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ അതൊരു കാര്യം പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം നൈറ്റ് ലൈഫാണ്. പലപ്പോഴും ചില തിന്മകൾ കുട്ടികൾ തുടങ്ങുന്നത് ആരും കാണാത്ത ഇരുളിൻ്റെ മറവിലോ മറ്റോ ഒക്കെ ആയിരിക്കും. അവിടെയുള്ള അത്തരം സാഹചര്യങ്ങൾ പൊതുവെ വർദ്ധിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മാനവീയം വീഥി അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിലെ കുട്ടികൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. അതും ഒഴിവാക്കാൻ നമുക്ക് അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുന്നത്.
1: ഇതാണ് നമ്മളന്ന് വ്യക്തമായും പറഞ്ഞത്. സൂംബയുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ കൊണ്ടുവന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനമായിട്ടാണല്ലോ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കരട് രേഖ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡി ജെ പാർട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് സംസ്കാരത്തിലേക്കാണ് സൂംബ എത്തിക്കാന്ന് ചോദിച്ചല്ലോ ചില ആൾക്കാർ. നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എന്താണ് ആ സംസ്കാരം? ലോകോത്തര ബാൻഡുകൾ. സുഹൃത്തുക്കൾ നിങ്ങൾ അറിയണം, അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഡി ജെ ബ്രാൻഡിന് 2025 കേരളത്തിൽ ഷോ ഉണ്ട്. കേരളത്തിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. നമ്മളെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന പ്രായത്തിലുള്ള മക്കളാണ് അതിൽ ടിക്കറ്റ് എടുക്കുന്നത്. എത്ര നേരം ടിക്കറ്റിന് തുക? 6,000-7,000 രൂപ ഒരാൾക്കുള്ള ടിക്കറ്റ്. ടിക്കറ്റ് എന്തിനാണെന്നറിയോ? അത് മ്യൂസിയം കാണാനും എക്സിബിഷൻ കാണാനൊന്നും അല്ല. രാവിലെ പോയി കഴിഞ്ഞാൽ സൺ ബേൺ എന്ന് പറഞ്ഞ് പകൽ സമയം മുഴുവൻ ഷർട്ട് ഉരിട്ടിങ്ങനെ വെയിൽ കൊള്ളുക. രാത്രി 6 മണി കഴിഞ്ഞാൽ ഡി ജെ പാർട്ടികൾക്കനുസരിച്ച് തുള്ളിച്ചാടുക. അതിൻ്റെ അകമ്പടിയോടുകൂടി വരുന്ന ലഹരി നുകരുക. ലഹരി നുകരുക, ഇത് വെറുതെ പറഞ്ഞല്ല, ബോധപൂർവം പറഞ്ഞതാ. കേരള എക്സൈസ് വകുപ്പ് ഡി ജി പി അടക്കം വിളിച്ചു ചേർത്ത പരിപാടിയിൽ തന്നെ അവർ ഏറ്റവും കണിശമായി നിയന്ത്രണം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഡി ജെ പാർട്ടികളാണ്. കേരളത്തിലെ ഡി ജെ പാർട്ടികളിൽ ശക്തമായ ലഹരി ഒഴുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരള ഡി ജി പിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ ഒരു സദസ്സ് ഡി ജെ പാർട്ടികൾക്ക് നിയന്ത്രണം എന്ന് പറഞ്ഞ് പ്രത്യേകമായ രേഖ പുറത്തിറക്കി. ആ പരിപാടിയാണ് നമ്മളും പറഞ്ഞത് എന്ത്, ഇത് അപകടമാണ്. ഈ എറണാകുളം പരിസരത്തിലുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവും നൈറ്റ് ലൈഫ് എന്ന പേരിൽ ഇവിടെയുള്ള തെരുവോരങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നത്. അത് പുരോഗമനമാണോ, അത് യൂറോപ്പാണോ, അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണോ, ഇതല്ല, തോന്നിവാസങ്ങളാണോ. ആ തോന്നിവാസങ്ങളെ കുറിച്ച് എതിർക്കുമ്പോൾ ഇവിടെ പറയാ നിങ്ങൾ മതത്തിൻ്റെ മൗലികവാദികളാണ് എന്ന്. നമ്മൾ ഇത്തരം ഈ ആരോപണങ്ങളിൽ മിണ്ടാതിരിക്കുമെന്നാണ് ഇവിടെ ആരെങ്കിലും കരുതെങ്കിൽ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു. ഇതങ്ങനെ മിണ്ടാതിരിക്കാൻ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പറയുന്ന വിഷയമല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇതിലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു അടിത്തറയുണ്ട് എന്നുള്ളതാണ്. ഇനിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മൾ ഈ പറഞ്ഞ ഈ എന്താ പറയുക, വിദ്യാഭ്യാസ മന്ത്രി അടക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് വിശദീകരിച്ചു. ആ വിശദീകരിച്ചപ്പോഴും യഥാർത്ഥത്തിൽ ഇവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഈ എന്താ പറയുക, സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയാണല്ലോ. മുഖ്യമന്ത്രി ആദ്യമായിട്ട് ഇത് പറയുന്നത് എങ്ങനെയെന്നറിയോ? ഈ കുട്ടികളെ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ, അത് ഈ ജംബോ അല്ല ജുംബ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പിഴവിനെ എടുത്ത് പറയല്ല, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു വിഷയം നടപ്പിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സജഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിലുള്ള വിഷയത്തെ കാണണ്ടേ? പക്ഷേ അതിനേക്കാളും ഗൗരവത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടത്. അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കണം. ഞാൻ ആലോചിക്കും, ഇത്ര ഫാസ്റ്റായിട്ടൊക്കെ കേരളത്തിലെ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം, നമ്മളെന്നോ യൂറോപ്പൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. പിറ്റേ ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ് മീറ്റിൽ പറയുന്നു, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താ നടപടികൾ? സ്കൂളിലെ തിരഞ്ഞെടുത്ത ടീച്ചേഴ്സ് എന്നല്ല, ഇഷ്ടമുള്ള ടീച്ചേഴ്സിന് സൂംബ ട്രെയിനിങ് കൊടുക്കുന്നു. ഇഷ്ടമുള്ള ടീച്ചേഴ്സിന്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക്? അതും വെറുതെ ഉണ്ടായതല്ല. നമ്മൾ ഈ സൂംബയുമായി ബന്ധപ്പെട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ടി കേശവ് സാഹിബിന് ആ ലേഖനത്തിന്റെ ഏറ്റവും അവസാനം തന്നറിയുള്ളത് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വേക്കൻ്റായ അധ്യാപകരുടെ, കായികാധ്യാപകരുടെ ലിസ്റ്റാണ് അതുള്ളത്. കഴിഞ്ഞ ദിവസം ആ കായികാധ്യാപകർ സൂംബ ഡാൻസ് കളിച്ചിട്ട് ഗവൺമെന്റ് എതിർത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതൊക്കെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? അതേ അധ്യാപകർ ഈ കാര്യത്തിൽ എതിർത്ത് പ്രകടിപ്പിച്ചപ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുത്ത ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്തില്ല. കാരണം കേരളത്തിൽ തിരഞ്ഞെടുക്ക ടീച്ചേഴ്സ് എല്ലാ സ്കൂളിലില്ല, കായിക അധ്യാപകർ എല്ലാ സ്കൂളിലും വേണ്ടേ? ഇല്ല. അപ്പൊ എന്തുണ്ടാക്കി? ഇഷ്ടമുള്ള ടീച്ചേഴ്സിന് ട്രെയിനിങ്ങിന് വരാം. അങ്ങനെ കുറെ ടീച്ചേഴ്സ് ഈ ട്രെയിനിങ്ങിന് പോയി എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പിന്നാമ്പുറത്ത് നടന്നത്. എന്നിട്ട് പിന്നീട് നടപ്പിലാക്കുന്നതോ? ഉറപ്പായിട്ടും ഇത് പാഠ്യപദ്ധതി ചട്ടക്കൂടിലില്ല, 2022 ചട്ടക്കൂടിൽ ഇതില്ല. അതുകൊണ്ട് തന്നെ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു കേരള സർക്കാരിന് തന്നെ ഒരു ഭാഗമുണ്ട്. നമ്മൾ പറയുന്നത് ഇവർ നടപ്പിലാക്കുന്ന എല്ലാം പ്രശ്നമാണെന്നല്ല കേട്ടോ. ഇവിടെ കേരളത്തിലെ സാക്ഷരത നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ലാത്ത വിദ്യാഭ്യാസ സംസ്കാരം നമുക്കെല്ലാം ഉണ്ട്. അതൊക്കെ നമ്മളെല്ലാം അഭിമാനം കൊള്ളുന്നതാണ്. പക്ഷേ ഒരു തെറ്റ് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ഇതിനെ കൃത്യമായും ഏലിനേറ്റ് ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ 3 മാസം മുൻപ് നമ്മുടെ വിസ്ഡം സ്പോട്ട്ലൈറ്റ്, നിങ്ങൾ ആരെങ്കിലും കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:00 തുടങ്ങുന്ന സ്പോട്ട്ലൈറ്റ് നിങ്ങൾ കാണണം. 3 മാസങ്ങൾക്ക് മുൻപ്, അതേ April 29 നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ടി കേശവ് സാഹിബ് ഈ വിഷയത്തെ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിനേക്കാൾ വ്യക്തത അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കേൾക്കണം.
8: ജനകീയ ചർച്ചയിൽ ആളുകൾ ഉന്നയിച്ച ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന കാഴ്ചപ്പാട് മാറ്റണം എന്നാണ്. അതാണ് എല്ലാവരുടെയും ആവശ്യം. അതിൽ നിന്നാണ് ജെൻഡർ ന്യൂട്രൽ വിഷയം ഉണ്ടാകുന്നത്, ജെൻഡർ ഓഡിറ്റിങ്ങിന് ക്യാമ്പസ് വിധേയമാക്കണം എന്നുള്ള വിഷയം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ലിംഗസമത്വത്തിൻ്റെ വിഷയം വരുന്നത്, പിന്നെ LGBT വിഷയം വരുന്നത് ഒക്കെ ഈ ഒരു മൂല കാരണത്തിൽ നിന്നാണ്. നമ്മുടെ അഡ്വക്കറ്റ് പിന്നെ ശംസുദ്ദീൻ MLA ആണ് ഈ വിഷയത്തിൽ അവസാനമായിട്ടൊരു ചോദ്യം നിയമസഭയിൽ ചോദിച്ച്, അതിന് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത മറുപടി എഴുതിയ മറുപടിയായിരുന്നു. ആ എഴുതിയ മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നയം ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് തന്നെയാണ്. അപ്പം അത് വെച്ചുകൊണ്ടാണ് പാഠപുസ്തക രചന ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ജനകീയ ചർച്ചയിൽ ഉയർന്ന ആശങ്കകൾ യഥാർത്ഥത്തിൽ നമുക്ക് പിന്നെ അത് പരിഹരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ പറയണം അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ആ ഒരു വ്യക്തത വരുത്താതെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നതിനെ അധ്യാപക സമൂഹം ഗൗരവത്തിൽ കാണണം, അധ്യാപക സംഘടനകൾ ഗൗരവത്തിൽ കാണണം, ഇവിടെയുള്ള പ്രതിപക്ഷം അത് ഗൗരവമായിട്ട് എടുക്കണം. പ്രതിപക്ഷത്തിൻ്റെ ഘടകകക്ഷി, പ്രത്യേകിച്ച് സാമുദായിക പാർട്ടി എന്നുള്ള മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾക്ക് പ്രതിപക്ഷത്തിലൊക്കെ വലിയ റോളുള്ളതാണ്. അതുപോലെ കോൺഗ്രസ്, അതുപോലെ തന്നെ പിന്നെ LDFലെ തന്നെ ഘടകകക്ഷികൾക്കൊക്കെ ഇതിൽ പ്രശ്നങ്ങളുണ്ട്. അവരെ ശരിക്കും പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും.
1: ഓക്കെ, ഇത് മതത്തിൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഈ സംസാരം എങ്ങനെയാണോ ഉണ്ടാവുക? കേരളത്തിലെ എല്ലാവരും ഒന്നിച്ച് ഇതിനെതിർക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ജെൻഡർ ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്നത് സർക്കാരിൻ്റെ നയമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി രേഖപ്പെടുത്തി കൊടുത്തപ്പോഴാണ്. ഇതിൻ്റെ അപകടം നമുക്ക് ശരിക്കും ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത കാലത്ത് കാണാൻ പോകുന്നത് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റാത്ത മക്കളെയിരിക്കും. അതിൻ്റെ ഏറ്റവും തികഞ്ഞ ചില തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ശരിക്കും എന്താണ് ഈ ജെൻഡർ സാമൂഹിക നിർമ്മിതി? സുഹൃത്തുക്കളെ, ഈ ജെൻഡർ ന്യൂട്രാലിറ്റി നിങ്ങൾ നിർബന്ധമായി നടപ്പിലാക്കില്ല, ഞങ്ങൾ നിർബന്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അതേ ആളുകൾ തന്നെ 9ാം ക്ലാസ്സിലെ സാമൂഹിക പാഠം സാമൂഹിക ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൃത്യമായി കാണാൻ പറ്റും നമുക്ക്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എന്നിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ ആ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വായിക്കുക. അവർ പറയുന്നത് എന്താണെന്നറിയോ? ആരോപിത പദവിയും ആർജിത പദവിയും. എന്താണ് ആരോപിത പദവി എന്നറിയോ നിങ്ങൾക്ക്? ജെൻഡർ, ഞാൻ ആണാണ് എന്നുള്ളത് നിങ്ങളൊക്കെ ആരോപിതമായി എനിക്ക് നൽകിയൊരു പദവിയാണ്. അതല്ലാതെ അതിന് വേറൊരു മാനദണ്ഡമില്ല. ഞാൻ ആണായി ജനിച്ചതല്ല, എനിക്ക് ആണുങ്ങളുടെ സ്വഭാവം ഉള്ളതുകൊണ്ടല്ല, എനിക്ക് ആണുങ്ങളുടെ ബോഡി ഉള്ളതുകൊണ്ടല്ല, ഒന്നല്ല, ആരോപിത പദവിയാണ്. ഇനിയോ എങ്ങനെയാണ് ജെൻഡർ തീരുമാനിക്കേണ്ടത്? ആർജിത പദവിയാണ്. എന്നിട്ട് അത് വിശദീകരിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ആർജിത പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തൊഴിൽ നേടിയെടുക്കൂലേ, ഇപ്പം നമ്മളൊക്കെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പഠിക്കൂലേ, അതേപോലെ ഒരു കുട്ടി ഒരു 15-18 വയസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പഠിക്കട്ടെ, എന്താണ് ആണ് എന്താണ് പെണ്ണ്. നമ്മുടെ വീട്ടിലേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇരുന്നിങ്ങനെ പഠിക്കുക, ഒരു 18 വയസ്സാകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുക, ഹൗ ടു ബിക്കം എ മെയിൽ, ഹൗ ടു ബിക്കം എ ഫീമെയിൽ. എന്നിട്ട് അവർക്ക് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യങ്ങൾ ഒരു ജോലി നേടിയെടുക്കണം, അതിന് നമ്മളത്തൊന്ന് പറയുകയാണ് ഇപ്പം ഞാൻ ആണാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഈ ഒരു വർത്തമാനമാണ് ജെൻഡർ ആർജിത പദവിയാണെന്ന് പറഞ്ഞാൽ ഇതൊരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ. പക്ഷെ ഇത് നയമായി കൊണ്ടുവരുന്നു. അത് നയമായി കൊണ്ടുവരുമ്പോൾ നമ്മൾ കൃത്യമായും എതിർക്കുന്നു. പക്ഷെ ആ എതിർപ്പിനെ പോലും ഇവിടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തക, അതൊരു ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാധ്യമ ചാനലിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത ഒരു രീതി എന്താ നിങ്ങൾക്കൊന്ന് കേൾക്ക.
9: മറികടക്കുന്നതിന് വേണ്ടി മതമില്ലാത്ത ജീവൻ
4: പോലും അയച്ചിട്ടുള്ള ലിങ്ക് ഏതാണെന്നുള്ളത്, ഇത് ഞങ്ങൾ ഏതോ ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ പോയിട്ടില്ല. നിങ്ങൾ
2: എന്നിട്ടും സോമ്പക്കെതിരെ ഉറഞ്ഞു തുള്ളാൻ ഇത്തരം മതമൗലികവാദികളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും? പെൺകുട്ടികൾ ശരീരമനക്കാതെ വീട് വിട്ടിറങ്ങാതെ തങ്ങളുടെ ആജ്ഞപ്രകാരം മാത്രം ജീവിക്കേണ്ടവരാണെന്ന പൗരുഷ പൗരോഹിത്യത്തിന്റെ അടഞ്ഞ ചിന്തകളാണത്. ഇത് കേവലം നൃത്തത്തോട് മാത്രമുള്ള പ്രശ്നമല്ല, വസ്ത്രത്തിന്റെ കാര്യത്തിലും മതമൗലികവാദികൾ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്ന് ഓർക്കണം. 2022 എൽ ഡി എഫ് സർക്കാർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സ്കൂളുകളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴും വിവാദ കൊടി ഉയർത്തിയത് ഇതേ ആളുകളാണ്. ഒരേ സ്വാതന്ത്ര്യം
1: ഈ പറഞ്ഞ കാലം ഇതൊക്കെ ഇത് പറഞ്ഞ വിശ്വസിക്കുന്ന കാലൊക്കെ കഴിഞ്ഞു എന്ന് ആരെങ്കിലും ഈ പറഞ്ഞ പഞ്ചമാർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോഴും ഇതന്നെ പറയാനുള്ളൂ, നമ്മൾ ഈ എം എൻ കാരശ്ശേരി എന്ന് പറയുന്ന ചാന ചർച്ചയിൽ വന്നിരിക്കുന്ന മനുഷ്യനുണ്ട്, ഇയാൾ 1980 ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തും പറയുന്നതെന്ന് അറിയൂ. എന്ത് വിഷയം വന്നാലും അതൊരു പറയും, പണ്ട് മുസ്ലിങ്ങൾ പലതും ഹറാമാക്കിയിരുന്നു, ഇപ്പോൾ ഇത് ഹലാലാണ്. 1990 ഇതേ മനുഷ്യൻ ഇത് തന്നെ പറയും. 2025 സൂമ്പ വിഷയം വന്നപ്പോഴും ഈ മനുഷ്യൻ വന്നിട്ട് പറയാണ്, ഞങ്ങൾ പണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ അതിന് എതിർത്ത ആളുകളുണ്ടായിരുന്നു. എന്താ സുഹൃത്തുക്കളെ, ഇതൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാനോ അവർക്കൊന്നും പറ്റിയിട്ടില്ലേ? ഇന്നും അതന്നെ പറയാനുള്ളൂ. ഒരു ചർച്ചയിൽ വന്നിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ ചിന്തകൻ വന്ന് പറയാണ് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇങ്ങോട്ട് പോരട്ടെ, ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്ത് കൊടുക്കാം. ഇവിടെ ആധുനിക ശാസ്ത്രം ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചർച്ച ചെയ്തതിന് മുൻപ് തന്നെ ഇസ്ലാമിക ശാസ്ത്രിമാര് ഭൂമിയുടെ സർക്കംഫറൻസ് എടുത്തിട്ടുണ്ട്. വെറുതെ പറയാ, കൃത്യമായും ഇസ്ലാമിക രേഖകളിൽ കാണാൻ സാധിക്കും. ഇസ്ലാമിക് ഗോൾഡൻ സിവിലൈസേഷന്റെ കാലത്ത് ജാബിർ ഇബ്നു ഹയാനെ പോലെ, അൽ ഹവാരസ്മിയെ പോലെ, ഇബ്നു ഹൈതമിനെ പോലെ, ഇബ്നു ഫിർനാസിനെ പോലെ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ഈ പറയുന്ന പുരോഗമനത്തിന്റെ യൂറോപ്പിന്റെ വക്താക്കൾ അറിയാത്തൊരു വസ്തുത ഉണ്ട്. ഈ പറഞ്ഞ യൂറോപ്പിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയും ഹാർവാർഡിന്റെയും സ്റ്റാൻഫോർഡിന്റെയും ഒക്കെ സ്വപ്നം കാണുന്ന കാലമുണ്ടല്ലോ, ഈ കാലം 1600s റിമൈൻഡ് ചെയ്യണം. 1600s ഇന്ന് ലോകത്ത് ഏറ്റവും റാങ്കിംഗ് ഉള്ള ഈ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് എന്നാ അറിയോ നിങ്ങൾക്ക്? ഫിസിക്സ് അല്ല, കെമിസ്ട്രി അല്ല, ബയോളജി അല്ല, അറബിക് ഡിപ്പാർട്ട്മെന്റാ. എന്റെ അറബിയോട് സ്നേഹം മൂത്തിട്ട് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് നമുക്ക് അറബി കൊണ്ടുവരാമെന്ന് വിചാരിച്ച് തീരുമാനിച്ചതൊന്നല്ല. എന്തായിരുന്നു അന്ന് ലോകത്ത് വിജ്ഞാനം കിട്ടണമെങ്കിൽ അറബി പഠിക്കണമായിരുന്നു. അറേബ്യൻ ഉപദ്വീപിലെ ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തിയ എക്സ് എന്ന പദം മാത്രം അതിന്റെ തെളിവിന്. ഇന്ന് മോഡേൺ ആൾജിബ്രയുടെ ബേസായി നിൽക്കുന്ന ആ എക്സ് ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആ വാക്ക് മുതൽ, ഇന്ന് പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ അൽഗോരിതം മുതൽ, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി വരെ ഫാത്തിമ ഫിഹ്രിയ എന്ന ഇസ്ലാമിക മുസ്ലിം സ്ത്രീ അവരുടെ ചെവിയിൽ ഇങ്ങനെ അലക്കണം, മുസ്ലിം സ്ത്രീ.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഡയലോഗ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ 2025 July 17 കാക്കനാട് വെച്ച് നടത്തിയ ജനകീയ പ്രതിരോധം പരിപാടിയിൽ നിന്നുള്ള ഏതാനും ഭാഗമാണ്. അതിലെ പുതുതലമുറയിലെ മാറ്റങ്ങൾക്കു കാരണം ഇതുതന്നെ എന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേട്ടത്. അവതരണം ഷംജാസ് കെ അബ്ബാസ്.
10: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം വിസ്ഡം ഡയലോഗ് ടി വി. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടി വി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടി വി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷിക്കാം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നടപ്പാക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റി സ്കോളർഷിപ്പിനായി അപേക്ഷകൾ നൽകാവുന്നതാണ്. സർക്കാർ എയ്ഡഡ് അംഗീകൃത പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 31 ഒക്ടോബർ. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം scholarships.gov.in.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
1: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ 2 ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്കെത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, അവതരണം ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആരംഭിച്ചു. അതിൻ്റെ ബാക്കി ചെറിയൊരു ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ആയത്ത് പൂർണ്ണമായി ഒന്ന് പാരായണം ചെയ്യാം.

يبتغون فضلا من الله ورضوانا

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. തുടർച്ചയായി പ്രോഗ്രാം കേട്ടുകൊണ്ട് മനഃപ്പാഠമാക്കുമ്പോഴാണ് ആയത്തുകളും സൂറത്തുകളുമൊക്കെ നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിയുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ സമയത്ത് ഖുർആനിൻ്റെ ഈ പഠനം കേട്ട് എല്ലാവരും പഠിക്കാൻ സമയം കണ്ടെത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായി.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
3: ബിയോടൊപ്പം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ലോകം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ ഐഹിക ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവനൊരുക്കി വെച്ചിട്ടുള്ള മഹത്തായൊരു പ്രതിഫലവും മഹനീയ പാരിതോഷികവുമാണ് സമാധാനത്തിൻ്റെയും സർവസുഖങ്ങളുടെയും ഭവനമായ സ്വർഗം എന്നുള്ളത്. സ്വർഗം എങ്ങനെയാണ് എന്ന് കൃത്യമായി കൊണ്ട് വിശദീകരിക്കുക സാധ്യമല്ല. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വലിയ അനുഭൂതികളാണ് അവിടെ നമുക്ക് ആസ്വദിക്കാനുള്ളത്. പ്രമാണങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാത്രം വിശ്വസിക്കുക എന്നത് മാത്രമാണ് ആ വിഷയങ്ങളിൽ നമുക്ക് നിവർത്തിയുള്ളൂ. അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഐഷത്തു റാളിയ, സമ്പൂർണ്ണ സംതൃപ്തിയുടെ ജീവിതം എന്ന് രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചപ്പോഴും അവ രണ്ടും സ്വർഗലോകത്തെ സംബന്ധിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സ്വർഗത്തെപ്പറ്റി പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഖുദ്സിയായൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുകയാണ്, അഅദത്തു ലിഇബാദിയസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ സച്ചരിതരായ സൽക്കർമ്മകാരികളായ എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്ത്? മാ ലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എൻ്റെ അടിമകൾക്ക് ഇന്നേ വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് ആസ്വാദനങ്ങളാണ് നാം അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. വല ഉദുനുൻ സമയത്ത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്രയും അനുഗ്രഹങ്ങൾ. വല ഖതറു അലാ ഖൽബി ബശരിൻ, മനുഷ്യൻ്റെ ഒരു മനസ്സും ഇന്നേ വരെ വിഭാവനം ചെയ്തിട്ടില്ലാത്തത്ര വലിയ അനുഗ്രഹങ്ങൾ. നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അധികമുണ്ട് അവിടെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഫഖറഉ ഇൻ ശിഇതും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. ഇത് കൃത്യമായി അറിയാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഏതാണ് ആ ആയത്ത്? ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ ഫലാ തഅലമു നഫ്സുൻ, ഒരു മനസ്സിനും അറിയുകയില്ല. മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അല്ലാഹു ഒരാളെയും അറിയിച്ചിട്ടില്ല. ഒരു മനസ്സിനും അത് കണ്ടെത്തുക സാധ്യമല്ല. മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തും ആഗ്രഹിക്കാൻ പറ്റുന്ന, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന, ആഗ്രഹിക്കാതെ തന്നെ പലതും നമ്മിലേക്ക് എത്തിച്ചേരുന്ന ഒരു ലോകമാണ് സ്വർഗലോകമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അതിനുവേണ്ടി നമ്മുടെ താൽക്കാലികമായ ആഗ്രഹങ്ങളെ മാറ്റിവെക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമുക്ക് അതിനുവേണ്ടിയൊന്ന് വിധേയമായിക്കൂടെ? നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയങ്ങളിലേക്ക് മനസ്സിനെ നിങ്ങളൊന്ന് മാറ്റിപ്പറിച്ച് നട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ, താൽക്കാലികമായ ആഗ്രഹങ്ങൾക്കപ്പുറം ആത്യന്തികമായി സുഖങ്ങൾ അനുഭവിക്കുന്ന, ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് അള്ളാഹു നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. മരണസമയത്ത് നല്ല ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും, വലക്കും ഫീഹാ മാ തഷ്തഹി അംഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ. സഹോദരങ്ങൾ, അത് മാത്രം പോരെ ഒരു വിശ്വാസിക്ക്, അത് മാത്രം പോരെ ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ ജീവിതത്തിൽ കണിശത പാലിക്കാൻ ഈ ഒരൊറ്റ ആയത്തിൻ്റെ വാചകം മതിയാകും. എന്താണ് ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വിശ്വാസം ശരിയായ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സൽസ്വഭാവിയായ നല്ല മനുഷ്യരോട് മലക്കുകൾ പറയുന്ന വാചകം, വലക്കും ഫീഹാ മാ തഷ്തഹി അംഫുസുകും, നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതെന്താണോ അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കും. ഈ ജീവിതത്തിനപ്പുറം ഇനി വരാനിരിക്കുന്ന ലോകത്ത് നിങ്ങൾ കൊതിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉറപ്പു തരികയാണ്. സഹോദരങ്ങളെ, ഇവിടെ എന്ത് ത്യാഗം സഹിച്ചാലും, ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം പ്രയാസങ്ങൾക്ക് വിധേയനായാലും, സ്വർഗം നഷ്ടപ്പെടരുത് എന്ന ചിന്തയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എന്തതിൻ്റെ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൗലിഉ സൗതി മിനൽ ജന്നതി ഖൈറു മിന ദുനിയാ വമാ ഫീഹാ, സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാൻ പറ്റുന്നത്ര സ്ഥലം, ഖൈറു മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ഒരു സെന്റ് സ്ഥലം നമുക്ക് അധികം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മളത് കൈക്കലാക്കൂലേ? എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറായ കാര്യമെന്താണെന്നോ, മൗലിഉ സൗതി ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കാൻ കഴിയുന്നത്ര സ്ഥലം നിങ്ങൾക്കുണ്ടോ, ഒരു കാൽപാദം വെക്കാൻ പറ്റുന്നത്ര സ്ഥലം നിങ്ങൾക്കുണ്ടോ, അതാണ് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായി നിങ്ങൾക്ക് തോന്നുന്നത്, ആ സ്വർഗത്തിലെ കാൽപാദം വെക്കാനുള്ള സ്ഥലമാണ് എന്നുള്ളതാണ്. സ്വർഗത്തിൻ്റെ വ്യത്യസ്ത പദവികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മിനിമം കിട്ടാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, മാക്സിമം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം സ്വർഗത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി മിഅത്തു ദറജ, തീർച്ചയായും സ്വർഗത്തിന് 100 പദവികളുണ്ട്. അഅദ്ദല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണതൊക്കെ. കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർള്, ഓരോ പദവികൾക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരവ്യത്യാസമുണ്ട്. ഫഇദാ സഅൽതുമുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, ഫസഅലൂഹുൽ ഫിർദൗസ്, ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജന്നാത്തിൽ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഫിർദൗസിന് വേണ്ടി പണിയെടുക്കാൻ, ജന്നാത്തിൽ ഫിർദൗസിലേക്ക് എത്തിപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിലുടനീളം നമ്മൾ കാത്തുസൂക്ഷിക്കണം. അത്തരത്തിലുള്ള നന്മകളായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ലോകം. നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തന്നൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കഥ പറയാം. ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ, ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ. ഹിജ്റ 40-ാം വർഷം. ഇസ്ലാമിൽ നിന്ന് വഴിപിഴച്ചുപോയ ഹവാരിജുകൾ ഖലീഫയെയും പ്രമുഖരായ സ്വഹാബിമാരെയും വധിക്കാൻ ഗൂഢാലോചന നടത്തി. ഖലീഫയെ വധിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്നൊരു വ്യക്തിയായിരുന്നു. കേട്ടിട്ടില്ലേ ആ വ്യക്തിയെക്കുറിച്ച്? ഒരു വെള്ളിയാഴ്ച റമദാൻ മാസത്തിലെ 17-ാമത്തെ ദിവസം സുബഹ് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പുറപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ഇബ്നുൽ മുൽജിം എന്ന കാട്ടാളൻ ഇരുട്ടിന്റെ മറവിൽ തന്റെ വിഷവാൾ കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഏറെ വൈകാതെ അലി റളിയല്ലാഹു അൻഹു വഫാത്തായി. ഖുലഫാ ഉറാഷിദീങ്ങളിൽ 4-ാമനായ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് എന്ന മഹാനായ ഖലീഫ 4 വർഷവും 9 മാസവും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണം നടത്തി. അള്ളാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചവരിൽ ഒരാളായിരുന്നുവല്ലോ അലി റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, ആ ചരിത്രം കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു അല്ലേ? പക്ഷേ അദ്ദേഹം മരണപ്പെട്ടത് എത്ര സന്തോഷത്തോടുകൂടിയായിരിക്കും. നമ്മുടെ കാര്യം നമ്മൾ ഓർത്തു നോക്കൂ, അതുപോലെ സന്തോഷത്തോടെ മരിക്കാൻ നമുക്കാവുമോ? ആവണം. അതിനായി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്കും അങ്ങനെ സന്തോഷത്തോടുകൂടി മരിക്കാൻ കഴിയണം. അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചില പ്രത്യേകതകൾ പറയട്ടെ, ശ്രദ്ധിക്കണേ. ഒന്ന്, നബിയുടെ പിതൃവ്യപുത്രനാണ്. ചെറുപ്പം മുതലേ നബിയുടെ കൂടെ താമസിച്ച വ്യക്തിയാണ്. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ഹിജ്റയുടെ സമയത്ത് ശത്രുക്കൾക്ക് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പകരം വിരിപ്പിൽ കിടക്കാൻ സന്നദ്ധനായി സ്വന്തം ജീവൻ പണയം വെച്ച അവിടെ കിടക്കാൻ സന്നദ്ധനായ വ്യക്തിയാണ്. അതുപോലെ നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു വിവാഹം കഴിക്കാൻ പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അബൂ തുറാബ് എന്ന ഓമനപ്പേര് നൽകി. ആ പേരിന് അർഹനായ വ്യക്തിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരാർ എഴുത്തുകാരൻ ആയിരുന്നു അലി റളിയല്ലാഹു അൻഹു. എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നു. മതകാര്യങ്ങളിൽ അഗാധമായ അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖൈബർ യുദ്ധത്തിൽ സൈനിക നായകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. അതിൽ വിജയം വരിക്കാൻ പറ്റി. അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തിയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിലെ 4-ാമത്തെ ഖലീഫയായി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒരാളിലായി. ഇത്രയും വിശേഷണങ്ങളൊക്കെ ചുരുങ്ങിയ നിലയ്ക്ക് അലി റളിയല്ലാഹുവിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ 4 ഖലീഫമാരെക്കുറിച്ചുള്ള കുഞ്ഞു കഥകൾ നമ്മൾ കേട്ടു. നമ്മുടെ കഥ പറയും പരിപാടിയുടെ അവസാനത്തെ എപ്പിസോഡ് അതിവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയമായിട്ട്, മറ്റൊരു പുസ്തകത്തിലെ കഥയുമായി അപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. കഥകളൊക്കെ കേട്ട്, ചരിത്രങ്ങളൊക്കെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പീസ് റേഡിയോ കഥ പറയാം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ, ഈ വിഷയത്തിൽ കഥാവതരണം നടത്തിയത് അബ്ദുസലാം വീട്ടി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
2: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
1: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
2: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
1: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
2: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
1: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
2: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
1: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
2: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാടുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയുള്ള ആലാപനം തളരും എന്നിടനെഞ്ചിൽ. ആലാപനം അസ്ബഖ് അൽ ഹിക്കമി.

0: തഴുകും.
1: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം തളരും എന്നിട നെഞ്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം. ആലപിച്ചത് അസ്ബക് അൽ ഹിക്കമി.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ഏറെ വൈജ്ഞാനികമായ ഈ പ്രോഗ്രാമിൽ ഇന്ന് മതനിയമങ്ങളെ ആദരിക്കുക എന്ന വിഷയവുമായാണ് ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇസ്ലാം എന്ന മതം ഏതെങ്കിലും മനുഷ്യനിർമ്മിത മതമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതീർണമായ മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അതിലെ നിയമങ്ങളും അതിലെ വിശ്വാസകാര്യങ്ങളും എല്ലാം തന്നെ അല്ലാഹുവാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിന മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇസ്ലാം എന്ന മതം, അതിനെ അള്ളാഹു ചേർത്തു പറഞ്ഞത് അവനിലേക്കാണ്. അവൻ പൂർത്തീകരിച്ചു, അവൻ തൃപ്തിപ്പെട്ടു തന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലു ഇമ്രാനിലും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മതം എന്നത് അത് ഇസ്ലാമാണ്. അപ്പോൾ ഇസ്ലാം എന്ന മതം മനുഷ്യനിർമ്മിതമല്ല, പ്രവാചകന്മാരുടെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടായതല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ എത്രമാത്രം വലിയ മഹത്വം അള്ളാഹുവിനുണ്ടോ അതേ മഹത്വം അവൻ്റെ നിയമങ്ങൾക്കുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ മതനിയമങ്ങളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ വലിപ്പവും അംഗീകരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ മതനിയമങ്ങളുടെ വലിപ്പവും അതിൻ്റെ മഹത്വവും അംഗീകരിക്കുക എന്നത് ഇസ്ലാമിക വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മഹത്വം നൽകുന്നതിൻ്റെ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ മതചിഹ്നങ്ങളെയും മത ആശയങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത്. കാരണം മതം പോലും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ബേസിലാണ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തൽ. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ടതിനെയെല്ലാം തീർച്ചയായും മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് വന്നിട്ടുള്ള മതനിയമങ്ങളെ, അവൻ നിശ്ചയിച്ചിട്ടുള്ള മതചിഹ്നങ്ങളെ, അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതിനോടുള്ള അനാദരവ്, അതിനോടുള്ള ബഹുമാനക്കുറവ് വളരെ വലിയ അപകടം വിളിച്ചു വരുത്തും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ ഒരു ആശയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ചില ഖുർആനിക വചനങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒന്നാമത്തെ വചനം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ രണ്ടാമത്തെ ആയത്ത്, സൂറത്തുൽ മാഇദയിലെ രണ്ടാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തുഹില്ലു ശഅഇറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ മതചിഹ്നങ്ങളെ അനാദരിക്കരുത്. ഷഅഇറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ മതചിഹ്നങ്ങൾ, അല്ലാഹു മതത്തിൻ്റെ ചിഹ്നങ്ങളായി മതനിയമങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവയോടൊന്നും തന്നെ നിങ്ങൾ അനാദരവ് കാണിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത്. വലൽ ഹദിയ, ബലിയിറക്കുവാൻ വേണ്ടി കഅബാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. വലൽ ഖലാഇദ, ആ മൃഗങ്ങളുടെ കഴുത്തുകളിൽ തൂക്കിയിട്ട അടയാളങ്ങളായിട്ടുള്ള മാലകളെ, വളകളെ നിങ്ങൾ അനാദരിക്കരുത്. വല ആമീനൽ ബൈത്തൽ ഹറാം, യബ്തഗൂന ഫദ്ലം മിർ റബ്ബിഹിം വറിദ്വാന, അല്ലാഹുവിൻ്റെ പ്രീതിയും അവനിൽ നിന്നുള്ള ഔദാര്യവും പ്രതീക്ഷിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറമിനെ ലക്ഷ്യമാക്കിക്കൊണ്ടു പോകുന്ന ഹാജിമാരെയും നിങ്ങൾ അനാദരിക്കരുത്. അപ്പോൾ ഇവിടെ നോക്കൂ, മൃഗങ്ങളെയും അത് ബലിമൃഗങ്ങളാണ് എന്ന് തെളിയിക്കുന്ന അടയാളങ്ങളെപ്പോലും അനാദരിക്കാൻ പാടില്ല എന്നും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകി ഉംറക്കും ഹജ്ജിനും വേണ്ടി പോകുന്ന ആളുകളെയും അനാദരിക്കരുത് എന്നും, മൊത്തത്തിൽ ലാ തുഹില്ലു ഷഅഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ഷിആറുകളെ, അടയാളങ്ങളെ, മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് പ്രത്യേകിച്ചും യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാനുള്ള കാരണം, മതചിഹ്നങ്ങളെ ആദരിക്കുവാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളമാണ് മതചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത്. ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമാകാത്ത ആളുകളാണ് പലപ്പോഴും മതനിയമങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലെ ആശയങ്ങളെയും അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ തിരുമൊഴികളെയും പരിഹസിക്കൽ, കളിയാക്കൽ, അനാദരിക്കൽ, അതിനെ ചെറുതായി കാണൽ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടോ കാപട്യം കൊണ്ടോ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളോട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ശരിക്കും മുഅ്മിനുകളാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും അനാദരിക്കരുത് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഹജ്ജ് അതിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ذَلِكَ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അള്ളാഹുവിൻ്റെ ഷിആറുകളെ ആരാണോ മഹത്വപ്പെടുത്തുന്നത്, ആരാണോ അതിനെ ആദരിക്കുന്നത്, فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ, അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്, ഹൃദയത്തിൻ്റെ ഭയഭക്തിയിൽപ്പെട്ടതാണ് എന്നാണ്. കാരണം ഹൃദയത്തിൽ തഖ്വയുള്ള, അള്ളാഹുവിനെ പേടിയുള്ള, ഈമാനിൻ്റെ ചൈതന്യമുള്ള ആളുകൾക്ക് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളോടും, അതെത്ര ചെറുതാകട്ടെ, അതെത്ര വലുതാകട്ടെ, അവയോടെല്ലാം അവർക്ക് ആദരവുണ്ടാവും, ബഹുമാനമുണ്ടാകും. കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ള മതനിയമങ്ങളാണ്, അള്ളാഹു തെരഞ്ഞെടുത്തതാണ്, അള്ളാഹു നിശ്ചയിച്ച ചിഹ്നങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ മഹത്വം കൽപ്പിക്കുന്ന ഏതൊരാളും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾക്കും മഹത്വം കൽപ്പിക്കുക തന്നെ ചെയ്യും. അതേ അധ്യായത്തിലെ തന്നെ 30-ാമത്തെ ആയത്തിൽ അഥവാ സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ذَلِكَ അത് നിങ്ങളറിയുക, وَمَنْ يُعَظِّمْ حُرُمَاتِ اللَّهِ, അള്ളാഹു പവിത്രമാക്കിയതിനെ ആരാണോ ആദരിക്കുന്നത്, ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, അതവൻ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ഖൈറാണ്, അള്ളാഹു അവരെയും വലിയ മഹത്വം നൽകി നാളെ സ്വർഗലോകത്ത് ആദരിക്കും, അള്ളാഹു അവർക്ക് ഉന്നതമായ സ്ഥാനം സ്വർഗലോകത്ത് നൽകും. എന്നാൽ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ അനാദരിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നും നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു എത്രമാത്രം മഹത്വമുള്ളവനാണോ അതേപോലെയുള്ള മഹത്വം അവൻ്റെ നിയമങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ, പ്രവാചകനിലൂടെ നൽകിയിട്ടുള്ള മതനിയമങ്ങളെ, മത ആശയങ്ങളെ, മതചിഹ്നങ്ങളെ നാം ആദരിക്കുക, ബഹുമാനിക്കുക, അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി അതിനെ കാണുകയും ചെയ്യുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: email hello@peaceradio.com, phone 902-0840-840, www.peaceradio.com.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, tune to reality. Peace Radio. Peace Radio. Tune to reality.
4: سبيل الدموع سبيل مريح.
5: മാതാപിതാക്കളുടെ വീട് എപ്പോഴും നിങ്ങളുടെ വീടായിരിക്കും, എന്നാൽ നിങ്ങളുടെ വീട് എപ്പോഴും അവരുടെ വീടായിരിക്കില്ല. രണ്ടാമത്തൊരു കാര്യം, നിങ്ങളെ സുഖമായി കാണാൻ മാതാപിതാക്കൾ അവരുടെ അവസാന പണവും ചിലവഴിക്കും, എന്നാൽ എല്ലാ മക്കളും അവർക്കായി അതുപോലെ മാറ്റി വെക്കാറില്ല. മറ്റൊന്ന്, അവർ നിങ്ങൾക്കായി അവരുടെ സമയം, ഉറക്കം, സ്വപ്നങ്ങൾ എന്നിവ ത്യജിക്കും, തികച്ചും നിശബ്ദമായി, യാതൊരു കണക്കുപുസ്തകം സൂക്ഷിക്കാതെ. നാലാമത്തൊരു കാര്യം, ഒരു ദിവസം നിങ്ങൾ വളർന്ന് ആ വീട് നിശബ്ദമാകും, ഫോൺ വിളികൾ നിലക്കും, അവരുടെ ഉപദേശങ്ങൾ ഇനി വരില്ല. അതുകൊണ്ട് അവസാനത്തെ പോയിന്റ് ഇതാണ്, അതുകൊണ്ട് അവരെ വിളിക്കൂ, അവരെ പോയി കാണൂ, കുറച്ചുകൂടി സമയം ചേർത്തു പിടിക്കൂ. കാരണം ഈ ലോകത്തിൽ മാതാപിതാക്കളുടെ സ്നേഹത്തോളം, വിശ്വസ്തതയും ക്ഷമയുള്ളതും നമുക്ക് മറ്റൊന്നും കാണാൻ സാധിക്കില്ല. ഇതാണ് കാര്യങ്ങൾ. നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളിലുണ്ട്. നമ്മുടെ വീട് നമുക്കെപ്പോഴും ഒരു കയറിച്ചല്ലാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മളത് എന്ന് തോന്നുന്ന ഒരു സംഗതി മാതാപിതാക്കളുള്ള ഇടാണ്. തിരിച്ച് നമ്മൾ താമസിക്കുന്ന വീട് എത്രത്തോളം അവരുടേതായി അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്.
6: ഒന്നാമത്തെ പോയിന്റ് അതാണല്ലേ.
5: യെസ്,
6: അഞ്ച് പോയിന്റ് പറയണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് വേണ്ടിവരും. ഒരു പോയിന്റ്, അതോ രണ്ടോ പോയിന്റ്, അത് മാതാപിതാക്കൾ എന്നുള്ളതിന്റെ ഒരു സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴറിയോ നമ്മൾ ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തുമ്പോഴാണ്, നമുക്ക് കിട്ടേണ്ട പരിഗണനകൾ മക്കളിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മളത് ചിന്തിച്ചു തുടങ്ങുക. അല്ലേ?
5: അതെ അതെ.
6: എന്റെ മോൻ എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുന്ന എത്രയോ പ്രായമുള്ള മാതാപിതാക്കളുണ്ട്. അതൊരു അവര് വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് നിന്നും ആവശ്യപ്പെടാനൊന്നല്ല. ഇപ്പൊ മൂന്ന് ആൺകുട്ടികളുള്ള ഒരു ഉമ്മ സ്ഥിരമായിട്ട് ഒരു മോൻ്റെ ഓട്ടോ ഡ്രൈവറാണ്. സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, ഉമ്മനെ മകരിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ വിളിക്കും. കാരണം എന്താ വെച്ചാൽ ഉമ്മക്ക് മകരിബ് കഴിഞ്ഞിട്ടൊരു ഗുളി കണ്ട്. അപ്പൊ ഇവന് കാരണം പറഞ്ഞിട്ടാ വിളിക്കുക, ഉമ്മാനെ ഗുളിക കുടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാന്ന്. പക്ഷെ അവനോട്ട് ഇങ്ങനെ സംസാരിച്ചൊരു കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോ എനിക്കിതല്ലാതെ ഉമ്മാക്ക് കൊടുക്കാനൊന്നുമില്ല. കാരണം അവൻ അഞ്ചു കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഭാര്യ രോഗിയാണ്. അപ്പൊ ഉമ്മ മരുന്ന് കുടിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കാറുള്ളത്. മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് മൂത്ത ജ്യേഷ്ഠനാണ്. അതിന് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പം ഇവന് ചെൽക്കുമ്മാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മകരിബിന് ഉമ്മയെ വിളിച്ചിട്ടില്ലെങ്കിൽ അന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഞാൻ ഉണ്ടാവും. അസുഖമായിട്ട് എനിക്ക് വിളിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഈ ഉമ്മ നമ്മളടുത്ത ബന്ധമാണ്, കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കെട്ടിക്കുമ്പോഴേ, ഇന്നിപ്പോ എന്താ ഇപ്പം വിളിക്കാത്തത്, ആകെ അസ്വസ്ഥതയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നമ്പറിൽ വിളിച്ചു.

0: അല്ലേ ഗുളി കഴിക്കുള്ളൂ, ആ പ്രായത്തിൻ്റെ തന്നെയല്ല. അപ്പോൾ അവൻ വിളിച്ചു ഇന്നിപ്പോൾ എന്തെങ്കിലും വിളിക്കാത്ത എന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ രണ്ട് ഘട്ടം അതിൻ്റെ ഒരു രണ്ട് വശമാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ഇവനെക്കുറിച്ച് എപ്പോഴും ഉമ്മാക്ക് വാചാലമായി സംസാരിക്കും. ഉമ്മാക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 100 രൂപയുടെ പൈസ പോലും ചെലവഴിക്കാൻ അയാൾക്കില്ല. ഒന്ന് അയാൾ ചെലവഴിക്കൂല എന്നുള്ള വാശിയൊന്നുമല്ല, മൂത്ത ജ്യേഷ്ഠന്മാർ കൊടുക്കണ്ടല്ലോ. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മാക്കുള്ള വസ്ത്രം, ഉമ്മാക്കുള്ള മരുന്ന്, ഉമ്മാൻ്റെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണേണ്ടതുള്ള വണ്ടി കാര്യമൊക്കെ ആരാ കൊണ്ടുപോകുന്നത്? മൂത്ത ജ്യേഷ്ഠനാണ്. അവനെക്കുറിച്ചൊരു സംസാരം ഉമ്മാക്കില്ല, മനസ്സിലായോ? അപ്പം ആ ഉമ്മൻ്റെ മനസ്സിൻ്റെ ടച്ച് ചെയ്യാൻ അവർ ഒരു വാക്ക് പോലെ. അപ്പോൾ അവൻ്റെ ആശ്വാസം എന്താണ്? മക്കളെ മരുന്ന് ഞാൻ വാങ്ങിക്കൊടുക്കണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ ഞാൻ കൊണ്ടുപോകണല്ലോ, അല്ലെങ്കിൽ ഞാൻ വണ്ടി വിട്ടുകൊടുക്കണ്ടല്ലോ, വിളിച്ചാണ്ട് ഓട്ടോക്കാൻ ഏൽപ്പിക്കണ്ടല്ലോ, ഇതല്ലേ? അപ്പം ഉമ്മ അവസാനം പറഞ്ഞത് ഓനൊന്ന് വിളിക്കും കൂടിയില്ല. ഇതിന് രണ്ട് തലം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ നമ്മളെ വിചാരം എന്താ പറയുക, ഞാൻ ഉമ്മക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാപ്പാക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്യണ്ടല്ലോ എന്നുള്ള ആസ്വദിക്കുമ്പോഴും അവിടുന്ന് അത് ചെയ്യുന്നതിനുള്ളൊരു പ്രാർത്ഥന പോലും ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണില്ല എന്ന് വെച്ചാൽ എന്താ, കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ഉമ്മ പ്രാർത്ഥിക്കൂല എന്നൊന്നും അല്ല പറയണത്. ഇത് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരനെയോ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഉമ്മാക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെയ്യുന്നവൻ്റെ നീയത്വം ഓക്കെയാണ്. അതിൻ്റെ അവസാനത്തെ പോയിന്റ് നിങ്ങൾ എന്താ വായിച്ചത്? നിങ്ങളൊന്ന് വിളിക്കുന്നല്ലേ,
1: വിളിക്കൂ.
0: ഇത് രണ്ടും കൂടി
1: കണക്ട്,
0: ഒന്ന് അടുത്തേക്ക് ചെല്ലി, ഒന്ന് വിളിച്ചു നോക്കി. അപ്പൊ ഈ മരുന്ന് കുടിച്ചോ എന്ന് ചോദിക്കുന്ന മോനെ എപ്പോഴും ഉമ്മാക്ക് ഓർമ്മയാണ്. കാരണം എന്താ, ഇവനെന്റെ മരുന്നിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ എല്ലാ സമയത്തും അവനെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ബോധം.
1: അപ്പൊ അവനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അതിലും ഉപ്പരിങ്ങനെ സംതൃപ്തി അടിയാണ്
0: ഒരാള്. മറ്റേ ഒന്നും ചെയ്യണില്ല,
1: ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇതേല് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാനായിട്ട് എനിക്കൊരു കണക്ഷൻ പിന്നെ ഇനി വേറെ വഴിക്ക് എങ്ങനെ ഉണ്ടാവും?
0: ഫസ്റ്റ് ഞാൻ തുടങ്ങിയതാണ് നമ്മളടുത്ത് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാവില്ല. അതുകൊണ്ടാണ് അവരുടെ പല രോഗങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നത്.
1: അതെ,
0: അവരുടെ പല ആവശ്യങ്ങളും നമ്മളോട് അവർ പറയാത്തത് എന്റെ മോൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊരു മാതാപിതാക്കളുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളും ചിന്താതായിരിക്കും മക്കളെ ബുദ്ധിമുട്ടിക്കുക. അത് ഒരു കഥയിൽ പറയാറുണ്ടല്ലോ, കള്ളുകുടിയനായ ഒരു മോന് ഉമ്മാൻ എന്നും പ്രയാസപ്പെടുത്തും, എന്നും ഉമ്മാനെ ബുദ്ധിമുട്ടിക്കും, അടിക്കും, അതുപോലെ തന്നെ മൃതപ്രായമാക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. സന്തോഷത്തോ കള്ളാണ് അവന് പ്രശ്നം, അവനല്ല കള്ളാണ് പ്രവർത്തിക്കുന്നത് അവൻ്റെ ഉള്ളില്. അവൻ പോവും, പോടേൻ്റെ ഇടയിൽ ഉമ്മാനെ അടിച്ചൊരു വശത്തിട്ട് ഇവൻ തിരിഞ്ഞു പോകുമ്പോൾ വെച്ചുത്തി വീഴാണ്. വീണ സമയത്ത് അവൻ ഉമ്മേ എൻ്റെ മോന്, അല്ല എൻ്റെ മോന് എന്ന് പറയണ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം, അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് കയറി വാപ്പ എന്നുള്ള സ്നേഹം എത്തണമെങ്കിൽ ഒന്നാമത്തെ പോയത് മക്കളുടെ വീട് എൻ്റെ വീടല്ല എന്ന് തോന്നുന്നൊരവസ്ഥ എന്ത് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള സന്ദേശമാണ് അതിൽ വന്നത്. ഞങ്ങളെ ഉമ്മാന്റെ വീട് എന്റെ വീടാണെങ്കിൽ എന്റെ വീട് ഉമ്മാന്റെയും വീടാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന യെസ് വിജയം, അവിടെയാണ് നമ്മളെ വിജയം. ഓരോ പോയിന്റുകളും വളരെ വിശാലമായ
1: പറഞ്ഞതിൽ നിന്ന് ഒതുങ്ങി നിന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഔദാര്യങ്ങളൊന്നും
0: അല്ല,
1: അത് അത് തിരിച്ചറിയാം. മറിച്ച് അവരുടെ ഉള്ളിൽ നിന്ന് അവർക്കുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരിന്ന് ഒന്ന്
0: പിടിക്കാനോ
1: അല്ലെങ്കിൽ ഒന്ന് അവരടുത്ത് ഒന്ന് സംസാരിച്ച് കുറച്ചിരിക്കാനോ ഒക്കെ ഉള്ള ഒരു സമയം കണ്ടെത്തുക എന്ന് തന്നെയാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. ബാക്കിയൊക്കെ പിന്നെയാണ്, അല്ലെങ്കിൽ ബാക്കിയൊക്കെ നമ്മുടെ ഒരു ബാധ്യതയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അത്രയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاه والسلام الاتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين. اما بعد، عن ابي سفيان صخر بن حرب رضي الله عنه في حديثه الطويل في قصه هرقل. هرقل ചക്രവർത്തി മായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുശ്രിക്കായിരുന്ന കാലത്ത് നടന്നിട്ടുള്ള ദീർഘമായ ഒരു സംഭാഷണവുമായി ബന്ധപ്പെട്ട ഹദീസിൻ്റെ ഏതാനും ചില

0: ഭാഗങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് റിയാദുസ്വാലിഹീനിലെ ഹദീസുകളുടെ ഓരോ റാവിമാരും അഥവാ സ്വഹാബികളെ നമ്മൾ പരിചയപ്പെടുന്നു. ഇതിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ആദ്യമായി ഈ ഗ്രന്ഥത്തിൽ വരുന്ന ഹദീസാണിത്. അതുകൊണ്ട് നമ്മളത് ഒന്ന് ചെറുതായ നിലക്ക് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് സ്വഹ്റു ബിൻ ഹർബ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കുന്യത്തായി അബൂ ഹംദല എന്നും വിളി പറയപ്പെടാറുണ്ട്. ഹംദല എന്നൊരു പുത്രൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ മുശരിക്കായി അയാൾ വധിക്കപ്പെട്ടു. അയാളിലേക്ക് ചേർത്തിട്ട് അയാളുടെ പിതാവ് എന്നർത്ഥത്തിൽ അബൂ ഹംദല എന്ന് പറയപ്പെടാറുണ്ടെങ്കിലും പ്രസിദ്ധമായത് അബൂ സുഫിയാൻ എന്ന കുന്യത്ത് തന്നെയാണ്. ഗജവർഷം ആമുൽ ഫീലിൻ്റെ 10 കൊല്ലം മുമ്പാണ്, ആ സംഭവം നടക്കുന്നതിൻ്റെ 10 വർഷം മുമ്പാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു ഹബീബ എന്ന് പറയുന്ന ഉമ്മുഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട അവർ ഇദ്ദേഹത്തിൻ്റെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിയാണ്. അവർ നേരത്തെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. പിതാവ് മുസ്ലിമാകുന്നതിന് മുമ്പേ ഇവർ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടായിരുന്നു. ഇവരുടെ ഭർത്താവ് ഉബൈദുല്ലാഹ് ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവും അബിഷീനയിലേക്ക് ഹിജറ പോയവരുടെ കൂട്ടത്തിൽ ഉണ്ട്. അബിഷീനയിൽ വെച്ച് ഉബൈദുല്ലാഹ് ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, അബിഷീനയിലെത്തിയപ്പോൾ ഉബൈദത്ത് ബിനു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടാറുണ്ട്. അത് ചരിത്രവിരുദ്ധമാണ്, ഒരിക്കലും ശരിയല്ല. അതിൻ്റെ പരമ്പരയിൽ ഷിയാക്കൾ ഉണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട്. ഇമാം അബൂദാമൂദ് റഹിമഹുള്ള ഈ ഉബൈദുല്ലാഹ് ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാത്തബി അറളിൽ ഹബഷ എന്നേ ഉള്ളൂ. അബിഷേനയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ക്രിസ്തുമതം സ്വീകരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് തെറ്റാണ് എന്നുള്ളത് അതിൻ്റെ ന്യായം പറയുന്നത് നമ്മളിവിടെ പറയാൻ പോകുന്ന ഹദീസിൻ്റെ ദീർഘഭാഗം. അതിവിടെ മുഴുവൻ പറയുന്നില്ല. അത് ഇമാം ബുഖാരി റഹിമഹുള്ളയൊക്കെ സ്വഹീഹിൽ 7-ാമത്തെ ഹദീസായി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഹദീസിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് മുശ്രിക്കായിരുന്ന അക്കാലത്ത് ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, എന്ത്, ഈ മുഹമ്മദിൻ്റെ പക്ഷത്തുള്ള ആരെങ്കിലും മുഹമ്മദിനോടുള്ള വെറുപ്പ് കാരണം, ആ മതത്തോടുള്ള അതൃപ്തി കാരണം ആ മതം ഒഴിവാക്കി പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുകയോ അല്ലെങ്കിൽ ഇസ്ലാം ഒഴിവാക്കി വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോകുകയോ ഒക്കെ ചെയ്ത സംഭവമുണ്ടോ എന്നർത്ഥത്തിൽ ചോദിക്കുന്നു. അപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു സത്യസന്ധമായി പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരാളും ഇല്ല. ആ മതം സ്വീകരിച്ച ഒരാളും അതിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് അതൊഴിവാക്കി വരുന്നില്ല, വന്നിട്ടില്ല എന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ ആ ദീനിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതാക്കി പറയാനോ എന്തെങ്കിലും ഒരു മോശപ്പെട്ട രീതിയിൽ പറയാനോ ഒരു ചാൻസ് കിട്ടിയിരുന്നുവെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അക്കാലത്ത്. അപ്പം ആരെങ്കിലും ആ മതം ഒഴിവാക്കി പോന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ തൻ്റെ മരുമകനാകുന്ന ഉബൈദുല്ലാഹ് ബിനു ജഹ്ഷ് ഇസ്ലാം ഒഴിവാക്കി ക്രിസ്തുമതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു എന്താ പറയേണ്ടത്, എൻ്റെ മരുമകൻ വരെ അത് ഒഴിവാക്കിയിട്ട് ക്രിസ്തുമതത്തിലേക്ക് പോയില്ലേ എന്നല്ലേ പറയേണ്ടത്? അത് അബൂ സുഫിയാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാൻ ഒരു ന്യായമില്ല. സ്വന്തം മരുമകനാണ്. അതുകൊണ്ട് തന്നെ ആ സംഭവം സഹിയല്ല എന്ന് പണ്ഡിതന്മാർ ഇതുപോലുള്ള പല കാരണങ്ങൾ പറഞ്ഞ് ന്യായങ്ങൾ, കൃത്യമായ ന്യായങ്ങൾ പറഞ്ഞ് ഈ ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറയുന്ന ഈ വിശ്വാസം ഒരിക്കലും ശരിയല്ല എന്ന് സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അബിശീനയിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ പിന്നീട് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. അപ്പോൾ ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ വിവാഹം ചെയ്യുന്നു എന്ന വിവരം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കദനകഹ ഇബ്നതക് എന്ന് പറഞ്ഞു, നിങ്ങളുടെ മകളെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്: ദാകൽ ഫഹൽ ലാ യുഖറഉ അൻഫുഹു എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാന്യനാണ്, ആ മാന്യനെ തിരസ്കരിക്കാൻ പറ്റില്ല, അത് ഒഴിവാക്കപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അംഗീകരിക്കുകയാണ് ചെയ്തത് എന്ന് കാണാം. ഖുറൈശികളിലെ പ്രമുഖനാണ്, ഖുറൈശി നേതാവാണ്, വർത്തക പ്രമാണിയാണ്, ധീരനാണ്. നീണ്ട 20 വർഷക്കാലത്തിലേറെ ഇസ്ലാമിനെതിരെയുള്ള സകലമാന പടയോട്ടത്തിനും നേതൃത്വം നൽകിയ ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് എപ്പോഴാണ് ഹിദായത്ത് നൽകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെയൊക്കെ സമയം നിശ്ചയിക്കുന്നവൻ അല്ലയാണ്. എന്നാൽക്ക് ഹിദായത്ത് കിട്ടില്ല, അവനൊന്നും നന്നാവില്ല എന്നൊന്നും വിധി പറയാൻ നമ്മളാരും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു. ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം പിന്നീട് ദീനിന് വേണ്ടി നിസ്തുലമായ ത്യാഗം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ത്വായിഫിൽ നടന്നൊരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്, യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത് മറ്റേ കണ്ണും നഷ്ടപ്പെട്ട സംഭവമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ഉണ്ടായ മതപരിത്യാഗികളോടുള്ള യുദ്ധത്തിൽ സജീവമായി പങ്കെടുക്കുകയും ധീരമായ നടപടികൾ സ്വീകരിക്കുകയുമൊക്കെ ചെയ്തതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ളൊരു മഹാനാണ് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, സ്വന്തം മകൻ മുആവിയ റളിയല്ലാഹു അൻഹു ആണ് എന്നും, അതല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് ബഖയിലാണ്, മദീനയിലെ ബഖയിൽ ഖർഖദിലാണ് അദ്ദേഹത്തെ മറമാടിയിട്ടുള്ളത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. മക്കാവിജയ നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അദ്ദേഹത്തെ പരിഗണിച്ചതായി മാ മുസ്ലിം റഹിമഹുള്ളയുടെ ഹദീത്തിൽ വന്നിട്ടുണ്ട്. മന്ദഹല ദാറ അബി സുഫിയാന ഫഹുവ ആമിൻ, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവനും നിർഭയനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട്. ഈ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്, റിവായത്ത് ചെയ്യുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ഹദീസ് ദീർഘമായി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മുഴുവൻ ഭാഗങ്ങളും ഇവിടെ പരാമർശിക്കുന്നില്ല, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ ഹദീസിൽ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാം വിധം പഠിച്ചു ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സ്വാലിഹീൻ.

0: മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസായിലെ 1-ാമത്തെ ആയത്തിൽ വളരെ ഗൗരവമായ ഒരു ഉണർത്തൽ മനുഷ്യ സമുദായത്തെ വിളിച്ചുകൊണ്ട് നടത്തുന്നതാണ് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ ഉള്ളടക്കം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിം വാഹിദ, ഒരേ ആത്മാവിൽ ഒരേ ആളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. വഹലഖ മിൻഹ സൗജഹ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും. വബത്ത മിൻഹുമ റിജാലൻ കസീറം വനിസാ, ആ രണ്ടാളിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത റബ്ബിന്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, യാതൊരുവൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അല്ലാഹുവിനെയും കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ. ഇന്നല്ലാഹ ഖാന അലൈക്കും റഖീബ, നിശ്ചയമായും അല്ലാഹു നിങ്ങളിൽ മേൽനോട്ടം ചെയ്യുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്തിൽ സൂചിപ്പിച്ച കാര്യം ഒരു വിശദീകരണത്തിന് ഇടയില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? മനുഷ്യ സമുദായമായ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുകയും പിന്നീട് അതിൽ നിന്നും അതിൻ്റെ ഇണയിൽ നിന്നുമായി നിങ്ങളെ പെരുപ്പിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നു പറഞ്ഞ ശേഷം നിങ്ങൾ യാതൊരു അല്ലാഹുവിൻ്റെ പേരിൽ അവനെ മുൻനിർത്തിക്കൊണ്ട് അന്യോന്യം ചോദിക്കാറുണ്ടോ? ആ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പിന്നെയും പറഞ്ഞിരിക്കുന്നു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാവ് അല്ലാഹുവാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പലപ്പോഴും അവനെ മുൻനിർത്തി പരസ്പരം പലതും ആവശ്യപ്പെടുന്നതും ചോദിക്കുന്നതും. ആ നിലക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കൽ നിങ്ങളുടെ പ്രകൃതിയായുള്ള ഒരു കടമയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുവെന്നാണ് ഇതിലടങ്ങിയ സൂചന. അല്ലാഹുവിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു, അല്ലാഹുവിനെ ഓർത്ത് ഇന്നിന്ന പ്രകാരം ചെയ്തു തരണം, പടച്ചവനെ മുൻനിർത്തിയാണ് ഞാനിത് പറയുന്നത് എന്നിങ്ങനെ മനുഷ്യർ മുൻകാലത്തെന്ന പോലെ ഇക്കാലത്തും അന്യോന്യം ചോദിക്കലും പറയലും പതിവാണല്ലോ. ദൈവവിശ്വാസികളല്ലാത്തവരിൽ നിന്ന് പോലും കുടുങ്ങിയ അവസരങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുക ദുർലഭമല്ല. കുടുംബബന്ധം പാലിക്കുന്നതിനും കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നതിനും ഇസ്ലാമിൽ നൽകപ്പെട്ട പ്രാധാന്യം മറ്റൊരു മതത്തിലും നൽകി കാണപ്പെടുകയില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഖുർആനിൽ പലപ്പോഴും ഉപദേശിച്ച് കാണാം. ഹദീസിലും അങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തിലെ തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ അനാഥ കുട്ടികളെയും ഗാർഹികവും കുടുംബപരവുമായ പല കാര്യങ്ങളെയും സംബന്ധിച്ച് വളരെയധികം പ്രസ്താവനകൾ ഈ സൂറത്തിൽ വരുന്നുണ്ട് താനും. ആ നിലക്ക് കുടുംബ ബന്ധങ്ങൾ പാലിക്കുന്നതിനെപ്പറ്റി 1-ാമത്തെ ഈ വചനത്തിൽ തന്നെ പ്രത്യേകം ഉണർത്തുന്നത് അനുയോജ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഊന്നിപ്പറഞ്ഞതോട് ചേർത്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം വല്ല റഹാം എന്നുകൂടി അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, യാതൊരു അള്ളാഹുവിൻ്റെ പേരിലും കുടുംബ ബന്ധങ്ങളുടെ പേരിലും നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ എന്ന് വളരെ കൃത്യമായി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം തൊട്ട് മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ സന്തതികളായി പിറന്നവരാണെന്നും എല്ലാവരും ചേർന്നുള്ള ഒരു വമ്പിച്ച കുടുംബമാണ് വാസ്തവത്തിൽ മനുഷ്യ സമുദായമെന്നും അതുകൊണ്ടവർ പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണമെന്നുള്ളതും വളരെ വ്യക്തമായൊരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിക്കലും കുടുംബബന്ധം സൂക്ഷിക്കലും ഒരേ ഉദ്ദേശത്തിലല്ല കലാശിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടെന്ന് ആവശ്യമില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കൽ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടും കുടുംബബന്ധത്തെ സൂക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധമുള്ളവരോട് നന്നായി വർത്തിക്കുക എന്നതുമാണ് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിനോടും കുടുംബങ്ങളോടുമുള്ള കടമകളെല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് അള്ളാഹു അവസാനം ഈ ആയത്തിൻ്റെ അവസാനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്.
0: ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളങ്ങനെ സൂചിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒത്തക്കുള്ളാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ എങ്ങനെയാണ് ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരാധനാ കർമ്മങ്ങളിലൂടെ, സൽപ്രവർത്തനങ്ങളിലൂടെ, സൽസ്വഭാവങ്ങളിലൂടെ, പെരുമാറ്റമര്യാദകളിലൂടെ ഒരു നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കും. ഇനി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ, അപ്പം ഈ ആയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വല്ലറഹം കുടുംബത്തെയും സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. അപ്പം അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ എത്ര കണ്ട് ജാഗ്രത നമ്മൾ കാണിക്കുന്നുണ്ടോ അതേ ജാഗ്രത കുടുംബ ബന്ധം നഷ്ടപ്പെടാതിരിക്കുവാനും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം എന്ന ഒരു മഹത്തായ ദർശനം തന്നെയാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ കുടുംബബന്ധം നഷ്ടപ്പെടാതെ അതിനെ പവിത്രമാക്കി ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടാതെ കൊണ്ടുപോവുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ചില ഘട്ടങ്ങളിൽ അനിവാര്യമായ ത്യാഗം നിർവഹിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? നിന്നോട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്നവരുമായി അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കൽ. നേരെമറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കുന്നതിലാണ് കുടുംബ ബന്ധത്തിൻ്റെ മഹിമയുള്ളത്. ഇപ്പോൾ അതല്ലാത്തടത്തോളം എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഓനും വരുന്നുണ്ട്, ഓൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്. പെരുന്നാളാകുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സന്ദർശിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഓനും സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം, അങ്ങനെ ഒരു കുടുംബ ബന്ധം അതനിവാര്യമാണെങ്കിലും യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടുപോയ അറ്റുപോയ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളിടത്താണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനവും ഇതിനോടുപോൽപ്പലകമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുമാണ്.

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അമിതമായാൽ തേനും ആപത്ത്. അവതരിപ്പിക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. തേനിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഭക്ഷണത്തിനോടൊപ്പം മരുന്നായും തേൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഏറെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന തേനും അമിതമായാൽ ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് ഒരു പഠനം പറയുന്നു. കൂടിയ അളവിൽ തേൻ, പഴച്ചാറുകൾ, കോൺ സിറപ്പ് എന്നിവ കഴിക്കുന്നത് കരളിനെ നശിപ്പിക്കുമത്രേ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നീ രണ്ട് ഇനം പഞ്ചസാരകളാണ് പഠനത്തിന് ഉപയോഗിച്ചത്. ഗ്ലൂക്കോസ് ഗ്രൂപ്പിനെ അപേക്ഷിച്ച് ശരീരഭാരം കൂടി എന്ന് മാത്രമല്ല ഹൃദയരോഗങ്ങളുടെയും കരൾനാശത്തിൻ്റെയും സൂചനയും ഫ്രക്ടോസ് ഗ്രൂപ്പ് കാണിച്ചു. ഫ്രക്ടോസ് ഷുഗർ, ഹൃദ്രോഗം, പ്രമേഹം, മറ്റു ഗുരുതര രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂട്ടുന്നുവെന്നും പഠനത്തിൽ തെളിഞ്ഞു. അപ്പോൾ രണ്ടിനം പഞ്ചസാരയുടെയും ഉപയോഗം ഉപാപചയ പ്രവർത്തനങ്ങളെയും ഹൃദയ പ്രവർത്തനങ്ങളെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും പരിശോധിച്ചു. പെണ്ണരികളിലാണ് ഈ പഠനം നടത്തിയത്. അപ്പോൾ ഖരരൂപത്തിലുള്ള സാധാരണ ഭക്ഷണത്തിന് പുറമെ ദ്രാവക രൂപത്തിലുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ഇവയ്ക്ക് നൽകി അന്നജം വിഘടിച്ച ശേഷം ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു തരം പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. അപ്പോൾ തേനിലും പഴങ്ങളിലും പഴച്ചാറുകളിലും കാണുന്ന പഞ്ചസാരയാണ് ഈ ഫ്രക്ടോസ്. അപ്പോൾ 8 ആഴ്ച കാലം ഈ എലികൾക്ക് മധുരം നൽകി. അത് 6 വർഷം ഒരു മനുഷ്യൻ കഴിക്കുന്ന മധുരത്തിന് തുല്യമായിരുന്നു. ഭക്ഷണത്തിന് പുറമെ വെള്ളം മാത്രം കൊടുത്ത് കൺട്രോൾ ഗ്രൂപ്പിലെ എലികളെയും പഞ്ചസാര നൽകിയ എലികളെയും താരതമ്യം ചെയ്തു. അപ്പോൾ കൺട്രോൾ ഗ്രൂപ്പിനെ അപേക്ഷിച്ച് പഞ്ചസാര കഴിച്ച ഗ്രൂപ്പുകൾ കൂടുതൽ കലോറി അകത്താക്കിയതായിട്ട് കണ്ടു. അപ്പോൾ ഗ്ലൂക്കോസ് കഴിപ്പിച്ച എലികളുടെ കലോറി ഇൻടേക്ക് ഫ്രക്ടോസ് ഗ്രൂപ്പിനേക്കാൾ അധികമായിരുന്നു. എന്നാൽ ഫ്രക്ടോസ് ഗ്രൂപ്പിന് മാത്രമാണ് ശരീരഭാരം കൂടിയത് എന്നതാണ് രസകരമായ വസ്തുത. അപ്പം ഫ്രക്ടോസ് ഗ്രൂപ്പിലെ എലികളുടെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടി, കരളിൻ്റെ ഭാരം കൂടി, കരളിൻ്റെ കൊഴുപ്പിനെ നശിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞു. കൂടാതെ രക്തസമ്മർദ്ദത്തെ ബാധിക്കുന്ന അയോട്ടയുടെ പ്രവർത്തനത്തെയും ബാധിച്ചതായിട്ട് കണ്ടു. അപ്പം മധുരത്തിൻ്റെ, പ്രത്യേകിച്ച് ഫ്രക്ടോസ് ഷുഗർ അടങ്ങിയ തേന്, പഴച്ചാറുകൾ എന്നിവയുടെ അമിത ഉപയോഗം ശരീരഭാരം കൂട്ടുന്നതോടൊപ്പം ഹൃദ്രോഗം, കരൾ രോഗം എന്നിവയ്ക്കുള്ള സാധ്യതയും കൂട്ടുമെന്ന് അമേരിക്കൻ ജേണൽ ഓഫ് ഫിസിയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഈയൊരു പഠനത്തിൽ പറയുന്നു. അപ്പോൾ തേനും അമിതമായാൽ പ്രശ്നമാണ്. ഏതൊരു സാധനവും നമ്മൾ അമിതമാവാതെ ആവശ്യത്തിന് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഈയൊരു പഠനം നമ്മെ പഠിപ്പിക്കുന്നു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. അമിതമായാൽ തേനും ആപത്ത്. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ശ്രദ്ധേയമായ ഫീഡ്ബാക്കുകൾ നമ്മളെ വായിച്ച് ഓർമ്മിപ്പിക്കുന്ന പീസ് ടൈമിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. നമ്മുടെ ഒരു ശ്രോതാവ് അമീർ ടി എടത്തനാട്ടുകര നമ്മളെ അറിയിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഇതാണ്. എൻ്റെ ഫോണിൽ ഞാൻ ഉണർന്നിരിക്കുന്ന സമയം അത്രയും പീസ് റേഡിയോ ഓണായിരിക്കും. നമസ്കാര സമയങ്ങളിലും മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലും മാത്രമാണ് റേഡിയോ ഓഫ് ചെയ്യാറുള്ളൂ.
1: മാഷല്ല,
0: നമ്മുടെ അധിക ശ്രോതാക്കളുടെയും ഒരു രീതി തന്നെയാണ് ഇദ്ദേഹം ഇവിടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. പീസ് റേഡിയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം പോലെ നമ്മൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലും വ്യക്തമാകുന്നത്.
1: ഒരുപാട് അറിവ് കിട്ടാനുള്ള ഒരു വലിയ അവസരമായിട്ട് അത്തരം ആളുകൾക്ക് മാറണം. അത് ജോലിയും അങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ചിലപ്പോൾ നമുക്ക് ഓണാക്കി ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിക്കോളാം. ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ജോലി ടൈമിൽ. ഏതായിരുന്നാലും വ്യത്യസ്ത മേഖലയിലുള്ള അറിവുകൾ നേടിയെടുക്കാൻ ഒരു പക്ഷേ നമുക്ക് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും അസാധ്യമാണ് അല്ലേ, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പിന്നെ ഫീഡ്ബാക്ക് ഒന്ന് മനസ്സിലാക്കുമ്പോൾ.
0: അതെ, തീർച്ചയായിട്ടും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

لا عوج له وخشعت الأصوات للرحمن وخشعت الأصوات

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ആലാപനം സാജിത്ത്, പുതുനഗരം.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി

0: യോഗക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
3: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
4: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡ് ആണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റ നോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
5: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: പീസ് റേഡിയോയിൽ ഇനി കേൾക്കുന്നത് പൂമരത്തണലിൽ. സത്യസന്ധത എന്ന വിഷയത്തിൽ കൂട്ടുകാരോട് സംസാരിക്കുന്നത് അൽ ഫഹദ് പൂന്തുറ.
7: അസ്സലാമലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഇന്നത്തെ പൂമരച്ചളലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാരെ, സത്യസന്ധത എന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. നമുക്കാവശ്യം സത്യസന്ധതയാണ്. ലോകം മുഴുവനും വാഴ്ത്തുന്ന, കൂട്ടുകാർക്കറിയോ, അമേരിക്കയിലെ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരെഴുത്തുകാരനുണ്ട്. അദ്ദേഹം ദ ഹൺഡ്രഡ് എന്നൊരു പുസ്തകം രചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്നത് ലോകത്തിലെ ഏറ്റവും നല്ല പേഴ്സണാലിറ്റികൾ, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ 100 ആളുകളിൽ അദ്ദേഹം ഒന്നാമതായി എഴുതിയ വ്യക്തിത്വമാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദ ഹൺഡ്രഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒന്നാമതായി എഴുതിയത് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അദ്ദേഹം എഴുതുന്നുണ്ട് ദ മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ലോകം മുഴുവനും വാഴ്ത്തുന്ന ചരിത്രപ്രസിദ്ധമായ നല്ലൊരു വ്യക്തിത്വമാണ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരെ, അമേരിക്കയിലെ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആള് പോലും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ല വ്യക്തിത്വത്തിനുടമയാണ് എന്ന് പുസ്തകത്താളുകളിൽ എഴുതുമ്പോൾ നമ്മൾ ആ പ്രവാചകനെ അനുസരിക്കേണ്ട, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വ്യക്തമായ നല്ലൊരു മാതൃക പിൻപറ്റേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനും സൽസ്വഭാവിയുമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൂട്ടുകാരെ, ഒരു കഥ പറയാം. ഒരു റമദാനിൻ്റെ സമയമാണ്. നല്ല രുചികരമായ റൊട്ടി ലഭിക്കുന്ന ഒരു കടയുണ്ട് ഒരു ഗ്രാമത്തിൽ. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോഴേക്കും ഉമ്മ കടയിലേക്ക് റൊട്ടി വാങ്ങാൻ നൗഫലിനെ പറഞ്ഞയക്കാറുണ്ട്. അവിടെ ചെന്നപ്പോൾ പതിവ് പോലെ നൗഫൽ അവിടെ ചെല്ലുകയും എന്നത്തെയും പോലെ വലിയ തിരക്കാണ്. ആളുകൾ വരിവരിയായി നിൽക്കുകയാണ്. നൗഫലും ആ വരിയിലൊരിടം പിടിച്ചു. നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങി. ആളുകൾ അക്ഷമരായിക്കൊണ്ട്, ക്ഷമയില്ലാത്തവരായിക്കൊണ്ട് പിറുപുറുക്കാൻ തുടങ്ങി. ഇയാൾക്കെന്താ, കൂടുതൽ ആളുകളെ കടയിൽ വെച്ചുകൂടെ എന്നും പല ആളുകൾ ചോദിച്ചു തുടങ്ങി. 2-3 ആളുകളെ കൊണ്ട് എങ്ങനെ എത്താനാ ഇത്രയും ആളുകൾക്കും? വരി നിൽക്കുന്ന ഒരു വൃദ്ധൻ ആരോടെന്നില്ലാതെ പറഞ്ഞു, റൊട്ടി ഉണ്ടാക്കാൻ 2 ജോലിക്കാരാണ് കടയിലുള്ളത്. വിതരണം ചെയ്യാനും 2 ആളുകൾ തന്നെയാണുള്ളത്. കാശു വാങ്ങാൻ മാത്രമാണ് മുതലാളിയുള്ളത്. അദ്ദേഹം കാശു വാങ്ങുന്നതിൻ്റെ തിരക്കിൽ സാധനം കൊടുക്കാൻ പറ്റൂല. അപ്പോ ഇങ്ങനെ ആ കടയിൽ തിരക്കുള്ള സമയത്ത് ഓരോ ആളുകളും സാധനം വാങ്ങി പിരിഞ്ഞു പിരിഞ്ഞ് അവസാനം നൗഫലിൻ്റെ ഊഴമെത്തി. നൗഫൽ ഒരട്ടി വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അപ്പോൾ നൗഫലിൻ്റെ ഊഴെത്തി. നൗഫൽ സാധനം വാങ്ങി. അപ്പോൾ അദ്ദേഹം ബാക്കി പൈസ തിരിച്ചു നൽകിയപ്പോൾ ഒരല്പം പൈസ അതിലെന്തുണ്ട്, കൂടുതലുണ്ട്. ഇത് കണ്ട നൗഫൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ പ്രശ്നം? കടക്കാരൻ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ നൗഫൽ അവിടെ നിന്ന് പോയി, തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. രാത്രി കിടന്നപ്പോ നൗഫലിന് ഉറക്കം വന്നില്ല, ആകെ ഒരു അസ്വസ്ഥത, കുറ്റബോധം മനസ്സിൽ, വല്ലാത്ത നീറലായിരുന്നു. നൗഫലിന്റെ മനസ്സിൽ സ്വന്തമായി ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് ആ കാശ് തിരിച്ചു കൊടുത്തില്ല? നിനക്ക് അർഹതപ്പെടാത്തതല്ലേ അത് എന്ന് ആരോ നിരന്തരമായി ചോദിക്കുന്നത് പോലെ നൗഫലിന് അനുഭവപ്പെട്ടു. അപ്പോൾ നൗഫൽ ആലോചിക്കാണ്, ഇത് ഉമ്മാനെടുത്തു പറഞ്ഞാലോ? പിന്നെ നൗഫൽ ആലോചിച്ചു, വേണ്ട, ഉമ്മാനെടുത്ത് തുറന്നു പറഞ്ഞാൽ ഉമ്മ ദേഷ്യപ്പെടുത്തും കുറ്റപ്പെടുത്തും. അങ്ങനെ ആ രാത്രി നൗഫൽ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. രാവിലെ തീയതി അറിയാൻ കലണ്ടറിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു പെട്ടിയിൽ കലണ്ടറിൽ നോക്കിയപ്പോഴാണ് ഒരു ബോക്സ് വരച്ചിട്ട് അതിനകത്തിങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയോ? പാപമെന്നാൽ നിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതും മറ്റുള്ളവർ അറിയുന്നത് നീ ഇഷ്ടപ്പെടാത്തതുമാകുന്നു എന്ന് നൗഫൽ ഇങ്ങനെ കലണ്ടർ വായിച്ചപ്പോ നൗഫലിന് മനസ്സിലായി. ഇത് കണ്ടതും നൗഫലിന്റെ മുഖമാകെ ചുവന്നു. നൗഫലിന് പേടിയായി, അള്ളാഹുവെക്കുറിച്ചുള്ള പേടിയായി, മനസ്സിൽ സങ്കടമിരിട്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തന്നെപ്പറ്റിയാണോ എന്ന് നൗഫൽ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ആ പ്രയാസം സഹിക്ക വയ്യാതെ, ഇനിയും സഹിക്കാൻ വയ്യാതെ നൗഫൽ നേരെ ഉമ്മാൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഉമ്മ, ഇതുപോലൊരു തെറ്റുപറ്റിയിട്ടുണ്ട് എനിക്ക് എന്ന് പറഞ്ഞപ്പോ ഉമ്മ ദേഷ്യപ്പെടുകയല്ല ചെയ്തത്, വഴക്കു പറയുകയല്ല ചെയ്തത്, കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. ഉമ്മ പറഞ്ഞു, സാരമില്ല മകനേ. എന്താ ഉമ്മ പറഞ്ഞത്? സാരമില്ല മകനേ, തെറ്റുകൾ മനുഷ്യന് പറ്റും, സ്വാഭാവികമാണ്. പക്ഷേ തെറ്റുതിരുത്താനുള്ള മനുഷ്യന്റെ മനസ്സിനെയാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നിങ്ങൾക്കറിയോ കൂട്ടുകാരെ? കുല്ലു ബനി ആദമു ഖത്താഊൻ ഖൈറു ഖത്താഈന തവ്വാബൂൻ. ആദം സന്തതികളിൽ തെറ്റുപറ്റുന്ന ആളുകളാണ്, എന്നാൽ ആ തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് ആ തെറ്റിൽ നിന്ന് ഖേദിച്ച് മടങ്ങുന്നവരാണ്. കൂട്ടുകാരെ, നൗഫലിൻ്റെ കഥ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതും അവൻ്റെ ജീവിതത്തിലെ സത്യസന്ധതയാണ്. അവൻ്റെ ജീവിതത്തിലെ സത്യസന്ധത കൊണ്ടാണ് അവൻ ആ ഒരു തെറ്റിൽ നിന്ന് മാറി നിന്നത്. കളവുള്ള കുട്ടികളാണ് എങ്കിൽ, സത്യസന്ധത ജീവിതത്തിലില്ല എങ്കിൽ അവൻ എന്തു ചെയ്യുമായിരുന്നു? സത്യസന്ധത നിലനിർത്താത്തവനായിരുന്നുവെങ്കിൽ അവൻ അതുപോലെ ആ പൈസ വാങ്ങി പോക്കറ്റിൽ വെച്ച് പോകുമായിരുന്നു. കൂട്ടുകാരെ, പക്ഷേ സത്യസന്ധത എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരടയാളമാണ്. കൂട്ടുകാരെ, നമ്മളത് പഠിക്കേണ്ടവരാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്, അത് ജീവിതത്തിൽ ഉടനീളം സൂക്ഷ്മമായി പാലിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സത്യസന്ധമായി സംസാരിക്കാനും സത്യസന്ധമായി ഇടപെടാനും കളവ് പറയാത്ത സത്യസന്ധത ജീവിതത്തിലുടനീളം കൊണ്ടുപോകുന്ന നല്ല നല്ല കുട്ടികളായി മാറാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഇനി ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്നും നൗഫൽ തീരുമാനമെടുത്തെങ്കിൽ സത്യസന്ധതയുള്ള നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ടതുണ്ട്, നമ്മളും ഇനി ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യില്ല എന്നുള്ള തീരുമാനം നമ്മളും എടുക്കേണ്ടതുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ നല്ല സത്യസന്ധമായി പെരുമാറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സത്യസന്ധതയുള്ളയാൾ സന്മാർഗിയായി മാറണം, സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ആളായി മാറണം. കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുകയാണ്, അള്ളാഹു ഖുർആനിലൂടെ പറയുകയാണ്, അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞെന്താണെന്നറിയോ? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടക്കാരുടെ കൂട്ടത്തിലാകുന്നു. എന്താണ് കാരണം? ഇല്ലല്ലദീന ആമനു, കുറച്ചാളുകൾ ഒഴുകിയുണ്ട്. എങ്ങനെയെന്നറിയോ? ഒരാരൊക്കെയെന്നറിയോ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, കുറച്ച് സത്യം പറയുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം മനസ്സിലാക്കുകയും സത്യം കൈകൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. അപ്പോൾ സത്യം പറയുകയും സത്യം മനസ്സിലാക്കുകയും സത്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്ത നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്, സത്യസന്ധതയോടൊപ്പം സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. നമ്മൾ സത്യം പറയുന്ന കുട്ടികൾ, കൂട്ടുകാരെ സത്യത്തിലേക്ക്, കളവ് പറയുന്ന കൂട്ടുകാർക്ക് സത്യത്തിൻ്റെ മാർഗം വെട്ടിതെളിയിച്ചു കൊടുക്കേണ്ടവർ നമ്മളാവണം. അവരെ നന്മയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കഥയുണ്ട്. രണ്ട് നിലയുള്ള കപ്പൽ, അതിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, താഴത്തെ നിലയിലുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി പോകണമായിരുന്നു. ഈ സാഹചര്യത്തിൽ താഴത്തെ നിലയിലുള്ള ഒരു ബിരുദം പറയാണ്, നമ്മൾ എന്തിനാ മുകളിലോട്ട് കയറിപ്പോണത് കഷ്ടപ്പെട്ട്? താഴെ ഒരു തുള ഉണ്ടാക്കിയാൽ ഇവിടെ നിന്ന് വെള്ളം സുലഭമായി ലഭിക്കുമല്ലോ. കൂട്ടുകാരെ, ഈ കളവ് കാണിക്കാൻ പോണവനെ, ഈ ഒരു കോലം കാണിക്കാൻ പോണവനെ നമ്മളെങ്ങനെയാ നോക്കിക്കാണുക? കൂട്ടുകാരെ, അവനെ നമ്മൾ തടയും അല്ലേ? അവനെ നമ്മൾ തടഞ്ഞില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മൊത്തത്തിൽ എല്ലാവരും ഇല്ലാതായി പോകൂലേ, നശിച്ചു പോകൂലേ? അപ്പം അതുകൊണ്ട് കളവ് പറയുന്ന, കള്ളം കാണിക്കുന്ന, സത്യസന്ധത ഇല്ലാത്ത ആളുകളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ? ആ തിന്മയിൽ നിന്ന് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണം. അങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവർ നമ്മളാകണം. അള്ളാഹു ചോദിക്കുകയാണ്, വമൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അള്ളാഹു ചോദിക്കണം എന്താണെന്നറിയോ? അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞെന്നറിയോ? വമൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ, നല്ല വർത്തമാനങ്ങൾ പറയുന്നവൻ ആരാണ്? അതുപോലെ മിമ്മൻ ദഅ, ക്ഷണിക്കുന്നവൻ, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവൻ, വഅമിലു സ്വാലിഹാത്ത്, നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നവൻ ആരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കാനും, എന്നിട്ട് മഖാല ഇന്നനി മുസ്ലിമി, ഞാൻ മുസ്ലിമിൽ പെട്ടവനാണെന്നും കൂടി പറയണം. അങ്ങനെ സത്യസന്ധതയുള്ളയാളും സത്യത്തിലേക്ക് ക്ഷണിക്കുന്നയാളും ആരാണെന്നൊക്കെ അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കണ്ടേ? കൂട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്യുന്നതോടൊപ്പം ആ സത്യസന്ധതയിലേക്ക് ക്ഷണിക്കാനും നമ്മൾ തയ്യാറാകണം. അങ്ങനെ ആ കുട്ടികളെ നമ്മൾ കണ്ടെത്തുകയും വേണം, വേണ്ടേ? അങ്ങനെ നല്ല നല്ല കുട്ടികളായിട്ട് നമ്മൾ മാറുക. കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല വേറെ സ്ഥലത്ത് പറയുകയാണ് ഖുർആനിൽ, വൽതകും മിൻകും ഉമ്മതൻ യദുഊന ഇലൽ ഖൈരി വയഅമറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരു സമുദായമുണ്ടാവണം. എന്തിനെന്നറിയോ? ഒരു ഉമ്മത്തൻ യദൂന, നിങ്ങൾ ക്ഷണിക്കുന്നവരാകണം. നന്മയിലേക്ക് ക്ഷണിക്കുന്ന സന്മാർഗികളായിട്ടുള്ള ഒരു സമുദായം തന്നെ ഉണ്ടാവണമെന്ന് അള്ളാഹു പറയുമ്പോൾ, കൂട്ടുകാരെ, സത്യസന്ധത നമുക്കുണ്ട് എങ്കിൽ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനും നമ്മൾ തയ്യാറാകണം. അങ്ങനെ സത്യസന്ധതയുള്ള സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന കുട്ടികളായി മാറാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
6: കൂട്ടുകാർ കേട്ടത് പൂമരത്തണലിൽ. സത്യസന്ധത എന്ന വിഷയത്തിൽ കൂട്ടുകാരോടൊപ്പം ചേർന്നത് അൽ ഫഹദ് പൂന്തുറ.

0: ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ചരിത്ര സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസ്വാറുകളെയും സഹോദരങ്ങളായിട്ട് പ്രഖ്യാപിച്ചത്, അവരെ അഹ്ഗളാക്കിയത്, ഉഹുവത്ത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ സുന്ദരമായ മുഹൂർത്തങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വീടും നാടും അതേപോലെ തന്നെ കുടുംബങ്ങളെയും വിലപിടിച്ചതൊക്കെയും മക്കയിൽ വിട്ടുകൊണ്ടാണ് പ്രവാചകനോടും അള്ളാഹുവിനോടുമുള്ള പ്രിയം മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അവർ മദീനത്തേക്ക് വന്നത്.
1: മദീനയിലെ ഹിജറ, മദീനയിലേക്കുള്ള ഹിജറ എന്നുള്ളത് ഒരു അവിസ്മരണീയമായ
0: ഒരു സംഭവം
1: തന്നെയാണ്.
0: അത് മാത്രമല്ല, വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊരു മാനസിക അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതായത് കുറച്ച് ആളുകൾ നമ്മുടെ വീടുകളിലേക്ക് ഒരു സ്ഥിരതാമസത്തിന് വന്നാൽ നമ്മുടെ പ്രകൃതം എന്തായിരിക്കും? നമ്മൾ തുടങ്ങുന്ന ആ ദിവസം കാണിച്ച ആ ഒരു സ്വീകരണം നമുക്ക് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാവില്ല. എന്നാൽ ഈമാനികമായ ആ ഒരു ഒരു ഒരു ഒരു കെട്ടുറപ്പിനാൽ ജീവിതത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു ഒരു മഹനീയമായ മാതൃകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവർ കാഴ്ചവെച്ചത്.
1: അൻസാരികൾ.
0: അതുകൊണ്ട് തന്നെയാണ് ആ പേര്. അൻസാരി എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായി എന്നാണ് അർത്ഥം. മദീന നിവാസികൾ അറിയപ്പെട്ടത് അൻസാരികൾ എന്നാണ്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന ആളുകൾ മുഹാജിറുകളെന്നും. ഈ അൻസാരി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ എല്ലാം മുഹാജിറുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു ആകാശ ലോകത്തു നിന്ന് ആയത്തിറക്കി അവരെ അഭിനന്ദിച്ചു. ലിൽ ഫുഖറ സൂറത്തു ഹഷറിലെ 8-ാമത്തെയോ 9-ാമത്തെയോ ആയത്താണെന്ന് തോന്നുന്നു. ലിൽ ഫുഖറായിൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വ റിദ്വാന. അള്ളാഹുവിൻ്റെ റിദ്വാൻ, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഹിജ്റ വന്നിട്ടുള്ള ആളുകൾ, മക്കയിൽ നിന്ന് ഹിജ്റ വന്നിട്ടുള്ള ഫക്കീറന്മാരായ ആളുകൾ. എന്നിട്ടോ അള്ളാഹു അതിൻ്റെ ബാക്കി ഭാഗത്ത് വിശദീകരിക്കുന്നത് എന്താണ്? വയൻ സുറൂനല്ലാഹ വ റസൂലഹു ഉലായിക്കഹുമുസ്സാദിഖൂൻ. അവർ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സഹായിക്കുന്നു, അവരത്രേ സത്യവാന്മാർ എന്നാണ് മുഹാജിറുകളെക്കുറിച്ച് അവിടെ പ്രശംസിച്ചു പറഞ്ഞത്. അപ്പം അങ്ങനെ സത്യസന്ധമായി ജീവിതത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ നാട്ടിലേക്ക് വന്ന ആളുകളെ എന്തു കൊടുത്തും തൃപ്തിപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു സംഭവം പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാകും. മുഹാജിറായിട്ട് വന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സഹോദരനായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിച്ചു കൊടുത്തത് സഅദ് ബിനു റബീഅ എന്ന് പറയുന്ന അൻസാരി സഹോദരനായിരുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നനാണ്, നമുക്ക് ആ ചരിത്രം അറിയാം. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ടാണ്, ഒന്നുമില്ലാതെയാണ് മദീനത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം പറയണത്, ഓ അബ്ദുറഹ്മാൻ, താങ്കൾക്ക് ഞാൻ എൻ്റെ വീട് പകുത്തു തരാം, എൻ്റെ കച്ചവടം പകുത്തു തരാം, എല്ലാം ഞാൻ എന്തു ചെയ്യാം, താങ്കൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈമാനിനാൽ ശക്തിപ്പെട്ട ഒരു മനസ്സ് പറയണം, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന്. അപ്പം ഇത് കേൾക്കുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന മുഹാജിർ ആ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം എന്താണ്? ഈമാൻ കൊണ്ട് ശക്തിപ്പെട്ട് അവർ പറയണത്, ഒന്നും വേണ്ട എനിക്ക്, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാർക്കറ്റ് കാണിച്ചെന്നാൽ മതി, മദീനത്തെ മാർക്കറ്റ് കാണിച്ചെന്നാൽ മതി. അദ്ദേഹം നല്ല കച്ചവടക്കാരനാണ്. അങ്ങനെ അദ്ദേഹം ചീസും പാൽക്കട്ടിയും വാങ്ങിയിട്ട് കയ്യിലുള്ള കുറച്ച് പണം കൊണ്ട് അദ്ദേഹം കച്ചവടം ആരംഭിക്കാൻ, അതിൽ ചെറിയൊരു ലാഭം കിട്ടി, പിന്നീട് അത് വീണ്ടും മുതലിറക്കി, വീണ്ടും അത്. അങ്ങനെ നല്ലൊരു കച്ചവടക്കാരനാണ്. പിന്നെ അങ്ങനെയാണല്ലോ, അള്ളാഹുവിനെ അവൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ മുമ്പിൽ കവാടങ്ങളെ അള്ളാഹു തുറന്നു വെച്ച് തരുന്നതാണ്. അങ്ങനെ അദ്ദേഹം അതിസമ്പന്നനാവുകയാണ് കുറഞ്ഞ കാലം കൊണ്ട്. എന്നിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ നല്ല ഒരു വേഷവിധാനത്തിൽ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ അബ്ദുറഹ്മാൻ, എന്താണ് നല്ലൊരു രൂപത്തിലൊക്കെ കാണുന്നത്? വളരെ സന്തോഷത്തിൽ പറയണത്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അത് ആലോചിക്കേണ്ടുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ്. എന്ത്, തൻ്റെ കൂടെ തന്നെ വിശ്വസിച്ച് താൻ പറഞ്ഞതിനെ ജീവനേക്കാളേറെ സ്നേഹിച്ച ഒരു ഒരു പറ്റം ഒരു കൂട്ടമാണ് മുഹാജിറുകൾ. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ ആരുടെ സാന്നിധ്യമുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമുണ്ട്.
1: അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ്,
0: സന്തോഷം
1: എല്ലാം ഒഴിവാക്കി എല്ലാം ത്യജിച്ച് മക്ക വിട്ട് ഇറങ്ങി വന്ന ആളുകൾ അവർ കച്ചവടത്തിൽ അഭിവൃദ്ധരാകുന്നു, അവർക്കൊരു കുടുംബജീവിതം നൽകുന്നു,
0: കിട്ടുന്നു,
1: അവർക്കൊരു പെൺകുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി. അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിലെ ഉയർച്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായും ആ ഒരു നേതാവിൻ്റെ മനസ്സിനുണ്ടാകുന്ന സുഖം
0: അദ്ദേഹം
1: പറഞ്ഞറിയിക്കാൻ,
0: ആ ഒരു സന്തോഷത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറഹ്മാൻ അങ്ങനെ വെച്ചാൽ പോരാ, ഔലിം വലൂ ബിഷാത്ത്, ഒരാടിനെ അറുത്തുകൊണ്ടെങ്കിലും ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരാടിനെ അറുത്ത് വലീമ കൊടുക്കാനുള്ള ഒരു പിന്നെ പ്രവർത്തനം അവർ തുടങ്ങി എന്ന് വെച്ചാൽ. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ, അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു ആഴാലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അതുമാത്രമല്ല, ഒരിക്കലും ഒരു സംഘം അൻസാരികൾ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ പിന്നെ എല്ലാം അങ്ങ് ഷെയർ ചെയ്തു, ഒരു പരാതിയല്ല. അവർ പറയുന്നത് നോക്കൂ, അവർ പറയുന്നത് ഞങ്ങളുടെ തോട്ടങ്ങളെയും അങ്ങ് ഭാഗം വെക്കണം, ഞങ്ങളുടെ അൻസാരിയായ സഹോദരന് അതിൻ്റെ പകുതി കൊടുക്കണം. അപ്പോൾ പ്രവാചകൻ മുഹാജിറായ സഹോദരൻ അതിൻ്റെ പകുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മുഹാജിറുകൾ കച്ചവടക്കാരാണ്, അൻസാരികൾ കൃഷിക്കാരാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ മുഹാജിറുകൾക്ക് കൃഷി ഏൽപ്പിച്ചു കൊടുത്താൽ എന്തു ചെയ്യും? അത് അവരുടെ സാമ്പത്തികമായ ഭദ്രതയെ തന്നെ തകർത്ത്, കാരണം കൃഷി അറിയാത്ത ഒരാളെ കൃഷി ഏൽപ്പിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ, കൃഷിയിൽ സഹായിക്കട്ടെ, എന്നിട്ടോ വിളവെടുത്ത് ആ വിളവെടുക്കുന്ന സമയത്ത് അത് വിറ്റ് കിട്ടുന്നതിൽ നിങ്ങൾ എന്തു ചെയ്യുക? അവരെ പങ്കുചേർക്കുക. എത്ര വലിയൊരു മാതൃകയാണത്! അൻസാരി സഹോദരൻ്റെ കൂടെ മുഹാജിറായ സഹോദരൻ കൃഷിയിൽ എന്തു ചെയ്യുക? അതിനെ നനക്കാനും അതിന് വളമിടാനും അതിന് പരാഗണം നടത്താനും ഒക്കെ സഹായിക്കട്ടെ, എന്നിട്ടോ ലാഭം കിട്ടുന്ന വേളയിൽ എന്തു ചെയ്യുക? നിങ്ങളതിന് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മാതൃകയും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വിരുന്നുകാരൻ വരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുടെ വീടുകളിലേക്ക് ചെന്നു. അപ്പോൾ 3 മാസമായിട്ട് അവിടെ അടുപ്പ് പുകഞ്ഞിട്ട്, അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ചോദിക്കുകയാണ്, അല്ല ഉമ്മ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ 3 മാസം കഴിച്ചു കൂട്ടിയത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ മറുപടി എന്താണ്? അല്ല, സ്വദാൻ, വെള്ളവും അതേപോലെ തന്നെ പിന്നെ കാരക്കയുമാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഈ വിരുന്നുകാരനെ കൂട്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് പള്ളിയിലേക്ക് വരും, എന്നിട്ട് പറയണെന്ത്, ഇതാ എൻ്റെ വിരുന്നുകാരൻ, ആരുണ്ട് ഇദ്ദേഹത്തിന് ഇന്ന് രാത്രി ഒരല്പം ഭക്ഷണം കൊടുക്കാൻ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേഗം ഒരു അൻസാരി എഴുന്നേറ്റ് പറയാം, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ കൊണ്ടുപോവാം. എന്നിട്ട് പിന്നെ ഭാര്യയോട് ചെന്നിട്ട് പറയണേ, എന്തുണ്ടെന്ന് നമുക്ക്? അപ്പോൾ ഭാര്യ പറയണെന്ത്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ സന്തുഷ്ടയായ ഭാര്യ, നമ്മളതൊക്കെ വായിക്കേണ്ടുന്നൊരു ഭാഗമാണ്. ആ മഹദി പറയണത് ഒരു ഒരു ഒരു ഒരു ഹീലത്തൊരു സൂത്രം പറഞ്ഞു കൊടുക്കണം. നമുക്കെന്തു ചെയ്യാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറക്കാം, ഞാനത് ചെയ്യാം, എന്നിട്ടോ ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണമാണ് 2 മുതിർന്ന ആളുകൾക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ ഞാനെന്തു ചെയ്യാം, ഈ പിന്നെ വിളക്കിൻ്റെ തിരി ഒരു അല്പം താഴ്ത്താം. അപ്പോൾ ഈ പിന്നെ അതിൽ കാണാൻ കഴിയും, പിന്നെ എന്ത്, ഈ അൻസാരി സഹോദരൻ വിരുന്നുകാരനോട് പറയുന്നത് നമുക്ക് കഴിക്കാൻ എന്തിനാ വെളിച്ചം, നമുക്ക് 2 പേർക്കും തുടങ്ങുക തന്നെ. അങ്ങനെ മുമ്പിലെ പാത്രത്തിൽ ഒന്നുമില്ലാതിരുന്നിട്ടും തൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരുന്നുകാരന് ഊട്ടുന്ന ഏറ്റവും മഹനീയമായൊരു മാതൃകയും അൻസാരി ബന്ധത്തിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ്. പിറ്റേന്ന് പ്രഭാതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുബ്ഹിൻ്റെ സമയത്ത് വഹിയിറങ്ങാണ്. തൻ്റെ അടിമ ഈ ചെയ്ത പ്രവൃത്തിയിൽ ആകാശലോകത്തിൻ്റെ സംതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അൻസാരി പിന്നെ സഹാബിക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അപ്പം ഞാൻ ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മളതിൻ്റെ പിന്മുറക്കാരാണ്. അവരുടെ ഒപ്പമെത്താൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു പാരമ്പര്യത്തിൻ്റെ അവസാന കണ്ണിയിലെങ്കിലും നമ്മളുണ്ടാകണം എന്നുള്ളതാണ്. ഇന്നും മദീനത്ത് പോകുന്ന ആളുകൾക്ക് ആ ഒരു ഊഷ്മളമായ അവരുടെ
1: വരവേൽപ്പ്,
0: ആ ഒരു ഒരു ആദിത്യ മര്യാദ നമുക്ക് കാണാൻ കഴിയും. അൻസാരികൾ എന്നും അങ്ങനെയാണ്. അത് അവരുടെ പിന്മുറക്കാരായി അവർ ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ അൽ മിമ്പർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്ത് കിട്ടാൻ നമ്മോടൊപ്പം ചേരുന്നത് ഷമീർ മദീനി.
5: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവരെ കണ്ടുമുട്ടുവാനും അവരുമായി സന്തോഷങ്ങൾ പങ്കുവെക്കുവാനുമുള്ള ഒരവസരം ലഭിക്കുമെന്നുള്ളത് പരലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാം ഏറെ സ്നേഹിക്കുന്ന പലരുടെയും വിയോഗം നമ്മെ ആ സന്ദർഭത്തിൽ തളർത്തുമെങ്കിലും ഈ ഒരു പ്രതീക്ഷ നമുക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ ഏറെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണുവാനും പ്രവാചകനോടൊപ്പം കൂടെ സഹവസിക്കുവാനും ഒരവസരം കിട്ടിയാൽ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സന്തോഷവും ആവേശവും നൽകുന്ന കാര്യമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസവും പ്രവാചകനോടുള്ള സ്നേഹവും ആത്മാർത്ഥവും സത്യസന്ധവുമാണെങ്കിൽ സ്വന്തം കുടുംബം വിറ്റിട്ടാണെങ്കിലും ആ പ്രവാചകനെ ഒന്ന് കാണാനും ആ പ്രവാചകനോടൊപ്പം സഹവസിക്കുവാനും വിശ്വാസികൾ ആഗ്രഹിക്കുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉണർത്തിയിട്ടുണ്ട്. മിൻ അശദ്ദി ഉമ്മത്തി ലീ ഹുബ്ബൻ, എന്നോട് എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ശക്തമായ സ്നേഹമുള്ള ആളുകൾ നാസുൻ യകൂനൂന ബഅദി, എനിക്ക് ശേഷം വരുന്ന കുറച്ച് ആളുകളാണ്. യവദ്ദു അഹദുഹും ലൗ അറാനി ബി അഹ്ലിഹി വമാലിഹി, അവർ കൊതിക്കും, അവരിൽ ഒരാൾ എന്നെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ എന്നെ ഒന്ന് കാണാൻ അവർ കൊതിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബി അഹ്ലിഹി വമാലിഹി, അയാളുടെ കുടുംബത്തെയും സ്വത്തിനെയും സമ്പത്തിനെയും എല്ലാം ത്യജിച്ചിട്ട് അത് പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ആ പ്രവാചകന്റെ അടുക്കിലേക്കൊന്ന് ഓടിയെത്താനും ആ പ്രവാചകനോടൊപ്പം സഹവസിക്കുവാനും ഒക്കെ കൊതിക്കുന്ന വിശ്വാസികൾ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. ദുനിയാവിൽ അതിന് ഭാഗ്യം ലഭിച്ച മഹാന്മാരാണ് സ്വഹാബികൾ എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിട്ടും അവർ ചിന്തിച്ചു, അവരിൽ പലരും സങ്കടപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച അവർ ചിന്തിച്ചത്, ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉന്നതമായ പദവിയിൽ അമ്പിയാക്കന്മാരുടെ കൂടെ, ഔലിയാക്കന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെയൊക്കെ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ സാധുക്കളായ വിശ്വാസികളായ ഞങ്ങൾ ആ പ്രവാചകനോടൊപ്പം സഹവസിക്കുവാനും സംഗമിക്കുവാനും സാധിക്കാതെ വരുമല്ലോ എന്ന ആ ചിന്ത അവരെ വല്ലാതെ വിഷമിപ്പിക്കുകയും ശരീരം മെലിഞ്ഞു പോകുന്ന രീതിയിൽ ആ സങ്കടം അവരെ പിടികൂടുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം അന്വേഷിക്കുന്നുണ്ട്. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഹദീസിന്റെ കിതാബുകളിലുമൊക്കെ, ജാ റജുലുൻ മിനൽ അൻസാർ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നു. വഹുവ മഹ്സൂനുൻ, അയാൾ വല്ലാത്ത ദുഃഖിതനാണ്. ഫഖാല ലഹു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഫുലാൻ മാലി അറാക മഹ്സൂന, അല്ലയോ താങ്കൾക്ക് എന്തു പറ്റി, വല്ലാതെ സങ്കടപ്പെട്ടതായി കാണുന്നുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ നബി അല്ലാഹ് ഷൈഉൻ ഫക്കർതു ഫീ, ഞാനൊരു കാര്യം വല്ലാതെ ആലോചിക്കുന്നു നബിയെ, ആ ചിന്തയാണ് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. ആ ശരീരത്തിൽ പോലും അതിന്റെ അസ്വസ്ഥതകൾ, അതിന്റെ പ്രതിഫലനങ്ങൾ കാണുമാറ് അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്, ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഹുവ, എന്താണത് നിങ്ങളെ അലട്ടുന്ന ആ ചിന്ത എന്താണ്? അദ്ദേഹം പറഞ്ഞു, നഹ്നു നഖ്ദു അലൈക വ നറൂഹ്, ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രവാചകരെ അങ്ങയുടെ അടുക്കൽ ഞങ്ങൾ സംഗമിക്കാറുണ്ട്, ഓടിയെത്താറുണ്ട്. നൻദുറു ഇലാ വജ്ഹിക്, അങ്ങയുടെ തിരുമുഖം ഞങ്ങൾ കാണാറുണ്ട്. വ നുജാലിസുക്, അങ്ങയോടൊപ്പം ഞങ്ങൾ സമയം ചെലവഴിക്കാറുണ്ട്. വഗദൻ തുർഫഉ മഅ നബിയീൻ ഫലാ നസിലു ഇലൈക, നാളെ മറ്റന്നാൾ അഥവാ പരലോകത്ത് വെച്ച് അങ്ങ് അമ്പിയാക്കന്മാരോടൊപ്പം ഉന്നതമായ പദവിയിലായിരിക്കും, ഞങ്ങൾക്ക് അവിടേക്ക് എത്തുവാൻ സാധിക്കുകയില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ വിഷമിക്കുന്നത്, സങ്കടപ്പെടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലം യറുദ്ദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ഷൈഅ, ഒന്നും മറുപടി പറയാതെ അല്പനേരം അങ്ങനെ വിട്ടു, അദ്ദേഹം സദസ്സിൽ നിന്ന് പോയി. ഫഅതാഹു ജിബ്രീൽ അലൈഹി സലാം ബിഹാദിഹിൽ ആയ, അപ്പോഴാണ് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തുമായി പ്രവാചക തിരുമേനിയുടെ അടുക്കിലേക്ക് വന്നത്. അഥവാ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തു നിസായിലെ 69-ാമത്തെ ആയത്ത്, വമൻ യുത്തഇല്ലാഹ വറസൂല, ആരെങ്കിലും അള്ളാഹുവിനെ വഴിപ്പെടുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്തവരായിട്ടുണ്ടോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല. ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ അവർക്ക് സംഗമിക്കാൻ സാധിക്കും. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണവർ എന്ന് ഖുർആൻ പറഞ്ഞ ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി കിട്ടി. ഫബഅത നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബശ്ശറഹു, ആ ചോദിച്ച ചോദ്യകർത്താവിന്റെ അടുക്കലേക്ക് ഈ വിവരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം രേഖപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും സമാനമായ റിവായത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കുകൾക്കിടയിൽ നബി ഒന്ന് കാണണം എന്ന് തോന്നിയാൽ എല്ലാം വിട്ടെറിഞ്ഞ് പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സമയം ചെലവഴിച്ച് വല്ലാത്ത നിർവൃതി കൊണ്ടിരുന്ന അവർ ഈ ഒരു ചിന്ത വന്നപ്പോൾ അവരെ വല്ലാതെ അലട്ടിയിരുന്നു എന്നാണ്. അതിന്റെ പരിഹാരം എന്നോണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിയത്. അതേപോലെ തന്നെ റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുൻതു അബീതു ഇൻദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം രാത്രികാലങ്ങളിൽ കഴിച്ചുകൂട്ടുമായിരുന്നു, പ്രവാചകന്റെ ഒരു ഹാദ്യമായി ഖിദ്മത്ത് എടുക്കുവാൻ വേണ്ടി. ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒള്ളുവെടുക്കുവാൻ വേണ്ടുന്ന വെള്ളവും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള സഹായങ്ങളും ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ അവിടുന്ന് എന്നോട് ചോദിച്ചു, ഫഖാല ലി സൽ, എന്തെങ്കിലും ചോദിച്ചോ തരാമെന്ന രീതിയിൽ. ഫഖുൽതു, അപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അവ ഗൈറ ദാലിക്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, വേറെ വല്ലതും ഭൗതികമായി ദുനിയാവിൽ നിനക്ക് വല്ല ആവശ്യവും ഉണ്ടോ എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഹുവ ദാക്, എനിക്ക് അത് മാത്രം മതി, എനിക്ക് അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, എങ്കിൽ ആ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട്. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതേപോലെയുള്ള നിരവധി സംഭവങ്ങൾ സലഫുകളുടെ കൂട്ടത്തിൽ, സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ, അത് അവരുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ഒരു ഭാഗമായി നമുക്ക് കാണുവാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ ആ ഒരു സുഹബത്ത് നമുക്കും വേണോ, നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് ഖുർആനും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളും മനസ്സിലാക്കി തരുന്നത്. അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദുനിയാവിൽ നമുക്ക് കണ്ടുമുട്ടുവാനും സഹവസിക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിലും, പരലോകത്ത് യഥാർത്ഥ മുവഹ്ഹിദായ, യഥാർത്ഥ വിശ്വാസിയായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഈ പറയുന്ന മാർഗങ്ങളിലൂടെ എളുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ കഴിയും. അതിലൊന്ന് പറഞ്ഞത് സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, അള്ളാഹ് പറഞ്ഞതെന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ, അത് മനസ്സിലാക്കി അതിനെ അനുസരിച്ച് അതിന് കീഴൊതുങ്ങുക എന്നാണ്. ഐ മൻ അമില ബിമാ അമറഹുല്ലാഹു വറസൂലു, അള്ളാഹുവും അവന്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് അറിയുന്നതിനനുസരിച്ച് ജീവിതത്തിൽ കർമ്മങ്ങളാക്കി അമലാക്കി ചെയ്തു വന്നാൽ, വതറക മാ നഹാഹുല്ലാഹു അൻഹു വറസൂലു, അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിലക്കിയ ഒട്ടനവധി തിന്മകളുണ്ട്, അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, അത് ഒഴിവാക്കി തിന്മകൾ ചെയ്യാതെ വിട്ടകന്ന് നിന്ന് നന്മകൾ സ്വീകരിച്ച് പ്രവർത്തിച്ച് പരിപൂർണമായ വിധേയത്വവും അനുസരണവും പ്രഖ്യാപിച്ചാൽ, ഫഇന്നല്ലാഹ യുസ്കിനുഹു ദാറ കറാമത്തി, അള്ളാഹുവിന്റെ ആദരണീയമായ ഭവനത്തിൽ അഥവാ സ്വർഗലോകത്തിൽ അള്ളാഹു ആദരിച്ച ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ഭവനത്തിൽ ഈ മനുഷ്യനെയും അള്ളാഹു താമസിപ്പിക്കുമെന്നാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വയജഅലുഹു മുറാഫിഖൻ ലിൽ അംബിയാ, അംബിയാക്കന്മാരോടൊപ്പം സഹവസിക്കുവാനുള്ള അവസരം അയാൾക്ക് നൽകും. ثم لمن بعدهم في الرتبه, പിന്നീട് അവരോട് അടുത്ത സ്ഥാനത്ത് അംബിയാക്കന്മാരെ കഴിഞ്ഞാൽ സിദ്ദീഖീങ്ങൾ, പിന്നെ ശുഹദാക്കൾ, പിന്നെ സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ മറ്റു സ്വാലിഹീങ്ങൾ, ഇവരോടൊക്കെ സഹവസിക്കുവാനുള്ള അവസരമുണ്ടാകും. വഹുമുസ്വാലിഹൂന അല്ലദീന സ്വലുഹത് സറായിറുഹും വഅലാനിയതുഹും, ആരാണ് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ബാഹ്യവും ആന്തരികവുമായ അഥവാ മനസ്സും അവരുടെ ബാഹ്യമായ സ്വഭാവങ്ങളും പ്രകൃതങ്ങളും ഒക്കെ നന്നാക്കിയ സജ്ജനങ്ങളായ നല്ല മനുഷ്യന്മാർ, അവർക്കും അവിടെ സ്ഥാനമുണ്ട്, ആ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കും. എന്ത് വേണം? അള്ളാഹ് പറഞ്ഞത് കേട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ വന്നാൽ അതെനിക്ക് ചെവി കൊടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയല്ല, അതിനെ കേട്ട് അനുസരിച്ച് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ സാധിച്ച ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കുവാൻ സാധിക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കുക എന്നതാണ്. നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്ന് പറയുമ്പോൾ വിശാലമായ മേഖലയാണ് അതിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബുക്കും മിന്നി മജ്ലിസ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരരായ ആളുകൾ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്നവർ, എന്നോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കുവാൻ ഏറ്റവും അടുത്ത സ്ഥാനം ലഭിക്കുന്ന ആളുകൾ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളുകൾ ആരാണോ അവരായിരിക്കും എന്നോട് ഏറ്റവും അടുത്തവരായി ഖിയാമത്ത് നാളിൽ പരലോകത്തുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ, ആ സ്വഭാവം നന്നാക്കുക എന്നത് കേവലം പറഞ്ഞു പോകാൻ പറ്റിയ ഒരു നിസാരമായ സംഗതിയല്ല. അതിലേറെ ശ്രദ്ധിക്കേണ്ട കാര്യം സലാമത്തു സദർ, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക എന്നതാണ്. ആരെക്കുറിച്ചും മനസ്സിൽ പകയും വിദ്വേഷവും ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് മനസ്സിലൊന്നും സൂക്ഷിക്കാതെ, ഇന്നങ്ങ് മരിച്ചു പോയാലും മനസ്സിൽ യാതൊരു കറയും വിദ്വേഷവും അഴുക്കും പേറാതെ നല്ല മനസ്സുമായി ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് ഹുസ്നുൽ ഖുൽഖിന്റെ ആദ്യ ഭാഗമാണ്. അതേപോലെ തന്നെ വഖബൂലുൽ അഅദാർ, ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മളോട് മോശമായി അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ വർത്തമാനങ്ങളിൽ ആകാം, പെരുമാറ്റങ്ങളിലാകാം. അവർ എക്സ്ക്യൂസ് പറഞ്ഞാൽ, സോറി, അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ, അത് സ്വീകരിക്കുവാനുള്ള ഒരു വിശാല മനസ്കത സൽസ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഖുർആൻ ചോദിച്ചൊരു ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ വാശി പിടിച്ചും അസല് പിടിച്ച് അവർക്ക് മാപ്പ് നൽകാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ, പൊറുക്കാതെ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങൾക്കും മാപ്പാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ്. കാരുണ്യവാനായ പടച്ചറബിനോട് എന്തെല്ലാം തോന്നിവാസങ്ങൾ, അരുതായ്മകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കണ്ടുപോയിട്ടുണ്ട്, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടുപോയിട്ടുണ്ട്, നാവുകൊണ്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ പലതും, ഗീബത്തും നമീമത്തും കളവും ഒക്കെ നമ്മുടെ നാവിലൂടെ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. ഇങ്ങനെ തുടങ്ങി അനവധി നിരവധി തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ട് അള്ള എനിക്ക് മാപ്പാക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട്, സഹജീവികളോട് മാപ്പാക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതേപോലെ ആരെങ്കിലും ഒക്കെ രഹസ്യം പറഞ്ഞതുണ്ടാകും, സ്വകാര്യമായി അയാളുടെ എന്തെങ്കിലും ഒരു വിഷയം, ആ രഹസ്യം തമ്മിൽ തെറ്റിയാൽ പോലും ഒരാളോടും പറയാതെ സൂക്ഷിക്കുക എന്നത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. ഹിഫ്ളുൽ അസ്റാർ, അയാൾ നമ്മളെ വിശ്വസിച്ചിട്ടില്ലേ ആ കാര്യം പറഞ്ഞത്, അയാളുടെ കുടുംബ പ്രശ്നമായിരിക്കും, അയാളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാൻ, ഉപദേശങ്ങൾ നൽകുവാൻ സാധിക്കുമെങ്കിൽ അത് കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നല്ലാതെ, അയാളിപ്പോ നമ്മളുമായി തെറ്റിലാണ്, അത് ആളുകളോടൊന്ന് പാടിപ്പറഞ്ഞ് അയാളെ ഒന്ന് വേദനിപ്പിക്കണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് ഏറ്റവും വലിയ കൊടും പാതകവും ചതിയുമാണ്. ഒരു പക്ഷേ ദുനിയാവിൽ തന്നെ അത്തരം ആളുകൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുള്ളത് നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ നീതിപൂർവം സംസാരിക്കുവാനും ഇടപെടുവാനും സാധിക്കുക എന്നത് അൽ അദ്ലു വൽ ഇൻസാഫ്. അത് ഏത് വിഷയത്തിലും ഏത് ആളുകളോടും ആ ഒരു നീതിബോധം സൽസ്വഭാവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതേപോലെ നമ്മളിൽ എന്തെങ്കിലും വീഴ്ചകളും കുറവുകളും സംഭവിച്ചാൽ ആ തെറ്റ് സംഭവിച്ചത് സമ്മതിക്കാനുള്ളൊരു മനസ്സ്, എനിക്കൊന്നും ഒരു തെറ്റും പറ്റുകയില്ല, എല്ലാ തെറ്റും നിങ്ങൾക്കാണ് എന്ന രീതിയിലല്ല, ശരിയാണ് എനിക്ക് അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ തിരുത്തുന്നു എന്ന രീതിയിൽ തിരുത്തുവാനും തെറ്റുകൾ അംഗീകരിക്കുവാനും അത് അക്കമഡേറ്റ് ചെയ്യുവാനുമുള്ള ഒരു മനസ്സ്, സത്യം സ്വീകരിച്ച് ആ സത്യത്തെ അംഗീകരിക്കുവാനുള്ളൊരു മനസ്സ് അത് നമുക്കുണ്ടാകണം. അതേപോലെ നാവ് സൂക്ഷിക്കൽ, സംസാരത്തിൽ സത്യസന്ധത, മറ്റുള്ളവരുടെ കുറവുകൾ ന്യൂനതകൾ ചെക്കിച്ചികയാതിരിക്കുക എന്നതൊക്കെ സൽസ്വഭാവം എന്ന് പറയുന്ന വിശാലമായ മേഖലയിൽ വരുന്ന സംഗതിയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്ഥാനം നമുക്ക് കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, നല്ല ബന്ധങ്ങൾ അത് വിളക്കി ചേർക്കൽ, കുടുംബ ബന്ധം, രക്തബന്ധം, മാതാപിതാക്കളോട് പോലും മിണ്ടാതെ പിണങ്ങി നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്ത് പോയിട്ട് ആ സ്വർഗത്തിന്റെ എട്ട അയലക്കത്തേക്ക് വരെയും എത്തുവാൻ സാധിക്കുകയില്ല എന്ന സങ്കടകരമായ വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അഹങ്കാരമില്ലാതെ, അഹന്തയില്ലാതെ വിനയപ്പെടുവാനും സത്യം സ്വീകരിച്ച് തെറ്റുകൾ തിരുത്തുവാനുമുള്ളൊരു സന്മനസ്സുണ്ടായാൽ സ്വർഗത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സുഹബത്ത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണ് യത്തീമുകളായ അഥവാ അനാഥകളെ സംരക്ഷിക്കുക എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വഖാഫിലുൽ യതീമി ഫിൽ ജന്നതി കഹാതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് വിരലുകൾ, ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കുമെന്നാണ്. ഉറ്റവരായി ചേർന്ന് നിൽക്കും. എന്നിട്ട് രണ്ട് വിരലുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചു. സഹോദരങ്ങളെ, ചെറുപ്പത്തിൽ വാപ്പ മരണപ്പെട്ടവരാണ് യത്തീമെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ വാപ്പ ജീവിച്ചിരിക്കെ തന്നെ അനാഥരായ മക്കളുണ്ട് നമ്മുടെ ഇടയിൽ. വാപ്പ നോക്കാത്ത, അല്ലെങ്കിൽ വാപ്പ തളർന്നു പോയ രോഗിയായ, വാപ്പയുടേതായ ഒന്നും ലഭിക്കാത്ത, സ്നേഹവും വാത്സല്യവും സഹായവും പരിഗണനയും ഒന്നും കിട്ടാത്ത മക്കളുണ്ടെങ്കിൽ അവരെയും അനാഥയെ പോലെ കാണുവാൻ, അവരെ ഒരിക്കലും ചൂഷണം ചെയ്യാതെ സ്വന്തം മക്കളെ പോലെ പരിഗണിക്കുവാൻ നമുക്ക് സാധിച്ചാൽ സ്വർഗമുണ്ട് എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സുഹബത്തുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. നമ്മൾ ഈ സമയമെന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കും? യത്തീമുകളായിരിക്കും. അവർ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് അവഗണനയും അതേപോലെ തന്നെ വെറുപ്പും വിദ്വേഷവും ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. ഇതേപോലെ മറ്റുള്ളവരുടെ മക്കൾ നല്ല പ്രായത്തിൽ വാപ്പ മരിച്ചുപോയി, അനാഥകളായ പറക്കമുറ്റാത്ത മക്കളായി, ആരെങ്കിലും അത് സ്വന്തം കുടുംബത്തിലും രക്തബന്ധത്തിലുമുള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ പരിചയത്തിലും അറിവിലുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ യത്തീമകളെ പരിഗണിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന സന്തോഷവാർത്തയാണ് സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് പറയുന്ന ആ സന്തോഷവാർത്ത. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, അതേപോലെ ബാങ്ക് വിളിച്ചതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന ദുആ തുടങ്ങുന്നതിന് മുമ്പ്, ചില ആളുകൾ ബാങ്കിന് മുമ്പ് മേക്കോണാക്കി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയും, അത് ദീനിയായ പ്രമാണങ്ങൾക്ക് കടകവിരുദ്ധമാണ്. ദീനിലുള്ളത് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടത് ബാങ്ക് വിളി കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. അതേപോലെ നിസ്കാരങ്ങളിൽ അല്ലാതെയും മുത്തലക്കായി ഏത് സമയത്തും നമുക്ക് സ്വലാത്ത് ചൊല്ലാം. എന്നാൽ അതിന്റെ ഗുണം എന്താ? ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്തറുഹും അലയ്യ സ്വലാത്ത, എന്നോട് ഏറ്റവും അടുത്തവർ ഖിയാമത്ത് നാളിൽ എന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നതൊരു നല്ല കാര്യമാണ്. ഐ അഖറബുഹും മിന്നി ഫിൽ ഖിയാമത്തി വ അഹഖുഹും ബിശഫാഅത്തി

0: ഫതകൂനു മനാസിലുഹും ഫിൽ ആഖിറത്തി മിൻഹു ബിഹസബി തഫാവുതിഹിം ഫീ ദാലിക. അതിന്റെ ഏറ്റവും വ്യത്യാസം അനുസരിച്ചായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരലോകത്ത് ഒരു വിശ്വാസി അടുപ്പത്തിലും അകലത്തിലും ഉണ്ടാവുക എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും ആ സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അക്സിറു സ്വലാത്ത അലയ്യ യൗമൽ ജുമഅ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ യാത്രക്കിടയിൽ ഏത് സമയത്ത് നമുക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്റുകൾ ഇബ്രാഹിമി സ്വലാത്തിന്റെ പൂർണ്ണ രൂപം തന്നെ പറഞ്ഞുകൊള്ളണമെന്നില്ല. ആ ആശയം വരുന്ന അർത്ഥം വരുന്ന ആ സ്വലാത്ത് നമ്മൾക്ക് അധികരിപ്പിച്ചു കൊണ്ടിരിക്കാം. എങ്കിൽ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സുഹബത്ത് കിട്ടും എന്നാണ് ഹദീസിൽ പറഞ്ഞത്. അഞ്ചാമത്തെ ഒരു കാര്യം, നിസ്കാരങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുക എന്നതാണ്. അൽ ഹിർസു വൽ മുഹാഫളത്തു അല സ്വലാത്ത്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയും താല്പര്യവും കാണിക്കുക എന്ന് പറയുമ്പോൾ ഫർളായ നിസ്കാരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം പറയേണ്ടതില്ല. ആ ഫർള നമസ്കാരങ്ങൾക്ക് പുറമെ ഫർള നമസ്കാരം അതിന്റെ സമയാസമയം ജമാഅത്തായി പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കുക എന്നത് ആ നിസ്കാരത്തെ ശ്രദ്ധിച്ചതിന്റെ പരിഗണിച്ചതിന്റെ ഫലമാണ്. അതേപോലെ വൽ ഇക്സാറു മിനൻ നവാഫിൽ, നഫലായ സുന്നത്തായ നമസ്കാരങ്ങളും അധികരിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്ത് കിട്ടാനുള്ള ഒരു നിമിത്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്തെടുക്കുമായിരുന്ന റബീഅ റളിയല്ലാഹു അൻഹു, നമ്മൾ നേരത്തെ ഹദീസ് പറഞ്ഞു, അദ്ദേഹം ഒരു ഖിദ്മത്ത് ചെയ്തപ്പോൾ കൊതുവെടുക്കുവാനുള്ള വെള്ളം കൊണ്ടുവന്നു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്തെങ്കിലും ചോദിച്ചോ റബീഅ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, പ്രവാചകരെ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ എനിക്കൊരു മുറാഫഖത്ത്, ഒരു സഹവാസം, ഒരു സുഹബത്ത് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ഫഅഇന്നി അലാ നഫ്സിക്, എങ്കിൽ നീ എന്നെ സഹായിക്കണം, ബികസ്റത്തി സുജൂദ്, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട്. അതായത് അൽ മുറാദു ബിഹി അസ്സുജൂദു ഫിസ് സ്വലാത്ത്, നിസ്കാരത്തിലെ സുജൂദാണ്, അല്ലാതെ കുറെ വെറുതെ അങ്ങ് സുജൂദ് ചെയ്യുക എന്നതല്ല, നിസ്കാരം അധികരിപ്പിക്കുക എന്നതാണ്. വയുഖ്സദു ബിഹാ സ്വലാത്തുൻ നവാഫിൽ, അഥവാ സുന്നത്തായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കണം. റവാത്തിബ് സുന്നത്തുകളുണ്ട്, ഏറ്റവും പ്രബലമായ 12 റക്അത്തുകൾ, ഫജ്ർ നമസ്കാരത്തിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നമസ്കാരം, ളുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കൽ, ളുഹർ കഴിഞ്ഞാൽ 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇഷാഇന് ശേഷം 2 റക്അത്ത്, ഇങ്ങനെ 12 റക്അത്തുകൾ ഏറ്റവും ശക്തമായ സുന്നത്തായ മുഅക്കദായ റവാത്തിബ് നമസ്കാരങ്ങളാണ് 12 റക്അത്ത്. അതുകൂടാതെ മഗ്രിബിന് മുമ്പ് 2 റക്അത്തുണ്ട്, അസറിന് മുമ്പ് 4 റക്അത്തുണ്ട്, പള്ളിയിൽ എപ്പോൾ കയറി വരുമ്പോഴും തഹിയത്ത് എന്ന രീതിയിൽ 2 റക്അത്ത് നമസ്കരിക്കാം. വുളു ചെയ്തു കഴിഞ്ഞാൽ വുളുവിന്റെ സുന്നത്ത്, പ്രത്യേക ഒരു നിസ്കാരവും ഇല്ലാത്ത സമയത്ത് വുളുവിന്റെ ആ നെയ്യത്തിൽ നമുക്ക് 2 റക്അത്ത് നമസ്കരിക്കാം. ളുഹാ നിസ്കാരമുണ്ട്, തഹജ്ജുദ് നമസ്കാരമുണ്ട്, വിത്ര നമസ്കാരമുണ്ട്. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ നമസ്കാരങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ സുജൂദ് അധികരിപ്പിച്ചവരായി. അപ്പോൾ പ്രവാചകനോടൊപ്പമുള്ള ഒരു മുറാഫഖത്ത്, ഒരു സഹവാസം, അടുപ്പം സ്വർഗത്തിൽ കിട്ടുമെന്നാണ് ആ ഹദീസിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാനും പ്രവാചകനോടൊപ്പം സഹവസിക്കുവാനും കിട്ടുന്ന ആ ഭാഗ്യം, ആരോഗ്യമുള്ളപ്പോൾ ബോധവും വിവേകവുമുള്ള സമയത്ത് ദുനിയാവിൽ വെച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ആത്മാർത്ഥമായി അത് കൊണ്ടു നടക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗം പങ്കിടുവാനുമുള്ള, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടുവാനുമുള്ള മഹാഭാഗ്യം, തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്ത് കിട്ടാൻ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഷമീർ മദീനി.

0: مؤصدة في عمد ممددة.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
2: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ലേ, നീ പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത ഇങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മൂപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മൂപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: NTPC ഗ്രീൻ എനർജി 144 ഒഴിവ്. NTPC ലിമിറ്റഡിൻ്റെ ഉപസ്ഥാപനമായ ന്യൂഡൽഹി NTPC ഗ്രീൻ എനർജി ലിമിറ്റഡിൽ എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് തസ്തികളിൽ 147 ഒഴിവുണ്ട്. 3 വർഷമാണ് നിയമനം. 2 വർഷം കൂടി കിട്ടാനും ഇടയുണ്ട്. 1 മുതൽ 3 വരെ വർഷം. ജോലി പരിചയമുള്ളവർക്കാണ് അവസരം. സെപ്റ്റംബർ 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കായി www.ngel.in.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകൊസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ അടുത്തതായി ദൃശ്യം, പിസായിലെ ചരിഞ്ഞ ഗോപുരവും ഇറ്റലി വിശേഷങ്ങളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു സിബ്ഹത് മടത്തോടി ഇബ്നു അലി.
3: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചില യാത്രകൾ നടത്തുകയാണ്. ആ യാത്രകൾ കടലിനപ്പുറത്തേക്ക് വരെ നീളുന്നുണ്ട്. ചിലത് ലോകാത്ഭുതങ്ങളിലേക്കാണ്. ഇന്ന് നമ്മൾ ഒരു ലോകാത്ഭുതം കാണാനാണ് പോകുന്നത്. നമ്മുടെ ആ ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രമുഖ സഞ്ചാരി സിബ്ഹത് മടത്തൊടിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ എടത്തനാട്ടുകര സ്വദേശിയാണ്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ, ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ, അദ്ദേഹം 25 വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അദ്ദേഹം പരിചിതനാണ്. ഡൽഹിയിലും മറ്റു ചില ലോകാത്ഭുതങ്ങളുമൊക്കെ അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. സിബ്ഹത് മടത്തൊടി സർ, താങ്കളെ സ്വാഗതം ചെയ്യുന്നു. സാധാരണ നിർമ്മിതികൾ, കെട്ടിടങ്ങൾ, കെട്ടിട സമുച്ചയങ്ങളൊക്കെ അതിൻ്റെ വലിപ്പം കൊണ്ടും മറ്റുമാണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത്. എന്നാൽ നല്ല ഒരു നിർമ്മാണം ചരിഞ്ഞു പോയത് കൊണ്ട് മാത്രം ലോകത്തിൽ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒന്നുണ്ട്, പിസ ഗോപുരം, ചരിഞ്ഞ ഗോപുരം. ഈ ചരിവാണ് അതിൻ്റെ
4: അത്ഭുതം.
3: നമുക്ക് അതിനെക്കുറിച്ചാവാം. എങ്ങനെയാണ് സിബ്ഹത് സാർ ഈ ഗോപുരം ചരിഞ്ഞത്?
4: ഇറ്റലിയിലാണ് സംഭവം. ഇറ്റലിയിലാണ് പിസ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലെ പിസ ഗോപുരത്തെക്കുറിച്ച് നമ്മൾ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒന്നാണ് പിസ ഗോപുരം. പിസ ഗോപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പള്ളിമേടയാണത്. അപ്പുറത്തൊരു ഒരു കത്രിയിടൽ. ഈ കത്രിയിടലിന് വേണ്ടിയിട്ടൊരു പള്ളിമണി അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ആ ബിൽഡിംഗ് ഒരു സിലിണ്ടർ രൂപത്തിലാണ് വരുന്നത്, റൗണ്ടായിട്ട്. ഈ റൗണ്ടിലെ ഒരു കൺസ്ട്രക്ഷൻ ഒരു 3 മീറ്റർ താഴത്തേക്ക് കഴിഞ്ഞ് അതിൻ്റെ ഒരു 5 മീറ്റർ 10 മീറ്റർ കൺസ്ട്രക്ഷൻ വന്നവളകൻ തന്നെ ഇത് ചരിയാൻ തുടങ്ങി. ഈ സംഭവം ചരിയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നിർത്തിവെക്കുകയും പിന്നീട് ഒരു വർഷങ്ങൾക്ക് ശേഷം, ഞാൻ അവർ പറയുന്നത് 100 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്, 100 വർഷങ്ങൾക്ക് ശേഷം അതങ്ങനെ ഡിസ്പോസ് ചെയ്യാതെ അവിടെ കിടന്നപ്പോൾ മറ്റൊരു എഞ്ചിനീയർ വന്നിട്ട്, ആ എഞ്ചിനീയർ ജിയോൺ വാണി സിമോൺ എന്നൊരു എഞ്ചിനീയർ വന്നിട്ട് അയാൾക്ക് ഒന്നുകൂടി കൺസ്ട്രക്ഷൻ തുടങ്ങി കണ്ടിന്യൂ ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹം വരികയും ആ ചെരിവിനനുസരിച്ച് അതിൻ്റെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോവുകയും ചെയ്യാണ്. അതായത് ചെരിഞ്ഞ് വരുന്നിടത്തേക്ക് ഭാരം കുറഞ്ഞു, ചെരിവ് ഉള്ള ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭാരം കൂട്ടി വെച്ചും കൊണ്ട് അദ്ദേഹം അത് കൺസ്ട്രക്ഷൻ നടത്തിയതിലാണ്. ഏകദേശം 1372 കാലഘട്ടമായപ്പോഴേക്കും അതിൻ്റെ 7 നില കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് 8-ാമത്തെ നിലയിൽ 7 പള്ളിമണികൾ, സപ്തസ്വരങ്ങളുടെ ആ പള്ളിമണികൾ നിർമ്മിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. നമുക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു കൺസ്ട്രക്ഷൻ പരാജയപ്പെടുമ്പോൾ നമ്മളത് അടിച്ചു മുളിച്ച് മാറ്റി പോലെ, ഒരു കൺസ്ട്രക്ഷനെ വികടമായ രൂപത്തിൽ വന്നപ്പോൾ അത് പരാജയപ്പെടുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ കൊണ്ടുവന്ന് നിലനിർത്തിക്കാണ്ട് അതിനൊരു ലോകാത്ഭുതമാക്കി മാറ്റി എന്നുള്ളതാണ് ഇറ്റലിക്കാരുടെ പ്രത്യേകത. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ മാതിരി പിസ ഗോപുരം കാണാനായിട്ട് എത്രയോ ജനങ്ങൾ അവിടെ വന്നുകൊണ്ട്. നല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷനാണ്. 7 നിലയിൽ ഒരു സിലിണ്ടർ രൂപത്തിലുള്ള ഒരു മിനാരം നമുക്ക് ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണ് കഴിഞ്ഞാൽ പച്ചപ്പുല്ല് മൈതാനികളിൽ മൈതാനമാണ്. ആ മൈതാനത്തിൻ്റെ സെൻട്രലിൽ ഇത് മാത്രം നിൽക്കുമ്പോൾ നമുക്കത് അവിടെ മുളച്ചു മുങ്ങിയതാണെന്ന് തോന്നും. ഒരു മുളച്ചു മുന്തിയ മാതിരി തോന്നുന്നത്, അത്രയും മനോഹരമായിട്ടുള്ളൊരു കൺസെഷൻ. എന്നാൽ അതൊരു വളരെ രസകരമായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ തോന്നുമ്പോൾ നമ്മളിങ്ങനെ തള്ളിയിട്ട് പോകണം, ശരിയാകുന്നില്ലേ? അത്ര സുന്ദരമായിട്ടുള്ളൊരു ശില്പമാണത്. താജ്മഹലിൻ്റെ കഥ പറഞ്ഞ പോലെ ഒരു വണ്ണക്കൽ, അതൊരു വൈറ്റ് മാർബിൾസിലാണ് ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ഒരു ചരിത്രം.
3: എങ്ങനെയാണ് ഇറ്റലിയിലേക്ക് എത്തിയത്?
4: ഇറ്റലിയിൽ എത്തുന്നത് നമ്മൾ, ഞാൻ യൂറോപ്പിൽ നിന്ന്, ഞങ്ങളുടെ ടീം യൂറോപ്പിൽ വന്നിട്ട് യൂറോപ്യൻ പര്യടനത്തിലായിരുന്നു. യൂറോപ്യൻ പര്യടനത്തിൽ അങ്ങനെ നമ്മൾ എത്തുന്ന യൂറോപ്യന് ഇറ്റലിയിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മളെ പാക്കേജിൽ അവർ പറഞ്ഞിരുന്നു നമുക്ക് മൂന്ന് ലോകാത്ഭുതങ്ങൾ കാണാമെന്നില്ല. അതൊന്ന് പാരീസ് ഐഫൽ ടവർ ആയിരുന്നു, ഒന്ന് ഈ പിസാ ഗോപുരമാണ്, പിന്നെ വേറെ റോമിലെത്തുമ്പോൾ അവിടെ കൊളോസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകാത്ഭുതമുണ്ട്, അതും കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ പിസയിലെത്തുന്നത്. പിസ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ ഇറ്റലിയുടെ ഒരു തലമുതൽ യാത്ര ചെയ്യുമ്പോൾ, ഇറ്റലി എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പന്നതയുടെ ഇടയിലെ ഒരു നാടാണ്. നിങ്ങൾക്കറിയാം ഈ ഇറ്റാലിയൻ ക്ലബ്ബുകളൊക്കെ ഫുട്ബോളിൻ്റെ ഒരു ലോകമാണ്. അത് കോടികൾ ചിലവാക്കിയിട്ട് ഫുട്ബോൾ കളിക്കണം. നമ്മളെ ഒരു ചില്ലറ ഫുട്ബോളല്ലല്ലോ, ആ പാടത്തെ കളിയല്ല. അവള് കോടികൾ കൊണ്ട് വാങ്ങണി വിൽക്കണിയല്ല. എന്താ പിന്നെ ലോകത്തിലെ ഈ എനിക്ക് തോന്നുന്ന ഈ ഫെരാരി കാറുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറ്, അത് ഇറ്റലിക്കാരതാണെന്ന് അവർ തോന്നലുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു സമ്പാദ്യത്തിനെ കുറിച്ച് നമ്മളുണ്ട് അവിടെ. അതാണ് പിന്നെ അവിടുത്തെ പ്രകൃതി. പ്രകൃതിയിൽ പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ്റെയൊക്കെ മാതിരി തന്നെ ഒരുപാട് പൈതൃകങ്ങളുടെ ഒരു സമ്പന്നത നിറഞ്ഞ സ്ഥലമാണ് ഇറ്റലി. അവിടെ തന്നെയാണ് വെനീസ്. വെനീസിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, വെനീസ് എന്ന് നമ്മൾ ആലപ്പുഴ, കിഴക്കിൻ്റെ വെനീസ് എന്നാണ് നമ്മൾ ആലപ്പുഴേനെ പറ്റി പറയാം. അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു ആലപ്പുഴേനെ ഇങ്ങോട്ട് വികസിപ്പിച്ചിട്ട്
3: ആധുനികവൽക്കരിച്ചിട്ട്
4: അതിനെ ഒരു പിന്നെ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ്. ഇപ്പോൾ പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുന്ദരമായ സ്ഥലം സന്ദർശിക്കണ സ്ഥലങ്ങളിലൊന്ന് വെനീസാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ പോപ്പുലാരിറ്റി നേടിയ ഒരു പിന്നെ ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് ഈ വെനീസ് തന്നെ. അവിടെ വന്ന് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ യാത്രയിൽ പിന്നെ പിന്നെ യാദൃശ്ചികമായിട്ട് കിട്ടുന്ന സംഭവങ്ങൾ. നമ്മൾ യൂറോപ്പിൽ നിന്ന് ജർമ്മനിയിൽ വന്ന്, ജർമ്മനിയിൽ നിന്ന് ഇങ്ങനെ സ്വിറ്റ്സർലാൻഡ് വഴി ഇങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ഇറ്റലിക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വെനീസ് എന്ന സ്ഥലം. അങ്ങനെയാണ് വെനീസിൽ വന്നു വിട്ടത്. അപ്പോൾ വെനീസിൽ നിന്നാണ് പിന്നെ നമ്മൾ ഈ പിസാ ഗോപുരം എന്ന സ്ഥലത്ത് എത്തും.
3: ഈ ഗോപുരം കാണാൻ എന്തൊക്കെയാണ് മറ്റുള്ള ചുറ്റുവട്ടങ്ങൾ, ടിക്കറ്റ് അങ്ങനെയുള്ള സംഭവം?
4: ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറുമ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്, ചില സമയത്ത് അതായത് ചില ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ കാറ്റുകൾ ഒക്കെ ഉള്ള സമയത്ത് ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽക്ക് പ്രവേശനം ഉണ്ടാവില്ല. അത് ചിലപ്പോൾ വർഷങ്ങളോളം നിലനിൽക്കും ഈ പ്രവേശനം ഇല്ലായി. കാരണം അതൊരു ചെരിഞ്ഞതാണല്ലോ, കുറേ ടൂറിസ്റ്റുകൾ കയറിയിട്ടും എന്തെങ്കിലും സംഭവിച്ചാലോ എന്നില്ല. അതിൽ കൺസ്ട്രക്ഷൻ കണ്ടാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനും തോന്നില്ല. കാരണം അത്ര ഭീകരമായിട്ടുള്ളൊരു നിൽക്കണം.
3: നമ്മൾ കയറിയ വീടുകൊണ്ടൊരു
4: പേടിയിൽ നമ്മൾ കയറില്ല. അപ്പോൾ എന്തായാലും ആളുകൾ കയറുന്നുണ്ട്, ഇഷ്ടംപോലെ സ്റ്റെപ്പുകൾ അതിൻ്റെ മുകളിലുണ്ട് ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ ഈ പ്രൊട്ടക്ഷനിൽ മറ്റേ സമയമായിരുന്നു, അതുകൊണ്ട് ഇന്നറലായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഏതായാലും പുറത്തുനിന്ന് കാണാൻ നമുക്ക് നേരത്തെ അടുത്ത് ചെന്നിട്ട് തൊടാനും ഇതിലൊക്കെ ഒരു റൗണ്ടുണ്ട്. ഏതായാലും ഒരു സുന്ദരമായ ശില്പമാണ്, വളരെ പിന്നെ ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിലും ആ ഒരു ചരിവിനെ മുതലെടുത്തുകൊണ്ട് ആ ഒരു നാടിനെ സംരക്ഷിച്ച് ഇന്ന് ലോകത്തറിയപ്പെടുന്ന പിസാ ഗോപുരം ചരിഞ്ഞ ഗോപുരം എന്നില്ല. ആ ഒരു
3: കാഴ്ചപ്പാട് വലിയ
4: കാഴ്ചപ്പാട്, അതാണ് അവിടെയാണ് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. കാരണം നമ്മളൊരു കൺസ്ട്രക്ഷൻ ശരിയില്ല എന്നാണ് അവിടെ അത് കുളിച്ചു മാറ്റാന്നില്ലാണ്. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയുള്ളൂ. മറ്റേ അതല്ല, അത് ആ കൺസ്ട്രക്ഷൻ ചരിഞ്ഞ് മോശമാണെന്ന് കണ്ടപ്പോൾ പിന്നെ അതിനെ 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ എഞ്ചിനീയർ അതിനെ രണ്ടാമത് വാർത്തെടുക്കണമെന്നില്ല. അത് ആ രാജ്യത്തിൻ്റെ ഐക്കണായി മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ അതൊരു വല്ലാത്ത സംഭവമാണ്. ഇന്നിപ്പോൾ അത് എത്രയോ കാലമായി, അത് 1372 ആണ് ഇത് തുറന്നിരിക്കുന്നത്. ഇത് പള്ളിമേട് രണ്ടാമത് കൺസ്ട്രക്ഷൻ ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ 1173 പറയുമ്പോഴെങ്കിലും ഇന്നിപ്പോൾ എത്ര വർഷമായി, 100 കണക്കിന് വർഷങ്ങൾ, എത്രയോ 100 ചാണ്ടുകളായി. ഇന്നും അത് യാതൊരു കോട്ടവും തെറ്റാതെ ഒന്നും അവളെ പ്രൊട്ടക്ട് ചെയ്തു പോയിട്ടുണ്ടെന്നുള്ളതാണ് ഈ പിസാ ഗോപുരത്തിൻ്റെ ഏറ്റവും നല്ലൊരു രസം.
3: ഒരു പൊട്ടച്ചോദ്യമാണ്, എന്തായാലും ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ചെരിഞ്ഞാൽ അതിനൊരു സ്റ്റേ കൊടുക്കലുണ്ട്. അതേപോലെ ഇത് ചെരിയാൻ സാധ്യതയ്ക്കുള്ള പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും വല്ല കമ്പി കെട്ടലോ അല്ലെങ്കിൽ
4: പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല? ഇപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ചരിത്രത്തിലെ എഴുതിയിട്ടുള്ള അവർ പിന്നെ ഈ ചെരിഞ്ഞ് നിൽക്കണതിനനുസരിച്ചുള്ള വെയിറ്റ് ഇവിടെ കൊടുത്തുക, ഇങ്ങോട്ട് ഇങ്ങോട്ട് ശരിയാണെങ്കിൽ ഇവിടെ വെയിറ്റ് കൊടുത്ത് കൊടുത്തുകൊണ്ട് ഇവിടേക്ക് വെയിറ്റ് ഇല്ലാതാക്കി കാണുന്നത് നിർത്തി കാണുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഈ അതുപോലെ ഉള്ളിന്ന് ഇങ്ങോട്ട് കമ്പി കെട്ടിയിട്ട് ഒക്കെ അടിയിൽ, പക്ഷെ പുറത്തേക്ക് നമുക്കൊന്നും കാണുന്നില്ല. എന്നാൽ അടിയിൽ അതിൻ്റെ പ്രൊട്ടക്ഷനിലൊക്കെ നടക്കുന്നുണ്ടെന്നില്ല. അത് നല്ലൊരു വരുമാനമാണ്, ആ രാജ്യത്തിൻ്റെ ഒരു വലിയ വരുമാനമാണ്. പിന്നെ പിസ എന്ന് പറയുന്നത് നമ്മളവിടെ ഒരു ഭക്ഷണമുണ്ട്,
3: ഭക്ഷണം
4: അതിൻ്റെ ഒരു പ്രത്യേക ഏരിയയാണ് അവിടെ. ആ പിസ നമുക്ക് നമ്മളുടെ ഉച്ചക്കുള്ള ഫുഡ് അവിടെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പിസനോട് ആ കാലത്തൊന്നും വലിയ താല്പര്യം, കുറേ കാലം മുന്നെയാണല്ലോ, അന്ന് താല്പര്യമില്ല. പക്ഷേ പിന്നെയാണ് മമ്മനോടൊക്കെ പിസ വല്ലാതെ ഇതാകുമ്പോൾ, പിസ ഒരു നല്ല ഫുഡാണ് അവിടെ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡുമാണ് ഈ പിസ എന്നില്ല, അതിന് നല്ല തിരക്കുമാണ്.
3: ഈ രാജ്യത്തിനോട് ചേർന്നുള്ള ആ ഭക്ഷണത്തിന് പിസ എന്നുള്ള
4: സ്ഥലത്തിന് അവിടെ നടത്തിയിട്ടുണ്ടായി വന്നത്. ഈ പിസ എന്നുള്ള സാധനം ഇറ്റലിയിൽ നിന്ന്, ഇറ്റലിക്കാർ ഭക്ഷണ പ്രിയരാണ്. അപ്പോൾ അവിടെ ഈ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് ഭക്ഷണങ്ങൾ ഇറ്റലിയിൽ നിന്ന് വന്ന കണ്ടതല്ലേ നമ്മൾ, അതൊക്കെ അതിൽ പെട്ടതാണ് ഈ ഇതൊക്കെ, ഈ പിസ എന്ന് പറഞ്ഞ സാധനം. അത് ആ സ്ഥലത്തു നിന്ന് തന്നെ അതിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ, അതായത് അതിൻ്റെ ഉത്ഭവം ഈ അവിടെ നിന്നാണെന്നുള്ളതാണ് പറയുന്നത്.
3: അതായത് പിസ എന്നുള്ള പേര് ഭക്ഷണത്തിനും അതേപോലെ ലോകാത്ഭുതങ്ങളുടെ
4: കൂട്ടത്തിലും
3: സ്ഥലം എണ്ണപ്പെട്ടു എന്നുള്ളതാണ്.
4: എണ്ണപ്പെട്ടുന്നില്ല. നമ്മളിപ്പോൾ അതുപോലെ ഈ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐസ്ക്രീമില്ല, ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം,
3: കേക്കൊക്കെ ഉണ്ട്,
4: ആ കേക്കല്ല ബ്ലാക്ക് ഫോറസ്റ്റ്, അടിയിൽ വെള്ള, നടുക്ക് കറുപ്പ്, മുകളിൽ വെള്ളയിട്ട്, അതിനാണ് ഈ പിന്നെ പറയല്ലേ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഐസ്ക്രീം. ഐസ്ക്രീം കേക്ക്, കേക്കാണ് മെയിൻ. ജർമ്മനിയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ്. അത് നമുക്ക് ശരിക്കും പോകുമ്പോൾ കാണാം. അപ്പോൾ ജർമ്മനിയിൽ തന്നെ നമ്മൾ ഏപ്രിൽ മെയ്യിൽ പോകുമ്പോൾ നല്ല തണുപ്പുള്ള നല്ല സമയമാണ്, ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ പിന്നെ സ്തൂപികാ മരങ്ങൾ, എന്താ ദേവദാരു മരങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ മരങ്ങൾ അവിടെ നമ്മൾ അതിൻ്റെ ചെരുവ് കൂടി പോകാൻ ഈ റോഡിലൂടെ പോകുമ്പോൾ അടിയിൽ നിറച്ച് ഐസായിരിക്കും, ഐസ് വന്ന് മൂടിയിട്ടുണ്ടാവും. ഈ മരത്തിൻ്റെ മുകളിൽ ഐസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ ഒരു വൃക്ഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്കൊരു ബ്ലാക്ക് കളറിലിങ്ങനെ കാണാൻ സാധിക്കും. സത്യത്തിൽ അതാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് തന്നെ, അതാണ് അതാണ് അതിനാണ് പിന്നെ ഐസ്ക്രീം. അതോ ആ ഐസ്ക്രീമാണ് ആ ഒരു
3: മൂന്ന് തട്ടാക്കിയിട്ടില്ല.
4: അത് നമുക്ക് ശരിക്കും ഇങ്ങനെ പോകുമ്പോൾ കാണാം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ആ ഏരിയയിൽ അവിടെ എത്തുമ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആ ഏരിയയിൽ പേര് തന്നെ. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും, അടിയിൽ മഞ്ഞിങ്ങനെ മൂടിയിട്ടുണ്ടാവും മരത്തിൻ്റെ വരവരെ. നിങ്ങൾ കാശ്മീരിലൊക്കെ പോയത്
3: അതായത്
4: മുകളിൽ ദേവദാരു മരങ്ങളുടെ മുകളിലും ഉണ്ടാവും ഐസ് വന്നിട്ട്, ഈ സെൻട്രൽ ഇങ്ങനെ
3: അടി മാത്രം
4: കിട്ടാതെ ആണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നുള്ള ഒരു പേര് വരാൻ കാരണം. അതേപോലെയാണ് പിസയുടെ കാര്യം പറഞ്ഞത്,
3: പിസയിൽ കയറാൻ പറ്റുമോ?
4: അല്ല അതന്നെയാണ് ഉള്ളിൽ സാധാരണ കയറാം, ആളുകൾക്ക് കയറിനു കുഴപ്പമില്ല. പക്ഷേ ഈ സമയത്ത് ചില സമയത്ത് പ്രൊട്ടക്റ്റ് ഉണ്ടാവും, ചില മഴക്കാലം അല്ലെങ്കിൽ ചില കാലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഭൂമി ഒലുക്ക അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടല്ലോ. നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. അകത്ത് നിന്ന് ശരിക്കും നമുക്ക് പുറത്തുനിന്ന് കാണാം, അകത്ത് കാണാൻ ഒരു ശരിക്കും ഒരു സിലിണ്ടറുമായി, അതിൻ്റെ റൂമുകളൊന്നുമില്ല. അതെങ്ങനെ ഇങ്ങനെ തെട്ടുതെട്ടായിട്ട് 7 എണ്ണമാണ്, 7 എണ്ണം, 8-ാമത്തെയാണ് ഇതിൻ്റെ മണിമേട. 7 എണ്ണത്തേക്കുള്ള സ്റ്റെപ്പുകളിങ്ങനെ അതിൽ പോകുന്നുണ്ട്. അതിനകത്ത് ഈ പിന്നെ ചില സീസണിൽ ഈ പിന്നെ പിന്നെ സഞ്ചാരികളുടെ ബാഹുല്യം കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചൊന്ന് അന്നോ രണ്ടോ 10 ആൾ പോകുകയാണെങ്കിൽ കയറത്തില്ല, ഇപ്പോൾ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് എല്ലാവരും കയറ്റണല്ലോ. അപ്പോൾ ആ സഞ്ചാരികളുടെ ബാഹുല്യം വരുന്ന സമയത്തും ഇത് സ്റ്റോപ്പാക്കും അവർ. അവർ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്.
3: ഒരു കത്തീഡ്രലിന് വേണ്ടി അതിനൊരു പള്ളിയും മണിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷനാണ് പിന്നീട് മാറുന്നത്.
4: അത് മാത്രം വളരെ ചെറുതാണ്, കത്തീഡ്രൽ വളരെ വലുതാണ്.
3: ഈ കത്തീഡ്രൽ ഇപ്പോൾ അവിടെ പിന്നെ അടുത്ത് പള്ളിയുണ്ട്,
4: അതുണ്ട്, അതവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മള് ഇപ്പോൾ എന്തൊരു ഉണ്ടാവില്ല, ഒരു പള്ളിമേട എന്നൊക്കെ പറയുന്ന മാതിരി ഇപ്പോൾ ചിലയിടത്ത് നമ്മൾ കണ്ടിട്ടില്ല, ഒരു മണിമേട എന്നൊക്കെ ഉണ്ടാകുന്നത് സാധാരണ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ചെയ്തതാണത്. പക്ഷെ അതാണ് ഒരു വലിയ അത്ഭുതമായി, അതിനെ രണ്ടാമത് റീമേക്ക് ചെയ്തും കണ്ട് വീണ്ടും അത്ഭുതമാക്കി വരുന്നു. ഇപ്പോൾ അത് ലോകാത്ഭുതങ്ങളിലൊന്നായി മാറിയെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
3: ഈ ഗോപുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗാർഡനെ കുറിച്ച് പറഞ്ഞു, പൂന്തോട്ടത്തെക്കുറിച്ച്. എന്താണ് പൂന്തോട്ടം?
4: പൂന്തോട്ടമല്ല, ഇതൊരു പിന്നെ ഒരു വലിയ ഒരു മൈതാനമാണ്. ഈ മൈതാനം ഈ ഇതിന് വേണ്ടിയിട്ടും പിന്നെ ആ സമയത്ത് വീണ്ടും ആളുകൾ വരുന്നതോടുകൂടി അതിനെ ഒരു പ്രകൃതി ഭംഗിയോട് കൂടിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ജനങ്ങളുടെ.
3: നാച്ചുറലായിട്ട്
4: പ്രൊട്ടക്ട് ചെയ്യാന്നില്ല, അതായത് ഇപ്പോൾ കാഴ്ചക്കാർക്ക് വരുമ്പോഴായി. അപ്പോൾ നമുക്ക് വിശാലമായിട്ട് മൈതാനങ്ങളിൽ ഇരിക്കാനും അവിടെ പൂന്തോട്ടങ്ങളും അതിന് നല്ല ഒരു 10,000 വിസിറ്റേഴ്സാണ്. നമ്മൾ ചില സമയത്ത് നല്ല സീസൺ ആകുമ്പോൾ ഒരു ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സീസണാണ്, യൂറോപ്പിലെ ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പിന്നെ ഇറ്റലിയിലാവുമ്പോൾ ഈ പിന്നെ വത്തിക്കാൻ ആ പ്രശ്നം അവിടുത്തെ അങ്ങനെ പിന്നെ പിലിഗ്രിംസ് ഒക്കെ വരുന്ന ആ സ്ഥലങ്ങളാണല്ലോ ഈ വത്തിക്കാൻ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ. മാർപ്പാപ്പ അതിനോടനുബന്ധിച്ചാൽ അങ്ങനെ ക്രിസ്തീയ ഒരു ദേവാലയങ്ങളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ പിന്നെ പിസ ഇറ്റലി കൂടുതൽ. അതുകൊണ്ട് തന്നെ അതൊരു അതിനെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് തന്നെ വൈകൃതമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ ഏറ്റവും മനോഹരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിടുന്ന ലോകാത്ഭുതമാക്കി മാറ്റി എന്നുള്ളതാണ് അവരുടെ കയ്യിൽ കാണുന്നത്.
3: ഒരു വിഷൻ ആണ്.
4: അതെ, അതൊരു വിഷനാണ്.
3: എന്തൊക്കെയാണ് ഗോപുരവുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള കാഴ്ചകൾ അതിനോട് അനുബന്ധമായി കാണാൻ പറ്റുന്നത്?
4: അനുബന്ധമായിട്ട് കാണാൻ പറ്റുന്ന ഒന്ന് ഈ ഇതാണ്. പിന്നെ ഇറ്റലിയിൽ ഇഷ്ടംപോലെ പിന്നെ സ്പോർട്സിൻ്റെ ഒരു ഇതാണല്ലോ.
3: ഫുട്ബോൾ നേരത്തെ പറഞ്ഞു,
4: ആ നേരത്തെ പറഞ്ഞ മാതിരി ഈ വലിയ വലിയ ക്ലബ്ബുകൾ, അവരുടെ സ്റ്റേഡിയങ്ങൾ, അതുപോലെ ഈ പിന്നെ പ്രൊഡക്ഷൻസ്, ഇറ്റലിയുടെ ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ട് ലോക വേൾഡ് മാർക്കറ്റിലെ. പിന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ,
3: ഇലക്ട്രോണിക്സ്
4: ഇലക്ട്രോണിക്സ് മാത്രമല്ല ഉൽപ്പന്നങ്ങൾ, പല സൈസ് ഉൽപ്പന്നങ്ങൾ അത് ഒരുപാടുണ്ട്. അതുപോലെ ഈ കായലും അതുപോലെ കടലോരങ്ങളും ഒക്കെ, മലകളും, അങ്ങനെ അതൊക്കെ നല്ല നല്ല ഡീസൻ്റായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ഒരു പിന്നെ നമ്മളിവിടെ മലഞ്ചെരുവിലൂടെ പോവുകയാണെങ്കിൽ തന്നെ നമ്മളവിടെ ഒരു മലഞ്ചെരുവിലൂടെ കാടും കുടിച്ച് അങ്ങനെ കിടക്കിയേക്കാം. പക്ഷെ അവരത് പ്രൊട്ടക്റ്റ് ചെയ്ത് അത് ഇനി ഗവൺമെൻറ് സ്വന്തം വകയാണോ അതോ പിന്നെ പ്രൈവറ്റ് പാർട്ടിൻ്റെ അല്ല. പക്ഷെ അതൊക്കെ അവർ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം. അപ്പോൾ നമുക്കൊരു മലയോരത്ത് കൂടെ നടത്തുന്ന പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കാണാൻ തോന്നും. ഇത്രയും സൗന്ദര്യവൽക്കരിച്ച സ്ഥലങ്ങളാണ് ഇറ്റലി എന്നൊക്കെ പറയുന്നത്.
3: നമ്മൾ പൊതുവേ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ടൂറിസ്റ്റുകളോടൊരു സമീപനത്തിൽ വ്യത്യാസം ഉണ്ടാവും, അത്ര പരിഗണിച്ചൊന്നുമില്ല. ടൂറിസ്റ്റുകൾ അതിഥികൾ എന്നൊക്കെയാണ് പറയെങ്കിലും ആ ഒരു രൂപത്തിൽ എത്രത്തോളം പരിഗണിക്കപ്പെടുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ ഒരു വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ടൂറിസ്റ്റുകളോടുള്ള ഒരു മനോഭാവം എങ്ങനെയാണ്?
4: ചില സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങൾ ടൂറിസം കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്ത സ്ഥലങ്ങളുണ്ടോ? വിദേശ രാജ്യങ്ങളിൽ മിക്കവാറും അങ്ങനെ, ഇപ്പോൾ സിംഗപ്പൂർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തായ്ലൻഡ് ഒക്കെ പറയുന്ന മലേഷ്യ ഒക്കെ ഒരു ടൂറിസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത മനുഷ്യങ്ങൾ അല്ല, ടൂറിസമാണ് അവരുടെ എയിം. വളരെ ടൂറിസ്റ്റുകളെ വരുത്തുക എന്നുള്ളതാണ്
3: അവരുടെ ജീവിതം, അതാണ്
4: അതൊരു ജീവിതം അതാണ്. അപ്പോൾ അവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്യുന്ന നിർബന്ധം. അപ്പോൾ അവർ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ അതുകൊണ്ട് അവിടെ വേറെ അതൊരു പ്രശ്നം. അപ്പോൾ നമുക്കൊരു ഒരു അവിടെ ഒരു പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കലും ടൂറിസത്തിനെ അത് ബാധിക്കണില്ല. ചിലയിടത്ത് നമുക്കിങ്ങനെ നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈജിപ്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ ബസ്സിൽ, നമ്മൾ ഈജിപ്തിൽ ചെന്നിറങ്ങി നമ്മൾ ടൂറിസത്തിൻ്റെ ബസ്സിൽ, ഒരു പട്ടാളക്കാരനെ കയറിയിരിക്കും. ഡ്രൈവറും ഗൈഡും നമുക്കുണ്ടാവും, പക്ഷെ നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിലൊരു പട്ടാളക്കാരനെ കയറ്റുന്നില്ല. അവൻ്റെ കയ്യിലൊരു തോക്കൊക്കെ ഉണ്ടാവും, അവൻ അതിലെടുക്കും. നമ്മൾ എന്ന് അവിടെ ടൂറിസം നമ്മളെ ബസ് ഇറങ്ങിയിട്ട് തിരിച്ചു പോരുന്ന ആ ദിവസം വരെ ഇയാളെ നമ്മളെ കൂടെ ഉണ്ടാവും, രാത്രിയും പകലും. അതുകൊണ്ട് എന്താ വെച്ചാൽ വഴിയിലെ തടസ്സങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ല, മറ്റുള്ള സാധാരണ ഒരു ബസ് പോകുമ്പോഴല്ല. അതുപോലെ തന്നെ ഈ യൂറോപ്പിലൊക്കെ ഉള്ള ഒരു എന്താ വെച്ചാൽ നമ്മൾ ഒരു അവിടെ ഒരു പ്രശ്നങ്ങൾ നടക്കുക അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും അത് ടൂറിസത്തിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് അവിടെ ഏരിയ അടിച്ചും കണ്ട് നിന്ന് അങ്ങോട്ട് പോകേണ്ടതെന്നില്ല, അതില്ല. ടൂറിസ്റ്റ് ഏരിയ, അതായത് ഇപ്പോൾ നമ്മൾ ഈഫൽ ടവർ ആണെങ്കിൽ, ഈ കൊളോസി ഇതുപോലുള്ള സാധനങ്ങൾ, ആ ഭാഗത്തുനിന്നും ടൂറിസത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല. നല്ലതാണ്, ഒരു രസകരമായ കാര്യം.
3: താങ്കൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും താങ്കളൊരു വലിയ സമ്പന്നനൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. ചോദ്യം എങ്ങനെ ഇതിന് കാശുണ്ടാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇതിനെങ്ങനെ സമയമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് മറുപടി പറയുക?
4: അതിനും മറുപടി പറയാന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലുള്ള ചില ഇതാണല്ലോ നമ്മൾ പിന്നെ ഒരു സ്വരൂപിക്കുക എന്നുള്ളത്. അതിപ്പോൾ നിങ്ങളോട് പച്ചയിൽ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ എല്ലാ സംഭവം അറിയുന്ന ആളാണ് അജി സാറ്. നമ്മളൊരു വിഷൻ, നമ്മൾ ഇപ്പോൾ ഒന്ന് കാശ്മീരിൽ പോകണം, കാശ്മീരിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 10,000 rupees അല്ലെങ്കിൽ 15,000 rupees ചിലവിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസം ഒരു 100 rupees എന്തെങ്കിലും മാറ്റി വെച്ചാൽ മതിയല്ലോ. ഒരു മാസം നമ്മൾ 100 rupees മാറ്റി വെക്കുകയാണെങ്കിൽ 3,000 ആയില്ലേ? അത് നമ്മൾ വർഷമാകുമ്പോഴേക്ക് എത്രയായി? 30,000 ആയി. 2 years കൂടിയിട്ട് നമുക്കൊരു പരിപാടി വെച്ചാൽ നമ്മൾ 60,000 ഇടാലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊന്നും എപ്പോഴും പോകണില്ലല്ലോ. ചിലപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് ആ സ്വരൂപം നമുക്ക് 4 years വെച്ചാൽ അങ്ങനെ അതേ നടക്കുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു കാശം നമ്മൾ ATM കാശ് കളിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതൊക്കെ ലെക്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് പലർക്കും തോന്നും ഇതിനൊക്കെ ഭയങ്കര പൈസ ചിലവാകുന്നത്. എന്നോടൊക്കെ യൂറോപ്പിൽ പോയി വരുമ്പോൾ പലരും ചോദിച്ചിരുന്നു എങ്ങനെ യൂറോപ്പ് പോകണം, എങ്ങനെ യൂറോപ്പ് എന്ന് ചോദിച്ചാൽ. ഇതൊരു യാത്രക്കാരുടെ ഒരു സ്വകാര്യതയാണ്, അത് ഞാൻ പറയുന്നത്. യൂറോപ്പിൽ ഇപ്പോൾ ഞാൻ പിന്നെ ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ലെച്ചിൻസ്റ്റാ, ലക്സംബർഗ്, പിന്നെ ആസ്ട്രിയ, ഇറ്റലി, റോം, 9 countries നമ്മൾ സന്ദർശിക്കുന്നത്. 11 days പാക്കേജാണ്. അതിന് അന്ന് വന്നെത്തരോ 145,000 rupees. വളരെ ചെറുതല്ലേ?
3: ഇന്ത്യയിലെയും കേരളത്തിലെ വിശേഷം താരതമ്യപ്പെടുത്തുമ്പോൾ ചുരുങ്ങിയ ഒരു
4: വളരെ ഇതാണ്. ആ നമുക്കിപ്പോൾ ഒന്ന് ഊട്ടി പോയി വരണമെങ്കിൽ കാശ് എത്ര വേണോ? എന്തായാലും 2,000 rupees വരൂലേ? അല്ലെങ്കിൽ നമുക്കൊരു മൈസൂർ പോയി വരണമെങ്കിൽ, നമുക്കൊരു ഡൽഹി പോയി വരണമെങ്കിൽ, അപ്പോൾ നമ്മളൊരു 10 months വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു യൂറോപ്പ് പോകാൻ വേണ്ടി നമ്മളൊരു 4-5 months വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം, അങ്ങനെ നടക്കുകയുള്ളൂ. മറ്റത് അതല്ലേ. പിന്നെ ഈ പറഞ്ഞില്ലേ പെട്ടെന്നൊരു കാശ് ഉണ്ടായിച്ചിട്ട് ഇത് പോകാൻ പറ്റില്ല, നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം തന്നെ യൂറോപ്പ് പോകാൻ വേണ്ടി എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ളതെന്ന് ഈഫൽ ടവറാണ്. ഈഫൽ ടവർ എങ്ങനെയെങ്കിലും കാണണം, അത് ചെറുപ്പകാലങ്ങളിലൊരാഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ പേപ്പറൊക്കെ കൊടുത്ത് വളരെ കൂളായിട്ട് ഒരു തട്ടി, കാരണം നിങ്ങളെങ്ങനെ യൂറോപ്പ് പോകുള്ളൂ, നിങ്ങൾക്ക് എന്തായാലും അർഹത എന്നാണ് ചോദിച്ചത്. ആ അർഹത എന്താണെന്ന് ചോദിച്ചത്, അപ്പം ഞാൻ പറയണത് എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ അത് അതുകൊണ്ട് കാര്യമില്ല. അവസാനം പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഡോക്യുമെൻറ്റ്സ് വരെ വെച്ചിട്ടാണ് ചിലരെ പോകുന്നത്, ഞാനല്ല എന്നെ പോലത്തെ ചിലർ പോണത് ഡോക്യുമെൻറ്റ്സ് വെക്കണം. കാരണം അവർ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പോയിട്ട് ചാടും, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാട്ടുണ്ടാവും, ആ ചാട്ടം ചാടുന്നില്ലാതായിരിക്കും ചിലപ്പോൾ അവർ ആഗ്രഹം ഇതാണ്. എന്നാൽ തന്നെ പോകുമ്പോൾ കുറേ ആളുകൾ അവിടെ മിസ്സാകുക, മിസ്സാകാനുകൊണ്ട് അവിടെ ചാടിയിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് തിരിച്ചു പോരാനില്ലേ, അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഭയം നല്ലതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങി മുങ്ങുമെന്നുള്ളത്, അതിനാണ് ഓരോരുത്തരെയും പ്രൊട്ടക്ഷൻ നമ്മളേക്കൊന്ന് വാങ്ങുന്നതെന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ പറയുന്നത്.
3: നമുക്ക് തൽക്കാലം യാത്രയിലൂടെ സമാപിപ്പിക്കാം. നമ്മുടെ അതിഥി സിബത്ത് മടത്തൊടിയാണ്, ഇടത്തനാട്ടുകാരൻ, ഒരു സാധാരണക്കാരൻ. പക്ഷേ 10-25 രാജ്യങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. കാശ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടോ ATM നിന്ന് എടുത്തിട്ടോ അല്ല അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഈ യാത്ര എന്നൊരു വികാരം മനസ്സിലുള്ളത് കൊണ്ട്, അതൊരു സ്വപ്നമായി ഒരു ആഗ്രഹമായി സദാ കൂടെ ഉള്ളത് കൊണ്ട് കാശുണ്ടാകും എന്നുള്ളതാണ് സത്യം, അതേപോലെ തന്നെ സമയവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തെക്കുറിച്ചാണ്. സിബത്ത് മടത്തടിയുടെ ഓർമ്മകളിൽ ഇനിയും ലോകാത്ഭുതങ്ങളുടെ മായാചിത്രങ്ങൾ ഉണ്ട്, മരിക്കാത്ത ഓർമ്മകളുണ്ട്. നമുക്കിനിയും കേൾക്കാം, കാണാം, ആസ്വദിക്കാം. സിബത്ത് മടത്തടി സാഹിബിന് സാറിന് നമുക്ക് നന്ദി പറയാം. ടീം പീസ് റേഡിയോയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു സാർ.
4: ഓക്കെ, ടീം പീസ് റേഡിയോക്കും ശ്രോതാക്കൾക്കും എന്നെ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒരു യാത്രക്കാരായി മാറണം, എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം, പിസായിലെ ചരിഞ്ഞ ഗോപുരവും ഇറ്റലി വിശേഷങ്ങളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിബ്ഹത്ത് മടത്തോടി ഇബ്നു അലി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
5: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബിയുൽ അവ്വൽ 22 തീയതി, ക്രിസ്തുവർഷം 2026 സെപ്റ്റംബർ 4 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുല്ലാ ഖയ്യാത്ത് ഹഫിള്ളഹുല്ലാഹു തആല വറഅ അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. അല്ലാഹുവിൻ്റെ ദാസന്മാരെ, അവനെ സൂക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആരാധനകളിൽ മുഴുകി എല്ലാ കാര്യത്തിലും നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോകുന്ന പാപങ്ങളിൽ നിന്ന് എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തെ പരലോകത്തിലേക്കുള്ള വിളവെടുപ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് ഇഹലോക ജീവിതത്തിൽ നിന്ന് നാളേക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. അതിനു വേണ്ടത് സൂക്ഷ്മമായ ഒരു ജീവിതമാണ്. സൂക്ഷ്മതയോടെ അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുകയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു പറയുന്നു, വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലൈകഹുമുൽ ഫൈസുൻ. ജീവിതത്തിൽ ആരാണ് വിജയിച്ചവർ? അതിൻ്റെ മറുപടിയാണിത്, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിച്ചാൽ അവർക്കാണ് ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും വിജയമുള്ളത്. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ആവശ്യത്തിന് സമ്പത്ത്, അതുപോലെ തന്നെ നല്ല താമസ ഇടങ്ങൾ എന്നിങ്ങനെ അള്ളാഹു മനുഷ്യന് ഇഹലോകത്ത് നൽകുന്ന ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹത്തിന് നമ്മൾ അർഹരായാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഇൻഷാ അള്ളാഹ് ആ ഔദാര്യം അള്ളാഹു നമുക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം നാം മറക്കരുത്, എല്ലാം നൽകുന്ന റാസിഖാണ് അള്ളാഹു, റസ്സാഖാണ് അള്ളാഹു. നമുക്ക് ആഹാരമാവട്ടെ, മറ്റു ജീവിത സൗകര്യങ്ങളാവട്ടെ, അത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അത് മറ്റൊരാൾക്കും നമുക്ക് ഈ സൗകര്യങ്ങൾ നൽകാനുള്ള കഴിവോ അവകാശമോ ഇല്ല. നമ്മളാണെങ്കിലോ ആ അള്ളാഹുവിനെ എപ്പോഴും ആവശ്യമുള്ളവനാണ്. അള്ളാഹുവോ നമ്മളിലേക്ക് ഒരാവശ്യവും ഇല്ലാത്തവനാണ്. അള്ളാഹു പറയുന്നത് കാണൂ, യാ അയ്യുഹൻ നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ, നിങ്ങൾക്കെപ്പോഴും അള്ളാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ് നിങ്ങൾ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആവട്ടെ ആരിലേക്കും ആവശ്യമില്ലാത്ത, എന്നാൽ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടവനാണവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അള്ളാഹുവാണ് എല്ലാം അപാരമായി നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മത്തീൻ, ശക്തനായിട്ടുള്ളവനും അള്ളാഹുവാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, നാം മനസ്സിലാക്കണം, എല്ലാ കാര്യത്തിനും ചില കാരണങ്ങളുണ്ടായിരിക്കും, എല്ലാ ലക്ഷ്യത്തിലേക്കും ചില വഴികളുണ്ട്. ആ വഴി നാം സ്വീകരിക്കണം. ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും നല്ല ആഹാരങ്ങളും ആ വസ്തുക്കളും താമസ ഇടങ്ങളും ഒക്കെയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്താൻ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ ചില മാർഗങ്ങൾ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയവനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവ നാം സ്വീകരിക്കുകയും വേണം. അള്ളാഹു തആല പറഞ്ഞത്, ഒന്നാമതായി അള്ളാഹുവിൽ ആത്മാർത്ഥമായി നാം വിശ്വസിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിൽ അള്ളാഹു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു എക്സിറ്റ്, പുറത്തു കടക്കാനുള്ളൊരു വഴി നമുക്ക് നൽകും. ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ ദുർഘട നിമിഷത്തിൽ നിന്നും അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള പുറത്തു പോകാനുള്ള വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും. നമ്മളൊരിക്കലും ചിന്തിക്കാത്ത മാർഗത്തിൽ കൂടി അള്ളാഹു അവൻ്റെ എല്ലാ തരത്തിലുള്ള റിസ്ഖുകളും നിഅമത്തുകളും അവൻ നമുക്ക് നൽകും. മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ, അള്ളാഹു പറയുന്നു, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കവൻ ഒരുപാട് നന്മകൾ വർഷിച്ചു തരും എന്ന്. ഒലൂ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ, ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫത്തഹന അലൈഹിം ബറക്കാത്തി മിനസ്സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് നാം തുറക്കപ്പെടുമായിരുന്നു. വലാക്കിൻ കദ്ദബു, പക്ഷേ അവർ കള്ളമാക്കിയപ്പോൾ, ഫഅഖദ്നാഹും ബിമാക്കാനു യക്സിബൂൻ, അവർ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടി എന്നല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിങ്കൽ നിന്ന് നിഅമത്തുകളും റിസ്ഖും ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, അവനിലേക്ക് നാം അഭയം പ്രാപിക്കണം. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമേ എനിക്ക് ലഭിക്കാനുള്ള വഴിയുള്ളൂ എന്നും, അള്ളാഹു തടഞ്ഞത് തരാൻ ആരുമില്ല എന്നും, അള്ളാഹു തന്നത് അത് മതിയെന്ന സംതൃപ്തിയുമാണ് നമ്മുടെ തവക്കുൽ വേണ്ടത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന മുവഹ്ഹിദുകൾക്ക് മാത്രമേ ഈ തവക്കുലിൻ്റെ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ഒരാൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അത് മതി, ആ ഭരമേൽപ്പിക്കൽ മതി അവൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, എല്ലാ വിശ്വാസത്തിൻ്റെയും എല്ലാ സൽക്കർമ്മങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും വലിയ മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം തവക്കുലിലാണ് നിലകൊള്ളുന്നത്. ഒരു ശരീരത്തിൽ തലക്കുള്ള സ്ഥാനമാണ്, ശിരസിൻ്റെ സ്ഥാനമാണ് തവക്കുലിനുള്ളത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ആ ഒരു ബോധത്തിനുള്ളത്. ശരീരത്തിന് തലയില്ലാതെ ശരീരമില്ലല്ലോ, അതുപോലെ ഈമാനും സൽക്കർമ്മങ്ങളും തവക്കുലാകുന്ന അതിന്മേലല്ലാതെ നിലനിൽക്കുകയില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, തവക്കുലാക്കുക എന്നതിൻ്റെ അർത്ഥം വെറുതെ എന്തെങ്കിലും കിട്ടും എന്നല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി നാം തേടേണ്ടതുണ്ട്, തിരഞ്ഞു നടക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. വെറുതെ കിട്ടുന്നതല്ല തവക്കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തവക്കുൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവാണ് മാത്രമാണ് എനിക്ക് നൽകുന്നവൻ, അവനാണ് രക്ഷകൻ എന്ന ബോധത്തോടൊപ്പം ശരീരങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ജീവിത ആയോധനങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും വേണം. അത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് തവക്കുൽ പൂർണ്ണമാകുന്നത്. അള്ളാഹു തആല നമ്മൾ പറഞ്ഞത് കാണാം, ഹുവല്ലദീ ജഅലലകുമുൽ അർള ദലൂല, ഈ ഭൂമിയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ് അള്ളാഹുവാണ്. ഫംഷൂഫി മനാക്കിബിഹ, ആ ഭൂമിയുടെ പല ഭാഗത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കുക, നടക്കുക. വക്കുലൂമിർ റിസ്ഖിഹി, അവൻ തരുന്ന റിസ്ഖ് നിങ്ങൾ തിന്നുകൊള്ളുക. വൈലഹിൻ നുഷൂർ, അവനിലേക്കാണ് മടക്കം. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി കുത്തിയിരുന്നാൽ പോരാ, നമ്മൾ സഞ്ചരിക്കണം. എവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടാൻ കഴിയുക, അവിടെ നമ്മൾ അധ്വാനിക്കണം. നമ്മൾ ഓടേണ്ടയിടത്തും പോകേണ്ടയിടത്തും യാത്ര ചെയ്യേണ്ടയിടത്തും യാത്ര ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയായിരുന്നുവെങ്കിൽ, ലറസഖക്കുംകമായ റിസ്ഖു തൈറ, പക്ഷികൾക്ക് ആഹാരം നൽകുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. തഗദു ഹിമാസൻ, വയറൊട്ടിയ രൂപത്തിലാണ് പക്ഷികൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പ്രഭാതത്തിൽ. വത്തറോഹു ബിത്താന, വയറ് നിറഞ്ഞുകൊണ്ടാണ് പക്ഷികൾ കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ പക്ഷികൾ കൂട്ടിലിരുന്ന് വയറ് നിറയുമെന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്, കൂട്ടിൽ നിന്നും അതിരാവിലെ ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടെയാണ് തിന്നാനുള്ളത്, എവിടെ നിന്നാണ് വെള്ളം കുടിക്കാനുള്ളത്, അത് നോക്കി നടന്ന് തിന്ന് കുടിച്ച് അത് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ വയറ് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നു. അവിടെ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇറങ്ങിത്തിരിക്കണം, അധ്വാനിക്കണം, പ്രവർത്തിക്കണം, എങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ഖ് നമുക്ക് തരും. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി ഇബ്നുൽ ജൗസി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യഖുദന്ന അഹദുക്കും മൻ തലബി റിസ്ഖി വഹുവ യഖൂൽ അല്ലാഹുമ്മ റിസ്ഖ്നി, അള്ളാഹുവെ എനിക്ക് റിസ്ക് നൽകണമേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ആ റിസ്ക്കിന് വേണ്ടി കുത്തിയിരുന്ന് റിസ്ക് വരും എന്ന് കാത്തിരിക്കരുത്. എവിടെയെങ്കിലും കുത്തിരിഞ്ഞ് ചടഞ്ഞിരുന്ന് ഒന്നും പ്രവർത്തിക്കാതെ എവിടേക്കും പുറത്തിറങ്ങാതെ റിസ്ക് തൻ്റെ വീട്ടിലേക്ക് വരും എന്നാരും കാത്തിരിക്കരുത്. പിന്നെ വഖദ് അലിമ അന്ന സമാ അല തുംതിറു ദഹബം വല ഫില്ലത്തൻ, ആകാശം സ്വർണവും വെള്ളിയുമല്ലല്ലോ, അത് മഴ വർഷിക്കുന്നത് വെള്ളമാണല്ലോ. വെള്ളമാണ് ആകാശം നൽകുന്നത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് കിട്ടുന്നത്. അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരുന്നത് വെള്ളമാണ്. ആ വെള്ളം നനയ്ക്കേണ്ടയിടത്ത് നനച്ചും തിരിച്ചുവിടേണ്ടയിടത്ത് തിരിച്ചുവിട്ടും ആ വെള്ളം കൊണ്ട് നാം കൃഷി ഉൽപ്പാദിപ്പിച്ച് അധ്വാനിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു റിസ്ക് കിട്ടും. അതല്ലാതെ നേർക്കുനേരെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ നമുക്ക് വർഷിക്കുകയില്ല മുകളിൽ നിന്ന് എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, അതുപോലെ ജീവിതത്തിൽ റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹുവിനോട് പാപക്കറയിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, ഫക്കുൽത്തുസ്തഫിറു നോഹ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം പറയുന്നിടത്ത് കാണുന്നുണ്ട്. ഫക്കുൽത്തുസ്തഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, ഞാൻ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവൻ പുറത്തു തരുന്നവനാണ്. യുർസിലി സമാ അലൈക്കും മിദറാറ, എങ്കിൽ മഴ ആകാശത്ത് നിന്ന് മഴ അല്ലാഹു തആല വേണ്ടുവോളം വർഷിക്കും. ഒയുംതിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും മക്കളും കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വൈജഅല്ലക്കും ജന്നാത്തിൻ വൈജഅല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും നദികളും അല്ലാഹു തആല ഉണ്ടാക്കിത്തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കണം എന്ന്. വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞതും അതാണ്. നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക, പശ്ചാത്തപിച്ച് മടങ്ങുക, തെറ്റുകളിൽ നിന്ന് മുക്തമാകുക. എങ്കിൽ യുമത്യഉക്കും മതാഅൻ ഹസനൻ ഇലാ അജലി മുസമ്മ, നല്ല ജീവിത വിഭവങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും. വയുഉതികുല്ലദീ ഫളിലിൻ ഫളിലഹു, ഫളില് ശ്രേഷ്ഠതയുള്ളവർക്ക് അവൻ്റെ ശ്രേഷ്ഠതയുടെ അവകാശികൾക്ക് അതവൻ നൽകും. അതല്ല നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, ആ മഹാ ദിവസത്തെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുപോലെ റിസ്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അല്ലാഹുവിനോട്. പ്രാർത്ഥനയില്ലാതെ അല്ലാഹു നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. رب പറയുന്നു നിങ്ങളോട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ ഉത്തരം നൽകാം. എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കരിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ഒരിക്കലും ഉത്തരം നൽകുകയില്ലെന്ന് മാത്രമല്ല, അവർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥന വേണം, അതാണ് ആരാധന. അദ്വാഉൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനത്ത് നഖ്ന അദാബന്നാർ, ഞങ്ങളുടെ നാഥ ഈ അലോകത്തും പരലോകത്തും നന്മ ഞങ്ങൾക്ക് നീ തരണമേ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത പ്രാർത്ഥന. ഈ അലോകത്തെ നന്മക്ക് വേണ്ടിയും പരലോകത്തെ നന്മക്ക് വേണ്ടിയും അല്ലാഹു തആല പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളെ റിസ്ക്, നല്ല ഭവനം, നല്ല വീട്, നല്ല ജീവിത സൗകര്യങ്ങൾ, ആരോഗ്യം, നല്ല മക്കൾ, അതൊക്കെ ദുന്യാവിലെ ഹസനത്താണ്. പരലോകത്ത് എളുപ്പമുള്ള വിചാരണ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി, എന്നിട്ട് അവസാനം സ്വർഗം, അതാണ് പരലോകത്തെ ഹസനത്ത്. രണ്ട് രോഗത്തും ഹസനത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് കുടുംബബന്ധം ചേർക്കുക, എങ്കിൽ നിങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തരും, അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് വിശാലമാക്കി തരും എന്നാണ്. മൻ സറഹു അൻ യുബ്സത ലഹു റിസ്ഖുഹു വ അൻ യുസ്അല ലഹു ഫീ അസരിഹി യുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. കുടുംബബന്ധം ചേർക്കുക, നിങ്ങൾക്ക് നല്ല നിലക്കുള്ള ആയുസ് അല്ലാഹു തആല നീട്ടിത്തരും, നിങ്ങളുടെ റിസ്ക് അല്ലാഹു തആല വിശാലമാക്കിത്തരും. അപ്പം കുടുംബബന്ധങ്ങൾ, ഇതുപോലെ നേരായ മാർഗത്തിൽ കൂടി സഹോദരങ്ങളെ നാം നമ്മുടെ റിസ്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള ജീവിത സൗകര്യങ്ങൾ തേടണം. സത്യസന്ധമായ ആത്മാർത്ഥമായ നേരായ വഴികളിൽ കൂടി നമ്മൾ തേടണം. പക്ഷേ മനുഷ്യർ റിസ്ക് തേടുന്നത് നേരായ വഴിക്കല്ല, ഹറാമായ മാർഗങ്ങളിൽ കൂടി അത് നമ്മൾ തേടുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. നാം അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനിസ്തബ്ദ വലാ യജ്രിമന്നക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഹി, ജിബ്രീൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിലേക്ക് അറിവ് നൽകിയിട്ടുണ്ട്. എന്താണ്? അന്ന നഫ്സൻ ലന്ത മൂത്ത അത്താ തസ്തക്കമില അജല, ആരും അവധിയെത്താതെ മരിക്കുകയില്ല. എല്ലാവർക്കും ഒരു മരണത്തിൻ്റെ അവധിയുണ്ട്, അന്നേ മരിക്കൂ. വത്തസ്തഇദ റിസ്ഖഹ, ഓരോരുത്തർക്കും അല്ലാഹു തആല റിസ്ക്കുകൾ കണക്കാക്കിയിട്ടുണ്ട്. ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും ആഹാരങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ താമസയിടങ്ങളൊക്കെ അല്ലാഹു കണക്കാക്കി അത് പൂർണ്ണമായും അവൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഫത്തഖുല്ലാഹ വഅജ്മിലു ഫിത്തലബ്, ഈ കണക്കാക്കിയ റിസ്ക് തേടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നല്ല നിലക്ക് ആ റിസ്ക് കിട്ടാൻ നിങ്ങൾ പ്രവർത്തിക്കണം. ഉലായ അഹമിലന്നക്കും ഇസ്തിബത്ത ഉർ റിസ്ഖി, റിസ്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, വിചാരിച്ച പോലെ റിസ്ക് കിട്ടുന്നില്ല, ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കരുതി അന്യത്തുലു ബഹുബിമാസിയത്തില്ല, തെറ്റായ മാർഗങ്ങളിൽ കൂടി ആരും റിസ്ക്കിന് വേണ്ടി അന്വേഷിച്ച് നടക്കരുത്. അതായത് തെറ്റായ തിന്മയിൽ കൂടി, വ്യാജമായ പ്രവർത്തനങ്ങളിൽ കൂടി, കളവ് പറഞ്ഞ് കൈക്കൂലി വാങ്ങി, അതുപോലെ മറ്റു അനർഹമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച് സക്കാത്ത് നിർവഹിക്കാതെ സംഭരിച്ച് എനിക്ക് റിസ്ക് കൂടണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹു ഉദ്ദേശിച്ചതേ കിട്ടൂ, അള്ളാഹു ഉദ്ദേശിച്ചത് കിട്ടാതിരിക്കുകയുമില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖുദൂമാ ഹല്ല വദഊമാ ഹറുമ, നിങ്ങൾക്ക് ഹലാലായത് നിങ്ങൾ സ്വീകരിക്കണം, ഹറാമായത് നിങ്ങൾ തള്ളിക്കളയണം. സഹോദരങ്ങളെ, റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ദാനധർമ്മം കൊടുക്കണം എന്നത് മറ്റൊരു കാര്യമാണ്. ദാനധർമ്മം കൊടുത്തവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമാ അംഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ദാനധർമ്മം കൊടുത്ത് ചെലവഴിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. അള്ളാഹു ഖൈറുർ റാസിഖീൻ, റിസ്ക് നൽകുന്നവരിൽ ഉത്തമനാണ് അള്ളാഹു തആല. അതുപോലെ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുമ അഅ്തി മുൻഫിഖൻ ഖലഫ സിക്കൻ തലഫ, ഓരോ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി വന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിനോട് ഒരു മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് പകരം സമ്പത്ത് നൽകണമേ. മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുമ അഴുത്തി മുംസിക്കൻ തലഫ, ദാനധർമ്മം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്കും പിശുക്കന്മാർക്കും അവരുടെ സമ്പത്തിൻ്റെ നാശം നൽകണമേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ദാനധർമ്മം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് കാണാം, ഇന്നമാ അൽ തുർസഖൂന വതുൻസറൂന ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബലന്മാരായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ആ മഹത്വം കൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് നൽകുന്നത്, നിങ്ങൾക്ക് അള്ളാഹു സഹായം നൽകുന്നത്. ആ പാവപ്പെട്ടവരെ നമ്മൾ കൈയൊഴിച്ചാൽ അള്ളാഹു നമ്മളെയും കൈയൊഴിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ റിസ്ക് തേടുന്ന ആളുകൾ അതിനുവേണ്ടി വളരെ ആവേശത്തോടുകൂടി ഇറങ്ങിത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ജീവിത അധ്വാനത്തിന് വേണ്ടി ഏറ്റവും നേരത്തെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കൂടുതൽ ബർക്കത്ത് ലഭിക്കും എന്ന്. അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവേ അതിരാവിലെ ജീവിത മാർഗങ്ങളും തേടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. സഹറുൽ ഗാമിദി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ദരിദ്രനായ സഹാബിയായിരുന്നു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിരാവിലെ തന്നെ അദ്ദേഹം വ്യാപാരങ്ങൾക്കു വേണ്ടി ഇറങ്ങുകയും വൈകുന്നേരം വരെ കഠിനാധ്വാനവും നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം സമ്പന്നനായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയായി കാണിച്ചു തന്നിരുന്നു എന്നാണ്. തെറ്റായ മാർഗത്തിൽ കൂടി ഒരിക്കലും റിസ്ക് നാം ആഗ്രഹിക്കരുത്. എന്നാൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് നല്ല ജീവിതം ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു ഹലാലായ റിസ്ക് നൽകും. അത് ഇഹലോകത്ത് സുഭിക്ഷമായി ജീവിക്കാൻ നമുക്ക് സൗകര്യം തരും, പരലോകത്തും രക്ഷ കിട്ടും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
5: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
7: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ നുറുങ്ങുകൾ. ബൽജീരിയൻ റോസ്, രചന മുംതസിർ പെരിങ്ങത്തൂർ, ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: ബൽജീരിയൻ റോസ്, എഴുത്ത് മുംതസിർ പെരിങ്ങത്തൂർ. വെള്ളമുണ്ടും കുപ്പായവുമാണ് അബ്ദുല്ല ഹാജിയുടെ സ്ഥിരം വേഷം. അവിടെവിടെയായി നരച്ച താടിരോമങ്ങളിൽ മൈലാഞ്ചി ചുവപ്പ് തിളങ്ങുന്നുണ്ട്. ഉംറ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഒരാഴ്ചയാകുന്നതേയുള്ളൂ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അയാൾ പള്ളിയിലേക്ക് ഉറങ്ങാൻ തുടങ്ങി. മകൻ വിദേശത്തുനിന്നും കൊടുത്തയച്ച ബൽജീരിയൻ റോസിൻ്റെ മണമുള്ള അത്തറും കൈവെള്ളയിൽ തേച്ച് മുല്ലപ്പൂ നിറമുള്ള തൻ്റെ തൊപ്പിയും തലയിൽ വച്ച് അയാൾ പള്ളിയിലേക്ക് നടന്നു. വഴിയിൽ വെച്ചാണ് സുഹൃത്ത് സലാമിനെ കണ്ടത്. മുമ്പ് ചെയ്ത ഉംറയെക്കുറിച്ചും ഇത്തവണ ചെയ്ത ഉംറയെക്കുറിച്ചും ഹറമിൽ വന്ന മാറ്റങ്ങളെയും സൗകര്യങ്ങളെയും പറ്റിയൊക്കെ അബ്ദുല്ല ഹാജി വാചാലനായി. അതിനിടയിൽ സമപ്രായക്കാരൻ കൂടിയായ സലാം ആശ്ചര്യപൂർവ്വം ചോദിച്ചു, ഉംറയും കഴിഞ്ഞു വന്ന് പുതിയൊരു കാറ് കൂടി വാങ്ങിച്ചു അല്ലേ? ആ, അത് പിന്നെ പള്ളി പ്രസിഡന്റായ സ്ഥിതിക്ക് ഓരോ കാര്യങ്ങൾക്കായി യാത്രയൊക്കെ പോകേണ്ടി വരില്ലേ? പിന്നെ ദൂരെ യാത്രയ്ക്കൊന്നും ഇപ്പോഴുള്ള വണ്ടി സുഖം പോരാ. ഇപ്പോൾ എടുത്ത പുതിയ വണ്ടിക്ക് നല്ല പൈസയില്ലേ? സലാം സംശയം മാറ്റിവച്ചില്ല. പൈസ ഒക്കെ ഉണ്ട്, ഇത് പിന്നെ മാസാമാസം കിട്ടിയാൽ മതി. അപ്പോൾ ലോണാണോ? ആ, ലോൺ തന്നെ. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ഹൈറായി കിട്ടി. അൽഹംദുലില്ലാ. അത് പലിശ ഇടപാടല്ലേ അബ്ദുല്ല? സലാം ചോദിച്ചു. പലിശ തന്നെ, അല്ലെങ്കിൽ ഗവൺമെന്റിന് കണക്ക് കാണിക്കേണ്ടി വരില്ലേ? അപ്പോ പടച്ചോനിക്ക് കണക്ക് കാണിക്കേണ്ടേ അബ്ദുല്ല? സലാമേ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എത്ര പൈസ ടാക്സ് അടക്കേണ്ടി വരുമെന്ന്. വല്യ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ലോണാവാമെന്നതിന് ഒരു ഫത്വയും പറഞ്ഞു തന്നു. പള്ളിമുറ്റത്തേക്ക് കയറുന്നതിനിടയിൽ അബ്ദുല്ല ഹാജി പറഞ്ഞു, റൊക്കം പൈസയും കൊടുത്ത് വാങ്ങിച്ച തൻ്റെ പഴയ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു അന്നേരം സലാം. സമയം കളയാണ്ട് പോയി സുന്നത്ത് നിസ്കരിക്ക് സലാമേ. പള്ളിക്കകത്തേക്ക് കയറുന്നതിനിടയിൽ സലാമിനോട് അബ്ദുല്ല ഹാജി സ്വരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. സലാം ഒന്നുമൊഴിയാതെ അയാളെ നോക്കി പുഞ്ചിരിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, ഉസ്താദിൻ്റെ ഫത്വയുണ്ടല്ലോ. പിന്നെ ഉംറയൊക്കെ ചെയ്ത് പാപം കഴുകിക്കളഞ്ഞു വന്നതല്ലേ? വല്ലാത്തൊരു അവസ്ഥ തന്നെ. നിഷിദ്ധമാണെന്നറിഞ്ഞിട്ടും പലിശക്കെണിയിൽ വിശ്വാസികൾ ചെന്നു ചാടുന്നു. ചിലർ മനഃപൂർവ്വം, മറ്റു ചിലർ നിവൃത്തികേടുകൊണ്ടും. ബോധവൽക്കരണത്തിൻ്റെ അഭാവം ഈ വിഷയത്തിൽ സമുദായത്തിൽ നല്ലപോലെ മുഴച്ചു കാണുന്നുണ്ട്. മഹല്ല് കമ്മിറ്റികളും ഖതീബുമാരും മനസ്സുവച്ചാൽ കുറേയൊക്കെ പരിഹാരമുണ്ടാകും. എന്നാൽ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്തു പിടിച്ചാൽ എന്തു ചെയ്യാനാ?
8: നിങ്ങളിതുവരെ കാതോർത്തത് നുറുങ്ങുകൾ ബൽജീരിയൻ റോസ്. മുംതസിർ പെരിങ്ങത്തൂരിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച

0: സ്വന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കരസ്ഥമാക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ജാസിൽ ജാഫർ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ചില മസ്അലകളാണ് സൂചിപ്പിക്കുകയുണ്ടായത്. അതിലെ പ്രധാനപ്പെട്ട മൂന്ന് അഭിപ്രായങ്ങളും വിശദീകരിക്കുകയുണ്ടായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജനനം മുതൽ മരണം വരെ എല്ലാം നമുക്ക് ഒരുക്കിത്തരുന്നതും എളുപ്പമാക്കി തരുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന, ഓരോ നിമിഷങ്ങളിലും നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി എത്തിച്ചു തരികയും ചെയ്യുന്ന ആ റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ടാവുക എന്നത് ഈമാനുള്ള ആളുകളുടെ അടയാളമാണ്. അല്ലാഹുവിനെ കാണുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അങ്ങനെയൊരു ആഗ്രഹം തന്നെ മനസ്സിൽ ജനിക്കുന്നില്ല എങ്കിൽ അവനവൻ്റെ ഈമാനിനെ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് റബ്ബിനെ കാണാതിരിക്കാൻ, റബ്ബിനെ കാണാൻ കൊതിയുണ്ടാവാതിരിക്കുക? വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്. എന്തൊക്കെ നിനക്ക് അനുഗ്രഹമായി ലഭിച്ചിട്ടുണ്ടോ, എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. എല്ലാം, ഒന്നുപോലും നീ നിന്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് ലഭിച്ചതാണ് എന്നാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ റബ്ബിനെ കാണാതിരിക്കാനും ആ റബ്ബിനെ സ്നേഹിക്കാതിരിക്കാനും തോന്നുക? അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്നാണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന മറ്റൊരു മസ്അലയാണ് ഈമാനിൻ്റെ തോതനുസരിച്ച് ഒരാൾക്ക് അല്ലാഹുവിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. എല്ലാ ആളുകളും ഒരേപോലെ ആയിരിക്കുകയില്ല എന്നാണ്. ഒരാൾ നല്ല ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ അവൻ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണുക. ഏറ്റവും നല്ല കാഴ്ചയായിരിക്കും, ഏറ്റവും നല്ല അനുഭൂതിയായിരിക്കും, ഏറ്റവും നല്ല സന്തോഷമായിരിക്കും അതവന് പകർന്നു കൊടുക്കുക. എന്നാൽ ഈമാൻ അവൻ്റെ അത്ര എത്തിയിട്ടില്ലാത്ത, എന്നാൽ സ്വർഗത്തിലേക്കെത്തിയ ഒരു വ്യക്തി, അവൻ വേറൊരു കോണിലൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണുക എന്ന്. കാരണം ഈമാൻ കൂടിയ ആളുകളും ഈമാൻ കുറഞ്ഞ ആളുകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതാണ് നീതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, ദീനുൽ ഇസ്ലാമിലായിക്കൊണ്ട് മരണപ്പെടുക എന്നാണ്. കാരണം അവിശ്വാസികൾക്ക് റബ്ബിനെ കാണാൻ സാധിക്കുകയില്ല എന്ന ഒരഭിപ്രായം അഹ്ലു സുന്നൽ ജമാഅയിലെ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, കല്ല ഇന്നഹും അർറബ്ബിഹിം യൗമ ഇദില്ല മഹ്ജൂബൂൻ, അവർ അവരുടെ റബ്ബിനെ തൊട്ട് മറ വീഴപ്പെട്ട ആളുകളാണ്, മറയുള്ള ആളുകളാണ്, അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിൽ തൗഹീദോടുകൂടി മരിക്കാൻ വേണ്ടി, ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച് ഇസ്തിഖാമത്തോടുകൂടി മരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെ ഫിത്നകളാണ് ഓരോ ദിവസങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നത്! അതിന് നനക്കാനും നട്ടുപിടിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പിശാചുക്കളുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ആദർശത്തെ തന്നെ ഇല്ലാതാക്കുന്ന, ജനങ്ങളെ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് തന്നെ തെറ്റിക്കുന്ന ഒരുപാട് പഴച്ച ആശയങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ അത് ഏറെ വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ്. എന്നാൽ അത് നമ്മുടെ കയ്യിലുണ്ടോ,

0: അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് നമ്മൾ കാത്തു സംരക്ഷിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും അതൊന്നും നഷ്ടമേ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, അല്ലാഹുമ്മയ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണമേ എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, അകമഴിഞ്ഞു തേടിക്കൊണ്ടേയിരിക്കുക. ഫിത്നയുടെ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തുടരെ തുടരെയായി ഫിത്ന വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് അവനിലേക്ക് മടങ്ങുവാനും ഏറ്റവും നല്ല ആക്തിബത്തോടുകൂടി അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് അൽ ഇഹ്സാനു ഫിൽ ഇസ്ലാം, നന്മകൾ ചെയ്യുക എന്നതാണ്. ലില്ലദീന അഹ്സനു, സുഹൃതം ചെയ്ത ആളുകൾക്ക്, നന്മ ചെയ്ത ആളുകൾക്ക് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാനും നന്മയുടെ വക്താക്കളായി ജീവിക്കുവാനും ആ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നവരുമായിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ടു പോകേണ്ടത്. ഏതൊരു സമയവും ഏതൊരു സന്ദർഭവും ഏതൊരു സാഹചര്യവും നന്മയാക്കി മാറ്റാനുള്ള ബുദ്ധി നമുക്കുണ്ടാകണം. അതാണ് ഒരു മുഅ്മിൻ എപ്പോഴും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇമാം നസാഇ റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസ്, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആണ് നിവേദകൻ. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവനെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഇമാം നസാഇ റഹ്മഉള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ റിപ്പോർട്ടറായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, വഅസ്അലുക ലദ്ദത നദ്റി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക, വഅസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ലദ്ദത നദ്റി ഇലാ വജ്ഹിക, നിന്റെ മുഖത്തേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ ഒരാസ്വാദനമുണ്ടാകാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു, വശൗഖ ഇലാ ലിഖായിക, നിന്നെ കാണാനുള്ള പൂതിയും നിന്നെ കാണാനുള്ള ആഗ്രഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബിനെ ഇഷ്ടപ്പെട്ട വ്യക്തി, അല്ലാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ പ്രാർത്ഥന നൽകുന്നത് എന്തെന്നില്ലാത്ത പ്രതീക്ഷയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ സത്യസന്ധതയും നമ്മുടെ സ്നേഹവും നമ്മുടെ പരിശ്രമവും എല്ലാം അല്ലാഹുവിന് ആ പ്രാർത്ഥനയിലൂടെ കാണേണ്ടതുണ്ട്, കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. നാലാമത്തേത്, എല്ലാ നിസ്കാരവും മുറപ്രകാരം നിസ്കരിക്കുക. അതിൽ പ്രധാനപ്പെട്ടതാണ് സുബ്ഹി നിസ്കാരവും അസ്ർ നിസ്കാരവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ കാണാൻ സാധിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ കാണാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് രണ്ട് നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ പാഴാക്കിക്കളയരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുമുള്ള രണ്ടാളുകളും ഉദ്ധരിച്ച ഹദീസാണ്. ആ രണ്ട് നിസ്കാരം, ഒന്ന് സുബ്ഹി നിസ്കാരവും മറ്റൊന്ന് അസ്ർ നിസ്കാരവുമാണ്. അതുകൊണ്ട് ഈ രണ്ടിലും അതീവ ശ്രദ്ധ, അതീവ ജാഗ്രത നമ്മൾ പുലർത്തുക. പലപ്പോഴും പല ആളുകൾക്കും നഷ്ടപ്പെടുന്നത് സുബ്ഹിയും അസറുമാണ്. രണ്ടും ഒരു പ്രത്യേകതരമായ സമയമാണ്. സുബ്ഹി എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഉറങ്ങിക്കിടന്ന് ആ ഉറക്കിൻ്റെ ചടവിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ട സമയം. അസ്ർ എന്ന് പറയുമ്പോൾ ജോലിയുടെ തിരക്കിലും മറ്റുമൊക്കെയായി അശ്രദ്ധനായി പോകുന്ന അവസ്ഥ. ഈ രണ്ടവസ്ഥകളിലും നിസ്കാരത്തിലേക്ക് ഒരാൾക്ക് വരാൻ സാധിക്കുക എന്നത് വലിയ ജിഹാദാണ്. അതുകൊണ്ടാണ് ആ രണ്ട് നിസ്കാരം പ്രത്യേകമായി മുറപ്രകാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ചില ഫുഖഹാക്കൾ പറയുന്നത്, ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ബാക്കിയുള്ള നിസ്കാരത്തിന് അവന് തൗഫീഖ് ലഭിക്കുന്നതാണ്. ഒരാൾക്ക് നിസ്കാരം ഇടയ്ക്കിടെ പാഴായി പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവൻ സുബ്ഹിയും അസറും കൃത്യമായി നിസ്കരിക്കാൻ പരിശ്രമിച്ചു കൊള്ളട്ടെ, ബാക്കിയുള്ളതെല്ലാം അവൻ്റെ കൂടെ വരുമെന്നാണ്. ആറാമത്തേത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഇഷ്ടവും സ്നേഹവും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. അഞ്ചാമത്തേത് അൽ ഇബ്തിആദു അനി ദുനൂബി വൽ മആസി, തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുക. ഇമാം മുസ്ലിം റഹ്മഹുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ثلاثه لا يكلمهم الله يوم القيامه, ഖിയാമത്ത് നാളിൽ മൂന്നാളുകളോട് അള്ളാഹു സംസാരിക്കുകയില്ല. ولا ينظر اليهم, അവരിലേക്ക് നോക്കുകയില്ല. ولا يزكيهم, അവരെ സംസ്കരിക്കുക പോലും ചെയ്യുകയില്ല. ولهم عذاب اليم, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് മൂന്നാളുകളെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. ഇത് കേട്ട സന്ദർഭത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാബു വഖസിറു, അവർ നശിച്ചു റസൂലെ, അവർക്ക് നഷ്ടമാണ്. മൻഹും യാ റസൂലല്ലാഹു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ആരാണവർ? ആ നഷ്ടപ്പെട്ട വിഭാഗം ആരാണ്? വമ്പിച്ച നാശനഷ്ടത്തിന് വിധേയമായ ആളുകൾ ആരാണ്? ആ സമയത്ത് പറഞ്ഞു, അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന വ്യക്തി. രണ്ടാമത്തേത് അൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്ന വ്യക്തി. മൂന്നാമത്തേത് കള്ളസാക്ഷ്യത്തോടുകൂടി കളവ് പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്തുക്കൾ, ചരക്കുകൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ. ഈ മൂന്നാളുകൾക്കും അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുക. ആറാമത്തേത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന സ്നേഹവും ഇഷ്ടവും ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന, നിർബന്ധ നോമ്പനുഷ്ഠിക്കുന്ന, കൃത്യമായി ജക്കാത്ത് കൊടുക്കുന്ന, ഉംറക്ക് വേണ്ടി ഹജ്ജിനു വേണ്ടി ഒരുങ്ങാൻ പൈസ ശേഖരിച്ചു വെക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ, നമ്മുടെ ഈമാൻ ഉറച്ചിട്ടുണ്ട് എങ്കിൽ, നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്ന് ജനിക്കും. എന്നാൽ ഈമാൻ ദുർബലമാണ്, ഈമാൻ അത്ര കണ്ട് വേരൂന്നിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ എണ്ണമറ്റ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. എത്രയെത്ര പരീക്ഷണങ്ങളിൽ നിന്നാണ്, എത്രയെത്ര പ്രതിസന്ധികളിൽ നിന്നാണ്, എത്രയെത്ര ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുകയും അള്ളാഹു നമ്മെ കരകയറ്റുകയും ചെയ്തത്? കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം നമ്മെ ഒഴിവാക്കിയപ്പോഴും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായ പല സന്ദർഭങ്ങളുമുണ്ട്. അള്ളാഹു നമ്മുടെ കൂടെ നമുക്ക് സംരക്ഷണമേർപ്പെടുത്തിയ പല അവസ്ഥകളുമുണ്ടായിട്ടും അങ്ങനെയുള്ള റബ്ബിനെ എങ്ങനെയാണ് നമുക്ക് കാണാതിരിക്കാൻ തോന്നുക? അപ്പം അതുകൊണ്ട് സ്നേഹമുണ്ടാകണം, മനസ്സിലാഗ്രഹവും കൊതിയുമുണ്ടാകണം. ഇമാം ബുഖാരി റഹ്മഹുള്ളാഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അഹബ്ബ അല്ലാഹു ലിഖാഅ, അള്ളാഹു അവനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കും. വമൻ കരിഹ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നതിനെ വെറുക്കുന്നു, കരിഹ അല്ലാഹു ലിഖാഅഹു, അള്ളാഹു അവനെ കണ്ടുമുട്ടണം എന്നതിനെയും വെറുക്കുമെന്നാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആവർത്തിച്ചു ചെയ്യുക. അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. സലഫുകൾ പറയാറുള്ളത് പോലെ, ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നത് ദാഉൻ, അത് രോഗമാണ്. എന്നാൽ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുക എന്നത് ദവാഉൻ, അത് മരുന്നാണ്, എല്ലാ രോഗത്തിനുമുള്ള മരുന്നാണ്. എന്നിട്ട് ആയത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നത് സ്വർഗ്ഗക്കാർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, ശേഷം സ്വർഗ്ഗക്കാർക്ക് ബാധിക്കാത്ത കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. വലാ യർഹഖു വുജൂഹഹും ഖത്റുൻ വലാ ദില്ല, അവരുടെ മുഖങ്ങൾക്ക് പൊടിപടലമോ നിന്ദ്യതയോ ബാധിക്കുകയില്ല, ആവരണം ചെയ്യുകയില്ല എന്നാണ്. സൂറത്തുൽ ഇൻസാനിലെ 11-ാമത്തെ ആയത്തിൽ സമാനമായ ആശയം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക അൽയൗം, അന്നേ ദിവസത്തെ തിന്മയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തു രക്ഷിക്കുകയും, വലക്കാഹും നദ്റതൻ വസുറൂറ, പ്രസന്നതയും സന്തോഷവും അവർക്ക് അവൻ നൽകുകയും ചെയ്യുന്നതാണ്. ഒരു ഭാഗത്ത് സ്വർഗാവകാശികൾക്കുള്ള അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മറുഭാഗത്ത് അവരൊരിക്കലും ഒരു പ്രയാസവും നേരിടേണ്ടി വരികയില്ല എന്ന് പറയുകയാണ്. പലപ്പോഴും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അതിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പുതിയ ഒരു വാഹനം നമ്മൾ വാങ്ങിക്കുന്നു, അതല്ലെങ്കിൽ പുതിയ ഫോണ് നമ്മൾ വാങ്ങിക്കുന്നു. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കൊരു വിഷമമുണ്ട്, നമുക്കൊരു പ്രയാസമുണ്ട്. എന്താണ്, അത് നഷ്ടപ്പെട്ടു പോകുമോ, അതിനെന്തെങ്കിലും കേടുപാട് പറ്റുമോ എന്നൊക്കെ നമ്മൾ പേടിക്കാറുണ്ട്. നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹം, ആ അനുഗ്രഹത്തിൻ്റെ വിഷയത്തിൽ പോലും നമുക്ക് ഭയപ്പാടുണ്ട്, നമുക്ക് പേടിയുണ്ട് എന്ന്. എന്നാൽ സ്വർഗത്തിൽ അതില്ല, മുഴുവനും അനുഗ്രഹങ്ങളാണ്. ഭയപ്പാടോ പേടിയോ ദുഃഖമോ നിന്ദ്യതയോ ഒന്നും തന്നെ അവരെ ആവരണം ചെയ്യുകയില്ല. വലക്കാഹും നദ്രതൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത്, ഫി വുജൂഹിഹിം, അവരുടെ മുഖത്ത് ഒരു പ്രസന്നതയുണ്ടാകുമെന്നാണ്. വസുറൂറൻ, അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുമെന്നാണ്. മുഖവും ഹൃദയവും എല്ലാം സന്തോഷിക്കുന്ന അവസ്ഥ. അബസയിലെ 38-39 ആയത്തിൽ അള്ളാഹു പറയുന്നത്, വുജൂഹി യൗമ ഇദി മുസ്ഫിറ ദാഹികതും മുസ്തബ്ശിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളവയായിരിക്കും, ചിരിക്കുന്നവയും സന്തോഷം കൊള്ളുന്നവയും. സൂറത്തുൽ മുത്തഫിഫീനിലെ 24-ാമത്തെ ആയത്ത്, തഅരിഫു ഫീ വുജൂഹിം നദ്റത നഈം, അവരുടെ മുഖങ്ങളിൽ സുഖാനുഭവത്തിൻ്റെ തിളക്കം നിനക്കറിയാൻ സാധിക്കും റസൂലേ. ഇതാണ് സൂറത്തു യൂനുസിലെ 26-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിശദീകരണവും അതിൻ്റെ അർത്ഥ തലങ്ങളും. അവസാനിപ്പിക്കുമ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ. ഒന്നാമത്തേത്, സ്വർഗം സുഹൃദം ചെയ്ത ആളുകൾക്കുള്ളതാണ്. നന്മയാണ് സ്വർഗത്തിൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് പരിശ്രമിക്കുക, കഠിനമായി പരിശ്രമിക്കുക, ഓരോ അവസരങ്ങളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്തേത്, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. അതിനേക്കാളും അപ്പുറം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, എൻ്റെ റബ്ബിനെ എനിക്കൊന്ന് കണ്ടുകിട്ടണം, എൻ്റെ റബ്ബിനെ എനിക്ക് കാണണം, എൻ്റെ റബ്ബിനോട് എനിക്ക് സംവദിക്കണം, എൻ്റെ റബ്ബിനോട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹത്തിൻ്റെ പേരിലും നന്ദി പറയണം എന്ന് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേത്, സ്വർഗാവകാശികൾക്ക് ഒരു വിധത്തിലുള്ള പോരായ്മകളും ഉണ്ടാവുകയില്ല എന്നാണ്. ഒരു ന്യൂനതയോ ഒരു പോരായ്മയോ ഒരു കുറവോ ഒരു ചെറിയ കുറവ് പോലും അവർ നേരിടേണ്ടി വരികയില്ല എന്നതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ലില്ലദീന അഹ്സനു എന്ന് പറയുമ്പോൾ എഹ്സാൻ ചെയ്ത ആളുകളായ, എഹ്സാൻ ചെയ്ത വ്യക്തികൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ എഹ്സാൻ ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കണ്ടുമുട്ടുവാനും യഥാർത്ഥ ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കരസ്ഥമാക്കാം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ജാസിൽ ജാഫർ അൽഹിക്കമി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വ അംസൽ മുൽകു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽകു വലഹുൽ ഹംദു وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ ഈവനിങ് ലൈവ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇന്നൊരു ഞായറാഴ്ചയൊക്കെ ആയിരുന്നു. എല്ലാവരും പോയി യാത്രയിലായി. കുറേ ആളുകൾ കല്യാണവും അതുപോലെ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരോടും എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എല്ലാവരും നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും, നമുക്ക് കേൾക്കാമല്ലോ. നമ്മളെ കൂടെ ആരൊക്കെ ചേർന്ന് നിന്ന് നോക്കാം. ഫസ്റ്റ് ആരൊക്കെയാണ് ഫസ്റ്റിൽ വന്ന്? ഷംനാദ് ഖാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. അതുപോലെ ഷുഹൈബായും വളപട്ടണം, ഫാത്തിമ നസീർ ഈസ്റ്റ് കോഡൂർ, ഇവരൊക്കെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എങ്ങനെയാണ് നാട്ടിലേക്കൊക്കെ മഴ പൂർണ്ണമായി പോയോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ മഴ പെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ചൂടാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. അതുപോലെ 3 ദിവസം ലീവായിരുന്നു അല്ലേ, സ്കൂളുകൾക്കൊക്കെ ലീവായിരുന്നു. പഠിച്ച് പൊളിച്ച് യാത്രകളൊക്കെ കഴിഞ്ഞൊക്കെ വന്നവരുണ്ടാവാം, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് എന്നൊക്കെ ഒന്ന് പറയട്ടോ. അതുപോലെ ഇപ്പോൾ മദ്രസകളിൽ പരീക്ഷകൾ നടക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലൊക്കെ ഉള്ള. അപ്പോൾ കൊച്ചു കൂട്ടുകാർ അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. പരീക്ഷകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സുഖമായിരുന്നോ എന്നൊക്കെ ഒന്ന് പറയൂ, നമുക്ക് നോക്കാം ഇൻഷാല്ലാ. ഇന്ന് ഇന്നത്തെ ദിവസം നമുക്ക് കൂട്ടുകാരുടെ വോയിസുകൾ അയക്കാനുള്ള നമ്പർ ഒന്ന് പറയാം. നമുക്ക് ഇന്ന് കൊച്ചു കൂട്ടുകാർ ലൈവിൽ, നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ കൂട്ടുകാരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ സജീവായിരുന്നു കൂടെ ഉണ്ടാവണം ഇൻഷാല്ലാ. അൻവർ പി എടുത്ത നാട്ടുകാര, അൻവർ വി എടുത്ത നാട്ടുകാര, കാപ്പുപറമ്പ്. അതുപോലെ സൈനബി പി എൻ കാലിക്കറ്റ്, ശംഷാദ് തലശ്ശേരി, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫാത്തിമ നമ്മൾ പറഞ്ഞല്ലേ. അമീർ ടി എടുത്ത നാട്ടുകാര, അസ്സലാമു അലൈക്കും. പരലോകത്തേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടാൻ കേവലം ശാരീരിക ആരോഗ്യം മാത്രം പോരാ, മറിച്ച് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സർവോത്മുഖമായ സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ആഫിയത്ത് അഥവാ സൗഖ്യം കൂടി അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യം ഉണ്ടെങ്കിലും മനസ്സിൻ്റെയോ ആത്മാവിൻ്റെയോ പ്രയാസങ്ങൾ കാരണം പലപ്പോഴും ആരാധനകൾ പൂർണ്ണമായി മുഴുകാൻ കഴിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ അള്ളാഹുവിനോട് ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹുവെ, തീർച്ചയായും ഞാൻ എന്നോട് ഇഹത്തിലും പരത്തിലും സൗഖ്യവും ആഫിയത്തും ചോദിക്കുന്നു. അള്ളാഹുവെ, തീർച്ചയായും ഞാൻ എന്നോട് എൻ്റെ മതത്തിലും ഭൗതിക ജീവിതത്തിലും കുടുംബത്തിലും സ്വത്തിലും മാപ്പും ആഫിയത്തും ചോദിക്കുന്നു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിലൂടെ ഭൗതിക ശരീരത്തിൻ്റെ ആരോഗ്യത്തോടൊപ്പം ആത്മീയമായ സുരക്ഷിതത്വവും സമാധാനവുമാണ് പ്രവാചകൻ തേടിയത്. ആഫിയത്ത് എന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ആണെന്നും അത് കൂടെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് പ്രയാസങ്ങൾ കൂടാതെ സൽക്കർമ്മങ്ങൾ നിർവഹിക്കാനും പരലോകത്തേക്ക് യഥാർത്ഥ വിഭവങ്ങൾ ഒരുക്കാനും സാധിക്കുന്നത് എന്നും ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. വളരെയേറെ ചിന്തനീയമായൊരു മെസ്സേജാണ് നമ്മുടെ അമീർ സാഹിബ് അയച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ, നമുക്കറിയാം നമ്മളൊക്കെ രാവിലെയും വൈകുന്നേരം കുറേയേറെ പ്രാർത്ഥനകൾ ചെല്ലാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, അല്ലാഹുമ്മ സ്തുർ ഔറാത്തി വ അമിൻ റൗആത്തി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അതുപോലെ കുറേയേറെ എന്താ പറയുക, നമുക്ക് സംരക്ഷണം നൽകുന്നൊരു പ്രാർത്ഥന അല്ലേ മുബീനെ?
1: അതെ അതെ.
0: നമ്മൾ എന്താ വെച്ചാൽ, നമുക്ക് ദുനിയാവിലും പരലോകത്തും അതുപോലെ നമ്മുടെ ജീവിതത്തിലും വേണ്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പരലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്ന അള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് അള്ളാഹു താല അയാളങ്ങനെ ചേർത്ത് ചോദിക്കുന്നു, നീ ഇന്നലെ തെറ്റുകളൊക്കെ ചെയ്തിട്ടില്ലേ? കുറേ തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു പോയിട്ടുണ്ട്, പാകപ്പിഴവുകൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ മനുഷ്യനങ്ങ് അതെല്ലാം സമ്മതിക്കും. എന്നിട്ട് അയാൾ പറയും, മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു, അറബേ ഞാൻ നശിച്ചു, അല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണെന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോൾ അള്ളാഹു താല പറയുന്നത്, ഞാൻ ഇത് ദുനിയാവിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചു, പരലോകത്താൻ ഞങ്ങൾക്ക് പുറത്തു തരുന്നത്. അതുപോലെയാണ് അള്ളാഹു മിസ്തുർ ഔറാത്തി എന്നുള്ള പ്രാർത്ഥന. എൻ്റെ നഗ്നതകൾ, എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും, മനുഷ്യനാണ്, കുറേയേറെ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് വന്നു പോകുന്നത്, അതൊക്കെ പരസ്യപ്പെടുത്താൻ നമ്മൾ ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പരസ്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അള്ളാഹുനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ വന്നു പോയത്, റബ്ബേ എൻ്റെ ന്യൂനതകൾ നീ എന്ത് ചെയ്യരുത്, പരസ്യപ്പെടുത്തല്ലേ, അത് മറച്ചു വെക്കണം എന്നുള്ളൊരു പ്രാർത്ഥന. നമ്മളെന്ത് ചെയ്യുക, അതൊക്കെ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. മുബീനെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം അൽഹംദുലില്ലാ.
0: കുറെ ആയില്ലേ നമ്മൾ രണ്ടാൾ ഒരുമിച്ച് വന്നിരുന്നിട്ട്.
1: ഈവനിങ് ലൈവിൽ ഒരുമിച്ചിട്ട് ഇപ്പോൾ കുറെ കാലമായി,
0: കുറെ കാലമായി.
1: പിന്നെ ഇന്നിപ്പോ ഒരു ഞായറാഴ്ച ദിവസമാണ്
0: അല്ലേ? അതെ.
1: ഇന്നലും ഇന്നും ഇന്നലെ കേട്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഒഴിവായിരിക്കും,
0: ഒഴിവുണ്ട്. അതിന്റെ കൂടെ മദ്രസയിൽ എക്സാം നടക്കുന്നു,
1: മദ്രസയിൽ എക്സാം നടക്കുന്ന കുട്ടികളുണ്ട്. സ്കൂളിലുള്ള പരീക്ഷയൊക്കെ കഴിഞ്ഞ്, വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പൊ മദ്രസയിൽ
0: എക്സാമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടി നടക്കുന്ന പ്രോഗ്രാമിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന സമയങ്ങളാണ് നമ്മളെ പ്രോഫ്കോണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഇനിയും വിട്ടുപോയതുണ്ടെങ്കിൽ, പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരെയൊക്കെ രജിസ്റ്റർ ചെയ്ത് പാലക്കാട്ടേക്ക് എത്തിക്കണം അല്ലേ?
1: അതെ, അടുത്ത വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഇപ്പോൾ പ്രോഗ്രാം.
0: അതെ,
1: കുറേയേറെ കുട്ടികൾക്ക് വെളിച്ചം പകർന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ നിലക്ക് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക. കാരണം ഒരു പക്ഷേ നമ്മുടെ ഒരു ഇടപെടലായിരിക്കും അവർക്കുള്ള ഒരു വലിയ
0: ഒരു മാറ്റത്തിന് കാരണമാണ്.
1: കാരണമാകും
0: ഈ പ്രോഫ്കോൺ പറയുമ്പോഴേ നമ്മുടെ ഫഹമി ഫറാസിന് ഓർക്കാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം, അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോൾ ഇതാ നമ്മൾ അന്നത്തെ സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ മറ്റുള്ള ഇതിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ?
1: അതെ അതെ, നമ്മളിന്ന് നമ്മളൊപ്പം ചേർന്ന ലൈവിൽ ചേർന്ന ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞല്ലോ അല്ലേ?
0: ആ, കുറേയൊക്കെ പറഞ്ഞു ഞാൻ.
1: കുറെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. സാരോപദേശത്തിനുള്ള സമയം ഏകദേശം,
1: ചോദ്യങ്ങളൊന്നും അയച്ചില്ലല്ലോ.
0: ചോദ്യങ്ങൾ വന്നത് കണ്ടിട്ടില്ലല്ലോ.
1: ചോദ്യങ്ങളൊന്നും ഇവിടെ ഇപ്പം വന്ന ഒന്ന് രണ്ട് കമന്റുകളെ. നല്ല വിശേഷമാണ്, ഉമ്മ അടുക്കളയിൽ നല്ല വാഴക്ക ബജി ഉണ്ടാക്കുന്നുണ്ട്, അതിനോടൊപ്പം പീസ് റേഡിയോ നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട്
0: നമുക്കൂടി ഒന്ന് കിട്ടിയാന്നേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എവിടെ തന്നെ വാഴക്ക ബജിന്റെ പറഞ്ഞപ്പോ അറിയാലോ, വീട്ടിലുണ്ട് പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പരിപ്പെടുത്ത് കഴിഞ്ഞ് രാവിലെ മോന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്തായെന്ന് അറിയില്ല, അവള് വേറെ പ്രോഗ്രാമിന് വേണ്ടി പോയിട്ടുണ്ട്, ഇനി അവള് വന്നിട്ട് വേണം ചെയ്യാൻ. എന്തായെന്നുള്ള അറിയില്ല. ഏതായാലും
1: കുറെ ആൾക്കാർ സലാം പറഞ്ഞെത്തിയിട്ടുണ്ട്. മുംതാസ് പാലപ്പുഴ കക്കേങ്ങാട്, ഉമ്മുകുൽസു ചിറമംഗലം, സുബേദ പുളിക്കൽ, അൻവർ വി അടത്തനാട്ടുകര, സൈനബ കാലിക്കറ്റ്, ഷംസാദ് തലശ്ശേരി, കുറെ ആൾക്കാർ സലാം പറഞ്ഞ് ഈവനിങ് ലൈവിൽ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊന്നും അയച്ചില്ല,
0: ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല.
1: ഇപ്പൊ ചോദിക്കായിരുന്നു അല്ലേ?
0: നമുക്കൊരു ചോദ്യം ചോദിക്കായിരുന്നു, കുറേയേറെ ചോദ്യങ്ങൾ വരുന്ന സമയമുണ്ട്, ഏതായാലും നമുക്ക് ചോദിക്കായിരുന്നു.
1: അതെ, ഏതായാലും ചോദ്യങ്ങൾ നമുക്ക് സാരോപദേശം കഴിഞ്ഞിട്ടാക്കാം. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ അറിയിക്കണം,
0: ചോദ്യങ്ങൾ അവരയക്കട്ടെ ഇൻഷാല്ലാ.
1: ആ
0: എന്താണ് ഒരു ഫീഡ്ബാക്ക്? അമീർ
1: എൻ്റെ സഹപ്രവർത്തകനും നാട്ടിലെ വിസ്ഡം യൂത്തിൻ്റെ പ്രസിഡൻറ്റുമാണ്, വിദേശത്താണെങ്കിലും സജീവമായി പ്രവർത്തന രംഗത്തിലുണ്ട്. ആ അത്
0: അതെ,
1: ഇടത്തനാട്ടുകരയിൽ നിന്നും അൻവർക്ക് അയച്ച
0: മെസ്സേജ് ആണല്ലേ? അതിലേ ഒരു പ്രത്യേകത ഉണ്ട്. അമീർ സാഹിബ് ഇപ്പം എന്ന് അയച്ചൊരു മെസ്സേജ് നേരത്തെ നമ്മൾ വായിച്ചു. അതായത് നമ്മൾ ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, ആരാധനകൾ ചെയ്യാനേ ആരോഗ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് മനസ്സ്, അതല്ലെങ്കിൽ നമുക്കൊരു ആഫിയത്ത് ഉണ്ടാകുന്ന അറിയാം. അതാണ് ഈ നേരത്തെ പ്രാർത്ഥന വരാനുള്ള കാരണം. അതാ അത് മനസ്സുകൊണ്ട് നമുക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, ഏതൊരു കാര്യത്തിനും ക്ലിയറായതിലേക്ക് ചെയ്യാൻ
1: കഴിയുള്ളൂ.
0: അതല്ലെങ്കിൽ എന്താ പറയുക, അത് ആർക്കേലൊക്കെ വേണ്ടി അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോകാന്നല്ലാതെ ആരെങ്കിലും വിളിച്ചാൽ അതിൻ്റെ ബേക്കിലൊന്ന് പോയി നമ്മൾക്ക് എന്ത് ചെയ്യണം, അതിനൊരു തൗഫീഖ് കിട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം, ആത്മാർത്ഥം ഉണ്ടാകുകയും വേണം. എന്തൊരു കാര്യത്തിനും നമ്മൾ ഉമ്മുക്തുമുള്ളവരുടെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോഴേ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ഇന്നത്തെ നമ്മുടെയൊക്കെ ജീവിതം വെച്ച് നോക്കുകയാണ്, അദ്ദേഹത്തിന് പറയാം എനിക്ക് കണ്ണ് കാണില്ല, വഴികാട്ടിയില്ല, അതിനോട് എനിക്ക് പള്ളി പോകണമില്ല എന്ന് പറഞ്ഞ് കൊഞ്ഞ് നിൽക്കുക. നമ്മൾ ചെറിയൊരു എന്തെങ്കിലും പ്രയാസം പറയുമ്പോഴേക്കും നമ്മളെ കൊഞ്ഞ് മാറലാണല്ലോ. അതൊക്കെ വെച്ച് നോക്കുന്ന അവരൊക്കെ സഹാബത്തിൻ്റെയൊക്കെ ജീവിതം ഇങ്ങനെ നോക്കിയാൽ അത് ആ തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭം ചരിത്രം ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. രണ്ട് മൂന്ന് സഹാബികൾ മാറി നിൽക്കുന്നുണ്ടല്ലോ, അവർക്ക് പിന്നീടത് മനസ്സിലായി ഞങ്ങൾ ചെയ്തത് ചെറിയൊരു തെറ്റായി പോയി എന്നുള്ളത് മനസ്സിലായി, അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയേറെ പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലായിട്ടും ഉമർ അള്ളാഹു അബൂബക്കർ നിൽക്കുന്നുണ്ട്, സമ്പത്ത് വായിക്കൊണ്ട് റസൂലിൻ്റെ അടുക്കളെ ചെല്ലുന്നുണ്ട്. ഒരു മത്സരമായിരുന്നു അവർക്ക്. ഉമർ അള്ളാഹു വീട്ടിലെ സമ്പത്തിൻ്റെ പകുതിയായിട്ട് പോയി അബൂബക്കർ വീട്ടിലെ മുഴുവനായിട്ട് ചെല്ലുന്ന സംഭവമൊക്കെ കാണാൻ കഴിയും. അതുപോലെ സുഹൈബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം, മദീനയിൽ അദ്ദേഹം മക്കയിലേക്ക് എത്തുന്നത് ഒരു ദരിദ്രനായ മനുഷ്യനായിട്ട് ഏതോ ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞ എന്താണ്, സുഹൈബ് റോമക്കാരനായിരുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, പിടിച്ചു കൊണ്ടുവന്നാണ്. അങ്ങനെ മക്കയിലൊരു അടിമയായിട്ട് എത്തിപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം സ്വയം തന്നെ മോചനദ്രവ്യം പ്രഖ്യാപിച്ച് അദ്ദേഹം തന്നെ അധ്വാനിച്ച് കഴിഞ്ഞാണ് സ്വതന്ത്രനായി. പിന്നീട് മക്കയിൽ നിന്ന് അധ്വാനിച്ച് വലിയൊരു പണക്കാരനാണ് അദ്ദേഹം. അപ്പോൾ ഇസ്ലാം വന്നു, ഇസ്ലാം വന്നപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമാ ശരി എന്ന് മനസ്സിലായി, ഇസ്ലാം മതം സ്വീകരിച്ചു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും എന്ത് ചെയ്യുന്നുണ്ട്, മക്കയിൽ നിന്ന് നാട് വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പോകുമ്പോൾ ഒരു ജൂതനല്ല ഒരു പാതിരി വന്നിട്ട് പിടിച്ചു വെച്ചതാണ്, പോരുത് നിങ്ങൾ, നിങ്ങളെപ്പോഴത്തെ നല്ല ആൾക്കാർ നാട്ടിൽ നിന്ന് പോയാൽ ശരിയാവാൻ പറഞ്ഞ് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ബന്ധങ്ങളില്ലാത്ത ഒരു തറവാടോ കാര്യമോ ഒന്നുമില്ലാത്ത സ്വയംപ്രധാനം എത്രത്തോളം പീഡനം സഹിച്ചിട്ടുണ്ടാവും. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, എന്നിട്ട് നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു. മക്കയിൽ നിന്ന് ഹിജ്റ പോകുമ്പോൾ മക്കാർ അദ്ദേഹത്തിന് അവിടെയും പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞെന്താണ്, സമ്പാദിച്ച സമ്പാദ്യമൊക്കെ ഇവിടെ വെച്ച് പോവാം, ഇത് ഞങ്ങളെ നാട്ടിൽ നിന്നുണ്ടാക്കിയതാണ്, അതൊക്കെ ഇവിടെ വെച്ചിട്ട് വേണ്ടേ പോയിക്കോ എന്ന് അദ്ദേഹം നേരെ രണ്ടാമതും ചിന്തിക്കാതെ അതുവാടെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്. റസൂലിൻ്റെ അടുക്കൽ എത്തുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റബിഹ സുഹൈബ് എന്ന, സുഹൈബ് ലാഭം കൊയ്തു എന്ന്. അപ്പോൾ ഇതുപോലെ എന്തിനും മനസ്സ് വെച്ചാൽ എന്ത് ചെയ്യും, അതൊക്കെ നടക്കും. അതല്ല, അത് സുഖമല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാനാണെങ്കിൽ അത് നടക്കും. അത് ചില ആളുകൾ സുബീ ജമാഅത്തിൻ്റെ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയലുണ്ട്, സുബീക്ക് പോകാൻ ചോദിക്കുക ജലദോഷമാണ് കഫക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ജമാഅത്ത് ഒഴിവാക്കും. പക്ഷേ ഒരു ഡോക്ടർ രാവിലെ എഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ജലദോഷമായാലും എന്ത് ചെയ്യും, ഒരു തലയിൽ മുണ്ടെടുത്തിട്ട് ഒരു മാസ്ക് ഇട്ട് നടക്കാൻ അവർ തയ്യാറാവലുണ്ട്. അപ്പം നമുക്ക് വേണ്ടതുണ്ടാകും മനസ്സുകൊണ്ട് ആദ്യം നമ്മളൊരു തീരുമാനം എത്തണം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അമീർ ഖാൻ്റെ പറഞ്ഞപ്പോൾ പറയുകയാണ് അദ്ദേഹം അവിടെ ആയിരുന്നിട്ട്
1: പോലും ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
0: ആ
1: ഇപ്പോൾ നമ്മളുടെ ചോദ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ.
0: അതെ,
1: ചോദ്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വലിയ സൈനിക യാത്ര ഏതാണ്, ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട സൈനിക യാത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നടത്തിയത്? ഏറ്റവും വലിയ അവസാനത്തെ
0: സൈനിക യാത്ര,
1: വലിയ സൈനിക യാത്ര
0: യാത്രയായിട്ട് പോയതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക.
1: അതെ, ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട യാത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോ
0: നോക്കാം
1: ഉത്തരങ്ങള് വരുന്ന നമ്മൾ പ്രതീക്ഷിക്കും. നമുക്ക് വോയിസ് അയക്കാനുള്ള
0: നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം, 85 90 745 845. ഈ നമ്പറിലേക്കാണ് നമ്മൾ വോയിസുകൾ അയക്കേണ്ടത്. അതുപോലെ ഈ രണ്ട് വോയിസുകൾ നമുക്ക് ഓൾറെഡി നമുക്ക് നേരത്തെ അയച്ച് തന്ന് കാത്തുക്കുന്ന ശ്രോതാക്കളുണ്ട്. നമ്മുടെ കൂടെ നമ്മളോട് വന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞ് വോയിസ് അയച്ച് കാത്തുക്കുന്നവരുണ്ട്. പക്ഷേ അത് അവരിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വോയിസ് അയക്കുക എന്നുള്ളത്.
1: വോയിസ് പ്ലേ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ വേണമെങ്കിൽ അല്ലേ?
0: ഓ അല്ല, വോയിസിന് നമുക്ക് നോക്കാം. സർവദേശത്തിൻ്റെ സമയവും ഇതായിട്ട് നിന്ന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമ്മളെ എന്താ പറയുക, നമ്മൾ അബ്ദുൽ അബ്ബാസിൽ സി പി, അദ്ദേഹത്തിനെതിരെ പോലീസ് നടപടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നേതാക്കന്മാരൊന്ന് പത്രക്കാർ കാണുന്നത് 5 മണിക്ക്
1: പ്രസ്മീറ്റ്
0: ലൈവ് ആയിട്ടുണ്ട്.
1: 5 മണിക്ക്
0: നമ്മളെ ഗ്ലോബൽ ടി വിയിൽ അതിൻ്റെ ലൈവ് ഉണ്ടെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം അല്ലേ,
1: അതും ഇതും ശ്രദ്ധിക്കാം,
0: രണ്ടും ശ്രദ്ധിക്കുക. കാരണം അത് നമുക്ക്, കാരണം ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മളതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വീക്ഷിച്ച് നമുക്ക് വ്യക്തമായ നിലപാടുകൾ വേണം ഏതൊരു കാര്യത്തിലും. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിലപ്പുറം നമുക്കൊരു നിലപാടുള്ളവരായി നമ്മൾ മാറണം,
1: നിലപാടുണ്ടാവും വേണം. നമ്മുടെ ഈ നമ്മുടെ വീഡിയോകൾക്കൊക്കെ ഇടയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ വന്നു കഴിഞ്ഞാൽ
0: അതെ,
1: അത് നമുക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യം.
0: കുറെ ആളുകൾ എന്ത് ചെയ്യും,
1: അതെ,
0: അതിലൂടെ പ്രോഗ്രാം കേൾക്കും.
1: പൊതുവെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിന്ന് ആൾക്കാർക്ക് ഒരു നിലപാട് ഉണ്ടായിണ്ടാവും, പക്ഷെ ആ കമന്റ് മൊത്തം വായിച്ചു കഴിയുമ്പോൾ ആ നിലപാട് ചിലപ്പോൾ മാറിയിണ്ടാവും.
0: അത് ഉറപ്പ്.
1: ചില കമന്റ് ബോക്സുകളാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് പലപ്പോഴും,
0: കാര്യങ്ങൾ തീരുമാനിക്കാൻ കമന്റ് ബോക്സുകളാണ്. അത് മാത്രമല്ല റീച്ച് കൂട്ടാനും ഒക്കെ തന്നെ
1: അതെ
0: കമന്റുകൾ, വളരെ നല്ല പോസിറ്റീവ് ആയിട്ട് കമന്റുകൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ
1: ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഒരു ഒരു നിലപാടുണ്ടായി
0: കഴിഞ്ഞിട്ടുണ്ടാവും.
1: പക്ഷെ ആ കമന്റ് മൊത്തം വായിച്ചു കഴിഞ്ഞ ഒരു പൗതിയെത്തിയുണ്ടെങ്കിൽ ഒരു
0: പക്ഷെ നേരെ ഓപ്പോസിറ്റ് മാറും.
1: ജനങ്ങളൊക്കെ ഇങ്ങനെയാണ് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ, ഒരു പക്ഷെ നമ്മളും ചിന്തിക്കാൻ കഴിയും.
0: അതെ,
1: അങ്ങനെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട്
0: അത്
1: പിന്നെ നിലപാടുകൾ പിന്നെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്.
0: അത് പഴയ ഒരു പ്രാസംഗിനെ കുറിച്ച് പറയണ്ടല്ലോ, എന്തായാലും സീസറോ രാജാവിനെ കൊന്നതിന് വേണ്ടുള്ള ഒരു കൂടാലോചന ബന്ധപ്പെട്ട് ഞാൻ ആളെ പേരിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഒരു ബ്രൂട്ടസിന്റെ സംഭവം. അതെ,
1: ആ ഒരു
0: അതുപോലെ
1: എന്നുള്ളത് പ്രസംഗകലയാണ്.
0: അതെ,
1: അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുസൃതി ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അതും ചോദിക്കണം.
0: അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വരട്ടെ.
1: ചോദ്യത്തിൻ്റെ ഉത്തരം പിന്നെ
0: ഹസാബ് യുദ്ധം എന്ന് അയച്ച ആളുകളുണ്ട്, ആരൊക്കെ അയച്ചത് ഒന്ന് വായിച്ചു പോവാം.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വലിയ സൈനിക യാത്ര ഏതാണ്, അപ്പോൾ അതാണ് ചോദ്യം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനായിട്ടുണ്ടോ?
0: അല്ല, ഉത്തരം ഇങ്ങനെ വായിച്ചു പോവാം, വന്നതൊക്കെ വായിച്ചു പോവാം, ലാസ്റ്റ് ചരിത്രം പറയാം നമുക്ക്. അയച്ച ആൾക്കാരുടെ പേരും വെച്ചിട്ടേ
1: നമുക്ക് ഈ നമ്മൾ പൊതുവെ ശരിയുത്തരം പറഞ്ഞ ആൾക്കാരുടെ പേരാണ് പറയാറുള്ളത്.
0: അല്ലെ, നമ്മൾ ഞാൻ പറയുന്ന സിസ്റ്റൊക്കെ മാറ്റി
1: എല്ലാവരും
0: ഫുള്ള് പേര് ഉത്തര അയച്ചവരൊക്കെ പേര് പറയും, ലാസ്റ്റ് എന്ത് ചെയ്യും ശരിയുത്തരം ഏതാണ് അത് മാത്രം നമ്മൾ പ്രഖ്യാപിക്കും.
1: ഓക്കെ,
0: അങ്ങനെ ആക്കി. എന്താ വെച്ചാൽ നമ്മളെ ഫീഡ്ബാക്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പേര് എന്താ നമുക്ക് എന്നാൽ സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ല ഉത്തരങ്ങൾ പറയാം ഇൻഷാല്ല.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. എത്രയോ നല്ല സൽഗുണവും ചിന്തയും ബുദ്ധിയും എല്ലാമുള്ളവരാണ് നമ്മൾ. പക്ഷേ ഇതെല്ലാമുള്ള മനുഷ്യന്മാർ തന്നെയല്ലേ ഈ പച്ചയായ മനുഷ്യരെ കൊന്നൊടുക്കുന്നതും അടിച്ചു നശിപ്പിക്കുന്നതും വലിയ സംഘട്ടനങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതും? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം? പിശാച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന, അവൻ്റെ മനസ്സിൽ പ്രവേശിക്കുന്ന വിവിധ കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദേഷ്യം പിടിക്കുക എന്നുള്ളത്. ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിന്നീട് ദേഷ്യമായി, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കലഹമായി, പിന്നീട് അടിയായി, കുത്തായി, മരണമായി, കലാപമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ കോപത്തെ പിടിച്ചടക്കണം. അല്പം കോപം കൂടിയ ഒരാൾ, ദേഷ്യമുള്ള ഒരാൾ, അയാൾ വന്നിട്ട് നബിയോട് ഉപദേശം ചോദിച്ചപ്പോൾ മൂന്ന് തവണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കൾ കോപിക്കരുത്, ലാ തഗ്ലബ്, താങ്കൾ കോപിക്കരുത് എന്നാണ്. നോക്കൂ, ഈ ദേഷ്യം നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ദേഷ്യം പിടിച്ചിട്ട് ബുക്ക് കയറിയിടുന്ന, ഉമ്മയെ ചീത്ത വിളിക്കുന്ന, സാധനങ്ങൾ നശിപ്പിക്കുന്ന ആളുകൾ ആരാണ് അവരെ ഇഷ്ടപ്പെടുക? യഥാർത്ഥത്തിൽ നമ്മുടെ പവർ എന്ന് പറയുന്നത് നമ്മളെ ദേഷ്യം പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് പവർ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദ് ബിസുറഅ വലാകിന്ന ശദീദ അല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തി പിടിച്ച് മൽപ്പിടുത്തം നടത്തി അതിൽ ജയിക്കുന്നവനല്ല നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മല്ലൻ. മറിച്ച് ആരാണ്? ദേഷ്യം പിടിക്കുമ്പോൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ശക്തവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും തൻ്റെ ദേഷ്യത്തെ പിടിച്ചടക്കിയാൽ അവൻ്റെ ന്യൂനതയെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഔറത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മറച്ചുവെക്കുമെന്നാണ് പറയുന്നത്. നഗ്നതയെ മറച്ചുവെക്കും, ന്യൂനതയെ മറച്ചുവെക്കും. ആരെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് ആ ദേഷ്യം തീർക്കാനുള്ള കഴിവുണ്ടായിട്ടും അയാളത് തീർക്കാതെ ക്ഷമിച്ചു പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നിറക്കുമെന്നാണ്. പരലോകത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റവും തൃപ്തിപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അയാളെ ചേർക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കാനും സ്വർഗത്തിൽ നിന്ന് യഥേഷ്ടം അയാൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാനും അള്ളാഹു അദ്ദേഹത്തോട് പറയുകയും ചെയ്യും എന്നാണ്. നോക്കൂ, നിങ്ങൾ ദേഷ്യം പിടിക്കാനുള്ള പല സാഹചര്യങ്ങളുണ്ടാവും. ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല. ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പ്രതികരിച്ചു കൊള്ളണമെന്നുമില്ല. നമ്മുടെ വസ്തുക്കളും നമ്മുടെ വാഹനവും നമ്മുടെ സാധന സാമഗ്രികളും എപ്പോഴും പ്രോപ്പറായി വർക്ക് ചെയ്തു കൊള്ളണം എന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിച്ചാൽ, ആ കയ്യിൽ കിടക്കുന്ന ഐഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചാൽ, പിന്നെ അത് നന്നാക്കണമെങ്കിൽ എത്ര ആയിരങ്ങൾ നമുക്ക് ചിലവാക്കേണ്ടി വരും. അല്ലെങ്കിൽ ആളുകളുണ്ടല്ലോ ഓരോന്ന് എറിഞ്ഞ് പൊട്ടിക്കുന്നത്, അത് ആ ദേഷ്യം തീർന്നു കഴിഞ്ഞാൽ ഷോ അതൊക്കെ ഞാൻ പൊട്ടിച്ചത്, ഞാൻ അവിടുന്ന് അതിനൊക്കെ പൈസ ഉണ്ടാക്കുക എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ക്ഷമിക്കാൻ പറ്റണം നമുക്ക്. അല്ലെ, ദേഷ്യം പിടിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അവസ്ഥ ഒരു ഭ്രാന്താവസ്ഥയാണ്. അവിടെ നമ്മൾ ക്ഷമിക്കണം. അല്ലെ, ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തിലാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷമിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ദേഷ്യം പിടിക്കരുത്. അവന് ഭയങ്കര ദേഷ്യ, ഭയങ്കര ദേഷ്യക്കാരനാണ്, അവൻ ഭയങ്കര ശൂണ്ടിയാണ്, അവൻ ഭയങ്കര പിന്നെ വികൃതിയാണ് എന്നൊക്കെ പറയുമ്പോൾ, ഓ എന്നെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഭയങ്കര നല്ല നേട്ടമുള്ള ആളാണെന്ന് ആരും വിചാരിക്കേണ്ട, അത് നെഗറ്റീവാണ് കേട്ടോ, അത് നല്ലൊരു ഗുണമല്ല, ഞാൻ നല്ല ദേഷ്യക്കാരനാണെന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ അത് നമുക്കൊരു കുറവാണ്, അത് നമ്മുടെ ഒരു നെഗറ്റീവ് പോയിൻ്റാണ്, അത് നമ്മൾ മാറ്റിയെടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്ഷമിക്കുക. സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ അതിനെ സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കുക, അത് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി നമ്മളതിനനുസരിച്ച് പക്വമായി പ്രതികരിക്കുക. ഇൻഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മൾ കേട്ടത് വളരെയേറെ, ഞാൻ ഈ പറയുന്ന ഞാനടക്കം എല്ലാവരും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പെട്ടെന്ന് കോപിച്ച് പോകുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ശക്തൻ എന്ന് പറയുന്നത് ആരല്ല, മല്ലയുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിക്കുന്നതിനല്ല, മറിച്ച് കോപത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് കോപിക്കുന്നവരായി നമ്മൾ മാറരുത്. കോപം നമുക്കൊക്കെ വരാം, പക്ഷേ അത് നിയന്ത്രിക്കണം. അതുപോലെ ക്ഷമ, അത് നമ്മുടെ ജീവിതത്തിൽ ഭാഗം. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോഴേ റസൂൽ പറഞ്ഞു ക്ഷമിക്കണം എന്നാണ്. ഒരു ബന്ധക്കാരൻ മരിച്ചതാണ്. അപ്പോൾ റസൂലിനോട് ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ബാധിച്ചെന്താ അങ്ങൾക്ക് അറിയില്ല എന്ന്. റസൂൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, അത് വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്നാണ്. അപ്പോൾ റസൂലിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം ആ സ്ത്രീ ചെല്ലുന്നുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമ സദറു എൻ്റെ സദബത്തിൽ ഊല. ക്ഷമ എന്ന് പറയുന്നത് ആദ്യ ഘട്ടത്തിലാണ് വേണ്ടത്. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കൂ എന്ന് പറയുന്നതല്ല വേണ്ടത്, മറിച്ച് ക്ഷമിക്കാൻ കഴിയണം നമുക്കെപ്പോഴും. അങ്ങനെയുള്ളവരായി മാറണം. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് അതിന് ഒന്ന് നമ്മൾ മാനസികമായി തയ്യാറാവുക, മറ്റൊന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. നമുക്ക് നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന, അള്ളാഹുമല യഹയ്യ കയ്യും റഹ്മത്തിക അസ്തഗീസു അസ്ലിഹ് ലി ശഅ്നി കുല്ലഹു വലാ തക്കിൽനി ഇലാ നഫ്സി ത്വർഫത അയ്ൻ എന്നുള്ളത്. ഒരു നിമിഷം പോലും, കണ്ണിമ ചുമ്മുന്ന സമയം പോലും നമ്മുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ എന്ത് ചെയ്യില്ല, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു തആല നമ്മൾക്ക് അതിനൊരു തൗഫീഖ് കിട്ടണം. അതുവേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുക.
1: ഇന്നത്തെ സാരോപദേശത്തെക്കുറിച്ച് വന്നൊരു കമൻറ്റ്, മാഷാല്ലാ, ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കേണ്ട ഒരു സാരോപദേശം. അള്ളാഹു എല്ലാ മക്കളെയും കാക്കുമാറാകട്ടെ. ഷുഐബ വളപ്പെട്ടനാണ് ഈ ഒരു കമൻറ്റ് അയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഏറ്റവും വലിയ സൈനിക യാത്ര ഏതായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് വായിക്കാം, ഇവിടെ വന്ന ഉത്തരങ്ങളൊക്കെ വായിക്കാം. ആരൊക്കെയാണ് ഉത്തരങ്ങൾ അയച്ചത്?
0: ആദ്യ ഉത്തരം അയച്ചത് ഫാത്തിമ നസീർ ഈസ്റ്റ് കോഡൂർ, അതുപോലെ ഷംനാദ് ഖാൻ മക്കം ഫത്തഹ നയിച്ചിട്ടുണ്ട്, ഫാത്തിമ തബൂക്ക് യുദ്ധം നയിച്ചിട്ടുണ്ട്, അതുപോലെ മെഹനാദ് ഗഫൂർ സലാം പറഞ്ഞു അല്ലേ, അതുപോലെ ഉമ്മുകുർസു ചിറമംഗലം അഹസാബ് യുദ്ധം, പിന്നെ ഷുഹൈബ എം വളപട്ടണം തബൂക്ക് യുദ്ധം, പിന്നെ ആരാണ് ഫിസഫിയ താമരശ്ശേരി തബൂക്ക് യുദ്ധത്തിനുള്ള യാത്ര, അതുപോലെ ജമീല വി കെ പൂനൂർ അസ്സലാമു അലൈക്കും അതുപോലെ സലാം പറഞ്ഞതാണ്, അതുപോലെ ആയിഷ തോട്ടശ്ശേരിയറ തബൂക്ക് യുദ്ധം. മാഷാല്ലാ, അത് നമ്മൾ നേരത്തെ വായിച്ചതല്ലേ, കുറേ ആളുകൾ തബൂക്ക് യുദ്ധം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഹസാബ് യുദ്ധം എന്ന് പറഞ്ഞു. അഹസാബ് യുദ്ധത്തിന് ഏതായാലും അഹസാബ് യുദ്ധം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഹസാബ് യുദ്ധത്തിന് മറ്റൊരു പേരുണ്ട്, ആ പേരിലാണ് ശരിക്കും ചെയ്യുന്നത്, പൊതുവേ അറിയപ്പെടല്. അഹസാബ് യുദ്ധം, അതിൻ്റെ ആ പേരെന്താന്നുള്ളൊരു നമ്മുടെ ശ്രോതാക്കളൊന്ന് പറയാൻ നോക്കി അല്ലേ.
1: അതെ, ഉത്തരം പറയല്ല,
0: പറയേണ്ടതാണ് ഇൻഷാല്ലാ.
1: അപ്പോ ഇതിന്റെ ശരിയായ ഉത്തരം പിന്നെ
0: തബൂക്ക് യുദ്ധമാണ്.
1: തബൂക്ക് യുദ്ധമാണ് ഇതിന്റെ ശരിയായ ഉത്തരം. അപ്പോ ആ ഉത്തരം ശരി, ഉത്തരം ആദ്യം പറഞ്ഞത് ആരാണ്?
0: തബൂക്ക് യുദ്ധം പറഞ്ഞത് ഇവിടെ
1: ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ. അപ്പൊ അവർക്കാണ് ഈ ഒരു ചോദ്യത്തിന്റെ സമ്മാനം പോയിട്ടുള്ളത്. തബൂക്ക് യുദ്ധം എന്നുള്ള ശരി ഉത്തരം.
0: അതെ, ഫസ്റ്റ് ഉത്തരം അയച്ചത് ആരായിരുന്നു? ഫാത്തിമ നസീർ.
1: ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ. ചോദിച്ച അമീർക്ക പിന്നെ സമ്മാനം അയച്ചെടുത്തോളൂ.
0: അതെ, അമീർക്ക ഒരു സമ്മാനം അയച്ചെടുക്കട്ടെ.
1: അതെ അതെ,
0: ഇൻഷാല്ലാ.
1: അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്.
0: ഒരു കുസൃതി ചോദ്യം വന്നിരുന്നല്ലോ.
1: ചോദ്യം വന്നിട്ടുണ്ട്, വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു ഏതാണ്? വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു ഏതാണ്?
0: എനിക്കറിയാം.
1: ഇപ്പോ ഷുഐബ വളപ്പെട്ടനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
0: ഉത്തരം അതിന്റെ കൂടെ വന്നിട്ടുണ്ടോ?
1: ഉത്തരൊക്കെ വന്നിട്ടുണ്ട്.
0: ഓക്കെ, ഏതായാലും എനിക്കറിയാം.
1: സൈനുവിന് അറിയാവുന്ന വളരെ ചുരുക്കം ചില ചോദ്യങ്ങളിലുള്ള ഒരു ചോദ്യം.
0: അതെ അതെ അതെ, വളരെ അത്രയും നിസ്സാരമായ ചോദ്യമാണ് അതിന്റെ അർത്ഥം.
1: എല്ലാരും ഉത്തരം പറയേണ്ടതാണ്.
0: അതെ, എനിക്ക് വരെ അറിയാന്ന് പറയുമ്പോ
1: ഇനി ആ ചോദ്യത്തിന്റെ ഉത്തരം ആരെങ്കിലും തെറ്റിക്കോ നമുക്ക് നോക്കാം.
0: നോക്കാം,
1: വരെ ഉത്തരം അറിയാവുന്ന ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിക്കണ ആൾക്കാരെ നമുക്കൊന്ന് കിട്ടണം.
0: അതെ,
1: ഓക്കെ, നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കാം.
0: നമ്മുടെ കൂട്ടുകാർ ഒരു വോയിസിലേക്ക് പോയ
1: ഒരു വോയിസ് വന്നിട്ടുണ്ട് അല്ലേ,
0: ഒരു കഥയാണ് വന്നിട്ടുള്ളത്.
1: ആ
0: തോന്നുന്നു.
1: ഓക്കെ, കഥ കേൾക്കുന്നില്ലല്ലോ.
0: ഓക്കെ, ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ
1: വോയിസ് ഒരു വോയിസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല അല്ലേ,
0: ചെയ്യാൻ ചെറിയൊരു പ്രയാസമുണ്ട് തന്നിരുന്നു.
1: ഓക്കെ
0: ഓക്കെ, റെഡി
1: ആയിട്ടുണ്ട്.
3: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസഹബി അജ്മൈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ലൈബ ബിന്തു ഷിഹാബ്. ഇന്ന് ഞാൻ പറയുന്നത് നല്ല സ്വഭാവത്തെ കുറിച്ചാണ്. നല്ല സ്വഭാവം എന്നാൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എന്നതാണ്. അള്ളാഹു ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലയെ കുറിച്ച് പറഞ്ഞു, വഇന്നക അലാ ഖുൽഖിൻ അദീം, നിശ്ചയമായും നീ മഹത്തായ സ്വഭാവത്തിലാണ്. നമ്മൾ എപ്പോഴും സത്യം മാത്രം പറയുക, കള്ളം പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. എല്ലാവരോടും ചിരിക്കുക, സലാം പറയുക, മറ്റുള്ളവരെ സഹായിക്കുക, ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ത്രാസിൽ ഏറ്റവും ഭാരമുള്ള നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മൾ നല്ല സ്വഭാവമുള്ള കുട്ടികളാവണം. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല സ്വഭാവമുള്ള അവരാക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ ലൈബ മോളുടെ ഈ ഒരു ചെറിയ കൊച്ചു പ്രശ്നം,
0: ലൈബ ബിൻത് ഷിഹാബ്, ഓളെ എവിടുത്തെ കാര്യം അറിയോ? ലൈബ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു മോളാണ്. അലിഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ
1: എവിടെയാണ്?
0: അഞ്ചരക്കണ്ടി.
1: അഞ്ചരക്കണ്ടിയാണ്,
0: കണ്ണൂർ
1: ജില്ലയിൽ അഞ്ചരക്കണ്ടി അല്ലേ? ഓക്കെ. അപ്പോൾ ലൈബ മോള് വളരെ മനോഹരമായിട്ടൊരു ഒരു കൊച്ചു പ്രസംഗം,
0: അതെ,
1: നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവുക എന്നുള്ളൊരു മെസ്സേജാണ് ലൈബമോള് തന്റെ ഈ ഒരു കൊച്ചു പ്രസംഗത്തിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കൈമാറിയിട്ടുള്ളത്.
0: നല്ല ഉഷാറായി പ്രസംഗിച്ചിട്ടുണ്ടാവും. രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞു മോളാണ്, അപ്പോൾ നല്ല ക്ലിയർ വോയിസ്.
1: രണ്ടാം ക്ലാസ്സിലാണ്,
0: രണ്ടാം ക്ലാസ്സുകാരിയാണ്.
1: വളരെ മനോഹരമായിട്ട് നമ്മുടെ കൂട്ടുകാർക്കുള്ള നല്ലൊരു മെസ്സേജ്.
0: അതെ,
1: പ്രവാചകന്റെ സ്വഭാവത്തിന്റെ വിശേഷണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്
0: ഖുർആൻ ആയത്തെ കോതിക്കൊണ്ട് അലാ ഖുൽഖിൻ അദീം എന്ന ആയത്തെ കോതിക്കൊണ്ടാണ് പ്രസംഗിച്ചത്. വളരെ നല്ല ഉഷാറായിട്ടുണ്ട്, മാഷാല്ലാ.
1: അപ്പോൾ ഇതുപോലെ നല്ല പ്രസംഗങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച് അയക്കാനാണ് നമ്മൾ ഈ ഒരു ഈവനിങ് ലൈവ് ഇവിടെ ഇങ്ങനെ നടത്തുന്നത്.
0: അതെ, നമ്മളെ കുട്ടികളിലുള്ള കഴിവുകൾ നമ്മൾ പുറം ലോകത്തേക്ക് അറിയിക്കാൻ. അതെന്താ പറയുക, ചില കുട്ടികൾക്കേ സദസ്സിൽ വന്ന് പ്രസംഗിക്കാൻ ചെറിയൊരു പേടി ഉണ്ടാവും, പക്ഷേ വീട്ടിൽ നിന്ന് ഉമ്മൻ്റെയും ഉപ്പൻ്റെയും മുന്നിൽ നിന്നൊക്കെ ചെയ്യും, നല്ല ഉഷാറായി അവതരിപ്പിക്കുന്നുണ്ടാവും. അപ്പം അത് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത്, നല്ല ക്ലിയർ വോയിസ് റെക്കോർഡ് ചെയ്ത് റേഡിയോയിൽ ഇട്ടിട്ട് മക്കളെ കേൾപ്പിക്കുമ്പോൾ അവർക്കൊരു ധൈര്യം വരും. സ്വന്തം സൗണ്ടിനെ പുറത്തുനിന്ന് കേൾക്കുന്നതിനുള്ള ഇതുണ്ടല്ലോ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവർ ഒന്നുകൂടി ഡെവലപ്പ് ആവും ഇൻഷാല്ലാ.
1: ഇവിടെ മോളുടെ വോയിസ് അടിപൊളി ആയിട്ടുണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ജമീല വി കെ പൂനൂർ.
0: അപ്പോൾ
1: നമ്മുടെ ഈ കൂട്ടുകാരുടെ ഒക്കെ വോയിസ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി എന്ത് ചെയ്യണം, നല്ല ഫീഡ്ബാക്കുകൾ അയക്കണം.
0: അതെ,
1: നല്ല നല്ല മോട്ടിവേഷൻ ആണ്,
0: അവർക്ക് നല്ല മോട്ടിവേഷൻ കിട്ടണം. കാരണം അവർ പിന്നെ ഇങ്ങനെ വരണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ ചെറിയ മക്കൾ തന്നെ, വലിയവർക്ക് തന്നെ ഒരു ചെറിയൊരു സമ്മാനം ഇങ്ങനെ കൊടുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഒരു പ്രചോദനമാണ്.
1: അതെ,
0: അത് പലപ്പോഴും ഞാനേ വലിയ കുട്ടികളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ, ഒരു പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടല്ലോ, അവരോട് നമ്മൾ ചെറിയ സ്റ്റാറ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമല്ലോ, കുട്ടിയൊക്കെ ചെറിയ കുട്ടിയാണ്, അതിട്ടാലൊന്നും ഇങ്ങനെ തിരട്ടേന്ന് വെച്ച് കൊടുക്കുന്ന അവർക്കൊരു
1: സന്തോഷമാണ്.
0: അത് ചെറിയ കുട്ടിയൊക്കെ അല്ല, വലിയ ഇത് പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ ഉണ്ട്. അത് അതൊരു എന്താ പറയാ, മനസ്സിനൊരു പ്രചോദനം കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്.
1: ഇവിടെ ഉമ്മുകുൽസു ചിറമംഗലം, കൊച്ചുമോളെ ഒരു മുത്തം ആദ്യം തരുന്നു, നല്ല രീതിയിൽ തെറ്റാതെ പറഞ്ഞു, മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ അമീർക്ക മെസ്സേജ് അയച്ചിട്ടുണ്ട്, സൗണ്ട് ക്യൂട്ടാണെങ്കിലും പറഞ്ഞ വിഷയം വളരെ ഗൗരവമുള്ളതാണ്, മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ ലൈബമോൾക്ക് നല്ല കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ലൈവ് മോള് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം,
0: കമന്റിൽ വരണം.
1: ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വെറൈറ്റി ആയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്,
0: ഉത്തരങ്ങളൊക്കെ ഒന്ന് വായിക്ക.
1: ചോദ്യം ഇതായിരുന്നു, വെളുക്കുമ്പോൾ കറക്കുന്നതും
0: കറക്കുമ്പോൾ
1: വെളുക്കുന്നതുമായ വസ്തു ഏതാണ്? ഈ ചില ആൾക്കാർ ഇത് ചോദ്യം വെളുക്കുമ്പോൾ കറുക്കുന്നതും കറുക്കുമ്പോൾ വെളുക്കുന്നതുമായ
0: അതാണ് കേട്ടത്,
1: അങ്ങനെ കേട്ട ആൾക്കാരുണ്ട്. ഇത് വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു ഏതാണ്?
0: റാക്ക് വമ്മല്ല, ഫത്ഹയാണ്.
1: കുറച്ചൊരു കറക്കണ ചോദ്യമാണ്.
0: അതെ അതെ.
1: ഓക്കെ, അപ്പോ ഇതിന്റെ ഉത്തരങ്ങൾ വന്നത്, പിന്നെ തലമുടി എന്ന് ഉത്തരം വന്നിട്ടുണ്ട്, പാല് എന്ന് ഉത്തരം വന്നിട്ടുണ്ട്, പശുവിൻ പാല് കറക്കുക എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്, തബൂക്ക് പാല്, അതുപോലെ തന്നെ ചന്ദ്രൻ.
0: അല്ല, പേര് കൂടെ ഒന്ന് വായിക്കണോ, അയച്ച ആളുകളുടെ പേര്?
1: ഓക്കെ, പേര് വായിക്കാം. പേരുകളും വായിക്കാം.
0: പേരൊന്നും വായിച്ചെടുക്കാറ് അവർക്ക് ഒരു സന്തോഷമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരയച്ചത് അവരെ പേരൊന്ന് വായിക്കുന്ന അവർക്കൊരു ഹാപ്പിയല്ലേ.
1: അതെ അതെ. ഇവിടെ തായ്ര ടി കെ കാസർഗോഡ് പാലി എന്ന ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല കുമരനെല്ലൂർ പശുവിൻ പാല് കറക്കുക എന്നുള്ള ഉത്തരം അയച്ചിട്ടുണ്ട്. റെയ്ഹാന ബാനു തോട്ടശ്ശേരി പാൽ എന്നുള്ള ഉത്തരം അയച്ചിട്ടുണ്ട്. ഷംനാദ് ഖാൻ പാൽ എന്നുത്തരം അയച്ചിട്ടുണ്ട്. അമീർ ക തലമുടി എന്ന ഉത്തരം അയച്ചിട്ടുണ്ട്. അത് കറക്കുന്ന കൂട്ടത്തിലാണ്, കറക്കല്ല കറക്കുന്നത്,
0: കറക്കുന്നതിന്റെ കൂട്ടത്തിലാണ്.
1: അതേപോലെ തന്നെ ഇത്രയും ഉത്തരങ്ങളൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോ ഏതായാലും അതിന്റെ ഫലപ്രഖ്യാപനം നടത്തണോ?
1: അതിന് പ്രഖ്യാപനം നടത്താം. ഇപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. വെളുക്കുമ്പോൾ കറക്കുന്നതും,
0: കറക്കുമ്പോൾ വെളുക്കുന്നതും.
1: അതെ,
0: അതായത് പാലാണത്.
1: പാലാണ്.
0: ആ എനിക്കൊരു സങ്കടമുണ്ട്. ഏതായാലും അമീർ ഖാൻ എന്റെ കൂടെ ഉണ്ട്. എനിക്കൊരു അറിയുന്ന ഉത്തരം തെറ്റിച്ച അമീർ ഖാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് ശരിയാക്കി.
1: തെറ്റായി മനസ്സിലാക്കിയോണ്ട്.
0: അതുകൊണ്ടാണ് അല്ലേ. എന്നാ പോട്ടെ, ഞാൻ ചോദ്യം കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങ് വായിക്കുന്ന ഞാനും കേട്ടത്. ഏതായാലും അൽഹംദുലില്ലാ, നമ്മള് ചില ചോദ്യങ്ങളെ
1: മനസ്സിൽ കരുതിയ ഉത്തരം തന്നെ ആയിരുന്നു.
0: അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അത്ര കൂളായിട്ട് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് മനസ്സിലായിണ്ട്.
1: അപ്പോ ശരി ഉത്തരം ആദ്യം അയച്ച ആള് ആരാണ്? ആദ്യം ഷംനാദ് ഖാനാണ്. ഷംനാദ് ഖാനാണ് ആദ്യം ശരി ഉത്തരം അയച്ചത്. മിൽക്ക് എന്ന് ഉത്തരം അയച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇതിന്റെ സമ്മാനം ഷംനാദ് ഖാൻ കൊണ്ടുപോയി.
0: അതെ, സമ്മാനം ഇവിടുന്ന് നമ്മൾ അയച്ചിരുമല്ലോ കേട്ടോ, തൊള്ളോണ്ട് മാത്രമേ സമ്മാനം ഉള്ളൂ ഇവിടുന്ന്. ഈവനിങ് ലൈവിന് ഇൻഷാല്ലാ അല്ലേ. ഓക്കെ,
1: ഇവിടെ വേറെ ചോദ്യം വന്നിട്ടുണ്ട്.
0: എന്താ?
1: ബുദ്ധിയില്ലാത്ത ആൾക്ക് പോലുമുള്ള ആശയം ഏതാണ്?
0: എനിക്കറിയാ, എനിക്കറിയാ. അതോ ആർക്കറിയോ? ആർക്ക് മനസ്സിലായോ? ഈ ചോദ്യം ഉത്തരം വായിച്ചു വെക്കുന്നില്ല, എന്നോട് പറയുന്നൊരു കാര്യമില്ലാതെ. ഞാൻ ഉത്തരം കാണാണ്ട് എന്തൊക്കെ മനസ്സിലായി. ഏതായാലും നല്ല ചോദ്യമാണ്. അത്
1: ചോദ്യമാണ്, ബുദ്ധിയില്ലാത്ത ആൾക്ക് പോലുമുള്ള
0: ആശയം ഏതാണ്?
1: അപ്പോ ആൾക്കാര് ചിന്തിക്കട്ടെ.
0: അതെ,
1: ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരൊക്കെ
0: എല്ലാവരും ചിന്തിക്കട്ടെ,
1: കിട്ടാവുന്ന ഒരാശയം.
0: അതെ, അതില്ലാത്ത ആൾക്കാരില്ല.
1: ഇവിടെ വല്ലാതെ കറക്കിയ ഒരു ചോദ്യമായി പോയി നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അമീർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: അതെ, അമീർക്ക് ഒന്ന് കറങ്ങിക്കുന്ന ഇവര്.
1: അതെ അതെ,
0: അതാണ്. ഏതായാലും നമുക്ക് ഇനിയും നമ്മളെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ വരേണ്ടതുണ്ട്, വോയിസുകളൊക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ സർവ്വദേശത്തോടെ നമ്മൾ ക്ഷമനെക്കുറിച്ച് കേട്ടു, അതുപോലെ അമീർ സാഹിബിൻ്റെ നല്ലൊരു മെസ്സേജും വന്നിരുന്നു. അത് നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്, പ്രാർത്ഥനകൾ നമുക്കുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ശരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ, രാവിലെയുള്ള കുറേ പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി എന്ന് തുടങ്ങുന്നൊരു പ്രാർത്ഥന, നമ്മുടെ ശരീരത്തിനും നമ്മളെ എന്താ പറയുക, എല്ലാ കാര്യങ്ങൾക്കും, ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കുള്ളൊരു പ്രാർത്ഥനയാണ്. ഒരു ആഫിയത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊരു കാര്യത്തിനും അള്ളാൻ്റെ തൗഫീഖും ആഫിയത്തും വേണം. അള്ളാൻ്റെ തൗഫീഖ് കിട്ടാനുള്ളത് വലിയൊരു ഭാഗ്യം തന്നെ. കാരണം ഈ ഹിദായത്തൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഒരു തൗഫീഖാണ്. അല്ല, നമ്മളിങ്ങനെ ചിന്തിച്ചാലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം, അബുൽ അംബിയ എന്നുള്ള പേരിലൊക്കെ, അല്ലെങ്കിൽ ഖലീലുള്ള എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകൻ അല്ലേ. ആ പ്രവാചകൻ്റെ വാപ്പൊക്കെ ഒന്ന് കിട്ടിയില്ല, ആ ഹിദായത്ത് എന്നുള്ളത് അള്ളാൻ്റെ വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടില്ല. അപ്പോൾ അള്ളാഹു തആല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബിൻ്റെ മോന് കിട്ടിയിട്ടില്ല. റസൂല് വളരെയേറെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു ആര്? അബൂ ത്വാലിബ്. മരിക്കുമ്പോൾ പോലും റസൂൽ പേര് പറയണ്ടല്ലോ, യാമ്മി എൻ്റെ പൊന്നളാപ്പ, നിങ്ങളൊന്നും ലായില്ലായിരുന്ന പറയും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് കിട്ടിയിട്ടില്ല. റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടി റസൂലിനെ സഹാബത്തിനെ ഇവർ മക്കാ മുശ്രിക്കുകൾ 4 വർഷത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്? ഉപരോധം ഏർപ്പെടുത്തിയല്ലോ. ഷാബു അബി ത്വാലിബിലേക്ക് പോയപ്പോൾ അവരെ കൂടെ വരെ ഇദ്ദേഹം കൂടെ ഉണ്ട്. അത്രയേറെ പീഡനങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ സഹിച്ചതുപോലുള്ള കുറേ പ്രയാസങ്ങൾ അബു ത്വാലിബ് സഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഹിദായത്ത് കിട്ടിയിട്ടില്ല. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അള്ളാഹു തആല നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹിദായത്ത് നിലനിന്ന് കിട്ടാൻ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ഏതായാലും ലൈബയുടെ ഒരു വോയിസ് കൂടെ ഒരു കഥ ഉണ്ട്.
1: ഓക്കെ ഓക്കെ,
0: അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടാലോ.
1: ലൈബ മോൾ ഒരു കഥ കൂടെ അയച്ചിട്ടുണ്ട് അല്ലേ.
0: ഓക്കെ, അതുകൊണ്ട് ഒന്ന് കേൾക്കാം.
3: ും എന്റെ പേര് ലൈബ ബിൻത് ഷിഹാബ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിക്കൽ ഒരു ഉമ്മ തന്റെ മകനെ ദൂരെയുള്ള മദ്രസയിൽ പഠിക്കാൻ അയച്ചു. പോകുമ്പോൾ ഉമ്മ മോനോട് പറഞ്ഞു, മോനെ എന്ത് വന്നാലും കള്ളം പറയരുത്. എപ്പോഴും സത്യം മാത്രം പറയാവൂ. അവൻ തലയാട്ടി. ഉമ്മ അവന്റെ കുപ്പായത്തിൽ 40 ദിർഹം തുന്നിക്കൊടുത്തു. യാത്രക്കിടയിൽ അവനെ കള്ളന്മാർ തടഞ്ഞു. അവർ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അവൻ ഉമ്മയുടെ വാക്കോർത്ത് അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ 40 ദിർഹം ഉണ്ട്. കള്ളന്മാർ അവന്റെ സത്യസന്ധത കണ്ട് അത്ഭുതപ്പെട്ടു. ആ ചെറിയ കുട്ടിയുടെ സത്യസന്ധത അവരെ തൗബ ചെയ്യാൻ പ്രേരിപ്പിച്ചു. കൂട്ടുകാരെ, നമ്മൾ ദിവസവും എത്ര കളവ് പറയാറുണ്ട്? തമാശക്ക് പോലും കളവ് പറയരുതെന്നാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ കഥ

0: ഒരു കഥയും ലൈവമോളം ഇവിടെ അവതരിപ്പിച്ചു.
1: അതെ.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്. നമ്മളെ നേരത്തെ ചോദിച്ച ചോദ്യേ, ബുദ്ധി ഇല്ലാത്ത ആൾക്ക് പോലും
1: ഉള്ള
0: ആശയം
1: ആശയം
0: ഏതാന്നുള്ളതാണ്.
1: അതിന്
0: അപ്പോൾ
1: കുറേ ആളുകൾ ഉത്തരം
0: ആർക്കൊക്കെയാണ്
1: അയച്ചിട്ടുണ്ടല്ലേ.
0: ഈ ആശയം വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം.
1: ഓക്കെ,
0: ഇതിൻ്റെ ഉത്തരം ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കണമല്ലോ.
1: അതെ, ഒന്ന് വായിച്ചോളൂ.
0: പക്ഷേ ഇത് ഇതിൽ എല്ലാവരും ശരി ഉത്തരം മാത്രമാണ് അയച്ചത്.
1: എന്നാൽ പിന്നെ പേര് മാത്രം വായിച്ചു പോയാൽ മതി.
0: എല്ലാവരും ശരി ഉത്തരം അയച്ചൊരു ചോദ്യമാണിത്.
1: ഇനി ആരെങ്കിലും ലാസ്റ്റ് അയച്ച ആൾക്കാരെ ഇവിടെ ഒന്ന് കിട്ടിക്കോട്ടെ.
0: ബുദ്ധി ഉള്ള ആൾക്കാരും ബുദ്ധി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഒരേ ആശയം വന്നിട്ടുണ്ട്.
1: അപ്പോൾ പിന്നെ നോക്കാം.
0: പിന്നെ നമ്മൾ അതിൻ്റെ ഉത്തരം പറയലേ.
1: അതെ,
0: ബുദ്ധി ഇല്ലാത്ത ആൾക്ക് പോലുമുള്ള ആശയം ഏതാന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താ സൈനു?
1: ആമാശയം.
0: ആമാശയം. അപ്പൊ സൈനുന് ഇതിന്റെ ആശയം
1: ഓ,
0: കിട്ടി.
1: അതിന്റെ ആശയക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോ അത് ഈ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ പെട്ടാൻ കിട്ടിയാ മതി. അപ്പോ മാഷാല്ലാ, ഏതായാലും ഉത്തരം പറഞ്ഞ ആൾക്കാരുടെ പേര് വായിച്ചനി.
0: അമീർക്കാണ് ഈ ആശയം ആദ്യമായിട്ട് ഉദിച്ച്
1: ഉദിച്ചത്.
0: ഓക്കെയാണ് ഇതിന്റെ ഉത്തരം, ശരി ഉത്തരം ആദ്യം പറഞ്ഞത് ആമാശയം. പിന്നെ അതുപോലെ ജംഷീന മേപ്പാടി, വയനാട് ജില്ലയിൽ നിന്നാണ് അടുത്ത
1: മേപ്പാടിക്കാരിയാണ്.
0: ആമാശയം എന്നുള്ള ശരി ഉത്തരം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷംനാദ് ഖാൻ ശരി ഉത്തരം വായിച്ചിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, സൈനുവിന്റെ നാട്ടിൽ നിന്ന് ശരി ഉത്തരം വന്നിട്ടുണ്ട്. അതുപോലെ റുക്കിയ ശരി ഉത്തരം വായിച്ചിട്ടുണ്ട്. താഹിറ ടി കെ കാസർഗോഡ് ശരി ഉത്തരം വായിച്ചിട്ടുണ്ട്. ഒരു തല എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്.
1: അത് നേരത്തെ ചോദിച്ചതിനാണ്. വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ
0: സാധനങ്ങളെ ഉത്തരമാണ്. ഓക്കെ, വൈകി ഉദിച്ച ആശയമാണ്
1: അത്. വൈകി ഉദിച്ച ആശയം ആമാശയത്തിനോട് യോജിച്ച് വെക്കുക നമുക്ക് തർക്കാലോ.
0: അപ്പൊ ഏതാണെങ്കിലും ഇതിന്റെ സമ്മാനം ആര് കൊണ്ടുപോയി?
1: അമീർക്ക കൊണ്ടുപോയി.
0: അമീർക്ക കൊണ്ടുപോയി. ഓക്കെ,
1: അപ്പോൾ കുറേ ആൾക്കാരുണ്ട് നമ്മളെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളെ ജംഷീന അടക്കം കുറേ ആളുകൾ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ളേ. എന്നാലും ഇടക്ക് മുങ്ങലുണ്ട് ഇവരൊക്കെ.
0: ഇവിടെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ചോദ്യത്തിൻ്റെ ഒരു ചരിത്രപരമായ അതിൻ്റെ ഒരു അടിസ്ഥാനം എത്രമാത്രം ഉണ്ട്, അതിൻ്റെ ശരി ഉത്തരത്തിൻ്റെ അടിസ്ഥാനം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏതാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചോദിക്കുമ്പം എന്താണോ ചോദ്യം ചോദിക്കുന്ന ആൾ തരുന്ന ഉത്തരം അതാണ് അതിൻ്റെ ശരി ഉത്തരമായി നമ്മൾ പരിഗണിക്കുക. ചോദ്യം ഇതാണ്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ രാജസഭയിൽ ഏത് വകുപ്പിൻ്റെ ചുമതലയായിരുന്നു വഹിച്ചിരുന്നത്? അതാണ് ചോദ്യം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ രാജസഭയിൽ ഏത് വകുപ്പിൻ്റെ ചുമതലയായിരുന്നു വഹിച്ചിരുന്നത്?
1: ഓക്കെ
0: ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ.
1: ഇൻഷാല്ലാ.
0: ജമീല കുമരനല്ലൂരാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ജമീല കുമരനല്ലൂർ.
1: ആരൊക്കെ ഉത്തരമാക്കി നോക്കാം. അതിൻ്റെ കൂടെ ഇനി വേറെ ആരെങ്കിലും ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ടോ? മോളെ കഥയെക്കുറിച്ചൊരു മാഷാല്ലാ വന്നിട്ടുണ്ടല്ലേ.
0: അതെ, ലൈബ മോളുടെ കഥയെക്കുറിച്ച് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്.
1: ആരാണ് അയച്ചത്?
0: ആയിഷ തോട്ടശ്ശേരിയാറ. മാഷാല്ലാ നല്ല കഥ എന്ന് പറഞ്ഞുകൊണ്ട് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്.
1: ലൈബമോളെ ഉഷാറായിട്ടുണ്ട് കേട്ടോ മോളെ കഥ.
0: അതുപോലെ നല്ലൊരു കഥ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ. അതുപോലെ മോൾക്ക് നല്ലൊരു പാട്ടും കൂടി പാടാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ നമ്മൾ റയ്ഹാന അല്ല ലൈബമോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു പാട്ട് കൂടെ പാടും ഇൻഷാല്ലാ. ലൈബമോൾ ലൈവിലുണ്ടെങ്കിൽ ഒരു പാട്ട് കൂടി ലൈബമോൾ പാടും ഇൻഷാല്ലാ. നോക്കാം നമുക്ക് വോയിസ് വരുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലൈബമോളെ വോയിസ് വരുമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ചോദിച്ച ഇപ്പോൾ ലാസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം അയച്ചോ?
0: ഇവിടെ ലൈബമോള് ലൈവ് സൂപ്പറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഷുഹൈബായം വളപട്ടണം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ലൈവ് ലൈബമോള് തൂക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അമീർക്ക മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അപ്പോൾ ഇന്ന് ലൈബമോൾ മാത്രമേ നമ്മളെ കൂടെ ചേർന്നിട്ടുള്ളൂ. നമുക്കിവിടെ അതിഥികളായിട്ട് ആരും നേരിട്ട് വന്നിട്ടില്ല. പക്ഷെ സാധാരണ ഞായറാഴ്ച ആയതുകൊണ്ടാണ്. പക്ഷെ ഇന്നിപ്പോൾ മദ്രസയിൽ എക്സാമും കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് അതിഥികൾ കിട്ടിയിട്ടില്ല.
0: അപ്പോൾ
1: ഏതായാലും നമുക്കേ ഈ നേരത്തെ നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. നമുക്ക് കുറേ പാഠങ്ങൾ നൽകുന്നൊരു ചരിത്രം കൂടെയാണത്. ക്ഷമയും പ്രതീക്ഷയും യൂസുഫ് നബിയുടെയും യാക്കൂബ് നബിയുടെയും ചരിത്രം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അള്ളാഹുവിലുള്ള ശുഭപ്രതീക്ഷ ഒരിക്കലും ഒരു വിശ്വാസം ചെയ്യാൻ പാടില്ല, കൈവിടാൻ പാടില്ല. കാരണം അദ്ദേഹം പറയുന്നുണ്ടല്ലോ മോനെ നഷ്ടപ്പെട്ടു. യാക്കൂബ് നബിക്ക് ഇഷ്ടപ്പെട്ടൊരു മോനായിരുന്നു യൂസുഫ് നബി, അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞ സബ്ർ, വല്ലാഹുൽ മുസ്തആൻ, ഫസബ്റുൻ ജമീൽ, ഞാൻ ക്ഷമിക്കുന്നു. വല്ലാഹുൽ മുസ്തആൻ വലാ മാ തസിഫു എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ക്ഷമിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദുഃഖം അള്ളാഹുവിനോട് മാത്രം പറഞ്ഞ് ക്ഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ മക്കൾ ബാക്കിയുള്ള മക്കൾ വലുതായി പോണത് യൂസുഫ് നബിൻ്റെ അടുത്തേക്ക് തന്നെ. അവർക്ക് നീതിയില്ല, ജ്യേഷ്ഠന്മാർക്ക് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അവിടെ നിന്നുണ്ട് ബിന്യാമിൻ എന്ന് പറഞ്ഞ മറ്റേ മോനോട് അദ്ദേഹം അവിടെ പിടിച്ചു വെക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഇത് കളിച്ചിട്ട്. അപ്പം തിരിച്ചു വന്ന് മക്കൾ പറയാം ഉപ്പാ.

0: ചെറിയൊരു കളവ് നടത്തി പിടിക്കപ്പെട്ടു എന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോഴും പറയുന്നതാണ്, ഞാൻ അള്ളാഹുവിലുള്ള ആശയറ്റവനല്ല, ഞാൻ കാത്തിരിക്കുക, ഞാൻ ക്ഷമിക്കുകയാണ്.
1: സുബറും ജമീൽ എന്നുള്ള വളരെ മനോഹരമായ
0: ഒരു പ്രയോഗം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ സ്മെല്ലേക്ക് വരുന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുന്നത് എന്തോ പ്രായമായിട്ടുള്ളത് പിറ്റുംപേയും പറയാന്ന്. പക്ഷേ ഇവരന്വേഷിച്ച് പോകുകയും മക്കളോട് നിങ്ങൾ പോയി നോക്കി അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യാതെ എന്താ അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ നശിച്ചു പോരുന്നൊക്കെ പറയുന്നുണ്ട് യാക്കൂബിനെ. അങ്ങനെ മക്കളെ വീണ്ടും പറഞ്ഞയക്കുക. അപ്പോൾ തിരിച്ച് മക്കൾ രണ്ടാളെയും കിട്ടുന്നൊരു ചരിത്രമുണ്ട്. അവിടെയൊക്കെ നമുക്കുള്ള പാഠം എന്താ പറയുക, എന്ത് പ്രയാസം എന്ത് ബുദ്ധിമുട്ട് വന്നാലും ക്ഷമിക്കാനും നല്ല ക്ഷമയുള്ളവരാണ്, അതുപോലെ നല്ല പ്രതീക്ഷ. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണോ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് വിചാരിക്കുന്നത് അതുപോലെയാണ് അള്ളാഹു താല നമ്മളോട് നിൽക്കുകയെന്ന്. അള്ളാഹു താലയോട് നമ്മുടെ ഒരു വിശ്വാസിയുടെ ഒരു അടിമയുടെ ധാരണ എന്താണ് അതുപോലെ അള്ളാഹു താല നമ്മുടെ അടുത്തേക്ക് വരിക. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരമുള്ളവരാവുക, ക്ഷമാശീലരാവുക. അതൊരു ചരിത്രം കൂടെ യാക്കൂബ് നബിൻ്റെയും യൂസഫ് നബിൻ്റെയും ചരിത്രം നമുക്ക് കിട്ടാനുണ്ട്.
1: ഓക്കെ, അപ്പം നമ്മൾ ചോദ്യം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
0: ഈജിപ്തിലെ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം.
1: ഈജിപ്തിലെ രാജ്യസഭയിൽ ഏത് വകുപ്പാണ്
0: കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, എല്ലാവർക്കും പെട്ടെന്ന്
1: ഇപ്പം നമുക്ക് ഉത്തരം പറയാം അല്ലേ. ഉത്തരങ്ങൾ കുറേ വന്നിട്ട് ഒക്കെ ഏകദേശം ഒരേ ഉത്തരങ്ങൾ തന്നെയാണ്.
0: ഓക്കെ, എന്നാലും അതൊന്ന് പറഞ്ഞാലോ.
1: ഓക്കെ, ധനകാര്യം എന്നുള്ളതാണ് അതിന്റെ
0: ഉത്തരം. അയച്ചിട്ടുള്ളത് അത് ശരിയുത്തരമാണ്.
1: ശരിയുത്തരം ധനകാര്യം എന്നുള്ളതാണ്.
0: ആരൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലേ.
1: അപ്പോൾ അതിന്റെ ശരിയുത്തരം ആദ്യം അയച്ചത് ആരാണ്? അമീർ ഖാൻ.
0: അമീർ ഖാൻ ആരാ? അമീർ ഖാൻ പറയുമ്പോൾ ഒരു പുലിയാണ്.
1: അതെ അതെ. അതുപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ഖജനാവിന്റെ കൈകാര്യമായിരുന്നു ഉണ്ടായിരുന്നതാണ് അന്ന് ധനകാര്യം തന്നെ. ഓക്കെ, അപ്പോൾ നഫീസ പി എ താമരശ്ശേരി ശരിയുത്തരം അയച്ചിട്ടുണ്ട്. പിന്നെ കുറെ ചോദ്യങ്ങളാ വന്നിട്ടുള്ളത്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
0: ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
1: ഒന്നാമത്തെ ചോദ്യം, ചപ്പാത്തിയും ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതാണ് ചോദ്യം.
0: ചപ്പാത്തിയും ചിക്കൻ ഗുനിയോ? ഇപ്പം എന്താ പഠിച്ചിട്ട്? ചപ്പാത്തി പരന്നെന്താണ്? ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന രോഗമല്ലേ? അതായിരിക്കും.
1: അപ്പൊ ഏതാണെങ്കിലും ആർക്കെങ്കിലും അത് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലേ
0: അവർ ഗസ് ചെയ്യട്ടെ. ഓക്കേ, ഇൻഷാല്ലാ.
1: അപ്പൊ ഒരു കുസൃതി ചോദ്യമാണ്.
0: ഓക്കേ, അതൊരു കുസൃതി ചോദ്യമാണ്.
1: കുസൃതി ചോദ്യമാണ്.
0: ആ നിലക്ക് കണ്ടാൽ മതി.
1: ചപ്പാത്തിയും
0: ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുണ്ട്. അപ്പൊ വലിയൊരു വ്യത്യാസം
1: ഉപരി രണ്ടും തമ്മിലുള്ള ഒരു സാമ്യം എന്താന്നുള്ളതാണ്.
0: അതെ അതെ.
1: ചിന്തിക്കട്ടെ.
0: അതെ, നമുക്ക് പാഠക്കുറിപ്പ് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്.
1: അതെ അതെ,
0: പാഠക്കുറിപ്പിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളിമീൻ. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, മഹാനായ സ്വഹാബി നവ്വാസ് ഇബ്നു സംആൻ അൽ അൻസാരി, അദ്ദേഹം മദീനക്കാരനായിരുന്നു. ഖിലാബ് ഗോത്രക്കാരനായ അദ്ദേഹം അൻസാരിയും ഷാം പ്രദേശത്തുകാരനുമായിരുന്നു. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നതായി അദ്ദേഹം പറയുന്നു. സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ബിയ്യി വൽ ഇസ്മ്, ഞാൻ നബിയോട് തെറ്റ് എന്താണ് എന്നും അതുപോലെ തന്നെ നന്മ എന്താണ് എന്നും പുണ്യം എന്താണ് എന്നും ചോദിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖി വൽ ഇസ്മു മാ ഹാക ഫി സദരിക വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസ്. നവാസ് ഇബ്നു സംആൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം നബിയോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഭംഗിയായിട്ടാണ് അതിനെ നിർവചനം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നന്മ എന്ന് പറഞ്ഞാൽ അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ് എന്നതാണ്. സൽസ്വഭാവമല്ലാത്തതൊന്നും നന്മയായിരിക്കുകയില്ല. ധാരാളം നന്മകൾ ചെയ്യുന്ന, എത്രയോ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ആൾ, അയാൾ ഒരു മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയാണെങ്കിൽ അയാളുടെ എന്തിനെ സംബന്ധിച്ചായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക? അയാളുടെ മോശപ്പെട്ട സ്വഭാവത്തെ പറ്റിയായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അത്രയും നന്മകൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അയാളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട സ്വഭാവത്തെ പറ്റിയായിരിക്കും. എന്തുകൊണ്ടാണ് സൽസ്വഭാവം നന്മയായി വർത്തിക്കാനുള്ള കാരണമെന്ന് ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വൽ ഇസ്മു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, മാ ഹാക ഫീ സദരിക എന്നതാണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാപം, തെറ്റ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തെറ്റ് ചെയ്താൽ മനസ്സിൽ വീണ്ടും വീണ്ടും അസ്വസ്ഥതകൾ മുളപൊട്ടി വരും. നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അത് വീണ്ടും വീണ്ടും പറയപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. നമ്മൾ അങ്ങനെ അസ്വസ്ഥരായി മാറും. വകരിഹ്ത അൻ യത്തലിഅ അലൈഹിന്നാസ്, മാത്രമല്ല തെറ്റ് ചെയ്യുന്നത് മറ്റൊരാൾ കാണുമ്പോൾ നമ്മളത് വെറുക്കും ചെയ്യും. മറ്റൊരാളത് കാണുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാകൂല. അങ്ങനെയുള്ളതായിരിക്കും തിന്മ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ നിർവചനം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ സ്വാഗതം ചെയ്യുന്നു. എത്രയോ നന്മകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താം. രാവിലെ നമ്മൾ നമ്മുടെ കിടക്കപ്പായയിൽ നിന്ന് എണീറ്റത് മുതൽ തിരിച്ചതിലേക്ക് കടന്നു ചെല്ലുന്നത് വരെ ധാരാളം നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നു, വീട്ടിലുള്ളവരെ കാണുന്നു, അയൽവാസികളെ കാണുന്നു, കുടുംബക്കാരെ കാണുന്നു, അധ്യാപകരെ കാണുന്നു. ഇവരോടൊക്കെ ഇടപഴകുമ്പോൾ ഏതെല്ലാം നിലയിൽ വർത്തിക്കണമെന്നും സംസാരിക്കണമെന്നും അള്ളാഹു നിർബന്ധമാക്കിയ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റെടുത്ത എത്രയോ നന്മകൾ അതൊക്കെ ചെയ്യണമെന്നും നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്ത് സുഹൃദം ചെയ്ത് ജീവിക്കുന്നവൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാവുമോ? ഒരിക്കലുമില്ല. മറിച്ച് തിന്മ ചെയ്താൽ, മോശപ്പെട്ടത് ചെയ്താൽ, മോശപ്പെട്ട വാക്ക് പറഞ്ഞാൽ, മറ്റുള്ളവരെ ആക്ഷേപിച്ചാൽ, മറ്റുള്ളവരെ പരദൂഷണം പറഞ്ഞാൽ, ഏഷണി പറഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കും. വീണ്ടും വീണ്ടും അസ്വസ്ഥത ജനിപ്പിക്കും. ഇത് നമുക്ക് വലിയ പ്രയാസമായി മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് തിന്മ നമ്മൾ ഉപേക്ഷിക്കുക, നന്മ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുക, നന്മയിലേക്ക് വീണ്ടും വീണ്ടും ചേക്കേറുന്നവരായി മാറുക. അള്ളാഹു സുബ്ഹാനഹു വതാല നന്മയുടെ വിഷയത്തിൽ അറിയപ്പെട്ടവനായി ഈ ഭൂമി ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന നല്ല സുഹൃദം ചെയ്ത മനുഷ്യരിൽ ആ ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. നമ്മളെ ഈ തിന്മനെ കുറിച്ച് പറയുമ്പോഴേ റസൂല് അവസാന കാലത്തെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞു, തിന്മകൾ വ്യാപിക്കും, അത് എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഒരു മടിയില്ലാത്ത അവസ്ഥ വരുന്നത്. റസൂൽ അതേ റസൂൽ പറഞ്ഞിട്ട് തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്, ജനങ്ങൾ കാണുന്നതിന് വെറുക്കുന്നതാണ്. ഇന്ന് തിന്മ ജനങ്ങൾ കാണുന്നതിന് ചില ആളുകൾക്കൊന്നും വെറുപ്പില്ല, പക്ഷേലും മനസ്സിന് ഏറ്റവും സ്യൂട്ടബിളാണ്. മനസ്സിന് എന്ത് ഏതൊരു തിന്മ ഒരു മനുഷ്യൻ ചെയ്ത് അയാൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സാക്ഷി കുത്തുണ്ടാവും,
1: അതുണ്ടാവും.
0: അത് അതിന് മറ്റൊരു ഹദീസോട് കൂട്ടി വായിക്കണം. റസൂൽ പറയുന്നുണ്ട് അൽ ഹയാ ഉ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാൻ്റെ ഭാഗമാണ് ഹയാ. മറ്റൊരിടത്ത് റസൂൽ പറഞ്ഞതാണ് ലജ്ജല്ലേ അവൻ തോന്നിയ പോലെ ജീവിക്കുന്നതാണ്. ലജ്ജ നഷ്ടപ്പെട്ടവന് പിന്നെ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല, ആൾക്കാർ കാണുന്നതിന് വെറുപ്പും ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ ആദ്യം വേണ്ടിയതാണ് ഒരു ലജ്ജ എന്ന് പറയുന്നതുണ്ട്. ആ ലജ്ജ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മളിൽ നിന്നുണ്ടാവാതിരിക്കുക. അതുപോലെ തിന്മകൾ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് മനസ്സാക്ഷിക്കുത്ത് വരുന്നുണ്ടോ അത് ചെയ്ത് ശരിയായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ.
1: ഈ തിന്മ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം മറ്റുള്ളവർ കണ്ടാലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല എന്നൊക്കെ നമ്മൾ പറയുണ്ടാവും, അവർ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. പക്ഷെ അവരെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഒരു മനസ്സാക്ഷി കുത്തുന്നുണ്ട്, കാണുന്നതിലും പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ അവരാരും ഇന്നൊന്നും ചെയ്യൂല. എന്റെ അധ്യാപകരാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയൂല, ഇനിയിപ്പോ എന്റെ രക്ഷിതാക്കളാണെങ്കിൽ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. കാരണം അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ഈ ഒരു കാലത്ത്
0: ഉണ്ടല്ലോ എന്ന്
1: കരുതി ആൾക്കാർ ചെയ്യാണ്.
0: അല്ലാതെ
1: യഥാർത്ഥത്തിൽ
0: ഇത് ഏതൊരാൾക്കും മനസ്സാക്ഷി കുത്തില്ലാതെ ഒരു തിന്മ ചെയ്യാൻ കഴിയൂല,
1: എല്ലാവർക്കും ഉണ്ടാവും.
0: അതെ, മനസ്സാക്ഷിക്കുത്തില്ലാതെ ഒരു തിന്മ ചെയ്യാൻ പറ്റൂല. എന്ന് മാത്രമല്ല, അതിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ, അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്താണ് വേണ്ടാത്ത കുറേ പ്രയോഗങ്ങൾ നടത്തുന്നത്, അവർക്ക് ആ മനസ്സാക്ഷിക്കുത്തി ഓൾറെഡി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ കേസ് കൊടുക്കുന്നത് പോലും എന്താണ്, അവരുടെ ഈ മനസ്സാക്ഷിക്കുത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു കിടന്നാൽ ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും വിചാരിച്ചിട്ടാണ്.
1: അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ നല്ലൊരു പാഠക്കുറിപ്പാണ് ഇന്ന് കേട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു കുസൃതി ചോദ്യം, അപ്പം അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമായി. പിന്നെ ഒരാൾ മാത്രമാണ് ഇപ്പം
0: ഉത്തരം അയച്ചത്.
1: അതെ അതെ, ചോദ്യം കുറച്ചൊന്ന് നേരത്തെ പറഞ്ഞ പോലെ കറക്കണ ചോദ്യമാണ്.
0: അതെ,
1: ഈ ചിക്കൻ ഗുനിയയും
0: ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
1: അപ്പം ഏതാണെങ്കിലും അതിൻ്റെ ഉത്തരം നമുക്ക് പറയാം
0: അല്ലേ? അതെ പറയാം.
1: സൈനു ഉത്തരം പറയാം. സൈനുവിന് അറിയാം ഉത്തരം?
0: എനിക്ക് അറിയില്ലായിരുന്നു, ഞാനിപ്പോ ഒരു ഉത്തരം അയച്ചപ്പോ ഞാൻ കണ്ടു.
1: അതെ അതെ,
0: അതെന്താ അറിയോ, ചപ്പാത്തി മനുഷ്യൻ പരത്തും, ചിക്കൻ ഗുനിയ കൊതുക് പരത്തും, അതാണ് ഉത്തരം.
1: അപ്പോ ഷുഐബ വളപ്പെട്ടനാണ് ഈ ചോദ്യം അയച്ചത്. ഓക്കെ, അപ്പൊ ചോദ്യത്തെ കുറിച്ച് പലർക്കും പല കമന്റുകളും പറയാനുണ്ടാവും. അപ്പോ ആ കമന്റുകളൊക്കെ നേരെ അങ്ങോട്ട് അയച്ചാ മതി. ഷുഐബായും വളപ്പെട്ടനാണ് ഇവിടെ
0: ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
1: ഒരു കറക്കണ ചോദ്യമാണ്,
0: ഒരു കറക്കുന്ന പോലെ നല്ലോണം കറക്കുന്ന ചോദ്യം.
1: ചപ്പാത്തി മനുഷ്യൻ പരത്തും, ചിക്കൻ ഗുനിയ കൊതുക് പരത്തും എന്നുള്ളതാണ്
0: അതിന്റെ ശരിത്തരം.
1: അപ്പൊ വീണ്ടും പതിവ് പോലെ ആരാണ് ഇവിടെ ശരിത്തരം
0: അയച്ചത്?
1: ഇവിടെ ശരിത്തരം അയച്ചിട്ടുണ്ട്,
0: വേറെ ആരും അയച്ചിട്ടില്ലല്ലോ. അതിന് ഉത്തരം
1: അമേരിക്കയാണ് ഇവിടെ ആകെ ഇതിന് ഉത്തരം അയച്ചത്.
0: അമേരിക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഭവമാണ്.
1: അതിന്റെ കൂടെ അമീർക്കോട് ഒരു ചോദ്യം കൂടി തന്നിട്ടുണ്ട്.
0: എന്താണ് ചോദ്യം?
1: സലാഹുദ്ദീൻ അയ്യൂബി കുരിശുദ്ധ കാലത്ത് നേടിയ പ്രസിദ്ധമായ വിജയം ഏതാണ്?
0: ഓക്കെ.
1: സലാഹുദ്ദീൻ അയ്യൂബി
0: കുരിശുദ്ധകാലത്ത്
1: നേടിയ പ്രസിദ്ധമായ വിജയം ഏതാണ്, ഏതാണ് ആ യുദ്ധം എന്നുള്ളതാണ് ചോദ്യം.
0: സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ വേറൊരു വിജയം ഇതല്ലാതെ അദ്ദേഹം അറിയപ്പെടുന്നത് അതിൻ്റെ പേരിലാണ്, ഖുദ്സിൻ്റെ മോചകൻ. ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചത് അദ്ദേഹമാണ്.
1: അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം ആരെങ്കിലുമൊക്കെ എത്ര ആൾക്കാരായേക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
0: ഇൻഷാല്ലാ.
1: നമ്മളെ വോയിസിൻ്റെ നമ്പറൊക്കെ എല്ലാവരും മറന്നു പോയിട്ടുണ്ടോ സംശയം?
0: എനിക്കൊരു സംശയമുണ്ട്, കാരണം ആരും വോയിസ് ഇതുവരെ അയച്ചിട്ടില്ല. നമുക്ക് അല്ലാതെ മുൻകൂട്ടി നമ്മൾ അയച്ചുന്ന വോയിസുകളല്ലാതെ ഇന്ന് ലൈവിൻ്റെ ഇടയിൽ ആരും വോയിസ് അയച്ചു തന്നിട്ടില്ല.
1: ചോദ്യം കേട്ടില്ല, വേറെ കോള് വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചോദ്യമാണോ
0: ലാസ്റ്റത്തായിരിക്കും? ഏതായാലും
1: ഈ ചോദ്യം കൂടി നമുക്ക് പറയാം.
0: അതെ,
1: അതിൻ്റെ ഉത്തരം പറഞ്ഞല്ലോ. ഇപ്പൊ നിലവിൽ ലൈവായിട്ടുള്ള ചോദ്യതാണ്, സലാഹുദ്ദീൻ അയ്യൂബി കുരിശുദ്ധ കാലത്ത് നേടിയ പ്രസിദ്ധമായ
0: വിജയം
1: ഏത് യുദ്ധത്തിലെ വിജയമാണ് എന്നുള്ളതാണ് ചോദ്യം.
0: അതെ, നോക്കാം ആരൊക്കെ ഉത്തരമയക്കുമെന്ന്. ശരി, ഉത്തരം അയക്കുന്ന ആരാളുണ്ട് അല്ലേ? അപ്പോഴേ അമീർ സാഹിബ് ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളായിട്ട് വരലുണ്ട്. നമുക്ക് ഇങ്ങനെ നമ്മളെ വരെ കറക്കുന്ന
1: കുറെ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ?
0: അതെ. പിന്നെന്താ, കിഡ്സോ?
1: കിഡ്സ് അല്ല,
0: അല്ല, അത് ഉത്തരം വന്നതാണല്ലേ.
1: അതെ അതെ
0: അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
1: നേരത്തെ വോയിസിന്റെ കാര്യം പറഞ്ഞിരുന്നു.
0: ആ,
1: നമ്മള് വോയിസ് ശരിക്ക് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി.
0: അതെ,
1: പരിചയത്തിലുള്ള
0: കുട്ടികളുടെയൊക്കെ,
1: കൂട്ടുകാരുടെ വോയിസുകളൊക്കെ, പ്രോഗ്രാമുകളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
0: ഈ 5-6 ടൈമിൻ്റെ ഇടയിൽ അയച്ചാൽ, എന്നിട്ട് അവരൊന്ന് വിളിച്ചാൽ ഇപ്പം നിങ്ങൾ റേഡിയോ നിങ്ങളെ പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അവരും കേൾക്കും, അവർക്കൊരു സന്തോഷമാവും. അപ്പോൾ നമുക്കും
1: നമ്മൾ ഈ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ
0: മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തു
1: കുട്ടികളുടെ പ്രോഗ്രാം നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും പ്രോഗ്രാമുകൾ
0: വരാറുണ്ട്.
1: പ്രത്യേകിച്ചും നമ്മൾ ഈ പെരുന്നാൾ സമയത്ത് അല്ലെങ്കിൽ
0: ഇൻഡിപെൻഡൻസ് ഡേ
1: പ്രത്യേക ദിനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ പലപ്പോഴും പലതും അയക്കാൻ സാധിക്കാറില്ല.
0: അതെ, പ്രക്ഷേപണം ചെയ്യാൻ കഴിയില്ല. അത് തന്നെ നമ്മൾ കുറെ വെരിഫൈ ചെയ്തിട്ട് തീരെ സൗണ്ട് ക്ലിയർ അല്ലാത്തൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് പോലും ബാക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നത് പോലും ചെയ്യാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞ 3 ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുക, പെരുന്നാളിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡുകൾ പ്രക്ഷേപണം ചെയ്യുക. 3 ദിവസത്തിൽ കുറെ എപ്പിസോഡുകൾ ഉണ്ടാകും, പക്ഷേ എന്നിട്ട് പോലും നമുക്ക് തീർക്കാൻ കഴിയലില്ല.
1: ഈവനിങ് ലൈവിൽ നമ്മളെ കണ്ടന്റ് ഓക്കെ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും,
0: പ്രക്ഷേപണം ചെയ്യും.
1: പ്രക്ഷേപണം ചെയ്യും.
0: അതെ,
1: കാരണം പരമാവധി നമ്മുടെ കുട്ടികൾക്ക് അവസരം കിട്ടുക എന്നുള്ളതാണ് ഈവനിങ് ലൈവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം,
0: ലക്ഷ്യം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യാം. ഇൻഷാല്ലാ. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആരെങ്കിലും അയച്ചോ?
1: ഇവിടെ അമീർക്ക പറഞ്ഞൊരു കാര്യം, ജമീൽ ആപ്പിലെ ചരിത്രങ്ങൾ വായിച്ചാൽ വളരെയധികം ചോദ്യങ്ങളും അതുപോലെ ചരിത്ര സംഭവങ്ങളും പഠിക്കാൻ സാധിക്കും. അപ്പൊ അതിൽപ്പെട്ട ഒരു
0: ചോദ്യമാണ്
1: പാടാണ് ഇത്.
0: അത് ജമീൽ ആപ്പ് ഇപ്പൊ കുറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്.
1: അതെ,
0: അപ്പോൾ നമുക്ക് ഖിബ്ല ഫൈൻഡർ മുതൽ പ്രെയർ ടൈം, അതുപോലെ നോമ്പിൻ്റെ ട്രാക്കറുകൾ, പിന്നെ സക്കാത്ത് കാൽക്കുലേറ്റർ, ഇങ്ങനെ തുടങ്ങി നമുക്ക് ദീനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് ടൈം ടേബിള്, അതുപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്കുള്ള ടൈം ടേബിളുകൾ, ഓരോന്നിനും പറ്റിയ നമ്മളെ നമ്മുടെ ജീവിതത്തിന് ക്രമീകരിക്കണം, നമുക്കൊരു അടുക്കും ചിട്ടയും വേണമെന്നുണ്ടെങ്കിൽ ആ ജമീൽ ആപ്പുകളിലെ ഫങ്ഷൻസ് ഫുൾ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി.
1: ഇപ്പോൾ ഈ ആപ്പുകളുടെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് കുറെ അഡ്വർടൈസ്മെന്റുകൾ, പിന്നെ അതേപോലെ തന്നെ ചിലത് പെയ്ഡ് ആയിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു ആപ്പ് നമുക്ക് ലഭിക്കുമ്പോൾ അത് ഒരു പക്ഷേ അതൊരു ജെന്യൂൻ ആയിട്ടുള്ള വർക്കാണോ, അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ബിസിനസ് ആണോ
0: ഒന്നും നമുക്കറിയാം.
1: നമ്മുടെ ഡാറ്റ എന്തെങ്കിലും ചോർത്താനാണോ, നമുക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണ്
0: ജമീലും പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, കാരണം അതിൽ വേറൊന്നും അങ്ങനത്തെ
0: വേറെ
1: താല്പര്യങ്ങളൊന്നും
0: ഇല്ല.
1: ആകെയുള്ളത് പരലോകത്തിന്റെ അതുമായി ബന്ധപ്പെട്ട താല്പര്യം മാത്രമേ ഉള്ളൂ.
0: അതിന്
1: വേണ്ടി നിസ്വാർത്ഥമായി വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാർ മാത്രമാണ്
0: നമ്മുടെ
1: പിന്നിലുള്ളത്. അപ്പോൾ അവർ ശരിക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ അതിൻ്റെ ഒരു മെച്ചം എല്ലാ മേഖലകളിലും ഉണ്ടാവും.
0: അതിലുണ്ട്. അതിപ്പോ
1: ജമീൽ ആപ്പിലൊക്കെ ഉള്ള ഖിബ്ല ഫൈൻഡർ ആപ്പൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഏതൊരു സാധാരണക്കാരന് പോലും ആ ക്യാബയുടെ ഡയറക്ഷനൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാവും.
0: അതുപോലെ ഖുർആന്റെ
1: ഖുർആന്റെ
0: നമുക്ക് ഇങ്ങനെ ഓതി പോവുകയാണെങ്കിൽ നമുക്ക് അകത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നീങ്ങി വരുന്ന രീതിയിലുണ്ട്. അല്ലാതെ നമുക്ക് വോയിസ് വേണമെങ്കിൽ വോയിസ് ഉണ്ട്, ഓഡിയോ ടൈപ്പ് ഉണ്ട്, അതുപോലെ അതിന്റെ മീനിങ്സ് കിട്ടുന്നുണ്ട്.
1: നമ്മളെങ്ങനെ ഓർമ്മപ്പെടുത്താണ്, നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു,
0: അതൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വരും.
1: അപ്പൊ ശരിക്ക് വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. അതെ,
0: അതുപോലെ
1: ഒരു കൂട്ടുകാരനായി മാറിയിട്ടുണ്ട്.
0: റെഡി. അതെ, അത് ഖുർആൻ ഓതാനെ നമുക്ക് ടൈം നമ്മൾ സെറ്റ് ചെയ്താൽ ആ ടൈമിൽ നമ്മൾ കണ്ട് ചോദിക്കും, നമുക്ക് ഖുർആൻ എത്ര പേജ് ഓതാനുള്ളത്, ഇതൊക്കെ അതിൽ ബുക്ക് മാർക്ക് വെച്ച് നമുക്ക് സേവ് ചെയ്ത് വെച്ച്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമുക്കൊരു വഴികാട്ടി, നമ്മുടെ ഒരു നല്ലൊരു സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത്, ദിനിയായിട്ടുള്ള ഒരു സുഹൃത്തിനെ പോലെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്പായിട്ട്.
1: ഒരു പക്ഷേ നമ്മക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ പിന്നെ അനുഭവങ്ങൾ പറയാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് ഉണ്ടാവും.
0: അതെ,
1: ജമീലും ആപ്പുമായി ബന്ധപ്പെട്ട് അല്ലേ.
0: അതെ,
1: അപ്പോൾ അതിലിങ്ങനെ പുതിയ പുതിയ ഫീച്ചറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരമാവധി ആൾക്കാർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുക.
0: കാരണം കുറേ ആളുകളുണ്ട് പുതുതായിട്ട് ഈ ആശയമൊക്കെ മനസ്സിലായി വരുന്ന ആളുകൾക്ക് പഠിക്കാൻ ഈ ഒരു ആപ്പ് അവരിങ്ങനെ ചോദിക്കും, നമ്മളോട് ചോദിക്കല്ലേ എന്താ അതിന് പറ്റിയൊരു മാർഗം. അതിന് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. എത്രയും കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന അതൊക്കെ നമുക്ക് വേണ്ട എന്ത് കാര്യമായാലും എന്ത് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തണം. നമ്മൾ മാക്സിമം എത്തിച്ചു കൊടുക്കുക ആളുകളിലേക്ക്.
1: ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഇവിടെ സലാഹുദ്ദീൻ അയ്യൂബി കുരിശുദ്ധകാലത്ത് നേടിയ പ്രസിദ്ധമായ വിജയം ഏതെന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം
0: ഒന്ന് പറയാം. ഹിത്വീൻ യുദ്ധം എന്നുള്ളതാണ് ശരി ഉത്തരം.
1: ഹിത്വീൻ യുദ്ധം
0: ഷുഹൈബായം വളപ്പെട്ടാണ് ശരി ഉത്തരം അയച്ചത്. ജമീൽ ആപ്പിലെ ചരിത്രം. ആ ഓക്കെ, ഏതായാലും നമ്മുടെ ലൈവ് അവസാനിക്കാനായി. ഇൻഷാല്ലാ അടുത്ത ലൈവിൽ കാണാം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സൈനൽ ആബിദ്,
1: ഞാൻ മുബീൻ കൊടിയത്തൂർ. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

പീസ് റേഡിയോ സ്വരം, ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശ ശബ്ദം മനോഹരമായ വരികളിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കുന്ന സ്വരത്തിൽ ഇന്ന് അഖിലാണ്ടനാഥൻ അള്ളാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഗാനം ആലപിക്കുന്നത് സാഹിൽ സലഫി കൊല്ലം.

0: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് സ്വരം. അഖിലാണ്ടനാഥൻ അല്ലാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഗാനം ആലപിച്ചത് സാഹിൽ സലഫി, കൊല്ലം.
1: പീസ് റേഡിയോ ഓർമ്മ. കെ എം മൗലവി സ്മാരക ഗ്രന്ഥം. കെ എം മൗലവി, കൊടുങ്ങല്ലൂരിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓർമ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയെ കുറിച്ച്, അദ്ദേഹത്തോടൊപ്പം പഠിച്ചവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം അനുഭവിച്ചവരും തുടങ്ങി മഹത്തുക്കളായ ആളുകൾ എഴുതിയ വരികളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളുടെ തുടർച്ച നമുക്ക് കേൾക്കാം. ആ ദീപവും അണഞ്ഞു. ഇ കെ മൗലവി. 1909 ഞാനും എൻ്റെ അമ്മാവൻ്റെ പുത്രൻ മർഹൂം കുഞ്ഞഹമ്മദ് മൗലവിയും വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസയിലെത്തിച്ചേരുന്നത്. അന്ന് അവിടുത്തെ പ്രധാന അധ്യാപകൻ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മർഹൂം ആയിരുന്നു. ഞങ്ങൾ വൈകുന്നേരം 7 അവിടെ എത്തിയത്. അന്ന് തന്നെ ഉച്ചക്ക് മറ്റൊരു വിദ്യാർത്ഥിയും പുതുതായി അവിടെ വന്നെത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. അന്ന് മുതൽ ഇതപര്യന്തം ഞങ്ങൾ തമ്മിൽ വിട്ടുപിരിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ആ വിദ്യാർത്ഥി ജനാബ് കെ എം മൗലവി സാഹിബായിരുന്നു. 1964 സെപ്റ്റംബർ 11 വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം അദ്ദേഹം തനിക്കായി കുഴിപ്പിച്ചു വച്ചിരുന്ന ഖബറിൽ മറമാടപ്പെട്ടതോടെ ഞങ്ങൾ തമ്മിൽ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. 1921 മുതൽ 1932 സംഭവബഹുലമായ 11 മൗലവി സാഹിബിൻ്റെ ജീവിതത്തിലെ ഒരു ചുരുക്ക വിവരണം മാത്രമാണ് ഈ ലേഖനദ്വാര ഞാൻ വായനക്കാരെ അറിയിക്കുന്നത്. 1921 മലബാർ ലഹളയെപ്പറ്റി ഇന്നാരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിൻ്റെ തുടക്കം തിരൂരങ്ങാടിയിൽ വെച്ചാണല്ലോ. വിവരമറിഞ്ഞ് നാടാകെ അമ്പരന്നു. ലഹള ശമിപ്പിക്കാനായി കെ എം മൗലവി, ഇ മൊയ്ദ് മൗലവി, കെ പി കേശവമേനോൻ, കെ മാധവൻ നായർ എന്നിവരെ അന്നത്തെ മലബാർ കളക്ടർ തിരൂരങ്ങാടി കയച്ചു. അവർ തങ്ങളാൽ കഴിയുന്ന സകല ശ്രമങ്ങളും ചെയ്തു നോക്കി. മൗലവി സാഹിബ് ലഹളക്കാരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. നമ്മുടെ പള്ളികളെ അപമാനിച്ചതിന് പകരം ചോദിക്കാത്തതിനെക്കുറിച്ച് പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ആർ ഉത്തരം പറയുമെന്നായിരുന്നു ലഹളക്കാരുടെ പ്രതികരണം. കെ എം മൗലവി സാഹിബ് ഇങ്ങനെ പ്രതിവചിച്ചു: അള്ളാഹുവിനോട് ഈ തയ്യൽ മുഹമ്മദ് കുട്ടി ഉത്തരം പറയും. നിങ്ങളിപ്പോൾ തിരിച്ചു പോകണം. തൽക്കാലം അവർ പിരിഞ്ഞുപോയി. അപ്പോഴേക്കും ലഹള സർവത്ര വ്യാപിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ലഹളക്കാരും ഗവൺമെന്റും മൗലവി സാഹിബിന്റെ ശത്രുക്കളായി മാറി. തന്മൂലം അദ്ദേഹത്തിന് പരസ്യമായി പുറത്തിറങ്ങാൻ സാധിക്കാതെ വന്നു. അങ്ങനെ അദ്ദേഹം 2 വിശ്വസ്ത കൂട്ടുകാരോടൊപ്പം കടപ്പുറത്തൂടെയും തോണിവഴിയും സഞ്ചരിച്ച് കൊടുങ്ങല്ലൂരിലെത്തിച്ചേർന്നു. ഈ സന്ദർഭത്തിൽ നബി തിരുമേനിയുടെ ഹിജ്റാ വസ്തുത എന്റെ സ്മൃതിപഥത്തിൽ പ്രതിബിംബിക്കുകയാണ്. ഈയുള്ളവനും കൂട്ടുകാരും ആ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവിടെ എത്തിപ്പെട്ടതോടെ അദ്ദേഹം സുരക്ഷിതനായി. കോട്ടപ്പുറത്ത് മർഹൂം സീദി മുഹമ്മദ് സാഹിബിന്റെയും മണപ്പാട്ട് ഹാജി പി കുഞ്ഞഹമ്മദ് സാഹിബിന്റെയും കുടുംബം അദ്ദേഹത്തിന്റെ രക്ഷാകേന്ദ്രങ്ങളായി തീർന്നു. അടുത്ത വെള്ളിയാഴ്ച അദ്ദേഹം അഴീക്കോട് ജുമഅത്ത് പള്ളിയിൽ വെച്ച് ഒരു പ്രസംഗം ചെയ്തു. പ്രസംഗത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, മരിക്കുവോളം നല്ലവണ്ണം കഴിഞ്ഞുകൂടണമെന്ന്. ഞാൻ പറയുന്നു, മരിക്കുവോളം നല്ലവണ്ണം കഴിഞ്ഞുകൂടണം, മരിച്ചിട്ടും നല്ലവണ്ണം കഴിഞ്ഞുകൂടണമെന്ന്. ഈ പ്രസംഗത്തോടെ മൗലവി നാട്ടുകാരുടെ സമാദരണീയനായി തീർന്നു. അനന്തരം കൊടുങ്ങല്ലൂരിലെ ഒരു മുസ്ലിം പൗരൻ എന്ന നിലയിൽ സാമുദായികവും മതപരവും രാഷ്ട്രീയവുമായ എല്ലാ തുറകളിലും അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങി. ഭാര്യയെ തിരൂരങ്ങാടിയിൽ നിന്നും ഏറിയാട്ടേക്ക് കൊണ്ടുവന്ന് പ്രത്യേക കുടുംബജീവിതം ആരംഭിച്ചു. നാട്ടുകാര്യങ്ങളോടൊപ്പം ലഹളാ പ്രദേശങ്ങളിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നവരുടെ കാര്യത്തിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അഭയാർത്ഥികളിൽ 90% മണപ്പാടിന്റെയും സീദി സാഹിബിന്റെയും വീടുകളിലായിരുന്നു അഭയം പ്രാപിച്ചിരുന്നത്. അവരുടെ കാര്യങ്ങളിലെല്ലാം മേൽനോട്ടം ചെയ്തു വന്നത് മൗലവി സാഹിബ് തന്നെയായിരുന്നു. ഇതിനിടയ്ക്ക് മൗലവി സാഹിബ് ഒരു മഹാപണ്ഡിതനും പ്രസിദ്ധ സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുമായി സമ്പർക്കം പുലർത്തുകയുണ്ടായി. തന്മൂലം മൗലവിയുടെ പ്രവർത്തന രംഗം കൊടുങ്ങല്ലൂർ മുതൽ തിരുവനന്തപുരം വരെ വിശാലമായി തീർന്നു. ഇത്തരുണത്തിൽ കൊടുങ്ങല്ലൂർ മുസ്ലിങ്ങളെപ്പറ്റിയും 2 പറഞ്ഞുകൊള്ളട്ടെ. കൊടുങ്ങല്ലൂരിൽപ്പെട്ട അഴീക്കോട്, ഏറിയാട് എന്നീ 2 വില്ലേജുകളിലും മുസ്ലിങ്ങളാണ് അധികവും. അവരിൽ അധിക പേരും ധനികരും മതബോധമുള്ളവരും ഭൗതികമായി സാമാന്യ ജ്ഞാനം ലഭിച്ചിട്ടുള്ളവരുമായിരുന്നു. എന്നിരുന്നാലും കക്ഷിവഴക്കും വക്കാണവും അവരിൽ ഒരു ശാപമെന്നോണം നിലനിന്നിരുന്നു. ഇതിൽ നിന്നും മുസ്ലിം സമൂഹത്തെ രക്ഷിക്കാനായി മൗലവി സാഹിബും മറ്റും ശ്രമിച്ചു വന്നു. തൽഫലമായി 1922 നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു സംഘം സ്ഥാപിതമായി. ജനാബുമാർ കോട്ടപ്പുറത്ത് സീദി മുഹമ്മദ് സാഹിബ്, മണപ്പാട്ട് പി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, പുത്തൻവീട്ടിൽ കെ എം കുഞ്ഞു മുഹമ്മദ് സാഹിബ് മുതലായിരുന്നു പ്രധാന പ്രവർത്തകർ. മൗലവി സാഹിബിന്റെയും സഹപ്രവർത്തകരുടെയും അക്ഷീണ പരിശ്രമ ഫലമായി മിക്കവാറും മുസ്ലിങ്ങൾ സംഘത്തിൽ അംഗങ്ങളായി ചേർന്നു. ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അടുത്ത നാട്ടുകാരെയും ആകർഷിച്ചു തുടങ്ങി. അവിടങ്ങളിലും നിഷ്പക്ഷ സംഘത്തിന്റെ ശാഖകൾ സ്ഥാപിതമായി. തന്മൂലം സംഘത്തിന്റെ പേർ കേരള മുസ്ലിം ഐക്യസംഘം എന്നാക്കി മാറ്റി. മുസ്ലിങ്ങളിൽ ഐക്യമുണ്ടാക്കുന്നതോടുകൂടി തന്നെ മുസ്ലിങ്ങളുടെ മതപരവും സാമുദായികവും സാമ്പത്തികവുമായ നില നന്നാക്കി തീർക്കുകയെന്നതും സംഘത്തിന്റെ ചുമതലയിൽ പെടുത്തി. അങ്ങനെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും സമുദായത്തിൽ നിന്നും ദൂരീകരിക്കുവാനും പരിശ്രമം തുടങ്ങി. അതോടെ യാഥാസ്ഥിക കോമരങ്ങളുടെ ഇളകിയാട്ടവും അതിന്റെ മൂർധന്യത്തിലെത്തി. അതൊന്നും വിലവെക്കാതെ ദുരാചാരങ്ങളോട് ജിഹാദ് ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. അതിനുള്ള ആയുധങ്ങൾ ശേഖരിച്ചു തുടങ്ങി. മലയാളത്തിൽ മുസ്ലിം ഐക്യം എന്ന ഒരു മാസികയും അൽ ഇർഷാദ് എന്ന പേരിൽ അറബി മലയാളത്തിൽ മറ്റൊരു മാസികയും ആരംഭിച്ചു. ഇതിനും പുറമെ അനേകം ലഘുലേഖകളും കൊച്ചുഗ്രന്ഥങ്ങളും പ്രസിദ്ധം ചെയ്യുകയും ചെയ്തു. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കെ എം മൗലവി സാഹിബല്ലാതെ മറ്റാരുമായിരുന്നില്ല. ഖുറാഫികൾ അവസാന അടവെന്നോണം ഏനുക്കുട്ടി മുസ്ലിയാരെ കൊണ്ടുവന്നു. ഈ മഹാനായ ആലിം നിങ്ങളുടെ വാദം സമ്മതിക്കുന്നതായാൽ ഞങ്ങളതൊക്കെ സമ്മതിക്കാമെന്ന് വീരവാദം ചെയ്തു. അങ്ങനെ കെ എം മൗലവിയും ഏനുക്കുട്ടി മുസ്ലിയാരും എല്ലാ വിഷയങ്ങളെപ്പറ്റിയും വിശദമായി ചർച്ച ചെയ്തു. അനന്തരം അടുത്ത ദിവസം അഴീക്കോട് വെച്ചൊരു യോഗം കൂടുവാൻ ആ യോഗത്തിൽ വെച്ച് ഏനുക്കുട്ടി മുസ്ലിയാരുടെ തീരുമാനം പ്രഖ്യാപിക്കുവാനും നിശ്ചയിച്ചു. അന്ന് ഒരു മഹായോഗം തന്നെ ഏനുക്കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കൂടി. ജനങ്ങൾ അദ്ദേഹത്തിന്റെ തീരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചു: പരിശുദ്ധമായ ആദർശങ്ങളോടുകൂടി നടത്തപ്പെടുന്ന ഈ സംഘത്തിൽ എന്നെയും ഒരംഗമായി ചേർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതോടെ ഖുറാഫികളുടെ ആകാശക്കോട്ട തകർന്നു തരിപ്പണമായി. ഇതുകൊണ്ട് പറയത്തക്ക ഫലമൊന്നുമുണ്ടായില്ല. കൊല്ലങ്ങളോളമായി പഴക്കം ചെന്ന അനാചാരങ്ങൾ രൂപാന്തരേണ അവരിൽ നിലനിന്നു പോരുക തന്നെ ചെയ്തു. ഐക്യസംഘത്തിന്റെ ഒന്നാം വാർഷിക യോഗം വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ അധ്യക്ഷതയിൽ നടന്നു. ഈ യോഗത്തിൽ കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും യോഗ്യന്മാരായ പലരും പങ്കെടുക്കുകയുണ്ടായി. അതോടെ സംഘത്തിന്റെ ഒരു അന്തസ്സും നിലയും വിലയും ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടൊന്നും മുസ്ലിയാ വർഗത്തിന്റെ ആക്ഷേപങ്ങൾക്കും ഹാലിളക്കത്തിനും കുറവൊന്നും ഉണ്ടായില്ല. വക്കം മൗലവിയെയും അവർ വിമർശിക്കുവാൻ തുടങ്ങി. ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അടുത്ത വർഷം ഐക്യസംഘത്തിന്റെ വാർഷിക യോഗം ആലുവായിൽ വെച്ച് കൂടുവാൻ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് മദ്രസയിലെ പ്രിൻസിപ്പാൾ അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിനെ അധ്യക്ഷനായി ക്ഷണിക്കുവാനും തീരുമാനിച്ചു. ഐക്യസംഘത്തിന്റെ ആദർശങ്ങളും ഉദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കെ എം മൗലവി സാഹിബ് ഒരു കത്ത് അറബിയിൽ അദ്ദേഹത്തിന് അയച്ചു. മാത്രമല്ല, അതേ സ്ഥലത്ത് വെച്ച് തന്നെ കേരളത്തിലെ ഉലമാക്കളുടെ ഒരു യോഗം കൂടുന്നതാണെന്നും അതിനും അദ്ദേഹം അധ്യക്ഷത വഹിക്കണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി. ആ മഹാപണ്ഡിതനാവട്ടെ മുടക്കൊന്നും പറയാതെ ക്ഷണം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയുടെ ജീവിതചരിത്രത്തിന്റെ തുടർഭാഗങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ജസാക്കുമുല്ലാഹു ഖൈറ. ഓർമ്മ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. 1921 മലബാർ കലാപത്തെ തുടർന്ന് കെ എം മൗലവി കൊടുങ്ങല്ലൂരിലെത്തിയതും അവിടെ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണവും, ഇത്തരം വിഷയങ്ങളായിരുന്നു ഇന്നത്തെ ഓർമ്മ പ്രോഗ്രാമിൽ ബഹുമാന്യനായ ഷെരീഫ് കാര നമ്മളോട് പങ്കുവച്ചത്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്.
3: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 kg ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
4: ചെറിയൊരു അനുഭവം നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഒരു അനുഭവമാണ് ഇന്ന് ശ്രോതാക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഒരു മത്സ്യ മാർക്കറ്റ്, മത്സ്യം വാങ്ങാനുള്ള ജനങ്ങളുടെ ഒരു വൈകുന്നേരം പിന്നെ സമയമാകുമ്പോൾ പിന്നെ പണി കഴിഞ്ഞു വരുന്നവരും ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരൊക്കെ കൂടുന്ന ഒരു വലിയൊരു ഒരു മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ തിരക്ക് പിടിച്ച് ഓരോരുത്തരും സാധനങ്ങൾ വാങ്ങാനും അത് പിന്നെ കഷ്ണങ്ങളാക്കാനും വില ചോദിച്ചിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിക്കും തിരക്കുമായിട്ട് നിൽക്കുന്ന ഒരു ഒരു ഒരു മത്സ്യ മാർക്കറ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക.
5: പൊതുവേ നമ്മുടെ മാർക്കറ്റുകളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ക്രൗഡി ഏരിയയാണ്
4: അത്. പ്രത്യേകിച്ച് വൈകുന്നേരം സീസണും കൂടിയാകുമ്പോൾ എല്ലാ ജോലിക്കാരും വന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണത്. അപ്പോൾ അതിനിടക്ക് ഈ തിരക്കിനിടക്ക് യൂണിഫോമിലുള്ള, അതായത് ഒരു പറ്റം കുട്ടികൾ, ആൺകുട്ടികൾ, അതായത് നമ്മളൊരു പിന്നെ ഡിഗ്രി ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ, അപ്പോൾ ശബ്ദമയമാണ്. അതായത് പിന്നെ കച്ചവടക്കാരനെ ഒച്ചുണ്ടാക്കുന്നു, അത് ഇത്ര കിലോക്ക് ഇത്ര, പിന്നെ 100 രൂപക്ക് അത്ര, 200 രൂപക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശബ്ദമയമായ ഒരു ഒരു മാർക്കറ്റിൽ ഈ കുട്ടികൾ സംഘമായി വന്നിട്ട് ഇതിലെ പിന്നെ പ്രധാന കച്ചവടക്കാരനോട് പറയാണ്, ഏട്ടാ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഇന്നലെ ആക്സിഡൻറ്റ് പറ്റി അവൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്.
5: ഓ,
4: അപ്പം എന്തെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം. അപ്പം ആ പോയിന്റിലേക്ക് നമുക്ക് വരാം. അപ്പം സാധാരണ നമ്മളൊരു കച്ചവടക്കാരനെ കാണൽ എന്താണ്, എന്തെങ്കിലും പിന്നെ മനസ്സിൽ ഇങ്ങനെ പിരാഗി പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പം ഇയാൾ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലൈവായിട്ടത് കാണാൻ, ആ പാത്രത്തിൽ ബക്കറ്റിൽ കൈയിട്ട് അതിലെ ഏറ്റവും നല്ല ഒരു പച്ച നോട്ടെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടികളെ ഇത് പെരിക്കട്ടെ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത്. അപ്പം ഇത് അത് പിന്നെ കണ്ടു നിൽക്കുന്ന പിന്നെ നിൽക്കുന്ന സമയത്ത് മനസ്സിനുണ്ടായൊരു സന്തോഷം എത്രയെന്നറിയോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, നമ്മൾ അങ്ങനത്തെ കുട്ടികളെ പിന്നെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് വരാറുള്ളത്. എങ്ങനെയാണ് പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുമായി ബന്ധപ്പെട്ട് കാണുന്ന വീഡിയോകളിലൊക്കെ സഹപാഠിയെ ക്രൂരമായി മർദ്ദിക്കുകയും, മർദ്ദനെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മർദ്ദനാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു പ്രായം എന്ന് പറയുന്നത് വളരെ പേടിയോടുകൂടി കരുതലോടുകൂടിയാണ് നമ്മൾ ആ പ്രായക്കാരെ കാണുക. എന്നാൽ നമ്മൾ കണ്ട ചിത്രത്തിലെ സീനിലെ ആ രംഗം എന്താണ്, തൻ്റെ സഹപാഠിക്ക് വേണ്ടി അവൻ അപകടത്തിൽപ്പെട്ടു. അപ്പം ഇനി ആരാളുള്ളത്? അവൻ്റെ വേണ്ടപ്പെട്ടവരോടൊപ്പം അടുത്തിരിക്കുന്ന ബെഞ്ചിലെ സഹപാഠിയായിട്ടുള്ള എൻ്റെയും കൂടി ഒരു ഷെയർ ചെല്ലട്ടെ. അങ്ങനെ അവർ സംഘമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് എല്ലാ കടകളിലും അവർ കയറുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു സുന്ദരമായൊരു കാഴ്ചയാണ്. നമ്മൾ ആ ഒരു പ്രായത്തിലെ മക്കളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ് ഉണ്ടാവുന്നത്.
5: നമ്മുടെ നാട്ടിലെ കലാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ഇത്തരത്തിൽ സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും പരസ്പര ദയയുടെയും തൻ്റെ സഹപാഠിയുടെ പ്രശ്നം തൻ്റെ പ്രശ്നമായി മനസ്സിലാക്കാനുള്ള കുട്ടികളുടെ ഒരു ഇടമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ പൊതുവിദ്യാലയങ്ങളും മറ്റും മാറേണ്ടത്. അവൻ മറ്റേത് മതക്കാരനാകട്ടെ, മറ്റേത് ജാതിക്കാരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ഉന്നത കുലജാതനാകട്ടെ, അതല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരനാകട്ടെ, അവൻ എൻ്റെ കൂടെ പഠിക്കുന്നവനാണ്, അവളെൻ്റെ സഹപാഠിയാണ് എന്ന ഒരു, എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബത്തെപ്പോലെയാണവർ എന്ന ആ ഒരു മാനസികമായ ചിന്ത വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ, ജനറേഷൻ ആൽഫ എന്നും സെഡ് എന്നും ഒക്കെ പറയുന്നു, നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷനിൽ എന്താണ് കുട്ടികളിൽ വളരെ കൂടുതൽ കുട്ടികൾ നമ്മൾ ഇങ്ങനത്തെ ചില വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന മറ്റു കുട്ടികളുടെ വീഡിയോകളും കാണാറുണ്ട് ബസ് സ്റ്റാൻഡുകളിലും, അതുപോലെ തന്നെ സ്കൂൾ വരാന്തകളിലും സ്കൂൾ ഇലക്ഷനുകളിലും മറ്റുമൊക്കെ ധാരാളം കുട്ടികൾ പരസ്പരം അടിപിടി കൂടുകയും കലഹിക്കുകയും ഒരു പക്ഷേ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ വളരെയധികം മനസ്സിന് ഇമ്പം നൽകുന്ന, കണ്ണിന് കുളിർമയേകുന്ന വാർത്തകളാണ് ഈ വാർത്തകൾ. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേര നേരത്ത് അവരുടെ ക്ലാസ് സമയം കഴിഞ്ഞ് അവർ ഒരു പക്ഷെ അവരാ യൂണിഫോം പോലും അഴിച്ചു വെക്കാതെ അവരവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കിയിട്ട്, ഞങ്ങളൊരു ജെനുവിൻ കേസാണിത്, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഇതാണ്, ഞങ്ങൾ ഇന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്, ഇത് ഞങ്ങളുടെ യൂണിഫോം. അപ്പോൾ അവരുടെ ആ ഒരു ജെനുവിനിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം അവരാ യൂണിഫോമിൽ തന്നെ അവരെല്ലാവരും ആ ഒരു മഹത് കർമ്മത്തിന് വേണ്ടി സാക്ഷിയായത് ആ ഒരു മാർക്കറ്റിൽ.
4: അതേപോലെ തന്നെ രണ്ടാമത്തത്, അതായത് ആ കുട്ടികളുടെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം രണ്ടാമത് ആ കച്ചവടക്കാരൻ്റെ റിപ്ലൈ, കുട്ടികളെ നിങ്ങൾ ഇത് വെച്ചോളൂ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത്. അപ്പം അത് ഒരു എനിക്ക് തോന്നിയ ഒരു കോടി രൂപ കൊടുത്തതിന് സമാനമാണ് ആ വാക്കിൻ്റെ വില എന്നുള്ളതാണ്. അതായത് പലതും പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു, നിങ്ങൾ പോയി ഇത് അതിനൊന്നും സമയമില്ല, അത്രയും തിരക്കുണ്ട് ആ മാർക്കറ്റിൽ. പക്ഷെ ഇയാളുടെ ഒറ്റൊരു പ്രതികരണം അതെന്താണ്, ഇനിയും നിങ്ങൾ വരാൻ മടിക്കരുത്, ഇതിപ്പോൾ തൽക്കാലം വെച്ചുകൊള്ളുക എന്ന് പറയുന്ന ആ ഒരു കച്ചവടക്കാരൻ്റെ ആ ഒരു പ്രതികരണം.
5: ചിലർക്ക് ഈ പിരിവുകാരെ കണ്ടാൽ, ഈ നമ്മൾ ചില റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ജംഗ്ഷനുകളിൽ ചില ചെറുപ്പക്കാരും അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ക്ലബ്ബ് പ്രവർത്തകർ അല്ലെങ്കിൽ ജമാഅത്ത് കമ്മിറ്റി ആളുകൾ, അമ്പല കമ്മിറ്റി ആളുകൾ, അങ്ങനെ ഒരു കൂട്ടായ ആളുകൾ, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും മതത്തിൻ്റെ അല്ലെങ്കിലും ആ നാട്ടിലെ ചെറുപ്പക്കാരും ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവരൊരു ബക്കറ്റുമായി ചിലപ്പോൾ ആ നാട്ടിലെ ഒരു പ്രയാസം അനുഭവിക്കുന്ന രോഗിയുടെ ഭീമമായ ചികിത്സാവശ്യാർത്ഥം, വളരെ പൈസക്ക് ആവശ്യമായ ഭീമമായ സംഖ്യ ചികിത്സ ആവശ്യാർത്ഥം അവർ നടത്തുന്ന ചില പിരിവുകൾ, കളക്ഷനുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർക്ക് ഒരു പ്രയാസമാണ്, ചില ആളുകൾക്ക് പിരിവിനോടുള്ള ഒരു സമീപനം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്ന ചില കളക്ഷന് വേണ്ടി വരുന്ന ആളുകളെ, അതല്ലെങ്കിലും പൊതുവേ യാചന എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, വ്യക്തിപരമായ യാചനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊക്കെ ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ കൂടി ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവരെന്തു ചെയ്യാണ്, ആ ജംഗ്ഷനിൽ അങ്ങനെ ബക്കറ്റും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവരവരുടെ അന്നത്തെ മഴയത്ത് ഒഴിവാക്കുകയാണ്, അവരവരുടെ അന്നത്തെ ജോലി മാറ്റിവെക്കുകയാണ്, ലീവ് എടുക്കുകയാണ്. ഒരു ബസ്സിൻ്റെ കളക്ഷൻ, ഒരു ബസ്സിൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഇന്നൊരു രോഗിക്ക് വേണ്ടിയാണ് എന്നവർ തീരുമാനിക്കുകയാണ്, ആ കളക്ഷൻ അവർ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഒരു കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു വലിയ ഒരു ഉദാത്തമായ മാതൃക കൂടിയാണിത്. കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ ബഹുമതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണിത്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിൽ ഒരാൾക്കും ഒരു പ്രയാസം ബാധിച്ചാൽ, ഒരു രോഗം ബാധിച്ചാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാവരും കൂടി പെട്ടെന്ന് ഓടിക്കൂടി അയാൾക്ക് വേണ്ടി, അയാളുടെ മതം നോക്കാതെ, അയാളുടെ ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, അയാളുടെ കൂടെ ഓടിക്കൂടി അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഈ പുതിയ വളർന്നു വരുന്ന ഈ തലമുറ, ഹസനൻ സാരി പറഞ്ഞ അനുഭവത്തിലെ ആ കുട്ടികൾ, അള്ളാഹു ആ കുട്ടികളിൽ നന്മ ചെയ്യുമാറാകട്ടെ. ആ കുട്ടികൾക്ക് ഇനിയും ഇനിയും നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഉപകാരം നൽകുന്ന, ഉപകാരപ്രദമായ മക്കളായി, യുവാക്കളായി വളർന്നു വരാനുള്ള ഒരു ഒരു പ്രചോദനം അവർക്കും ഇത് കേൾക്കുന്ന മറ്റൊരുപാട് മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്.
6: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം. അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്നെവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
7: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ, അത്തർ പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവതരിപ്പിക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഡിയോഡറൻറ്റുകളും സ്പ്രേകളൊക്കെ വിപണികൾ കൈയടക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഒരു സുഗന്ധ വസ്തുവാണ് അത്തർ. അത്തർ പൂശിയിറങ്ങിയാൽ അന്തരീക്ഷത്തിലാകെ സുഗന്ധം നിറയും എന്നൊക്കെയാണ് പറയാറ്. വളരെ നല്ല ഒരു സ്മെല്ല് ലഭിക്കാറുണ്ട്. എന്നാൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പുരട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏകദേശം 5000 വർഷം മുമ്പ് തന്നെ അത്തർ ഉപയോഗിച്ചു വന്നിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നു. ചിലതരം ചെടികളുടെ പൂക്കൾ, തണ്ട്, വേര് അവ ഓട്ടോ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി വാറ്റിയെടുത്താണ് അത്തർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ലഭ്യമാകുന്ന എണ്ണ വളരെ സാന്ദ്രത കൂടിയതും അതിനാൽ തന്നെ ചെറിയ കുപ്പികളിലാക്കിയാണ് വിപണിയിലെത്തുന്നത്. വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത് ഉപയോഗിക്കേണ്ടതുള്ളൂ. ചെടിയുടെ പേരും ചെടിയുടെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നതെന്നതിനനുസരിച്ച് ഈ അത്തറിന് പല പേരുകളും അറിയപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ കൈയിൻ്റെ പിറകുഭാഗത്ത് കൈത്തണ്ടയുടെ നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ മുൻഭാഗത്തിലേക്കാണ്. നേരിട്ട് കയ്യിൽ ആരും പുരട്ടാറില്ല. പുരട്ടാതിരിക്കലെന്നാണതിൽ ഏറ്റവും നല്ലതും. നേരത്തെ ഇതിൻ്റെ ചന്ദന തൈലമാണ് ഇതിലൊരു ഇതിൻ്റെ അടിസ്ഥാനമായിക്കൊണ്ട് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ചന്ദന തൈലത്തിൻ്റെ ലഭ്യത കുറഞ്ഞതും അതിൻ്റെ ചെലവും കാരണം ചെലവ് കുറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നമായ പാരഫിൻ വാക്സ് പോലുള്ള വസ്തുക്കളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുപോലെ കൃത്രിമമായിട്ടുള്ള സുഗന്ധ ഫ്ലേവറുകളും ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ശാരീരികമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വിപണിയിൽ ഇപ്പോൾ വളരെ ലഭ്യമായിട്ടുള്ള നല്ലൊരു ശതമാനം അത്തറുകളും ഇത്തരത്തിൽ നിർമ്മിച്ചു വരുന്നവയാണ്. അതുകൊണ്ട് തന്നെ ചർമ്മരോഗങ്ങൾക്ക് ഒരു സാധ്യത കൂടി ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വരാനുള്ളതായിട്ട് നമുക്ക് കാണാം. കൃത്രിമ ചേരുവകളുടെ സാന്നിധ്യവും നിലവാരം കുറഞ്ഞ വസ്തുക്കളുടെ ഉപയോഗവും കാരണം ഇത്തരത്തിലുള്ള അത്തറുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ചർമ്മരോഗങ്ങൾക്ക് കാരണമാകും. ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിൽ ചൊറിച്ചിൽ, ചുവപ്പ് നിറം, നീറ്റൽ, പൊള്ളൽ, കറുപ്പ് നിറം ഇവ ഉണ്ടാകും. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അതിൻ്റെ ഉപയോഗം നിർത്തുകയും വൈദ്യ സഹായം തേടുകയും ചെയ്യണം. ചിലപ്പോൾ ഇത് നിർത്തിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും. പാച്ച് ടെസ്റ്റിംഗ് പരിശോധനയിലൂടെ അലർജി ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അംഗീകൃതമായ ബ്രാൻഡുകളുടെ അത്തറുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാൻ, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വാങ്ങിക്കുമ്പോൾ തന്നെ ജസ്റ്റ് കയ്യിൽ പുരട്ടി നോക്കി അലർജിയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി മാത്രം സാധനം വാങ്ങിക്കുകയും ചെയ്യുക.
7: മാഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
6: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കവർ സ്റ്റോറി, ഫെമിനിസം, നിരീശ്വരവാദം, ഇസ്ലാം. മുഹമ്മദ് ഫയാസ് നാദാപുരത്തിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
9: ഫെമിനിസം, നിരീശ്വരവാദം, ഇസ്ലാം. എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ആധുനിക കാലത്ത് മുസ്ലിം സ്ത്രീകൾ പാരമ്പര്യ മതാധ്യാപനങ്ങളും സമകാലിക പാശ്ചാത്യ അജണ്ടകളും തമ്മിലുള്ള വലിയൊരു ആശയപരമായ വടംവലിക്കിടയിലാണ് ജീവിക്കുന്നത്. ഒരു വശത്ത് സൃഷ്ടാവ് കൽപ്പിച്ച ഇസ്ലാമിക നിയമങ്ങളോടുള്ള പ്രതിബദ്ധത, മറുവശത്ത് ഫെമിനിസം, നിരീശ്വരവാദം തുടങ്ങിയ വിവിധ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും. ഇതിനു പുറമേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നുവരുന്ന പുരുഷാധിപത്യ സ്വഭാവമുള്ള പുരുഷന്മാരുടെ പെരുമാറ്റരീതികളും സ്ത്രീകളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഫെമിനിസ്റ്റുകളാകട്ടെ ഇസ്ലാമിലെ സ്ത്രീകളുടെ പദവിയെക്കുറിച്ച് നിരന്തരം സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ സത്യം തിരയുന്ന ഓരോ പെൺകുട്ടിക്കും വ്യക്തമായ വഴികാട്ടിയാകാൻ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ളതും വസ്തുതാപരവുമായ വിശകലനം അനിവാര്യമാണ്. പാശ്ചാത്യ ഫെമിനിസത്തിന്റെ ഉത്ഭവം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത് ഫ്രഞ്ച് എഴുത്തുകാരിയായ സിമോൺ ഡി ബോവെ ആണ്. അവരുടെ ദി സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം ഫെമിനിസത്തിന്റെ ബൈബിൾ എന്ന വിശേഷണമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്ഥാനം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ അവിടുത്തെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കണം. സിമോൺ ഡി ബോവെ എന്നത് സ്ത്രീവിരുദ്ധത അതിന്റെ അത്യുന്നതിയിൽ നിന്ന ഒരു പാശ്ചാത്യ ക്രിസ്തീയ സംസ്കാരത്തിലായിരുന്നു അവർ വളർന്നത്. യൂറോപ്പിലെ ചർച്ചിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ ജോൺ ക്രിസോസ്റ്റം പഠിപ്പിച്ചത് സ്ത്രീയേക്കാൾ ഉപദ്രവകാരിയായ മറ്റൊരു മൃഗത്തെയും നിങ്ങൾ കണ്ടെത്തുകയില്ല എന്നാണ്. പ്രമുഖ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞൻ തോമസ് അക്വിനാസ് വാദിച്ചത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരാണെന്നാണ് പറയുന്നത്. ബൈബിളിലെ സഭാപ്രസംഗകന്റെ രൂപത്തിൽ പറയുന്നു, സ്ത്രീ മരണത്തെക്കാൾ കയ്പുള്ളവളാണ്. ജ്ഞാനോദയത്തിന്റെ പയനിയറായ ജീൻ ജാക്കോസ് റൂസോ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞത് സ്ത്രീകൾ അറിവിനോ ജ്ഞാനത്തിനോ ഒട്ടും അനുയോജ്യരല്ല എന്നാണ്. സിമോൺ ഡി ബോവെ തന്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ പൈതഗോറസിന്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയിലൂടെയാണ്. ഒരു നല്ല തത്വമുണ്ട്, അത് പുരുഷനെ സൃഷ്ടിച്ചു. ഒരു ചീത്ത തത്വമുണ്ട്, അത് സ്ത്രീയെ സൃഷ്ടിച്ചു. ഇത്തരമൊരു ജീർണിച്ച സംസ്കാരത്തോടുള്ള കടുത്ത പ്രതികരണമായിരുന്നു ഡി ബോവെയുടെ ഫെമിനിസം. തന്മൂലം അവർ പുരുഷനെ വെറുത്തു, വിവാഹത്തെയും വീടിനെയും വെറുത്തു, ഒരു സ്ത്രീ ആയിരിക്കുന്നതിനെ തന്നെ വെറുത്തു. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ അവർ വലിയ വൈരുദ്ധ്യങ്ങളിലാണ് ജീവിച്ചത്. സ്ത്രീകളെ ശക്തയും സ്വതന്ത്രയുമാകൂ, പുരുഷന്മാർക്ക് കീഴ്പ്പെടാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് പ്രകോപിപ്പിച്ച അവർ സ്വന്തം ജീവിതത്തിൽ കാമുകന്മാർക്ക് പൂർണ്ണമായി കീഴ്പ്പെടാനാണ് ആഗ്രഹിച്ചത്. നെൽസൺ അഗ്രൻ എന്ന അമേരിക്കൻ കാമുകന് അവർ എഴുതിയ 600 പ്രണയലേഖനങ്ങൾ ഫ്രഞ്ച് ഭാഷയിൽ ലഭ്യമാണ്. അതിലൊന്നിൽ അവർ പറഞ്ഞത്, ഞാൻ അനുസരണയുള്ളവളായിരിക്കും, ഞാൻ വീടടിച്ചു വാരാം, ഞാൻ പാത്രങ്ങൾ കഴുകാം, നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. കൂടുതൽ അത്ഭുതകരമായ കാര്യം, അസ്തിത്വവാദ തത്വചിന്തകനായ ജീൻ പോൾ സാർത്രിന്റെ രണ്ടാമത്തെ വെപ്പാട്ടിയാകാൻ സിമോൺ ഡി ബോവെ സമ്മതിച്ചു എന്നാണ്. വെപ്പാട്ടിയാകാൻ അവർ സമ്മതിക്കുകയും പ്രായോഗികമായി ബഹുഭാര്യത്വം അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ്. 3 ദിവസം എനിക്കും 3 ദിവസം ആദിത്തവൾക്കും എന്നതായിരുന്നു അവരുടെ കരാർ. മാത്രമല്ല, താൻ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സാർത്രിന്റെ ലൈംഗികാവശ്യങ്ങൾക്കായി എത്തിച്ചുകൊടുത്തതിന്റെ പേരിൽ അവർ അധ്യാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫെമിനിസത്തിന് നേതൃത്വം നൽകിയത് പുറമേക്ക് സിമോൺ ഡി ബോവെയായിരുന്നു. എന്നാൽ മുഴുവൻ ഫെമിനിസ്റ്റ് പദ്ധതികളുടെയും പ്രേരകശക്തിയും പദ്ധതികൾ തയ്യാറാക്കിയതും സിമോൺ ഡി ബോവെയുടെ കാമുകനും അസ്തിത്വവാദ തത്വചിന്തയുടെ സ്ഥാപകനുമായ ജീൻ പോൾ സാർത്ര് ആയിരുന്നു. അയാൾ പറഞ്ഞത്, ഞാനൊരു കാമഭ്രാന്തനല്ല, ഞാൻ അഗമ്യഗമനം നടത്തുന്നവനാണ്. അഗമ്യഗമനം എന്നത് വിവാഹബന്ധത്തിലോ ലൈംഗിക ബന്ധത്തിലോ ഏർപ്പെടാൻ പാടില്ലാത്ത വിധം അവർ അടുത്ത രക്തബന്ധമുള്ളവർ തമ്മിലുള്ള, ഉദാഹരണത്തിന് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും സഹോദരിമാരും. ഞാൻ അധമനായൊരു തമ്മാടിയാണ് എന്ന് അയാൾ തുറന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാർത്ര് തന്നെക്കുറിച്ച് ഇങ്ങനെയും പറഞ്ഞു, സ്ത്രീകളുമായി അമിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമൂലം എന്റെ ഹൃദയം അറപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫെമിനിസം കൊണ്ടുവന്നത് സിമോൺ ഡി ബോവെയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ആൺചെന്നായിരുന്നു എന്നു സാരം. 70-ാം വയസ്സിൽ സാർത്രന് കാഴ്ച നഷ്ടപ്പെടുകയും പ്രമേഹവും പ്രമേഹം മൂലമുള്ള വ്രണങ്ങളും ബാധിക്കുകയും ചെയ്തു. ഈ പ്രായത്തിലും അയാൾക്ക് ആദ്യ വെപ്പാട്ടികളുണ്ടായിരുന്നു. ഇരുവരുടെയും ജീവിതത്തെക്കുറിച്ച് ഗവേഷണം നടത്തി പുസ്തകമെഴുതിയ ഹാസൽ റൗളിയാണ് ഇത് പറഞ്ഞത്. വിവാഹമെന്നത് പുരുഷാധിപത്യപരമാണെന്നും എന്നാൽ കാമുകൻ ഒരു പോരാളിയാണെന്നും സാർത്ര് സീമോണ്ടി ബാവയെ ബോധ്യപ്പെടുത്തി. സാർത്രിനെ സേവിക്കാൻ ഒരു ക്രിസ്ത്യൻ വേലക്കാരിയുണ്ടായിരുന്നു. ഈ വൃദ്ധന്റെ യുവത്വലീലകളുടെ അഴുക്കുകൾ കണ്ട് ആ വേലക്കാരി വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. പ്രബുദ്ധതയുടെ വക്താക്കൾ ഫെമിനിസ്റ്റുകളെ ബോധ്യപ്പെടുത്തിയത് സ്ത്രീയുടെ ശരീരം ഒരു വിപ്ലവമാണെന്നും നഗ്നത പുരുഷന്മാരെ പ്രകോപിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുമെന്നും അതിനാൽ അവരെ കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിക്കണമെന്നുമാണ്. ആൺചെന്നായ്ക്കൾ അപ്പോൾ ദൂരെ മാറി നിന്ന് ചിരിക്കുകയായിരുന്നു. നമ്മൾ ബോധവൽക്കരണത്തിന്റെ ഒരു യുദ്ധത്തിലാണ്. ഈ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫെമിനിസ്റ്റ് പദ്ധതിയെ ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ പദ്ധതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മനുഷ്യന് തന്റെ സഹജമായ സ്വഭാവത്തെ ഫിത്തറത്ത് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല. ഫെമിനിസം മനുഷ്യന്റെ സഹജ സ്വഭാവത്തിന് വിരുദ്ധമാണ്. അള്ളാഹു പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച പ്രകൃതിക്ക് അത് വിരുദ്ധമാണ്. സ്ത്രീയുടെ ഹൃദയത്തിൽ പുരുഷന്റെ സ്ഥാനവും പുരുഷന്റെ ഹൃദയത്തിൽ സ്ത്രീയുടെ സ്ഥാനവും അള്ളാഹുവിന് നന്നായി അറിയാം. നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കിണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. അധ്യായം 30:21. ഈ സ്നേഹവും കാരുണ്യവും പരസ്പരം പ്രകടിപ്പിച്ച് ജീവിക്കുന്ന ദാമ്പത്യമാണ് സംതൃപ്തവും മനോഹരവുമായത്. അങ്ങനെയുള്ളവരടങ്ങിയ സമൂഹമാണ് മാനസികമായി തന്നെ ആരോഗ്യകരമായൊരു സമൂഹം. അതിനാൽ സിമോൺ ഡി ബോവയുമായി അവരുടെ പാശ്ചാത്യ സമൂഹങ്ങളുമായോ നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിൽ സ്ത്രീയുടെ പദവി പാശ്ചാത്യ സ്ത്രീവിരുദ്ധ ചിന്തകൾക്ക് വിരുദ്ധമായി ഇസ്ലാം സ്ത്രീക്ക് അധികാരവും ആദരവും സുരക്ഷിതത്വവും നൽകുന്നു. ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് അവൾക്കെതിരെ വ്യഭിചാരക്കുറ്റം ആരോപിക്കുന്ന വ്യക്തിക്ക് 80 ശിക്ഷ ഇസ്ലാം വിധിക്കുന്നു. ചാരിത്രവതികളുടെ മേൽ വ്യഭിചാര ആരോപണം നടത്തുകയും എന്നിട്ട്

ഏറ്റവും നല്ല പെരുമാറ്റത്തിന് അർഹതയുള്ള വ്യക്തിയായി ഇസ്ലാം പിതാവിനേക്കാൾ 3 മടങ്ങ് മുൻഗണന നൽകിയത് മാതാവിനാണ്. ബുഖാരി മുസ്ലിം. പ്രായമാകുമ്പോൾ സ്ത്രീകളെ നഴ്സിംഗ് ഹോമുകളിലേക്ക് തള്ളുന്ന പാശ്ചാത്യ രീതിയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കുന്നതിൻ്റെയും അവരുടെ പ്രീതി നേടുന്നതിൻ്റെയും പുണ്യവും പ്രതിഫലവും ഇസ്ലാം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് വൃദ്ധസദനങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ വൃദ്ധ മാതാപിതാക്കളുടെ എണ്ണം നാമമാത്രമാകുന്നത്. വഞ്ചനയുടെ ചരിത്രം. ഇന്റർനെറ്റ് നമ്മുടെ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് ഫെമിനിസ്റ്റുകൾ ഈ വാദങ്ങൾ ഉന്നയിച്ച് ലോകരെ വിഡ്ഢികളാക്കുകയായിരുന്നു. പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും ബലാത്സംഗങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഇസ്ലാമിക സമൂഹങ്ങളിലാണെന്ന് അവർ പറഞ്ഞു. മുസ്ലിം പുരുഷന്മാർ ബഹുഭാര്യാത്വത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്നും അവർ ആരോപിച്ചു. എന്നാൽ ഇന്റർനെറ്റ് വ്യാപകമാവുകയും സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്തപ്പോൾ നമ്മളേറ്റവും വലിയ കള്ളപ്രചാരണത്തിൻ്റെ ഇരകളായിരുന്നുവെന്ന് കണ്ടെത്താനായി. ലൈംഗിക വിപ്ലവത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളാര്? ഫെമിനിസവും ലൈംഗിക വിപ്ലവവും സ്ത്രീകൾക്ക് യഥാർത്ഥ വിമോചനം ഉറപ്പു നൽകി എന്ന പരമ്പരാഗത അവകാശവാദത്തെ കൺസർവേറ്റീവ് ചിന്തകയായ കാരി ലൂക്കോസ് ശക്തമായി ചെറുക്കുന്നുണ്ട്. പരമ്പരാഗത സാമൂഹിക വ്യവസ്ഥയിൽ ഒരു സ്ത്രീയുമായുള്ള ബന്ധം പുരുഷന് വിവാഹം, കുടുംബം, സുരക്ഷ എന്നീ ഉത്തരവാദിത്തങ്ങൾ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കൾ കൊണ്ടുവന്ന കാഷ്വൽ സെക്സ് സംസ്കാരം പുരുഷന്മാരെ ഇത്തരം സാമൂഹിക കുടുംബ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ചെയ്തത്. യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാതെ സ്ത്രീകളെ താൽക്കാലിക ആവശ്യങ്ങൾക്കു മാത്രം ഉപയോഗിക്കുന്ന പുരുഷന്മാരെ വിഴുങ്ങാൻ കാത്തുനിൽക്കുന്ന ചെന്നായിക്കൾ എന്നാണ് ലൂക്കോസ് വിശേഷിപ്പിക്കുന്നത്. ലൈംഗിക വിമോചനമെന്ന പേരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തരം അവിശ്വസ്തവും ഉത്തരവാദിത്തമില്ലാത്തതുമായ പുരുഷ പ്രവണതകളെ സമൂഹം സാധാരണവൽക്കരിക്കുക മാത്രമായിരുന്നു എന്നവർ വ്യക്തമാക്കുന്നു. ഫെമിനിസം സ്ത്രീയെ യുവാക്കൾക്ക് സൗജന്യമായ ഒരു ഭക്ഷണമായി നൽകി പുരുഷൻ തനിക്കാവശ്യമുള്ളത് നേടുന്നു. അവൾ ഗർഭിണിയായിരിക്കുമ്പോഴോ പ്രസ്താവന അവൾ ഗർഭിണിയായിരിക്കുമ്പോഴോ പ്രസവവേദന അനുഭവിക്കുമ്പോഴോ അവളുടെ ചെലവുകളിലോ കുട്ടിയെ വളർത്തുന്നതിലോ അവനവളെ സഹായിക്കുന്നില്ല. ഈ യുദ്ധത്തിൽ വിജയിച്ചത് സ്ത്രീയോ അതോ പുരുഷനോ? പ്രബുദ്ധതയുടെ പേരിൽ ഒരു കപ്പ് ചായയുടെ വിലക്ക് സ്ത്രീ തൻ്റെ ശരീരം ചെന്നായ്ക്കൾക്ക് സൗജന്യമായി നൽകുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. അവൾ ഗർഭിണിയാകുമ്പോൾ പുരുഷൻ അവളെ ഉപേക്ഷിച്ചു പോകുന്നു. ഇതിന്റെ ഫലമായി 2024 മാത്രം ലോകത്ത് 41 ലക്ഷം ഭ്രൂണങ്ങളാണ് ഗർഭഛിദ്രത്തിലൂടെ കൊല ചെയ്യപ്പെട്ടത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിവർഷം ലോകത്ത് ഏകദേശം 7.3 കോടിയോളം ഗർഭഛിദ്രങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനു പകരം തെരുവിൽ നിക്ഷേപിക്കാൻ ബേബി ബോക്സുകൾ സ്ഥാപിക്കേണ്ടി വരുന്ന ദയനീയമായൊരവസ്ഥയിലേക്ക് പാശ്ചാത്യ ലോകം അധപതിച്ചു. മുസ്ലിം പുരുഷന്മാർ ഒന്നിലധികം വിവാഹം കഴിക്കുന്നു എന്ന് ഫെമിനിസ്റ്റുകൾ ആക്ഷേപിക്കുന്നു. അതേസമയം അവർ ഒന്നിലധികം ലൈംഗിക പങ്കാളികളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. മതം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് നിരീശ്വരവാദികളായി മാറിയ നിരവധി പെൺകുട്ടികളുണ്ട്. ശരിയാണ്, മതം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു, ഒപ്പം പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്നു. തക്ലീഫിൻ്റെ മതപരമായ ബാധ്യത അടിസ്ഥാനം തന്നെ സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കുക എന്നതാണ്. ഇച്ഛകൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. ഇതിലാണ്, ഇതിന്മേലാണ് പ്രതിഫലവും ശിക്ഷയും നിലകൊള്ളുന്നത്. എന്നാൽ ആർ പരിധി ലംഘിക്കുകയും ഐഹിക ജീവിതത്തിന് മുൻഗണന നൽകുകയും ചെയ്തുവോ തീർച്ചയായും നരകം തന്നെയാണ് അവൻ്റെ പാർപ്പിടം. എന്നാൽ തൻ്റെ നാഥൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നതിനെ ഭയപ്പെടുകയും സ്വന്തം മനസ്സാക്ഷിയെ തന്നിഷ്ടങ്ങളിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ തീർച്ചയായും സ്വർഗം തന്നെയാണ് അവൻ്റെ പാർപ്പിടം. വിശുദ്ധ ഖുർആൻ അധ്യായം 79:37. സമത്വവും നീതിയും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ കാര്യങ്ങളിലും പുരുഷനും സ്ത്രീയും തമ്മിൽ പൂർണ്ണ സമത്വം, ഈക്വാലിറ്റി സ്ഥാപിക്കണമെന്ന വാദം സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. സമത്വവും നീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ രീതിയിലുള്ള സമത്വം സ്ത്രീയോട് ചെയ്യുന്നത് അനീതിയാണ്. ഇത് സ്ത്രീയുടെ സവിശേഷതകളെ ഇല്ലാതാക്കലാണ്. അത് അവളുടെ സഹജമായ പ്രകൃതിക്ക് വിരുദ്ധമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് യാന്ത്രികമായൊരു സമത്വമല്ല,

0: പ്രകൃതിപരമായ ജസ്റ്റിസ് നീതിയാണ്. പുരുഷസ്ത്രീ മസ്തിഷ്കങ്ങളുടെ ഘടനയും സ്വഭാവവും തികച്ചും വ്യത്യസ്തമാണ്. സ്ത്രീയുടെ മസ്തിഷ്കം സഹതാപം, എമ്പതി, വികാരങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകും. പുരുഷന്റേതാകട്ടെ വിശകലനപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശേഷിയുള്ളതാണ്. ഇതുകൊണ്ടാണ് ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ 225 ശാസ്ത്രജ്ഞരിൽ 5 പേർ മാത്രം സ്ത്രീകളായതും നഴ്സിംഗ് രംഗത്ത് 90% സ്ത്രീകളും എഞ്ചിനീയറിംഗ് രംഗത്ത് 90% പുരുഷന്മാരും ഉള്ളത്. ഇത് സ്ത്രീകളുടെ അപകർഷതയല്ല, മറിച്ച് പ്രകൃതിപരമായൊരു സവിശേഷതയായി കണ്ടാൽ മതി. സുസൈൻ വെങ്കർ പറഞ്ഞു, പുരുഷൻ ചെയ്യുന്ന അതേ ജോലി ചെയ്യാനും അതേ ചുമതലകൾ നിർവഹിക്കാനും ഞാൻ സ്ത്രീയെ നിർബന്ധിക്കുമ്പോൾ ഞാൻ അവളെ സന്തോഷം കുറഞ്ഞവളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവളുടെ മാനസികാവസ്ഥ തകരും, അവളുടെ സവിശേഷതകൾ നശിക്കും, അവളുടെ സഹജ പ്രകൃതി ഇല്ലാതാകും. മനുഷ്യന്റെ വൈകാരിക ലോകവും യുക്തിബോധവും പരസ്പരം ഇഴചേർന്നിരിക്കുന്നത് എങ്ങനെയെന്നത് മനഃശാസ്ത്രത്തിലെ കൗതുകമുണർത്തുന്ന വിഷയമാണ്. പ്രശസ്ത ഈജിപ്ഷ്യൻ മനോരോഗ വിദഗ്ധൻ പ്രൊഫസർ അഹമ്മദ് ഉക്കാഷ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, പുരുഷനും സ്ത്രീയും തങ്ങളുടെ വികാരങ്ങളെയും യുക്തിയെയും സമീപിക്കുന്നതിൽ മൗലികമായ ചില വ്യത്യാസങ്ങളുണ്ട്.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി, ഫെമിനിസം, നിരീശ്വരവാദം, ഇസ്ലാം. മുഹമ്മദ് ഫയാസ് നാദാപുരം എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയ്സ് ഓഫ് പീസ്.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം വല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാബാത്ത്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പശുവിന്റെ പേരിൽ 100 കണക്കിന് ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ പശുദൈവത്തെ കൊല്ലാൻ കൊണ്ടുപോകുന്നു, അതിനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ കൊല്ലുന്നത്. പശുദൈവത്തെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമായി ഹിന്ദുത്വവാദികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ഹിന്ദു മഹാസഭയുടെ നേതാവും ഹിന്ദുത്വ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവുമായ വി.ഡി. സവർക്കർ പശുവിനെക്കുറിച്ച് പറഞ്ഞത് എന്തെന്ന് പരിശോധിക്കാം. പശു മനുഷ്യർക്ക് ആവശ്യമുള്ള മൃഗമാണ്. ഇന്ത്യയുടെ സമ്പൽഘടന കൃഷിയിൽ അധിഷ്ഠിതമായതുകൊണ്ട് പശുവിനോട് ഏറെ ആദരവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങേയറ്റത്തെ ഉപകാരമുള്ള, സ്നേഹമുള്ള, സൗമ്യപ്രകൃതമുള്ള മൃഗമായി പശുവിനെ കാണുന്നു. എന്നാൽ പശുവിനെ ആരാധിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നു. ഗോമൂത്രം കൈക്കുമ്പിളിൽ എടുത്ത് ക്ഷേത്രത്തിൽ തളിക്കുന്ന ഗോ ആരാധകരെ നോക്കി അദ്ദേഹം പറയുന്നത്, അസ്പൃശ്യനായ ഡോക്ടർ അംബേദ്കർ ഗംഗാജലം തങ്ങൾക്ക് കുടിക്കാൻ തന്നാൽ അല്ലെങ്കിൽ ദേഹത്ത് തളിച്ചാൽ അശുദ്ധമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. എന്നാൽ ഗോമൂത്രം ഇവർക്ക് പ്രശ്നമേ അല്ല. എല്ലാ വസ്തുക്കളും എല്ലാവരും ഒരേ ബ്രഹ്മത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ, ആ ബ്രഹ്മത്തിന്റെ ഓരോ ഭാഗമാണെങ്കിൽ പശുവും കഴുതയും അപ്പോൾ ഒന്നല്ലേ? അപ്പോൾ എന്തിനാണ് പശുവിനെ മാത്രം സംരക്ഷിക്കുന്നതും അതിനെ മാത്രം ഭക്ഷിക്കാതിരിക്കുന്നതും? നിങ്ങളുടെ ബ്രഹ്മസിദ്ധാന്തപ്രകാരം രണ്ടും ഒന്നെങ്കിൽ സത്യമായ അവകാശവാദമാണ് അല്ലെങ്കിൽ തെറ്റായ അവകാശവാദമാണ്. രണ്ടും ഒരേ കർമ്മമാണ്. ഭക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഇടയിൽ യാതൊരു വ്യത്യാസവുമില്ല. ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളത് ഉണ്ടാവുകയില്ല. സത്യത്തിൽ നിന്ന് ജീവനില്ലാത്തത് ഉണ്ടാകില്ല. ഇത് ബ്രഹ്മത്തിന്റെ സൃഷ്ടിയാണ്. അദ്ദേഹം തുടരുന്നു, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പശുവിൽ ദൈവമുണ്ടെന്ന് പറയുന്നു.
4: എന്നാൽ അതേ ഗ്രന്ഥത്തിൽ വരാഹാവതാരമായ വിഷ്ണു പന്നിയുടെ രൂപം എടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്തിന് പശുവിനെ മാത്രം സംരക്ഷിക്കണം? എന്തുകൊണ്ട് ഒരു പന്നി സംരക്ഷണ സൊസൈറ്റി രൂപീകരിക്കുന്നില്ലേ? എന്തുകൊണ്ട് പന്നികളെ ആരാധിക്കുന്നില്ലേ? വി ഡി സവർക്കറുടെ സമ്പൂർണ്ണ കൃതികൾ, 3 വോളിയം 164-ാമത്തെ പേജ്. മറ്റൊരിടത്ത് സവർക്കർ പശു ആരാധന മാനവരാശിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതുന്നു, പശു ആലയിൽ നിന്ന് പുല്ല് കഴിക്കുമ്പോൾ സ്വബോധമില്ലാതെ മൂത്രമൊഴിക്കുകയും ക്ഷീണിക്കുമ്പോൾ ചവച്ചുകൊണ്ട് തന്നെ ആ മൂത്രത്തിൽ ഇരിക്കുകയും മൂത്രവും ചാണകവും സമ്മിശ്രമായി ശരീരത്തിൽ മുഴുവൻ മെഴുകുകയും അതിൽ വാലിട്ടടിക്കുകയും ചെയ്യുന്നു. അതിനെ കയറൂരിവിട്ടാൽ തൊട്ടടുത്ത മാലിന്യ കൂമ്പാരത്തിൽ പോയി തലയിടുകയും പിന്നെയും പിന്നെയും അവ മാലിന്യമകത്താക്കുകയും അതിനുശേഷം തിരിച്ച് ആലയിൽ കൊണ്ടുപോയി കെട്ടിയാൽ സ്വസ്ഥനാവുകയും ചെയ്യുന്നു. ഈ ആലയിലേക്കാണ് ബ്രാഹ്മണൻ അല്ലെങ്കിൽ പാതിവൃദ്ധ്യമുള്ള സ്ത്രീയോ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൂജാസാമഗ്രികളുമായി എത്തി അതിൻ്റെ വാല് തൊട്ട് വന്നിക്കുന്നത്. ഇവിടെ ഇവരുടെ വസ്ത്രങ്ങൾ അശുദ്ധമാവുന്നില്ല, അത് കൂടുതൽ പ്രകാശപൂരിതമാവുകയാണ്. അതിനുശേഷം അതിൻ്റെ മൂത്രം കുടിച്ച് കൂടുതൽ പരിശുദ്ധി അർജിച്ചു എന്ന് വിശ്വസിക്കുന്നു. അവരിപ്പോൾ പരിശുദ്ധരായി. എന്നാൽ വിഖ്യാതനായ അംബേദ്കറുടെ ഒരു നിഴൽ അവരുടെ മേൽ പതിച്ചാൽ അശുദ്ധരായി. തുക്കാറാമെന്ന ദിവ്യനുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അശുദ്ധരായി. ഇവിടെ മൃഗങ്ങളെ ദൈവമായും ദൈവതുല്യരായ മനുഷ്യരെ മൃഗമായും കാണുന്നു. അതേ പുസ്തകം 342-ാമത്തെ പേജ്. കഴുത എന്തുപകാരമുള്ള മൃഗമാണ്! അത് എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത്! എത്ര വിശ്വസ്തതയുള്ള ഒരു മൃഗമാണ്! പക്ഷേ ആരെങ്കിലും കഴുതയെ ദൈവമായി സങ്കല്പിക്കുന്നുണ്ടോ? ആരെങ്കിലും കഴുതഗീതം ആലപിക്കുന്നുണ്ടോ? കഴുതാരാധന മതവിഭാഗം ഉണ്ടാക്കിയിട്ടുണ്ടോ? പശു ഒരു ഉപകാരമുള്ള മൃഗമാണ്, അതുകൊണ്ടുതന്നെ നാം അതിനെ ദൈവമാക്കി. എന്നിട്ട് ഭ്രാന്തമായ പല കാര്യങ്ങളും പശുവിന്റെ പേരിൽ ചെയ്യുന്നു. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് വന്യവും അബദ്ധജടിലവുമാണെന്ന്? അതേ പുസ്തകം 349 പേജുകൾ. അദ്ദേഹം വീണ്ടും എഴുതുന്നു, നമ്മൾ പശുവിനോട് കടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഉപകാരങ്ങൾ ഓർത്താണ്. അതിനോടുള്ള നന്ദി സൂചകമായി നമ്മൾ പശുവിനെ ദിവ്യസൂചകമായി കാണുന്നത്. ദിവ്യത്വത്തെക്കുറിച്ച് പശുവിനെ ആരാധിക്കുന്നവരോട് ചോദിച്ചാൽ അവർ അതിൻ്റെ ഉപകാരത്തെക്കുറിച്ചാണ് പറയുക. അതിൻ്റെ ഉപയോഗത്തെ ഓർത്താണ് നാം ആരാധിക്കുന്നതെങ്കിൽ ആ ഉപകാരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടേ? പശുവിനെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നാം ആദ്യം ചെയ്യേണ്ടത് പശു ആരാധന അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പശുവിനെ ആരാധിക്കുമ്പോൾ മാനവ വംശത്തെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് കരുതുക. അവനേക്കാളും താഴെയാണ് പശുവിൻ്റെ ബുദ്ധി. പശുവിനെ ദൈവമായി കാണുന്നത് മനുഷ്യനെ അപമാനമാണ്. പശു ഒരു ഭാഗത്തുകൂടെ ഭക്ഷിക്കുന്നു, മറുഭാഗത്തുകൂടി മൂത്രവും ചാണകവും ഇടുന്നു. ക്ഷീണം വന്നാൽ ഈ ഉച്ഛിഷ്ടത്തിൽ തന്നെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത പശു എങ്ങനെയാണ് വിശുദ്ധയാകുന്നത്? അദ്ദേഹം തുടരുന്നു, പശുവിൻ്റെ മൂത്രവും ചാണകവും പരിശുദ്ധമാകുന്നവർക്ക് അംബേദ്കർ എന്തുകൊണ്ട് അശുദ്ധനാകുന്നു? മനുഷ്യന്റെ ധാരണശക്തി എങ്ങനെ തകർക്കപ്പെടുന്നു എന്നുള്ളത് ഇത് സൂചിപ്പിക്കുന്നത്. പശു ദിവ്യമാണ്, അതിനെ ആരാധിക്കണം എന്നാണെങ്കിൽ മനുഷ്യൻ പശുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് അർത്ഥം വരും. ഇവിടെ പ്രായോഗിക സമീപനം വേണം. പശുവിനെ നന്നായി പരിപാലിക്കണം, അത് നമുക്ക് ഉപകാരപ്രദമാണ്. യുദ്ധസമയത്ത് പശു ഒരു ബാധ്യതയാകുമ്പോൾ അതിനെ കൊല്ലാതിരിക്കാൻ കാരണം കാണുന്നില്ല. പല ഹിന്ദു രാജഭരണങ്ങളും തകർത്തത് ഈ വിശ്വാസത്തിന്റെ പേരിലാണ്. ഹിന്ദു സമൂഹം പശുവിൽ കാണുന്ന സവിശേഷതകളെ സവർക്കർ വിശദീകരിക്കുന്നു. വാലിൽ നാഗം, കുളമ്പിന്റെ അറ്റങ്ങളിൽ കുലപർവ്വതം, നടുവിൽ ഗണം, ചർമ്മകൂപങ്ങളിൽ പ്രഗത്ഭ ഋഷിമാർ, ഉച്ഛ്വാസത്തിൽ മാരുതൻ, ഗർഭപാത്രത്തിൽ ജലത്തിന്റെ ദൈവം വരുണൻ, മൂത്രത്തിൽ ഗംഗ. ഈ വിശ്വാസത്തെ പമ്പരവിഡിത്തമായിട്ടാണ് സവർക്കർ കാണുന്നത്. അദ്ദേഹം എഴുതുന്നു, ഈ ഭൂമിയിൽ എവിടെയെങ്കിലും യഥാർത്ഥ ഗോകുലമുണ്ടെങ്കിൽ അത് ഗോമാംസം ഭക്ഷിക്കുന്ന അമേരിക്കയിലാണ്. ഉപകാരമുള്ള മൃഗം എന്നുള്ള നിലക്ക് അവർ അതിനെ മനോഹരമായി സംരക്ഷിക്കുന്നു, പരിഗണിക്കുന്നു. ലേഖനത്തിനൊടുവിൽ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഒരു കാലത്ത് ചാണകം ഭക്ഷിക്കുന്നതും ഗോമൂത്രം കുടിക്കുന്നതും ശിക്ഷാ നടപടിയുടെ ഭാഗമാണ്. കള്ളന്മാരെ പകുതി മീശ പിടിച്ച് കഴുതപ്പുറത്ത് കൊണ്ട് നടക്കുന്നതുപോലെ ചാണകം കഴിപ്പിക്കുന്നതും ഗോമൂത്രം കുടിപ്പിക്കുന്നതും ഇതുപോലെ അപമാനിക്കാനുള്ള ശിക്ഷയായിരുന്നു. കാഷ്ടം കഴിക്കുകയും മൂത്രം കുടിക്കുകയും ചെയ്യുക എന്നത് ശാപമായ ആചാരമാണ്. സമ്പൂർണ്ണ കൃതികൾ, 353-ാമത്തെ പേജ്. ഈ വരികളൊക്കെയും ഞാൻ എടുത്തിരിക്കുന്നത് ഡോക്ടർ മുനീറിന്റെ പശുദേശീയത എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. സഹോദരന്മാരെ, പശുവിനെക്കുറിച്ചുള്ള ഉദ്ധരണികൾ ഉദ്ധരിച്ചത് അത് പശു ആരാധകരെ നിന്ദിക്കാനോ അവരെ പരിഹസിക്കാനോ അവരെ ആക്ഷേപിക്കാനോ അല്ല. മതേതരത്ത ഇന്ത്യയിൽ ഏത് വിശ്വാസവും വെച്ചു പുലർത്താൻ ആർക്കും അവകാശമുണ്ട്. എന്നാൽ പശുദൈവത്തിന്റെ പേരിൽ ധാരാളം മനുഷ്യർ വധിക്കപ്പെട്ടിട്ട് അത് ഒരു തെറ്റായി കാണാനുള്ള കാഴ്ചപ്പാട് പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂട നിസംഗതകളും കോടതികളിലെ വിധികളിലും മനുഷ്യജീവനേക്കാളേറെ പശുവിന് പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ഹിന്ദുത്വവാദികളുടെ അജണ്ടകൾ പ്രത്യക്ഷമായും പരോക്ഷമായും നടപ്പാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിശുദ്ധ പശു എന്ന സങ്കല്പം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. ആദ്യം അതിന് മതപരമായ ചട്ടക്കൂടുണ്ടാക്കി, എന്നിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അതിനെ ഉപയോഗിച്ചപ്പോൾ മനുഷ്യജീവന് വിലയില്ലാതെയാവുകയും പശുസംരക്ഷകർ ഗോമാതാവിന്റെ പേരിൽ മനുഷ്യരക്തം കുടിക്കുന്ന രാക്ഷസന്മാരായി മാറുന്ന കാഴ്ചയാണ് നാം കാണുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ അഖ്ലാഖ്, ഡൽഹിയിലെ റിസ്വാൻ, കാമിൽ, അഷ്ഫാഖ്, രാജസ്ഥാനിലെ പഹ്ലുഖാൻ, ഹരിയാനയിലെ ജുനൈദ്, ജാർഖണ്ഡിലെ അലിമുദ്ദീൻ അൻസാരി, രാജസ്ഥാനിലെ ഉമർ, തോഹിർ, കുബൻ ഖാൻ, അങ്ങനെ പട്ടിക നീണ്ടുപോകുന്നതാണ്. എന്നാൽ ഹിന്ദുത്വ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ സവർക്കർ എഴുതിയത് ഹിന്ദുത്വവാദികൾ വായിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ, അവർ അദ്ദേഹത്തിന്റെ പശുവിനോടുള്ള കാഴ്ചപ്പാടിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് പോലെ അദ്ദേഹത്തോടെ ജീവനോടെ കിട്ടിയാൽ അദ്ദേഹത്തെ സുഡാപ്പിയെന്നും മദ്രസ പൊട്ടനെന്നും ജിഹാദിയുമൊക്കെയാക്കി ഏതെങ്കിലും പശു സംരക്ഷക സമിതിയുടെ കൈകളാൽ അദ്ദേഹം വധിക്കപ്പെടുമായിരുന്നു. മനുസ്മൃതി പ്രകാരം മാംസം കഴിക്കാമെന്നും യാഗത്തിലും ശ്രാദ്ധത്തിലും അത് കഴിക്കൽ നിർബന്ധമാണെന്നും സവർക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുസ്മൃതിയിലെ പല അധ്യായങ്ങളും ഉദ്ധരിച്ചും കൊണ്ടാണ് അദ്ദേഹം ഇത് സമർത്ഥിക്കുന്നത്. യാഗത്തിലും ശ്രാദ്ധത്തിലും ബ്രാഹ്മണരും ക്ഷത്രിയരും മൃഗാദികളെ ഭക്ഷിക്കുന്നത് ശാസ്ത്രീയമാണെന്ന് സവർക്കറുടെ ഭാഷ്യം. ശ്രാദ്ധത്തിൽ മാംസം കഴിക്കാത്തവർ 21 ജന്മങ്ങൾ മൃഗയോനിയിൽ ജനിക്കുമെന്നും മനുസ്മൃതി പ്രഖ്യാപിക്കുന്നു. ഏതൊക്കെ മാംസമാണ് കഴിക്കേണ്ടത്? ബൈൻസ അഥവാ കാള ഇറച്ചിയും വരാഹ അഥവാ കാട്ടുപന്നിയും. ഉടനെ പിറന്ന കുഞ്ഞിന് ആട്ടിറച്ചി സൂപ്പോ സോർബയിൽ മുക്കിയ മത്സ്യമോ കൊടുക്കേണ്ടതുണ്ട്. സവർക്കറുടെ സമഗ്ര വാള്യങ്ങൾ 8 ഇത്രയും കാലം നാം കണ്ടതുപോലെ പാലിനും മാംസത്തിനും യാത്രക്കും മനുഷ്യന്റെ കൺകുളിർമ്മക്കും അതിന്റെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു. പശുവിന് താൻ ദൈവമാണെന്ന് അറിയുന്നില്ല. മാത്രമല്ല, പശുവിന് പവിത്രത കൽപ്പിച്ചതുകൊണ്ട് ആ മിണ്ടാപ്രാണികൾ സഹിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അനിർവചനീയമാണ്. അത്രയും ഭീകരമായ കാഴ്ചകളാണ് ഉത്തരേന്ത്യയിൽ പശുക്കൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പശുവിനെ അതിന്റെ വഴിയിൽ വിടുക, മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക. സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കളനുസരിച്ച് ജീവിക്കാൻ പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നാം ഇതുവരെ കേട്ടത് Peace Radio, Voice of Peace.

0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. 8 റക്അത്ത് ദുഹ നിസ്കരിച്ചത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ദുഹ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1142-ാമത്തെ ഹദീസ്. വഅൻ ഉമ്മിഹാനി ഫാഖിത ബിൻത് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹ ഖാലത്ത് ذهبت الى رسول الله صلى الله عليه وسلم عام الفتح فوجدته يغتسل فلما فرغ من غسله صلى 8 ركعات وذلك ضحى. متفق عليه. وهذا مختصر لفظ احدى روايات مسلم. ابو طالب ന്റെ മകൾ ഉമ്മുഹാനി ഫാഖിത അലി റളിയല്ലാഹു അൻഹുന്റെ സഹോദരിയാണ്. ഉമ്മുഹാനി അവരെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവർ പറയുന്നു, ദഹബ്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരുടെ അടുക്കലേക്ക് പോയി. ആമൽ ഫത്ഹി, മക്ക വിജയ ആ സന്ദർഭത്തിൽ. ഫവജത്തുഹു യഗ്തസിലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. ഫലമ്മ ഫറഗ മിൻ ഗുസ്ലിഹി, അവിടുത്തെ കുളിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം. സ്വല്ല 8 റക്അത്തിൻ, 8 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുകയുണ്ടായി. വദാലിക ദുഹൻ, അത് ദുഹ നമസ്കാരമായിരുന്നു. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസാണ്. വഹാദ മുഖ്തസറുൽ ലഫ്ളി അഹദ റിവായാത്തി മുസ്ലിം, മുസ്ലിമിൻ്റെ റിവായത്തുകളിൽ ഷോർട്ടായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ നൽകിയിട്ടുള്ളത്. ഈ ഹദീസ് ദീർഘമായ ഒരു സംഭവമായി ഇമാം ബുഖാരി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം നസായി അവിടുത്തെ സുനനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദുഹ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 8 റക്അത്ത് നമസ്കരിച്ചത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഹദീസിൻ്റെ പൂർണ്ണരൂപത്തിൽ, അന്ന അബ മുറ മൗല ഉമ്മിഹാനി ബിൻസ് അബി ത്വാലിബ്, അബൂ ത്വാലിബിൻ്റെ മകൾ ഉമ്മുഹാനിയുടെ മൗലയായ അബൂ മുറ അഖ്ബറഹു, അദ്ദേഹം അറിയിക്കുന്നത്, അന്നഹു സമിഅ ഉമ്മുഹാനി ബിൻസ് അബി ത്വാലിബ്, ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് മൗലയായ അബൂ മുറ കേട്ട സംഭവമാണ്. ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ പറയുന്നതാണ്, ആമുൽ ഫത്ഹിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയുണ്ടായി. ഫവജത്തുഹു യഗ്തസിലു വഫാത്തിമ ഇബ്നതുഹു തസ്തറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കുന്നുണ്ട്, മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവിടുത്തേക്ക് മറയായി, മറ പിടിച്ചുകൊണ്ട്, ഒരു വസ്ത്രം കൊണ്ട് മറ പിടിച്ച് ആളുകളിൽ നിന്ന് കാണാതിരിക്കാൻ വേണ്ടി മറ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ കുളിക്കുകയാണെന്ന് മനസ്സിലായത്. അവർ പറയുന്നുണ്ട്, ഫസല്ലം ത്വാലേഹി, ഞാൻ സലാം ചൊല്ലുകയുണ്ടായി. അപ്പോൾ ചോദിച്ചു, മൻ ഹാദിഹി, ആരാണത്? അപ്പോൾ ഫുക്കുൽത്തു, ഞാൻ പറഞ്ഞു, അന ഉമ്മുഹാനി ബിൻസ് അബി ത്വാലിബ്, ഞാൻ അബൂ ത്വാലിബിൻ്റെ മകൾ ഉമ്മുഹാനിയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ ബി ഉമ്മുഹാനി, ഉമ്മുഹാനിക്ക് സ്വാഗതം. ഫലമ ഫറഗ മിൻ ഗുസ്ലിഹി, അവിടുന്ന് കുളിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം. ഖാമ ഫസല്ല, എഴുന്നേറ്റ് നമസ്കരിച്ചു. 8 റക്അത്തിൻ, 8 റക്അത്ത് നമസ്കാരം. മുൽതഹിഫൻ ഫീ സൗബിൻ വാഹിദ്, ഒരൊറ്റ വസ്ത്രത്തിൽ, അത് പിരടിയിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് മുൽതഹിഫായിക്കൊണ്ട്, അതിനാണ് പിരടിയിലേക്ക് ചേർത്ത് കെട്ടി ഷോൾഡറിൽ അങ്ങനെ കഴുത്തിൽ കെട്ടിക്കൊണ്ട് ഒരു വലിയ വസ്ത്രത്തിൽ. ഫലം മൻസറഫ, ആ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ചില കാര്യങ്ങൾ അവരുമായി സംസാരിച്ചത് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, സഅമ ബിനു ഉമ്മി, എൻ്റെ ഉമ്മയുടെ മകൻ, എൻ്റെ സഹോദരൻ, അന്നഹു ഖാസിലുൻ റജുലൻ അത് അജർത്തുഹു, ഞാൻ അഭയം നൽകിയതായ ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഫുലാനബിന് ഹുബൈറ ഇന്ന ആളാണ് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖദ് അജർന മൻ അജർത്തിയ ഉമ്മഹാനി, കൊല്ലുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ സഹോദരൻ എൻ്റെ ഉമ്മയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ പറയുന്നു, ഞാൻ അഭയം നൽകിയ ഒരാളെ കൊല്ലുമെന്ന് ഇന്നാളെ പേര് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, കത് അജർന, നമ്മളും അഭയം നൽകിയിട്ടുണ്ട്. മൻ അജർത്തി യാ ഉമ്മുഹാനി, നിങ്ങൾ അഭയം കൊടുത്ത ഒരാൾക്ക് നമ്മളും ഉമ്മ നാമും എന്തെഴുതിട്ടുണ്ട്, അഭയം കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി നമസ്കരിച്ചത് ദുഹ നമസ്കാരമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് മസ്അലകളും കാര്യങ്ങളും ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽ അമാൻ, ഒരു നിർഭയത്വം നൽകുക. അഹദുൻ യുഅതീഹി അഹദുൽ മുസ്ലിമീൻ ലി ശഖ്സിൻ കാഫിർ, സത്യനിഷേധിയായ ഒരു വ്യക്തിക്ക് മുസ്ലിമീങ്ങൾ നൽകുന്നതായ ഒരു കരാറാണ് ആ ഒരു നിർഭയത്വം. വയമനു ഹാദ ശഖ്സ്, ഈ ഒരു വ്യക്തി നിർഭയനായിരിക്കും. ഈ ഒരു നിർഭയത്വത്തിൽ തൻ്റെ നഫ്സിലും സമ്പത്തിലും അതുപോലെ തന്നെ ശരീരം കൊണ്ടും അഭയം നൽകുക എന്നത്, അതാണ് ഈ ഒരു സംഭവം അറിയിക്കുന്നത്. ഈ ഹദീസിൽ ഉമ്മുഹാനി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹ, അവർ വഹിയ ബിൻതു അമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ അബൂ ത്വാലിബിൻ്റെ മകളാണ് ഉമ്മുഹാനി, അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആമുൽ ഫത്ഹിൽ, ആമുൽ ഫത്ഹ് എന്ന് പറയുമ്പോൾ അൽ ആമു സാമിന മിനൽ ഹിജ്റ, ഹിജ്റ എട്ടാം വർഷമാണത്. ആ മക്ക വിജയമുണ്ടായ ഒരു സന്ദർഭത്തിൽ ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ റിവായത്തിൽ അന്നദാലിക കാന യൗമുൽ ഫത്ഹി ഫീ വഖ്തി ദുഹ, ദുഹയുടെ സമയത്തിലായിരുന്നു അതുണ്ടായിരുന്നത് എന്ന്. അതെപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വയക്കൂനു ബഅദ ശുറൂഖി ശംസി ഖദറ റുംഹിൻ ഇലാ ഖുബൈലി ദുഹർ, സൂര്യൻ ഉദിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ദുഹറിന് തൊട്ട് മുമ്പുള്ള ഒരു സമയം വരെയാണ് ദുഹയുടെ സമയം. ആ സമയത്ത് വക്കാനദാലിക ഫീ ബൈത്തിഹ, അവരുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ പിടിച്ചുകൊണ്ട് ആയിഷ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉണ്ട്, ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് ചോദിച്ചു. പിന്നെ അവിടേക്ക് സ്വാഗതം ചെയ്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ആതിഥ്യ മര്യാദയും അതുപോലെ തന്നെ ഇസ്ലാമികമായ ഒരുപാട് മര്യാദകൾ. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് എന്നല്ല പറഞ്ഞത്, അങ്ങനെ ഉമ്മുഹാനി ബിൻത് അബി ത്വാലിബ്, അബു ത്വാലിബിൻ്റെ മകൾ ഉമ്മുഹാനിയാണ്. അങ്ങനെ നമസ്കാര കുളി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് മുൽതഹിഫൻ ഫീ സൗബിൻ വാഹിദ്, അതായത് യൽഫു അലൈഹി സൗബിൻ വാഹിദ്, ഒറ്റ വസ്ത്രം ചുറ്റിക്കൊണ്ട് നമസ്കരിച്ചു. ആ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ ഷോൾഡർ കഴുത്തിലേക്ക് ഇങ്ങനെ ചുറ്റിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തുണിയുടെ ഒരു ഭാഗം കഴുത്തിൻ്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തുമായിട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിലേക്ക് കെട്ടിയിട്ട് നമസ്കരിക്കുന്നതിനാണ് മുൽതഹിഫൻ എന്ന് പറയും. അതായത് ഒറ്റ വസ്ത്രത്തിൽ നമസ്കരിക്കരുത്, നിങ്ങളുടെ ഷോൾഡറിലൊന്നുമില്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ ഉറച്ചൊക്കെ മറച്ചിട്ട് പൂർണ്ണമായ രൂപത്തിൽ. അപ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ വിഷയം പറയുന്നത്, സഅമ ബിൻ ഉമ്മി, ഉദ്ദേശിച്ചത് അലി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പറയുന്നു, അന്നഹു സയഖ്തുലു റജുലൻ ഖദ് അഅതൈതുഹുൽ അമാൻ, ഞാൻ നിർഭയത്വം കൊടുത്ത, അതായത് എൻ്റെ സംരക്ഷണത്തിൽ ഞാൻ അഭയം കൊടുത്ത ഒരാളെ കൊല്ലുമെന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, അഅതൈനൽ അമാൻ ലിമൻ അഅതൈതിഹി അമാനക്ക്, നീ അഭയം നൽകിയ ഒരാൾക്ക് ഞങ്ങളും അമയം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നൽകുന്ന ഒരു സ്ഥാനമാണത്. അപ്പോൾ ഒരു ഹദീസിൻ്റെ സംഭവം, സഹോദരങ്ങളെ, യഅതാ ഉൽ മർആ അൽ അമാന വൽ ജിവാറ ലിൽ മുശ്രിക്, ഒരു മുശ്രിക്കിന് അഭയം നൽകി ഒരു സ്ത്രീ എന്നത് ആ സംഭവത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ സ്വഭാവം, ഒരു നന്മ നിറഞ്ഞ സ്വഭാവം, കുടുംബബന്ധം ചേർക്കൽ, നല്ല സംസാരം, നല്ലൊരു പിന്നെ ബന്ധം, ഇതൊക്കെ അതിലുണ്ട്. വന്ന ആളെ സ്വാഗതം ചെയ്യൽ, ദുഹ നമസ്കാരത്തിൻ്റെ മഷ്റൂഇയത്ത് എല്ലാം അറിയിക്കുന്ന ഒരു ഹദീസാണ് ഈ ഒരു സംഭവം. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് അവർ നമുക്കറിയിച്ചു തന്നു. ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ ഈ ഒരു ഹദീസിൽ നിന്ന് ഒരുപാട് മസ്അലകളും അതുപോലെ തന്നെ ഇസ്ലാമിക സംസ്കാരവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക. ദുഹ നമസ്കാരം, അത് 2 മുതൽ 8 വരെ നമസ്കരിക്കുക, ഇനി അതല്ല അതിൽ കൂടുതൽ നമസ്കരിക്കുകയാണെങ്കിലും അതാവാമെന്ന് പണ്ഡിതന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അറിയാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: മാഷാല്ലാ, പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. 8 റക്അത്ത് ദുഹ നിസ്കരിച്ചത്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: أعوذ بالله من الشيطان الرجيم.

0: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
4: അത്തഹിയാത്തിൽ വിരൽ നന്നായി ഇളക്കുന്നത് കണ്ടിട്ടുണ്ട്, അതിന്റെ വിധി എന്താ എന്നാണ്?
5: നമസ്കാരത്തിലെ തശഹൂദിന്റെ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിന് ഇരുന്നാൽ അഷാറബി സബ്ബാബത്തിഹി എന്നാണ്. റസൂലുള്ള തൻ്റെ സബ്ബാബ ചൂണ്ടിയിരുന്നു എന്നാണ്. സബ്ബാബ എന്ന് പറഞ്ഞാൽ സബ്ബാഹ, ചൂണ്ടുവിരൽ എന്നുള്ള അർത്ഥത്തിൽ. സബ്ബാബത്ത് എന്നും സബ്ബാഹത്ത് എന്നും അതിന് പറയും, ചൂണ്ടുവിരലിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിന് ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹദീസിൻ്റെ ലഫ്ദിലുള്ളത്. ഇവിടെ ചോദ്യത്തിൽ വന്നതുപോലെ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ല, ഈ ചില ഈ പിന്നെ ഹനഫി മദ്ഹബിൽ നഫീൻ്റെ സന്ദർഭത്തിലും ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിലാണ് വിരൽ ചൂണ്ട്. നഫീൻ്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ല ഇലാഹ, ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, നിരാകരണമാണ്, ഒരു ഇലാഹുമില്ല എന്നുള്ള നിരാകരണം. ആ സന്ദർഭത്തിൽ വിരൽ ചൂണ്ടണം എന്നാണ്. ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, അത് സ്ഥിരീകരണമാണ്. ലാ ഇലാഹ എന്നുള്ളത് നിരാകരണവും ഇല്ലല്ലാ എന്നുള്ളത് സ്ഥിരീകരണവുമാണ്. അപ്പോൾ ലാ ഇലാഹ എന്നുള്ളിടത്തെ ഹനഫികൾ വിരൽ ചൂണ്ടാൻ പറഞ്ഞ്, പിന്നെ ഇല്ലല്ലാ എന്ന ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഷാഫികളും. മാലിക്കി മദ്ഹബുകാർ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വിരൽ ചൂണ്ടണം, വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്, ഇടത് വലത് ഭാഗങ്ങളിലേക്ക്, ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ശരിയോടടുത്ത അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ വിശദീകരിച്ച സഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിൽ ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നാണ്. നമസ്കാരത്തിൽ ഇരുന്നാൽ അത്, അപ്പോൾ തശഹൂദിൻ്റെ തുടക്കം മുതൽ സലാം കിട്ടുന്നത് വരെയുള്ള സമയം വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. കാനി യുഹറിക്കുഹ വയദഉ ബിഹ എന്നാണ്. ആ ചൂണ്ടിയ വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ നിർവഹിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ഇളക്കുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്, ഒന്നിലധികം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇളക്കുക എന്നുള്ളതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ദുആയുടെ സന്ദർഭത്തിൽ ഇളക്കുക, അപ്പോൾ ഇരുന്നോടം മുതൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പിന്നെ ദുആ വരുന്നിടത്ത് ഇപ്പോൾ അത്തഹിയ്യാത്തു ലില്ല വസ്സലവാത്തു വത്തയ്യിബാത്ത്, അവിടെ ദുആ ഇല്ല. പിന്നെ ദുആ വരും, അത് അത്തഹിയ്യാത്തു ലില്ല വസ്സലവാത്തു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, അസ്സലാമു അലൈക് ദുആയാണ് അവിടെ ഇളക്കുക. വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു അസ്സലാമു അലൈന, അത് മറ്റൊരു ദുആയാണ്. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അത് ദുആയാണ്. വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അതൊക്കെ ദുആയാണ്. അവിടങ്ങളിലൊക്കെ ആ സന്ദർഭങ്ങളിൽ വിരൽ അനക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. നിസ്ലാസ്ലം മതങ്ങൾ വിരൽ ചൂണ്ടുമായിരുന്നു, വിരൽ കൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ ആ ദുആൻ്റെ സമയത്ത് വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദുആയുടെ സന്ദർഭങ്ങളിൽ വിരൽ ഇളക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും വിരൽ ചൂണ്ടുക എന്നുള്ളത് തശഹുദിൻ്റെ ഇരുത്തത്തിൽ തുടക്കം മുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു തആല ആലം.
4: മൂലകുടി ബന്ധത്തിലൂടെ സ്വത്തിന് അവകാശം വരുമോ എന്നാണ്.
6: ഇസ്ലാമിൽ ബന്ധങ്ങൾ മൂന്ന് രൂപത്തിലാണ്, അല്ലെങ്കിൽ നാല് രൂപത്തിലാണുള്ളത്. ഒന്ന് നെസബ് അഥവാ കുടുംബങ്ങൾ വഴിയുള്ള ബന്ധം, മാതാവ് പിതാവ് ജ്യേഷ്ഠാന്യന്മാർ സഹോദരി സഹോദരന്മാർ അമ്മാവന്മാർ എന്നിത്യാദി ബന്ധം. രണ്ടാമത്തെ ബന്ധം മുസാഹറത്ത്, വിവാഹത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ മാതാപിതാക്കൾ എന്നിത്യാദി ബന്ധങ്ങൾ. മൂന്നാമത്തെ ബന്ധമാണ് അർറളാ, മുലകുടി ബന്ധം. ഒരു കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ അമ്മിഞ്ഞപ്പാല് അഞ്ച് പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ കുഞ്ഞു മാത്രം, ആ കുഞ്ഞ് ആ സ്ത്രീയും അവരുമായി ബന്ധപ്പെട്ടവരുമായി ഒരു ശരഈയായ ബന്ധമുണ്ടാവുന്നു. ആ ഉമ്മയെ സ്വന്തം ഉമ്മയെപ്പോലെ, ആ ഉമ്മയിലുള്ള മക്കളെ ഈ കുഞ്ഞിന് മാത്രം സഹോദര സഹോദരിമാരെപ്പോലെ, ആ ഉമ്മയുടെ ഭർത്താവിനെ ഈ കുഞ്ഞിൻ്റെ പിതാവിനെപ്പോലെ കണക്കാക്കുന്നു. മറ്റൊരു ബന്ധമാണ് വലാ, അടിമയും യജമാനനും അടിമ മോചിപ്പിക്കപ്പെട്ടാലും ശരി അതുവഴിയുണ്ടാവുന്ന ബന്ധമാണ് വലാ. എന്നാൽ ഇവിടെ ഒരിക്കലും മുലകുടി ബന്ധത്തിലൂടെ സ്വത്തവകാശം ഉണ്ടാകുകയില്ല. മറ്റ് മൂന്ന് ബന്ധത്തിലൂടെയും സ്വത്തവകാശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിതാവ് മരിച്ചാൽ മക്കൾക്ക് സ്വത്തവകാശം ലഭിക്കും, ഭാര്യ മരിച്ചാൽ ഭർത്താവിനും ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും ലഭിക്കും. അവകാശികളായി ആരും തന്നെ ഇല്ലെങ്കിൽ യജമാനൻ്റെ സ്വത്തിന് മോചിപ്പിക്കപ്പെട്ട അടിമ അയാൾ അവകാശിയായിത്തീരും. എന്നാൽ മുലകുടി ബന്ധത്തിലൂടെ ആ ബന്ധം നിലനിൽക്കുന്നു, ആ ബന്ധത്തിലൂടെ മുലകുടിച്ച കുഞ്ഞിന് മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയുമായോ ഉമ്മയുടെ മക്കളുമായോ ഉമ്മയുടെ ജ്യേഷ്ഠാനിയത്തി ഉമ്മയുടെ ഉമ്മ എന്നിവരുമായോ വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ലാതെ അവരുടെ സ്വത്തിൽ അവകാശമില്ല. അതേപോലെ തന്നെ അവർ പരസ്പരം മഹറമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്.
4: മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറേയില്ല, പക്ഷേ ഇപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തിയപ്പോൾ എല്ലാവരും സ്കൂളിൽ അവരുടെ ബർത്ത്ഡേക്ക് മിഠായി കൊടുക്കുന്നത് കാണുന്നു. ഇത്തരത്തിൽ ഒരു സന്തോഷത്തിനു വേണ്ടി ബർത്ത്ഡേക്ക് മിഠായി കൊടുക്കുന്നതിന് തെറ്റുണ്ടോ എന്നാണ്.
6: വർഷാവർഷം ആവർത്തിച്ചു വരുന്ന ആഘോഷങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതപരമായി ചെറിയ പെരുന്നാളും ബലിപെരുന്നാളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമയുടെ ജന്മദിനം പോലും ആഘോഷിക്കുവാൻ പാടില്ല, സഹാബിമാർ ചെയ്തിട്ടില്ല, തെളിവില്ല എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. ഓരോ വ്യക്തികളുടെയും ജന്മദിനത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും കേക്ക് മുറിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് ഇതര മതസ്ഥരുടെ സംസ്കാരമാണ്, അത്തരം സംസ്കാരങ്ങൾ സ്വീകരിക്കുവാനല്ല നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ബർത്ത്ഡേയോടനുബന്ധിച്ചുള്ള കേക്കുകളും മധുര പലഹാരങ്ങളും ഒഴിവാക്കണം എന്നതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ നടത്തുന്ന മറ്റ് ഏത് കാര്യങ്ങളും, അത് ബുക്ക് സംഭാവനയാകട്ടെ, എല്ലാം ഒഴിവാക്കിയാണ് ചെയ്യേണ്ടത്. ഒരു മുസ്ലിമിൻ്റെ സംസ്കാരത്തിൽ പെട്ടതല്ല ഇത്തരം ഒരു ആഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം.
4: അമുസ്ലിം സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയുമോ എന്നാണ്.
7: ഈ തൊട്ടാൽ വുളു മുറിയുക എന്ന് പറയുന്ന ഒരു രൂപം, അത് അമുസ്ലിങ്ങളെ തൊട്ടാൽ വുളു മുറിയില്ല, സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയില്ല, പുരുഷന്മാരെ സ്ത്രീകൾ ഇങ്ങോട്ട് തൊട്ടാൽ വുളു മുറിയില്ല, ഇതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളെ പുരുഷന്മാർ തൊട്ടുപോയി. അപ്പം ഈ തൊടുക എന്ന് പറയുന്നത് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, മുറിയും എന്ന് പറഞ്ഞ ആളുകൾ തന്നെ പറയുന്നത്, കൈവെള്ള കൊണ്ട് വസ്ത്രം ഇല്ലാത്ത ഭാഗത്ത് തൊടണം, മറ്റൊരാളുടെ ശരീരത്തിൽ തൊലിയിൽ തൊട്ടാൽ, അത് തന്നെ എങ്ങനെയെങ്കിലും തട്ടിയാൽ പോരാ, കൈവെള്ള കൊണ്ട് തന്നെ തൊടണം. ആ രൂപത്തിൽ തൊട്ടാൽ മാത്രമേ വുളു പോകൂ എന്നാണ്, വുളു നഷ്ടപ്പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, മുബാഷറത്തുണ്ടാകണമെന്ന്. ബഷറും എന്ന തൊലികൾ തമ്മിൽ മുട്ടണം. അതല്ലാതെ വസ്ത്രത്തിൻ്റെ മുകളിലൂടെ ഒന്ന് തൊട്ടുപോയി എന്നതുകൊണ്ട് വുളു മുറിയില്ല എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് പ്രാമാണികമായി ശരിയാണോ? നമ്മൾ പ്രമാണങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ തെളിവുകൾ കാണുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തോടൊപ്പം, കുടുംബത്തെ സ്പർശിച്ചുകൊണ്ട് നമസ്കാരത്തിനു വേണ്ടി പോയ സംഭവങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പണ്ഡിതന്മാർ അങ്ങനെ പറയാൻ കാരണമായിട്ടുള്ളത്, ഒരുപക്ഷേ സ്ത്രീകളുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് എങ്കിൽ വൈകാരികത വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. വൈകാരികതയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വല്ലതും സംഭവിച്ചാലോ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീ പുരുഷനെ തൊട്ടാലോ പുരുഷൻ സ്ത്രീയെ തൊട്ടാലോ ഒരു അമുസ്ലിമിനെ സ്പർശിച്ചാലോ വുളു മുറിയില്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇന്നമൽ മുഷരിക്കൂന നജസുൻ, മുഷരിക്കുകൾ നജസാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, അപ്പം നജസാണെങ്കിൽ അത് തൊട്ടാൽ വുളു മുറിയില്ലേ എന്നാണ്. അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മലം മൂത്രം പോലുള്ള ഒരു നജസല്ല, മറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായ മാലിന്യമാണ്. ഷിർക്ക്, കുഫർ, അതേപോലെ തന്നെ നിഫാഖ് തുടങ്ങിയത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല, ആ റബ്ബിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ആ വിശ്വാസം മലിനമാണ്. ആ ദൈവത്തെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതാണ് മാലിന്യമെന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസപരമായ മാലിന്യമാണ്, അതല്ലാതെ മലമൂത്ര വിസർജന വസ്തുക്കൾ പോലെ മലിനമായ ഒന്നാണ് എന്നല്ല, തൊട്ടാൽ വുളു മുറിയുന്ന ഒന്നാണ് എന്നല്ല, അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്.
4: അമുസ്ലിം സ്ത്രീകൾ ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ മുടി കാണുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
6: ഇങ്ങനൊരു സംശയം വരാൻ കാരണം സൂറത്തിൻ നൂറിലെ 31-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവം സൂക്ഷിക്കട്ടെ, അവരുടെ ഭംഗിയിൽ നിന്നും പ്രകടമായതൊഴിച്ച് അത് പുറത്ത് കാണിക്കുവാൻ പാടില്ല, അവരുടെ മുഖമക്കന അവർ താഴ്ത്തിയിടട്ടെ എന്നൊക്കെ പറഞ്ഞ് വലാ യുബ്ദീന സീനത്തഹുന്ന, അവരവരുടെ സീനത്ത് ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടില്ല. തുടർന്ന് ആരുടെ മുമ്പിലാണ് ഒരു സ്ത്രീക്ക് സീനത്ത് പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇല്ലാ ലിബുഉലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർ, പിതാക്കന്മാർ, മക്കൾ, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ മക്കൾ, ഇങ്ങനെ കുറേ പറഞ്ഞു. എന്നിട്ട് പറയുന്നു ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരിലെ സ്ത്രീകളുടെ മുമ്പിലെ സീനത്ത് പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ, ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ. അപ്പം ഇവിടെ സീനത്ത് ഔ നിസാഇഹിന്ന, അവരിലെ സ്ത്രീകൾ എന്നതിന് മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ മാത്രമേ ഭംഗി പ്രകടിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് അർത്ഥം വെച്ച വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇവിടെ ആമായി മൊത്തത്തിൽ ഏതൊരു സ്ത്രീയുടെ മുമ്പിലും അവരുടെ ഒരു സ്ത്രീക്ക്, മുസ്ലിം സ്ത്രീക്ക് ഭംഗി പ്രകടിപ്പിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു, എങ്കിൽ നിസാഇഹിന്ന എന്നതിലെ ളമീർ എന്തിലേക്കാണ് മടങ്ങുന്നത്, എന്തിനാണ് ഇവിടെ ഒരു ളമീർ കൊണ്ടുവന്നത്? അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്തിൽ ആയത്തിൻ്റെ ഒരു ക്രമം, 18 വാക്യങ്ങളുടെ കൂട്ടത്തിൽ ളമീർ വരുന്നുണ്ട്. ബുഉലതിഹിന്ന, അബ ഇഹിന്ന, അബ ഇബുഉലതിഹിന്ന, അബ്ന ഇഹിന്ന, അബ്ന ഇബുഉലതിഹിന്ന, ഇഖ്വാനിഹിന്ന. അപ്പോൾ ഓരോ വാക്കിലും ളമീർ വരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ മൊത്തത്തിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആനിൻ്റെ ഭാഷ വൈദഗ്ധ്യം കൊണ്ട് അവിടെയും ഒരു ളമീർ ഉപയോഗിച്ചതാണ് എന്നതാണ് ആ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും അർത്ഥം പറയുമ്പോൾ അതിന് വരുന്ന വ്യത്യാസം, ഒന്നാമത് പറഞ്ഞ പണ്ഡിതന്മാരുടെ വിവരണപ്രകാരം മറ്റ് സ്ത്രീകളുടെ മുമ്പിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്ന് വരുന്നു. രണ്ടാമത് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സ്ത്രീകൾക്ക് മുമ്പിൽ, അത് ഏതുതരം സ്ത്രീകളാകട്ടെ, അവർക്ക് ഭംഗി പ്രകടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് അർത്ഥവും വരുന്നു. മഹാനായ ഇബ്നുൽ അറബി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ വിവരണത്തിൽ പറയുന്നു, ഔ നിസാഇഹിന്ന എന്നത് ഫീഹി ഖൗലാനി, രണ്ട് അഭിപ്രായങ്ങൾ അതിലുണ്ട്. അഹദുഹുമ അന്നു ജമീഉ നിസാ, ഇതിലെല്ലാ സ്ത്രീകളും ഉൾപ്പെടും, അഥവാ ഒരു സ്ത്രീക്ക് അവളുടെ ഭംഗി പ്രകടിപ്പിക്കാം എല്ലാ സ്ത്രീകളുടെ മുമ്പിലും. വസ്താനി, രണ്ടാമത്തെ അഭിപ്രായം, അന്നു നിസാഉൽ മുഅ്മിനീൻ, അവിടെ ഉദ്ദേശം മുസ്ലിങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ മാത്രമേ ഭംഗി പ്രകടിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന്. സുമകാല ശേഷം അദ്ദേഹം പറയുന്നു, വസ്സഹീഉ ഇന്ദി അന്നദാരിക ജാഇദുൻ ലിജമീഉ നിസാ, എൻ്റെ അഭിപ്രായത്തിൽ അവിടെ എല്ലാ സ്ത്രീകളും എന്ന ആശയമാണ് ശരിയായി വരുന്നത്. അഥവാ ഒരു സ്ത്രീക്ക് അവളുടെ ഭംഗി ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, ഭർത്താവിൻ്റെ മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, സഹോദരൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാം, അതേപോലെ തന്നെ സ്ത്രീകളുടെ മുമ്പിലും പ്രദർശിപ്പിക്കാം എന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു ആലം, ഹംബലി മദ്ഹബിലും ഒക്കെ ആ ഒരു അഭിപ്രായമാണ്, ഷേഖ് ഇബ്നു ബാസ് ആ അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ അവളുടെ ഭംഗി അന്യ മതസ്ഥരായ സ്ത്രീകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിലുണ്ടാകുമ്പോൾ തലമുടിയോ കൈ, അതേപോലെ തന്നെ കണങ്കാലുകൾ, ഇതൊക്കെ പ്രകടമായി എന്നതുകൊണ്ട് തെറ്റായൊരു കാര്യമല്ല. അത്യാവശ്യമായി ഹോം നഴ്സിനെ നിർത്തുന്ന വേളയിലും മറ്റുമൊക്കെ മുസ്ലിങ്ങളായ ആളുകളെ ലഭിച്ചിട്ടില്ല എങ്കിൽ, സ്ത്രീകളെ ലഭിച്ചിട്ടില്ല എങ്കിൽ, ഇങ്ങനെ സ്ത്രീകളെ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
4: തല മറക്കുന്നത് ഇസ്ലാമിൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണോ? പല ഖത്തീബുമാരും മിമ്പറിൽ കയറുമ്പോൾ മാത്രം തല മറക്കുന്നതായി കാണാറുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന്?
6: നമ്മുടെ നാട്ടിലുള്ള, ലോകത്തുള്ള അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ അഥവാ സലഫി പണ്ഡിതന്മാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് എന്നതുകൊണ്ടാണ് അവിടുത്തെ അധ്യാപനങ്ങൾ പഠിക്കുന്നതും പകർത്തുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും പ്രവാചകൻ്റെ എതിരായി ഒരു ചെറുനീക്കം എവിടെ നിന്നെങ്കിലും തലപൊട്ടുമ്പോൾ അതിനെ യുക്തമായ രൂപത്തിൽ മറുപടി നൽകുന്നതും. കേവലം ഒരു വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു മുസ്ലിമിൻ്റെ ഔറത്ത് എന്താണ്? ഒരു മുസ്ലിം സ്ത്രീ പുരുഷൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്? ഏതെല്ലാമാണ് അവർക്ക് നിഷിദ്ധമായത്? എന്നിത്യാദി പ്രവാചകൻ്റെ ഹദീസുകളൊക്കെ തന്നെയും സ്വീകരിക്കുന്നവരാണ് സലഫി പണ്ഡിതന്മാർ, അതവർ പകർത്തുന്നവരുമാണ്. ലോകത്തുള്ള മനുഷ്യർക്ക്, വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ വസ്ത്രധാരണ രീതിയുണ്ട്. അതിൽ ഇസ്ലാമിന് അനുയോജ്യമായ ഏത് വസ്ത്രവും ഏതൊരാൾക്കും സ്വീകരിക്കാം. ഓരോ നാട്ടിലും ആ നാട്ടിലുള്ള വസ്ത്രധാരണ സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത്. ലോകത്തുള്ള എല്ലാ ആളുകളും തുണിയെടുക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തൗബ് ധരിക്കണമെന്ന് പറഞ്ഞാൽ, അത് ഒരു പ്രായോഗികമായ നിലപാട് ആയിത്തീരുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും മക്കയിലുള്ള മദീനയിലുള്ള വസ്ത്രധാരണമായിരിക്കണം ലോകത്ത് എല്ലാവരും ധരിക്കേണ്ടത് എന്ന് നിഷ്കർഷിച്ചിട്ടും ഇല്ല. ഇസ്ലാമിനെതിരല്ലാത്ത ഏതൊരു വസ്ത്രവും ധരിക്കാവുന്നതാണ്. തലമറക്കുന്ന ആളുകൾ തന്നെ നോക്കുക, ഇന്ന് വസ്ത്രധാരണത്തിൽ പലതും അടയാളങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന ഷിയാക്കളുടെ തലപ്പാവിൻ്റെ അതേ മാതൃകയാണ് നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ തലപ്പാവിനുള്ളത്. അതുകൊണ്ട് തന്നെ തലപ്പാവ് ധരിക്കണമെന്നോ ധരിക്കണ്ട എന്നോ നമ്മൾ കൃത്യമായി ജനങ്ങളെ അറിയിക്കാറില്ല. കാരണം തലപ്പാവ് ധരിച്ചാൽ അത് സംബന്ധമായി വന്ന ശ്രേഷ്ഠതകളെക്കുറിച്ച് പറയുന്ന ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സ്ഥിരമായി തലപ്പാവ് ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളത് ഉപേക്ഷിക്കണം എന്നും പറയാറില്ല. ഓരോരുത്തർക്കും അവനവന് ഹിതമനുസരിച്ച് ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലും താമസിക്കുന്ന വേളയിൽ അവിടുത്തെ പൊതുവായ ഒരു ഉറുഫ് സമ്പ്രദായമാണ് തലമറക്കുക എന്നത്. ആ ഒരു ഉറുഫിൻ്റെ അടിസ്ഥാനത്തിലാണ് അറബികൾ തലപ്പാവോ തൊപ്പിയോ അതുപോലുള്ള വസ്ത്രങ്ങളോ സ്വീകരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ സുന്നത്തിനെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഒരു അണു അളവ് വ്യതിചരിക്കാതെ തന്നെയാണ് സലഫി പണ്ഡിതന്മാർ ഉള്ളത്. ഒരാൾ തലപ്പാവ് ധരിച്ചില്ല എങ്കിൽ അത് അയാളുടെ ഇസ്ലാമിനെ ബാധിക്കും എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല ആലം.
4: ഖൈബിയായ കാര്യങ്ങൾ അഥവാ ഖബർ, ബർസഖ്, പരലോക വിചാരണ, സ്വർഗം, നരകം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചില ഇസ്ലാമിക ചാനലുകൾ AI ഉപയോഗിച്ച് നിർമ്മിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ വിധി എന്താണ് എന്നാണ്?
7: അത്തരം കാഴ്ചകൾ അതിൻ്റെ ഗൗരവം കുറച്ചു കളയും എന്നതാണ്. ചിലപ്പോൾ ഒരു പ്രത്യേക ശബ്ദങ്ങളൊക്കെ, ഒരു ആളെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഈ ആളിക്കത്തുന്ന തീയ് ഇത് കാണിക്കുക, അതേപോലെ തന്നെ എന്തെങ്കിലും ചില രൂപങ്ങൾ ഭീകര രൂപങ്ങളെ പോലെ കാണിക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു തവണ കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസം ഒരു മനസ്സിനൊരു ഇതുണ്ടാകും. രണ്ടാമത്തെ തവണയും അത് ആവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുണ്ട്, അതോടുകൂടി അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു. അങ്ങനെ അല്ലാഹുവും റസൂലും വളരെ ഗൗരവമായി സൂചിപ്പിച്ച കാര്യങ്ങളെ നമ്മളിങ്ങനെ ചിത്രീകരിക്കുകയോ ശബ്ദത്തിൻ്റെ അകമ്പടിയിൽ അതിനെ അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നല്ല

0: അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് പറയുന്നത്, റബ്ബെ, ഇത് കണ്ട ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും ഇതിൽ വന്ന് ചാടില്ല എന്ന്. അവർ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടിട്ട് അദ്ദേഹത്തിനടക്കം അത്രമാത്രം മാനസികമായൊരു ഇതുണ്ടാകണമെങ്കിൽ അതിൻ്റെ ഭയാനകത എത്രയായിരിക്കും. ആ ഭയാനകമായത് നമ്മൾ നമ്മുടെ കണ്ണിലും നമ്മുടെ ഹൃദയത്തിലും ഉദിച്ച ഏതെങ്കിലും ചില രൂപങ്ങളിലും ചില ശബ്ദങ്ങളിലും മാത്രം ഒതുക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഗൗരവമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്വർഗവും അങ്ങനെ തന്നെയാണ് നടത്തുന്നത്.
1: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഗിംസിൽ 100 നേഴ്സ്. നോയിഡയിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സ്റ്റാഫ് നഴ്സിന് അവസരം 100 ഒഴിവുണ്ട്. സെപ്റ്റംബർ 7 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. BSc നഴ്സിംഗ് 4 വർഷം അല്ലെങ്കിൽ 2 വർഷ പോസ്റ്റ് ബേസിക്. സ്റ്റേറ്റ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആൻഡ് മിഡ്വൈഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി ഡിപ്ലോമ. കുറഞ്ഞത് 50 കിടക്കകളുള്ള ഹോസ്പിറ്റലിൽ 2 വർഷ ജോലി പരിചയം ഉണ്ടായിരിക്കണം. ഗിംസിൽ 100 നഴ്സ് സംബന്ധിച്ച് വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.gims.ac.in.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിനദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ്, ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ, ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അതെത്തുമ്പോഴേക്കും അതിൻ്റെ ദൂരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദൂരം അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല, ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തോന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു.

0: ആ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണപ്പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷപ്പിറ്റേന്ന് ഈ ആയുസിനുണ്ടെന്ന്, നമ്മുടെ മനുഷ്യനെ. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയേ ഉള്ളൂ, അവരിപ്പോൾ ആഘോഷപ്പിറ്റേന്നിനെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കൊരു അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പം ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം, അത് വായിച്ചിട്ടുള്ള കാര്യമാണ്, ശരിയാണോ തെറ്റോ എന്നറിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരു അറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കുറച്ച്, പിന്നെ എന്താ പറയുക, ഒരു മാനുഷികമായി അവൻ്റെ, ശരിക്കും അവൻ്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്.
1: വിളിച്ചുണ്ടാക്കിയിട്ട്
0: കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് നേർരേഖ. സമയം അവസാനിക്കും. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രഘോഷണങ്ങളാണ് ഇപ്പോൾ നേർരേഖ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. സമയം അവസാനിക്കും. സംസാരിക്കുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസുബിൻ സലീം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ദുഃഖിക്കുന്ന ഒരുത്തനെ സന്തോഷിപ്പിക്കാനും സന്തോഷിക്കുന്ന ഒരുത്തനെ ദുഃഖിതനാക്കാനും പറ്റുന്ന ഒരു വാചകം, അങ്ങനൊരു വാചകം ഉണ്ടാവും. ഒരു വാചകം വായിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കുന്ന ഒരുത്തൻ സന്തോഷവാനാവും, സന്തോഷിക്കുന്ന ഒരുത്തൻ ദുഃഖിതനാകും. അങ്ങനത്തെ ഒരു വാചകം പറയാനാകുമോ എന്നാണ്. ബുദ്ധിമതിയായ ഒരാൾ അങ്ങനെ ഒരു വാചകം എഴുതിയത് ഇങ്ങനെയാണ്: ഈ സമയം അവസാനിക്കും, ഈ സമയം കടന്നുപോകും. ഈ സമയം അവസാനിക്കുമെന്നൊരു ദുഃഖിതനോട് പറഞ്ഞാൽ എന്തായിരിക്കും? ദുഃഖത്തിൻ്റെ ഏറ്റവും വേദനാപരമായ ഈ സന്ദർഭങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥ മാറും, അത് അയാളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ്. എന്നാൽ അത്യധികമായി സന്തോഷിക്കുന്ന ഒരാളോട് ആ സന്തോഷ നിമിഷത്തിൽ പറയുന്നു, ഈ സന്തോഷം നിനക്ക് എപ്പോഴും ഉണ്ടാവില്ല, ഇത് നിന്നെ വിട്ടുപോകും എന്ന് പറയുമ്പോൾ അയാൾ ദുഃഖിക്കും. ദുഃഖിക്കുന്നവനെ സന്തോഷിപ്പിക്കാനും സന്തോഷിക്കുന്നവനെ ദുഃഖിപ്പിക്കാനും പറ്റുന്ന ഒരു വാചകമാണിത്. ഇത് വലിയ ഒരാശയമാണ്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയന്ത്രണം സാധ്യമല്ലാത്ത വിധം ആരെങ്കിലും മനോവേദനകളുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ, എന്തെങ്കിലും പരീക്ഷകളിൽ വെച്ച പരാജയമോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണമോ എന്തോ ആവട്ടെ, ഒരു വളരെ വലിയ വേദനയുമായി ഒരാൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു അല്പസമയം, കുറഞ്ഞ ഒരു സമയം ആ ഒരു മാനസികാവസ്ഥയെ മറന്നു കളയാൻ അദ്ദേഹത്തിന് പറ്റാവുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചു കൊടുത്താൽ, കുറച്ച് കഴിയുമ്പോഴേക്കും മാനസികമായി ആ ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിയും. അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം, കുറച്ചു സമയം അയാൾ മനസ്സാന്നിധ്യത്തോടെ നിൽക്കാവുന്ന ഒരു പ്രതീക്ഷ, തെറ്റല്ലാത്ത ഒരു പ്രതീക്ഷ, കളവല്ലാത്തൊരു പ്രതീക്ഷ അയാൾക്ക് നൽകിയാൽ തീർച്ചയായും കുറച്ച് സമയമാകുമ്പോഴേക്കും അയാൾ അത് ഉൾക്കൊള്ളുമെന്നതാണ്. അപ്പോൾ നമുക്കറിയാലോ, വളരെ മാരകമായ രോഗങ്ങളിലേക്ക് നിമിഷങ്ങളെ കൊണ്ട് വഴിമാറ്റപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതൊരു വലിയ ഷോക്കായിരിക്കും. എന്നാൽ ആ രോഗം കുറച്ചങ്ങനെ മുന്നോട്ട് പോയി, അതങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി വരുമ്പോൾ ആ രോഗാവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് വരുമ്പോൾ ഭാര്യയുടെ രോഗത്തെ ഭർത്താവും ഭർത്താവിൻ്റെ രോഗത്തെ ഭാര്യയും മക്കളുടെ രോഗത്തെ മാതാപിതാക്കളും ഉൾക്കൊള്ളുകയാണ്. ഒരുപക്ഷേ കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ ഒരു മരണമാണ് അവർക്ക് നല്ലതെങ്കിൽ അവർ മരിച്ചുകൊള്ളട്ടെ എന്ന് വരെ നമ്മുടെ മനസ്സ് അനുവാദം കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ആദ്യത്തെ സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ മാറുകയാണ് ചെയ്യണത്. ജീവിതത്തിൻ്റെ ഏതു സന്ദർഭങ്ങൾക്കും ഈ ഒരവസ്ഥയുണ്ട്. കുറഞ്ഞൊരു സാവകാശവും സമയവും അനുവദിച്ചു കൊടുക്കുക എന്നതാണ് ഈ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമവും ഉണ്ടാകുമ്പോൾ ഇത് ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു മാസത്തെ കാലതാമസം, എനിക്കിതിനൊരു പരിഹാരമുണ്ടാകും എന്ന് കാത്തിരിക്കുവാനും ശുഭപ്രതീക്ഷയോടുകൂടെ ഇരിക്കുവാനും നമുക്ക് പറ്റണം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു മനസ്സാന്നിധ്യം, ഒരു മാനസികമായ ഉറപ്പ് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ പരീക്ഷണങ്ങളിൽ നാം നമ്മുടെ വിശ്വാസം തന്നെ വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകും. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ലഭിക്കുന്ന ഒരു സന്ദർഭമായി അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അത് പ്രതികൂലമായി ബാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയേക്കാം. മാനസികമായ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ അത്തരം ആളുകൾക്ക് ചില പ്രതീക്ഷകൾ നൽകുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ പരിഹാരം. ആ പ്രതീക്ഷകൾ നൽകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു കാത്തിരിപ്പിന് അവർ തയ്യാറാകും. അതേപോലെ തന്നെ ചില പരിഹാരങ്ങൾ മുന്നിലുണ്ട് എന്നവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. പരിഹാരങ്ങളില്ലെന്നറിയുമ്പോഴാണല്ലോ മനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരിക. പരിഹാരങ്ങളുണ്ട്, തീർച്ചയായും പരിഹാരങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. എന്താണ് ആ പരിഹാരം? പ്രാർത്ഥന എന്നുള്ളതാണ് ആ പരിഹാരം. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ. അവൻ സമീഉദ്ദുആ ആണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. കേൾക്കുക മാത്രമല്ല, മുജീബുദ്ദുആ ആണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബുലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇദ ദആൻ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അടുത്താണെന്ന് പറയാം അവരോട്. എന്നോട് അവൾ ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്ന് അള്ളാഹു ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ പ്രാർത്ഥന എന്നുള്ളത് ഒരു ബോധ്യതയിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ കിട്ടുമെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഒരു പ്രതീക്ഷ ഉണ്ടാവുമെങ്കിൽ, ഒരു പ്രയാസത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ, പ്രാർത്ഥന എന്ന വലിയൊരു പ്രതീക്ഷയിൽ ഏത് പ്രയാസത്തിലാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്? എൻ്റെ റബ്ബ് പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ഉത്തരം കിട്ടുന്നതാണ്. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു വയക്ഷിഫു സൂ, പൊറുതിമുട്ടിയവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ്? വയക്ഷിഫു സൂ, അവൻ്റെ ബുദ്ധിമുട്ടുകളെ നീക്കിക്കൊടുക്കുന്നവൻ. അതുകൊണ്ട് നീങ്ങിക്കിട്ടും. പ്രാർത്ഥന എന്ന പ്രതീക്ഷ ഏത് സന്ദർഭത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സഹായകമാകണം. എന്തു ചെയ്യുമെന്നറിയാതെ മനസ്സ് തളർന്നുപോയ ആളുകൾക്ക് നമ്മൾ സംസാരത്തിലുള്ള ചില പ്രതീക്ഷകളുടെ ചില കിരണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവരുടെ കണ്ണുകൾ തിളങ്ങും, അവരുടെ മുഖം പ്രശോഭിതമാകും. എങ്കിൽ ചില ഉറപ്പില്ലാത്ത പ്രതീക്ഷകൾക്ക് നമ്മളെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് കരകയറ്റാൻ പറ്റുമെങ്കിൽ, ഉറപ്പുള്ള പ്രതീക്ഷയാണല്ലോ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദത്തം. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയവും സന്ദർഭങ്ങളും നോക്കി ആത്മാർത്ഥമായി ചോദിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഈ പ്രതീക്ഷ കൊണ്ട് പറ്റും. ഈ സമയം എനിക്ക് അടുത്തൊരു നിലനിൽക്കുന്ന സമയമല്ല, ഈ സമയം അവസാനിക്കും, ഈ സമയം തീരും എന്ന ചിന്ത നമുക്ക് ആശ്വാസം പകരുമെങ്കിൽ, ഇത്തരം മനസ്സിന് കരുത്തു നൽകുന്ന, സമാധാനത്തിലേക്ക് പിക്കുന്ന ധാരാളം ആലോചനകളും ചിന്തകളും ഖുർആനും ഹദീസും നമുക്ക് കിട്ടും. നിരന്തരമായ ഇസ്ലാമിക കേൾവികളും പഠനങ്ങളും സമാധാനത്തിൻ്റെ പുതിയ ആശയങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ.
3: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് നേർരേഖ. സമയം അവസാനിക്കും. സാരോപദേശങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വ്യഭിചാരത്തിന്റെ ശിക്ഷ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൽ കടുത്ത പാപമായി പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് വ്യഭിചാരം എന്നുള്ളത്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ പുരുഷനും സ്ത്രീയുമാണ് വ്യഭിചരിച്ചത് എങ്കിൽ അതിൻ്റെ ഗൗരവം ഒരൽപ്പം കൂടി ശക്തമാകും. വ്യഭിചരിക്കുന്നവർക്ക് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. കാരണം അത്രയും ഗൗരവമേറിയ കുറ്റമാണ് വ്യഭിചാരം. വ്യഭിചാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. കാരണം അത്രയും വലിയ തിന്മയാണത്. വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാർക്കുള്ള ശിക്ഷ എന്താണ്? 24-ാം അധ്യായം സൂറത്തു നൂറിൻ്റെ 2-ാമത്തായത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിച്ച പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഫജ്ലിദൂ കുല്ല വാഹിദി മിൻഹുമാ മിഅത്ത ജൽദത്തിൻ, നിങ്ങൾ അവരിൽ ഓരോരുത്തരെയും 100 അടി അടിക്കുവീൻ. അപ്പൊ 100 അടി ചാട്ടവാറുകൊണ്ട് ലഭിക്കുക എന്നുള്ളതാണ് അവർക്കുള്ള ശിക്ഷ. വലാത്ത ഇഖുദുക്കും ബിഹിമാ റഇഫത്തുൻ ഫീ ദീനില്ലാഹി ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ ആ മത നടപടിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തന്ന ആ ശിക്ഷയിൽ ആ വ്യഭിചാരി വ്യഭിചാരികളെ സംബന്ധിച്ച് ഒരു ദയയും, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കാണിക്കരുത്, നിങ്ങൾക്കത് പിടിപെട്ടു പോകരുത്. അഥവാ 100 അടിയോ, ഔ അത് കുറച്ചധികമല്ലേ? അതവർക്ക് വേദനിക്കൂലേ? അങ്ങനൊക്കെ വേണോ? 50 അടി പോരെ? മെല്ലടിച്ചാൽ പോരെ? ഒരു ദയയും ആ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടാകരുത്. അതുമാത്രല്ല, വലിയ ഷഹദ് അദാബഹുമാ ത്വാഇഫത്തും മിനൽ മുഅ്മിനീൻ, അവരുടെ ശിക്ഷ നടക്കുന്നിടത്ത് സത്യവിശ്വാസികളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ ഹാജറാവുകയും ചെയ്തു കൊള്ളട്ടെ. അപ്പൊ എന്തിനാണ് ഇത്രയും ശക്തമായ നടപടി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നത്? കാരണം വ്യഭിചാരം എന്നുള്ളത് അത്രയും വലിയ പാപമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ തകർത്ത് കളയുന്ന, അരാജകത്വത്തിലേക്ക് വലിച്ചിഴക്കുന്ന ഒന്നാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അത് ചെയ്തവരോട് യാതൊരു ദയയും കാണിക്കാതെ ശക്തമായി അവർക്ക് ശിക്ഷ ഏർപ്പെടുത്തണം. അതിന് ഒരൽപ്പം വിശ്വാസികളെ ഹാജരാക്കണമെന്ന് പറഞ്ഞതോ? ആ ശിക്ഷ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ആ തെറ്റിലേക്ക് അടുക്കാൻ തോന്നരുത്. അത്രയും ഗൗരവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ശിക്ഷ അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് കാണുന്നവർ തീർച്ചയായും അതിൽ നിന്ന് വിട്ടുനിൽക്കൂലേ. ഇസ്ലാമിൻ്റെ ഒരു വലിയ ഹിക്മത്താണ് ഇത്. വിവാഹം കഴിക്കാത്ത വ്യഭിചാരി വ്യഭിചാരിണികളുടെ അവസ്ഥയാണ്. എന്നാൽ വിവാഹം കഴിച്ചവരാണ് എങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഏർപ്പെടുത്തിയ ശിക്ഷ റജ്മ്, എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു ശിക്ഷാ നടപടി കൃത്യമായി നടത്തപ്പെടുന്ന ഒരു ഇസ്ലാമിക രാജ്യത്ത് എങ്ങനെ ബലാത്സംഗങ്ങളും പീഡനങ്ങളും ഉണ്ടാകും? ആളുകൾക്ക് അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഈ ശിക്ഷകൾ കാണുമ്പോൾ അത് ആഗ്രഹിക്കുന്നവർ പോലും അതിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശിക്ഷാ നടപടികൾ ഏത് കാലഘട്ടത്തിലും അത് പ്രസക്തമായി തന്നെ നിലനിൽക്കും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച വിഷയമാണ് വ്യഭിചാരം. അത് നിർവഹിക്കുന്നവർ പരലോകത്ത് ഒരടുപ്പിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കും. അടുപ്പിൽ ഒരു പാത്രത്തിൽ അവർക്കുള്ള ശിക്ഷയുണ്ട്. ഒരു പാത്രത്തിൽ അവർ കടന്ന് തിളച്ചു മറയും. കത്തിക്കപ്പെട്ട ഒരടുപ്പിൽ വെച്ച പാത്രത്തിനുള്ളിൽ കടന്ന് അവർ നഗ്നരായിക്കൊണ്ട് തിളച്ചു മറിയുന്ന ഒരവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ശിക്ഷകളിലേക്ക് ഒരു വിശ്വാസി എത്താൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ശക്തമായ ശിക്ഷകൾ അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു, വിവാഹം കഴിച്ചിട്ടില്ലാത്ത വ്യഭിചാരി വ്യഭിചാരിണികളാണ് എങ്കിൽ അവർക്കാണ് 100 അടി. എന്നാൽ വ്യഭിചാരം നിർവഹിച്ചത് വിവാഹം കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരാണ് എങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഈ ശിക്ഷയിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം. ഒരിക്കലും യാതൊരു കാരണവശാലും അതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വതാലയെ ഭയപ്പെട്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വ്യഭിചാരത്തിന്റെ ശിക്ഷ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലമന്തോൾ.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ. ഇതിന്റെ മൂന്നാം ഭാഗം ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഒരേ പ്രാർത്ഥന തന്നെയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സുദീർഘമായ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലത്തി വൽ ഐലത്തി വൽ ദില്ലത്തി വൽ മസ്കന വഅഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്രി വൽ ഫുസൂഖി വശ്ശിഖാഖി വന്നിഫാഖി വസ്സമഅത്തി വർരിയ. ഇതുവരെയാണ് ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അങ്ങോട്ടുള്ള ഭാഗം, വഅഊദു ബിക മിന അസ്സമമി വൽ ബക്കമി വൽ ജുനൂനി വൽ ജുദാമി വൽ ബറസി വസയ്യിൽ അസ്ഖാം. ഇതാണ് നമുക്കിന്ന് പഠിക്കാനുള്ള ഭാഗം. വഅഊദു ബിക മിന അസ്സമമി വൽ ബക്കമി വൽ ജുനൂനി വൽ ജുദാമി വൽ ബറസി വസയ്യിൽ അസ്ഖാം. ഈ ഭാഗത്തിൻ്റെ അർത്ഥം, അല്ലാഹുവേ, ബധിരത, മൂകത, ഭ്രാന്ത്, കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട്, മോശമായ ഇത്തരത്തിലുള്ള എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. വഅഊദു ബിക മിന അസ്സമമി വൽ ബക്കമി വൽ ജുനൂനി വൽ ജുദാമി വൽ ബറസി വസയ്യിൽ അസ്ഖാം. വഅഊദു ബിക മിന അസ്സമമി വഅഊദു ബിക മിന അസ്സമമി വൽ ബക്കമി വഅഊദു ബിക മിന അസ്സമമി വൽ ബക്കമി വഅഊദു ബിക മിന അസ്സമമി വൽ ബക്കമി വൽ ജുനൂനി വൽ ജുദാമി വൽ ജുനൂനി വൽ ജുദാമി വൽ ബറസി വസയ്യിൽ അസ്ഖാം വൽ ബറസി വസയ്യിൽ അസ്ഖാം വൽ ബറസി വസയ്യിൽ അസ്ഖാം വഅഊദു ബിക മിന അസ്സമമി വൽ ബക്കമി വൽ ജുനൂനി വൽ ജുദാമി വൽ ബറസി വസയ്യിൽ അസ്ഖാം. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഈ മൂന്ന് ക്ലാസ്സുകളിലായി നാം പഠിച്ച ഈ പ്രാർത്ഥനയുടെ മുഴുവൻ രൂപം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലത്തി വൽ ഐലത്തി വൽ ദില്ലത്തി വൽ മസ്കന وأعوذ بك من الفقر والكفر والفسوق والشقاق والنفاق والسمعة والرياء وأعوذ بك من الصمم والبكم والجنون والجذام والبرص وسيء الأسقام. اللهم إني أعوذ بك من العجز والكسل والجبن والبخل والهرم والقسوة والغفلة والعيلة والذلة والمسكنة وأعوذ بك من الفقر والكفر والفسوق والشقاق والنفاق والسمعة والرياء وأعوذ بك من الصمم والبكم والجنون والجذام والبرص وسيء الأسقام. ഈ പ്രാർത്ഥന മുഴുവനായും പഠിക്കണം. ജീവിതത്തിലുള്ള മുഴുവൻ പ്രയാസങ്ങളും നീങ്ങാൻ ഇത് പര്യാപ്തമാവുന്നതാണ്. അല്ലാഹു എല്ലാവിധ നന്മകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥന പഠനം, ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, ഭാഗം 3. പ്രാർത്ഥന പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു സ്നേഹക്കൂട്. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി വിരുന്നെത്തുന്ന സ്നേഹക്കൂടിൽ ഇന്ന് ദാമ്പത്യവും ആരോഗ്യകരമായ ലൈംഗിക ജീവിതവും. ഈ വിഷയത്തിലെ ചർച്ച കേൾക്കാം. പങ്കെടുക്കുന്നവർ പ്രൊഫസർ കെ പി സാദ്, കൂടെ ഷമീം എം വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാബത്ത്, പ്രിയപ്പെട്ട സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹക്കൂടിൻ്റെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കുചേർന്ന്, നമുക്ക് വേണ്ട ഒരുപാട് മാർഗനിർദ്ദേശം നൽകിയ ബഹുമാനനായ പ്രൊഫസർ കെ പി സാസറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു വെച്ചത് വിവാഹ ജീവിതം തകർന്ന നിലയിലാണ് അധികം ആൾക്കാർ നിങ്ങളടുത്തേക്ക് എത്തുന്നത്. അപ്പം അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് ഒരു നല്ല ഹാപ്പി ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ പങ്കുവെക്കുകയാണ്. അവിടെ കുടുംബ തകർച്ചകളില്ലാതെ ഏറ്റവും നന്നായി വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട മാർഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു നാല് ഇൻറ്റിമസിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇമോഷണൽ ഇൻറ്റിമസിയെക്കുറിച്ച് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ഇൻറ്റിമസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് പിന്നെ ഞാൻ ആ കാര്യങ്ങൾ ഒന്ന് പിന്നെ ഫിസിക്കൽ ഇൻറ്റിമസിയെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത് അവസാനം നിർത്തിയത്. അപ്പോൾ അവിടെ ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്ക് വേണ്ട കുറച്ച് ഘടകങ്ങൾ, കാരണം ശാരീരിക പൊതുവേ വിവാഹ ജീവിതത്തിനെ കുറിച്ച് ആളുകൾ കാണുന്നത് ശാരീരികമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന ഒരു കാര്യം മാത്രമാണ്. ശരിക്കും അതല്ലല്ലോ വേണ്ടത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായ കാര്യങ്ങൾ, ഈ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശാരീരികമായ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ട ഘടകങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. നമുക്കൊക്കെ നമ്മുടെ ലൈഫ് ഇൻഷാല്ലാ.
6: അതായത് ഒരു യാന്ത്രികമായി നിർവഹിക്കേണ്ട കർമ്മമല്ല സെക്സ് എന്നുള്ളത്, ലൈംഗികത എന്ന് പറയുന്നത്. സത്യത്തിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ അതൊരു തീർത്ഥാടനാണ്. അത് ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങ് ചിരി വന്നേക്കും. അപ്പോൾ നമ്മൾ പിന്നെ വിശുദ്ധ കഅബ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അങ്ങേയറ്റം റെസ്പെക്റ്റ് ഉള്ള, അങ്ങേയറ്റം പവിത്രമായ ഒരുപാട് പുണ്യങ്ങൾ അല്ലേ വാരിക്കൂട്ടുന്ന, 100,000 റക്അത്ത് നമസ്കരിച്ച ആ പ്രതിഫലം കിട്ടുന്ന ഒരു ഭൂമിയാണത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്ര സന്നദ്ധത, തയ്യാറെടുപ്പ്, അറിവ് അല്ലേ, അതുമായിട്ട് കമ്പയർ ചെയ്യല്ല ഞാൻ. അതൊരു തീർത്ഥാടനാണ്, അതൊരു പിലിഗ്രിമേജാണ്. അതുപോലെ ഒരു പവിത്രമായ കർമ്മമാണ് ഒരു നല്ല സന്താനം ഉണ്ടാവുക എന്നുള്ളത്, അല്ലേ, നല്ല ജീവിതം ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വുളു എടുത്തുകൊണ്ടാണ് ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അല്ലേ. ബിസ്മില്ല, അള്ളാഹുമ്മ ജന്നിബിന ഷൈത്വാൻ വ ജന്നിബു ഷൈത്വാൻ മാറസക്തന, ഈ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റ് നൈറ്റിൽ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവെ, ഈ പെണ്ണിൽ നീ നിക്ഷേപിച്ച എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇവളിൽ നീ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, പ്രാർത്ഥനയാണ്. വുളു എടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? വുളു ഏറ്റവും പവിത്രമായ കർമ്മമാണ്. അപ്പോൾ ഒരുപാട് ഖൈറുകൾ ജീവിതത്തിൽ സമ്മാനിക്കാൻ പോകുന്ന, നേടാൻ പോകുന്ന ഏറ്റവും നല്ല സന്താനങ്ങൾ ഉണ്ടാവേണ്ട ഒരു വിശുദ്ധമായ കർമ്മം തന്നെയാണ് സെക്സ്. അപ്പോൾ അത് ആ ഒരു ആംഗിളിൽ കൂടി, ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ കൂടി നമ്മൾ കാണുമ്പോൾ ആ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നുള്ളത്, ശാരീരിക ബന്ധം എന്നുള്ളത് ഒരു കാട്ടിക്കൂട്ടലാവാൻ പാടില്ല. അത് പെണ്ണിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആണ് പെരുമാറേണ്ടത്. പെണ്ണിൻ്റെ മനഃശാസ്ത്രം ആണ് അറിഞ്ഞിരിക്കണം. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികത നമുക്കൊക്കെ അറിയാം അല്ലേ, 5-ോ 10-ോ മിനിറ്റ് കൊണ്ട് അയാളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടും. എന്നാൽ 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം പോലും ആയിട്ടുണ്ടാവില്ല. ഇവിടെ പ്രാഥമികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പെണ്ണിൻ്റെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അത് പൂർത്തിയാവുള്ളൂ. അതുകൊണ്ട് ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുക്കം അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു യാത്ര കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം. ഹദീസിൽ നമുക്ക് കാണാം. എന്തിനാ അറിയിക്കുന്നത്? ഭാര്യ ഭർത്താവിന് വേണ്ടി ഒരുങ്ങാനാണത്, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഒരുങ്ങേണ്ടതുണ്ട് അല്ലേ. വീട്ടിലേക്ക് പെട്ടെന്ന് ചെന്ന് വാതിൽ മുട്ടി അങ്ങോട്ട് കയറാൻ പാടില്ല. സലാം പറയാൻ പറഞ്ഞു, മുൻകൂട്ടി അറിയിക്കാൻ പറഞ്ഞു. ഇന്ന് മൊബൈൽ ഫോൺ സംവിധാനമൊക്കെ നമുക്കുണ്ട്. ഒരു സർപ്രൈസ് ഇതായിട്ടല്ല പോകേണ്ടത്, അത് നേരത്തെ അറിയിക്കണം അവർക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടച്ച് എന്നുള്ളത്, സ്നേഹസ്പർശനം. അല്ലേ, എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹത്തോടുകൂടി സ്പർശിക്കുന്നത് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പാരൻസിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്നേഹത്തോടുകൂടിയുള്ള സ്പർശനം. ആ ടച്ച് ഹങ്ങർ എന്നുള്ളത് ഒരു വലിയ വിശപ്പാണ്. അല്ലേ, നമ്മുടെ ഭാര്യയെ നമ്മൾ ആലിംഗനം ചെയ്യുമ്പോൾ, ഹഗ് ചെയ്യുമ്പോൾ, എംബ്രേസ് ചെയ്യുമ്പോൾ, അത് അവർക്കുണ്ടാക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധം വളരെ വലുതാണ്. എത്ര ഭർത്താക്കന്മാർ സ്നേഹത്തോടുകൂടി ഭാര്യയെ ആലിംഗനം ചെയ്യാറുണ്ട്, എംബ്രേസ് ചെയ്യാറുണ്ട്. അത് കിസ് ചെയ്യാന്നുള്ളത്, കിസ് ചെയ്യാന്നുള്ളത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ ചുംബിച്ചു. അപ്പോൾ ഒരു ആൾ പറഞ്ഞു, അറാബിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ ഒന്നിനും ചുംബിക്കാറില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്തു പോയെങ്കിൽ ഞാനെന്ത് ചെയ്യാനാണ്? അല്ലേ, ഒരാൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് അയാൾ ഇഷ്ടമാണെന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഡിഡ് യു സേ ടു ഹിം ദാറ്റ്, നിങ്ങൾ അദ്ദേഹത്തോട് അത് പറഞ്ഞിട്ടുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അതന്നെയാണ് ഇന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ വെച്ചാൽ പോരാ, ഇറ്റ് മസ്റ്റ് എക്സ്പ്രസ്, അത് പ്രകടിപ്പിക്കണം. അപ്പോൾ ആ പ്രകടിപ്പിക്കുക എന്നുള്ളത് ഭാര്യയോട് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്, ഭാര്യ തിരിച്ചും പ്രകടിപ്പിക്കണം. അപ്പം അതിലേറ്റവും പ്രധാനമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വ ഫീലിംഗ്, സുരക്ഷിതത്വ ബോധം അവൾക്ക് ഫീൽ ചെയ്യുമ്പോഴേ സെക്സിലേക്ക് അവൾ എത്തുള്ളൂ. അത് പല പുരുഷന്മാർക്കും അറിയില്ല. അവർ യാന്ത്രികമായിട്ട് അവർക്ക് ഇറക്ഷൻ ഉണ്ടാകുമ്പോൾ, ഉദാഹരണം ഉണ്ടാകുമ്പോൾ നിർവഹിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് അവർ സെക്സിനെ കാണുന്നത്. ഒരിക്കലും അങ്ങനെയല്ല, അവരെ മാനസികമായി ഉദ്ദീപിപ്പിച്ച് ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം പുരുഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല കൗൺസിലിംഗ് കേസിലും കാണുന്നത്, മൂപ്പര് ജോലിയൊക്കെ കഴിഞ്ഞു വന്നു, രാവിലെ ജോലിക്ക് പോവുകയാണ്, ജോലിക്ക് പോയി എല്ലാം കഴിഞ്ഞു വന്ന് അടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ മൂപ്പര് മലച്ചെറിച്ച് കിടക്കും. ഇതാണ് പല കുടുംബങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വൈകാരികമായിട്ടുള്ള ആവശ്യം പൂർത്തീകരിക്കേണ്ട ഭർത്താവ് അത് പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ ആ പെണ്ണ് ഈ സങ്കടം ആരോടാ പറയുക? അപ്പോൾ ഇത് വിദ്യ അഭ്യസിക്കേണ്ട ആവശ്യമല്ലേ, പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? പല കുടുംബങ്ങളും ഡിവേഴ്സിലേക്ക് നീങ്ങുമ്പോൾ, ഉമ്മയും ഉപ്പയും തമ്മിൽ കലഹിക്കുമ്പോൾ, ഈ കലഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് ആ കുട്ടി പറയാണ് എനിക്ക് കല്യാണം വേണ്ട. നമ്മൾ ഓയിൻമെൻറ്റാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. നമ്മൾ ടോണിക് ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് പതില് ഓയിൻമെൻറ്റ് തേച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ ചർച്ചയ്ക്ക് എടുക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞത്.
7: തീർച്ചയായും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയണത്. അവിടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ട കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾക്കിടയിൽ ഉണ്ടെങ്കിൽ സ്നേഹം മാത്രം പോരാ എന്നുള്ളതാണ്, അത് പ്രകടിപ്പിക്കണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു വാക്ക് ഒന്ന് അടിവരയിടുകയാണ്. സാധാരണ പറയാറുള്ളത് ഉള്ളിലുള്ള സ്നേഹം ഉള്ളി പോലെ എന്നാണ് പറയാറുള്ളത്. അത് പുറത്തേക്ക് വരുന്നതോറും ഓരോ ലെയറും ലെയറും ഒന്ന് ഉള്ളിലെത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അരിയുന്ന സമയത്ത് എല്ലാവരെയും കരയിച്ച് കളയുന്നുള്ളൂ. അപ്പോൾ എക്സ്പ്രസ് ചെയ്യണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്, റസൂൽ പഠിപ്പിച്ചെന്ന കാര്യമാണ്. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയണമെന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്ന് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ മാതൃകകളാവണം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. ആ സ്നേഹബന്ധം കണ്ടുകൊണ്ടാണ് തീർച്ചയായും നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്നത്. വിവാഹത്തിനോട് നോ പറയുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ അതിന് പ്രധാനപ്പെട്ടൊരു കാരണം നിങ്ങൾ പറഞ്ഞ ആ വിഷയം തന്നെയാണ്. അതോ ഇവിടെ ഉപ്പയും ഉമ്മയും കലഹിക്കുന്നതാണ് അവർ കാണുന്നത്. അവിടെ സ്നേഹബന്ധം ഫിസിക്കൽ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ പോലെ ആലിംഗനം ചെയ്യാനും.
6: അത് മാത്രമല്ല സർ, നിങ്ങൾ നോക്കൂ, പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ കുടുംബങ്ങളിലൊക്കെ എന്താ കളിയാക്കുക? അല്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ നേരെ എതിരാണ് നമ്മൾ ജീവിക്കുന്നത് പല വിഷയത്തിലും. മവദ്ദത്തും റഹ്മത്തും ആണല്ലോ കല്യാണം. ബെഡ്റൂമിൽ ഒന്നിച്ചല്ലേ കിടക്കേണ്ടത്? സെക്സിന് മാത്രമല്ലല്ലോ ഒന്നിച്ച് കിടക്കുന്നത്. സെക്സ് എന്നുള്ള വികാരം കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ അത് കൂടുതൽ പ്രണയം ഉണ്ടാവും, ഒരു സംശയമില്ല. രണ്ടാമത്തെ തലം പറയുന്നത് മവദ്ദത്താണ്, റഹ്മത്ത്. മവദ്ദത്തു റഹ്മത്ത്, ആ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. വാർദ്ധക്യത്തിലെത്തിയ വല്യുപ്പയും വല്യമ്മയും തമ്മിലുണ്ടാവുന്നത് റഹ്മത്താണ്. ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്കത് സഹിക്കൂല, കാരണം അവർ പരസ്പരം കാരുണ്യത്തിലാണ് വർത്തിക്കേണ്ടത്, വർത്തിക്കുന്നത്. ഇത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഒന്നിച്ച് കിടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആയാൽ പിന്നെ അഞ്ഞിപ്പം ഞാൻ അവിടെ കിടക്കില്ല. എന്ത് മെസ്സേജാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള പ്രണയവും സ്നേഹവും കാരുണ്യവും വർദ്ധിക്കല്ലേ കാണേണ്ടത്? ആ മെസ്സേജല്ലേ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഇസ്ലാം ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു ദൂതനയക്കുക, ഒരിക്കലും പെണ്ണിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെല്ലരുതെന്നാണ് പറഞ്ഞത്. ആ ദൂതൻ മെസ്സഞ്ചർ എന്താണ്? ചുംബനമാണ് അല്ലേ. ഇപ്പം അടുക്കളയിലൊക്കെ പെണ്ണ് ജോലി ചെയ്യുന്ന സമയത്ത് തൊട്ടും ഉരുമ്പിയും തൊട്ടുമുട്ടിയെന്ന് പറയാം. അവൾ അത് ആ ഒരു ഫിസിക്കൽ ആക്റ്റിലേക്കുള്ള തയ്യാറെടുപ്പാണ് അടുക്കളയിൽ നടക്കുന്നത്. പെണ്ണിനെ അങ്ങനെയാണ് ഉത്തേജനത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലാതെ ബെഡ്റൂമിൽ വരുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ അടുക്കള ജോലി ഭാര്യ ചെയ്യുമ്പോൾ അവളെടുത്തു പോയിട്ട് പച്ചക്കറി എരിഞ്ഞു കൊടുക്കാനുള്ള സന്നദ്ധത ഭർത്താവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ തമ്മിൽ മുട്ടും ഉരസും. അത് അവൾക്ക് ഉണ്ടാക്കുന്ന ഒരു ത്രില്ലുണ്ട്, അത് വളരെ വലുതാണ്. ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ലൈംഗികതയിൽ ഉണ്ടാവണമെങ്കിൽ അത് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് ഭർത്താവ് മാത്രമാണ്. ഭർത്താവ് അത് കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നുണ്ടോ? ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ടാണോ ഭർത്താവ് ബെഡ്റൂമിലേക്ക് കയറുന്നത്? പെണ്ണൊരുങ്ങാറുണ്ടോ അല്ലേ? കുളിച്ച് വൃത്തിയായി ഏറ്റവും നല്ല രൂപത്തിൽ പെണ്ണൊരുങ്ങണം എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? ആണും ഒരുങ്ങേണ്ടതുണ്ട്, കാരണം വിശുദ്ധമായൊരു കർമ്മമാണത്. അതുകൊണ്ട് കുളിക്കുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത് അല്ലേ, നല്ല സ്മെല്ലുണ്ടാവുക, അത്ര ഉപയോഗിക്കാം അല്ലേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുമ്പോൾ ഫ്രാഗ്രൻസ് പാടില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ, കിടപ്പറൻ്റെ ഉള്ളിൽ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്കുണ്ട്, ഭാര്യയെ ഏറ്റവും നന്നായി സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനുമുണ്ട്. അപ്പോൾ അവിടെ നല്ല സ്മെല്ല്, ബോഡി സ്മെല്ല് നന്നാവണം. ആ ബോഡി സ്മെല്ല് നന്നായിട്ടില്ലെങ്കിൽ ലൈംഗികത ഉണരുകയില്ല. മാനസികമായ തയ്യാറെടുപ്പാണ് ആദ്യം ഉണ്ടാവേണ്ടത്, അപ്പോൾ മാത്രമേ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ജനിക്കുകയുള്ളൂ. വൈകാരികമായ അടുപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ആക്സിലറേറ്റ് ചെയ്യുള്ളൂ അല്ലേ. നമ്മൾ വണ്ടി ഓട്ടുന്ന സമയത്ത് ആക്സിലറേറ്ററിൽ കാല് വെക്കുമ്പോൾ വണ്ടി ഓടുക. അപ്പോൾ സെക്സിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, ആ ഘടകങ്ങൾ എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോഴേ ദാമ്പത്യം ഏറ്റവും ഇഫക്റ്റീവ് ആവുള്ളൂ. അതാണ് നമ്മൾ ചർച്ചക്കെടുത്ത വിഷയം.
7: പുതിയ പുതിയ ചില ടേമുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതോ ആക്സിലറേഷൻ, സെക്സ് ആക്സിലറേഷൻ അല്ലേ. അതോ കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകേണ്ട വലിയ ഒരു കാര്യമാണ് ശാരീരികമായ ബന്ധങ്ങൾ എന്നുള്ളത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അത് നന്നായി പോകുമ്പോഴാണ് കൂടുതൽ സ്നേഹത്തോടെയും ഐക്യത്തോടെയും കുടുംബജീവിതം മുന്നോട്ട് പോവുക. അപ്പം അതിന് വേണ്ട ഘടകങ്ങളാണ് ഉണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ സൂചിപ്പിച്ചത്. എങ്കിൽ ആ ഘടകങ്ങളെ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പങ്കുവെക്കേണ്ടതില്ലേ?
6: തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ പങ്കുവെക്കുന്നത്. അതായത് ആണും പെണ്ണും തമ്മിൽ, ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രോക്സിമിറ്റി, അടുപ്പുണ്ടാവണം. ആ അടുപ്പം കാണണം മക്കൾ, അപ്പോഴാണ് എൻ്റെ ഉപ്പയും ഉമ്മയും തമ്മിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ. കുട്ടിക്ക് ആ ഫീൽ ഉണ്ടാക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാർ അത് അത് കാണിക്കണം ഒറിജിനലായിട്ട് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരബദ്ധം ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഉമ്മക്ക് ഗീറ എന്നുള്ള പ്രയോഗമല്ലേ ഉപയോഗിച്ചത്? ഗാറ ഗീറ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിരിക്കുന്നു, പോസിറ്റീവ് സ്ട്രോക്കാണ് അവിടെ കൊടുത്തത്. പെണ്ണിൻ്റെ പ്രകൃതത്ത് പെട്ടതാണ് ദേഷ്യം എന്നുള്ളത്. അവരത് പ്രകടിപ്പിച്ചേക്കും, ആ സമയത്ത് നമ്മളൊന്ന് കൂൾ ഡൗൺ ചെയ്യുക അല്ലേ. അതേ സമയത്ത് രണ്ടാൾ ഒരേ മൂഡിൽ പോയാലോ അവിടെ ഇൻറ്റിമസി ഉണ്ടാവില്ല, അവിടെ സെക്സ് ഉണ്ടാവില്ല. അപ്പോൾ സെക്സ് എന്നുള്ള ഏറ്റവും പവിത്രമായ ആ ധർമ്മം, കർമ്മം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് അതിലേക്ക് എത്തുന്ന മാനസികമായിട്ടുള്ള ഒരു ബ്രിഡ്ജ്, ഒരു ബ്രിഡ്ജാണത്, ഒരു പാലാണ്. ആ പാലം തുറക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ടച്ച് വേണം, നല്ല ടോക്ക് വേണം, പോസിറ്റീവ് ടോക്ക് വേണം. കമ്മ്യൂണിക്കേഷനിൽ നെഗറ്റീവ്സ് വരരുത്. കാരണം ആ ഒരു കർമ്മത്തിലേക്ക് പെണ്ണ് മാനസികമായി സന്നദ്ധമാവണമെങ്കിലും ആണ് സന്നദ്ധമാവണമെങ്കിലും പരസ്പരം പോസിറ്റീവ്സാണ് സംസാരിക്കേണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് പെണ്ണ് നടത്തുന്നതെങ്കിൽ എല്ലാ മൂടും പോകും. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഒരു കമ്പനി നടത്തുന്ന, ഒരു ജോലി ചെയ്യുന്ന, രണ്ടറ്റം കൂട്ടിമുട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഭർത്താവിനുണ്ടാകും. ഇതൊക്കെ മുന്നിൽ വെക്കുമ്പോൾ നിങ്ങളെ പണ്ടേ അങ്ങനെയാണ്, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അന്നേ പറഞ്ഞതാണ് അതിന് പോയി കൂടണ്ടാന്ന്. ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന സംസാരങ്ങൾ, നെഗറ്റീവ് സ്ട്രോക്ക് ഭാര്യയിൽ നിന്നുണ്ടായാൽ ആ ഭാര്യയോട് ലൈംഗികമായിട്ടുള്ള ബന്ധം ചേരാൻ അതിനുള്ള മൂഡ് ഇയാൾക്ക് എങ്ങനെ ഉണ്ടാകും? കാരണം അയാൾ മാനസികമായി തളരും. അപ്പോൾ മാനസികമായ സന്നദ്ധതയിൽ നിന്നുണ്ടാകുന്ന ഊർജത്തിൽ നിന്നാണ് സെക്സ്വൽ എനർജി ഉണ്ടാകുന്നത്. അപ്പം അത് ഉണ്ടാക്കേണ്ടത് രണ്ടുപേരുടെയും കൂട്ട ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആത്യന്തികമായ പോയിന്റ്.
7: വിവാഹ ജീവിതത്തിൽ രണ്ടു പേർക്കും തുല്യ പങ്കുണ്ട്, ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഭാര്യക്കുണ്ട്, ഭർത്താവിനുണ്ട്, പരസ്പരം തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹത്തിൽ മത്സരിച്ച് മുന്നോട്ട് പോയെങ്കിലേ അത് ഉണ്ടാവൂ എന്നുള്ളതാണ്. അപ്പോൾ സാർ അത് ഓക്കെ, ഒന്ന് മാനസികമായ നല്ലൊരു അടുപ്പം ഉണ്ട്, ആ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ നല്ലൊരു ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാനുള്ള സന്നദ്ധത സ്ത്രീയുടെ ഭാഗത്തുണ്ടാവുള്ളൂ, പുരുഷന്റെ ഭാഗത്തുണ്ടാവുള്ളൂ. ശരി, ഓക്കെ. ഇനി അടുത്തൊരു,
6: അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അട്രാക്ഷൻ എന്നുള്ളത് ഒരു ആകർഷണീയത അല്ലേ. ഇപ്പൊ ഞാന് കല്യാണത്തിന് പോകുമ്പോ, സൽക്കാരത്തിന് പോകുമ്പോ, നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോ ഒക്കെ ഏറ്റവും നല്ല ഡ്രസ് കോഡ് ധരിച്ചാ പോവാ അല്ലേ. ഏതൊരു പെണ്ണും സൽക്കാരത്തിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഏറ്റവും നല്ല ഉടയാട ധരിക്കും. എന്നാൽ ഒരു പെണ്ണ് ഏറ്റവും നല്ല ഉടയാട ധരിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിൽ ബെഡ്റൂമിൽ വരുമ്പോ. അത് റസൂല് പഠിപ്പിച്ച ചര്യയിൽപ്പെട്ടതാണ്. നന്ന് സ്ത്രീകൾ ഏതാ ധരിക്കുന്നത് അല്ലേ, ഏത് ഗൗണാ ധരിക്കുന്നത്? ഏറ്റവും ആകർഷണീയത തോന്നിപ്പിക്കേണ്ടതുണ്ട്, അപ്പോഴേ സെക്സ് തോന്നുള്ളൂ. സെക്സ് എന്നുള്ളത് മനസ്സിൽ നിന്ന് വരുന്നൊരു സംഗതിയാണല്ലോ. അപ്പം ആ ഒരു ഇഷ്ടം ആരോടുണ്ട്? അഭ്രപാളികളിൽ കാണുന്ന, സ്ക്രീനിൽ കാണുന്ന ലേഡീസിനോടുണ്ട് അല്ലേ. കാരണം ഒരു മേക്കപ്പ് ഇട്ടിട്ടാണ് വരുന്നേ. അപ്പോൾ ആ പെണ്ണിനെ നോക്കി ആസ്വദിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ മൊബൈൽ ഫോണിലുള്ള പോൺ സൈറ്റിൽ പോയിട്ട് പരതുകയാണ്. എല്ലാ സൗന്ദര്യവും അവിടുന്ന് ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഭാര്യയുടെ അടുത്തെത്തുമ്പോൾ ഭാര്യ ഒരു മുട്ടിക്കഷ്ണം പോലെ കിടക്കുന്നു, വല്ല കാര്യമുണ്ടോ? ആകർഷണീയമായിട്ട് പെണ്ണ് ഒരുങ്ങണം. അതിന് ഡ്രസ്സൊക്കെ വീട്ടിലുണ്ടാവും, അളമാറയിൽ പാത്തു വെച്ചിട്ടുണ്ടാവും. അത് വിരുന്നിന് പോകുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. ശരിക്കും വേണ്ടത് എല്ലാ ദിവസവും ഹണിമൂണാണ്. ഇത് ഞാൻ ബോധപൂർവ്വമാണ് പറയുന്നത്. കാരണം ആ ഹണിമൂണായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നല്ല മക്കൾ അല്ലേ, ആ എനർജി. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വേറൊരു വിഷയമുണ്ട്. ഏറ്റവും ഹെൽത്തി സെക്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ എത്ര വലുതാണെന്ന് അറിയുമോ? അത് പ്രേക്ഷകർക്ക് നമ്മൾ കൈമാറാൻ പോകുന്നു. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും ഇത്ര വലിയ സംഗതിയാണോ അത്. തീർച്ചയായിട്ടുമാണ്. ഇതൊക്കെ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അവർ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ മതം പഠിപ്പിക്കുന്ന, മതം അറിയുന്ന നമ്മൾ അത്തരം വിഷയങ്ങളിൽ അവഗാഹമില്ലാതെ പോകുന്നുണ്ടോ എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു വേദിയിൽ ഇത് ചർച്ച ചെയ്യുന്നത്.
7: തീർച്ചയായും ഇവിടെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ആദ്യം ആരംഭിച്ചത്. വിവാഹ ജീവിതത്തിൽ എന്നല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്കുള്ള മാതൃക മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം വൈവാഹിക ജീവിതത്തിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ദൂതനയക്കുവിൻ എന്ന എത്ര അർത്ഥവത്തായ വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് സമൂഹം അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് പ്രേക്ഷകരിലേക്ക് വളരെ യാഥാർത്ഥ്യത്തോടുകൂടി ഒളിവോ മറയോ ഇല്ലാതെ പറയുന്നത് എന്നതുകൂടി ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇത് കിട്ടേണ്ട അറിവുകളാണ് സാർ. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ പറഞ്ഞു യഥാർത്ഥ

0: ഞാൻ പറയില്ല. എന്നാലും ആ ഡ്രസ്സൊന്നും മാറ്റില്ല, ഒന്ന് പോയി കുളിക്കില്ല, ഒന്ന് ബ്രഷ് ചെയ്യില്ല, ഇതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോഴേ അദ്ദേഹത്തിന് ഇത് അട്രാക്ഷൻ തോന്നുള്ളൂ, അദ്ദേഹം തിരിച്ചു അത് ചെയ്യണം. ഇങ്ങനെ രണ്ടുപേരും അത് ചെയ്താൽ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, ഒരാളെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ശരീരഭാഷയുണ്ട്, അകറ്റുന്ന ശരീരഭാഷയുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അതാ ഇതൊരു ബോഡി ലാംഗ്വേജാണ് അല്ലേ. ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്ന ഭാര്യമാരുണ്ട്, മുഖത്ത് നോക്കി ചൂണ്ടിയിട്ട് ധിക്കാരപൂർവ്വം സംസാരിക്കുന്നവരുണ്ട്. അത് ബാഡ് ബോഡി ലാംഗ്വേജാണ്, ഒരിക്കലും ചെയ്യരുത് അല്ലേ. ഇപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ അവരുടെ സാന്നിധ്യത്തിലാണ് ഈ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് വിരലി ചൂണ്ടി സംസാരിക്കുന്നത്. അവർ കണ്ടാൽ എന്ത് ഇംപ്രഷനാണ് ഉണ്ടാവുക? അതോടുകൂടി ഇവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ബോഡി ലാംഗ്വേജ് പ്രധാനമാണ്. ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആംഗ്യങ്ങൾ, ആംഗ്യ വിക്ഷേപങ്ങൾ, അത് വളരെ പ്രധാനമാണ്. സ്നേഹം സ്ഫുരിക്കുന്ന, സ്നേഹം തോന്നിപ്പിക്കുന്ന കോഡുകൾ അല്ലെ. ഇപ്പം എല്ലാറ്റിനും കോഡല്ലേ. ഭാര്യയും ഭർത്താവും തമ്മിൽ അത്തരത്തിലുള്ള കോഡുകൾ അവർക്ക് സ്വകാര്യമാക്കി വെച്ചാൽ മതി. അത്തരം കോഡുകളിൽ കൂടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് മനസ്സിലാവും, അവനക്ക് മനസ്സിലാവും, മക്കൾക്ക് മനസ്സിലാവണ്ട. അത് അവർ ഇൻ്റേണലി ഡിസ്കസ് ചെയ്ത് അത്തരം സംസാരങ്ങൾ നടത്തണം. ബെഡ്റൂമിൽ എത്തുന്നതിന് മുമ്പ് ഒരുങ്ങണം മാനസികമായിട്ട്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ദാമ്പത്യ ജീവിതം അവിടെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമല്ല. അതുപോലെ ടച്ച് ചെയ്യുക എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്പർശിക്കുക എന്നുള്ളത്. അത് സെക്സ്വൽ എർജോടുകൂടി മാത്രമല്ല, പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട് സെക്സ്വൽ അല്ലാത്ത ടച്ചും. പുരുഷൻ്റെ ധാരണ എന്താ വെച്ചാൽ ഓരോ ടച്ചും സെക്സ് ആണെന്നാ, ഒരിക്കലുമല്ല അല്ലേ. ഒന്ന് അണഞ്ഞ് പൂട്ടുക എന്ന് പറയുമ്പോൾ അത് സെക്സ്വൽ നീഡ് ഇല്ലാതെയും അണഞ്ഞു പൂട്ടാൻ പുരുഷന് സാധിക്കണം. അത് അവർക്ക് ഒരു ഉത്തേജനമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ കോണ്ടാക്ട്, കണ്ണിലേക്ക് നോക്കുക അല്ലേ. ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിംബൽ എന്താണ്? ഐ കോണ്ടാക്റ്റാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷം മുന്നോട്ട് പോകുമ്പോൾ ഭാര്യ സംസാരിക്കുമ്പോൾ ഭർത്താവിനെ നോക്കൂല, ഭർത്താവ് ഭാര്യനെ നോക്കൂല. നിങ്ങൾ പറയാനുള്ളൊന്ന് പറഞ്ഞങ്ങോട്ട് അല്ലേ. ഇങ്ങനത്തെ ചില ഡയലോഗ് ഉണ്ട്. അടുക്കളയെന്ന് വിളിക്കുകയാണ്, ഇതാ ഞാൻ സാധനം കൊണ്ടുവന്നാണ്, അല്ല അവിടെ വെച്ചാളി. എന്നാൽ എത്ര വലിയ തിരക്കിലാണെങ്കിലും ഭാര്യ എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആ ഭർത്താവ് വീട്ടിലേക്ക് എത്തുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി അയാളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആ സാധനം മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരിക്കും, അടുക്കള തിരക്കിലായിരിക്കും. എന്നാൽ പോലും ആ തിരക്കിന് നടുവിൽ ഭാര്യ വന്ന് സ്നേഹത്തോടുകൂടി അത് വാങ്ങി കൊണ്ടുപോകുമ്പോൾ അല്ലേ. നല്ല പെണ്ണിൻ്റെ മൂന്ന് ക്വാളിറ്റീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒന്നെന്താ? ഇതാ നളറ ഇലൈഹ സറത്തുക, നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിനക്ക് സന്തോഷം നൽകണം. ഗുഡ് അപ്പിയറൻസ് എന്നുള്ളത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ ലൈഫിൽ ബിഗ് സീറോ വി ആർ. ദൈവത്തിലൊക്കെ നമ്മളുണ്ടാവും, ഖുർആൻ ക്ലാസ്സിൽ മുന്നത്തെ സഫിലുണ്ടാവും. പക്ഷേ ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഹദീസും ഖുർആനും പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലേ. രണ്ടാമത് കൽപ്പിച്ചത് എന്താ? കൽപ്പിച്ചാൽ അനുസരിക്കുന്ന അല്ലേ. ഇന്ന് ഏറിയ കുടുംബത്തിലുള്ള പ്രശ്നം എന്താ? ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുന്നില്ല. എന്തിന് ഞാൻ അനുസരിക്കണം എന്നാ? അദ്ദേഹത്തെക്കാളും വലിയ അക്കത്തിലുള്ള സാലറി ഞാൻ വാങ്ങുന്നില്ലേ? വൈ ഷുഡ് ഐ ഒബേ ഹിം? ദാമ്പത്യം മുന്നോട്ട് പോവോ. ഒരു ഒരു പുരുഷനൊരു സ്വഭാവമുണ്ട്, എനിക്കും നിങ്ങൾക്കൊക്കെ അതറിയാം. എന്താണ്? അരിജാലു ഖവ്വാമൂന അലാ നിസാ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സുപ്രീമസി, ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് ബദലായിട്ട് ഒരുപാട് സറണ്ടറിങ് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടതുണ്ടല്ലോ. മക്കളെ നോക്കണം, ഭാര്യയെ നോക്കണം, കുടുംബത്തെ നോക്കണം. നമ്മുടെ അധ്വാനം മുഴുവൻ ആ കുടുംബത്തിന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എൻ്റെ ബാധ്യതയാണ്. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, എനിക്ക് ഇവരൊക്കെ ഇട്ടേച്ച് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അള്ളാ എൻ്റെ മുമ്പിൽ ഞാൻ മറുപടി പറയണം അല്ലേ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ഉണ്ടോ? സ്ത്രീകളത് ശ്രദ്ധിക്കാറുണ്ടോ? ഷമീം സാർ പറ,
1: തീർച്ചയായും
0: നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? നമുക്കൊക്കെ എന്തൊക്കെ പൂതികളുണ്ട്? ഇപ്പൊ ഞാനൊക്കെ റിട്ടയർമെന്റിലേക്ക് എത്തുന്ന ഒരു അധ്യാപകനാണ്, എനിക്കൊരുപാട് പൂതികളുണ്ട്. പക്ഷേ ആ പൂതികൾ പലതും തടയപ്പെടുന്നു. പോസിറ്റീവാണ്, ഞാൻ നെഗറ്റീവായിട്ടല്ല കാണുന്നത്. അത് നമ്മുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി തന്നെയാണ്. അവിടെ അവരും അത് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: സാധാരണ നമ്മൾ സ്നേഹക്കൂടിൻ്റെ ഈ പിന്നെ ചർച്ചകൾ നടക്കുമ്പോൾ പറയാറുള്ളത് സ്നേഹക്കൂടാവട്ടെ, അതുപോലെ നമ്മുടെ ലൈവ് കൗൺസിലിംഗ് ഒക്കെ ആവട്ടെ, സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷമല്ല, മറിച്ച് ഇസ്ലാം എന്ന പക്ഷമാണ് നമുക്കുള്ളത്. ആ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു പക്ഷം ചേർന്നുകൊണ്ട് അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട നമ്മുടേതായ ബാധ്യതകളും

0: കർത്തവ്യങ്ങളും നിർവഹിക്കുക, അത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക. ഈ സീറ്റിലിരിക്കുന്ന ഞാനിത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് പറയുന്ന പ്രൊഫസർ സാസ് സർ, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ ഒരു നല്ല ചർച്ചയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഏറ്റവും നല്ല ജീവിതം നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു നല്ല ബന്ധം നമുക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സർ, ഇനി ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച്,
1: അവിടെ പിന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവണമെങ്കിൽ ബോണ്ടിങ് ഉണ്ടാവണമല്ലോ. ബോണ്ടിങ് ആണല്ലോ ഈ ബോണ്ടിങ്, ബ്രിഡ്ജിങ് എന്നൊക്കെ പറഞ്ഞാൽ ആ പാലം നിർമ്മിക്കണം. ഒരു പാലാണിത്, അതായത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്.
0: ഇടയിൽ ഞാൻ നമ്മൾ ഈ ബോണ്ടിങ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മുതിർന്ന ആളുകൾക്ക് അത്
1: അല്ല, അതിനാണല്ലോ നമ്മൾ ഇടക്ക് മലയാളം പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷ് അറിയാതെ വന്നു, അതിന് ഞാൻ ക്ഷമ ചോദിക്കണം. എന്നാലും ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആത്മബന്ധം എന്നാണ്,
0: കെട്ടുറപ്പ്.
1: അപ്പോ ആ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പാലം, അതായത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു പാലമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആ പാലം സ്ട്രോങ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? റൊമാൻറ്റിക് ആവുക തന്നെ വേണം. അത് റൊമാൻറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെയാണ് നിത്യജീവിതത്തിൽ അബ്രപാളികളിൽ ഇതിലൊക്കെ കാണുന്നത് അല്ലേ. അത് ഒരു ആഗ്രഹിക്കുന്ന സംഗതി, എൻ്റെ ഭർത്താവ് ഒരു നല്ല ഫിഗറായിട്ട് നല്ല സ്മാർട്ടായിട്ട് എൻ്റെ കൂടെ പോരണം എന്ന് ആഗ്രഹിക്കാത്ത ഏത് പെണ്ണുള്ളത് അല്ലേ? അത് പെണ്ണ് ആഗ്രഹിക്കുന്നില്ലേ? ഭർത്താവ് ഒരുങ്ങണം ഈ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ഒരു നല്ല ഡ്രസ്സുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇടണം, മുടി വാരണം, താടി ചീകണം. ഇതൊക്കെ റസൂല് പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ ചില ആളുകൾ അത്തരം കാര്യത്തിൽ കെയർലെസ്സാണ്, അവഗണിക്കുകയാണ് അതൊക്കെ. അപ്പോൾ എല്ലാറ്റിലും ഒരു മിതത്വം ഉണ്ടാവുകയും നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ, കോൺവേഴ്സേഷൻ, ആഴത്തിലുള്ള സംസാരം. ഇപ്പോൾ ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളെ സംസാരം കേട്ട ഇന്നലെ കല്യാണം കഴിഞ്ഞതുപോലെയാണല്ലോ അല്ലേ? എന്നു തന്നെയാണോ? ആ എന്നും വേണം. അയാൾക്ക് എന്നും സംസാരിക്കാനുള്ള അയാളുടെ ഭാര്യയോടാണ്. അന്യ സ്ത്രീകളോട് എന്തുകൊണ്ടാണ് ചാറ്റ് ചെയ്യാൻ പോകുന്നത്? സ്വന്തം ഭാര്യ അതിന് പ്രാപ്തമല്ലാത്തത് കൊണ്ടാണ് അല്ലേ? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചാറ്റ് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് മാത്രമാണ്. മാത്രം എന്ന് പറഞ്ഞാൽ ഈ സെക്സ്വൽ പേഴ്സ്പെക്റ്റീവില് അല്ലേ, അല്ലെങ്കിൽ ഇമോഷണൽ പേഴ്സ്പെക്റ്റീവില് എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിക്കുക നമ്മുടെ ബെറ്റർ ഹാഫിനോടാണ്. തിരിച്ചും ഭാര്യ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടത് ഭർത്താവിനോടാണ്. ഇങ്ങനെയുള്ള ഒരു ആത്മബന്ധം അവിടെ ഉണ്ടായി തീർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ടെൻഷനാണ് ഉണ്ടാവുക? എല്ലാ കാര്യവും അള്ളിയും റസൂലും കഴിഞ്ഞാൽ അവൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭർത്താവിനോടാണ്. ഭർത്താവിനോട് അനുവാദം വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആ ആത്മബന്ധത്തിൻ്റെ ഔട്ട്കമാണ്. അല്ലാതെ ഒരിക്കലും ജയിലല്ല, പ്രിസണല്ല. ഇന്ന് പുതിയ സമൂഹത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായതുകൊണ്ട് ഇന്നലെയും എനിക്ക് ചില ചോദ്യങ്ങൾ കിട്ടി. അതൊരു തടവറയല്ല എന്നാ? എന്ത് തടവറ? ദാമ്പത്യം തടവറയാണോ? ഒരിക്കലുമല്ല. അതിൽ കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. ജീവിതം രണ്ട് സൈഡുള്ളതാണ്. ഇന്ന് സമൂഹം പഠിപ്പിക്കുന്നത് എന്നും സന്തോഷം, എന്നും സന്തോഷമല്ല. ചില സമയത്ത് ദുഃഖം ഉണ്ടാവും, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഒരു പ്രയാസത്തോടൊപ്പം രണ്ടെളുപ്പമുണ്ട് അല്ലേ? ഇപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മളെങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? നമ്മുടെ മക്കളുടെ അടുത്തേക്ക്, ഭാര്യൻ്റെ അടുത്തേക്ക്. സ്വാഭാവികമായിട്ടും അതൊരു ഡെസ്റ്റിനേഷനാണ്, അത് നമുക്ക് നൽകുന്ന ഒരു ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഷെയറിങ് എന്നുള്ളത്, കെയറിങ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ചെയ്യുക. നമ്മളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ആ ഷെയറിങ് പെണ്ണ് കേൾക്കണം. പെണ്ണിൻ്റെ മനസ്സിൽ ഒരുപാടുണ്ടാവും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷന് 5000 വാക്കാണെങ്കിൽ പെണ്ണിന് 10000 ആണ്. അപ്പോൾ അവളുടെ കോട്ട തീർന്നിട്ടുണ്ടാവില്ല, നമ്മളെ കോട്ട തീർന്നിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മൾ അവരെ ഗുണകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ എംപതറ്റിക് അപ്രോച്ചോടുകൂടി, സഹാനുഭൂതിയോടുകൂടി കേട്ട് കൊടുക്കണം. കേൾക്കുമ്പം കേൾക്കുന്നുണ്ട് പല സംസാരങ്ങളും പെണ്ണ് നമ്മോട് നടത്തുക എന്താവില്ല എന്നറിയോ? മറുപടി കിട്ടാനല്ല, ഉത്തരം കണ്ടെത്താനല്ല. എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയുമ്പോൾ ഊക്കം എന്തുണ്ടാവും? ഇതിൻ്റെ ഭർത്താവാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അത് ഭർത്താവ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഒരു നല്ല കറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് സൂപ്പറായിട്ടുണ്ട് എന്ന് ഇടക്ക് പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്ന വലിയ വിഷയം. അങ്ങനെയുള്ള പോസിറ്റീവ്സ് നിരന്തരം ഒഴുകിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന സംഗതിയാണെന്ത്? സെക്സ്വൽ കോണ്ടാക്ട് എന്നുള്ളത്.
0: തീർച്ചയായും. അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നിർവഹിക്കേണ്ട ഒരുപാട് ഫിസിക്കൽ ഒരു അറ്റാച്ച്മെൻറ്റ്, ഫിസിക്കൽ ബോണ്ട്, പുതിയ ടൈമിൽ പറയുന്ന ഫിസിക്കൽ വൈബ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. അതിൽ അടുക്കളയിലെ നമ്മുടെ ഇടപഴകലുണ്ട്, മക്കളുമായി ഇരിക്കുന്ന സമയം അതിൽ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ, ഷെയറിങ്, കെയറിങ്, ഇതെല്ലാം വീട്ടിലെ നമ്മളുള്ള സമയത്തുള്ള നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും ഓരോ എന്താ പറയുക ബോഡി ലാംഗ്വേജും ശാരീരികമായ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് പ്രചോദനമാണ് എന്നുള്ളതാണ്. അത് പ്രചോദനമാക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ഭർത്താവിൻ്റെ ഭാഗത്തുള്ളത് ഭർത്താവ് നിർവഹിക്കാനും അതുപോലെ തന്നെ ഭാര്യയുടെ ഭാഗത്തുള്ളത് ഭാര്യ നിർവഹിക്കാനും ശ്രദ്ധിച്ചാൽ നല്ലൊരു ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് സാർ. അപ്പോൾ ഓക്കെ, ഇത് ഒരു നമ്മൾ ആ ഒരു കാര്യങ്ങളിങ്ങനെ പച്ചയായി യാഥാർത്ഥ്യത്തോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്.
1: അതുപോലെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ സെക്സ് നടക്കുന്ന ലൈംഗിക ബന്ധം ആരോഗ്യദായകമായി പോകണമെങ്കിൽ ബെഡ്റൂം എന്താവണം? ഏറ്റവും സേഫറാവണം അല്ലേ? ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ അല്ലെ, ഈ ചെറിയ കുട്ടികളെ നമ്മൾ വിചാരിച്ച ചെറിയ കുട്ടികളാണോ? എന്നിട്ട് നമ്മൾ മക്കളെ കൂടെ കിടത്തുകയാണ്. എന്നാൽ 6, 7, 8 വയസ്സായ കുട്ടികൾ ഭാര്യയും ഭർത്താവ് ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ഈ സെക്സ്വൽ കോണ്ടാക്ട് ഒബ്സർവ് ചെയ്യുകയാണ്. എന്നിട്ട് ദേ ഗോ ടു പ്രാക്ടീസ് ഇൻ ദി സ്കൂൾ. അതിലേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ മാറ്റിക്കടത്താൻ വേണ്ടി റസൂൽ കൽപ്പിച്ച ആ കൽപ്പന വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ബെഡ്റൂമിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അവിടെ എന്തായിരിക്കും? സെക്സ് നല്ല രൂപത്തിൽ നടക്കില്ല. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അതുപോലെ ബെഡ്റൂം എന്തായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആവണം. അപ്പോഴേ അവിടെ വരുന്ന സമയത്ത് ആ ഒരു ഇഗ്നിഷൻ, ആ ഒരു ഉദ്ദീപനം ഉണ്ടാവുള്ളൂ. അത് പെണ്ണ് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. ആ വീട്ടിലെത്തുന്ന സമയത്ത് ഭർത്താവ് ജോലി സ്ഥലത്താണ്, ആ ബെഡ്റൂം ഒരുക്കി വെക്കണം, ക്ലീൻ ആയിരിക്കണം, നീറ്റായിരിക്കണം. ഒരുപാട് സമയമുണ്ട്. ഈ മൊബൈലിൽ ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് ബദൽ എൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന, നോക്കിയിരിക്കുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന, മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുങ്ങുന്ന അവസ്ഥ, പ്രത്യേകിച്ച് രാത്രി സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ മൊബൈലൊന്ന് മാറ്റിവെക്കുക. എന്നാൽ തന്നെ എല്ലാ ബന്ധങ്ങളും നന്നായിത്തീരും. നമ്മൾ കുട്ടികളെങ്ങനെ പരാതിപ്പെടുകയാണ്, കുട്ടികൾ മൊബൈൽ അഡിക്ഷനിലാണ്, മൊബൈൽ അഡിക്ഷനിലാണ്. അതിനേക്കാളും വലിയ അഡിക്ഷനിൽ നമ്മളാണ്. എം ഐ റൈറ്റ് ഓർ റോങ്? ശരിയല്ലേ?
0: തീർച്ചയായും.
1: പ്രത്യേകിച്ച് വല്യമ്മമാരൊക്കെ ഇപ്പോൾ മൊബൈലിലാണ്, എല്ലാവർക്കും വാട്സപ്പ് കൂട്ടായ്മകളാണ് അല്ലേ. 70 കഴിഞ്ഞവരുടെ കൂട്ടായ്മ, 80 കഴിഞ്ഞവരുടെ കൂട്ടായ്മ, ആർക്കും കൂട്ടായ്മ അല്ലാത്തതില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ക്വാളിറ്റി ടൈം, ഏറ്റവും പ്രിയപ്പെട്ട സമയം, അത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് ആ സമയം എൻ്റെ ഭാര്യ പറയുകയാണെന്ത്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കിട്ടുന്നുണ്ട്, ഭർത്താവിന് ഭാര്യനെ കിട്ടുന്നുണ്ട്, ഇത് രണ്ടാളും ഉറപ്പുവരുത്തണം. കിടന്നുറങ്ങാൻ നേരത്തെ അല്ല ചെല്ലണ്ട്, നേരത്തെ എത്തി ആ ഒരു തയ്യാറെടുപ്പ്, പ്രത്യേകിച്ച് മഗ്‌രിബിന് ശേഷമുള്ള സമയം, ഏത് വലിയ ജോലിയാണെങ്കിലും മഗ്‌രിബിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടാവാൻ, മക്കളുടെ കൂടെയും ഭാര്യൻ്റെ കൂടെ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സമയം ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടും. ആ ക്വാളിറ്റി ടൈം നമ്മുടെ സാന്നിധ്യം ഈ സെക്സ്വൽ അറ്റാച്ച്മെൻറ്റിലേക്ക് എത്തിക്കുന്ന കാര്യം കൂടിയാണ്. കാരണം അവിടെ ഒരുപാട് നല്ല സംസാരങ്ങൾ, കുട്ടികളുടെ വിഷയത്തിലാണെങ്കിലും ഭാര്യൻ്റെ വിഷയത്തിലാണെങ്കിലും അവർക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കേൾക്കണം. എന്നാൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഈ ഗ്രീവൻസസ് പറയാതിരിക്കുക, കുറ്റും കുറവും പറയാതിരിക്കുക. ഈ പരാതിയും പരിഭവവും പറയേണ്ട ഒരു സമയമുണ്ട്. ആ മുഹൂർത്തം വരെ, ആ സമയം വരെ ക്ഷമ പാലിക്കുക അല്ലേ. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും, പരാതി ബോക്സ്, അതാണ് ആദ്യം അങ്ങോട്ട് ചിന്തുക. അതോടുകൂടി അയാളുടെ മൂഡ് മൊത്തം പോയി അല്ലേ. ഞങ്ങൾ അത് കൊണ്ടുവന്നോ, മറ്റത് കൊണ്ടുവന്നോ, ഇലക്ട്രിസിറ്റി ബിൽ അതടിച്ചോ, ഗ്യാസ് ഇത് നിറച്ചോ, ഇതൊക്കെ മൂപ്പർ ചെയ്യുന്ന ആൾ തന്നെയാണ്, മൂപ്പർ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അത് വീണ്ടും വീണ്ടും എന്നെ കുത്തുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ ഇന്ന ആളങ്ങൾ വിളിച്ചിരുന്നോ, എൻ്റെ കുടുംബത്തിൽ ഇന്ന കല്യാണത്തിന് പോയിരുന്നോ, ഒക്കെ പോകും ഇൻഷാല്ലാ. പക്ഷെ ആ പോയോ പോയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചോദിക്കാം, അപ്പോഴും അയാൾ അവിടെ ഉണ്ടാവുമല്ലോ. അതായത് ഭർത്താവിന് തോന്നണം, ഞാൻ ഈ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ മാനസികമായി സന്തോഷിപ്പിക്കുന്ന ഭാര്യയാണ്, കൂടുതൽ സമയം ആ വീട്ടിൽ തന്നെ നിൽക്കാൻ തോന്നുക. എന്നാൽ ചില ഭർത്താക്കന്മാരെ നിങ്ങൾ നോക്കുന്നുണ്ട്, 11 മണിയായാലും വീട്ടിലെത്തൂല, 12 മണിയായാലും വീട്ടിലെത്തൂല, ചൊറിയുന്ന സ്വഭാവം ചില സ്ത്രീകൾക്കുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്, നിങ്ങൾ ചൊറിയരുത് എന്ന്. ഫിസിക്കൽ ചൊറിയാലല്ല പറഞ്ഞത് അല്ലേ. ഒരു സ്വൈര്യം കൊടുക്കൂല വീട്ടിൽ, ഭർത്താവിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, മക്കളുടെ മുമ്പിലൊക്കെ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വർഷങ്ങളോളം ജോലിയൊക്കെ ചെയ്ത് റിട്ടയർമെൻ്റ് സ്റ്റേജിൽ നാട്ടിലെത്തിയപ്പോൾ വേണ്ടത്ര പൈസ കയ്യിലുണ്ടാവില്ല, സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ മക്കളെ മുമ്പിൽ വെച്ചിട്ട് ഈ ഭാര്യ ഇയാളെ ഇൻസൾട്ട് ചെയ്യാണ്. ആ 30 വർഷം ആ കുടുംബത്തെ, മക്കളെ മുഴുവൻ സംരക്ഷിച്ചത് ഈ ഗൾഫിൽ നിന്ന് ഈ വിയർപ്പൊലിച്ച ഭർത്താവാണ്. അദ്ദേഹം എല്ലാം ഒരു കറവപ്പശു കണക്കെ എല്ലാം വറ്റി വന്നപ്പോൾ പിന്നെ മക്കൾക്കും വേണ്ട, ഭാര്യയ്ക്കും വേണ്ട. ഇതും പല കുടുംബങ്ങളിലും നടക്കുന്നതാണ്. പിന്നെ അവർ തമ്മിൽ സെക്സ്വൽ കോണ്ടാക്റ്റ് ഉണ്ടാവുമോ, ഇതൊക്കെ വന്ന കേസാട്ടോ ഞാൻ പറയുന്നത്, ഇതൊന്നും ഇല്ലാത്തതല്ല. ഈ അടുത്ത് വന്ന ഒരു കേസിൽ പ്രതി ആരാന്നറിയോ, ഭർത്താവാണ്. ആ ഭർത്താവിന് ഏകദേശം 60-65 വയസ്സായിട്ടുണ്ട്. ഭാര്യ നെഗറ്റീവ്സത്തിൻ്റെ ഒരു സമ്മേളനമാണ്. എന്നാൽ 65 വയസ്സായ ഭർത്താവ് എന്താണ്, എനർജറ്റിക് ആണ് എല്ലാ അർത്ഥത്തിലും. അയാളോട് പലരും പറയുന്നുണ്ട് ഗോ ആൻഡ് മാരി അനദർ വുമൺ. എന്നാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ വേറെ വിവാഹം കഴിക്കൂല, എനിക്ക് ഇവള് മതി. പക്ഷെ ഇവളിൽ നിന്ന് കിട്ടേണ്ടതൊന്നും അയാൾക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ ഇവിടെ വരുന്ന കോമൺ ഇഷ്യൂസാണ്.
0: ഇന്നത്തെ ഈ ഒരു വിഷയവും നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായി ഉപകരിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മളിലേക്ക് ബഹുമാനനായ സാസർ പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൗൺസിലിംഗ് രംഗത്ത് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊന്നും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തത്. അള്ളാഹു ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും അതിൻ്റെ യഥാർത്ഥ പരിഹാരങ്ങൾ നമ്മളിലേക്ക് എത്താനും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെയുള്ള അറിവും ആഫിയത്തും അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ചെരിയുമാറാവട്ടെ. സംതൃപ്ത കുടുംബജീവിതം നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ കൺകുളിർമ ലഭിക്കുന്ന, ഇഹലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കിയിട്ട് നമ്മുടെ മക്കളെ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനിയും കൂടുതൽ അറിവുകൾ നേടുന്ന നല്ല കുടുംബത്തിലൊക്കെ ഉപകരിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അള്ളാഹ്.
2: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ദാമ്പത്യവും ആരോഗ്യകരമായ ലൈംഗിക ജീവിതവും ഇന്നത്തെ സ്നേഹക്കൂടിൽ പങ്കെടുത്തവർ പ്രൊഫസർ കെ പി സാദ് കൂടെ ഷമീം എം വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു ഗോത്രം ഒരു മലയുടെ താഴ്വാരത്തിലാണ് താമസിക്കുന്നത്. ഒരു ഗോത്രം മലയുടെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് ആ താഴ്ഭാഗത്തിൻ്റെ പരിതസ്ഥിതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. മലയുടെ മുകളിലുള്ള ആളുകൾ കുറച്ചുകൂടി മുകളിലുള്ള ആ ഒരു ഇതിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ ഗോത്രങ്ങൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ വെച്ചൊരു ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ മുകളിലുള്ള ആളുകൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് താഴെയുള്ള ആ ഗോത്രത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവസാനം അവരിലുണ്ടായിരുന്ന ഒരു കുട്ടി അവർ തട്ടിക്കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തുള്ള പലരും ആ മല കയറാൻ വേണ്ടി തുടങ്ങി. കുറേ ഇങ്ങനെ കയറി ഒരു പകുതി എത്തിയപ്പോഴേക്കും അവരൊക്കെ തിരിച്ചു കിട്ടാൻ പോകുന്നു. കഴിയുന്നില്ല അങ്ങോട്ട്, അവളെ അത്രയും മുകളിലാണ്. അവരിങ്ങനെ നിരാശരായി നിൽക്കുമ്പോണ്ട് ഒന്നായിട്ട് പോയി കയറിയ സമയത്തുണ്ട് മുകളിൽ നിന്ന് ഒരു സ്ത്രീ കുട്ടിനെ കൊണ്ടിങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇപ്പോൾ അവിടെ എത്തി, മുകളിലെത്തിയത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചത് കേവലം ഒരു കുട്ടിയാണ്, ഞാൻ അന്വേഷിച്ചത് എൻ്റെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മുകളിലുള്ള മലയോ അതിൻ്റെ എന്നാ പരിചയമില്ലായ്മയോ അതൊന്നും എൻ്റെ മുന്നിൽ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം എൻ്റെ കുട്ടിയെ കിട്ടണം എന്നുള്ളതായിരുന്നു. ഇതൊരു കഥയാണ്, പക്ഷേ അപ്പോൾ വെറുമൊരു കഥയല്ല നമുക്ക് പറയാം, ചേർത്ത് പറയാം. കാരണം നമ്മൾ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയ കാര്യം എത്രമേൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമാണെന്ന്, അത് നിർബന്ധമാണെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഒരു തടസ്സമാവാതെ വരുമ്പോൾ ഇതിനില്ല നമ്മുടെ ശ്രമം നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും.
1: ഇച്ഛാശക്തി അല്ലേ, ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അത്, ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ കഥയിലൂടെ, സലാം ഖാൻ്റെ ഈ ഒരു കഥയിലൂടെ ആ ഉമ്മ കാണിച്ച ഒരു മാതൃക, അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ.
0: സ്വയം പ്രചോദിതമായിട്ടുള്ള, സ്വന്തമുള്ള പ്രചോദനം ഉണ്ടല്ലോ, അത്തരം പ്രവർത്തനങ്ങളാണ് അവർക്ക് യാത്രയിൽ വഴിമുടക്കമുണ്ടാവില്ല. സ്വയം പ്രചോദന, അപ്പം ആ സ്ത്രീ സ്വയം പ്രചോദിതയാണ്. അത് ഗോത്രത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല,
1: സ്വന്തം
0: സ്വയം പ്രചോദിതമായ ഒരു സ്ത്രീ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് അവരെ വഴിമുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ പിന്നെ അന്വേഷണത്തിലുംയും അതിൻ്റെ ആഴം നിശ്ചയിക്കുന്നത് തേടുന്നവനും തേടപ്പെടുന്നവയും തമ്മിലുള്ള ആത്മബന്ധമാണ്. നമ്മൾ എന്തന്വേഷിക്കുന്നുവോ ആ അന്വേഷിക്കുന്നത് നമുക്ക് കിട്ടണം. ഏതൊരു കാര്യം ആവട്ടെ, നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള കാര്യം, എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പൊ തേടുന്നതും തേടുന്നവനും തേടപ്പെടുന്നതും തമ്മിലുള്ള ആത്മബന്ധം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എനിക്ക് ഇന്ന ഇന്ന പരിപാടികൾ കേൾക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാവണം. നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹത്തോട് നമ്മളുടെ അവസ്ഥയോട് നമ്മുടെ ഒരു ബന്ധം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കൊക്കെ പാഠങ്ങൾ അതുപോലെ കേട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ എത്തണം.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നാം കേൾക്കുന്നത് പീസ് റേഡിയോ സലഫി ദുറൂസ്, അനുഗ്രഹമാകുന്ന പരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ അബൂബക്കർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷകൾ, പരീക്ഷണങ്ങൾ, അത് വ്യക്തിപരമായും സംഭവിക്കാം, വ്യക്തികൾക്ക് സംഭവിക്കാം, ഇതുപോലെ സമൂഹം ദുഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും പൊതുശിക്ഷ എന്ന നിലക്ക് കിട്ടാം. ഇനി ഈ ശിക്ഷ ഭൗതികമായി തന്നെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കരുടെ സമൂഹങ്ങളെയൊക്കെ പൊതുശിക്ഷ വഴി അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ വ്യക്തികളും അവർ തിന്മ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരെ അള്ളാഹ് പിടികൂടും, അവർക്കും ചിലപ്പോൾ ശിക്ഷകൾ വരാം. അപ്പോൾ റബ്ബിൻ്റെ ശിക്ഷ അതിന് രണ്ടു തരത്തിലുണ്ടാവും ഈ രൂപത്തിലുള്ള ശിക്ഷകൾ. ഒന്ന് പ്രത്യക്ഷമായ ശിക്ഷ, മറ്റൊന്ന് ആന്തരികമായത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. വ്യക്തികൾക്ക് ബാധിക്കുന്ന ആന്തരികമായ ശിക്ഷകൾ, അത് ചിലപ്പോൾ സമൂഹത്തിനും ബാധിക്കും. ഒരു സമൂഹത്തിൽ അവർ തിന്മ ചെയ്യുന്നു എങ്കിൽ അവരെ ചിലപ്പോൾ പൊതുശിക്ഷ എന്ന നിലക്ക് പ്രത്യക്ഷമായ ശിക്ഷ കൊടുത്തു കൊള്ളണമെന്നില്ല. എന്നാൽ ആന്തരികമായ ശിക്ഷ സമൂഹത്തിനും കിട്ടാം. അതിൽ പെട്ടെന്ന ഒരു കാര്യമാണ് അവർക്കിടയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത്. ഏതൊരു പ്രസ്ഥാനവും ഐക്യത്തിൽ പോകണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. പക്ഷേ അവരുടെ കയ്യിലിരുപ്പ് കൊണ്ട്, മോശമായ അവരുടെ നിലപാടുകളോ പ്രവർത്തനങ്ങളോ കൊണ്ട് ചിലപ്പോൾ ആ സമൂഹത്തിന് ആന്തരികമായ ശിക്ഷകളല്ല കൊടുക്കാം. അതാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത അവസ്ഥ. അവരൊക്കെ പ്രത്യക്ഷത്തിൽ ഒരു ഒരു കൂട്ടരാണെന്ന് ഐക്യം തോന്നുമെങ്കിലും അവരുടെ ഹൃദയങ്ങൾ മുഴുവനും വ്യത്യസ്തമായിരിക്കും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചുകൊണ്ടിരിക്കും. കുറ്റം പറയാൻ അവസരം കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ടീമിലുള്ളവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു ആഭ്യന്തരമായ കാര്യമാണ്. ഒരു തരം ആന്തരികമായ ശിക്ഷയായിട്ട് അത് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നത് കാണാൻ കഴിയും. നേരെ മറിച്ച് ഇതിന് നേരെ എതിരാണെങ്കിലോ, നല്ല ജീവിതം വ്യക്തികൾക്കും സമൂഹത്തിനൊക്കെ കിട്ടും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നന്നായി ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഫല നുഹി അന്നൌ ഹയാത്തൻ തൊയ്യബ മനാമില സോലിഹമ്മിൻ ദക്കർ ഔൻസ, ആണായാലും പെണ്ണായാലും അവർ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ, വഹ മോമിൻ, അവർ ഈമാനോടുകൂടി മോമിനായ ഒരു സത്യവിശ്വാസി ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഫല നുഹി അന്നഹു ഹയാത്തൻ തൊയ്യബ, നല്ലൊരു ജീവിതം അവരെ നമ്മൾ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ പരലോകത്തും അവർക്ക് നല്ല പ്രതിഫലം നൽകും. വല നജിസി അന്നഹും അജറവും എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമൂഹം ഒക്കെ നന്നാവണം എന്ന് വിചാരിച്ച് അവർക്കിടയിൽ ഈ നന്മ കൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ മുഴുവനും ഭാഗ്യമാണ് വാസ്തവത്തിൽ. പക്ഷേ നല്ലത് പറയുന്നവരെ, ഇസ്ലാഹ് നടത്തുന്നവരെ പലർക്കും ഇഷ്ടമില്ല. സമൂഹം അവരുടെ തിന്മകൾ ഒഴിവാക്കണം. തിന്മകൾ പല രൂപത്തിലാണ്. ശിർക്ക് വലിയ തിന്മയാണ്, ബിദ്അത്തുകൾ തിന്മയാണ്. അതുപോലെ അള്ളാഹു വിലക്കിയ ഓറേ തിന്മകളുണ്ട്, സാമൂഹ്യ തിന്മകൾ, അതൊക്കെ തിന്മകളാണ്. അതുകൊണ്ട് സമൂഹത്തിൽ അത് നടക്കുമ്പോൾ അതിനെതിരെ നല്ലവർ പ്രതികരിച്ചു കൊണ്ടിരിക്കണം. പക്ഷെ ആ പ്രതികരിക്കുന്നവരോട് സമൂഹത്തിന് ദേഷ്യമാണെങ്കിലും വാസ്തവത്തിൽ ആ പ്രതികരിക്കുന്നവർ അവരുടെ രക്ഷകരാണ് എന്നവർ മനസ്സിലാക്കണം. അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, വമാഖാന റബ്ബുക്കൽ യുഹ്ലിക്കൽ ഖുറ, ഒരു ഗ്രാമത്തെയും അള്ളാഹു നശിപ്പിക്കുകയില്ല ബിളുൽമിൻ, അവർ ചെയ്യുന്ന തിന്മ കൊണ്ട്. വാഹുലുഹാ മുസ്ലിഹുന, കാരണം അതിൻ്റെ ആൾക്കാർ ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ഏതൊരു നാട്ടിലും ആ നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നവരുണ്ടാവുക എന്നത് ആ നാട്ടുകാരുടെ വലിയ നിയമത്താണ്, ഭാഗ്യമാണ്. കാരണം അവർ വഴിയാണ് ഇവർക്ക് പൊതുശിക്ഷ കിട്ടാതിരിക്കുന്നത്. കാരണം അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാണല്ലോ അതുവഴി നമുക്ക് സർവശക്തനായ അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇതുപോലെ അവർ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും അവർക്ക് പൊതുശിക്ഷ കിട്ടുകയില്ല. അപ്പോൾ റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ശിക്ഷകൾ ലഭിക്കാതിരിക്കാൻ ഉള്ള ഒരു വഴി. ഏതായാലും ശിക്ഷകളെപ്പറ്റി നമ്മൾ പറഞ്ഞു. അത് വ്യക്തികൾക്കുണ്ടാവും, സമൂഹത്തിന് ഒന്നടങ്കം ബാധിക്കും. അതിൽ പ്രത്യക്ഷമായതുണ്ട്, പരോക്ഷമായതുണ്ട്. ശിക്ഷകൾ തന്നെ പല രൂപത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഇത് മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ കാരണം അള്ളാഹു ഇറക്കുന്ന ശിക്ഷകളാണ്. ഇതേ ശിക്ഷകൾ തന്നെ, ഈ പരീക്ഷണങ്ങൾ തന്നെ ഇതിൻ്റെ നേരെ എതിരും ഉണ്ടാകും. അപ്പോൾ അള്ളാഹു ഇറക്കുന്ന പരീക്ഷണങ്ങൾ ഇതുവരെ പറഞ്ഞതുപോലെയല്ല, അനുഗ്രഹങ്ങളായി വരുന്ന വേറെ ചില രംഗങ്ങളുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായി ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് അവർക്കുള്ള ശിക്ഷയല്ല, മറിച്ച് അവർക്കുള്ള രക്ഷയാണ്, കാരുണ്യമാണ്. ഈ ഒരു കാര്യം എപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. അതുവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഈയുള്ളവൻ കൂടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസീബത്തുകൾ, പ്രതിസന്ധികൾ, അത് അവരുടെ തിന്മകൾ ഇല്ലായ്മ ചെയ്യാനും അവരുടെ പദവികൾ ഉയർത്താനുമാണ് എന്ന് നമുക്ക് പ്രമാണങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാവും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വചനം, സൂറത്ത് ബക്രയിലെ ഒരു വചനം ഇങ്ങനെയാണ്, വല നബുലുവന്നക്കും ബിശൈഇൻ, من الخوف والجوع ونقص من الاموال والانفس. നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പം എല്ലാവർക്കും പരീക്ഷണം കിട്ടും. ഈ ലോകത്ത് പരീക്ഷണങ്ങൾ കിട്ടാത്ത ആരുണ്ടാവില്ല, ഒന്നല്ലെങ്കിൽ വേറെ രൂപത്തിൽ. ഒരാൾക്ക് രൂപത്തിലാണ് പരീക്ഷണമെങ്കിൽ വേറുള്ള ആൾക്കാർക്ക് വേറെ രൂപത്തിലായിരിക്കും. തീർച്ചയായും എല്ലാവരെയും പരീക്ഷിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒന്നുകിൽ ഭയം കൊണ്ട് പരീക്ഷിക്കും. ചിലരുടെ ഭയം അതായിരിക്കില്ല വേറെ ചിലർക്ക്. ചിലർ അവർ ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കണമെങ്കിൽ അവിടെ മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലം നോക്കുക, മഴ വരുമ്പോൾ അവർക്ക് ഭയമായിരിക്കും. വേറെ ചിലർ ഉരുൾപൊട്ടലിൻ്റെ ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ നല്ല ശക്തമായ മഴ വരുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുമോ എന്നവർ ഭയപ്പെടും. അതൊന്നുമില്ലെങ്കിലോ അതിശക്തമായ ഇടിമിന്നലുണ്ടാകുമ്പോൾ അത് ബാധിക്കുമോ. ഇത് ചില മേഖലകൾ പറഞ്ഞു എന്നുള്ളൂ. ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിലായിട്ട് ഭയം അവരെ പിടികൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വേറെ ചിലർ ഒരു ജോലി പ്രതീക്ഷിക്കുന്നു, പക്ഷേ അത് കിട്ടുമോ ഇല്ലയോ, വേറെ ആൾക്കാർ മറികടക്കുമോ, അല്ലെങ്കിൽ ഞാൻ പി എസ് സി ലിസ്റ്റിലുണ്ട്, അതുകൊണ്ട് ആ ലിസ്റ്റ് കാലഹരണപ്പെടുന്നതിന് മുമ്പ് നിയമനം നടക്കുമോ, ഇതൊക്കെ ഭയം തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ സീനിയോറിറ്റി മറികടന്നിട്ട് അല്ലെ ലിസ്റ്റ് മറികടന്നിട്ട് വേറെ അധർമ്മം നടക്കുമോ. അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെയും മേഖല നോക്കിയാൽ മതി. ഭയം അതിവിടെ ഉണ്ട്. അതുപോലെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടും. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലർക്കതുണ്ടാവും. വേറെ ചിലർക്കോ നഖസിമിനൽ അംവാലി വല്ല അംഫുസ്, അവരുടെ ധന നഷ്ടത്തിലൂടെ അല്ലെങ്കിൽ ശരീരനഷ്ടം, ബന്ധുക്കൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ സ്വന്തത്തിൻ്റെ തന്നെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയോ, ഇതൊക്കെ പലരും ഇന്ന് അനുഭവിക്കുന്നതാണല്ലോ. അപ്പം ഇങ്ങനെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ വരും. പക്ഷേ ഇത് സത്യവിശ്വാസികൾക്ക് ഗുണകരമാകും. ആ ഗുണകരമാകണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? അതാണ് പിന്നെ പറയുന്നത്. ബശ്ശിരി സ്വാബിനി, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാ പറഞ്ഞത്. അപ്പോൾ ക്ഷമിക്കുന്നവർ ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെതിരെ ദേഷ്യപ്പെടാൻ പാടില്ല. അത് അള്ളാഹു എനിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതാണ്, അത് ഞാൻ ഏറ്റുവാങ്ങണം, അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടും, പിന്നെ അതിന് പുറമെ എനിക്കതിന് പ്രതിഫലം കിട്ടും. ഈ നിലക്കാണ് അവർ ചിന്തിക്കേണ്ടത്. അപ്പോൾ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വരുമ്പോൾ അത് ചിലരുടെ സത്യവിശ്വാസികളുടെ തിന്മകളെ മായ്ച്ചു കളയാനും അവർക്കത് വഴി പരലോകത്തിൽ വലിയ പ്രതിഫലം കിട്ടാനും, കാരണം ക്ഷമക്ക് നിസ്സാര പ്രതിഫലമൊന്നുമല്ല, വലിയ പ്രതിഫലം കിട്ടും. ഇവിടെ തന്നെ ഉലായിക്ക ഇത്തരം ആൾക്കാരെ പറ്റി പറഞ്ഞ അലേഹിം സലവാത്തും റബ്ബിയും, അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടായിരിക്കും, അതുപോലെ റഹ്മ, അവർക്ക് റഹ്മത്തുണ്ടാകും. ഉലായിക്ക ഹുമുൽ മുഹത്തുന്ന, അവരെത്ര നേർവഴി സിദ്ധിച്ചവർ, അവരാണ് ഹിദായത്തിലായവർ. അപ്പോൾ ക്ഷമൻ്റെ കൂലിയെപ്പറ്റിയാണ് ഈ പറയുന്നതൊക്കെ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇന്നമാ യുവഫസ്വാബിറൂന അജുറഹും ബി വൈരി ഹിസാബ്. ക്ഷമാശീലർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എങ്ങനെയാണ്? കണക്കില്ലാതെയാണ്. സാധാരണ കണക്കെന്നെ മഹാനുഗ്രഹമാണ്. കാരണം ഒരു നന്മക്ക് പത്തരട്ടി, അത് വലിയ അനുഗ്രഹമാണല്ലോ. ആ പത്തരട്ടിയില സബീമിയത്തിൽ 700 വരെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ അനുഗ്രഹമാണ്. എന്നാൽ അവിടെ നിൽക്കൂല, അതിപ്പോട്ടാണ് ക്ഷമയുടെ പ്രതിഫലം, അത് 700 മുകളിൽ പോകും. അതാണ് ഇന്നമായി വഫസ്വാബിറൂന അജ്റഹും ബി ഗൈരി ഹിസാബ്. അപ്പോൾ എപ്പോഴാണ് സഹിക്കേണ്ടി വരിക, ക്ഷമപ്പെടാൻ വേണ്ടത്? അത് പ്രതിസന്ധി വരുമ്പോഴാണ്. അപ്പോൾ സഹിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ അത് എത്ര വലിയ അനുഗ്രഹമാണ് അതുവഴി കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അതെന്താണ്? മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ. ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ഒരു നസബ് അല്ലെങ്കിൽ വസബ്, എന്താണ് നസബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, ക്ഷീണം ബാധിക്കാത്തവരുണ്ടാവുമോ? എല്ലാവർക്കും ഉണ്ട്. എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും അയാൾ കാര്യമായി അധ്വാനിച്ചു നോക്കുക, പണിയെടുത്തു, ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന പണിയെടുത്താൽ അയാൾക്കതിൻ്റെ ക്ഷീണം ഉണ്ടാവും, അത് സംശയമല്ല. എന്നാൽ സത്യവിശ്വാസികൾക്ക് ഏത് രൂപത്തിലുള്ള ക്ഷീണം ബാധിച്ചാലും, പിന്നെ വല വസബ് എന്ന് പറഞ്ഞ രോഗം ബാധിക്കാത്തവരുണ്ടാവും. ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് നിത്യവും വിധേയമാകുന്നവരായിരിക്കും മിക്ക ആൾക്കാരും. അങ്ങനെ ഒരു മുസ്ലിമിനാണത് ബാധിക്കുന്നതെങ്കിൽ, അതുപോലെ വല ഹമ്മിൻ, ഹമ്മ് എന്ന് പറഞ്ഞ അസ്വസ്ഥതയാണ് പറയുന്നത്. ഇതുപോലെ എന്തെങ്കിലും വിഷയത്തിൽ വരാനുള്ള കാര്യം ആലോചിച്ചിട്ടിങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുക. വലാ ഹെസൻ, അതുപോലെ ദുഃഖം, ഏത് വിഷയത്തിൽ എന്തോ ഒന്ന് അയാളൊക്കെ സംഭവിച്ചു പോയി, അതിലുള്ള ദുഃഖം. വല അതന് ഏത് തരം ഉപദ്രവമാണെങ്കിലും ഇതൊക്കെ ഒരു മുസ്ലിമിനെ ബാധിച്ചാൽ, അതുപോലെ വല ഓം എന്ന് പറഞ്ഞ അതിശക്തമായ മനക്ലേശം, അത് വളരെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതുകൊണ്ട് എന്തോ എന്ത് കാരണമാണെങ്കിലും ശരി, ഇങ്ങനെയൊക്കെ ഇവിടെ എണ്ണിപ്പറഞ്ഞത് അതിലിപ്പോൾ എല്ലാ പ്രതിസന്ധി ഉൾപ്പെടുമല്ലോ മനുഷ്യന്മാർക്ക് ബാധിക്കുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ ഹെത്ത ശൗക്ക യുഷാക്കുക, അതിൻ്റെ അവസാനം അങ്ങനെ ഒരു മുള്ളു തറച്ചാൽ പോലും അതൊക്കെ വഴി അള്ളാഹ് അവൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയാതിരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ ഈ പരീക്ഷണങ്ങൾ തന്നെ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. പിന്നെ പ്രതിഫലമോ, പ്രതിഫലം ആ പ്രതിസന്ധി വരുമോ നമ്മൾ സഹിക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നത്. സഹനം എന്ന് പറഞ്ഞാൽ ഇത് റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, എൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകൾ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിൻ്റെ നിയമത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ രൂപത്തിൽ പ്രതിസന്ധികൾ ആരെങ്കിലും കാണലുണ്ടോ? എന്നാൽ സത്യവിശ്വാസികൾ ആ രൂപത്തിലാണ് അതിനെ നോക്കിക്കാണേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ്, ഇതിന് സമാനമായ മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം മൻ യഅമൽ സുഅൻ യുജ്സ ബിഹി എന്ന വചനം ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആയത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ്? മൻ യഅമൽ സുഅൻ, ആരൊരു തിന്മ ചെയ്താലും യുജ്സ ബിഹി, അതിനവന് ശിക്ഷ കിട്ടും, അതിൻ്റെ ജസാ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിലെ വചനത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് നബി തിരുമേനിയുടെ അടുത്ത് വന്ന് പറയാണ്, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, നസലത്ത് ഖാസിമത്തു ളഹർ, മുതുകിനെ തകർക്കുന്ന വചനം ഇറങ്ങി എന്നാണ് പറഞ്ഞ്. ഒരു സ്വസ്ഥതയില്ല, നമ്മളെ തകർത്ത് കളയുന്ന വചനമാണ്. കാരണം അയ്യുന ലം യാമൽ സുവൻ, ഒരു തിന്മയും ചെയ്യാത്തവർ ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അതുകൊണ്ട് തകർന്നത് തന്നെ അദ്ദേഹം ആകെ പേടിച്ചു അപ്രാണപ്പെട്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, യാബാബക്കർ അലസ്ത തൻസബ്, അബൂബക്കർ താങ്കൾക്ക് ക്ഷീണം ബാധിക്കലില്ലേ? ആർക്കും ബാധിക്കുമല്ലോ. അലസ്ത തഹസൻ, അതുപോലെ താങ്കൾ ദുഃഖിക്കലില്ലേ? കഴിഞ്ഞു പോയവല്ലോ സംഭവിച്ചിട്ടേ അതിൻ്റെ പ്രയാസം ഓർത്തിട്ടിങ്ങനെ ദുഃഖവുമായി നിൽക്കലില്ലേ? അലസ്ത യുസീബുക്കൽ അദ്വാ, നിനക്ക് രോഗങ്ങൾ ബാധിക്കലില്ലേ? എന്നാൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഫദാലിക മാ തുജ്സൗനബി, അതിനൊക്കെ ഉള്ള ജസാ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരാളൊരു തിന്മ ചെയ്താൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ? അവന് വേറെ അതിനെ തകർക്കുന്ന കുറേ കാര്യങ്ങൾ അള്ള കൊടുത്തിട്ടുണ്ട്. അവൻ ചെയ്ത തിന്മകളെ തകർക്കാൻ അള്ള തന്നെ ചില സംവിധാനങ്ങൾ, അതെന്താണ്? അവൻ്റെ ക്ഷീണം, അതള്ള കൊടുത്തതാണ്. അതുപോലെ അവൻ്റെ ടെൻഷൻ, അത് റബ്ബ് കൊടുത്തതാണ്. എന്തിന്? അവൻ ചെയ്ത തിന്മയെ തകർത്ത് കളയാൻ അള്ള തന്നെ നൽകുന്നതാണ്. അതുപോലെ അവന് രോഗങ്ങൾ, അതെന്തിനാ? അത് അവനെ കഷ്ടപ്പെടുത്താനല്ല, അവൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകളെ ഇല്ലായ്മ ചെയ്യാനും. ഇല്ലായ്മ ചെയ്യൽ മാത്രമാണോ? അത് മാത്രവുമല്ല, മറിച്ച് പണ്ഡിതന്മാർ പറയുന്നൊരു വാചകമുണ്ട് ഇത്തരം വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ, ഫൽ മസായിബ്, ഈ മുസീബത്തുകൾ, നഫ്സുഹ മുകഫിറ, ആ മുസീബത്തുകൾ തന്നെ മനുഷ്യരുടെ തിന്മകളെ മായ്ച്ചു കളയും. പിന്നെ പ്രതിഫലമോ വബിസ്വബുർ, ഈ മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കും. സത്യവിശ്വാസികളത് പുഞ്ചിരിയോടെ നേരിടും, കാരണം അത് റബ്ബിൻ്റെ നിന്നുള്ളതാണ്, അവൻ തന്നതാണ്, അതിൻ്റെ ഗുണത്തിനാണ്. അപ്പോൾ പിന്നെ അവന് അള്ളാഹുവിനോട് ദേഷ്യം പിടിക്കൂല, വെപ്രാളപ്പെടൂല. അതുകൊണ്ട് ആ സഹനത്തിന് അവനെന്ത് ചെയ്യും? അള്ളാഹ് പ്രതിഫലവും നൽകും. അപ്പോൾ ഫൽ മുസീബ മിൻ ഫീലിൽ ഫീലില്ല, ഈ മുസീബത്ത് പ്രതിസന്ധി പരീക്ഷണം അത് അള്ളാഹിൻ്റെ പ്രവൃത്തിയാണ്. എന്നാൽ വസ്വബുർ വസ്സഹത്ത്, എന്നാൽ അതിനെതിരെ ദേഷ്യം പിടിക്കലോ അല്ലെ അത് സഹിക്കലോ, അതൊക്കെ മിൻ ഫീലിൽ അബ്ദി, അടിമയുടെ പ്രവർത്തനമാണ്. പടിമ ആലോചിക്കണം, ഈ പ്രതിസന്ധി വന്നതുകൊണ്ട് ഞാൻ സഹിക്കുകയാണോ വേണ്ടത്, പുഞ്ചിരിയോടെ സ്വീകരിക്കുകയാണോ വേണ്ടത്, അതല്ല പരാതി പറയണോ? മറ്റുള്ളവരൊക്കെ സുഖത്ത് ജീവിക്കുമ്പോൾ എന്തിനാണ് എന്നെ ഉള്ളതിനെ കഷ്ടപ്പെടുത്തിയത്? എന്നിട്ട് അള്ളാഹ്ക്കെതിരെ പരാതി പറഞ്ഞ് കോപിക്കുകയാണോ വേണ്ടത്? കോപിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റമാണ് കിട്ടുക, അതുവഴി അവർക്ക് ദുനിയാവും പരലോകവും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നമ്മൾ നോക്കിക്കാണേണ്ട വിധം ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് പാപികളായ ആൾക്കാർക്ക്, അധർമ്മകാരികൾക്ക്, അവിശ്വാസികൾക്ക് ശിക്ഷയാണെങ്കിൽ ആ ശിക്ഷ തന്നെ ആന്തരികമായതും ബാഹ്യമായതുമൊക്കെയാണെങ്കിൽ അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് റഹ്മത്തായിരിക്കും, അവരോടുള്ള സ്നേഹമായിരിക്കും, അവരുടെ തിന്മകൾ മായ്ക്കാനുള്ളതായിരിക്കും, അവർക്ക് പരലോകത്ത് വലിയ വലിയ പ്രതിഫലങ്ങൾ കൊടുക്കാനുള്ളതായിരിക്കും. ഈ ഒരു വീക്ഷണം നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: മാഷാല്ലാ, ബറക്കല്ലാ ഫീക്. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, അനുഗ്രഹമാകുന്ന പരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ അബൂബക്കർ സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്.
4: Peace Radio. Tune to reality.

0: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ അൽ-ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ-ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ-ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ-ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
6: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
5: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
6: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9
5: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 റിവൈൻഡ് കേൾവിയും.
7: قبل منامي مر ببالي وحي سؤال
0: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: പീസ് റേഡിയോ സവിശേഷം 10 ഗ്രാം തൂക്കമില്ലാത്ത കിളിയുടെ 3000 കിലോമീറ്റർ സഞ്ചാരം, പിന്നെ ലവ് ബേഡ്സിന്റെ കഥയും. ഈ പ്രോഗ്രാമിൽ അതിഥിയായി നമ്മോടൊപ്പം ഡോക്ടർ മുഹമ്മദ് റിനാസ് എം. ആങ്കറിംഗ് ചെയ്യുന്നത് അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സവിശേഷം എപ്പിസോഡ് നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ കേട്ട പോലെ നമ്മുടെ കൂടെ ഈ ഒരു എപ്പിസോഡിലും അതിഥിയായിട്ടുള്ളത്, നമ്മോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് റിനാസ് സാറാണ്. പക്ഷി നിരീക്ഷണവും അതിലുള്ള പഠനവും അതിൻ്റെ കൗതുകവും അതിലുള്ള പ്രത്യേകമായിട്ടുള്ള ആ ഒരു നിരീക്ഷണ പാഠവുമെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ നേടിയെടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സാറിൻ്റെ ഒരു പ്രത്യേകമായ താല്പര്യമായതുകൊണ്ട് തന്നെ പീസ് റേഡിയോ നമ്മോടൊപ്പം ശ്രോതാക്കളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ദാവ രംഗത്തും പ്രബോധന പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി സാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് സാറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സ്സലാം.
1: അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ പക്ഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, പക്ഷികളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞുനാൾ മുതലേ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ കാലത്തിനിടയിൽ ഒരു ഭാഗത്ത് നമ്മുടെ പ്രൊഫഷൻ വേറെ ഭാഗത്ത് പോകുന്നു, അതിൻ്റെ കൂടെ പാഷന് പഠനവും ഒക്കെ ഒരു ഭാഗത്ത് പക്ഷി നിരീക്ഷണത്തിലൂടെ പോകുന്നു. ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം എന്താണ് പക്ഷി നിരീക്ഷണത്തിൽ?
2: അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചു
1: എല്ലാം കൗതുകമാണ്.
2: പക്ഷികളെ കാണണം മൊത്തം കൗതുകമാണ്. നമ്മളെ റയറായിട്ട് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പക്ഷി, ഇപ്പം നമ്മൾ കൂട്ടായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ മെസ്സേജ് ഇത് ആരെങ്കിലും എവിടെയും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മെസ്സേജുകൾ വരും, ഇന്ന പക്ഷി ഇവിടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ വരാത്ത ബ്ലാക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷി യൂറോപ്പിലും മിഡിൽ ഈസ്റ്റ് വരെയൊക്കെ വരാറുള്ളത് സാധാരണ. അപ്പോൾ അത് മൂന്നാറിൽ കണ്ടു. അപ്പോൾ നമ്മൾ അതിനെ കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വേറെ ഇനി കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം പോയാൽ പിന്നെ
1: വരില്ല.
2: അപ്പോൾ മൂന്നാർ പോയിട്ട്
1: കണ്ടു,
2: കാണാൻ പോയി.
1: അല്ല, അപ്പോൾ നമ്മൾ മൂന്നാറിൽ എവിടെ ഉണ്ട് എന്ന് അത് അവിടെ തന്നെ നിൽക്കൂലല്ലോ, മാറി മാറി പോകും.
2: ചില പക്ഷികൾ ഒരു ലൊക്കേഷൻ ഉണ്ടാവും, അത് വിട്ടിട്ട് വല്ല പോകില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവരെ ആ ലൊക്കേഷൻ തന്നെ ആയിരിക്കും.
1: അത് ഒറ്റതാണോ അതൊരു കൂട്ടാണോ?
2: ഒന്നൊറ്റൊന്ന്
1: ഒറ്റൊന്ന്,
2: അത് വേറെ ഏതോ പക്ഷിയുടെ കൂട്ടത്തിലൂടെ വന്നതായിരിക്കും. അധികം വഴി തെറ്റിയിട്ട് വേറെ പക്ഷി പല ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പല പക്ഷികളും കൂട്ടായിട്ടായിരിക്കും പോവുക. അപ്പോൾ ചിലപ്പോൾ കൂട്ടം തെറ്റി വേറെ പക്ഷികളുടെ കൂട്ടത്തിലൊക്കെ ജോയിൻ ചെയ്തിട്ടൊക്കെ എത്തുന്നതായിരിക്കും.
1: അപ്പോൾ അങ്ങനെ വരുന്നൊരു ജീവിക്ക് ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങൾ ഇതൊക്കെ എന്തായിരിക്കും ആ നാട്ടിൽ ഉള്ളത്? ഇവിടെ
2: ഈ സാധനം അധികം ഈ പുഴുവിനെയും ഇതിനൊക്കെ കഴിക്കുന്ന പക്ഷിയാണ്. അപ്പോൾ ഇവിടുത്തെ പുഴും കാര്യങ്ങളൊക്കെ അത് കഴിക്കും.
1: ശരിക്കും അത് ഇങ്ങനെ വരുന്ന അതിലെന്ത് വേവ്സ് ആണ് ഇങ്ങോട്ട് എത്തിക്കുന്നത്? ശരിക്കും
2: അത് ഒരു അത്ഭുതമാണ്. കാരണം പക്ഷികൾ പൊതുവെ പല പഠനങ്ങളും പറയുന്നത് നമ്മുടെ കാന്തിക ശക്തി, ഭൂമിയുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ചലനം വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് പല പഠനങ്ങൾ പറയുന്നത്. അതുപോലെ നക്ഷത്രങ്ങൾ വെച്ചിട്ട് വരുന്നുണ്ടെന്നൊക്കെ പല പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ കറക്റ്റുള്ളൊരു ആൻസർ അതിനില്ല.
1: സാർ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇപ്പോൾ റഷ്യയിൽ നിന്നും ചില യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ക്ലൈമറ്റിൻ്റെ ഒരു ഇത് വരുമ്പോൾ ഇങ്ങോട്ടുള്ള വരവ്, അപ്പോൾ അത് ഒറ്റ വരവാണ്, ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടോ, ഇവിടെ നിൽക്കണുണ്ടോ, അതോ നേരെ വരികയാണോ?
2: നേരെ പറക്കുന്ന പക്ഷികളുണ്ട്, ഇടയിൽ പക്ഷി നിന്ന് വരുന്നതും ഉണ്ട്. അപ്പോൾ നമ്മളെ ഇവിടൊക്കെ വരുന്ന ഒരു ചെറിയ പൊടിക്കുരുവി എന്ന് പറയും, പച്ചില പൊടിക്കുരുവി എന്നൊക്കെ പറയും, ചെറുതാണ് വളരെ. നമ്മുടെ കുരുവി അടക്കാക്കുരുവില്ലേ, അങ്ങാടിക്കുരുവി, അതിന് പകുതി വലുപ്പമുള്ളു. അപ്പം അത് 3000 കിലോമീറ്ററൊക്കെ പാറിയിട്ട് ഒരു 10 ഗ്രാം ഉണ്ടാവില്ല വെയിറ്റ്.
1: 3000 കിലോമീറ്റർ പാറി
2: ഇവിടെ എത്തും.
1: അതിന് ഏകദേശം അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര ദിവസം കൊണ്ട്?
2: 8 ദിവസം കൊണ്ടൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്.
1: പക്ഷെ ആ 8 ദിവസം ഇത് പിന്നെ ഒന്ന് കഴിക്കാതെ
2: അല്ല, ഇടയിൽ സ്റ്റോപ്പ് ഉണ്ടാവും, ഇടയിൽ നിൽക്കുന്നുണ്ട്, 1 ദിവസമോ 2 ദിവസമൊക്കെ
1: ആണോ
2: നിന്നിട്ടൊക്കെയാണ് വരിക. ഡയറക്റ്റ് പാറുന്ന ചില ഫാൾക്കണുകൾ അതേപോലെ ഇപ്പൊ ഗോഡ് വിത്ത് പോലത്തെ നിർത്താതെ കടലൊക്കെ കടന്നു പോകുന്ന പക്ഷികളെ അതൊക്കെ ഡയറക്റ്റ് ഒറ്റ അടിക്ക് പാറിയെത്തും.
1: നമ്മുടെ കടൽ തീരത്തേക്ക് മാത്രമായി വരുന്ന വിദേശ പക്ഷികൾ ഉണ്ടല്ലേ,
2: നമുക്ക് ഇഷ്ടം പോലെ പക്ഷികൾ, ഗോഡ് വിത്ത്സുകള്, അതേപോലെ ടേൺസ്, പല ടേണുകള്, അതേപോലെ നമ്മുടെ കുറെ അത് പവിക്കാലികൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്, അതേപോലെ നമുക്ക് ഫ്ലവേഴ്സ്, കുറെ ഫ്ലവേഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ പക്ഷികൾ. ഒരു വിധം ഷോർ ബേർഡ്സ് ഒക്കെ മൈഗ്രേറ്റിംഗ് ആണ്,
1: മൈഗ്രേറ്റിംഗ്.
2: നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഷോർ ബേർഡ്സ് വളരെ കുറവാണ്,
1: കുറവാണ്.
2: കാരണം ഈ ഇതുവരെയൊക്കെ സേഫായിട്ടുള്ള മനുഷ്യവാസമില്ലാത്ത ദ്വീപുകളിലും അതല്ലെങ്കിൽ തണുപ്പ് സ്ഥലങ്ങളിലുള്ള ലേക്കിന് ചുറ്റും അങ്ങനെയൊക്കെയാണ് പലതും ബ്രീഡ് ചെയ്യുക.
1: മൈൻഡിൽ വന്നൊരു ചോദ്യം വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ ലവ് ബേർഡ്സ് ഉണ്ടല്ലോ, ശരിക്കും അതിന്റെ അസൽ അല്ലെങ്കിൽ അതിന്റെ ബേസ് എവിടുന്നാണ്, അത് എങ്ങനെയാണ്? അത്
2: നമ്മുടെ ലവ് ബേർഡ്സ് ബഡ്ജി എന്ന് പറയുന്ന സാധനമാണെങ്കിൽ അത് ഓസ്ട്രേലിയയാണ് അതിന്റെ ബേസ്. അപ്പൊ അവിടുന്ന് ഉള്ള പക്ഷികളെ നമ്മൾ വളർത്തി വളർത്തി വളർത്തി വളർത്തി അതിൻ്റെ പല തലമുറ പല വന്നതായതുകൊണ്ട് ഇവർക്ക് ശരിക്കും പുറത്ത് ജീവിക്കാൻ അറിയില്ല,
1: അറിയില്ല
2: ശരിക്കും പറഞ്ഞാൽ. ഇതിനിപ്പം ഒരു ലവ് ബേർഡ്സ് പാറിപ്പോയി കഴിഞ്ഞാലും വേറെ വേറെ ജീവി കഴിക്കുക എന്നല്ലാതെ അതിനെ സ്വന്തമായിട്ട് പുറത്ത് ജീവിക്കാൻ.
1: അപ്പൊ നമ്മള് ഈ ലവ് ബേർഡ്സിനൊക്കെ എന്തിനാ കൂട്ടിലിട്ട് മൊത്തം പുറത്ത് വിടുന്നത്?
2: പറത്തി വിടാനേ പാടില്ല,
1: പാടില്ല, അത് ദ്രോഹമാണ്.
2: പറത്തി വിട്ടാൽ അവരെ മറ്റു ജീവികൾ കൊല്ലും, അതിന് ജീവിക്കാൻ കഴിയില്ല,
1: കഴിയില്ല.
2: അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സിനെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ പുറത്തുവിടാൻ പാടില്ല. അതിന് പുറത്തു പോയി കഴിഞ്ഞാലും ഇനി പറയാൻ കഴിയില്ല, അത് കൂടുതൽ വേറെ ട്രൈ ചെയ്യുകയാണെങ്കിൽ മറ്റു പക്ഷികൾക്ക് അല്ലെങ്കിൽ മറ്റ് വല്ല ജീവിതത്തിനും ഭീഷണിയാവോ എന്നുള്ളതും പറയാൻ കഴിയില്ല കുറെ കഴിയുമ്പോൾ.
1: അതിന്റെ ആ ഒരു
2: പല മീനുകളൊക്കെ നമുക്ക് അങ്ങനെ അതിനൊക്കെ IAS എന്ന് പറയാം, അതായത് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്ത വേറൊരു സാധനം വന്ന, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനത്തെ പല സാധനങ്ങളും വന്നിട്ട് പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ
1: അധിനിവേശം നടത്തി അല്ലേ,
2: അധിനിവേശ ജീവികളാണ്
1: ജീവികളായിട്ട്. അപ്പൊ അങ്ങനെ സസ്യകളിൽ പോലെ തന്നെ
2: വരാം, ഇങ്ങനെയൊക്കെ
1: വിട്ടുകഴിഞ്ഞാൽ.
2: പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒന്നും റിപ്പോർട്ട് ഇല്ല,
1: ഇല്ല.
2: പിന്നെ ഭൂരിഭാഗം പുറത്ത് ജീവിക്കാൻ സാധ്യത കുറവാണ്, നമ്മൾ കൂട്ടിലിട്ട് വളർത്തി വളർത്തി അവർക്ക് പുറത്ത് ജീവിക്കാനുള്ള, അതായത് ഒരു പ്രെഡേറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കണ്ടെത്താനോ ഒക്കെ അവർക്ക്. പിന്നെ പറക്കാൻ തന്നെ കൂടുതൽ ദൂരം പറക്കാൻ കഴിയില്ല,
1: കഴിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പക്ഷികളിലെ ഒരു എത്ര ഈ അതിൻ്റെ ഒരു ജീവിത ചക്രം എത്ര കാലം വരെ ആയുസ്, ഇതിനെ കുറിച്ച് എന്തെങ്കിലും പഠനങ്ങൾ സാറിൻ്റെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ? പൊതുവെ
2: നമ്മളെ പഠനങ്ങളില്ല, പക്ഷെ നമ്മൾ വായനയിലൂടെ മനസ്സിലാക്കുന്നത് ഒരു 3 വർഷം ആയുസ്സുള്ളതുണ്ട്, പിന്നെ അത് 100, 100, 125 വയസ്സുള്ള 115 വർഷം.
1: 115 വർഷം പറഞ്ഞത് ഏത് ജീവി?
2: നമ്മുടെ സ്വാൻസ്, അതായത് നമ്മുടെ അരയന്നങ്ങളൊക്കെ,
1: അരയന്നങ്ങൾ.
2: പിന്നെ എനിക്ക് തോന്നുന്നത് ഗോൾഡൻ ഈഗിള് അങ്ങനത്തെ ഒക്കെ 100 വർഷത്തിൽ കൂടുതൽ. നമ്മുടെ നാട്ടില് ഗോൾഡൻ ഈഗിൾ ഇല്ല, നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ പരുന്തെന്ന് പറയുന്ന ബ്ലാക്ക് ഈഗിളാണ്.
1: ബ്ലാക്ക് ഈഗിൾ,
2: ബ്ലാക്ക് കൈറ്റ് അല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സാധനം ബ്ലാക്ക് കൈറ്റ് ആണ്.
1: ബ്ലാക്ക് കൈറ്റ്
2: സാധാരണ നമ്മൾ പരുന്ത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൃഷ്ണ പരുന്ത് പറയുന്ന ബ്രാഹ്മണി കൈറ്റും അല്ലെങ്കിൽ ബ്ലാക്ക് കൈറ്റും ആണ്. അതല്ലാതെ ബ്ലാക്ക് ഈഗിൾ നമ്മളെ ഇവിടൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉള്ള സാധനം തന്നെയാണ്, അത് നല്ല സൈസുമാണ്.
1: പിന്നെ ഉള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ അതിന്റെ ഒരു ജീവിത ചക്രം പൂർത്തിയാണ്, അതിന്റെ മുമ്പ് മറ്റുള്ളവർ ആക്രമിക്കപ്പെട്ടോ ഒക്കെ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു.
2: ആ കൂടുതൽ പക്ഷികളും അങ്ങനെയാണ് ചാവുക. കാരണം എന്താ വെച്ചാല് ഒരു പ്രായം കഴിഞ്ഞാലോ അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും അസുഖം വന്നാലോ അതിന് പറക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ ഭക്ഷണം തേടാനുള്ള ശേഷിയോ കുറയും. അപ്പം അതിന് പറക്കാൻ പറ്റാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ ഇതോ വരുമ്പോൾ
1: അത് വേറെ
2: വേറെ ജീവികൾക്ക് അതിന് ഭക്ഷണമായി
1: മാറും.
2: പ്രകൃതിയുടെ ഒരു നിയമം എന്നുള്ള രീതിയിൽ അത് അങ്ങനെയാണ്
1: സംവിധാനം ചെയ്തിട്ടുള്ളത്. ചില ഏതോ ചില പക്ഷികൾ ഇല്ലാതെ ഇപ്പോൾ ചില മരങ്ങൾ ഇല്ലാതായി പറഞ്ഞിട്ടുണ്ട്.
2: നമ്മുടെ ഡോഡോ പക്ഷി അല്ലേ, ഡോഡോ പക്ഷി ഇല്ലാതായപ്പോൾ ഒരു കൺവലേരിയ മേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃക്ഷം, അത് അതിൻ്റെ ദഹന പ്രക്രിയയിലൂടെ കടന്നു പോയാലാണ് അത് മുളക്കുള്ളൂ അതിൻ്റെ വിത്ത്. അപ്പോൾ അതില്ലാതായപ്പോൾ അതിൻ്റെ വിത്ത് മുളക്കാൻ പറ്റാത്തത് കൊണ്ട് പുതിയ മരങ്ങൾ, ഉള്ള മരങ്ങളല്ലാത്ത പുതിയ മരങ്ങൾ ഉണ്ടാവാത്ത
1: ഒരു പരസ്പര പൂരകം ജീവികളും മനുഷ്യനും ഈ പ്രകൃതി ഒന്നും ഒന്നിൽ നിന്ന് വേറെയല്ല, പരസ്പരം കണക്റ്റഡ് ആണ്.
2: അത് അല്ലാതെ നമ്മളിപ്പോ ഹെൽത്തിന്റെ കേസിൽ വരെ വൺ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ ഇപ്പൊ. അത് നമ്മുടെ ചുറ്റുപാടുള്ള എക്കോ സിസ്റ്റം ശരിയായാലേ നമ്മളെ ഹെൽത്തും ശരിയാവുള്ളൂ
1: എന്നുള്ള,
2: നമ്മളിപ്പോ ഈ നിപ്പ വന്നപ്പോഴാണ് ആ ഒരു കൺസെപ്റ്റ് ഒക്കെ കൂടുതൽ വന്നത്.
1: ആലമരത്തിന്റെ ചുവട്ടിൽ കുറെ വിത്തുണ്ടോ? പക്ഷെ ആല അവിടെ മുളക്കൂല.
2: അത് നമുക്ക് ആ ഒരു ആലിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ വിത്താണ് അല്ലേ. അപ്പൊ അത്രയും ചെറിയ വിത്ത് അത്രയും വലിയൊരു മരം ഉണ്ടാവുക എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. അപ്പൊ അത്രയും ചെറിയ വിത്ത്, കോടിക്കണക്കിന് വിത്ത് നിലത്ത് വീണാലും അവിടെ നിന്നൊരു ആല് മുളക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാവില്ല. അത് വേറെ പക്ഷികളുടെയൊക്കെ ദഹന പ്രക്രിയയിലൂടെ പോയി ആ പക്ഷികാഷ്ടത്തിലൂടെ വന്ന് വല്ല ഇതിൻ്റെ എന്ത് ടാങ്കിൻ്റെ സൈഡിൽ അല്ലെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ആണ് പൊതുവെ, അതല്ലെങ്കിൽ പാറക്കെട്ടുകളുടെ ഇടയിൽ, അതല്ലെങ്കിൽ നിലത്തും ഒക്കെ അങ്ങനെയാണ് പൊതുവെ ആല് മുളക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ഈ ഒരു പ്രക്രിയ ചെന്നാലാണ് ആ വിത്ത് മുളക്കുള്ളൂ.
1: മൃഗങ്ങളെ മനുഷ്യനെ ഇണക്കലുണ്ട്, എന്നതുപോലെ പക്ഷികളെ കാട്ടുപക്ഷികളെയൊക്കെ പിടിച്ച് ഇണക്കി മനുഷ്യൻ്റെ വശത്താക്കി മനുഷ്യൻ്റെ ഭാഷ സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ നിരീക്ഷണം സാറിൻ്റെ?
2: നമുക്ക് ഇവിടെ മൈനേനെയും തത്തനെയൊക്കെ പിടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കാറ്. അപ്പോൾ ഏതൊരു രാജ്യത്തും അവിടുത്തെ പക്ഷികളെ നമുക്ക് പിടിച്ച് കെജിയിൽ ആയി വളർത്താൻ പാടില്ല ശരിക്കും. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ നാട്ടു തത്തയും അതേപോലെ മൈനേനെയൊന്നും കെജി ചെയ്തിട്ട് വളർത്താൻ
1: പറ്റില്ല.
2: നേരെ മറിച്ച് ആ നിയമത്തിൽ ഇല്ലാത്ത സാധനങ്ങളാണ് പുറത്തത്തെ പക്ഷികൾ.
1: അതാണ് ലവ് ബേർഡ്സ്.
2: ലവ് ബേർഡ്സ് ആണെങ്കിലും ഇപ്പൊ മാക്കാവ് അങ്ങനത്തെ
1: ആ
2: പല ജാവ ഫിഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുറത്തുനിന്ന് തന്നെ പാമ്പാണെങ്കിലും ഇതൊക്കെ ഇപ്പോൾ വളർത്തുന്നുണ്ടല്ലോ. അപ്പൊ അത് നമ്മളെ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിനെ വളർത്താൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് സാധനം തത്തനൊക്കെ നമ്മൾ പല വീട്ടിലും വളർത്തും, ശരിക്കും അത് ഇല്ലീഗലാണ്. അപ്പം നമ്മൾ അത് സംസാരിക്കാൻ പഠിപ്പിച്ച ചില വാക്കുകളൊക്കെ തത്തക്കും മൈനക്കൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയും.
1: കഴിയും.
2: പിന്നെ പല പക്ഷികളും ഭയങ്കര മിമിക്രിക്കാരാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാട് മുഴക്കി നമ്മളെ റാക്കറ്റൈൽ ഡ്രോങ്കോ എന്ന് പറയും, അത് പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കും. പിന്നെ റിവേഴ്സ് കാറ് റിവേഴ്സ് എടുക്കുന്ന സൗണ്ട് ഉണ്ടാക്കും, ഹോണടിക്കുന്ന സൗണ്ട് ഉണ്ടാക്കും. അത് പല അടുത്ത് ഏതൊക്കെ പക്ഷികളുണ്ട് അതിൻ്റെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും.
1: ഇമിറ്റേറ്റ് ചെയ്യും, അതാ ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്നു.
2: അത് മോക്കിംഗ് ബേർഡ് തന്നെ പറഞ്ഞുള്ള പക്ഷികൾ പുറത്ത് അങ്ങനെ ഇതിനെ നമ്മൾ മോക്കിംഗ് ബേർഡ് പറയുമെങ്കിലും ശരിക്കും ഇത് ഒറിജിനൽ മോക്കിംഗ് ബേർഡല്ല പേരിൽ, പക്ഷെ പരിപാടി അതാണ്.
1: നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലായിട്ട് കാണുന്ന പ്രത്യേക കിളികൾ അങ്ങനെ ഉണ്ടോ? അതോ നാട്ടിൻപുറങ്ങളിലുള്ളത് പശ്ചിമഘട്ടങ്ങളിൽ മാത്രമായിട്ട് കാണുന്ന?
2: അല്ല, നമുക്ക് പശ്ചിമഘട്ടത്തിൽ കാണുന്ന എൻഡമിക് സ്പീഷീസ് കുറേ ഉണ്ട്. പിന്നെ നമുക്ക് സ്കൈയിൽ ഐലൻഡ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ചിലത്. അതായത് ഒരു ഹൈറ്റിൻ്റെ മുകളിൽ മാത്രം കാണുന്ന വച്ച്, ഒരായിരത്തഞ്ഞൂറ് മീറ്ററിൻ്റെ മുകളിൽ മാത്രം കാണുന്ന വച്ച്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഒരു മല 1500 മീറ്ററിൻ്റെ മുകളിലുള്ള ഒരു മല, അത് കഴിഞ്ഞിട്ട് 1500 മീറ്റർ കഴിഞ്ഞിട്ടിൻ്റെ മുകളിലുള്ള ഒരു മല കുറേ വിട്ടിട്ടായിരിക്കും. അപ്പം ഇത് രണ്ടും കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു സ്പീഷീസ് രൂപങ്ങളിലും അതേപോലത്തെ പക്ഷി വേറെ സ്പീഷീസായിട്ട് വേറെ മരട മുകളിൽ

0: പോകുന്നു, നിലത്തേക്ക് ഇറങ്ങാതെ പോകുന്നു. എന്നാ നിലത്ത് മാത്രം ഇങ്ങനെ നടന്നു പോകുന്നപ്പോൾ കാട്ടുകോഴികള് അങ്ങനെ അത് ഉയർന്ന് പറക്കാത്ത ടൈപ്പ്.
1: അത് പലതരം പക്ഷികളുണ്ട്. ചില പക്ഷികൾ നടന്ന് ഇരതേടുന്ന പക്ഷികളാണ്. അപ്പോൾ അവർ ചിലത് നടക്കും, ചിലത് ചാടിച്ചാടി. അതുപോലെ തന്നെ മരങ്ങളിൽ ചാടി കയറുന്നതും പിടിച്ചു കയറുന്നത് പക്ഷികളുണ്ട്. പറന്ന് മാത്രം ഇരതേടുന്ന പക്ഷികളുണ്ട്. ഇപ്പം ചില കൂളന്മാർ ഒക്കെ ഉണ്ട്, അതായത് സ്വിഫ്റ്റുകളൊക്കെ. അത് ചിലപ്പോൾ ജീവിതത്തിൽ പറക്കുക ഇരിക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്ത് ഇരിക്കുള്ളൂ.
0: ശരി, ബാക്കിയൊക്കെ പറക്കുക.
1: ഇണചേരൽ വരെ പറക്കുന്ന സമയത്ത് ചെയ്യുന്ന പക്ഷികളുണ്ട്. കാരണം വെച്ചാൽ അത് അതിന് കാലിനൊന്നും തീരെ ഉറപ്പുണ്ടാവില്ല. ഈ സ്വിഫ്റ്റിൻ്റെ ഒന്നും നിലത്ത്, ചില സ്വിഫ്റ്റിന് നിലത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറക്കാൻ കഴിയില്ല.
0: ഓ,
1: അതൊരു പാറമ്മയൊക്കെ അള്ളി പിടിച്ച് നിന്നാൽ മാത്രമേ അതിന് പറക്കാൻ പറ്റുള്ളൂ. നിലത്ത് വന്നിരുന്ന അപ്പോൾ വെള്ളം കുടിക്കവരെ പാറയിട്ടാണ്.
0: ഓ,
1: പറന്ന് വന്നിട്ട് വെള്ളം കുടിച്ചു പോവും. അതുപോലെ കടൽ പക്ഷികളിൽ പലതും കരയിൽ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താതെ പറക്കുകയും പിന്നെ കടലിൽ കുറച്ച് നേരം ഇറങ്ങുന്ന ടൈപ്പ്
0: വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും
1: ആ പക്ഷികളൊക്കെ ആയിരിക്കും കുറച്ച് കാലം. പിന്നെ 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ കര കാണുള്ളൂ.
0: അത്രയും ദീർഘിച്ച് കടലിൻ്റെ
1: കടലിൽ റെസ്റ്റ് ചെയ്യും. ഫുഡ് തേടാനൊക്കെ കടലിൽ നിന്ന് തന്നെ ഭക്ഷണം. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കടലിൽ നിന്ന് ഈ ജീവി കുടിക്കുന്ന വെള്ളം തന്നെ അത്രയും ഉപ്പുവെള്ളമാണ്. ആ ഉപ്പുവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതിന് ജീവിക്കാൻ പറ്റില്ല, അതിൻ്റെ കിഡ്നി ഫെയിലറായിട്ട് മരിക്കണം. പക്ഷെ അതിന് ഒരു പ്രത്യേക കഴിവല്ല കൊടുത്തോളൂ. ആ ഉപ്പിനെ വെള്ളത്തെ അരിച്ച് ശുദ്ധമായ വെള്ളം ആക്കി ഉപ്പ്
0: ഫിൽട്ടർ സിസ്റ്റം
1: മൂക്കിൻ്റെ താഴെയുള്ള ദ്വാരത്തിലൂടെ നല്ല നല്ല ഉപ്പുള്ള വെള്ളമായിട്ട് ബാക്കി നമ്മളെ റിവേഴ്സ് ഓസ്മോസിസൊക്കെ ചെയ്യുന്ന പോലെ, നമ്മൾ ഫിൽറ്ററിൽ ചെയ്യുന്ന പോലെ അതിൽ നല്ല ഉപ്പുള്ള വെള്ളം നമ്മൾ ഒഴുക്കിക്കളയും. നല്ല വെള്ളം എടുക്കും പോലെ ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്.
0: ഓരോ
1: കടൽക്കാക്കകളിലൊക്കെ പോലെ
0: പരിസ്ഥിതിക്കനുസരിച്ച് ആ ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സ്കില്ല്, സഹജ സ്കില്ല്
1: പഠിച്ചു കൊടുത്തിട്ടുണ്ട്.
0: അല്ലാതെ എല്ലാ കിളികളും മുട്ടിട്ട് തന്നെയാണോ പ്രസവിക്കുന്ന കിളികളുണ്ടോ?
1: ഇല്ല,
0: ഇല്ല.
1: നമ്മുടെ പക്ഷികളെല്ലാം മുട്ടിട്ടിട്ടാണ് പ്രസവം നടത്തുന്നത്. പക്ഷെ നമ്മുടെ നാട്ടില് ചിലപ്പോ വവ്വാലുകളൊക്കെ പക്ഷികളായിട്ട് കണക്ക് കാണുന്ന
0: ആളുകളുണ്ടാവും.
1: കാരണം പറക്കുന്നതൊക്കെ പക്ഷികൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടാവാം.
0: അപ്പൊ പറക്കുന്ന വേറെ ഏതാ പിന്നെ നമ്മൾ പക്ഷികളല്ലാതെ കാണുന്നത്? വവ്വാലല്ലാതെ
1: വവ്വാല് മാത്രമാണ്. വവ്വാലുകളാണ് പിന്നെ ശരിക്കും യഥാർത്ഥമായിട്ട് പറക്കാൻ കഴിയുന്ന ഇതുള്ളത്. പിന്നെ ഇൻസെക്ട്സ് നമ്മൾ പൂമ്പാറ്റ തുമ്പി അങ്ങനത്തെ അല്ലാതെ മാമൽസ് ആയിട്ട്. പിന്നെ ഗ്ലൈഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ ഉണ്ട്, പറക്കും അണ്ണാന്, അതേപോലെ പറക്കുന്ന പാമ്പ്, പറക്കും ഓന്ത്, അതൊക്കെ ഗ്ലൈഡ് ചെയ്യുക. അതിന് സ്വന്തമായിട്ട് പറക്കാൻ കഴിയില്ല. പക്ഷെ വവ്വാലുകൾ എന്ന് പറഞ്ഞാൽ പറക്കാനായിട്ടുള്ള കഴിവ് കൊടുത്തിട്ടുള്ള പക്ഷികളല്ലാത്ത ഇപ്പം നമ്മൾ ലോകത്ത് ഇപ്പം നിലനിൽക്കുന്ന ജീവികൾ.
0: അപൂർവമായ ഏതെങ്കിലും പക്ഷിയെ കണ്ട ഒരു അനുഭവം നേരത്തെ പറഞ്ഞു, അതല്ലാതെ വേറെ പിന്നെ ഒരു അപൂർവ ഇനം പക്ഷിയെ സാറ് കണ്ടെത്തിയൊരു?
1: വേറെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ലെസർ കോക്ക് അല്ലേ. അപ്പം നമുക്ക് ഈ സാധനം ഞാൻ പണ്ടേ ഞാൻ പറഞ്ഞ ആറിലും സർവേകളിലും മറ്റൊക്കെ പോകുമ്പോൾ അവിടുന്ന് പറയും, ആ ലെസർ കോക്കിലുണ്ടോ നോക്കണം, നമ്മൾ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നോക്കണം, അതിൻ്റെ കൊക്ക് നോക്കണം, അതിൻ്റെ വലിപ്പം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണ് നോക്കണം എന്നൊക്കെ. അപ്പം അന്നൊക്കെ ഇങ്ങനെ അതൊക്കെ നോക്കും. പക്ഷെ അന്നൊന്നും പുല്ലുപ്പനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കൊടികുത്തി മലമ്മ ഇങ്ങനെ പോകുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഒരു ദിവസം കണ്ണപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ സൗണ്ടിനുള്ള വ്യത്യാസത്തിലാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം. അത് പണ്ട്, ഇപ്പം നമുക്ക് ശരിക്കും കൊക്കിൻ്റെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ പണ്ട് നമുക്ക് കൊക്ക് അതാണോ ഇതാണോ നമുക്ക് സ്ഥിരം കണ്ട് കണ്ട് ശീലമായാൽ മാത്രമേ അത്ര കറക്റ്റ് അതിൽ കണ്ട് മനസ്സിലാവും. സൗണ്ട് രണ്ട് വ്യത്യാസമാണ്. അപ്പോൾ പിന്നീട് നമ്മൾ പോയി അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ അതാണെന്ന് ഉറപ്പിച്ച്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് താരതമ്യം വളരെ റയറാന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ട്, എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ പണ്ട് എല്ലാ ഏപ്രിൽ മാസം ആകുമ്പോഴും കൊടിയുത്തി മലമ്മ തീ കത്തും. തീ കത്തിയിട്ട് പിന്നെ പുല്ല് മുളച്ചു വരുമല്ലോ. ആ മുളച്ചു വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ടോണി ബെല്ലിഡ് ബാബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷികളുണ്ട്. അപ്പം ഇത് പുല്ലിൻ്റെ ഇടയിലാണ് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് നമുക്കതിനെ കാണൂല, സൗണ്ട് കേൾക്കും പക്ഷെ കാണൂല. അപ്പം സാധാരണഗതിയിൽ നമ്മളതിനെ കാണേയില്ല. പക്ഷേ ഈ സമയത്ത് പോയാൽ അന്ന് 10-24 എണ്ണം ഒരു ദിവസം കണ്ടു. അത്രയും റയറായ പക്ഷീനെ

0: നമുക്ക് ഒരു ദിവസം 24 കണ്ട്
1: കാണാൻ പറ്റിയില്ലേ?
0: അത്രയും. അതേപോലെ സീസൺ, നമ്മളവിടെ ആണെങ്കിൽ ഇടമ്പലി ഇടമ്പിരി വലമ്പിരി ഒക്കെ പൂക്കുന്ന സമയത്ത് നമ്മുടെ തത്തച്ചിഹ്നം എന്ന് പറഞ്ഞാൽ ചെറിയ തത്ത ഉണ്ട്,
1: വായത്തത്ത മാതിരി.
0: ആ വായത്തത്ത അതന്നെ, ചെറിയ തത്ത അല്ലേ, അത് 150 ഒന്നിച്ചല്ല, ഒരു നമ്മുടെ കൊടിത്തുമ്പലിന്റെ താഴത്തു നിന്ന് മോൾക്ക് കയറുമ്പോഴേക്കും 150 കാണും. അത്രയും വലിയ ഇത് വരും. പിന്നെ അന്ന് നേരത്തെ പറഞ്ഞു ചില മരങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ ഈ പേരാലില്ലേ,
1: പേരാൽ,
0: ഈ പേരാല് കായ്ക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പച്ചപ്രാവ് ഉണ്ട്, പച്ച കളറിലുള്ള പ്രാവ്, അതിൽ യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പീജ് എന്ന് പറഞ്ഞ സാധനം എന്തായാലും അവിടെ ഉണ്ടാവും,
1: ഉണ്ടാവും.
0: പേരാൽ പൂത്തുണ്ടോ അതിനെ മര്യാദ, അത് അളകൂല, അളക നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ.
1: ഓ
0: ശരിക്കും പച്ച കളറ് എല്ലയുടെ കളറും ആയതുകൊണ്ട് പേരാലുണ്ടോ നോക്കിയാൽ കാണും. അതേപോലെ നമ്മളെ എന്ത് കോപ്പർ സ്മിത്ത് ബാർബറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കൊട്ടുരുവൻ്റെ ടൈപ്പുള്ളൊരു പക്ഷിയുണ്ട്, അതും ഈ പേരാൽ പൂത്താൽ അല്ലെ കായ്ച്ചു കഴിഞ്ഞാൽ അതിൽ കാണും.
1: അപ്പം അങ്ങനെ ഓരോ മരങ്ങൾക്ക് സവിശേഷമായ ചില കിളികൾ,
0: ചില കിളികൾ
1: അല്ലേ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി, നമുക്ക് ചുറ്റുഭാഗം, അതിൽ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പക്ഷികൾ, നമ്മുടെ ലൈഫുമായിട്ട് അവക്കൊക്കെ ഉള്ളൊരു ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വന്നു. പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം, നമുക്ക് വേണ്ടിയിട്ടാണ് പടച്ചവൻ സംവിധാനിച്ചത്. അപ്പം അതിൽ ഈ നിരീക്ഷണത്തിലൂടെ സാറ് പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അവസാനം നമ്മൾ എത്തുന്ന തലമെന്ന് പറഞ്ഞാൽ പടച്ചവനിലേക്കാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. അറിവുകൾ വീണ്ടും നമുക്ക് ഇതുപോലെ നിരീക്ഷണത്തിലൂടെ ഇനിയും ധാരാളം അറിവുകൾ ലഭിക്കാൻ കഴിയട്ടെ എന്നുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ മറ്റൊരു വിഷയത്തിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. 10 ഗ്രാം തൂക്കമില്ലാത്ത കിളിയുടെ 3000 കിലോമീറ്റർ സഞ്ചാരം, പിന്നെ ലവ് ബേഡ്സിന്റെ കഥയും. ഈ പ്രോഗ്രാമിൽ അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ മുഹമ്മദ് റിനാസ് എം. ആങ്കറിംഗിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വി ടി.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ യുഗചരിതം പരിപാടിയുടെ സമയമായിരിക്കുന്നു. ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു, ഭാഗം 1. ഈ വിഷയം അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ്, ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ശത്രുക്കൾ ധാരാളം ആരോപണങ്ങൾ തൊടുത്തുവിടുകയുണ്ടായി. എന്നാൽ ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മികവും വളർച്ചയും പ്രശസ്തിയും സ്ഥാനവും വർദ്ധിക്കുക മാത്രമാണ് ഉണ്ടായത്. മാത്രവുമല്ല, പല ആരോപണങ്ങൾക്കും ചിലർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ പോലും ഇടയാക്കിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു പരത്തിയ ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാനായി അവിടുത്തെ സമീപിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടാതിരിക്കാനും മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാതിരിക്കുവാനുമായിരുന്നല്ലോ ശത്രുക്കൾ ഈ വേലകളെല്ലാം ഒപ്പിച്ചത്. എന്നാൽ ഏതൊരു ലക്ഷ്യത്തിനായി ശത്രുക്കൾ ആരോപണങ്ങൾ മെനഞ്ഞുണ്ടാക്കിയോ അതെല്ലാം തകിടം മറിയുന്നതായാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ശത്രുക്കളുടെ മുഴുവൻ കുതന്ത്രങ്ങളും ഫലം കാണാതെ തകർന്നടിയുന്നതായാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു സംഭവം കാണുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ദിമാദ് മക്കയിൽ വന്നു. അദ്ദേഹം അസദ് ഷനുഅയിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ജിന്നു ബാധിച്ചവരെ മന്ത്രിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം മക്കക്കാരിലെ ചില വിഡ്ഢികളെ കേൾക്കുകയുണ്ടായി. അവർ പറയുന്നു, തീർച്ചയായും മുഹമ്മദ് ഭ്രാന്തനാകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇയാളെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്റെ കയ്യാൽ അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകിയേക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ അദ്ദേഹം നബിയെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഓ മുഹമ്മദ്, തീർച്ചയായും ഞാൻ ഇതുപോലുള്ള ജിന്നു ബാധിച്ചവരെ മന്ത്രിക്കുന്നവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് എന്റെ കയ്യാൽ അവൻ ശമനം നൽകുന്നു. അതിനാൽ താങ്കൾക്കും ഞാൻ മന്ത്രിക്കേട്ടയോ? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. നാം അവനെ സ്തുതിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്യുന്നു. അള്ളാഹു ഏതൊരുവനെ സന്മാർഗത്തിലാക്കിയോ അവനെ വഴിപിഴപ്പിക്കുന്നവനായി ആരുമില്ല. അവൻ ആരെ വഴികേടിലാക്കിയോ അവനെ സന്മാർഗത്തിലാക്കുന്നവനുമില്ല. അള്ളാഹുവല്ലാതെ ആരാധ്യരില്ലെന്നും അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും മുഹമ്മദ് അവന്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വാചകങ്ങൾ എനിക്ക് ഒരിക്കൽ കൂടെ ആവർത്തിച്ചാലും? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവ 3 തവണ ആവർത്തിച്ചു പറഞ്ഞു. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോത്സ്യന്റെ വാക്കുകളും മാരണക്കാരന്റെ വാക്കുകളും കവികളുടെ വാക്കുകളും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനങ്ങളെപ്പോലെ ഞാൻ കേട്ടിട്ടില്ല. തീർച്ചയായും ഈ വചനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്നവയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ കൈകൾ എനിക്ക് നൽകിയാലും ഇസ്ലാമിന്റെ പേരിൽ ഞാൻ അങ്ങേക്ക് ഉടമ്പടി ചെയ്യാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ അദ്ദേഹം നബിക്ക് കരാർ ചെയ്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, താങ്കളുടെ ജനതയോടും ഇപ്രകാരം ചെയ്യുമോ? അദ്ദേഹം പറഞ്ഞു, എന്റെ സമൂഹത്തോടും ഞാൻ ഇപ്രകാരം ചെയ്യും. മക്കയിൽ നിന്ന് അകലെയുള്ള ഒരു നാട്ടുകാരനാണ് ദിമാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യകാലത്ത് മുസ്ലിം ആയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മക്കയിൽ വരികയാണ്. മക്കയിൽ എത്തിയപ്പോൾ മക്കാർ പ്രവാചകനെക്കുറിച്ച് മുഹമ്മദ് ഭ്രാന്തനാണെന്നും അവന് ജിന്ന് ബാധിച്ചിട്ടുണ്ടെന്നും എല്ലാം പറയുന്നത് കേൾക്കാനിടയായി. മക്കാർ ഇപ്രകാരം പറയുന്നത് ആരും അദ്ദേഹത്തെ പിന്തുടരാതിരിക്കാൻ വേണ്ടിയാണ്, പ്രവാചകനിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് മക്കയിൽ എത്തിയ ദിമാദ് റളിയല്ലാഹു അൻഹുവിന് അറിയുമായിരുന്നില്ല. ദിമാദ് റളിയല്ലാഹു അൻഹു ഇപ്രകാരമുള്ള രോഗികളെ ചികിത്സിക്കുന്ന ആളായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ഈ പറയപ്പെട്ട മുഹമ്മദിനെ ചികിത്സിച്ച് സുഖപ്പെടുത്താം എന്ന് ആത്മാർത്ഥമായി അദ്ദേഹം വിചാരിച്ചു. തന്റെ ചികിത്സയിലൂടെ അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകിയാലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള സന്ദർഭമാണിത്. അങ്ങനെ ദിമാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. ഓ മുഹമ്മദ്, അദ്ദേഹം മുസ്ലിമായിട്ടില്ലല്ലോ, അതിനാലാണ് നബിയെ അദ്ദേഹം ഇപ്രകാരം അഭിസംബോധന ചെയ്തത്. ഇതുപോലെ ഭ്രാന്ത്, ജിന്നുബാധ തുടങ്ങിയ രോഗങ്ങൾക്ക് മന്ത്രിച്ച് ചികിത്സിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ കൈയാൽ പലർക്കും ശമനം ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ താങ്കളെയും ഞാൻ ചികിത്സിക്കട്ടെയോ എന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ദിമാദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് എത്തിക്കാൻ കാരണം ശത്രുക്കൾ പടച്ചുണ്ടാക്കിയ ഈ കള്ള ആരോപണങ്ങളായിരുന്നു എന്നത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദിമാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപാകുലനായില്ല, മറിച്ച് അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് സഹായം ചോദിക്കുകയും പിന്നീട് ഷഹാദത്ത് കലിമ ഉരുവിടുകയും ചെയ്തു. നബിയുടെ ഈ മഹദ് വചനങ്ങൾ കേട്ടപ്പോഴേക്ക് ദിമാദ് റളിയല്ലാഹു അൻഹുവിന് ചില കാര്യങ്ങൾ മനസ്സിലായി. ഈ വചനങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാൻ നബിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനു വേണ്ടി 3 തവണ അവ ആവർത്തിച്ചു. ജ്യോത്സ്യന്മാരുടെയും മാരണക്കാരുടെയും കവികളുടെയും എല്ലാം സംസാരം നന്നായി അറിയാവുന്ന അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് മക്കയിലെ വിഡ്ഢികൾ പ്രചരിപ്പിക്കുന്നതുപോലെ ഒരു ഭ്രാന്തന്റെ സംസാരമല്ല. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഉടമ്പടി ചെയ്യാൻ അവിടുത്തെ കരങ്ങൾ നീട്ടിക്കൊടുക്കാൻ ദിമാദ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സമൂഹത്തോടും ഈ കാര്യം പറഞ്ഞ് അവരോട് മുസ്ലിമാകാൻ കരാർ ചെയ്യുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു എന്നതിന്റെ 1 ഭാഗം അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അറബി ഭാഷാ പഠനം. ക്ലാസ് എടുത്തുകൊണ്ട് സലീം സുല്ലമി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. പ്രിയമുള്ള പഠിതാക്കളെ, ശ്രോതാക്കളെ, ദുറുസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരിന തഖീന ബിഹാ എന്ന ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ലയുടെ ടെക്സ്റ്റിലെ 13-ാമത്തെ ചാപ്റ്ററിലെ 5-ാമത്തെ തംരീനാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ, ഇതുവരെ പഠിച്ച അഥവാ 13-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഓരോ ഭാഗങ്ങളെയും നിയമങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള 16 ഉദാഹരണങ്ങൾ അഥവാ സെൻറ്റൻസുകൾ, അത്യാവശ്യം വലിയ സെൻറ്റൻസുകൾ തന്നെ ആണ് ഈ തംരീനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വായിക്കാനുള്ളതാണ്, എഴുതാനുള്ളതാണ്. നിങ്ങൾ വായിക്കുകയും ചെയ്യാം, അത് എഴുതുകയും ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക. ഇഖ്റ വക്തും, റീഡ് ആൻഡ് റൈറ്റ്, വായിക്കുക അതുപോലെ തന്നെ എഴുതുക. അത്തുല്ലാബു ഫിൽ ഫസുൽ, അത്തുല്ലാബു ഫിൽ ഫസുൽ, അറിയാലോ തോലിബ് ബഹുവചനം തുല്ലാബ് നമ്മൾ പഠിച്ചു അല്ലേ. അത്തുല്ലാബു ഫിൽ ഫസുൽ എന്താ അതിൻ്റെ അർത്ഥം? വിദ്യാർത്ഥികൾ ക്ലാസ്സിലാണ്. അത്തുല്ലാബ് വിദ്യാർത്ഥികൾ, ഫിൽ ഫസിൽ ക്ലാസ്സിൽ. രണ്ടാമത്തേത്, മൻഹാ ഉല ഇല്ല ഉലാദു അഹും അബ്നാഉക ലഹും അബ്നാഉ അഖി. എന്താ അതിൻ്റെ അർത്ഥം? മൻഹാ ഉല ഇല്ല ഉലാദു, മൻഹാ ഉല ഇല്ല ഉലാദു എന്ന് ഓർത്തു നോക്കൂ. മൻഹാ ഉല ഇല്ല ഉലാദു, ഈ കുട്ടികൾ അല്ലേ, ഈ കുട്ടികൾ ആരാണ്? അഹും അബ്നാഉക, അഹും അബ്നാഉക, അവർ നിൻ്റെ മക്കളാണോ? ല ഹും അബ്നാഉ അഖി, അല്ല. ഹും അബ്നാഉ അഖി, എൻ്റെ സഹോദരങ്ങളുടെ മക്കളാണത്. ശരി, മൂന്നാമത്തെ നോക്കൂ. മൻഹാ ഉല ഇന്നാസ്, ഈ ജനങ്ങൾ ആരാണ്? ഈ ജനങ്ങൾ ആരാണ്? ഹും ഹുജ്ജാജും മിൻ തുർക്കിയ, അവർ തുർക്കിയിൽ നിന്നുള്ളവരാണ് അല്ലേ, അവർ തുർക്കിയിൽ നിന്നുള്ള ഹാജിമാരാണ്. നാലാമത്തേത്, ഐന ഐന തുജ്ജാറു, ഐന തുജ്ജാറു, ദഹബു ഇല സൂഖി, കച്ചവടക്കാർ എവിടെയാണ്, കച്ചവടക്കാർ എവിടെയാണ്, അവർ കച്ചവടക്കാർ എവിടെയാണ്, ദഹബു ഇല സൂഖി, അവർ അങ്ങാടിയിലേക്ക് പോയിരിക്കുന്നു എന്നർത്ഥം. അവർ അങ്ങാടിയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ നോക്കൂ, ബഹുവചനമായപ്പോൾ ഐന തുജ്ജാർ, കച്ചവടക്കാർ എവിടെ, അപ്പോൾ ദഹബാദ് എന്നല്ല പറഞ്ഞത്, ദഹബൂ ഇല സൂഖി. ആ പ്രയോഗം നമ്മുടെ മനസ്സിലുണ്ടാവണം. മുന്നിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ തംരീനിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളാണതൊക്കെ, പ്രത്യേകിച്ച് നമ്മളതൊന്ന് നോട്ട് ചെയ്യാം. അഞ്ചാമത്തേത്, മൻഹാ ഉല ഇരിജാലു, ഈ പുരുഷന്മാരാരാണ്, ഹും ലുയൂഫുൻ, അവരാരാണ്, അവർ അതിഥികളാണ്. ആറാമത്തേത് അൽ ഫല്ലാഹൂന ഫിൽ ഹുഖൂലി വഅബ്നാഉഹും ഫിൽ മദ്രസ. ഇത് നമുക്ക് അറിയാത്ത ഒരു വാക്ക് വന്നിട്ടുണ്ട്. അൽ ഫല്ലാഹൂന, കർഷകന്മാർ, ഫിൽ ഹുഖൂലി, വയലിലാണ്. ഹഖ്ലി എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? ഹുഖൂൽ, ഹഖ്ലുൻ ഹുഖൂലുൻ, ഹണ്ടോ ഹഖ്ൽ, ഹഖ്ലുൻ അതിൻ്റെ ബഹുവചനമാണ് ഹുഖൂലുൻ, വയലുകൾക്കാണെന്ന് പറയാം. ഹുഖൂൽ പാടങ്ങളിലെ. യെസ്, അൽ ഫല്ലാഹൂന, കർഷകർ എവിടെയാണ്? അവർ വയലുകളിലാണ്, പാടത്താണ്. വ അബ്നാഉഹും ഫിൽ മദ്രസ, അവർ, വ അബ്നാഉഹും, അവരുടെ കുട്ടികളോ അവരുടെ മക്കളാണെങ്കിലോ, ഫിൽ മദ്രസത്തി, അവർ മദ്രസയിലാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ തംരീനിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അവരുടെ മക്കൾ, അവൻ്റെ മക്കൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് പഠിച്ച ഭാഗങ്ങളെ പ്രയോഗിച്ച് കാണിച്ചു തരികയാണ്. യെസ് വാബിന ഉഹും ഫിൽ മദ്രസ, അവരുടെ മക്കൾ മദ്രസയിലാണ്. ഏഴാമത്തേത് ഐന തുല്ലാബുൽ ജുദുദു, എങ്ങനെ വായിക്കുക? ഐന തുല്ലാബുൽ ജുദുദു, എന്താണ്? പുതിയ വിദ്യാർത്ഥികൾ എവിടെ? പുതിയ വിദ്യാർത്ഥികൾ എവിടെ? ബഅലുഹും ഫിൽ ഫസിൽ, ബഅലുഹും ഫിൽ ഫസിൽ വ ബഅലുഹും ഇൻദൽ മുദീർ. ആ, അവരിൽ ചിലർ ക്ലാസ്സിലുണ്ട്, അവരിൽ ചിലർ മുദീറിൻ്റെ അടുത്തുണ്ട്, മുദീർ മാനേജറുടെ അടുക്കലുണ്ട്. അമാമി തുജാറുൻ കിബാറുൻ, എൻ്റെ ഉപ്പയുടെ സഹോദരങ്ങൾ, എൻ്റെ ഉപ്പയുടെ സഹോദരങ്ങൾ. തുജാറുൻ കിബാറുൻ, അവർ വലിയ കച്ചവടക്കാരാണ്, അവർ വലിയ കച്ചവടക്കാരാണ്, അവർ വലിയ കച്ചവടക്കാരാണ്. അമാമി തുജാറുൻ കിബാറുൻ. ഹൗലായി ഇഹുവത്തി, ഒമ്പത്, ഹൗലായി ഇഹുവത്തി, ഇവർ എൻ്റെ സഹോദരങ്ങളാണ്, ഇവർ എൻ്റെ സഹോദരങ്ങളാണ്. യെസ്. പത്താമത്തെ നോക്കൂ, ഐന അബിനാ ഉക്കയ അലിയു, ഐന അബിനാ ഉക്കയ അലി, അലിയെ നിൻ്റെ മക്കൾ എവിടെയാണ്? ഹും ഫി ദുക്കാൻ, അവർ ഷോപ്പിലാണ്. ഹും ഫി ദുക്കാൻ എന്ന് പറഞ്ഞാൽ അവർ ഷോപ്പിലാണ്, അവർ ഷോപ്പിലാണ്. ദുക്കാൻ. പതിനൊന്നാമത്തേത് അത്തുല്ലാബുൽ കിബാറു, അത്തുല്ലാബുൽ കിബാറു ഫിൽ മൽ അബി, വലിയ വിദ്യാർത്ഥികൾ. ഫിൽ മൽ അബ്, മൽ അബ് എന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലത്താണ്. ഒത്തുല്ലാബു സിഗാറു, ചെറിയ വിദ്യാർത്ഥികളോ. ഫിൽ ഫസിലി, അവർ ക്ലാസ്സിലുമാണ്. പന്ത്രണ്ടാമത്തേത് ഹ ഉലാ ഇൽ ഫിത്തിയത്തു ഇഹുവത്തുൻ, ഹ ഉലാ ഇൽ ഫിത്തിയത്തു ഇഹുവത്തുൻ, എന്താണ് ഈ യുവാക്കൾ? ഈ യുവാക്കൾ ആരാണ്? ഹ ഉലാ ഇൽ ഫിത്തിയത്തു ഇഹുവത്തുൻ, ഈ യുവാക്കൾ സഹോദരങ്ങളാണ്. അബൂഹും ഇമാമു ഹാദൽ മസ്ജിദ്, അബൂഹും അവരുടെ ഉപ്പ ഈ പള്ളിയിലെ ഇമാമാണ്. അപ്പോൾ അവരുടെ ഉപ്പ, അവരുടെ ഉമ്മ, അവരുടെ കുട്ടി എന്നൊക്കെ പറയാൻ അറബിയിൽ നമ്മൾ പഠിച്ചു അല്ലേ? അവരുടെ കുട്ടി എന്നെങ്ങനെ പറയാം? ഇബിനുഹു, അവരുടെ കുട്ടി. ഇബിനുഹും, ഇബിനുഹും തുടങ്ങിയ വാക്കുകൾ. അവൻ അവരുടെ ഉമ്മ എങ്ങനെ പറയാം? ഉമ്മുഹും. അവരുടെ ഉസ്താദി എന്നെങ്ങനെ പറയാം? ഉസ്താദുഹും. ഇതൊക്കെ നമ്മൾ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. അബൂഹും, അവരുടെ പിതാവ് ഇമാമു ഹാദൽ മസ്ജിദ്, ഈ പള്ളിയുടെ ഇമാമാണ്. പതിമൂന്ന് ഹ ഉലാ ഇർ റിജാലു ഫല്ലാഹൂന മിൻ ഖറിയത്തി, ഹ ഉലാ ഇർ റിജാലു, ഇവർ ഫല്ലാഹൂന മിൻ ഖറിയത്തി, എൻ്റെ ഗ്രാമത്തിലുള്ള കർഷകന്മാരാണ്, കർഷകരാണ് ഇവർ. നോയി പുരുഷന്മാർ എൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ള കർഷകരാണ്. ഇതൊക്കെ നമ്മുടേതായ, അഥവാ നമുക്ക് ഇതേ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാൻ കഴിയണമെന്നർത്ഥം. ഉദാഹരണമായിട്ട് എന്ത് ചെയ്യാണ്? ഇവർ, അഥവാ ഈ കുട്ടികൾ എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളാണെന്നിങ്ങനെ പറയാം. ഹ ഉലാ ഇൽ ഔലാദു, ഹ ഉലാ ഇൽ ഔലാദു, ഈ കുട്ടികൾ. ദാരിസൂന, അവരാരാണ്? വിദ്യാർത്ഥികളാണ്. മിൻ മദ്രസത്തി, എൻ്റെ മദ്രസയിൽ നിന്നുള്ള. അപ്പോൾ വാക്കുകൾ കിട്ടിയാൽ അത് അറബി ഭാഷയിലേക്ക് കോർത്തിണക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാ. അടുത്ത് നോക്കൂ, പതിനാല് ഐന തുല്ലാബുൽ ജുദുദു, പുതിയ വിദ്യാർത്ഥികൾ എവിടെ? പുതിയ വിദ്യാർത്ഥികൾ എവിടെ? അടുത്ത് നോക്കൂ, അഹറജൂനൻ, അഹറജു, എന്താ അതിൻ്റെ അർത്ഥം? അവർ പുറപ്പെട്ടോ. അഹറജു ഉണ്ടോ ചോദ്യചിഹ്നം? അഹറജു, അവർ പുറപ്പെട്ടോ. ഒരൊറ്റ വാക്കാണെന്ന് തോന്നും, പക്ഷേ വലിയൊരു ചോദ്യമാണ്. അ ആണോന്നാണ്. ഹറജു, അഹറജു, അവർ പുറപ്പെട്ടോ. നഅം, അതെ. ഹറജു, അവർ പുറപ്പെട്ടു. വദഹബു, വദഹബു, അവർ പോയി. ഇലൽ മക്തബ, അവർ ലൈബ്രറിയിലേക്ക് പോയി, അവർ ലൈബ്രറിയിലേക്ക് പോയി. ഖറജു, അവർ പോയി, അവർ പുറത്ത് പോയി എന്നാണ്. അവർ പുറത്ത് പോയിട്ട് അവർ വദഹബു, അവർ എന്ത് ചെയ്തു? ലൈബ്രറിയിലേക്ക് പോയി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി, ലൈബ്രറിയിലേക്ക് പോയി എന്ന പ്രയോഗമാണ് ഖറജു വദഹബു എന്നതിൻ്റെ അർത്ഥം. ശരി. പതിനഞ്ചാമത്തേത് അഹ ഉലാ ഇൽ അതിബ്ബ മുസ്ലിമൂന, അഹ ഉലാ ഇൽ അതിബ്ബ മുസ്ലിമൂന, ഈ ഡോക്ടർമാർ. ത്വബീബുൻ എന്നതിൻ്റെ ബഹുജനമാണ് അത്തിബ്ബാ, ത്വബീബുൻ എന്നതിൻ്റെ ബഹുജനമാണ് അത്തിബ്ബാ. ഈ ഡോക്ടർമാർ മുസ്ലിങ്ങളാണോ? നഅം ഹും മുസ്ലിമൂൻ, അതെ അവർ മുസ്ലിങ്ങളാണ്. നഅം അതെ ഹും മുസ്ലിമൂൻ, അവർ മുസ്ലിങ്ങളാണ്. യെസ്. അടുത്തത്, ലീ അബ്നാ ഉൻ സിഗാറുൻ, എനിക്ക് ചെറിയ കുട്ടികളുണ്ട്. ലീ അബ്നാ ഉൻ സിഗാറുൻ, ബഅദുഹും അവരിൽ ചിലർ, ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയ, അവർ പ്രൈമറി സ്കൂളിലാണ്. വബഅദുഹും ഫിൽ മദ്രസത്തിൽ മുതവസ്സിത, അവരിൽ ചിലർ എവിടെയാണ്, മിഡിൽ സ്കൂളിലാണ്. ബഅദുഹും വബഅദുഹും, അവരിൽ ചിലർ, ഫിൽ മദ്രസത്തിൽ മുതവസ്സിത, അവർ മിഡിൽ സ്കൂളിലാണ്. പതിനാറ് സെൻറ്റൻസുകൾ എന്തിന് തന്നു? നേരത്തെ പഠിച്ച ഭാഗങ്ങൾ നമുക്ക് സെൻറ്റൻസുകളാക്കി, ഇതുപോലെയുള്ള സെൻറ്റൻസുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ, നമുക്കും അതിന് സാധ്യമാണോ എന്നൊക്കെ പരിശോധിക്കാനും ആ രൂപത്തിലൂടെ ചിന്തിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് നൽകിയത്. ശരി, ആറാമത്തെ തംരീന് നോക്കൂ. ഉക്തുബ് ജംഅൽ കലിമാത്തിൽ ആത്തിയ, ഉക്തുബ് ജംഅൽ കലിമാത്തിൽ ആത്തിയ, ഉക്തുബ് ജംഅൽ കലിമാത്തിൽ ആത്തിയ, താഴെയുള്ള കലിമത്തുകളുടെ ജംഅകൾ എഴുതുക. ഏതാണ്? നേരത്തെ നമ്മൾ പഠിച്ചതാണ് ജംഅകളെല്ലാം, അല്ലേ? കബീറുൻ, അതിൻ്റെ ബഹുവചനം എന്താണ്? യെസ്, വെരി ഗുഡ്. കിബാറുൻ, മുസ്ലിമുൻ മുസ്ലിമൂന, റജുലുൻ റിജാലുൻ, ഇബ്നുൻ അബ്നാഉൻ, ളൈഫുൻ ളുയൂഫുൻ, ഫതൻ ഫിത്യത്തുൻ, ഹാജ്ജുൻ ഹുജ്ജാജുൻ, അഹുൻ ഇഖ്വത്തുൻ, സഗീറുൻ സിഗാറുൻ, തവീലുൻ തിവാലുൻ, ഗനിയുൻ അഗ്നിയാഉ, ഫഖീറുൻ ഫുഖറാഉ. അൽ കലിമാത്തുൽ ജദീദ, ഈ പാഠഭാഗത്ത് വന്നിട്ടുള്ള ന്യൂ വേർഡ്സ്, അല്ലേ, പുതിയ വാക്കുകൾ. പുതിയ വാക്കുകൾ ഏതൊക്കെ? അൽ ഹഖ്ൽ, അൽ ഹഖ്ൽ, ഹഖ്ലി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? ഓർമ്മയുണ്ടല്ലോ, വയൽ, അല്ലേ. അതിൻ്റെ ബഹുവചനമാണെന്ത്? ഹഖൂൽ. ശരി, അടുത്തത് അന്നാസ്, ജനങ്ങൾ. അൽ ഖറിയ, ഗ്രാമം. അൽ ലൈഫ്, അതിഥി. അഷെയ്ഖ്, പ്രായമായ ആൾ. അൽ മത്അം, ഹോട്ടൽ. അൽ മദ്രസത്തുൽ ഇബ്തിദായിയ, പ്രൈമറി സ്കൂൾ. അപ്പോൾ അഷെയ്ഖ് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായ ആൾക്ക് വേണ്ടിയിട്ട് പറയും നമ്മുടെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ പണ്ഡിതന്മാരായ ആളുകൾക്കൊക്കെ അഷെയ്ഖ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം അതാണ്, പ്രായമായ, നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾക്കാണെന്ന് പറയാം. അഷെയ്ഖ് എന്നെന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ, ഇതോടുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, അൽഹംദുലില്ലാ ബിനിഅമത്തിഹി തത്തിമു സ്വാലിഹാത്ത്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 13-ാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്, പൂർത്തിയായിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. ബാക്കി ഭാഗങ്ങളും ഇതുപോലെ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം. ക്ലാസ് നിയന്ത്രിച്ചത് സലീം സുല്ലമി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല. ആ വീഡിയോയിലും കൊടുത്തിട്ടില്ല. ഞാനും അദ്ദേഹവും ഒരു വേദിയിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇടവണ്ണയിൽ വിസ്റ്റം യൂത്ത് സംഘടിപ്പിച്ച ഒരു ടേബിൾ ടോക്കിൽ അദ്ദേഹമായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള പ്രതിനിധിയായിട്ട് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. നമുക്കതിലെ ആ ഒരു ആദ്യ ഭാഗം കേട്ട് വരാം.
6: ഒരിക്കല് ഒരു ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ മോക്കൊരു അഫയർ ഉണ്ട്. സത്യം പറയാലോ, ഞാൻ പടച്ചോനെ വിളിച്ചു. കാര്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചാൽ തന്നെ പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകേണ്ടി വരും? ഞാൻ അപ്പം തന്നെ ചോദിച്ചത് ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോയും അഡ്രസ്സും അയച്ചിട്ടുണ്ട്, സാറ് ആളെ പറ്റി ഒന്ന് അന്വേഷിക്കുക സാറേ, ഞങ്ങളെ നാളെ വിളിക്കാം. അത് പറഞ്ഞ് അയാൾ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു.
5: അപ്പോൾ അദ്ദേഹം വളരെ ദീർഘമായി പറഞ്ഞത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഏറ്റവും ചെറിയൊരു പാർട്ട് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോള് വന്നു, ഇന്നിപ്പം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്ന ആളുകളൊക്കെ ആളുകൾക്കൊക്കെ പാരൻസിൻ്റെ വിളി വരും, സഹായിക്കണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വിളി വരും. അതിപ്പം മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളവർക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലുള്ള ആളുകൾ എന്നുള്ളവർക്കൊക്കെ നമ്മളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇദ്ദേഹം കൊടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇതൊന്ന് പരിശോധിച്ചു. കേസ് ഡീറ്റെയിൽസ് അദ്ദേഹം പരിശോധിക്കാൻ ചുമതല കൊടുത്തു. അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്,
6: വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അഡ്രസ്സ് നോക്കിയപ്പോൾ കൺഫേം, ഞാൻ തന്നെ പിടിച്ചിട്ടുണ്ട് കഞ്ചാവായിട്ട്. നേരെ ഞങ്ങൾ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ ഈ നമ്മുടെ വനിതാ ജീവനക്കാരൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ എക്സൈസിൻ്റെ പേരിൽ എത്ര എക്സൈസിൽ എത്ര കേസുണ്ട് ഇവനെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ നാല് കേസുണ്ട്, ഒക്കെ നാലും ചെറിയ ചെറിയ കേസുകളാണ്. അപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തക പറഞ്ഞു, സാറേ പോലീസിലൊന്ന് അന്വേഷിക്കണം സാറേ, എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവർക്ക് കാര്യം അറിയില്ല, സാറിന് എന്താ ആവശ്യം എന്ന് എനിക്കറിയില്ല, എന്നാലും പോലീസിൽ ഇവനെ പറ്റിയിട്ട് പോലീസിൽ നിന്ന് ഇങ്ങനെ രണ്ട് മാസം മുമ്പ് ഇങ്ങനെ ഓഫീസിലേക്ക് വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ആളെ പേരിൽ കേസുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെ എന്തോ ഒരു കേസുണ്ട്, സംശയമുണ്ട് സാറേ. ഞാൻ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചപ്പോൾ സംഭവം സത്യമാണ്, 1.5 kg കഞ്ചാവായിട്ട് പിടിച്ചിട്ട് ഉള്ളിൽ കിടന്നിട്ടുണ്ട്, ജാമ്യം കിട്ടാതെ റിമാൻഡ് പോയിട്ടുള്ള ആളാണ്.
5: അതായത് 1.5 kg എന്നുള്ളത് 1 kg ആയാലും ജാമ്യം കിട്ടും.
7: അതെ അതെ.
5: മുപ്പർ പറഞ്ഞപ്പോൾ തന്നെ ചെറിയ ചെറിയ കേസുകളാണെന്നാണ് പറഞ്ഞത് അല്ലേ? കാരണം ഒരു കുറേ വലിയത് വലിയത് കണ്ടിട്ട് കിലോ കണക്കിന് MDMA ഒക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പം മദ്യം എന്ന് പറയുന്നത് ശരിക്കും ലഹരിയല്ല. മദ്യത്തിൽ തന്നെ വീര്യം കുറഞ്ഞത് എന്തായാലും അല്ല. വീര്യം കുറഞ്ഞതിൻ്റെ നികുതിയും ഇതൊക്കെ നമ്മളിപ്പം പുതിയ ഗവൺമെൻറ് വന്നപ്പോഴും ചർച്ചയിൽ കണ്ടതാണ്. ഒരു ഭാഗത്ത് തൂഫാനും ഒരു ഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യവും, രണ്ടും ഒത്തുപോകില്ല എന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കൂല എന്നൊന്നും തന്നെ എത്തിയ ഉത്തരം എത്തിയൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഏതായാലും ചുരുക്കി പറയാം, ഈ കേസ് ഡീറ്റെയിൽസ് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് നല്ലൊരു വലിയ കേസാണ്, വലിയ ഇഷ്യൂ ആണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. മനസ്സിലായപ്പോൾ ഈ പാരൻ്റ് ആവശ്യപ്പെട്ടു, നിങ്ങൾ എൻ്റെ മോളോട് വന്നിട്ട് ഇതൊന്ന് പറയണം. വാപ്പാക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം ഫോട്ടോ അയച്ചു കൊടുത്ത്. വാപ്പ പറയുമ്പോൾ ഇനി മോള് വിശ്വസിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഉദ്യോഗസ്ഥനെ ക്ഷണിച്ചതാണ് വാപ്പ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി വിശദാംശം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞു വന്നോട്ടെ.
6: ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അതിൻ്റെ ക്രൈം നമ്പറും പിടിച്ച കേസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഓഫീസിലുള്ള ക്രൈം രജിസ്റ്ററിൻ്റെയൊക്കെ ഈ ഇതിൻ്റെയൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടാവുമല്ലോ, കേസുമായിട്ട് വന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയേ, ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ അയച്ചു വാങ്ങി. ഞാൻ അതിന് ശേഷം ഞാൻ ഈ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഫോൺ എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറിനാളെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായി സാർ, എനിക്ക് വേണ്ടി ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. സാറിന് ആളെ പറ്റി മനസ്സിലായിട്ടുള്ള കാര്യം അതിൻ്റെ മോക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി സാർ. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് രാത്രി തന്നെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി. അയാൾ പണി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി. ഈ മോക്ക് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നതും കേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു 1.5 hours ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച.
5: അപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഒരു വലിയ സല്യൂട്ട് അദ്ദേഹത്തിനുണ്ട്. 100 കോളുകൾ വരുന്നു, അത് ഓരോന്നും കേസ് ബൈ കേസ് ആയിട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ക്ലിയറാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു, വലിയ ഇടപെടലാണ്, അങ്ങനത്തെ ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ആവശ്യം. അപ്പം ഇപ്പം ശരിക്കും പോലീസിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കണം, കാരണം 3000+ ആളുകളെ അവരിപ്പോൾ ജയിലിലാക്കിയിട്ടുണ്ട്. ഒരു ആളെ ജയിലിൽ കയറ്റണമെങ്കിൽ ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട്. അതിൽ FIR വരികളൊന്ന് വയ്ക്കേ, അല്ലെങ്കിൽ FIR ഇടാൻ വൈകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിറങ്ങും. അപ്പോൾ പോലീസ് ഇപ്പോൾ ഭയങ്കരമായ എഫേർട്ട് എടുക്കുന്നുണ്ട്. പോലീസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പറയുക, എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എസ്പെഷ്യലി അവർ വലിയ റോൾ ഇതിലെടുക്കുന്നുണ്ട്. നമ്മൾ അവരൊക്കെ അഭിനന്ദിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും ലൈം ലൈറ്റിലെത്തില്ല, അവരെടുത്ത് വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും എത്തുക. വീഴ്ചകൾ വരണം വരണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷേ അവർ മനുഷ്യരാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു പെൺകുട്ടി പ്രണയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിത് എങ്ങനെയാലും മനസ്സിലാവില്ല, ഇത്ര ബാഡായിട്ടുള്ള ഒരു മോശമായിട്ടുള്ളൊരു മനുഷ്യനെ എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ പ്രണയിക്കുന്നത്, എന്തപ്പോൾ ഒരു കോലം. എന്നിട്ട് ആ ആളെയാണല്ലോ ഈ നല്ല സുന്ദരിയായി പെൺകുട്ടി പ്രണയിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ഇതിന് കുറേയധികം കാരണങ്ങളുണ്ട്. നമുക്കൊരു 7-8 കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകണം വളരെ വേഗത്തിൽ. ഇങ്ങനെ വരിക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മാച്ചല്ലാത്ത എല്ലാ റൗഡിത്തരങ്ങളും തമ്മാടിത്തങ്ങളും ഒക്കെ ഉള്ള, പിന്നെ എന്താ പറയുക, എല്ലാ വെട്ടുകേസിലൊക്കെ പ്രതിയായിട്ടുള്ള, ഇതൊക്കെ കണ്ട് ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ച് ഇവളൊരു ഫ്രോഡാണെന്ന് മനസ്സിലായാലും ആൺകുട്ടികൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാരണം, മനുഷ്യൻ്റെ തലച്ചോറിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ നെറ്റിയുടെ ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനമാണ് മനുഷ്യന് ശരിതെറ്റുകൾ വേർതിരിച്ചെടുക്കാനുള്ള അവസ്ഥ കൊടുക്കുന്നത്, അതേപോലെ തന്നെ വികാര നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഈ സാധനം പൊതുവേ ടീനേജിൽ കുട്ടികൾക്കില്ല. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോന്നും മൈന്യൂട്ടായിട്ട് നമ്മൾ വേർതിരിക്കണ പോലെ ഓൽക്ക് വേർതിരിയില്ല, കഞ്ചാവാണല്ലോ ഉപയോഗിക്കുന്നത് എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാകൂല. അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ അടുത്തൊരു പ്രശ്നം, ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. അതായത് ബുദ്ധി ഇത് വേണ്ടെന്ന് പറയുമ്പോഴും അവരുടെ ഇമോഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു ഏജിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി, ഞാൻ സാധാരണ പറയാറുണ്ട്, ആ വണ്ടിക്ക് ബ്രേക്കില്ല, ആ വണ്ടിക്ക് ആക്സിലേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ ചവിട്ടി 200 വരെ എത്താം, 150 വരെ എത്താം, പക്ഷേ വണ്ടി നിർത്തണം തോന്നിയാൽ നിർത്താനുള്ള ബ്രേക്കില്ലാത്തൊരു വണ്ടി. അതാണ് ശരിക്കും ടീനേജിൽ കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പം ആ നിലക്ക് അത്തരം ഒരു അപകടം മനസ്സിലാവില്ല. ഇമോഷൻസ്, വികാരങ്ങൾക്കായിരിക്കും അവിടെ പ്രാധാന്യം. അവൻ എൻ്റെ അതാണ് ഇതാണ് അവനിങ്ങനെ പറഞ്ഞത് അവൻ്റെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം, അവൻ എനിക്കവൻ നല്ലൊരാളാണ് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഈ പരസ്പരം പ്രണയിക്കുന്ന ആളുകൾ എന്ത് ചെയ്യൂല, ഈ പ്രണയിനിയുമായി അല്ലെങ്കിൽ പ്രേമിക്കുന്ന കാമുകനുമായി അവരുടെ ലൈഫിൻ്റെ ബാഡായ ഒന്നും പുറത്തുകൊണ്ടിരൂല, തനി സ്വഭാവങ്ങളൊന്നും പുറത്ത് കിടക്കൂല. ബേബി, തേനെ, പാലെ എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. അവളെടുത്ത് വരുമ്പോൾ അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഏരിയ കീപ്പ് ചെയ്യും, അഥവാ പ്രകൃതത്തിലുള്ള സ്വഭാവങ്ങളെ മറച്ചു വെച്ചിട്ടാണ് ഇടപെടുക. അപ്പോൾ അവൻ എനിക്ക് നല്ലതാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അനുഭവിച്ചൊരു കാര്യം നല്ലത് എന്നത് അവൾ അനുഭവിച്ചതാണ്. അതിനെതിരായിട്ട് വാപ്പയല്ല യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്നാലും ഇതൊക്കെ ഇങ്ങനെ എന്താണ് നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടി പറയണതാണെന്നായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, ചില പെൺകുട്ടികൾ ചിന്തിക്കും ചില സിനിമകളിലൊക്കെ ഭയങ്കര വെള്ളടിച്ച് നടന്ന ആളുകളൊക്കെ കാമുകിമാർ മാറ്റിയ കുറേ കഥ കണ്ടിട്ടുണ്ടാവും, അതേപോലെ എനിക്കവനെ മാറ്റാൻ പറ്റും എന്നവർ ചിന്തിക്കും. എൻ്റെ സ്നേഹം കിട്ടിയാൽ അവൻ മാറി മറിയും. ചിലപ്പോൾ പറഞ്ഞ വാചകമൊക്കെ ഉണ്ടാവും, നീ വന്നപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം കിട്ടി, ഇപ്പോഴാണ് ഞാനൊരു മനുഷ്യനായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൊതുവേ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അപ്രീസിയേഷൻ അഭിനന്ദനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അടിച്ചു വരിക അപ്പം അമ്മ പറയും, എന്താ പോണ കോലം, എന്ത് അടിച്ചു വരല്ല അത്, ഏയ് അപ്പം ഒന്ന് ചുട്ടുകൊണ്ടെന്നാൽ പറയും, എന്താ ഇത് ത്രികോണാകൃതിയിലുള്ള അപ്പം. ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് വാപ്പിയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും അവരൊന്നും പ്രശംസിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിൽ നിന്ന് ടീച്ചറെ അടുത്തു നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. ആകെ നല്ലൊരു വാക്കൊക്കെ കിട്ടിയത്, നീ വളരെ ക്യൂട്ടാണ്, ഭംഗിയുള്ള കുട്ടിയാണ്, നീ ലൈഫിൽ വന്നപ്പോഴാണ്, ഇങ്ങനെയുള്ള വാചകങ്ങളുണ്ടാകും. അതും ഒരു കാരണമാണ്. ആറാമത്തെ കാര്യം, ചില അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ആയിരിക്കും. അവളധികം സ്ഥലത്ത് പോവുകയോ കാണുകയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്കൊരു അവൾക്ക് ചിലപ്പോൾ ഒരു ഫ്രീ സോൺ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണതൊക്കെ. അപ്പോൾ അവനത് കൊടുക്കുമ്പോൾ അവൾക്കത് വലിയ സംഭവമായിരിക്കും. കഴിഞ്ഞൊരു സമയത്ത് എനിക്കറിയുന്ന ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൂട്ടത്തിൽ അവരവരുടെ ആരോരോ ഒരു കുട്ടിയുണ്ട് കൊണ്ടട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നു. അവസാനം ആ കുട്ടിനോടാണ് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. ആ കുട്ടി, ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധവും പുറത്ത് കെടുത്തു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്, അവൾ 8-ാം ക്ലാസ് മുതൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവൻ്റെ കൂടെ പ്രണയത്തിലാണ്. അവർ സെക്ഷ്വലി എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ശാരീരിക ബന്ധത്തിലടക്കം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടീനെ നമുക്ക് അതിന് തിരിച്ചുകൊണ്ടിരാന്ന് നിൽക്ക് പറ്റൂല. ഇനി അവളുടെ ലൈഫിൽ അവൾ വളർന്നു വരുമ്പോൾ അവൻ്റെ അടുത്ത് നിന്നുള്ള പിന്നെ സ്വഭാവങ്ങളും പ്രശ്നങ്ങളും പരിക്കുകളൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ ഈ ഇമോഷനുകൾ അതിജീവിച്ച് പോകാൻ യഥാർത്ഥത്തിൽ കഴിയുള്ളൂ. അതുപോലെ തന്നെ ബന്ധം, ഈ ബന്ധം നഷ്ടപ്പെട്ടാൽ ഇനി എന്നെ ആരും എടുക്കൂല, കാരണം ഇതൊരു എസ്റ്റാബ്ലിഷാണ്, എല്ലാവരും അറിഞ്ഞതാണ് എന്നുള്ള ഒരു സംഭവം. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു, ഞാനും അവനും തമ്മിൽ ചുറ്റിക്കറങ്ങണമൊക്കെ കണ്ടതാണ്, ഇനി എനിക്ക് വേറെ കിട്ടൂല എന്നുള്ള ഒരു ഇത്. അതുപോലെ തന്നെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്നേഹവും കരുതലും ഒക്കെ, അതിങ്ങനെ അത്തരം അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഇതിലൊരു പ്രധാന കാര്യമാണ്. പിന്നെ വേറൊന്ന്, സ്വന്തം തീരുമാനം തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു പ്രശ്നം. ഈ പിന്നെ ഇതിൽ ഞാനെടുത്ത തീരുമാനം, ആ ഈഗോ, അങ്ങനത്തെ ഒരു ഈഗോ. പിന്നെ അവൻ അവൻ കുറേ കഥ പറഞ്ഞിട്ടുണ്ടാവും, അവനും ജീവിതത്തിൽ ഇങ്ങനെ കഥ പറയാൻ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ എത്തിയ കുട്ടിക്ക് ഫാമിലി എന്നുള്ള നിൽക്കും, എല്ലായിടത്തു നിന്നും കുറേ, പിന്നെ അവനായിട്ട് കുക്ക് ചെയ്ത കുറച്ച് കഥകൾ അത് വേറെ ഉണ്ടാകും, മനസ്സിലായല്ലേ? അപ്പോൾ ആ കഥകൾ. അതേപോലെ തന്നെ 11-ാമത്തൊരു കാര്യം, പ്രായവും അനുഭവവും കുറവും. ഈ പ്രായത്തിലും ഈ അനുഭവത്തിലും ഇത് ആവില്ല. ഇനി ഇതിന് വേറൊരു കാരണമുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു കാരണമുണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു പോകണം. നമ്മൾ 10 കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്, 11 കാര്യമാണ് ഇപ്പോൾ ഏകദേശം പറഞ്ഞു നിർത്തിയത്. പക്ഷേ 12-ാമത്തൊരു കാര്യമുണ്ട്, ആ കാര്യം ആ പെൺകുട്ടി പറയും. അയാൾ പോലീസ് ഉദ്യോഗസ്ഥന് ഇതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കൊടുത്തൊരു മറുപടി ഉണ്ട്, ആ മറുപടി കൂടി കേട്ടുള്ളൂ.
6: ആ അരമണിക്കൂറുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചെന്താണെന്നറിയോ, സാറേ നിങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ലേ സാറേ, ഇതൊക്കെ ഇപ്പം എല്ലായിടത്തും ഉള്ളതല്ലേ. ഞാൻ മനസ്സിലാക്കണമായിരുന്നു അവൾ ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. ഈ പയ്യൻ പ്രേമം തുടങ്ങി ആദ്യം തന്നെ ചെയ്തത് ഇവക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇവളെ ഇതിനെ അഡിക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്.
5: യെസ്, അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇവൾക്ക് ഇത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടണമെങ്കിൽ അവൻ വേണം, അങ്ങനത്തെ അവസ്ഥയ്ക്കും എത്തിയിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നു ഒരു കേസിൽ ആ കുട്ടിയുടെ പ്രതികരണ രീതികളൊക്കെ, ഈ അവധി ദിവസങ്ങൾ, കോളേജില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ. അപ്പം ഉമ്മത് വേറെ കുറേ ഇത് എന്താ പറയുക, പൈശാചിക ബാധയാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടെന്ത്, ഈ കേസ് ഒരു ലഹരി ബാധിതയാണ്. ആ കുട്ടി ലഹരി കിട്ടാത്തതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും ഏതോ ഒരാൾ സ്ഥിരമായിട്ട് ലഹരി കൊടുക്കുന്നുണ്ട്, കോളേജിലുള്ള ആളായിരിക്കും, അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അവൾക്ക് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. സൈക്കാട്രിസ്റ്റ് വഴി മാത്രമേ സൈക്കോളജിസ്റ്റിലേക്ക് ഹോസ്പിറ്റലുകളിൽ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള യൂറിൻ സാമ്പിൾ, ബ്ലഡ് കണ്ടൻറ്റൊക്കെ, പരിശോധനകളൊക്കെ നടത്തി ഡോക്ടർ എന്ത് ചെയ്തു, കുട്ടിനോട് പറഞ്ഞു നീ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. കുട്ടി അങ്ങനെയൊന്നും സമ്മതിക്കില്ല. അപ്പോൾ കുട്ടിക്ക് ചുയിങ്കിൻ്റെ ഉള്ളിൽ ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നതാണ്. കുട്ടിക്ക് എന്തൊരു ചുയിങ്ക് കൊടുക്കുന്നുണ്ട്, ചുയിങ്ക് നല്ല രസമുള്ള ചുയിങ്കാണ്, അതവൾ വാങ്ങി കഴിക്കും. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക, ആൺകുട്ടികളെയും നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക, വലിയ പണിയാണ്. ഇത്തരം കെണികളിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോരാൻ അങ്ങനത്തെ ഒരു കാലത്തും സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളിലെല്ലാം നമ്മൾ രാഷ്ട്രീയ മത സാമൂഹ്യ വേർതിരിവുകളില്ലാതെ ഒരൊറ്റ ശരീരമായി ഒറ്റ മനസ്സോടെ കൈകോർത്തു പോകണം എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നു.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone
1: 902-08-40-840.
2: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا
4: മുമ്പത്തേതിനേക്കാളും നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നമ്മൾ എത്രയാണ് വായിക്കുന്നത്? ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടു. പക്ഷെ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിന് അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരമറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്ന്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാവുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിലും നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹ് കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അല്ലാഹു സഹായിക്കട്ടെ.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. പരലോകം നഷ്ടപ്പെടുത്തരുതേ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ നേടിയെടുത്ത ഒരു കാര്യവും തന്നിൽ നിന്ന് നഷ്ടപ്പെടരുതേ എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പലതും ഓർത്ത് നാം ദുഃഖിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പക്ഷേ ഈ ഭൗതിക ലോകത്തെ നാശനഷ്ടങ്ങൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നമുക്കത് തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. എന്നാലൊരു വിശ്വാസി അവൻ ചിന്തിക്കേണ്ടത് പാരത്രിക ലോകത്ത് തനിക്ക് സ്വർഗം നഷ്ടപ്പെടരുതേ എന്നതായിരിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ നന്മകളെക്കുറിച്ച് എല്ലാ സമയവും പ്രവാചകനോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിന്മകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം നന്മകൾ കുറഞ്ഞു പോവലും തിന്മകൾ ജീവിതത്തിൽ അധികരിക്കുകയും ചെയ്യുക എന്നത് ഒരുപക്ഷെ താൽക്കാലികമായ നേട്ടങ്ങളും വിജയങ്ങളും ലാഭങ്ങളും നമുക്ക് നേടിത്തരുമെങ്കിലും ആത്യന്തികമായി കൊണ്ട് തീരാ നഷ്ടമാണ് തിന്മകളിലൂടെ നാം സമ്പാദിക്കുന്നത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ തിന്മകളും നമുക്ക് നഷ്ടമാണ് എങ്കിലും എന്നാൽ ചില തിന്മകളെക്കുറിച്ച് അത് ചെയ്യുന്ന ആളുകൾ നഷ്ടക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു തിന്മയെക്കുറിച്ച് പറയുമ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതിൽ ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് അശ്ശിർക്കു വൽ കുഫർ, അള്ളാഹുവിൽ പങ്കുചേർക്കലും അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥ നഷ്ടക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുമ്പോഴും ഈ വിഭാഗത്തെക്കുറിച്ച് അവിടെ പ്രത്യേകം ആദ്യം തന്നെ എടുത്തു പറയുന്നുണ്ട്. മുഴുവൻ പ്രവാചകന്മാർക്കും പ്രത്യേകം ഒരുപോലെ ഉത്ബോധം നൽകപ്പെട്ട കാര്യമാണ് ശിർക്ക് ചെയ്താൽ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ 39-ാം അധ്യായം സൂറത്തു സുമറിൻ്റെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് മുമ്പ് ഏതേത് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവർക്കും ഉത്ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ഉത്ബോധനം? ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലയഹ്ബതുന്ന അമലുക, താങ്കളുടെ സകല കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖസിരീൻ, താങ്കൾ പൂർണ്ണനായും പൂർണ്ണമായും നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചാൽ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയോ അവനിൽ നിന്നല്ലാതെ ഗുണവും ദോഷവും പ്രതീക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം വെറുതെയാണ്. നമ്മൾ പൂർണ്ണമായും നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. കുഫറിനെക്കുറിച്ചും അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനു ബിൽ ബാത്തിൽ, നിരർത്ഥകമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാരാണോ, വകഫറു ബില്ല, അല്ലാഹുവിൽ അവിശ്വസിക്കുന്നവരാരാണോ, ഉലാഇകഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാർ തന്നെയാണ്. അവർക്ക് നഷ്ടം മാത്രമാണുള്ളത്, എവിടെയും ലാഭം കൊയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ പതറിപ്പോകുന്ന ആളുകളിലെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ലാഭങ്ങളും ലഭിച്ചാലും അതിലൊക്കെ സന്തോഷിക്കുകയും ജീവിതത്തിൽ

0: ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തിൽ ജോലിയിലൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇത്മഅന്ന, അവർക്ക് വല്ലാത്ത സമാധാനമാണ്. വലിയ ആവശ്യത്തോടുകൂടി അവർ പറയും, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കത് തന്നു ഇത് തന്നു എന്നൊക്കെ പറയും. ഫഇൻ അസ്വാബത്തുഹു ഫിത്നത്തുൻ, വല്ല പരീക്ഷണവും അവനെ ബാധിച്ചാൽ, ഇൻ ഖലബ അലാ വജ്ഹിഹി, അവൻ അവൻ്റെ വഴിക്ക് തിരിഞ്ഞു പോവുകയാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതാണല്ലോ സംഭവിച്ചത് എന്ന് അവനിങ്ങനെ ചിന്തിക്കുകയാണ്, അള്ളാഹുവിനെ അവരെ പഴി പറയുകയാണ് എങ്കിൽ, ഹസിറത് ദുനിയാ വൽ ആഖിറ, അവർക്ക് ഇഹലോകവും നഷ്ടമായി പരലോകവും നഷ്ടമായി. ഇഹലോകത്ത് കുറേ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വന്നിട്ട് ഇഹലോകം അവർക്ക് നഷ്ടമായി. എന്നാൽ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട്, അള്ളാഹുവിനെ പഴി പറഞ്ഞതുകൊണ്ട് അവർക്ക് പരലോകവും നഷ്ടമായി എന്നുള്ളതാണ്. ദാലികഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നാലും അതിൽ നമുക്ക് സഹിക്കാൻ സാധിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നഷ്ടക്കാരാരാണെന്ന് പറഞ്ഞാൽ, അത്തഫ്രീതു ഫിസ്വലാത്ത്, നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാ, ഒരു അടിമ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യമായി വിചാരണക്കെടുക്കുന്ന കർമ്മം അസ്സലാത്ത്, നമസ്കാരമാണ്. തുടർന്ന് പ്രവാചകൻ പറഞ്ഞു, ആ നമസ്കാരം കൃത്യമാണെങ്കിൽ അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു. വഇൻ ഫസദത്ത്, ഇനി അതിൽ വല്ല വീഴ്ചയും സംഭവിച്ചാൽ, ഫഖദ് ഖാബ വഖസിറ, അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടക്കാരനാണ് എന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നഷ്ടക്കാരായ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ. ലാ യുക്കല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുക പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ്. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സംസ്കരിക്കൂല, പരിഗണിക്കൂല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷകൾ അള്ളാഹു അവിടെ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ സഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ആരാണ് അള്ളാഹു ഒരു പരിഗണനയും കൊടുക്കാത്ത ആ ആളുകൾ ആരാണ്? അതാണ് റസൂല് പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുനഫിഖു സിലാതുഹു ബിൽ ഹുൽഫിൽ കാദിബ്. അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ. വൽ മന്നാൻ, ചിലവഴിച്ചത് എടുത്തു പറയുന്ന ആളുകൾ. അൽ മുനഫിഖു സിലാതുഹു ബിൽ ഹുൽഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടച്ചരക്ക് വിറ്റൊഴിക്കുന്ന കച്ചവടക്കാരൻ. വിശ്വാസികളെ, അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവരിലേക്ക് അള്ളാഹു ഒന്ന് നോക്കുക പോലും ചെയ്യുകയില്ല എന്നതാണ്. അള്ളാഹു അവരെ സംസ്കരിക്കില്ല, പരിഗണിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം നാശനഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിലൊന്നും തളരാതെ, അള്ളാഹുവിനെ പഴി പറയാതെ, അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ ഒരു കരുത്തുള്ള വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ഷോ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പരലോകം നഷ്ടപ്പെടുത്തരുതേ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0

0: www.peaceradio.com.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തു ഇബ്രാഹിമിലെ 5-ാം വചനം ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാം സൂറത്തു ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 4-ാമത്തെ ആയത്ത് നാം പഠിച്ചു. അടുത്തൊരു ആയത്ത്, 5-ാമത്തെ ആയത്താണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

وذكرهم بأيام الله. وذكر

أن أخرج قومك من الظلمات إلى النور وذكر

0: جزاكم الله خير، وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ما شاء الله. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 5-ാം വചനം. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെറ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല.
3: എടുത്തു കൊടുത്താൽ മതി,
2: മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ നിരവധി ഡെപ്പോസിറ്റ്, ആണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
4: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
2: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ് നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
3: സ്ഥാപനം
2: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
4: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخر

0: حدث.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഏറെ പൊറുക്കുന്ന അള്ളാഹു. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. മനുഷ്യർ എന്ന നിലയ്ക്ക് നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സമീപനങ്ങളിലുമെല്ലാം തന്നെ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. ചിലരിൽ ചെറിയ പാപങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ വേറെ ചില ആളുകൾ ഗുരുതരമായ വലിയ പാപങ്ങൾ സംഭവിച്ചവരായിരിക്കും. ഈ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണം എന്ന് മിക്കവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ പല ആളുകളെയും വേട്ടയാടുന്ന ഒരു ചിന്തയുണ്ട്. ധാരാളം തെറ്റ് ചെയ്ത ഞാൻ പാപമോചനത്തിന് അർഹനാണോ? ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ പലപ്പോഴും പല തെറ്റുകളും ചെയ്തിട്ടുള്ളത്. പടച്ചവൻ എനിക്ക് പുറത്തു തരുമോ? പുറത്തു തരാൻ മാത്രം നിസ്സാരമായ തെറ്റല്ലോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്ന നന്നാവണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ചെയ്തുപോയ പാപങ്ങൾ ഓർത്ത് വിഷമത്തിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഏറെ ആശ്വാസം നൽകുന്നൊരു വചനമുണ്ട്. പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചുപോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും. അധ്യായം 39, വചനം 53. എത്ര മഹത്തരമായ ഖുർആനിക വചനം! എണ്ണമറ്റ കുറ്റങ്ങൾ ചെയ്ത ആളുകളാണെങ്കിലും അള്ളാഹു അവരെ വിളിക്കുന്നത് എന്റെ അടിമകളെ എന്നാണ്. എന്നിട്ടവരോട് പറയുന്നതോ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിരാശരാകരുത് എന്നും. പാപങ്ങളുടെ ആധിക്യത്താൽ നിരാശയിൽ കഴിയുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ വലിയ ആശ്വാസമെന്താണുള്ളത്? തുടർന്ന് പറയുന്ന വാക്കുകളും ആശ്വാസദായകം തന്നെ. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാകുന്നു. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ് ഏറ്റവും വലിയ അക്രമം അഥവാ കുറ്റം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവർക്ക് ആ പാപവും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഒരു ചരിത്ര ശകലം ശ്രദ്ധിക്കുക. അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. തൗഹീദിനോട് വെറുപ്പായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. പക്ഷേ പിന്നീട് ഇസ്ലാമിന്റെ നന്മയും പുണ്യവും അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. എന്നാൽ താൻ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തുപോയ വലിയ വലിയ പാപങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, പക്ഷേ എനിക്കൊരു വ്യവസ്ഥ വയ്ക്കാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദയാപൂർവം ചോദിച്ചു, എന്താണ് താങ്കളുടെ വ്യവസ്ഥ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം. എന്റെ റബ്ബ് എനിക്ക് അത് പൊറുത്തു തരണം. എങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം. പ്രവാചകൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് താങ്കൾക്കറിയില്ലേ? സന്തോഷവാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നു മുതൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി പ്രവാചകനായി മാറി. നോക്കൂ, പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന സന്തോഷവാർത്ത അദ്ദേഹത്തെ എന്തുമാത്രം ആഹ്ലാദമുള്ളവനാക്കിയെന്ന്. നമ്മുടെ നാഥൻ ഏറെ കാരുണ്യവാനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. നാം എത്ര വലിയ തെറ്റുകൾ ചെയ്താലും എത്രയധികം തെറ്റുകൾ ചെയ്താലും അവനോട് ഏറ്റുപറയുക, പശ്ചാത്താപവിവശരായി മാറുക, ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക, അള്ളാഹു പുറത്തു തരും. ആർക്കുവേണ്ടിയാണ് സ്വർഗം വച്ചിരിക്കുന്നത് എന്ന് വിവരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, വല്ല നീചകൃത്യവും ചെയ്തുപോയാൽ അഥവാ സ്വന്തത്തോടു തന്നെ വല്ല ദ്രോഹവും ചെയ്തുപോയാൽ അള്ളാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി. പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹുവല്ലാതെ ആരാണുള്ളത്? ചെയ്തുപോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ. അധ്യായം 3, വചനം 135.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത്

0: പീസ് റേഡിയോ ഹൃദയ വസന്തം. റബ്ബിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് പാപമോചനത്തിന്റെ മനസ്സോടെയാവണം നാം ജീവിക്കേണ്ടത്. പാപമോചനം എന്നതിന് പകരം ഗോതമ്പുമണി എന്ന പദമാണ് റബ്ബിനെ കളിയാക്കി ഇസ്രായേലിയർ ഒരു വിഭാഗം പറഞ്ഞത്. അഹങ്കാരം അനുസരണക്കേട് കാണിച്ചാൽ റബ്ബിന്റെ പരീക്ഷണം ഉണ്ടാകും. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറ അൽ ബഖറ 58-59 വചനങ്ങൾ വിശദീകരിക്കുന്നു സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَّغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَنزَلْنَا عَلَى الَّذِينَ ظَلَمُوا رِجْزًا مِّنَ السَّمَاءِ بِمَا كَانُوا يَفْسُقُونَ. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ ഓരോന്നും നമുക്ക് മരണശേഷം പുണ്യം ലഭിക്കുന്ന അമലുകളായി സൽക്രമമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 57 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ അതിനു ശേഷമുള്ള 2 വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു ദസ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കേണ്ടവരാണ്, നന്ദികേട് കാണിക്കേണ്ടവരല്ല ഒരിക്കലും എന്ന ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹു നൽകിയ കൊടും ചൂടിൽ നിന്ന് രക്ഷ എന്നോണം ആകാശത്തെ മേഘത്തെ തണലായി നൽകുകയും മരുഭൂമിയിൽ കുടിക്കാനോ കഴിക്കാനോ ഒന്നും ലഭിക്കാത്ത രീതിയിലുള്ള സാഹചര്യത്തിൽ ഭക്ഷണപാനീയമായി മന്നും സെൽവയും നൽകി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ആ രൂപത്തിൽ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിന് വേണ്ടി ശുക്ർ ചെയ്യാനുള്ളൊരു മനസ്ഥിതി വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ശേഷം അള്ളാഹു പറയുന്നത് നോക്കൂ, 58-ാമത്തെ വചനം, 59-ാം വചനങ്ങൾ. ഇത് ഓതുമ്പോൾ ഖുർആൻ നിവർത്തി വെച്ച് അത് നോക്കി ശ്രദ്ധിച്ച് കൈവരൽ വെച്ച് ശ്രദ്ധയോടുകൂടിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَنزَلْنَا عَلَى الَّذِينَ ظَلَمُوا رِجْزًا مِّنَ السَّمَاءِ بِمَا كَانُوا يَفْسُقُونَ. സൂറത്തുൽ ബഖറയിലെ 58-ും 59-ും വചനങ്ങളാണ് നമ്മൾ കേട്ടത്. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ, അവിടെ വ ഇത് കുൽന മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വ ഇത് എന്ന് പറയാൻ പാടില്ല. ഹുറൂഫുൽ ഖൽഖത്തിൻ്റെ ഹർഫല്ല അതാല്, അതുകൊണ്ട് തന്നെ വ ഇത് കുൽന ആ രൂപത്തിൽ അവിടെ പറയാൻ പാടുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ഓതുമ്പോൾ വ ഇത് കുൽന ഉദുഹുലു എന്നൊക്കെ ഓതും, പക്ഷേ ചേർത്തി ഓതുമ്പോൾ വ ഇത് കുൽന ദുഹുലു നാന്ന് പറയില്ല, വ ഇത് കുൽന ദുഹുലു ആ നിലക്കാണ് ഓതേണ്ടത്. هذه القرية فكلوا منها حيث شئتم رغدا അവിടെ ഫക്കുലു മിൻ ഹ, അവിടെ ഹ ആണ്. തൊട്ട് ശേഷമുള്ള പദം ഹൈസു, ഒന്ന് ഹ ഒന്ന് ഹ, ആ രണ്ടും അതിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ വദ്ഖുലുൽ ബാബ സുജ്ജദം വഖൂലു ഹിത്ത സുജ്ജദം വ, ഇത് കാമം ബിഗുന്നയാണ്, മണിച്ച് കൂട്ടി ലയിപ്പിച്ചു തുടങ്ങും. വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാകും. വഖൂലു ഹിത്ത ഹ ത പിന്നെ ത ആണ്. അപ്പോൾ ഹിത്ത ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും നഗ്ഫിർ എന്ന് പറയാൻ പാടില്ല. ഖതായാകും വസനസീദുൽ മുഹ്സിനീൻ വസനസീദുൽ മുഹ്സിനീൻ, മുഹ് എന്നോളാൻ പാടില്ല, മുഹ്സിനീൻ ആ നിലക്കാണ് ഓതേണ്ടത്. ഫബദ്ദല അല്ലദീന ളലമു ഖൗലൻ ഗൈറ അല്ലദി ഖൗലൻ ഗ, ഇൽഹാർ മണിച്ച് അല്ല മണിക്കാതെ വളരെ വ്യക്തമാക്കി ഓതേണ്ട സ്ഥലമാണ് ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാക്കുകയാണ്. قولا غير الذي قيل لهم فانزلنا على الذين ظلموا رجزا على الذين ظلموا رجزا من السماء بما كانوا يفسقون رجزا رجزا اكشلنگൾ ശ്രദ്ധിക്കണം. رجزا من السماء രിജസം, ഇദ്ഗാമം ബിഗുന്നയാണ്, മണിച്ച് ഇദ്ഗാം ചെയ്തു തോന്നാം. അതുപോലെ മിനസ്സമ എന്ന് പറയുമ്പോൾ മദ്ദ് ഫറഅയാണ്, അസാമാന്യ ദീർഘം നൽകണം മിനസ്സമ ആ നിലക്ക്, അത് മദ്ദ് മുത്തസുൽ കൂടിയാണ്, അതൊക്കെ ആ നിലക്ക് തന്നെ നീട്ടി ഓതേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തജ്വീദുമായി ബന്ധപ്പെട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തണം. ഇനി അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നത് നോക്കൂ, وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ وَإِذْ قُلْنَا وَإِذْ قُلْنَا نَام قَالَرْنَا പറഞ്ഞു قُلْنَا നാം പറഞ്ഞു, നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക, അഥവാ നിങ്ങളോട് നാം പറഞ്ഞ സന്ദർഭം, ഇസ്രായേൽ വർഗ്ഗത്തോട് ഇസ്രായേലരോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സന്ദർഭം ഓർക്കാൻ വേണ്ടി പറയാം. എന്താണ് ഉദ്ഖുലൂ ഹാദിഹിൽ ഖർയ, ഉദ്ഖുലു ദഖലാണ് പ്രവേശിച്ചു, അതിൻ്റെ അമ്രാണ് ഉദ്ഖുൽ, ഉദ്ഖുലു നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുവിൻ, ഹാദിഹിൽ ഖറിയത്ത ഈ ഗ്രാമത്തിൽ, ഖറിയത്തെന്ന അല്ലെ ഗ്രാമം നാട് പ്രദേശം എന്നീ അർത്ഥങ്ങളൊക്കെ അതിനുണ്ട് അല്ലേ, രാജ്യം എന്ന അർത്ഥത്തിലും ഖറിയത്ത് വന്നിട്ടുണ്ടല്ലോ. ഹാദിഹിൽ ഖറിയ ഈ രാജ്യത്ത് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക അല്ലേ, ഇവിടെ ബലദ് എന്ന അർത്ഥത്തിലാണ്. ഫഖുലൂ മിൻഹാ ഫ, എന്നിട്ട് ഖുലൂ നിങ്ങൾ തിന്നുകൊള്ളുവിൻ, അക്കല അതിൻ്റെ അമ്രാണ് കുൽ അല്ലേ, ഉക്കുൽ എന്നുണ്ട് കുൽ എന്നും പറയാം. ഫഖുലു അതിനാൽ, എന്നിട്ട് നിങ്ങൾ തിന്നുകൊള്ളുക ഭക്ഷിച്ചുകൊള്ളുക, മിൻഹ അതിൽ നിന്ന്, ഹൈസു ഷിഅത്തും ഷാഅ, ഷിഅത്തും ഷാഅ ഉദ്ദേശിച്ചു, ഷിഅത്തും ഹൈസു ഷിഅത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. എങ്ങനെ? റഗദൻ, റഗദൻ എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായി എന്നാണ്, യഥേഷ്ടം, റഗദൻ സുഭിക്ഷമായി നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. വദ്ഖുലുൽ ബാബ സുജ്ജദ വ, അതോടൊപ്പം തന്നെ ഉദ്ഖുലു, ദഖല യദ്ഖുലു ഉദ്ഖുൽ, ഉദ്ഖുലു നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുകയും ചെയ്യുക. അൽ ബാബ, ബാബ് പറഞ്ഞാൽ വാതിൽ, നമുക്കറിയാവുന്ന വാക്കാണല്ലേ, പടിവാതിലിലൂടെ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുക. വഖൂലു വ, അതോടൊപ്പം തന്നെ ഖൂലു ഖുൽ അല്ലേ, ഖാല പറഞ്ഞു, അതിൻ്റെ ജമ്മാണ് ഖുൽ. അത് ഒരുപാട് ആളുകളോട് അമ്ര ജമ്മിൻ്റെ സിഗയിൽ പറയുമ്പോൾ ഫഖൂലു ഖൂലു നിങ്ങൾ പറഞ്ഞുകൊള്ളുകയും ചെയ്യുക. ഹിത്വത്തുൻ ഹിത്വ, ഹിത്വത്ത് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് അല്ലേ, പാപമോചനം, താഴ്ത്തൽ, പൊറുക്കൽ എന്നൊക്കെയാണ് ഹിത്വ എന്ന വാക്കിനർത്ഥം. ഹിത്വത്ത് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നഗ്ഫിർ ലക്കും, നഗ്ഫിർ നാം പുറത്തു തരും, ലക്കും നിങ്ങൾക്ക്, ഖത്വായാക്കും, ഖത്വത്ത് ജം ഖത്വായ പാപങ്ങൾ, ഖത്വായാക്കും നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരും. വസനസീദുൽ മുഹ്സിനീൻ വ, അതോടൊപ്പം തന്നെ സ, ശേഷം നസീദു നാം വർദ്ധിപ്പിക്കും. അൽ മുഹ്സിനീന, മുഹ്സിൻ എന്ന നന്മ ചെയ്യുന്നവൻ, സുഹൃതം ചെയ്യുന്നവൻ. മുഹ്സിനീൻ, മുഹ്സിനൂൻ അല്ലേ, ഇവിടെ മഫൂൽ ബിഹിൻ്റെ സ്ഥാനത്ത് ആയതുകൊണ്ടും അൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതിനർത്ഥം നോക്കൂ, വഇദ് ഖുൽന ദുഖുലു ഹാദിഹിൽ ഖറിയ, നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക, നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചുകൊള്ളുവിൻ, ഫകുലു മിൻഹ ഹൈസു ശിഅ്തും റഗദ, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക, വദുഖുലുൽ ബാബ സുജ്ജദ, നിങ്ങൾ സുജൂദ് ചെയ്ത് അഥവാ തല കുനിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പടിവാതിൽ കടക്കുകയും, വഖൂലു ഹിത്ത ഹിത്തത്തുൻ ഹിത്തത്തുൻ അഥവാ പാപമോചനമെന്ന് പറയുകയും ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ നഗ്ഫിർ ലക്കും ഖതായാക്കും, നാം നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പാപങ്ങളെ പുറത്തു തരുന്നതാണ്. വസനസീദുൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഈ നാട്ടിലേക്ക്, ഈ രാജ്യത്തേക്ക്, ഈ രാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസാണ്, അതുപോലെ അരീഹ എന്ന പേരുള്ള സ്ഥലമാണ്. ഇതൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ഇപ്രകാരം പറഞ്ഞു, യാ ഖൗമി ദുഖുലുൽ അർദൽ മുഖദ്ദസത്തൽ ലതീ കതബല്ലാഹു ലക്കും, സൂറത്തുൽ മാഇദയിൽ 21-ാമത്തെ ആയത്ത് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഈ പരിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ. ഇത് മിക്കവാറും ബൈത്തുൽ മുഖദ്ദസിനെ ഉദ്ദേശിച്ചായിരിക്കാനാണ് സാധ്യത എന്നാണ് വ്യാഖ്യാതകൾ പറയുന്നത്. അതുകൊണ്ട് പ്രധാന ഖുർആൻ വ്യാഖ്യാതകളിൽ പലരും ബൈത്തുൽ മുഖദ്ദസാണ് ഇവിടെ ഉദ്ദേശമെന്ന് തന്നെയാണ് പറയുന്നത്. ഈജിപ്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിയിലല്ല ഈ നേരത്തെ പറഞ്ഞ അരീഹ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അതിനപ്പുറം കടന്നാണ് ആ രാജ്യം. എങ്കിലും അവരാദ്യം പിന്നെ അപ്പം അതുമായി ബന്ധപ്പെട്ട് ബൈത്തുൽ മുഖദ്ദസ് തന്നെയാണ് എന്ന് അഭിപ്രായം. അല്ലാഹു അഅലം അസ്സവാബ്. ഇസ്രായേലിയുടെ വംശപിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അജ്മഈൻ, ഈ പ്രവാചകന്മാർ വസിച്ചു വന്നതും തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ ആ പരിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കുവാനായി അവിടെ ഉണ്ടായിരുന്ന അമാലിഖ എന്ന പോക്കിരി വർഗത്തോട് യുദ്ധം ചെയ്തുകൊള്ളുവാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ അവരതിന് വിസമ്മതിച്ചു എന്ന് മാത്രമല്ല ഭീരുത്വം കാണിച്ചു, പേടി കാണിച്ചു. അതിൻ്റെ ഫലമായി 40 കൊല്ലം സീന താഴ്വരയിൽ, സീന മരുഭൂമിയിൽ അവരെ അവിടെ കഴിഞ്ഞുകൂടേണ്ടി വന്നു എന്നാണ്. മൂസ നബി അസത്തു വസ്ലമയുടെ കാലം കഴിയുന്നത് വരെ അവർക്കവിടെ പ്രവേശിക്കുവാൻ സാധ്യമായില്ല. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ കാണാം. അതായത് പിന്നെ വഖൂലു ഹിത്ത ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും, നിങ്ങൾ അവിടെ പ്രവേശിക്കുമ്പോൾ ഹിത്തത്തുൻ, നിങ്ങൾ ഹിത്തത്തുൻ പാപമോചനം, താഴ്ത്തൽ എന്നൊക്കെ അർത്ഥമുള്ള തല താഴ്ത്തൽ, തല കുനിക്കുക, പാപമോചനം എന്നൊക്കെ അർത്ഥമുള്ള അഹിത്വത്ത് എന്ന പദം പറഞ്ഞുകൊണ്ട് പൊറുക്കലിനെ തേടിക്കൊണ്ട് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹു പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറത്ത് ആ നിലക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ട് പ്രവേശിക്കണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ പ്രവേശിച്ചാൽ നിങ്ങളുടെ തെറ്റുകുറ്റികൾ ഞാൻ പുറത്തു തരാൻ തയ്യാറാണ്, നഗ്ഫിറുലക്കും ഖതായാക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പുറത്തു തരുന്നതാണ് എന്ന് മാത്രമല്ല, വസനസീദുൽ മുഹ്സിനീന, ആ തെറ്റുകുറ്റങ്ങളെ പുറത്തു തന്ന് ശേഷം സുഹൃതവാന്മാരായി നിങ്ങൾക്ക് നന്മകൾ നാം വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യുമെന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്നത് കാണാം. അതിനുശേഷം അള്ളാഹു വീണ്ടും പറയുകയാണ്, ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, എന്നാൽ അക്രമം പ്രവർത്തിച്ച ആളുകൾ, ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്ത ഒരു വാക്ക് അത് പകരമാക്കി മാറ്റി ആ നിലക്ക് അക്രമം പ്രവർത്തിച്ച ആളുകൾ, ഫഅൻസൽന, അപ്പോൾ നാം ഇറക്കി, അല്ലദീന ളലമു, അലല്ലദീന ളലമു, അക്രമം ചെയ്ത ആളുകളുടെ മേൽ നാം ഇറക്കി, എന്ത്? രിജ്സൻ. രിജ്സൻ എന്ന് പറഞ്ഞാൽ അദാബ് എന്നാണ്, ശിക്ഷ, മ്ലേച്ഛമായത് എന്നൊക്കെയാണ് അർത്ഥം. അവരുടെ മേൽ അക്രമം പ്രവർത്തിച്ച ആൾക്കാരുടെ മേൽ നാം ശിക്ഷയിറക്കി, മിനസ്സമായി ആകാശത്തിൽ നിന്നുള്ള ഒരുതരം ശിക്ഷയിറക്കി, ബിമാ കാനു യഫ്സഖൂൻ, എന്തുകൊണ്ടാണ് ശിക്ഷയിറക്കിയത്? ബിമാ കാനു യഫ്സഖൂന, ഫസഖർന, തമ്മാടിത്തരം ചെയ്തു, തോന്നിവാസം ചെയ്തു. ബിമാ കാനു യഫ്സഖൂൻ, അവർ തോന്നിയവാസം പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അത് കാരണമായി നാം ആകാശത്ത് നിന്ന് നാം ഒരു കഠിന ശിക്ഷ അവരുടെ മേലിറക്കി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിന്റെ മേൽ ഒരു പ്രത്യേകതരം ശിക്ഷയെ ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ആണ് അള്ളാഹു പറയുന്നത്. നബി പിന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയായ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതെ ചില അധർമ്മങ്ങൾ, ചില തമ്മാടിത്തരങ്ങൾ, ചില തോന്നിവാസങ്ങൾ അവർ ചെയ്തപ്പോൾ അവർക്ക് അള്ളാഹു ശിക്ഷ ഇറക്കിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഫബദ്ദലല്ലദീന ളലമു എന്ന വാക്കിൻ്റെ ആ പ്രയോഗം തന്നെ അക്രമം ചെയ്ത ആളുകളെ അവർ എന്താ വെച്ചാലും മാറ്റിമറിച്ചു. ചില പദങ്ങൾ അള്ളാഹു പറയാൻ വേണ്ടി പറഞ്ഞ പദങ്ങൾ, അത് പദങ്ങൾ മാറ്റിപ്പറഞ്ഞ ഒരു പ്രവർത്തനം അവർ ചെയ്തു. ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഫഅൻസൽന അല്ലദീന ളലമു ഇജ്ദൻ മിനസ്സമാഇ, ആകാശത്തു നിന്ന് ഒരു ശിക്ഷ അള്ളാഹു ആ അക്രമം ചെയ്ത ആൾക്കാരുടെ മേൽ ഇറക്കിക്കൊടുത്തു എന്നാണ്. ബിമാക്കാനു യഫ്സഖൂൻ, ആ നിലക്ക് അവർ അധർമ്മം ചെയ്തതുകൊണ്ട്, തോന്നിവാസം ചെയ്തതുകൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും അവരുടെ നേതൃത്വം വഹിച്ചിരുന്ന ആളുമായി യൂഷ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിലാണ് ആ രാജ്യം ജയിച്ചടക്കി അവരത് പ്രവേശിച്ചത്. 40 കൊല്ലം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞും പിന്നെ ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന 61-ാമത്തെ ആയത്തുണ്ടതിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരേ ഭക്ഷണം കഴിച്ച് മടുത്ത് കായ്ക്കനികൾ അരുവികളുമുള്ള നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവരോട് നല്ല ഫലപുഷ്ടമായ നാട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കവാടം, ആ ഒരു ഓരോ നാടിനോരോ ഗേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഗേറ്റ് കടക്കുന്നത് അള്ളാഹുവിനോട് അതുവരെ പറ്റിയ തെറ്റുകളിൽ നിന്ന് പാപമോചനം തേടിക്കൊണ്ടും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടും വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് ലഹിത്തത്വൻ തല താഴ്ത്തുക, പിന്നെ പൊറുക്കൽ തേടുക, പാപമോചനം എന്നൊക്കെ ഹിത്തത് എന്ന വാക്കിന് അർത്ഥമുണ്ട്. ആ നിലക്ക് കുനിഞ്ഞുകൊണ്ടായിരിക്കണം പാപമോചന മനസ്സോടുകൂടി ആയിരിക്കണം, വിനയത്തോടു കൂടിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഹിത്തത്വൻ എന്ന് പറയണമെന്ന് കൽപ്പിക്കപ്പെടും. എന്നാൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുമെന്നും ആ നിലക്ക് നന്മ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ നന്മ നൽകുമെന്നും ഒക്കെ അള്ളാഹു അവരെ അറിയിച്ചു. ഹിത്തത്വൻ എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ പുറത്തു തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന വാചകം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഹൈത്തത്ത് എന്ന പദം. അങ്ങനെ തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയ ദിവസം മക്കയിൽ പ്രവേശിച്ചത് വളരെ വിനയത്തോടെ ഭക്തിയോടുകൂടിയായിരുന്നു. അങ്ങനെ പ്രവേശിച്ച മക്ക വിജയം കഴിഞ്ഞ് പ്രവേശിച്ച ഉടനെ ഉളു എടുത്ത് നമസ്കരിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാം. എന്നാൽ പിന്നെ ഈ ഇസ്രായേൽ വർഗത്തിൽപ്പെട്ട ഇവർ, മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ഈ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവർ ചെയ്തത് നേരെ മറിച്ചായിരുന്നു എന്നാണ്. അവർ എല്ലാവരും ഒന്നടങ്കം എന്നല്ല, അവരിലൊരു വിഭാഗം ആളുകൾ അഹങ്കാരത്തോടുകൂടി അഹന്തയോടുകൂടി വിജയക്കൊടി മുഴക്കിക്കൊണ്ടാണ്, അഥവാ വിനയവും അനുസരണവും പിന്നെ ഒന്നും കാണിക്കാതെ അഹങ്കാരം നടിച്ചുകൊണ്ടാണ് അവിടെ പ്രവേശിച്ചതെന്ന്. അവരോട് കൽപ്പിക്കപ്പെട്ട വാക്ക് അവർ പറയാൻ തയ്യാറായില്ല. ആ ഹൈത്തത്തിൻ എന്ന വാക്ക്, ആ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്ന മനസ്സും ആ വാക്കൊന്നും അവർ പറയാൻ തയ്യാറായില്ല, പകരം മറ്റൊരു വാക്ക് മാറ്റി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഹിത്തത്ത് എന്നതിന് പകരം അവർ ഹിൻത്വത്ത് എന്ന് പറഞ്ഞു എന്നാണ്. ഹിൻത്വത്ത് പറഞ്ഞാൽ ഗോതമ്പിനാ പറയാം, ഗോതമ്പ് മണിക്കാണ് ഹിൻത്വത്ത് എന്ന് പറയാം. അത് പകരം പറയുകയും ചെയ്തു എന്നാണ് ഇമാം ബുഖാരി റഹ്മുള്ള പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ കൽപ്പിക്കപ്പെട്ടതിന് നേരെ വിപരീതമാണ് അല്ലേ, നമ്മൾ പറയുന്നത് നേരെ കീക്കാന്തൂക്കൊക്കെ നേരെ തലകുത്തനെ പറയാം. ഹൈത്തത്ത് എന്ന് പറയേണ്ടത് ഹൈൻത്വത്ത് എന്നാക്കി. അപ്പോൾ റബ്ബിൻ്റെ കൽപ്പന എന്ത് ചെയ്യണം, അവർ നിരാകരിക്കുകയാണ് ചെയ്തത്. ആ നിലക്കുള്ള അഹങ്കാരം അവരെ നടിച്ചു എന്നുള്ളതാണ്. നല്ലൊരു വാക്ക് അല്ലേ, ഞങ്ങൾക്ക് പുറത്തു തരണമേ, പാപമോചനം നൽകണമേ എന്ന അർത്ഥം വരുന്ന ഹൈത്വത്ത് എന്ന വാക്കിൻ്റെ പകരം ഹൈൻത്വത്ത് എന്ന് ഒരു പരിഹാസ രീതിയിൽ അല്ലേ, വളരെ പുച്ഛിക്കുന്ന രീതിയിൽ, റബ്ബിനെ അനുസരിക്കുന്നതിനെതിരെ അനുസരണക്കേട് കാണിക്കുന്ന രീതിയിൽ ഹൈൻത്വത്ത് ഗോതമ്പ് മണി എന്ന അർത്ഥം വരുന്ന വാക്കാണ് അവർ പറഞ്ഞത്. ഈ ധിക്കാരത്തിന് അള്ളാഹുവിൽ കടുത്ത ശിക്ഷ ഇറക്കി. ആ ശിക്ഷ എന്തായിരുന്നുവെന്നിവിടെ ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് വ്യക്തമാക്കപ്പെടുന്നില്ല. പ്ലേഗോ അതുപോലെയുള്ള ഏതോ മഹാമാരിയോ ആയിരുന്നുവെന്ന് മുഫസ്സുകൾ പറയപ്പെടുന്നു. അള്ളാഹു അഅലം അസ്സവാബ്. എന്തായാലും ഒരു കാര്യം നമ്മളിവിടെ ഓർക്കണം, ഇവിടെ ഖുർആനിൽ പല സ്ഥലത്തും ഈ അൻസല എന്ന പദം അല്ലേ, ഫൻസൽന അലല്ലദീന ളലമു റിജ്സം മിന സമാഇ എന്നിവിടെ പ്രയോഗിച്ചു. അതുപോലെ തന്നെ ഫൻസൽന അലൈക്കുമൽ മന്ന വസ്സൽവ എന്നിപ്പോൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലെടുത്തായിട്ട് നമ്മൾ പഠിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇറക്കി അല്ലെ, ഇറക്കി എന്നർത്ഥം വരുന്ന അൻസല എന്ന വാക്ക് കാണാം. ശിക്ഷ ഇറക്കി അവിടെയും അൻസല എന്നാണ്. മന്നയും സെൽവയും ഇറക്കി, അവിടേക്ക് അൻസല. ഇരുമ്പ് ഇറക്കി, വസ്ത്രം ഇറക്കി, ഇവിടേക്ക് അൻസല എന്ന പദം ഖുറാനിൽ പലയിടത്തും പ്രസ്താവിച്ചതായി കാണാം. അപ്പോൾ ഈ ഇറക്കി എന്നർത്ഥമുള്ള അൻസല എന്ന ഒരു ആ പിന്നെ വെർബ്, ആ ക്രിയ ഉപയോഗിക്കുന്നത് കാണാം. അതിൻ്റെ ഭാഷാർത്ഥം ശരിക്കും മുകളിൽ നിന്ന് കീഴ്പോട്ടിറക്കി എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. മുകളിൽ നിന്ന് കീഴ്പോട്ട് ഇറക്കി, ഇറക്കി എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് കീഴ്പോട്ട് ഇറക്കി എന്നുള്ള ആശയമാണ്. പക്ഷേ എല്ലായിടത്തും ആ ഉദ്ദേശത്തിലല്ല. അള്ളാഹു നൽകി അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു തന്നു എന്ന ഉദ്ദേശത്തിലും പറഞ്ഞത് കാണാൻ പറ്റും. ഇപ്പോൾ ഖുർആൻ ഇറക്കി, മഴ ഇറക്കി, അതൊക്കെ പറയുമ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി, മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കി എന്ന അർത്ഥത്തിൽ തന്നെയാണ്. എന്നാൽ മറ്റു അർത്ഥങ്ങളിലും അത് ആ പദം അൻസല എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇമാം റാഗിബ് റഹ്മഹുള്ള തൻ്റെ അൽമുഫ്രദാത്ത് എന്ന നിഘണ്ടുവിൽ ഉദാഹരണ സഹിതം ഇത്തരം സംഗതികളെക്കുറിച്ച് കൂടുതൽ വിശദമായി പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ അത്തരം പദങ്ങൾ, പദപ്രയോഗങ്ങൾ ഖുർആൻ്റെ ഓരോ പദപ്രയോഗങ്ങളിലും അല്ലേ, അതിലൊക്കെ എന്താണ് അമാനുഷികത, മുഅ്ജിസത്ത് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞതിന് അനുസൃതമായാണ് നാം പ്രവർത്തിക്കേണ്ടത്. അതിനെതിരായി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ശിക്ഷ ഇറങ്ങുകയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും റബ്ബിൻ്റെ റബ്ബിൻ്റെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള ഒരു ഗുണപാഠം നൽകുന്ന സംഭവമാണ് ഇസ്രായേലർ ഹിത്തത്ത് എന്ന് പറയാതെ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുമ്പോൾ, പരിശുദ്ധമായ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വളരെ വിനയത്തോടുകൂടി പൊങ്ങച്ചെന്നടിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടതിൻ്റെ കവാടം കടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരതിനെ കളിയാക്കി പ്രയോഗിച്ച മറ്റൊരു പദം, അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഹൈന്തത്ത്, ഗോതമ്പ് മണി എന്ന പദമൊക്കെ പറഞ്ഞ് ധിക്കാരപൂർവ്വം അഹങ്കാരത്തോടു കൂടിയാണ് അവർ അവിടെ പ്രവേശിച്ചത് എന്ന് കാണുമ്പോൾ, അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾക്കെതിരായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ പിടികൂടും. അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്ത് മാത്രമല്ല പാരത്രിക ലോകത്തു നിന്നും അതിൻ്റേതായ ശിക്ഷ നമുക്ക് നൽകുകയും ചെയ്യും അള്ളാഹു. അത്തരം അവസ്ഥയിൽ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സദാ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ നമ്മൾ ചലിക്കുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മുഴുവൻ മേഖലകളിൽ നിന്നും മാറി നിൽക്കുകയും സംശുദ്ധമായ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കുകയും ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ രൂപത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനോടെ മരിക്കാനുമൊക്കെയുള്ള മഹത്തായ ഭാഗ്യം നൽകുകയും പരലോകത്ത് അമ്പിയാക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹത്തായ ഭാഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യും. മാറാവട്ടെ. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ ബഖറ 58-59 വചനങ്ങൾ. അവതരിപ്പിച്ചത് സഹൽ അരിപ്ര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാജിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്കെന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155-156 വചനങ്ങൾ.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, യുക്തിവാദം യുക്തിരഹിതം, അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി. നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായുള്ള പല ആളുകളും, ഈ നിരീശ്വരവാദികളും ദൈവനിഷേധികളുമായ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന ചില ആർട്ടിക്കിളുകളും ചില സംഗതികളും വായിച്ചിട്ട് അതൊക്കെ ചിലപ്പോൾ വിശ്വസിച്ചു പോവുകയും എന്തോ മതത്തിലോ വിശ്വാസത്തിലൊക്കെ ഒരു പ്രശ്നമുണ്ടോ എന്ന് വസ്വാസാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇടയ്ക്കൊക്കെ ആരും നിങ്ങൾക്ക് കേൾക്കാറുണ്ട്. ഇവിടെ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, യുക്തിവാദം അല്ലെങ്കിൽ ഇത്തരം നിരീശ്വരവാദങ്ങളൊക്കെ ഏറ്റവും ബുദ്ധിപരവും ഏറ്റവും ശാസ്ത്രീയവുമാണ് എന്നാണ് പറയാറ്. സത്യസന്ധമായും ആത്മാർത്ഥമായും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മഹാവിഡ്ഢിത്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ പറയുന്നത് എന്ന് ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഒരു അസ്തിത്വത്തെ, അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്തൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എന്തൊരു സംഗതിയും വ്യവസ്ഥാപിതമായി നടക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ബുദ്ധിയുണ്ട് എന്ന് എന്തായിരുന്നാലും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യമില്ല. മനുഷ്യ ശരീരം എന്തൊരു അത്ഭുതകരമാണ്, അതിൻ്റെ അവസ്ഥകൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഓരോന്നിലും നമുക്ക് കാണാം. അതൊക്കെ ഒരു യാദൃച്ഛികതയാണെന്ന് സുഹൃത്തുക്കൾ ആരാണ് പറയുക? നമ്മൾ ഒരു പാറക്കൂട്ടത്തിനിടയിൽ എത്രയോ പാറക്കല്ലുകൾ കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് പാറക്കല്ലുകൾക്കിടയിൽ നിന്നും പൂർണ്ണമായ മനുഷ്യാകാരമുള്ള ഒരു പാവ ഉണ്ടാവാത്തത്? എന്താണ് ഉണ്ടാവാത്തത്? അല്ലെങ്കിൽ മനോഹരമായ ഒരു പുഷ്പത്തിൻ്റെ രൂപം എന്താണ് ഉണ്ടാവാത്തത്? ഈ പ്രകൃതിയിൽ എന്തെല്ലാം വസ്തുജാലങ്ങളുണ്ട്! ഏതെങ്കിലും പ്രകൃതിയിലെ ഒരു ദുരന്തത്തിൽ, ഒരു മല പൊട്ടിപ്പിളർന്നപ്പോൾ, ഒരു പാറ പൊട്ടിക്കേറിയപ്പോൾ, യാദൃച്ഛികതയിൽ എന്തുകൊണ്ട് പൂർണ്ണമായ ഒരു ആസൂത്രിതമായ ഒരു സംഗതി ജന്മം കൊള്ളുന്നില്ല? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇവിടുത്തെ ജീവജാലങ്ങൾ, അവയുടെ പ്രത്യുൽപാദനം, നിലനിൽപ്പ്, അതേപോലെ തന്നെ സുരക്ഷ, സംരക്ഷണം, അതിനൊക്കെ വേണ്ട മാർഗങ്ങൾ അവയ്ക്ക് നൽകിയതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധിയുണ്ട്. എന്തായിരുന്നാലും ആ ജീവിയുടെ ബുദ്ധിയല്ല, മനുഷ്യൻ്റെ ബുദ്ധിയുമല്ല എന്നുറപ്പാണ്. അപ്പം അതന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും, അതില്ല എന്ന് പറയുന്നത് ഒരു മഹാവിഡ്ഢിത്തമാണ് എന്ന് നമുക്കറിയാം. പ്രകൃതിപരമായി തന്നെ ഒരു വിഷമം നമുക്കുണ്ടായാൽ നമ്മൾ കൈകളെ ആകാശത്തേക്ക് ഉയർത്തും. എന്തുകൊണ്ടാണ് ഒരു നമുക്ക് മുകളിൽ നമ്മെ സൃഷ്ടിച്ച ഒരു പടച്ചവനുണ്ട് എന്നൊരു ബോധം മനസ്സിനുള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട് എന്നർത്ഥം? ഇപ്പോൾ ഏറ്റവും ആധുനികമായി, ഇപ്പോൾ പുതിയതായ ഏറ്റവും ആനുകാലിക ചർച്ചയാണ് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ഇസ്ലാം ആ സമത്വം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ആർക്കാണ് സുഹൃത്തുക്കളെ മനസ്സിലാവാത്ത? ഒരു ചെറിയ ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, ആണും പെണ്ണും തമ്മിൽ അന്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബാഹ്യ അന്തരമാണ്, ഒരു അത്ഭുതമാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടി. മമാ ഖലഖ ദക്കറ വൽ ഉൻത, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആ സൃഷ്ടി, ആ ശക്തി തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതങ്ങളുണ്ട്. തികച്ചും വൈരുദ്ധ്യങ്ങളെന്ന് ചിന്തിക്കാവുന്ന ആണിനെയും പെണ്ണിനെയും ഏറ്റവും അധികം പാരസ്പര്യത്തോട് ബന്ധപ്പെട്ടു പോകാവുന്ന, യോജിച്ചു പോകാവുന്ന അവസ്ഥയാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാണും പെണ്ണും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേർപിരിയാൻ കഴിയാത്ത വിധം മനസ്സുകൾ തമ്മിലുള്ള ആകർഷണീയത, ശാരീരികമായ മറ്റു സവിശേഷതകൾ എന്തൊക്കെയുണ്ട്! അപ്പോൾ ഒരാണും പെണ്ണും തുല്യമാകുന്നത് എങ്ങനെയാണ്? സാധ്യമാകുന്നൊരു കാര്യമാണ്. ആലോചിക്കുന്നു, നിങ്ങൾ ഒരു പ്രസവത്തിൻ്റെ സ്ത്രീ മരിച്ചു, ഒരു കുട്ടിയുണ്ട്, കഴിയോ ഒരു വാപ്പയ്ക്ക് വളർത്താൻ? കഴിയും, ഒരു വാപ്പയ്ക്ക് വളർത്താൻ കഴിയും. എന്നാലൊരു വാപ്പ മരിച്ചു, ഇത് പ്രസവത്തോടുകൂടെ എന്ത് ചെയ്തു, ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു. പക്ഷെ ഉമ്മ ഉണ്ട്, ആ കുട്ടിനെ വളർത്താൻ ആ ഉമ്മയ്ക്ക് പറ്റും. ഞാൻ പറഞ്ഞു, ആണിന് പെണ്ണിൻ്റെ ദൗത്യം നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് കഴിയണ്ടേ? ഒരു സ്ത്രീയുടെ സഹായം അനിവാര്യമാണ് അയാൾക്ക്. അരച്ചു നോക്കും നിങ്ങൾ, എവിടെ നമ്മൾ പരിശോധിച്ചാലും തലച്ചോറ് തന്നെ എന്തുണ്ട്? ഏറ്റ വ്യത്യാസങ്ങളുണ്ട്, ഏത് വലിപ്പ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ വ്യത്യാസം ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീ അവഗണിക്കപ്പെട്ടവളാണെന്നോ അടിച്ചമർത്തപ്പെട്ടവളാണെന്നോ പുരുഷൻ്റെ അവളുടെ മേലിൽ അന്യായം അധികാരമുള്ളവരാണെന്നൊന്നും അർത്ഥമല്ല. ഒരു പുരുഷന് കൊടുത്ത എല്ലാ പദവികളും മേന്മകളും അത് സ്ത്രീയുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഒരു സ്ത്രീയെ സംരക്ഷിച്ചു കൊണ്ടുപോകുവാനുള്ള അധികാരമാണ് കൊടുത്തത്, അതവളെ നോക്കാനുള്ള അധികാരമാണ്, അവളെ ഏറ്റവും സുരക്ഷിതമായ വഴിയുള്ള നയിക്കാനുള്ള അധികാരമാണ്, അവൾക്ക് ദോഷപരമായ കാര്യങ്ങളെ തടുക്കാനും അവൾക്ക് ഗുണകരമായ കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാനുമുള്ള അധികാരമാണ്. കവ്വാമുനാലൻ നിസ്സാകുന്ന പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്നും എന്തില്ല, ഒരു അനീതിയും ചെയ്യപ്പെടുന്നില്ല. ഒരു സ്ത്രീയും പുരുഷനും എല്ലാ അർത്ഥത്തിലും സമമാണെന്നും എല്ലാ അവകാശങ്ങളും എല്ലാ കാര്യങ്ങളും രണ്ടു പേർക്കുമാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവും. ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഒരു മുസ്ലിം അല്ല, ഫേസ്ബുക്കിൽ കണ്ടു. അതായത്, ഏതൊരു സ്ത്രീ തൻ്റെ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നുവോ അവിടെ കുട്ടികൾ, അവരുടെ സന്താനങ്ങൾ സമാധാനത്തോടെ വളരും. എവിടെ ഒരു ഒരു ഭർത്താവ് ഭാര്യയാൽ ഭരിക്കപ്പെടുന്നുവോ അവിടെ ആ കുട്ടികൾ അശാന്തിയിലും അസമാധാനത്തിലുമായി വളരുമെന്നാണ്. ഒരു വീടിൻ്റെ ശാന്തത അവിടെയാണ്. മനസ്സിലെ, രാവിലെ ഒരു ചായ വേണം, ചായ ആർക്കുണ്ടാക്കാലോ? പക്ഷെ സ്വാഭാവികമായും ഒരു ചായ എടുക്കൂ എന്ന് ഭാര്യയോട് പറയുമ്പോൾ, ഞാൻ എന്താ ചായ എടുക്കാൻ, അത് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന് തിരിച്ച് ചോദിച്ചാൽ, പിന്നെ ആ ഒന്നാമത്തെ ഒരു ദിവസത്തിൻ്റെ പുലർച്ചയുടെ ആദ്യത്തെ കാര്യം തന്നെ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി. അവിടെ അതല്ലേ പിന്നെ കാണുന്നത് ബാക്കിയുള്ള ആളുകൾ? അവിടെ രണ്ടുപേരും രണ്ടുപേരുടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നു. ഭർത്താവ് ഭർത്താവിൻ്റെതായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ വിശ്രമമില്ലാതെ, ഭാര്യ ഭാര്യയുടേതായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നു. വീടിൻ്റെ ഒരു സംരക്ഷണമാണ്, വീടിൻ്റെ ഒരു ചുമതലയാണ് പൂർണ്ണമായും. അവിടെ ഒരു പുരുഷൻ അന്യനാണ്, എല്ലാം ഒരു അപരിചിതനെ പോലെ ചോദിച്ചറിയാണ് ചെയ്യുന്നത് ഭാര്യയുടെ വീടിൻ്റെ കാര്യങ്ങൾ. അവളാണ് അതിൻ്റെ രാജാവ് എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഒരു സ്ത്രീക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. പിന്നെ സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ച് നോക്കും, നിങ്ങൾ ഈ പിന്നെ മതത്തെക്കുറിച്ചൊക്കെ നിരാകരിക്കുന്ന ആളുകൾ, ഇനിയിപ്പോൾ ഇതൊന്നും ദൈവികമല്ല, അല്ലെങ്കിൽ ഈ പ്രവാചകന്മാർക്കൊന്നും ദൈവികമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നിപ്പോൾ ഒരാൾ വാദിക്കാന്ന് വിചാരിക്കാം. അങ്ങനെ വാദിക്കുകയാണെങ്കിൽ തന്നെ സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രകൃതി മതത്തിൽ ഇതൊന്നും ആഗ്രഹിക്കാത്ത, സ്വർഗമോ നരകമോ ഒന്നും വിശ്വസിക്കാത്ത ഒരാൾക്കും അവൻ്റെ ഭൗതിക ജീവിതത്തെ സുരക്ഷിതമാക്കുവാനുള്ള ഏറ്റവും നല്ലൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ലാതെ വേറെന്താണുള്ളത്? എന്താണുള്ളത്? ഇപ്പോൾ പാര് നടക്കും, പറവുകളൊന്നും വേളി കഴിക്കാറില്ല ഒരാൾ പറയണത്. അതായത് ഇവിടുത്തെ മൃഗങ്ങളും പക്ഷികളൊക്കെ വിവാഹം കഴിച്ചാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ആ ഒരു തത്വം, ഇവിടെ വിവാഹം എന്ന് പറയുന്ന ഒരു കരാറാണ്, ഒരു എഗ്രിമെൻ്റാണ്. ആ കരാറിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് ആ പ്രത്യേകത? ഒരു കുട്ടിയുടെ പിതാവിൽ നിന്നും ആ കുട്ടിയെ ഒരാൾ, ഒരു പുരുഷൻ ചെറുപ്പക്കാരനെ ഏറ്റെടുക്കുകയാണ് ചെയ്യണത്, മനസ്സിലായി? അതുകൊണ്ട് തന്നെ ആധികാരികത ഉണ്ട്. അവൾക്ക് എപ്പോഴും പറയാം അവനോട്, ഞാൻ വലിഞ്ഞു കയറി വന്നവളല്ല, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയവളല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവളല്ല, മറിച്ച് എന്താണ്, മാന്യമായി എൻ്റെ പിതാവ് ഒരു കരാറിലൂടെ കൈപിടിച്ച് നിങ്ങളെ ഏൽപ്പിച്ചതാണ്, എന്നെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളെന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആളുകളെ സാക്ഷ്യത്തിൽ വിവാഹം കഴിച്ചതാണെന്നാണ്. എന്നാൽ പറവകളെപ്പോലെയും പക്ഷികളെപ്പോലെയും മൃഗങ്ങളെപ്പോലെയും ഒപ്പം കൂടുന്ന ആളുകൾക്ക് ഇത് പറയാൻ പറ്റും? അവിടെ ആ ഒരു കരാറ് ഒരു ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങ് എല്ലാ മതങ്ങളിലും അതൊരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പല ഗുണങ്ങളും അതുകൊണ്ടുണ്ട്. അവിടെ കുട്ടി അവിടെ മറ്റ് ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവിടെ കുട്ടി അവിടേതാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. അടുത്ത തലമുറകളെ തിരിച്ചറിയാൻ പറ്റും. എന്തൊക്കെ ഗുണങ്ങളുണ്ട്? എല്ലാ കാര്യങ്ങളും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് പിന്നെ കൈ കഴുകുക എന്നുള്ളത് ദോഷകരമായ കാര്യമാണ്. സുഹൃത്തുക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളത് ദോഷകരമായ കാര്യമാണ്. എന്തെല്ലാം നിർദ്ദേശിക്കപ്പെട്ടു, ആ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യന് ഗുണമാണ്. മറ്റുള്ളതിനൊക്കെ നിരാകരിച്ചാൽ പോലും ഈ തത്വങ്ങൾ മനുഷ്യന് ദോഷകരമാണെന്ന് തെളിയിക്കാൻ ആർക്കും പറ്റില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മനുഷ്യന് ദോഷകരമായവയാണ്, അനുവദിച്ചത് ഗുണകരമായ കാര്യങ്ങളെയാണ്. അവൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പൂർണ്ണ സംരക്ഷണം ഇസ്ലാമിക ശരീഅത്ത് മത നിയമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഒരു വേള ആ ശാസ്ത്രം എന്ന പേരിലും യുക്തി എന്ന പേരിലും എല്ലാം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഇത്തരം ചിന്താഗതികളെ അടിസ്ഥാനപരമായ പഠനത്തിലൂടെ, അതേപോലെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കുവാനും. യഥാർത്ഥത്തിൽ ഏറ്റവും ഹനീഫിയത്ത് സംഹ, ഏറ്റവും നല്ല ഹൃജുവായ, ഏറ്റവും നല്ല മനുഷ്യന് ഏറ്റവും ഗുണകരമായിട്ടുള്ള മത നിയമങ്ങളാണ് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. ഇതൊരു അനുഗ്രഹമാണ്, കാരുണ്യമാണ്, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. മതത്തെ ശരിക്കു പഠിക്കുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയും ചെയ്ത് അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു

0: പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു, കൺഫ്യൂഷൻ കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: ഒരു കഥ പറയാറുണ്ട് സാധാരണ. ഒരു മോന് വളർന്നു വന്നപ്പോൾ വാപ്പ മോനോട് പറഞ്ഞു, ഭയങ്കര അലസനാണ് ഇവന്, കിടന്നിങ്ങനെ ഉറങ്ങും, ഒന്നിലും ശ്രദ്ധയില്ല, ജോലി നോക്കൂല. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും 1 റുപ്യ ഇവിടെ കൊണ്ടുവന്നാലേ ഇവിടുന്ന് ചിലവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലവിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്കാണ് ഇവന് ഭയങ്കര സ്നേഹം, ആകെയുള്ള ഒരു കുട്ടിയല്ലേ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉമ്മ എന്നും 1 റുപ്യ എടുത്തിട്ട് കൊടുക്കും, വാപ്പ അത് വാങ്ങും, നേരെ പറമ്പ് കടേറി. അവന് പ്രശ്നമൊന്നുമില്ല, അവൻ പോവും, കഴിക്കും കുടിക്കും ഉറങ്ങും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും തരല്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി, അതിൽ നിന്ന് 1 റുപ്യ എടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. വാപ്പ എറിയാനുണ്ടോങ്ങുമ്പോൾ ഒരൊറ്റപ്പുടുത്തണ പിടിച്ച് കയ്യിൽ നിന്നാണ്, എറിയരുത് വാപ്പ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ദിവസത്തെ പണത്തിന് മൂല്യം അവന് തോന്നിയിട്ടില്ല, ഇപ്പോൾ മൂല്യം തോന്നുന്നത് അത് അവൻ്റേതായതുകൊണ്ടാണ്.
1: അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ അവന് അതിൻ്റെ മൂല്യം മനസ്സിലായി. അതുവരെ യഥാർത്ഥത്തിൽ ഉമ്മ നൽകുന്നതാണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ ഒരു വേദന പോലും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്.
0: പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ ദിശയിൽ ആ പണം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനും ഇച്ഛക്കൊക്കെ അനുസരിച്ചായിരിക്കും പണത്തിൻ്റെ മൂല്യം. നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വില വലിയ വിലയാവില്ല, പക്ഷേ ഭാര്യക്കോ മക്കൾക്കോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് എന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല ബില്ലടക്കുമ്പോൾ. പക്ഷെ വീട്ടിൽ സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ലിസ്റ്റും സംഗതിയും ഭയങ്കര പൈസയായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലവാക്കുന്ന ഒരു നാണയത്തൊട്ട് അതിവിടെ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു, അത് ഏത് നിലക്ക് വർക്കൗട്ടാകുന്നു, അതിന് നമുക്ക് എന്ത് കൂലി കിട്ടുന്നു എന്നതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: ഇരു കിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം, സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിൻ്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
3: പീസ് റേഡിയോ ഇൻസൈറ്റ്, വിശ്വാസിയുടെ ഭക്ഷണം. നമ്മോടൊപ്പം ഷമീർ മദീനി ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ടതാണ്

0: ഭക്ഷണം കഴിക്കുക എന്നത്. ഒരു ചാൻ വയറിന്റെ വിശപ്പടക്കാനാണ് മനുഷ്യർ പലരും അത്യധ്വാനം ചെയ്യുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഭക്ഷണ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ പല കാര്യങ്ങളുമുണ്ട്. എന്തും തിന്നാനും എങ്ങനെയും തിന്നാനും ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. അഥവാ മതം അംഗീകരിക്കുന്ന ആളുകൾക്ക്, ദൈവികമായ ഉപദേശ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റുന്ന ആളുകൾക്ക് ആ മേഖലയിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് എന്നർത്ഥം. മൃഗങ്ങളെപ്പോലെ ആരുടേത് എന്ത് എന്നില്ലാതെ, അതിർവരമ്പുകളൊന്നും പരിഗണിക്കാതെ എവിടെയും കയറി മേയുന്ന ഒരവസ്ഥയല്ല മതമൂല്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ലോകരക്ഷിതാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റി ജീവിക്കുമ്പോൾ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്. എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ, എന്ത് കുടിക്കണം, എന്ത് കുടിച്ചുകൂടാ എന്നിങ്ങനെയുള്ള കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ ഒരു മുസ്ലിമിന്റെ മുന്നിലുണ്ട്. അതാണ് മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വേർതിരിയുന്നത് അവിടെയാണ്. മുസ്ലിം എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ അസ്ലമ യുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക, കീഴൊതുങ്ങുക എന്നാണ്. അപ്പോ ലോകരക്ഷിതാവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ സ്വയം സമർപ്പിച്ച, അവക്ക് മുമ്പിൽ കീഴൊതുങ്ങിയവനാണ് ഒരു വിശ്വാസി. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാം അടിസ്ഥാനപരമായി പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹന്നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, അല്ലയോ മനുഷ്യരെ, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്ന ഹലാലും ത്വയ്യിബുമായ വസ്തുക്കൾ നിങ്ങൾ കഴിച്ചുകൊള്ളുക, തിന്നുകൊള്ളുക എന്നാണ്. അപ്പോൾ ഒന്നാമത്തേത് ഹലാലായിരിക്കണം, അഥവാ അള്ളാഹു അനുവദിച്ചതായിരിക്കണം. അള്ളാഹുവോ അവന്റെ പ്രവാചകനോ അരുത് എന്ന് പറഞ്ഞ വിലക്കിയ കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുവാൻ പാടില്ല. അത് കേവലം ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ സംബന്ധിച്ചല്ല, അതല്ലെങ്കിൽ അറുത്ത മാംസം മാത്രമാകണം എന്നതുമല്ല, മറിച്ച് തിന്മയുടെ, അക്രമത്തിന്റെ, അനീതിയുടെ, അന്യായത്തിന്റെ മാർഗത്തിലൂടെ ഒരാൾ സമ്പാദിക്കുന്ന ഏത് സമ്പാദ്യവും അതിലൂടെ ഏറ്റവും മനുഷ്യ ശരീരത്തിന് അനുകൂലമായ ഉപകാരപ്രദമാകുന്ന ഭക്ഷണമാണ് വാങ്ങിക്കഴിക്കുന്നതെങ്കിൽ പോലും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അതെന്താണ്? നിഷിദ്ധമാണ്, ഹറാമാണ്. അപ്പോൾ ഹറാം ഹലാല് ഇടയ്ക്കൊക്കെ വിവാദങ്ങളും അതേപോലെ തന്നെ അനാവശ്യ ചർച്ചകളുമൊക്കെ ആകാറുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാതെ, ഹലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്രഷ്ടാവ് നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയ ലോകത്തിൻ്റെ ജഗന്നിയന്താവായ അള്ളാഹു അനുവദിച്ച കാര്യം, അതിനാണ് ഹലാലെന്ന് പറയുന്നത്. അപ്പൊ കളവിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ, ചൂഷണത്തിലൂടെ ഒരു വിശ്വാസിയുടെ കയ്യിലേക്ക് അത്തരം സംഗതികൾ വരാൻ പാടില്ല എന്നർത്ഥം. അതിലൂടെ അയാൾ ആരോഗ്യദായകമായ നല്ല നല്ല ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിച്ചാലും എന്താണ്, ഇസ്ലാമിന്റെ ഭാഷയിൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഹലാലായിരിക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹു അനുവദിച്ചത്, മതം അനുവദിച്ചത് അഥവാ നിഷിദ്ധമാക്കിയതൊന്നും പാടില്ല, ഹറാമിന്റെ ഒന്നും പാടില്ല. അത് കേവലം അറുത്ത മാംസം എന്നതിൽ മാത്രം പരിമിതമല്ല എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഹലാലായിരിക്കണം ഭക്ഷണം എന്ന് പറയുമ്പോൾ, പൊതുവിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അൽ അസ്ലു ഫിൽ അത്വഇമത്തി അൽ ഹില്ലു, ഭക്ഷണകാര്യത്തിൽ അതിന്റെ ബേസിക് ലോ, അടിസ്ഥാനപരമായ നിയമം എല്ലാം അനുവദനീയമാണ്. ഫലാ യഹ്റുമു ശൈഉൻ ഇല്ലാ ബിദലീലിൻ ശർഈ, മതപരമായ ഏതെങ്കിലും ഒരു പ്രത്യേക തെളിവുകളിലൂടെയല്ലാതെ, ഏതെങ്കിലും ഒരു രേഖ വെച്ചുകൊണ്ടല്ലാതെ ഇന്നത് നിഷിദ്ധം എന്ന് നമുക്ക് പറയാൻ പാടില്ല. എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള എല്ലാം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത് നിഷിദ്ധം, പാടില്ലാത്തതാണ് എന്ന് പറയണമെങ്കിൽ അതിനാണ് തെളിവ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് ഹലാലാണോ ഹറാമാണോ, നിഷിദ്ധമാണോ അനുവദനീയമാണോ എന്നൊരു തർക്കമുണ്ടായാൽ, നിഷിദ്ധമാണ് പാടില്ല എന്ന് പറഞ്ഞ ആളോടാണ് നമ്മൾ തെളിവ് ചോദിക്കേണ്ടത്. കാരണം അനുവദനീയമാണ് എന്ന് പറയാൻ പ്രത്യേകം തെളിവ് വേണ്ട. ഈ ആയത്ത് മതി, ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് അള്ളാഹു സൃഷ്ടിച്ചു തന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അള്ളാഹുവോ അവന്റെ റസൂലോ ഹറാമെന്ന് പറഞ്ഞത്, നിഷിദ്ധമെന്ന് പറഞ്ഞത് ഒരു വിശ്വാസി ഉപയോഗിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. നല്ലതൊന്നും അള്ളാഹുവോ അവന്റെ റസൂലോ നമുക്ക് വിലക്കിയിട്ടില്ല, നിഷിദ്ധമാക്കിയിട്ടില്ല. അള്ളാഹുവും അവന്റെ റസൂലും അനുവദിച്ചു തന്നത് എല്ലാം വിശിഷ്ടമായ നല്ലതൊക്കെയും നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രവാചക ദൗത്യം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ സൂറത്തുൽ അഅ്റാഫിലൂടെ പരിചയപ്പെടുത്തിയതാണ്. വിശിഷ്ടമായതെല്ലാം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന, മ്ലേച്ഛമായതെല്ലാം അവരോട് വിലക്കുന്ന, അവർക്ക് നിഷിദ്ധമാക്കുന്ന ഒരു പ്രവാചകൻ, അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കുന്ന പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ, ഇസ്ലാമിന്റെ നിയമശാസനകൾ നമ്മൾ വിലയിരുത്തിയാൽ അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഭക്ഷണം ഹലാലായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അത് ത്വയ്യിബായിരിക്കണം, അഥവാ മ്ലേച്ഛമായതാകരുത്, വിശുദ്ധമായിരിക്കണം. ശരീരത്തിന് ഹാനികരമാകുന്ന ഒന്നും തിന്നാനോ കുടിക്കാനോ ഒരു വിശ്വാസിക്ക് പാടില്ല. നോക്കൂ, നിങ്ങൾ മതപരമായി ഇത്രമാത്രം കൃത്യതയും നിയമനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉള്ള വേറെ ഏതെങ്കിലും സമൂഹമുണ്ടോ എന്നത് സംശയമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ഹലാലൻ ത്വയ്യിബൻ, അനുവദിക്കപ്പെട്ടതും വിശുദ്ധവുമായിരിക്കണമെന്നാണ്. നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്ന ഒന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. അത്തരം വസ്തുക്കൾ നമ്മൾ ഭക്ഷണമായി സ്വീകരിക്കുന്നുവെങ്കിൽ ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മളത് തിന്നുവാനോ കുടിക്കുവാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ മതപരമായി തന്നെ ഒരു തെറ്റാണ്, കുറ്റമാണ് എന്നർത്ഥം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം അനുവദനീയമാണോ, പുകവലി അനുവദനീയമാണോ എന്ന് സംശയിക്കേണ്ട കാര്യം പോലുമില്ല എന്നർത്ഥം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് കൃത്യമായി ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ അതിന് മറുപടി കണ്ടെത്തുവാൻ സാധിക്കും. അത് ഹലാലും ത്വയ്യവുമല്ല എന്നുള്ള കാര്യം, അത് ജീവിതത്തിന് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള കാര്യം, അത് ഉൽപ്പാദിപ്പിച്ച് പുറത്തിറക്കുന്ന ആളുകൾ തന്നെ നിയമങ്ങൾക്ക് വിധേയമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന്. പക്ഷേ ആ അറിവും തിരിച്ചറിവും നമുക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് പലപ്പോഴും പല ആളുകളുടെയും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് ത്വയ്യിബായിരിക്കണം. അപ്പോൾ ചീഞ്ഞത്, അതേപോലെ തന്നെ വളിച്ചത്, മനുഷ്യന് ശാരീരികമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ ത്വയ്യിബല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ട സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളരുത്. വലാ തഖ്തുലു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. നമ്മുടെ ജീവൻ അള്ളാഹു നമുക്ക് നൽകിയ അതിവിശിഷ്ടമായ അനുഗ്രഹമാണ്. ആരോഗ്യം അള്ളാഹുവിൻ്റെ വരദാനമാണ്. അത് സംരക്ഷിക്കാൻ, അതിന് കേടുപാടുകൾ ബോധപൂർവം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്നർത്ഥം. അപ്പോൾ ആ നിലയിൽ ഹലാലായിരിക്കണം, അതേപോലെ ത്വയ്യിബായിരിക്കണം. അപ്രകാരം തന്നെ ശരീരത്തിന് ഹാനികരമാകുന്ന വസ്തുക്കൾ, അത് ത്വയ്യിബ് എന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് ശരീരത്തിന് ഉപദ്രവകരമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ പണ്ഡിതന്മാർ ഉണർത്തിയൊരു കാര്യം, ശരീരത്തിന് ഹാനികരമാകുന്നതാകരുത് ഒരു വിശ്വാസിയുടെ ഭക്ഷണമെന്നാണ്. വയുഹില്ലു ലഹുമു ത്വയ്യിബാത് വയുഹരിമു അലൈഹിമുൽ ഖബാഇഥ് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു കാര്യം കൂടി ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വിഷാംശങ്ങളടങ്ങിയ ശരീരത്തിൻ്റെ ശരിയായ ഘടനക്കും അതേപോലെ തന്നെ ആരോഗ്യപരമായ അവസ്ഥക്കുമൊക്കെ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്ന പ്രയാസകരവും ഉപദ്രവകരവുമായ വസ്തുക്കളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. മതപരമായി അത് നിഷിദ്ധമാണ്. ഹാനികരമായ വസ്തുക്കൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ബേസിക്കലി തന്നെ അസലിയായി അടിസ്ഥാനപരമായി നമുക്ക് ദോഷകരമാകുന്ന സംഗതി, അതാണ് വിഷം പോലെയുള്ള സംഗതികൾ. വിഷമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, പോയിസൺ ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പാടില്ല എന്നത് മതപരമായ ഒരു വിധിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും നമുക്ക് കഴിക്കാനോ കുടിക്കുവാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലോ ശരീരത്തിലേക്ക് കടത്തിവിടാനോ പാടില്ല എന്നർത്ഥം. നമ്മൾ തന്നെ മരണം ഇരന്നു വാങ്ങുന്ന അത്തരം പ്രവൃത്തികൾ ഇസ്ലാമിക ദൃഷ്ട്യാ വലിയ കുറ്റമാണ്, തെറ്റാണ്. രണ്ടാമത്തേത്, ചില പ്രത്യേക കാരണങ്ങളാൽ ഹാനികരമായി ഭവിക്കുന്നത്, ശരീരത്തിന് ദോഷമായി വരുന്നത്. ചിലപ്പോൾ സാധാരണ രീതിയിൽ അതിൽ അപകടങ്ങൾ ഉണ്ടാവുകയില്ല. ചില രോഗികൾക്ക് ചില ഭക്ഷണങ്ങൾ അത് ഈ തരത്തിൽ അവരുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ശരീരത്തിന് പ്രയാസകരമാകുമെന്നുള്ളത് കൊണ്ട് പാടില്ല എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടാകും. ഷുഗർ പേഷ്യൻറ്റിന് പഞ്ചസാര ഉപയോഗിക്കരുത്, മധുരം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണമെന്നൊക്കെ പറയുമ്പോൾ, ഹറാമു ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ ശരീരത്തിന് ഹാനികരമായത് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപേക്ഷിക്കണമെന്നത് മതപരമായൊരു ബാധ്യത കൂടിയാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ്, പുറമേ നിന്നുകൊണ്ടുവരുന്ന എണ്ണക്കടികൾ, വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. ചില എണ്ണക്കടികളുടെയൊക്കെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ, അത് കട തുടങ്ങിയ 1-ാം തീയതി വാങ്ങിച്ച ആ എണ്ണ കരിയോയിലിനേക്കാൾ കറുത്ത രീതിയിലായിരിക്കും ആ എണ്ണയുടെ അവസ്ഥയുണ്ടാവുക. അതിലേക്ക് വീണ്ടും കോരിയിട്ട് പൊരിച്ചെടുക്കുന്നത് നമ്മൾ വളരെ ആർത്തിയോടുകൂടി വെട്ടിവിടുങ്ങുമ്പോൾ തിന്നുമ്പോൾ നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് പലതരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതും സൂക്ഷിക്കണമെന്നർത്ഥം. അതേപോലെ മായം ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് വിൽക്കാനും പാടില്ല. അത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് തിന്നാനും കുടിക്കാനും നമ്മുടെ ആളുകൾക്ക് കൊടുക്കാനൊന്നും പാടില്ല. മതപരമായി നോക്കുമ്പോൾ അത് വലിയ തെറ്റായ സംഗതിയാണ്. ഡോക്ടർമാർ പലരും ഉണർത്താറുണ്ട്, വെളിച്ചെണ്ണ, ഒലീവ് എണ്ണ, അതേപോലെ തവിടെണ്ണ പോലെയുള്ള മായമില്ലാത്ത, വിഷമില്ലാത്ത നല്ല നല്ല ഓയിലുകൾ, അത് മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാം. മതപരമായി ഇതിന് തെറ്റില്ല. ആരോഗ്യശാസ്ത്രജ്ഞന്മാരുടെ അടുക്കലും അവരും കൃത്യമായി പറയും അതിൻ്റെ ഗുണങ്ങൾ. എന്നാൽ ഇത്തരത്തിൽ ഒരു ഉപകാരമോ നന്മയോ ഇല്ലാത്ത, ശരീരത്തിന് തികച്ചും ഹാനികരമാണ് എന്ന് വിദഗ്ധരായ ആളുകളുടെ, ഡോക്ടർമാരുടെ, ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പല പഠനങ്ങളും അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തിയിട്ടും സോഫ്റ്റ് ഡ്രിങ്ക്സ് പൊതുവിൽ ഗുണകരമല്ല എന്നെല്ലാവർക്കും അറിയാം. വല്ലപ്പോഴും കുറച്ച് കുടിക്കുന്നതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്, മദ്യം പോലെ അത് നിഷിദ്ധമാണ് എന്നല്ല ഈ പറഞ്ഞത്. പലതരം മാരക രോഗങ്ങൾക്കും അതിൻ്റെ അഡിക്ഷൻ, എപ്പോഴും പച്ചവെള്ളത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദാഹ മകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല നല്ല നാച്ചുറലായിട്ടുള്ള പാനീയങ്ങളെയെല്ലാം ഒഴിവാക്കി, ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അഥവാ മധുരമുള്ള സോഡകൾ അല്ലെങ്കിൽ പാക്കേജ്ഡ് ഡ്രിങ്ക്സുകൾ, പാക്കേജ്ഡ് ഫുഡുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കത് തകരാറുകൾ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള ആ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് ഒരു ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് മതപരമായ തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ബാധ്യതയായി വരുന്ന കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. അതിന് പകരം ശരീരത്തിന് ഉപകാരമുള്ള, മതപരമായി ഒരിക്കലും വിലക്കുകളില്ലാത്ത, നമുക്ക് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാക്കാത്ത നല്ല നല്ല പാനീയങ്ങളും നല്ല നല്ല ഭക്ഷണങ്ങളും യഥേഷ്ടമുണ്ട്. അള്ളാഹു സൃഷ്ടിച്ചു തന്ന ദുനിയാവിലെ വിഭവങ്ങൾ നോക്കുമ്പോൾ യഥേഷ്ടമുണ്ട്, ധാരാളമുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. പരമാവധി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. കരിക്കുവെള്ളം, ശുദ്ധജലം, അതേപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം, ഇതൊക്കെ കുടിച്ച് ഈ അനാവശ്യമായ പാനീയങ്ങൾ, അനാവശ്യമായ ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ മാരകമായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് പരിക്കുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ധൂർത്തും ധാരാളിത്തവും ഭക്ഷണ മേഖലയിൽ ഇന്ന് വല്ലാത്ത ഒരു അവസ്ഥയായി ആളുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ആവശ്യത്തിലേറെ 10 ആളുകൾക്ക് കഴിക്കാൻ 15 പേരുടെ ഭക്ഷണം ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ഉണ്ടാക്കും, എന്നിട്ടത് ബാക്കി വേസ്റ്റായി കൊണ്ടുപോയി തള്ളുന്ന രീതി. അതേപോലെ ആവശ്യത്തിനേക്കാൾ ഉപരിയായി ധാരാളമായി കഴിക്കുന്നത്, പൊണ്ണത്തടിയും അതേപോലെ തന്നെ മാരകമായ പല അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിലൂടെ ഉണ്ടാകും. ഖുർആൻ പറഞ്ഞത് കുലു വശറബു വലാ തുസ്രിഫു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തിന്നുക, കുടിക്കുക, പക്ഷേ അതിരുകവിഞ്ഞു പോകരുത്. അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും വിശ്വാസി ശ്രദ്ധിക്കേണ്ട പല നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് എന്നർത്ഥം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. എന്നാൽ മതമില്ലാത്ത, ജീവിതത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളില്ലാത്ത ആളുകൾ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു വാഹനത്തെ ഡ്രൈവ് ചെയ്തു പോകുന്നവരെ പോലെയാണ്. ഏത് അപകടത്തിലും ഏത് കുണ്ടിലും കുഴിയിലും ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിയമനിർദ്ദേശങ്ങളുടെ കൃത്യമായ പരിരക്ഷയുള്ള, ദൈവികമായ മാർഗനിർദ്ദേശങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന ഒരു വിശ്വാസിയുടെ മഹത്വവും പ്രത്യേകതയും നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, വിശ്വാസിയുടെ ഭക്ഷണം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വൈബ്സിൽ ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. നമുക്ക് ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കാം. ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നു ഷംജാസ് കെ അബ്ബാസ്. പ്രാർത്ഥനയെ പുനർനിർവചിക്കുന്നു എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയുടെ അത്ഭുതങ്ങളെക്കുറിച്ചും പ്രാർത്ഥന നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ സംസാരിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥനകളുടെ മര്യാദയെക്കുറിച്ചും പ്രാർത്ഥനയുടെ ഉത്തരങ്ങളെക്കുറിച്ചും പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യാൻ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, പുതിയ കാലത്ത് പ്രാർത്ഥനകൾ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിക്കേണ്ടത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥനയെ നമ്മൾ ഒന്നുകൂടി പുനർനിർവചിക്കുകയാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ ചില മര്യാദകളുണ്ട്. നമ്മൾ നാട്ടിലെ ഒരു ലോക്കൽ മെമ്പറിനോട് സംസാരിക്കുമ്പോൾ പോലും, നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ പോലും, നമ്മളേറെ ഗൗരവത്തിൽ കണ്ട് ഒരു നിവേദനം എഴുതി അവരോട് ലെറ്റർ ചോദിച്ച്, അവരുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടെല്ലാം ഒരുങ്ങി ചെന്നിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അവരുടെ റൂമിലേക്ക് നമ്മൾ നേരിട്ട് കയറി ചെല്ലാറില്ല, നമ്മൾ പെർമിഷൻ ചോദിച്ച് വെയിറ്റ് ചെയ്തിട്ടെല്ലാം നമ്മൾ കയറി ചെല്ലാറുള്ളത്. എന്നാൽ എല്ലാ രാജാധികാരത്തിൻ്റെയും അർഹനായ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ, മാലിക് യൗമിദ്ദീനായ ആ റബ്ബിനോട് ചോദിക്കുമ്പോൾ നമ്മൾ യാതൊരു മര്യാദയും ഇല്ലാതെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ ചോദിക്കുന്ന രീതിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മര്യാദകൾ മാത്രമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, പ്രാർത്ഥനയ്ക്ക് മുൻപ് വുളു എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവിടെ വുളു എടുക്കുന്നതോടുകൂടി രണ്ട് ഉദ്ദേശങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമെല്ലാം ശുദ്ധമാവും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, വുളു എടുക്കുന്നതോടുകൂടി നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങി ചെല്ലുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പള്ളിയിലേക്ക് ഒരുങ്ങി ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു പുതിയ കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും ആ ഒരു കൾച്ചർ നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. രണ്ടാമത്തേത്, പ്രാർത്ഥനയ്ക്ക് ഹംദും സ്വലാത്തും എല്ലാം തുടങ്ങി ചൊല്ലണം എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും അത്തഹിയാത്തുൽ ചൊല്ലുന്ന, അത്തഹിയാത്തുൽ മുബാറക്കാത്തു അസ്സലവാത്തു തയ്യിബാത്തുൽ ഇല്ലാ എന്ന് പറയുന്ന പ്രാർത്ഥന. അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന, അള്ളാഹുവിന് ആദ്യം തഹിയത്ത് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, അള്ളാഹുവിന് ഹംദ് ചൊല്ലി, അള്ളാഹുവിന് തബാറഖ് ചൊല്ലി, എല്ലാം ചൊല്ലിയ ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തുകൾ ചൊല്ലുന്നത്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തും എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു മര്യാദ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ മര്യാദ യഥാർത്ഥത്തിൽ ഹംദും സ്വലാത്തും എല്ലാം ചൊല്ലുക എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കാൻ മുസല്ലയിൽ ഇരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് വുളുവെടുത്ത് ഒന്ന് ഹംദും സ്വലാത്തും എല്ലാം ചൊല്ലി തുടങ്ങുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ചെയ്ത നന്മകളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനാണ് പലപ്പോഴും നമ്മൾ തവസ്സുൽ എന്ന രീതിയിൽ ആളുകൾ തെറ്റായ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലൊരു രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ നന്മകൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. സ്വഹാബാക്കളുടെ അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായ കഥകളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. സൂറത്തുൽ കഹഫിലെ ഗുഹാവാസികളുടെ ചരിത്രത്തിൽ അവർ ചെയ്ത നന്മകളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഗുഹാമുഖത്തെ ആ ഒരു അടഞ്ഞ കല്ല് നീങ്ങിപ്പോവാൻ അവർ ചെയ്ത നന്മകൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന അവരെ സഹായിച്ചു എന്നത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ഓരോ കാര്യങ്ങളെയും ഓർത്ത് ക്രമീകരിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഞാൻ അത്ഭുതപ്പെടുന്നൊരു കാഴ്ച കണ്ടതായി ഓർക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, അവൻ്റെ കയ്യിൽ ഓർമ്മിക്കേണ്ട പ്രാർത്ഥനകളെല്ലാം ഒരു ചെറിയ സ്ലിപ്പിൽ നോട്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതി കാണുകയുണ്ടായി. എത്ര മഹനീയമായ ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ആ രീതി. അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കിലേക്ക് പോകുമ്പോൾ ഞാൻ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിക്കണമെന്ന് ഉത്തമമായ ബോധത്തോടു കൂടി, ആ ചോദിക്കുന്ന ഒരു കാര്യം വിട്ടുപോകുന്ന ബോധത്തോടു കൂടി, അതിൽ പ്രിഫറൻസുകളുണ്ട്, പ്രയോറിറ്റികളുണ്ട് എന്ന ധാരണയോടു കൂടിയാണ് ആ കുട്ടി അത് പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്നത്. സഹോദരങ്ങളെ, നമുക്കും വ്യത്യസ്തമായ കാര്യങ്ങൾ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കാനുണ്ട്. എന്നാൽ നമ്മൾ ആരും തന്നെ അങ്ങനെ ഒറ്റയടിക്ക് ഓർമ്മിച്ചുകൊണ്ട് എല്ലാം പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരല്ല. അതുകൊണ്ട് അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിലോ നോട്ട്സിലോ വാട്സപ്പിലോ ഒന്ന് നോട്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് രോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വേറെയും മറ്റുള്ള പ്രാർത്ഥനകൾ വേറെയും എന്നെല്ലാമുള്ള ഒരു കാറ്റഗറി തിരിച്ച് പ്രാർത്ഥനയിൽ ഒന്നും മിസ്സാവാത്ത രൂപത്തിൽ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി നമ്മൾ മുന്നിൽ നിർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ആ പ്രാർത്ഥനാ രീതിക്ക് ഏറെ വലിയ പുണ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, ഏറ്റവും അവസാനത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കണം എന്നുള്ളത്. അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഹന്ദ് ചൊല്ലിക്കൊണ്ട് ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി മിൻ കുന്തു മിൻ അള്ളാഹിമിൻ എന്ന യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയെല്ലാം അത് നമുക്ക് വലിയ മാതൃകയാണ്. അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടെല്ലാം അവസാനിപ്പിക്കുന്നത് മറ്റൊരു മര്യാദയാണ്. ഇനിയോ പ്രാർത്ഥനയ്ക്ക് ചില സ്ഥലങ്ങളും ഉത്തരം കിട്ടുന്ന സാഹചര്യങ്ങളുമുണ്ട്. ആ സാഹചര്യങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും ആദ്യത്തേത്, നമ്മൾ കഴിഞ്ഞ റമദാനിൽ ഏറെ കൊതിച്ചതും പ്രതീക്ഷിച്ചതും ആശിച്ചതുമായ ഒരു രാവുണ്ട്. ആ രാവിൻ്റെ പേര് ലൈലത്തുൽ ഖദർ എന്നുള്ളതാണ്. ആ ഒരു രാവിൽ, ഖദറിൻ്റെ രാത്രിയിൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് മാത്രമല്ല, അതിനേറെ പുണ്യങ്ങളുണ്ട് എന്നത് നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തേത് രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ലോകത്ത് സകല മനുഷ്യരും ഉറങ്ങുന്ന അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വുളു എടുത്ത് മുസല്ലയിൽ ചെന്നിരുന്നുകൊണ്ടുള്ള പ്രാർത്ഥന എത്ര ഉദാത്തമായ, എത്ര അഭിമാനകരമായ, എത്ര സന്തോഷദായകമായ ഒരു സാഹചര്യമായിരിക്കും അത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് രാത്രിയിൽ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഓരോ ഭക്ത നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ഓരോ ഭക്ത നമസ്കാരങ്ങൾക്കിടയിലും ആ നമസ്കാരത്തിന് വിളിക്കുന്ന ബാങ്കിനും ഇക്കാമത്തിനും ഇടയ്ക്കുമെല്ലാമുള്ള പ്രാർത്ഥനകൾക്ക് പ്രത്യേകം പുണ്യങ്ങൾ അറിയിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ വ്യത്യസ്തമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടുന്ന രീതിക്ക് അപ്പുറത്തേക്ക് കൊൽപ്പനേരം സമയമുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഗൗരവമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഓരോ നമസ്കാരങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വലിയ ഗൗരവമുണ്ട്. അതുകൊണ്ടാണ് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലണമെന്ന് നമ്മൾ പറയാറുള്ളത്. അതിൽ സമ്പൂർണ്ണമായ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളാണ് നമസ്കാരത്തിലെ പ്രാർത്ഥനയിലുള്ളത്. അതുകൊണ്ട് അതും നമ്മൾ അർത്ഥം പറഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലേണ്ടതുണ്ട്. വെള്ളിയാഴ്ചയിലെ ഒരു സമയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വലം പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങൾ സ്വലാത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മുഖഹിതമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജംസം വെള്ളം കുടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, നമ്മൾ സുജൂദിൽ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, അത്തരത്തിൽ രോഗിയുടെ പ്രാർത്ഥന, മർദ്ദിതനായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന, എല്ലാം പ്രാർത്ഥനയുടെ അളവിൽ ചില കനം തൂങ്ങുന്ന ചില ഭാഗങ്ങളാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടി നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പലസ്തീനിലെ മർദ്ദിതരായ ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു കാണാതെ പോകുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അള്ളാഹു നിരന്തരം അതെല്ലാം കണ്ടുകൊണ്ട് അവർക്കെല്ലാം കൃത്യമായ രീതിയിലുള്ള പ്രതിഫലവും നീതിബോധവും നീതിയുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിചാരണയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു അടിസ്ഥാനപരമായ കാര്യം, പ്രാർത്ഥന ഒരിക്കലും ഉടനെ കിട്ടുമെന്നുള്ളത് മാത്രമല്ല അതിന് രീതി, മറിച്ച് മൂന്ന് രീതിയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചേക്കാം. അതിൽ ഒന്ന്, അതിനുടനെ ആ ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കെല്ലാം മുൻപിലുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുത്താണ് ദീനിയ ഇൽമും അറിവുമെല്ലാം സഹോദരങ്ങളെ. എന്നാൽ അതോടൊപ്പം തന്നെ കീർത്തി വെക്കേണ്ടതാണ് പ്രാർത്ഥനയുടെ മറ്റ് രണ്ട് രീതികൾ. അതിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രാർത്ഥന മൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു തിന്മ, മറ്റൊരു പരീക്ഷണം അള്ളാഹു മാറ്റിത്തരുമെന്നുള്ളതാണ്. ഭാവിയിൽ നമ്മൾ പോലും അറിയാത്ത പല തിന്മകളും മാറി നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ മൂലമായിരിക്കാം. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് പരലോകത്ത് വെച്ച് പുണ്യം തരുന്നതാണ്. അതുകൊണ്ട് ആ പുണ്യത്തെ കൂടി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രാർത്ഥനകളുടെ വിഷയത്തിൽ അവിടെ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു കൃത്യമായും പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന, പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന, പ്രാർത്ഥനയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന, അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ ഗുണഗണങ്ങളെ മനസ്സിലാക്കി അത് നിലനിർത്തുന്ന, അതിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ പ്രാർത്ഥനയെ പുനർനിർവചിക്കുന്നു എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യ സഹോദരൻ ഷംജാസ് കെ അബ്ബാസ് നടത്തിയ സംസാരമാണ് മാഷാല്ലാ നമ്മൾ ഇതുവരെ കാതോർത്തത്.
0: നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ്. സ്വരം സുക്കൂനായി എന്നും എന്ന ഈരടികളോടുകൂടി നമ്മോടൊപ്പം ചേരുന്നു സഹൽ സലഫി കൊല്ലം.

0: മഷാല്ലാ ഹൃദ്യമായ ഒരു ഗാനാലാപനത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത സ്വരം പ്രോഗ്രാമാണ് മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്. സഹിൽ സലഫി കൊല്ലമാണ് ഈ സുക്കൂനായി എന്നും എന്ന വരികളുമായി നമ്മുടെ കൂടെയുണ്ടായിരുന്നത്. ഒട്ടനവധി ഗാനങ്ങളുടെ ഒരു സമാഹാരം നമ്മുടെ പീസ് റേഡിയോ ഈണം യൂട്യൂബ് ചാനലിൽ നമുക്ക് ലഭ്യമാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു.
1: നമ്മൾ എത്തി നിൽക്കുന്നത് ആരോഗ്യ വിചാരത്തിലാണ്. പീസ് റേഡിയോ അതിൻ്റെ ശ്രോതാക്കളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ഇസ്ലാമിക് ചാനൽ തന്നെയാണ്.
0: തീർച്ചയായും
1: അതുകൊണ്ട് തന്നെ വളരെ പ്രഗത്ഭരായ വിശ്വഗുരുക്കന്മാർ നമ്മോടൊപ്പം ചേർന്ന് പല രോഗങ്ങളെ സംബന്ധിച്ചും ഒക്കെ സംവദിക്കാറുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ യാസിർ ചോമയിലും ഡോക്ടർ അബ്ദുൽ മാലിക്കും. അത്യാഹിതങ്ങൾ എന്ന ടൈറ്റിലിൽ നടന്ന പ്രോഗ്രാമിൻ്റെ നാലാമത്തെ എപ്പിസോഡ് പേ വിഷബാധയേറ്റാൽ എന്ന വിഷയത്തിലാണ് അവർ ചർച്ച ചെയ്യുന്നത്.
2: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പേ വിഷബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്ക് മെഡിക്കൽ അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു. ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് പേ വിഷബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ചർച്ചയിൽ ഇന്നും നമ്മോടൊപ്പം ചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിൽ. പ്രിയ ഡോക്ടർക്ക് ആരോഗ്യചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് പേവിഷബാധ ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഭരണകൂടവും അതിനോട് ഉള്ള പോരാട്ടങ്ങളും ജനങ്ങളുടെ അക്രമ സ്വഭാവത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ സാഹചര്യം വളരെ കലുഷിതമാണ് ഈ ഒരു വിഷയത്തിൽ. അപ്പൊ ഇതിൽ നമുക്ക് സ്വാഭാവിക ഇതിന്റെ മെഡിക്കൽ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ചർച്ചക്കെടുക്കണം. പീസ് റേഡിയോ ആരോഗ്യചാരം ആ ഒരു രീതിയിലാണ് ഇതിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഒന്നാമത് പേവിഷ ബാധ എന്ന് പറയുന്നത് എന്താണ്? ഈ വിഷബാധ എന്ന് പറയുന്നത് എന്ത്? ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നാം ചർച്ച ചെയ്തത് പാമ്പിന്റെ വിഷമായി ബന്ധപ്പെട്ട് അതുപോലത്തെ ഒരു വിഷമാണോ ഇത്? എന്താണ് ഇതിന്റെ മെക്കാനിസം?
3: ഇത് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ പട്ടികൾ ഏൽക്കുന്ന ഒരു തരം വൈറൽ ഇൻഫെക്ഷനാണ്, ഒരു അണുബാധയാണ് ഈ റാബിസ് അല്ലെങ്കിൽ പേ വിഷബാധ എന്ന് പറയുന്നത്. അത് പലപ്പോഴും നാഡികളിനെ ബാധിക്കുന്ന ഒരു തരം വൈറസ് ആണ്.
2: ഓക്കെ, പാമ്പിന്റെ വിഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിൽ സ്വതവേ ഉള്ള ഒരു കെമിക്കലാണ്. പേവിഷബാധ എന്ന് പറയുന്നത് ഇതിനെ ബാധിക്കുന്ന ഒരു വൈറസ് അണുവിന്റെ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അല്ലേ?
3: അതെ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് വരുന്ന വൈറൽ ഇൻഫെക്ഷൻ പോലെ പാമ്പുകൾ ഈ പട്ടികളിൽ കാണുന്ന ഒരു തരം വൈറൽ ഇൻഫെക്ഷൻ ആണ് ഇത്, ഈ ഒരു പേവിഷബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ വെച്ചാൽ സാധാരണഗതിയിൽ ഈ വൈറസ് ഏറ്റു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനായ ഒരു പട്ടിയെ പോലെയാണ് പലപ്പോഴും ഈ മൃഗങ്ങൾ കാണാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഈ സാധാരണ നമ്മൾ ഇതിന് പട്ടികടി പട്ടികടി എന്നാണ് സാധാരണ പറയാറുള്ളത്. പട്ടികളല്ലാതെ വേറെ എന്തൊക്കെ ജന്തുക്കളിൽ നിന്നാണ് ഈ ഒരു വിഷമേൽക്കാൻ ഒരു ചാൻസ് ഉള്ളത്?
3: ഇത് സാധാരണഗതിയിൽ പ്രസവിക്കുന്ന ഏത് മൃഗത്തിൽ നിന്നും ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് സാധാരണ നമ്മൾ കാണുന്ന ചെറിയ എലികൾ, ചുണ്ടൻ എലികൾ അല്ലെങ്കിൽ ചെറു സാധാരണ കാണുന്ന എലികൾ. ഇതൊന്നും കടിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യാറില്ല. പക്ഷേ മറ്റുള്ള, അതായത് സാധാരണ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പൂച്ച. നമ്മുടെ വീടുകളെല്ലാം സാധാരണമായി കാണുന്നതാണ് പൂച്ച. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള കാര്യമാണ് പൂച്ച മാന്തുകയോ അല്ലെങ്കിൽ പൂച്ച കടിക്കുകയോ ചെയ്യുന്നത്. പൂച്ചയിലൂടെയും ഇത് പകരും. അതേപോലെ തന്നെയാണ് അണ്ണാന്, പിന്നെ പെരിച്ചായി, മറ്റുള്ള എല്ലാ മൃഗങ്ങളും, കന്നുകാലികൾ, പിന്നെ അതുപോലെ തന്നെ കുരങ്ങ്, അതുപോലെ തന്നെ വന്യജീവികൾ, ഇവയെല്ലാം കടിച്ചാൽ ഈ റാബീസ് അല്ലെങ്കിൽ പേവിഷ ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്.
2: അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നാം പാമ്പിൻ്റെ വിഷമായി ബന്ധപ്പെട്ടപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. എല്ലാ മൃഗങ്ങളുടെ എല്ലാ കടികളിലും പേവിഷ ഏൽക്കാനുള്ള ചാൻസ്
3: ഉണ്ട്, പക്ഷെ ഏൽക്കണം എന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിന് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചികിത്സയില്ല. ഈയൊരു ചികിത്സയില്ല, വളരെ ദുർബലമായി ഒരു ഒന്നോ ഒരു ലോകത്ത് ഇതുവരെ ഒന്നോ രണ്ടോ രോഗികൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മരിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ എന്ന നിലയിലാണ് ഇതിനുള്ള വാക്സിൻ എടുക്കുന്നത്.
2: പിസ്ത്രോഡിയോ ആരോഗ്യ വിചാരത്തിൽ ഏറ്റവും നമ്മൾ മൂന്നുന്നത് പ്രിവെൻഷൻ ആണ്. ഒരു അസുഖം വരാതെ നോക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ സഭയത്ത് ഈ ഒരു ചർച്ചയുടെ പ്രസക്തമാണ്. ഈ വാക്സിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക.
3: അതായത് ഇതില് നമ്മൾ സാധാരണഗതിയിൽ ഇവർക്ക് വന്നു കഴിഞ്ഞാൽ രോഗികൾക്ക് വാക്സിൻ കൊടുക്കും. രണ്ട് ടൈപ്പ് വാക്സിൻ ഉണ്ട്, അതായത് തൊലിപ്പുറത്ത് വെക്കുന്ന വാക്സിനും മസിലിന് വെക്കുന്ന വാക്സിനും. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് വരുന്നതാണ് IDRV, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് വെക്കുന്ന വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അത് 4 ഡേറ്റുകളിലായിട്ടാണ് നമ്മൾ സാധാരണ എടുക്കാറ്. പറ്റിയന്ന്, 3-ാമത്തെ ദിവസം, പിന്നെ 7-ാമത്തെ ദിവസം, പിന്നെ 28-ാമത്തെ ദിവസം. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ എടുക്കാറുള്ളത്. മറ്റേ മസിലിന് വെക്കുന്നതാണെങ്കിൽ 5 ഡോസ് എടുക്കണം. അത് പറ്റിയന്ന്, 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ എടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ രോഗം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം പലപ്പോഴും നമ്മൾ റിസ്ക് എടുക്കാറില്ല. റിസ്ക് എടുത്താൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോയി കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ ഒരു 6 മാസം മുന്നേ നമുക്കെല്ലാവരും പത്രത്തിലൂടെ വായിച്ചു, ഒരു ചെറുപ്രായക്കാരനായൊരു പയ്യൻ, 17 വയസ്സുള്ളൊരു പയ്യൻ, അവന് പേവിഷബാധ ഏറ്റിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലായിരുന്നു വന്നിരുന്നത്. സത്യത്തിൽ അവൻ വന്ന സമയത്ത് അവനിക്ക് ഈ ലൈറ്റ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വെള്ളം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഈ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഫാൻ്റെ കാറ്റ് തട്ടുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അവന് അത് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ ഇത് പേവിഷബാധയാണ് എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ വിടുകയും മെഡിക്കൽ കോളേജ് വിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ആ കുട്ടി മരിക്കുകയുണ്ടായി. അപ്പോൾ ആ അവൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് എടുത്ത് നോക്കുന്ന സമയത്ത്, 8 മാസം മുന്നേ കളിക്കുന്ന സമയത്ത്, പന്ത് കളിക്കുന്ന സമയത്ത് ഏതോ നായ വരികയും അവൻ്റെ മേലിലോട്ട് ചാടുകയും എന്നിട്ട് പിന്നെ അവൻ തട്ടി മാറ്റി നായ പോയി. അവൻ സാധാരണ കളി രീതിയിൽ പന്ത് കളിച്ച് തുടങ്ങി, അതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല. എന്നിട്ട് ഈ 8 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു കുട്ടി അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ഉടനെ തന്നെ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല, പിന്നീടാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇത് ഒരു പ്രിവെൻറ്റീവ് എന്ന രീതിയിൽ വാക്സിൻ നിർബന്ധമായിട്ടും എടുക്കണമെന്ന് പറയുന്നത്.
2: അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ പാമ്പിൻ്റെ കടുവയും ബന്ധപ്പെട്ട് നമ്മൾ കുറേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഒരു ജന്തുവിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
3: നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കടിച്ച ഭാഗത്ത് നല്ല സാധാരണയുള്ള പൈപ്പിൽ വരുന്ന വെള്ളത്തിൻ്റെ അടിയിൽ കാണിക്കുക. എന്നിട്ട് ഏകദേശം 20 മിനിറ്റോളം അത് തുടർച്ചയായിട്ട് സോപ്പിട്ട് കഴുകുക. സാധാരണ സോപ്പ് മതി. സോപ്പിട്ട് കഴുകണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ സോപ്പ്, നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ലൈഫ് ബോയ് സോപ്പോ അല്ലെങ്കിൽ ബാർ സോപ്പോ എന്തെങ്കിലും സോപ്പിട്ടിട്ട് തുടർച്ചയായിട്ട് കഴുകുക. കാരണം ഈ ഒരു വൈറസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആ കടിച്ച ഭാഗത്താണ്. ആ കടിച്ച ഭാഗത്തു നിന്ന് ആ വൈറസിനെ എത്രയും വേഗം നമ്മൾ ശരീരത്തിൽ നിന്ന് മാറ്റുക എന്ന രീതിയിലാണ് നമ്മൾ കഴിക്കണം. ഉടനെ തന്നെ കഴിക്കണം എന്ന് പറയുന്നത്, ഉടനെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് നിങ്ങൾ കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ മതി.
2: പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാൽ ഇവിടെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകലാണ് പ്രധാനം അല്ലേ? പിന്നെ മറ്റ് വേറെ കാര്യങ്ങൾ എന്തൊക്കെ? ഇതുപോലെ കെട്ടുന്ന സ്വഭാവം പിന്നെ പൊതുവെ നായകടിയിൽ നമ്മൾ കാണാറുണ്ടോ?
3: ഇല്ലല്ല, നായൽ നമ്മൾ കെട്ടുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വലിയൊരു മുറിയാണെങ്കിൽ പോലും നമ്മളത് തുറന്നു വിടുന്നൊരു അവസ്ഥയുണ്ടാവുന്നത്. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇതെന്തുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിനുള്ള സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, അതിനുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വൈറസ് നമ്മളെ നാഡികളിലൂടെയാണ് പെട്ടെന്ന് മറ്റുള്ള നമ്മളെ തലച്ചോറിലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഈ വൈറസ് വളരാനുള്ളൊരു അവസ്ഥ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് തുന്നുന്ന സമയത്ത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് കൂടുതൽ വളർച്ച മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ അടക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മുറിവുകൾ തുറന്നിടാറുന്നത്.
2: പിന്നെ ഈ എന്താ പറയുക, പേവിഷബാധക ഹൈഡ്രോഫോബിയ എന്നുള്ളൊരു ഓമന പേരുണ്ടല്ലോ, ഹൈഡ്രോഫോബിയ വെള്ളത്തിന് പേടി എന്നുള്ളതാണ്.
3: അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ രോഗലക്ഷണങ്ങളാണത്. അതായത് ഒന്ന് ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ വെള്ളം കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഒരുതരം ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ തന്നെയാണ് എയറോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അതായത് വെള്ളം കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും അതേപോലെ ഫാനിൻ്റെ അല്ലെങ്കിൽ കാറ്റ് വീശുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ആൾക്കാർക്ക് ഇത് വരുന്ന ലക്ഷണങ്ങൾ വെച്ചാൽ വെള്ളം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ അതിനോടുള്ളൊരു വേണ്ടായ്മയാണ് പലപ്പോഴും ഈ ഒരു ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ അതുപോലെ തന്നെ രോഗലക്ഷണങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് രോഗികൾ പലപ്പോഴും ഈ രീതിയിൽ പ്രതികരിക്കുന്നത്.
2: ഇങ്ങനെ അസുഖം വന്ന ആളെ ഇപ്പോൾ വരാതിരിക്കാൻ നാം വാക്സിനേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. വാക്സിനേഷനിൽ തന്നെ വേറൊരു വില കൂടിയ വാക്സിൻ ഇതിന് കൊടുക്കാറില്ലേ? എന്താണത്? എല്ലാ ആളുകൾക്കും കൊടുക്കാറുണ്ടോ? എന്ത് മുറിയിലാണ് അങ്ങനെ കൊടുക്കാറുള്ളത്?
3: അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയും, വിഷം ഏൽക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം ഇതുപോലെയുള്ള വൈറസുകൾക്കുള്ള പ്രതിരോധിക്കാനുള്ള ഒരു മരുന്നാണ്. അതിന് വാക്സിനും ഇതും രണ്ടാണ്. വാക്സിന് നമുക്ക് വരുന്ന എല്ലാ രോഗികൾക്കും വാക്സിൻ കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. പക്ഷേ ഈ ഒരു ക്ലാസ് 3 ബൈറ്റ് എന്ന് പറയും, അതായത് ഈ പാമ്പ് കടി ഏറ്റ സോറി ഈ പട്ടികടി ഏറ്റത് ഏതെങ്കിലും രക്തം പൊടിയുകയോ അല്ലെങ്കിൽ വളരെ വികൃതമായിട്ടുള്ള മുറിവുകളോ പറ്റിയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നാണ് ഈ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ മെഡിക്കൽ കോളേജിലെല്ലാം സുലഭമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒറ്റ ഡോസ് മാത്രം എടുത്താൽ മതി.
2: മറ്റു വാക്സിൻ ആകുമ്പോൾ അങ്ങനെ തൊലിപ്പുറമുള്ളതിൽ 4 ഡോസും.
3: അതെ, വാക്സിൻ ആകുമ്പോൾ ഡോസുകൾ ഈ പറഞ്ഞ പോലെ പറ്റിയ ഉടനെ തന്നെ 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം എടുക്കണം. അപ്പോൾ ആ രീതിയിൽ അതാണ് വാക്സിനും ഇതും തമ്മിലുള്ള വ്യത്യാസം.
2: വാക്സിൻ എല്ലാവർക്കും കൊടുക്കും, ഇമ്മ്യൂണോഗ്ലോബിൻ ഗ്രേഡ് കൂടിയ
3: മുറികൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ.
2: ഇങ്ങനെ അസുഖം ബാധിച്ച ഒരാളെ നമ്മൾ സാധാരണ സെല്ലിലാണ് അല്ലേ, ഹൈഡ്രോഫോബിയ സെല്ലിനുണ്ട്, മെഡിക്കൽ കോളേജിലൊക്കെ സെല്ലുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ അയാളെ ഒറ്റപ്പെടുത്തി ജീവിപ്പിക്കുന്നതിന്റെ അതൊരു ശരിയും പീഡനമല്ല? ശരി,
3: അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് ശമനത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ഡാർക്കായിട്ടുള്ള ഏരിയയിൽ രോഗികളെ കിടത്തുക, കാരണം അവർക്ക് ഈ ലൈറ്റ് കാണുമ്പോഴും അതേപോലെ തന്നെ ഇത് കാറ്റ് വീശുമ്പോഴും അല്ലെങ്കിൽ വെള്ളം കാണുമ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഇത്തരം ബുദ്ധിമുട്ട് കാണാറുണ്ട്, വിഭ്രാന്തി കാണാറുണ്ട്. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മളത് ഈ രീതിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് നമ്മളെ അന്നനാളത്തുള്ള ഒരു സ്പാസം പോലെ ഉണ്ടാവുകയും ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും, അതൊക്കെ പലപ്പോഴും കാണുന്ന ലക്ഷണങ്ങളാണ്. അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഡാർക്ക് റൂമിൽ പലപ്പോഴും ഈ രോഗികളെ കിടത്താറുള്ളത്.
2: ഈ ഹൈഡ്രോഫോബിയ ബാധിച്ച വിഷം ബാധിച്ച ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിഷം പകരാൻ ചാൻസ് ഉണ്ട്?
3: ഞാൻ പറഞ്ഞ പോലെ ഇത് സാധാരണഗതിയിൽ മറ്റുള്ള ഏത് മൃഗം പ്രസവിക്കുന്ന ഏത് മൃഗത്തിൽ നിന്നും മറ്റുള്ളവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യൻ നിന്ന് മനുഷ്യനേക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈയൊരു ഉള്ള ആളെ തൊട്ടു എന്ന് കരുതിയിട്ടൊന്നും നമുക്ക് ഇത് ഒരിക്കലും സാധാരണഗതിയിൽ പകരാറില്ല. അവർ തുപ്പലിൻ്റെ എന്തെങ്കിലും അംശങ്ങളോ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ.
2: ഒരു പേവിഷബാധ ബാധിച്ചൊരാൾ ആർക്കും ബാധിക്കാതിരിക്കട്ടെ, ബാധിച്ചു കഴിഞ്ഞാൽ അയാളെ തൊടുന്നതുകൊണ്ടോ പരിചരിക്കുന്നതുകൊണ്ടോ ഇയാൾക്ക് വിഷം പേവിഷബാധ
3: ഇല്ല, വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിന് തുപ്പലോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും അവയവത്തിന് അകത്തോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ വരുള്ളൂ.
2: പിന്നെ ഈ പേവിഷബാധ ബാധിച്ച വ്യക്തി ഇതേപോലെ എന്താ പേനായ്ക്കളെ പോലെ മറ്റുള്ളവരെ കടിക്കാൻ പോകുന്ന സ്വഭാവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും?
3: അതൊക്കെ നമുക്ക് സത്യത്തിൽ സിനിമയിൽ കാണുന്ന ഒരുതരം കോമാളിത്തരങ്ങളാണ്. അതൊക്കെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു വിഭ്രാന്തി ഉണ്ടാകും പലപ്പോഴും ഈ ലൈറ്റ് ഇതുപോലെ തന്നെ വെള്ളം കാണുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ കാറ്റ് വീശുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ആ ഒരു വിഭ്രാന്തിയാണ് സാധാരണഗതിയിൽ അവർ കാണിക്കാറ്. കാരണം അവർക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടാവും പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ആ ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ, അത് മാത്രമല്ല, അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന പോലെ പാർട്ടീനെ പോലെയുള്ള മുഖമോ അല്ലെങ്കിൽ കൈകളോ ഒന്നും ആവുക എന്നല്ല.
2: പിന്നെ മറ്റൊരു കോമൺ ആയിട്ടുള്ള ആളുകളുടെ സംശയം ഇതിലുണ്ടാവുക, നമ്മൾ ഈ പ്രസവിക്കുന്ന ഏത് മൃഗത്തിൽ നിന്നും പകരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ ഇപ്പോൾ മിക്കപ്പോഴും നമ്മൾ നാൽക്കാലികൾ വളർത്തുന്ന ആളുകൾക്കൊക്കെ എപ്പോഴും ചുറ്റുവട്ടത്ത് നായ്ക്കൾ ഉണ്ടാവും. അപ്പോൾ പേവിഷ ബാധിച്ചു എന്ന് സംശയമുള്ള നായ്ക്കൾ ഈ ഒരു മൃഗത്തെ കടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെ അതിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരുമോ എന്നുള്ളൊരു
3: സാധാരണഗതിയിൽ ഈ ശരീരത്തിൻ്റെ ഏത് സെക്രീഷൻസിലൂടെയും ഈ ഒരു ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പാല് പലപ്പോഴും നമ്മൾ തിളപ്പിച്ചിട്ടാണ് കുടിക്കാറ്. ഏതൊരു വൈറസും ഒരു 60 ഡിഗ്രി 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് പറ്റുമ്പോഴേക്കിനും ചത്തുപോകുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ തിളപ്പിച്ച് പാലിൽ നിന്ന് ഒരിക്കലും ഈ രീതിയിൽ പകരാനുള്ള ചാൻസ് വളരെ കുറവാണ്.
2: തിളപ്പിച്ച് ഉപയോഗിക്കണ ഒരിക്കലും
3: പകരില്ല പകരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ ഒരു സെയിം ഒരു അനുഭവം എനിക്ക് തന്നെ ഉണ്ടായി. ഞങ്ങളെ കോട്ടക്കൽ ഭാഗത്ത് ഇതേപോലെ ഒരു പയ്യന് ഒരു പട്ടി ഉണ്ടായിരുന്നു. അത് ഈ ഇതുപോലെ കന്നുകാലിനെ കടിക്കുകയും ആ പാല് ആ പരിസരത്ത് മൊത്തം വിതരണം ചെയ്ത് എന്നിട്ട് മൊത്തം ജനങ്ങളുടെ ഒരു വിഭ്രാന്തി ഉണ്ടായി ഇതുപോലെ പകരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ അണുക്കൾ നശിക്കും, അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിൽ പകരാനുള്ള ചാൻസ് കുറവാണ്.
2: അതുപോലെ തന്നെ പൂച്ചയിൽ നിന്ന് പറഞ്ഞു, ഇപ്പൊ നായ പറഞ്ഞു, അതുപോലെ ഈ മറ്റൊന്ന് കോമൺ ആയിട്ട് കാണുന്ന അണ്ണൻ, അതും സാർ പറഞ്ഞു ഈ വവ്വാലിൽ നിന്ന് പകരാൻ ചാൻസ് ഉണ്ട് ഇതില്.
3: വവ്വാലും മാമലിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ്, അതിലൂടെ പകരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്ത്യൻ വവ്വാലുകളിൽ മിക്കവാറും പകരാനുള്ള ചാൻസ് ഇതുവരെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അമേരിക്കയിൽ മറ്റും കാണുന്ന വവ്വാലുകളിൽ ഇത് കാണാറുണ്ട്. പലപ്പോഴും അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിൽ കാണുന്ന വവ്വാലുകൾ മിക്കവാറും മറ്റേ ഇലവർഗങ്ങളും പഴങ്ങളും കഴിക്കുന്ന ടൈപ്പ് വവ്വാലുകളാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ പലപ്പോഴും മൃഗങ്ങളെയും മറ്റും കഴിക്കുന്ന ടൈപ്പ് വവ്വാലുകളാണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ആ രീതിയിൽ പകരാനുള്ള ചാൻസ് ഉള്ളത്.
2: പേവിഷബാധയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന വിവരങ്ങളാണ് ഇതുവരെ നാം കേട്ടത്. ഇനി മെഡിക്കൽ എമർജൻസീസിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാനുള്ളത് ബാക്കിയുള്ള ചെറിയ ജന്തുക്കളിൽ നിന്നുള്ള വിഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഈ കരിക്കുന്നൻ എന്ന് പറയുന്ന സെന്റിപീഡ്, അതുപോലെ തന്നെ തേള്, പിന്നെ തേനീച്ച, കടന്നൽ തുടങ്ങിയ മറ്റുള്ള നമ്മൾ മാർഗമല്ല എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ധാരണയുള്ള ഒരു വിഷജന്തുക്കളാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ഇത് ക്ഷതമേറ്റാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്?
3: ഇതിൽ നമുക്ക് ഓരോ കേസെടുത്ത് ഓരോ ടൈപ്പ് മൃഗങ്ങളെടുത്ത് പറയാം, അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ പറ്റി പറയാം. ആദ്യം നമുക്ക് തേനീച്ചനെ പറ്റി പറയാം. തേനീച്ചയും അതുപോലെ തന്നെ കടന്നലുമാണ് സാധാരണഗതിയിൽ കാണുന്ന ഒരു രോഗികൾ ഹോസ്പിറ്റലെത്താറില്ല. പലപ്പോഴും ഉടനെ തന്നെ രോഗികൾ ഹോസ്പിറ്റലെത്തുമ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമ്മളെ മനുഷ്യനെ ബാധിക്കുന്നത്. ഒന്ന്, ഇതുമൂലമുള്ള അലർജി കൊണ്ടും അല്ലെങ്കിൽ ഇതുമൂലമുള്ള കോംപ്ലിക്കേഷൻസ് കൊണ്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രോഗിക്ക് തേനീച്ച കടിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തിരിച്ചറിയണം തേനീച്ചയാണോ കടന്നാലാണോ എന്നുള്ളത്. തിരിച്ചറിയാൻ എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ തേനീച്ച പലപ്പോഴും പല ഭാഗത്തും കുത്തിയിട്ടുണ്ടാവും, കടന്നാലാണെങ്കിൽ ഒറ്റ കുത്തേ ഉണ്ടാവുള്ളൂ.
2: ഈ തിരിച്ചറിയുന്നതിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ തേനീച്ചയാണോ കടന്നിടണമെന്നുള്ള?
3: ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാർട്ടിന് ബാധിക്കുന്ന മയോകാർഡൈറ്റിസ് പോലെയുള്ള ഇതൊക്കെ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് തേനീച്ച കടിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ഈ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ നമ്മൾക്ക് നിരീക്ഷണത്തിൽ കിടത്തണം. നിരീക്ഷണത്തിൽ കിടത്തി മിക്കവാറും ആൾക്കാർക്ക് ഒന്നും പറ്റില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഹാർട്ടിനെ ബാധിക്കുന്ന, ഹാർട്ടിൻ്റെ ഇടിപ്പിൽ വ്യത്യാസം വരുന്ന ബുദ്ധിമുട്ട് വരാം, അലർജിൻ്റെ ബുദ്ധിമുട്ട് വരാം, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നിരീക്ഷണത്തിൽ കിടത്തി രോഗങ്ങളും ലക്ഷണങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ വിടാറുണ്ട്. പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ പോലെ കരിക്കുന്നൻ, അതുപോലെ കരിക്കുന്നനൊക്കെ നമ്മളെ ഇന്ത്യയിൽ കാണുന്ന കരിക്കുന്നനൊന്നും സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പലപ്പോഴും ഇതിൽ നിന്നും കാണാറുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ഇൻസെക്ട് ഈ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രാണികൾക്കൊക്കെ കടിക്കുന്നത് കൊണ്ട് അലർജി വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അലർജി വളരെയധികം കൂടുകയാണെങ്കിൽ ബി പി കുറഞ്ഞു പോവുക, പിന്നെ മൊത്തമായിട്ട് ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ട് വരിക, മൊത്തമായി മേല് ചൊറിച്ചിൽ വരിക, ഇതൊക്കെയാണ് അലർജിയുടെ കടുപ്പം കൂടിയ ലക്ഷണങ്ങൾ. അങ്ങനെ വരുന്ന സമയത്ത് ആ രോഗികളെ നമ്മൾ എന്തായാലും നിരീക്ഷണത്തെ കിടത്തി ചിലപ്പം ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടേക്ക് വരും. അപ്പോൾ അതാണ് ഇതിൽ സാധാരണഗതിയിൽ ഈ ചെറിയ ജന്തുക്കൾ കടിച്ചു കഴിഞ്ഞാലുള്ള.
2: അപ്പോൾ ഇതിന് കടന്നൽ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുള്ളുണ്ടാവുമല്ലോ, ആ ഒരു മുള്ള് അവിടെ പെട്ടെന്ന് എടുത്തു മാറ്റണം എന്ന് പറയാറുണ്ട് പലപ്പോഴും. അതിലെന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറുണ്ടോ?
3: അത് എടുത്തു മാറ്റുന്നതാണ് നല്ലത്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിങ് കൊണ്ട് വീണ്ടും വീണ്ടും ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് അലർജി പോലെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞത് നമ്മൾ എത്രയും വേഗം ആ ഒരു നാരെടുത്ത് കളയുന്നതാണ് വളരെ നല്ലത്.
2: പിന്നെ ഇതിന്റെയൊക്കെ ഒരു നാടൻ ചികിത്സ ആയിട്ട് എന്താ പറയാ പച്ചമഞ്ഞൾ വരുതി വെക്കുന്ന ഒരു ഇത് പറയാനുണ്ട്. എന്താണ് അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം?
3: പലപ്പോഴും മഞ്ഞൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ ശരീരത്തിൽ വരുത്തുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു നാര് ആ ഭാഗത്ത് നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ് വരുത്തുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. അത് ആ ഒരു നാര് അവിടെ നിന്ന് മാറുകയാണെങ്കിൽ പലപ്പോഴും ആ അലർജിക് റിയാക്ഷൻ അതോടുകൂടി അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട്.
2: പിന്നെ മറ്റൊന്ന് തേള് ഇതിലെന്തെങ്കിലും ഇപ്പൊ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും
3: തേളുകളിലും ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാം അനാഫിലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയും, അനാഫിലാക്സിസ്. അതാണ് പലപ്പോഴും ഈ വരുന്ന ഈ എല്ലാ ജന്തുക്കളിലും കാണുന്ന ബുദ്ധിമുട്ട്.
2: അപ്പൊ പാമ്പിന്റെ വിഷം പോലത്തെ ഒരു വിഷമായിട്ടല്ല ഇതിലുള്ള വിഷബാധ എന്ന് പറയുന്നത് അല്ലേ, ഈ തേളിന്റെയും കരിക്കുന്നതിന്റെയൊക്കെ?
3: അതെ അതെ, ഇത് അതുപോലത്തെ അല്ല ഒരിക്കലും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിനം അല്ലെങ്കിൽ ഒരുതരം ദ്രാവകം നമ്മുടെ ശരീരത്തിലൂടെ പ്രവേശിക്കുകയാണ്. പക്ഷേ ഇതിലു ഈ ഒരു ഇതുപോലെയുള്ള ഈ പ്രാണികൾ അല്ലെങ്കിൽ കടിക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും അതുമൂലമുള്ള അലർജിക് റിയാക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്. അതെ, കടിയുടെ അലർജി ഉണ്ടാവുന്ന.
2: പിന്നെ മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് ഈ എട്ടുകാലി. എട്ടുകാലി കടിച്ചു കഴിഞ്ഞാൽ വിഷം ഉണ്ടാകുമോ, വിഷബാധയിൽക്കോ എന്നുള്ള?
3: കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ സാധാരണ കാണുന്ന എട്ടുകാലികളിലൊന്നും വിഷമുള്ള ടൈപ്പുകളില്ല. അമേരിക്കയിൽ ഒരു ഇതുണ്ട് വിഷമുള്ള ടൈപ്പ് ഇതുണ്ട്, എട്ടുകാലിയുണ്ട്. അത് പലപ്പോഴും കടിച്ചു കഴിഞ്ഞാൽ വിഷം ഏൽക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അതിനും ആൻറ്റി അതിനുള്ള വെനം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ പലപ്പോഴും അവർ പോലും അത് അതിൻ്റെ പേഷ്യൻസിൻ്റെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ് പറയാറ്.
2: പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉറുമ്പിന്റെ കടിയേറ്റ് ആളുകൾ മരിക്കുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടുന്നത്, എന്താണ് അതിന്റെ സത്യാസം? ഉറുമ്പ് കടി കൊണ്ട് മരണം ഉണ്ടാവും?
3: ഉറുമ്പ് കടി കൊണ്ടും ഈ പറഞ്ഞ പോലെ അലർജിക് റിയാക്ഷൻസ് കൊണ്ടാണ് പലപ്പോഴും രോഗികൾ മരിക്കാറുള്ളത്. പക്ഷെ അത് നമ്മൾക്ക് എന്നുവെച്ചാൽ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്ക് പെട്ടെന്ന് മേലിൽ ചൊറിച്ചിൽ വരികയും ശ്വാസം മുട്ടൽ വരികയും പിന്നെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ചുങ്ങൽ വരികയും അതുമൂലമാണ് പലപ്പോഴും ആൾക്കാർ മരിക്കാറുള്ളത്.
2: വിഷമല്ല,
3: അലർജിക് റിയാക്ഷൻസ് ആണ്. അതിപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഉടനെ തന്നെ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കൂടുതൽ.
2: അപ്പോൾ സാധാരണ കാണുന്ന ഒരുവിധം വിഷജന്തുക്കളുടെ വിഷങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പ്രതിപാദിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സർപ്പങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പോൾ നാം പേവിഷബാധയെക്കുറിച്ചും അതുപോലെ തന്നെ ചെറിയ ചെറിയ ജന്തുക്കളുടെ കടിയെക്കുറിച്ചൊക്കെയാണ് വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇനിയും നമുക്ക് മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർ എപ്പിസോഡിൽ നമുക്ക് അത് ശ്രവിക്കാം. വാഖിറു ദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, വളരെ വിജ്ഞാനപ്രദമായ ആഴത്തിലുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്തൊരു പ്രോഗ്രാമിനാണ് നമ്മൾ സാക്ഷിയായത്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ആരോഗ്യ വിചാരം പ്രോഗ്രാമിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഡോക്ടർ അബ്ദുൽ മാലിക് കൂടെ ഡോക്ടർ യാസിർ ചോമയിലും നടത്തിയ അത്യാഹിതങ്ങൾ എന്ന പരിപാടിയുടെ നാലാം ഭാഗമാണ് നമ്മൾ കാതോർത്തത്.
1: നമ്മൾ ഇനി ഒരു പ്രാർത്ഥന പഠിക്കാൻ പോവുകയാണ്. അബ്ദുല്ല മഹ്സിൻ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ഉള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം എല്ലാവരും ദിവസവും ഉറങ്ങുന്നവരാണ്. ഉറങ്ങി നാം എണീക്കാറുണ്ട്. പുലർച്ചെ സമയത്ത് നാം എണീക്കുമ്പോൾ ആ ഒരു സമയത്ത് പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിതത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തന്ന, അവിടുന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന, നമ്മളെല്ലാവരും വളരെയധികം സുപരിചിതമായൊരു പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുഷൂർ. ഈ ഒരു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. ആ ഒരു പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. ഇതാണ് ആ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം എൻ്റെ ശരീരത്തിൽ സൗഖ്യമേകുകയും എൻ്റെ റൂഹ് എന്നിൽ തിരിച്ചേകുകയും ദിക്കറെടുക്കുവാൻ എന്നെ അനുവദിക്കുകയും ചെയ്തവനായ അള്ളാഹുവിനെ മാത്രമാവുന്നു സർവസ്തുതികളും എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ ഇമാം തിർമിദി റഹ്മഹുല്ല അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലിയ റൂഹി വഅദിനലി ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി ആഫാനി ഫീ ജസദി ആഫാനി ആഫാനി ഫീ ജസദി ആഫാനി ഫീ ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി വറദ്ദ അലിയ റൂഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലിയ റൂഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലിയ റൂഹി വഅദിന ലീ ബിദിക്രിഹി വഅദിന ലീ ബിദിക്രിഹി വഅദിന ലീ ബിദിക്രിഹി വഅദിന ലീ ബിദിക്രിഹി വഅദിന ലീ ബിദിക്രിഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലിയ റൂഹി വഅദിന ലീ ബിദിക്രിഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലിയ റൂഹി വഅദിന ലീ ബിദിക്രിഹി. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നും രാവിലെ ഉണരുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ എന്ന ആ ഒരു തലക്കെട്ടിൽ നിന്നുള്ള പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
1: നമ്മുടെ മക്കളുടെ ഏറ്റവും വിലയേറിയ സമയം അവരുടെ ദുനിയാവിൻ്റെ

പൂമരച്ചളലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാരെ, സത്യസന്ധത എന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. നമുക്കാവശ്യം സത്യസന്ധതയാണ്. ലോകം മുഴുവനും വാഴ്ത്തുന്ന കൂട്ടുകാർക്കറിയോ, അമേരിക്കയിലെ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരെഴുത്തുകാരനുണ്ട്. അദ്ദേഹം ദ 100 എന്നൊരു പുസ്തകം രചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്നത് ലോകത്തിലെ ഏറ്റവും നല്ല പേഴ്സണാലിറ്റികൾ, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ 100 അദ്ദേഹം ഒന്നാമതായി എഴുതിയ വ്യക്തിത്വമാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദ 100 എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒന്നാമതായി എഴുതിയത് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അദ്ദേഹം എഴുതുന്നുണ്ട് ദ മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ലോകം മുഴുവനും വാഴ്ത്തുന്ന ചരിത്രപ്രസിദ്ധമായ നല്ലൊരു വ്യക്തിത്വമാണ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരെ, അമേരിക്കയിലെ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആള് പോലും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ല വ്യക്തിത്വത്തിനുടമയാണ് എന്ന് പുസ്തകത്താളുകളിൽ എഴുതുമ്പോൾ നമ്മൾ ആ പ്രവാചകനെ അനുസരിക്കേണ്ട, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വ്യക്തമായ നല്ലൊരു മാതൃക പിൻപറ്റേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനും സൽസ്വഭാവിയുമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൂട്ടുകാരെ, ഒരു കഥ പറയാം. ഒരു റമദാനിൻ്റെ സമയമാണ്. നല്ല രുചികരമായ റൊട്ടി ലഭിക്കുന്ന ഒരു കടയുണ്ട് ഒരു ഗ്രാമത്തിൽ. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോഴേക്കും ഉമ്മ കടയിലേക്ക് റൊട്ടി വാങ്ങാൻ നൗഫലിനെ പറഞ്ഞയക്കാറുണ്ട്. അവിടെ ചെന്നപ്പോൾ പതിവ് പോലെ നൗഫൽ അവിടെ ചെല്ലുകയും എന്നത്തെയും പോലെ വലിയ തിരക്കാണ്. ആളുകൾ വരി വരിയായി നിൽക്കുകയാണ്. നൗഫലും ആ വരിയിലൊരിടം പിടിച്ചു. നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങി. ആളുകൾ അക്ഷമരായിക്കൊണ്ട്, ക്ഷമയില്ലാത്തവരായിക്കൊണ്ട് പിറുപുറുക്കാൻ തുടങ്ങി. ഇയാൾക്കെന്താ കൂടുതൽ ആളുകളെ കടയിൽ വെച്ചുകൂടെ എന്നും പല ആളുകൾ ചോദിച്ചു തുടങ്ങി. 2-3 ആളുകളെ കൊണ്ട് എങ്ങനെ എത്താനാ ഇത്രയും ആളുകൾക്കും? വലിയ നിൽക്കുന്ന ഒരു വൃദ്ധൻ ആരോടെന്നില്ലാതെ പറഞ്ഞു, റൊട്ടി ഉണ്ടാക്കാൻ 2 കടയിലുള്ളത്. വിതരണം ചെയ്യാനും ആ കടയിൽ വിതരണം ചെയ്യാനും 2 തന്നെയാണുള്ളത്. കാശ് വാങ്ങാൻ മാത്രമാണ് മുതലാളിയുള്ളത്. അദ്ദേഹം കാശ് വാങ്ങുന്നതിൻ്റെ തിരക്കിൽ സാധനം കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ ആ കടയിൽ തിരക്കുള്ള സമയത്ത് ഓരോ ആളുകളും സാധനം വാങ്ങി പിരിഞ്ഞു പിരിഞ്ഞ് അവസാനം നൗഫലിൻ്റെ ഊഴമെത്തി. നൗഫൽ ഉരട്ടി വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അപ്പോൾ നൗഫലിൻ്റെ ഊഴെത്തി. നൗഫൽ സാധനം വാങ്ങി. അപ്പോൾ അദ്ദേഹം ബാക്കി പൈസ തിരിച്ചു നൽകിയപ്പോൾ ഒരല്പം പൈസ അതിൽ എന്തുണ്ട്, കൂടുതലുണ്ട്. ഇത് കണ്ട നൗഫൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ പ്രശ്നം? കടക്കാരൻ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ നൗഫൽ അവിടെ ഒന്ന് പോയി, തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. രാത്രി കിടന്നപ്പോൾ നൗഫലിന് ഉറക്കം വന്നില്ല. ആകെ ഒരു അസ്വസ്ഥത, കുറ്റബോധം മനസ്സിൽ, വല്ലാത്ത നീറലായിരുന്നു. നൗഫലിൻ്റെ മനസ്സിൽ സ്വന്തമായി ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് ആ കാശ് തിരിച്ചു കൊടുത്തില്ല? നിനക്ക് അർഹതപ്പെടാത്തതല്ലേ അത് എന്ന് ആരോ

0: നിരന്തരമായി ചോദിക്കുന്നത് പോലെ നൗഫലിന് അനുഭവപ്പെട്ടു. അപ്പോൾ നൗഫൽ ആലോചിക്കുകയാണ്, ഇത് ഉമ്മാനെടുത്തു പറഞ്ഞാലോ? പിന്നെ നൗഫൽ ആലോചിച്ചു, വേണ്ട, ഉമ്മാനെടുത്ത് തുറന്നു പറഞ്ഞാൽ ഉമ്മ ദേഷ്യപ്പെടുത്തും കുറ്റപ്പെടുത്തും. അങ്ങനെ ആ രാത്രി നൗഫൽ ഉറക്കമില്ലാതെ കഴിച്ചു കൂട്ടി. രാവിലെ തീയതി അറിയാൻ കലണ്ടറിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു പെട്ടിയിൽ കലണ്ടറിൽ നോക്കിയപ്പോഴാണ് ഒരു ബോക്സ് വരച്ചിട്ട് അതിനകത്തിങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയോ? പാപമെന്നാൽ നിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതും മറ്റുള്ളവർ അറിയുന്നത് നീ ഇഷ്ടപ്പെടാത്തതുമാകുന്നു എന്ന് നൗഫൽ ഇങ്ങനെ കലണ്ടർ വായിച്ചപ്പോൾ നൗഫലിന് മനസ്സിലായി. ഇത് കണ്ടതും നൗഫലിൻ്റെ മുഖമാകെ ചുവന്നു. നൗഫലിന് പേടിയായി, അള്ളാഹുവെക്കുറിച്ചുള്ള പേടിയായി, മനസ്സിൽ സങ്കടമിരിട്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തന്നെപ്പറ്റിയാണോ എന്ന് നൗഫൽ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ആ പ്രയാസം സഹിക്കവയ്യാതെ, ഇനിയും സഹിക്കാൻ വയ്യാതെ നൗഫൽ നേരെ ഉമ്മാൻ്റെ അടുത്തു വന്നു പറഞ്ഞു, ഉമ്മ, ഇതുപോലൊരു തെറ്റുപറ്റിയിട്ടുണ്ട് എനിക്ക് എന്ന് പറഞ്ഞപ്പോ ഉമ്മ ദേഷ്യപ്പെടുകയല്ല ചെയ്തത്, വഴക്കു പറയുകയല്ല ചെയ്തത്, കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. ഉമ്മ പറഞ്ഞു, സാരമില്ല മകനെ. എന്താ ഉമ്മ പറഞ്ഞത്? സാരമില്ല മകനെ, തെറ്റുകൾ മനുഷ്യന് പറ്റും, സ്വാഭാവികമാണ്. പക്ഷേ തെറ്റുതിരുത്താനുള്ള മനുഷ്യന്റെ മനസ്സിനെയാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നിങ്ങൾക്കറിയോ കൂട്ടുകാരെ? കുല്ലു ബനി ആദമു ഖത്താഊൻ ഖൈറു ഖത്താഈന തവ്വാബൂൻ. ആദം സന്തതികളിൽ തെറ്റുപറ്റുന്ന ആളുകളാണ്. എന്നാൽ ആ തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് ആ തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നവരാണ്. കൂട്ടുകാരെ, നൗഫലിൻ്റെ കഥ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതും അവൻ്റെ ജീവിതത്തിലെ സത്യസന്ധതയാണ്. അവൻ്റെ ജീവിതത്തിലെ സത്യസന്ധത കൊണ്ടാണ് അവൻ ആ ഒരു തെറ്റിൽ നിന്ന് മാറി നിന്നത്. കളവുള്ള കുട്ടികളാണ് എങ്കിൽ, സത്യസന്ധത ജീവിതത്തിലില്ല എങ്കിൽ അവൻ എന്തു ചെയ്യുമായിരുന്നു? സത്യസന്ധത നിലനിർത്താത്തവനായിരുന്നുവെങ്കിൽ അവൻ അതുപോലെ ആ പൈസ വാങ്ങി പോക്കറ്റിൽ വെച്ച് പോകുമായിരുന്നു. കൂട്ടുകാരെ, പക്ഷേ സത്യസന്ധത എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരടയാളമാണ്. കൂട്ടുകാരെ, നമ്മളത് പഠിക്കേണ്ടവരാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്, അത് ജീവിതത്തിൽ ഉടനീളം സൂക്ഷ്മമായി പാലിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സത്യസന്ധമായി സംസാരിക്കാനും സത്യസന്ധമായി ഇടപെടാനും കളവു പറയാത്ത, സത്യസന്ധത ജീവിതത്തിലുടനീളം കൊണ്ടുപോകുന്ന നല്ല നല്ല കുട്ടികളായി മാറാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. കൂട്ടുകാരെ, ഇനി ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്നും നൗഫൽ തീരുമാനമെടുത്തെങ്കിൽ, സത്യസന്ധതയുള്ള നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ടതുണ്ട്, നമ്മളും ഇനി ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യില്ല എന്നുള്ള തീരുമാനം നമ്മളും എടുക്കേണ്ടതുണ്ട് കൂട്ടുകാരെ. അങ്ങനെ നല്ല സത്യസന്ധമായി പെരുമാറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സത്യസന്ധതയുള്ളയാൾ സന്മാർഗിയായി മാറണം, സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ആളായി മാറണം. കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുകയാണ്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമില സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞെന്താണെന്നറിയോ? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടക്കാരുടെ കൂട്ടത്തിലാകുന്നു. എന്താണ് കാരണം? ഇല്ലല്ലദീന ആമനു, കുറച്ചാളുകൾ ഒഴുകിയുണ്ട്. എങ്ങനെയെന്നറിയോ? ഒരാരൊക്കെയെന്നറിയോ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. കുറച്ച് സത്യം പറയുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം മനസ്സിലാക്കുകയും സത്യം കൈകൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈകൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. അപ്പോൾ സത്യം പറയുകയും സത്യം മനസ്സിലാക്കുകയും സത്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്ത നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്, സത്യസന്ധതയോടൊപ്പം സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. നമ്മൾ സത്യം പറയുന്ന കുട്ടികൾ, കൂട്ടുകാരെ സത്യത്തിലേക്ക്, കളവ് പറയുന്ന കൂട്ടുകാർക്ക് സത്യത്തിൻ്റെ മാർഗം വെട്ടി തെളിയിച്ചു കൊടുക്കേണ്ടവർ നമ്മളാവണം. അവരെ നന്മയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കഥയുണ്ട്. രണ്ട് നിലയുള്ള കപ്പൽ, അതിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, താഴത്തെ നിലയിലുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി പോകണമായിരുന്നു. ഈ സാഹചര്യത്തിൽ താഴത്തെ നിലയിലുള്ള ഒരു ബിരുദം പറയാണ്, നമ്മൾ എന്തിനാ മുകളിലോട്ട് കയറിപ്പോണത് കഷ്ടപ്പെട്ട്? താഴെ ഒരു തുള ഉണ്ടാക്കിയാൽ ഇവിടെ നിന്ന് വെള്ളം സുലഭമായി ലഭിക്കുമല്ലോ. കൂട്ടുകാരെ, ഈ കളവ് കാണിക്കാൻ പോണവനെ, ഈ ഒരു കോലം കാണിക്കാൻ പോണവനെ നമ്മളെങ്ങനെയാ നോക്കിക്കാണുക? കൂട്ടുകാരെ, അവനെ നമ്മൾ തടയും അല്ലേ? അവനെ നമ്മൾ തടഞ്ഞില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മൊത്തത്തിൽ എല്ലാവരും ഇല്ലാതായി പോകൂലേ? നശിച്ചു പോകൂലേ? അപ്പം അതുകൊണ്ട് കളവ് പറയുന്ന, കള്ളം കാണിക്കുന്ന, സത്യസന്ധത ഇല്ലാത്ത ആളുകളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ? ആ തിന്മയിൽ നിന്ന് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണം. അങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവർ നമ്മളാകണം. അള്ളാഹു ചോദിക്കുകയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹു ചോദിക്കണം എന്താണെന്നറിയോ? അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞെന്നറിയോ? നല്ല വർത്തമാനങ്ങൾ പറയുന്നവൻ ആരാണ്? അതുപോലെ മിമ്മൻ ദഅ, ക്ഷണിക്കുന്നവൻ, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവൻ, വഅമിലു സ്വാലിഹാത്ത്, നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നവൻ ആരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ. എന്നിട്ട് മഖാല ഇന്നനി മുസ്ലിമീൻ, ഞാൻ മുസ്ലിമിൽപ്പെട്ടവനാണെന്നും കൂടി പറയണം. അങ്ങനെ സത്യസന്ധതയുള്ളയാളും സത്യത്തിലേക്ക് ക്ഷണിക്കുന്നയാളും ആരാണെന്നൊക്കെ അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കണ്ടേ? കൂട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്യുന്നതോടൊപ്പം ആ സത്യസന്ധതയിലേക്ക് ക്ഷണിക്കാനും നമ്മൾ തയ്യാറാകണം. അങ്ങനെ ആ കുട്ടികളെ നമ്മൾ കണ്ടെത്തുകയും വേണം, വേണ്ടേ? അങ്ങനെ നല്ല നല്ല കുട്ടികളായിട്ട് നമ്മൾ മാറുക. കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല വേറൊരു സ്ഥലത്ത് പറയുകയാണ് ഖുർആനിൽ, വൽതകും മിൻകും ഉമ്മതൻ യദഊന ഇലൽ ഖൈരി വയഅമറൂന ബിൽ മഅറൂഫി വഇൻഹൗന അനിൽ മുൻകർ. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരു സമുദായമുണ്ടാവണം. എന്തിനെന്നറിയോ? ഒരു ഉമ്മത്തൻ, യദഊന, നിങ്ങൾ ക്ഷണിക്കുന്നവരാകണം. നന്മയിലേക്ക് ക്ഷണിക്കുന്ന സന്മാർഗികളായിട്ടുള്ള ഒരു സമുദായം തന്നെ ഉണ്ടാവണമെന്ന് അള്ളാഹു പറയുമ്പോൾ, കൂട്ടുകാരെ, സത്യസന്ധത നമുക്കുണ്ട് എങ്കിൽ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനും നമ്മൾ തയ്യാറാകണം. അങ്ങനെ സത്യസന്ധതയുള്ള, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന കുട്ടികളായി മാറാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ സത്യസന്ധത എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാന്യ സഹോദരൻ അദിൽ ഫഹദ് പൂന്തുറ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: നമ്മൾ എത്തി നിൽക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. നുറുങ്ങുകൾ ചെറിയ വാക്കുകളിൽ 1000 ആശയങ്ങൾ പകർന്നു തരുന്ന ഒരു പ്രോഗ്രാമാണ്. കോളേജ് അവധിയിലൂടെ ദീനിനെ മനസ്സിലാക്കിയവൾ എന്ന തൻസീഹ നസ്റിൻ കെവിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നു ഷെരീഫ് കാര.
3: കോളേജ് അവധിയിലൂടെ ദീനിനെ മനസ്സിലാക്കിയവൾ, രചന തൻസീഹ നസ്റിൻ കെവി, തിരൂർ. വരാന്തകളിലും ക്ലാസ് റൂമുകളിലും ആർത്തടിക്കുന്ന ശബ്ദകോലാഹലങ്ങൾ, ആൺപെൺ വ്യത്യാസമില്ലാതെ കോളേജിന്റെ ഓരോ ദിക്കുകളിലും വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് തമാശകൾ പറഞ്ഞും കളിച്ചിരികൾ കൊണ്ടും മനോഹരമാക്കുന്നു. ബി എ ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് സുമയ്യ. സാധാരണ വസ്ത്രധാരണയാണെങ്കിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മിടുക്കിയാണവൾ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കോളേജ് അവധി വന്നപ്പോൾ സമയം ചെലവഴിക്കൽ കൂടുതലും വീട്ടിൽ തന്നെയായി. ഇത്രയും ദിവസം എന്തു ചെയ്യണമെന്നറിയാതെ അവൾ സങ്കടപ്പെട്ടു. അപ്പോഴാണ് മേശക്ക് മുകളിൽ അട്ടിയിട്ട് വച്ചിരിക്കുന്ന ഉപ്പാന്റെ ഇസ്ലാമിക പുസ്തകങ്ങളും ഖുർആൻ തഫ്സീറുകളും അവളുടെ കണ്ണുകളെ ആകർഷിച്ചത്. അതിനടുത്ത് ചെന്ന് കൈകൾ കൊണ്ട് എല്ലാ പുസ്തകങ്ങളെയും തലോടുകയല്ലാതെ അത് കൈയിലെടുത്ത് തുറന്നു നോക്കാൻ അവളുടെ മനസ്സാക്ഷി അനുവദിച്ചില്ല. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. എന്നും 6 മണിക്ക് ശേഷം എഴുന്നേൽക്കുന്ന അവൾ ഇനിയുള്ള ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കണമെന്ന് മനസ്സിൽ നീയത്തുറപ്പിച്ചു. അവളുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം നേരത്തെ എഴുന്നേറ്റു. ഉളു എടുത്ത് സുബഹ് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. കുറച്ചുനേരം സോഫയിലിരുന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഖുർആൻ പാരായണങ്ങൾ അവൾ ശ്രവിച്ചു. ഇത്രയും കാലം മറ്റുള്ളവരുടെ ആരാധനാകർമ്മങ്ങളൊന്നും അവൾ കണ്ടിട്ടില്ലായിരുന്നു. അവളുടെ സങ്കടം ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെ കവിൾത്തടങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചുമാറ്റി. സുമയ്യ അവളോട് തന്നെ ചോദിച്ചു, എനിക്കും എന്തുകൊണ്ടാണ് എന്റെ ആരാധനാകർമ്മങ്ങൾ ശരിപ്പെടുത്താൻ കഴിയാത്തത്? കുറച്ചുനേരം അവളുടെ ചിന്തകൾ ഓരോ കാര്യത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. മുറിയിൽ പൂട്ടിവച്ചിരുന്ന ഖുർആൻ തുറന്ന് പാരായണം ചെയ്യാൻ തുടങ്ങി. ദീർഘനേരം അവളുടെ കർമ്മം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നലകളിൽ തലോടിയിരുന്ന പുസ്തകങ്ങളെയെല്ലാം അവൾ തുറന്നുനോക്കി. അവിടെയുണ്ടായിരുന്ന പുസ്തകങ്ങളിലെ ഓരോ വരിയിലൂടെയും അവൾ കണ്ണോടിച്ചു. കുറച്ച് ദിവസങ്ങൾ എടുത്താണെങ്കിലും അവൾക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചു. ജീവിതത്തിൽ ഓരോന്നോരോന്നായി പകർത്താൻ തുടങ്ങി. സുമയ്യയുടെ ജീവിത രീതിയിൽ വന്ന മാറ്റം കണ്ട് അവളുടെ മാതാപിതാക്കൾ അള്ളാഹുവിൽ സ്തുതിച്ചു. ക്രമേണ വസ്ത്രവിധാനത്തിലും മാറ്റം സംഭവിച്ചു. പർദ, സോക്സ്, സലഫി, നിഖാബ്, കയ്യുറ എന്നീ ക്രമത്തിൽ അവളുടെ വസ്ത്രധാരണം പൂർണ്ണമായും മാറി. ഇസ്ലാമിക സമൂഹത്തിലെ ഉത്തമ മാതൃകയായ സ്ത്രീകളിൽപ്പെട്ട ഒരാളായി മാറി. കോളേജ് അവധി അവസാനിച്ചു. ഇന്നു മുതൽ ആരും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഉത്തമമായ രീതിയിലാണ് അവൾ പുറപ്പെടാൻ പോകുന്നത്. കൂട്ടുകാരെല്ലാം സുമയ്യയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ക്ലാസ് റൂമിന്റെ ഇരുണ്ട ഭാഗത്ത് 2 കണ്ണുകൾ മാത്രം അവർക്ക് കാണാൻ സാധിച്ചത്. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അത് സുമയ്യയാണെന്നവർ തിരിച്ചറിഞ്ഞു. കണ്ടപാടെ അവരൊന്ന് അന്താളിച്ചു. കുറേ കളിയാക്കലുകളും കുത്തുവാക്കുകളും കേട്ടെങ്കിലും അവൾ അവളുടെ സത്യമതത്തിൽ ഉറച്ചുനിന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവളുടെ കൂട്ടുകാരെയും അവൾ മാറ്റിയെടുത്തു. സമൂഹത്തിലെ ഉത്തമ ഇസ്ലാമിക വനിതയായി അവൾ മാറി. എനിക്കു മാറണം എന്ന ഉറച്ച തീരുമാനം മനസ്സിലുറപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിനുള്ള വാതിൽ തുറന്നു തരുന്നതായിരിക്കും.
1: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. തൻസീഹ നസ്റിന്റെ രചനക്ക് ഷെരീഫ് കാരയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: നിത്യസലാമത്തൊഴുകും പുരയിൽ.
1: നമ്മൾ എത്തി നിൽക്കുന്നത് അസ്മാഉൽ ഹസ്നയിലാണ്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങൾ ഏറ്റവും ഹൃദ്യമായി പ്രേക്ഷക ലക്ഷ്യങ്ങളെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സെഷൻ തന്നെയാണ് അസ്മാഉൽ ഹസ്ന. ആ പ്രോഗ്രാമിലെ 23-ാമത്തെ എപ്പിസോഡ് അബ്ദുറഊഫ് അൽ ഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളാണ് നാം കുറച്ച് ക്ലാസ്സുകളായി പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇതൊക്കെ നാളെ പരലോകത്ത് വിജയിക്കാൻ ഉതകുന്ന ഏറ്റവും മഹനീയമായ കർമ്മങ്ങളാണ് എന്നത് നമ്മൾ വിസ്മരിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അൽ ഖവിയു. അൽ ഖവിയു എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 9 തവണയാണ് അൽ ഖവിയു എന്ന നാമം പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ തന്നെയും 7 തവണ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞത് അൽ ഖവിയു, അതുപോലെ തന്നെ അൽ അസീസ് എന്ന് പറഞ്ഞ് ചേർത്തു പറഞ്ഞിട്ടുണ്ട്. അസീസ് എന്ന നാമത്തോട് ചേർത്തുകൊണ്ടാണ് അൽ ഖവിയു എന്ന നാമത്തെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ദു ഖുവ്വത്തിൽ മതീൻ എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കഴിവിനെ എടുത്തു പറയുന്ന വചനമാണ് അല്ലെങ്കിൽ നാമമാണ് അൽ ഖവിയു എന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതാലയെ ആർക്കും അതിജയിക്കാൻ സാധിക്കുകയില്ല. ഈ ലോകത്ത് കാണുന്ന സൃഷ്ടികളുടെ എല്ലാത്തിൻ്റെയും കഴിവ് നൽകിയവൻ അള്ളാഹുവാണ്. അൽ ഖവിയായ അള്ളാഹുവാണ് ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടി വൈഭവങ്ങൾക്കും അതിൻ്റേതായ കഴിവുകൾ നൽകിയിട്ടുള്ളത്. വിദൂരത്തേക്കുള്ള കാഴ്ചകൾ, വിദൂരത്തുള്ള മണങ്ങളെ തിരിച്ചറിയാനുള്ള മൂക്കിനെ സംവിധാനിച്ചു, അതിനുള്ള സംവിധാനങ്ങൾ അതിനുള്ളിൽ അള്ളാഹു സംവിധാനിച്ചു, കേൾവി സംവിധാനിച്ചു, കേൾക്കാനും കാണാനും സംസാരിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവുകൾ അള്ളാഹു നൽകി. ഇങ്ങനെ ശത്രുവിനെപ്പോലും അതിജയിക്കാൻ കഴിയുന്ന കഴിവുകളും വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇര തേടിക്കൊണ്ടുള്ള ജീവിതങ്ങളും, ഇതെല്ലാം വന്യമൃഗങ്ങൾക്കാകട്ടെ ഏതു വസ്തുവിനാകട്ടെ അതിനതിൻ്റേതായ കഴിവ് നൽകിയവൻ ഖുവ്വത്തുള്ള അൽ ഖവിയായ അള്ളാഹുവാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമീഅ, അള്ളാഹുവിനാണ് മുഴുവൻ കഴിവുമുള്ളത്. അള്ളാഹുവിൻ്റെ കഴിവിനെ അതിജയിക്കുവാൻ ഈ ലോകത്തുള്ള എത്ര വലിയ കൊലകൊമ്പനും സാധിക്കുകയില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ തീരുമാനങ്ങൾക്കപ്പുറം ഒന്നും സംഭവിക്കുകയില്ല. ഈ ലോകത്ത് അഹങ്കരിച്ചവരും ഈ ലോകത്ത് പെരുമ നടിച്ചവരും എല്ലാവരും നാളെ പരലോകത്ത് വരും. അന്ന് അള്ളാഹുവിൻ്റെ അടുക്കലാണ് സർവ കഴിവുമുള്ളത്. അവൻ ഖവിയാൻ അള്ളാഹുവിൻ്റെ ആ കഴിവിനെ മുഴുവൻ അന്നവിടെ ഉപയോഗിക്കും. അവിടെ അള്ളാഹുവിൻ്റെ കഴിവിനെയും അള്ളാഹുവിൻ്റെ അൽ ഖവി എന്ന നാമത്തിനപ്പുറം അതിജയിക്കുന്ന ഒരാളും അന്നത്തെ ദിവസം ഉണ്ടാവുകയില്ല. ഈ ലോകത്ത് അഹങ്കരിച്ചവർക്കെല്ലാം നാളെ അള്ളാഹു സുബ്ഹാനഹു വതാല മറുപടി കൊടുക്കും. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ആദ് ഗോത്രത്തിലേക്കാണ് നിയോഗിക്കപ്പെടുന്നത്. ആദ് ഗോത്രത്തിൻ്റെ പ്രത്യേകത, അവർ വലിയ ശക്തനും മല്ലന്മാരുമായിരുന്നു. നമുക്ക് അവരുടെ വിശേഷണങ്ങൾ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നത് ഒരു വലിയ പള്ളിയുടെ മിനാരത്തിൻ്റെ അത്ര വലിപ്പമുള്ള അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു തല എന്നൊക്കെ അവരുടെ വിഷയത്തിൽ കാണാൻ സാധിക്കും. അത്ര ശക്തന്മാരും മല്ലന്മാരുമായിരുന്നു ആ ഗോത്രത്തിലുള്ള ആളുകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുകയുണ്ടായി, മൻ അഷദ്ദു മിന്ന ഖുവ, ഞങ്ങളെക്കാൾ വലിയ കഴിവുള്ള ആരാണുള്ളത്, ശക്തന്മാർ ആരാണുള്ളത് എന്ന അഹങ്കാരത്തോടുകൂടി അവർ ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല വളരെ വ്യക്തമായി അവിടെ മറുപടി പറഞ്ഞു, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അഷദ്ദു മിൻഹും ഖുവ, അവർക്ക് മറുപടി എന്നോളം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, അന്നല്ലാഹ അല്ലദീ ഖലഖഹും, ആ ശക്തന്മാരെ എന്ന് സ്വയം വാദിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ അല്ലാഹുവാണ് അഷദ്ദു മിൻഹും ഖുവ, അവരെക്കാൾ കഴിവുള്ളവൻ, അവനേക്കാൾ ശക്തനായവൻ. ആ അഹങ്കരിച്ച ആദു ഗോത്രത്തിലെ ആളുകളെക്കാൾ ശക്തമായവൻ, ആ ആദു ഗോത്രത്തെ സൃഷ്ടിച്ചവനാണ്. നമുക്ക് സ്വാഭാവികമായും നമുക്ക് തിരിച്ചറിയാവുന്ന, മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സാധനത്തെ ഒരാൾ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി, ആ ഉണ്ടാക്കിയ വസ്തുവിനേക്കാൾ കഴിവുള്ളവനാണ് ആ ഉണ്ടാക്കിയ വ്യക്തി. അപ്പോൾ ആദു ഗോത്രത്തെ സൃഷ്ടിച്ചവൻ, ആ ആദു ഗോത്രക്കാർ പറയുകയാണ് ഞങ്ങളെക്കാൾ കഴിവുള്ളവൻ ആരുണ്ട് എന്ന് അഹങ്കരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി കൊടുത്തു, നിങ്ങളെ സൃഷ്ടിച്ചവനായ ആ അല്ലാഹു അവനാണ് അഷദ്ദു മിൻഹും ഖുവ, ഏറ്റവും കഴിവുള്ളവൻ, ഖുവത്തുള്ളവൻ അല്ലാഹുവാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ അല്ലാഹു കഴിവുള്ളവനായിരിക്കെ അവൻ റഫീഖാണ്, അല്ലാഹു ഹലീമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ഇങ്ങനെ പെരുമ നടിച്ച അല്ലെങ്കിൽ അഹങ്കരിച്ച ആളുകൾക്ക് മുമ്പിൽ പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു മൃദുലതയുള്ളവനാണ്, അല്ലാഹു കൂവത്തുള്ളവനായിരിക്കെ ആ കൂവത്തിനെ ഈ ലോകത്തുള്ള ആളുകൾക്ക് റഹ്മത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, ഓരോ കാര്യങ്ങളും ചെയ്തു, അല്ലാഹുവിൻ്റെ സുന്നത്ത് നടപ്പിലാക്കി. എന്നാൽ ആദു ഗോത്രക്കാർ വീണ്ടും അഹങ്കരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ 7 രാത്രികൾ കൊണ്ടും 8 പകലുകൾ കൊണ്ടും അവരെ തലകീഴായി മറിച്ചു. ശക്തമായ കാറ്റടിച്ചു വീശി. ആ ശക്തമായ കാറ്റടിച്ചു വീശിയപ്പോൾ ഈത്തപ്പന മരം അത് കടപുഴകി വീഴുന്നതുപോലെ അവർ നാമാവശേഷമായി മാറി. അവസാനം ഒരാൾ പോലും ബാക്കിയില്ലാതെ അവരെ നശിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവർ ചോദിച്ചു ഞങ്ങളെക്കാൾ കൂവത്തുള്ള ആരുണ്ട് എന്ന്. അല്ലാഹു തെളിയിച്ചു കൊടുത്തു അവരെക്കാൾ കൂവത്തുള്ളവർ അല്ലാഹുവാണ്, അവരെ സൃഷ്ടിച്ചവനായ സ്രഷ്ടാവാണ് എന്ന് അല്ലാഹു കാണിച്ചു കൊടുത്തു. ഇതിലൂടെ നമുക്കും പാഠങ്ങളുണ്ട്. ഒന്ന്, അഹങ്കരിക്കാൻ പാടില്ല. കഴിവ് നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന് തിരിച്ചറിയണം. എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖവി എന്ന് പറയുമ്പോൾ തന്നെ അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമീഅ, അല്ലാഹുവിനാണ് സർവ കഴിവുമുള്ളത്. നമുക്ക് സ്വതന്ത്രമായി ഒരു കഴിവുമില്ല. ആ കഴിവ്, നമുക്കുള്ള കഴിവുകളെല്ലാം അല്ലാഹു നൽകിയതാണ്. അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമീഅ എന്ന അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവിന് യാതൊരു ക്ഷീണവും ബാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം. അല്ലാഹുവിന് യാതൊരു മയക്കവും ഉണ്ടാകുന്നില്ല, യാതൊരു തളർച്ചയും ഉണ്ടാകുന്നില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നും അത്തരത്തിൽ മനുഷ്യനും സൃഷ്ടി ജാലങ്ങൾക്കും ബാധിക്കുന്ന ഒരു പ്രയാസങ്ങളും അല്ലാഹുവിന് ബാധിക്കുന്നില്ല. അല്ലാഹുവാണ് അൽ ഖവിയു, അല്ലാഹുവാണ് എല്ലാത്തിനും കഴിവുറ്റവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും അല്ലാഹുവിന് ക്ഷീണമോ മറ്റുമൊന്നും ബാധിക്കുന്നില്ല എന്നും പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിന് യാതൊരു നിലക്കുമുള്ള പ്രയാസങ്ങൾ, തളർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ്. ആകാശത്തിൻ്റെ വലിപ്പം എത്രയാണ്, ഭൂമിയുടെ വലിപ്പം എത്രയാണ്, അതിനുള്ളിലുള്ള സൃഷ്ടി വൈഭവങ്ങൾ എത്രയാണ്, ഇതിനെയെല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിന് വമാ മസ്സന്നാ മിൻ ലുഗൂബ്, അല്ലാഹുവിന് യാതൊരു തളർച്ചയും ബാധിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഒരു കഴിവുമില്ല, ഒരു ചലനവുമില്ല അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. ഈ ദിക്ർ കെൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ ഒരു നിധിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ദിക്റാണ്. ആ ദിക്ർ നമ്മൾ ഉരുവിടുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാ കഴിവും അല്ലാഹുവിനുള്ളതാണ്. ആ അല്ലാഹുവാണ് നമുക്ക് കഴിവ് നൽകിയിട്ടുള്ളവൻ. അല്ലാഹുവിൻ്റെ ആ ഒരു അനുമതി പ്രകാരമല്ലാതെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിലൂടെ അല്ലാഹുവിൻ്റെ അൽ ഖവിയു എന്ന നാമത്തെ നമ്മൾ തിരിച്ചറിയുകയാണ്. തിരുവചനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അൽ മുഖ്മിനു അൽ ഖവിയു ഖൈറും വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുക്മിനു ളഈഫ്, ഒരു ഖവിയായ ശക്തനായ ഒരു മുക്മിനെ, മുക്മിൻ എന്നത് അത്ര തന്നെ ശക്തമല്ലാത്ത ളഈഫായ ദുർബലനായ ഒരു മുക്മിനേക്കാൾ ഖൈറാണ്, അള്ളാഹുവിനേറെ ഇഷ്ടവുമാണ്. ഇവിടെ അൽ ഖവിയു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആരോഗ്യപരമായത് മാത്രമല്ല, അവിടെ ഈമാനികമായ ഖവിയാണ് ഉദ്ദേശം. അങ്ങനെയുള്ള കൂവത്തുണ്ടാകണം. എത്രയെത്ര വൃദ്ധന്മാരാണ് യുദ്ധത്തിൽ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് ഇസ്ലാമിന് വേണ്ടി. അതുകൊണ്ട് ഈമാനികമായ ഒരു കൂവത്താണ് ഉണ്ടാക്കി തീർക്കേണ്ടത്. അൽ ഖവിയു എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈമാനികമായി നമുക്കുയരാൻ സാധിക്കണം, ഈമാനിന് ബലം നൽകണം, അങ്ങനെ കൂവത്ത് നേടിയെടുക്കണം. അബ്ദുല്ലാഹിബിന് അമ്രുബിന് ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ഡെയിലി എല്ലാ ദിവസവും ഖുർആൻ പൂർണ്ണമായി ഓതിത്തീർക്കാൻ രാത്രി പരിശ്രമിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ പ്രവാചകൻ അവിടെ ഉപദേശിക്കുകയാണ്, ഒരു ദിവസം കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ ശ്രമിച്ചാൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മടുക്കാൻ ചാൻസ് ഉണ്ടാവും, അതുകൊണ്ട് ഒരു മാസത്തിലൊന്ന് എന്ന രൂപത്തിൽ ഓതി തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, എൻ്റെ ഈ കൂവത്ത്, ഈ ചെറുപ്പം, എൻ്റെ ഈ ഒരു അവസരം അത് ഉപയോഗിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകണം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 10 ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്ന് ചുരുക്കി കൊടുത്തു. അപ്പോഴും അദ്ദേഹത്തിന് മതിയായിട്ടില്ല. എല്ലാ ദിവസവും ഓതി തീർക്കണമെന്ന ആഗ്രഹം അത് പ്രവാചകൻ 10 ദിവസത്തിൽ ഒന്ന് എന്ന് വിശാലമാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം അവിടെയും വീണ്ടും പറയുകയാണ്, എൻ്റെ ചെറുപ്പം, എൻ്റെ കൂവത്ത്, അതെനിക്ക് ഉപയോഗപ്പെടുത്താൻ എനിക്ക് അനുവാദം നൽകണം എന്ന് പറയുമ്പോൾ വീണ്ടും 7 ദിവസത്തിൽ ഒന്ന് എന്ന് ചുരുക്കി അവിടെ നിർത്തി. അവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു വിഷയം, അദ്ദേഹം പറഞ്ഞത് എൻ്റെ ചെറുപ്പവും എൻ്റെ കൂവത്തും എൻ്റെ കഴിവും എനിക്കിപ്പോൾ ഉപയോഗപ്പെടുത്താൻ അവസരം നൽകണം, അനുവാദം നൽകണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മളെ കൊണ്ട് ഓതി തീർക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് സാന്ദർഭികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ അൽ ഖവിയു എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കൂവത്തിനെയും എല്ലാ കഴിവിനെയും ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ കഴിവാണ്. ആ അള്ളാഹുവിൻ്റെ കഴിവിനെ അതിജയിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ആ അള്ളാഹുവാണ് ഈ ലോകത്ത് സൃഷ്ടിച്ച എല്ലാ പടപ്പുകൾക്കും കഴിവുകൾ നൽകുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കഴിവുറ്റ അള്ളാഹു സുബ്ഹാനഹു വതാലയോടായിരിക്കണം നമ്മുടെ മുഴുവൻ പ്രാർത്ഥനയും തേട്ടവും എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ ഖവിയ്യ് എന്ന അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവുകൾ പ്രദാനം ചെയ്തത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തൊട്ടടുത്ത നമ്മുടെ ദിവസങ്ങളിലൊക്കെ ഇതേ സമയത്ത് പ്രക്ഷേപണം നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഇനി നമുക്കൊരു കഥ കേൾക്കാം. കഥ പറയുന്നത് അബ്ദുസ്സലാം വീറ്റി. സ്വപ്നങ്ങളുടെ മുട്ടുകൾ, കഥയിലേക്ക് നമുക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 6, സ്വപ്നങ്ങളുടെ മുട്ടുകൾ. ബലൂൺ കളി മതിയാക്കി റുഷ്ദ ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഉമ്മ അടുക്കളയിൽ പുറത്തേക്കുള്ള വാതിലിൻ്റെ പൊളിയോട് സ്റ്റൂൾ ചേർത്ത് വെച്ച് ചാരിയിരിക്കുകയായിരുന്നു. കയ്യിൽ അര ഗ്ലാസ് ചായയുണ്ട്. എന്തോ ആലോചിച്ചാണ് ഇരിപ്പ്. ഇടയ്ക്കിടെ ചായ അല്പം കുടിക്കും. വീണ്ടും ആലോചന. താൻ വന്നത് ഉമ്മ അറിഞ്ഞില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ റുഷ്ദ ചോദിച്ചു, ഉമ്മ ഞങ്ങൾക്ക് യൂണിഫോമും ബാഗും വാങ്ങാൻ എവിടുന്നാ പൈസ കിട്ടാന്ന ആലോചനയിലാണല്ലേ? അതിന് മറുപടി പറയാതെ സുമയ മകളുടെ മുഖത്തേക്ക് നോക്കി. ചായ 4 കവിൾ കുടിച്ച് ഗ്ലാസ് കഴുകി വെച്ച് സ്റ്റൂളിൽ തന്നെ വന്നിരുന്നു. മോളും ഒരു സ്റ്റൂൾ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കൂ, അവൾ പറഞ്ഞു. റുഷ്ദ ഉമ്മയുടെ അടുത്തേക്ക് സ്റ്റൂളിട്ടിരുന്നു. അവളുടെ മുടി കോതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. മോളെ, ഉമ്മ ആലോചിക്കുന്നത് നിങ്ങളുടെ ഉടുപ്പിൻ്റെയും ബാഗിൻ്റെയും കാര്യം മാത്രമല്ല, വല്ലിപ്പാൻ്റെയും വല്ലിമ്മാൻ്റെയും കാര്യം കൂടിയാ. എന്തൊരു സ്നേഹമുള്ള വല്ലിപ്പയും വല്ലിമ്മയുമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇത് പടച്ചോൻ തന്ന അനുഗ്രഹ. ഞാനിപ്പോൾ ആലോചിക്കുന്ന കാര്യം, എനിക്ക് സ്വന്തമായിട്ട് 50 ഉറുപ്പിയെങ്കിലും ദിവസവും കിട്ടാനെന്താ വഴിയെന്നാ. ഒരു കഷ്ണം സാബും വാങ്ങണമെങ്കിൽ പോലും വല്ലിപ്പാനോട് കിട്ടിയിട്ട് വേണം. ഞാൻ ജോലിക്ക് പോയാലോ ഒന്ന് ആലോചിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിലെ വിഡ്ഢിത്തം ഓർമ്മ വന്നത്. ജോലിക്ക് പോയാലോ എന്ന ഉപദേശത്തിന് ശരിയായ മറുപടി പറയാൻ പ്രായമെത്തിയവളല്ല റുഷ്ദ. 3-4 കൊല്ലം കഴിഞ്ഞാൽ ചോദിക്കേണ്ട ചോദ്യമാണ് അവളോട് ഇപ്പോൾ ചോദിച്ചത്. അവൾ മകളുടെ മുഖത്തേക്ക് അലസമായി ഒന്ന് നോക്കി. ഉമ്മ എന്ത് ജോലിക്കാ പോകാൻ വിചാരിച്ചത്?
4: അല്ല ഉമ്മ എന്ത് ജോലിക്കാ പോകാൻ വിചാരിച്ചത്?
3: അത് കേട്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. റുഷ്ദയുടെ മറുപടി കേട്ടപ്പോൾ സുമയ്യ തൻ്റെ ധാരണ തിരുത്തി. ഇവൾ ആളും ഇടുക്കിയാണ്. പോകാൻ ഉദ്ദേശിക്കുന്ന ജോലി എന്താണെന്ന് കേട്ടാൽ അവളത് താരതമ്യം ചെയ്ത് കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നത് നിർദ്ദേശിക്കാമെന്ന്. ഇത് മുതിർന്നൊരു പെൺകുട്ടിക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. മകൾക്ക് മാനസികമായ പക്വത നേരത്തെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ സുമയ്യക്ക് സമാധാനമായി. അവൾ ചെയ്യാൻ പറ്റിയ ജോലികളുടെ പട്ടിക നിരത്തി. ഗീതേച്ചിയുടെ കൂടെ വീട് നിർമ്മാണത്തിന് മണൽ തരിക്കാനും മറ്റും പോവുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേരുക, മഴക്കാലമായാൽ തെങ്ങിൻ തോട്ടങ്ങളിലും കവങ്ങിൻ തോട്ടങ്ങളിലും കാടുവെട്ടാൻ പോവുക, കല്യാണത്തിനും സൽക്കാരത്തിനും ഭക്ഷണപ്പണിയിൽ സഹായിക്കാൻ പോവുക. ഇത് കേട്ട് റുഷ്ദ ഏറെ നേരം ചിന്തിച്ചു. മകളുടെ മുഖഭാവം കണ്ട് സുമയ്യക്ക് സന്തോഷമായി. തനിക്ക് ചില വിഷയങ്ങളെങ്കിലും അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ടല്ലോ എന്ന തോന്നൽ. ഉമ്മ, ഈ പറഞ്ഞ പണിയെല്ലാം ബുദ്ധിമുട്ടുള്ളതാണ്. മാത്രമല്ല, ഞങ്ങൾ സ്കൂളിലും ഉമ്മ പണിക്കും പോയാൽ വല്ലിപ്പാൻ്റെ വല്യമ്മാൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. ഞാൻ വേറൊരു പണി പറഞ്ഞു തരാം. അടക്ക പൊളിച്ചു കൊടുക്കുക, തേങ്ങ വെട്ടിയുണക്കി കൊപ്പരയാക്കി കൊടുക്കുക. എൻ്റെ ക്ലാസ്സിലെ നാദറിൻ്റെ ഉമ്മക്ക് ദാ പണി. അടക്കയും തേങ്ങയും വീട്ടിൽക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. വേനൽക്കാലത്ത് മുറ്റത്ത് വെച്ച് ഉണക്കാം, മഴക്കാലത്തൊരു ചേവും കെട്ടാം. ഞാൻ നാദറാൻ്റെ അടുത്ത് ചേവും കൊപ്പരപ്പണയും പോയി കണ്ടതാ. മകളുടെ അഭിപ്രായം സുമയ്യക്ക് തൃപ്തികരമായി തോന്നി. നാദിർക്കും ഉപ്പയില്ല. ഉപ്പയില്ലാത്ത തൻ്റെ മകൾ ഉപ്പയില്ലാത്ത കൂട്ടുകാരി എങ്ങനെയാണ് ജീവിതം കഴിക്കുന്നത് എന്ന് അന്വേഷിച്ചറിഞ്ഞിരിക്കുന്നു. പാവം കുട്ടി. അല്ല, എന്തമ്മൻ്റെ തീരുമാനം? ചോദ്യം കേട്ട് സുമയ്യ മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞമ്മക്കത് തുടങ്ങാം മോളെ. തേങ്ങ വാരാനും ചിക്കാനും ഞാനും ജാഫർ മോനും സഹായിക്കും. പതുക്കെ പതുക്കെ ചിരട്ട കഴിക്കാനും പഠിക്കാം. ഇത് കേട്ടപ്പോൾ വഴിയറിയാതെ ഇടവഴികളിലൂടെ ചുറ്റിക്കറങ്ങുന്നവൻ, ഒടുവിൽ കാൽനടയാത്രക്കാരും വാഹനങ്ങളുമുള്ള വിശാലമായ റോഡിലെത്തിയാലെന്ന പോലെയായി സുമയുടെ മനസ്സ്. അവളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ മുട്ടിടാൻ തുടങ്ങി.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാം. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പതിവ് പോലെ അബ്ദുസ്സലാം വീട്ടിയാണ്. സ്വപ്നങ്ങളുടെ മുട്ടുകൾ എന്ന ഒരു തലക്കെട്ടിലുള്ള കഥയാണ് അബ്ദുസ്സലാം വീട്ടി നമ്മളോട് പറഞ്ഞത്.
1: മാഷാല്ലാ, മനോഹരമായൊരു കഥ തന്നെയായിരുന്നു അത്. പ്രത്യേകിച്ച് കഥ കേൾക്കുക എന്നുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു സംഗതി കൂടിയാണല്ലോ. ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ ഞായറാഴ്ചയുടെ ആ ഒരു ആലസ്യം വിട്ടൊഴിയാൻ കഥ ഒരു ഉന്മേഷം നൽകും എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കുന്നത്. അടുത്തത് നമ്മൾ എത്തി നിൽക്കുന്നത് ദൃശ്യത്തിലേക്കാണ്. പിരമിഡുകളുടെ വിസ്മയ ലോകം, ഈജിപ്തിലെ കല്ലിൽ തീർത്ത പുരാതന ശവകുടീര നിർമ്മിതിയിലെ വിസ്മയങ്ങൾ. ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നു ഇബിനി അലി അർത്തനാട്ടുകരയും സിബഹത്തുള്ള മടത്തൊടിയും.
5: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോകാത്ഭുതങ്ങൾ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. നമ്മെ യാത്ര കൊണ്ടുപോകുന്നത് സിബ്ഗത്തുള്ള മടത്തൊടിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഇടത്തനാട്ടുകരക്കാരനാണ് അദ്ദേഹം. യാത്ര ജീവിതത്തിനൊരു ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. 22 രാജ്യങ്ങളിൽ അദ്ദേഹം കാലുകുത്തി കഴിഞ്ഞു. നമുക്ക് ഇത്തവണ പിരമിഡിനെ കുറിച്ച് ആലോചിക്കാം, ചർച്ച ചെയ്യാം, ആസ്വദിക്കാം. ഒരു ശവകുടീരം, കുറെ കല്ലുകൾ മേൽക്കുമേൽ അടുക്കി വെച്ച ഒരു അത്ഭുതം, എന്നതിലപ്പുറം എന്താണ് പിരമിഡിനെ വേറിട്ട് നിർത്തുന്നത്?
4: എല്ലാവർക്കും നമസ്കാരം. പിരമിഡിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യം കുറച്ച് കല്ലുകൾ അടുക്കി വെച്ച് സത്യമാണ്, കല്ലുകൾ അടുക്കി വെച്ച് തന്നെയാണ്. പിരമിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകാത്ഭുതങ്ങൾ ഞാൻ പല ഒരുപാട് ലോകാത്ഭുതങ്ങൾ കണ്ടു, എണ്ണം കണ്ടു, കുറേനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. ഉണ്ട് നിങ്ങൾ കാണാനും ഇരിക്കുന്നത് കണ്ടതിലേറെ വലിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ട അത്ഭുതങ്ങളിൽ ചിലതൊക്കെ ഞാൻ അതാണ് വലിയ അത്ഭുതങ്ങൾ എന്ന് പറയാറുണ്ട്. പക്ഷേ പിരമിഡ്സ്, ഈജിപ്തിലെ പിരമിഡ്സിൻ്റെ ഒരു സൃഷ്ടിപ്പ് ഒരു അപാരം തന്നെയാണ്. അതായത് കല്ലുകൾ എടുത്തു വെച്ചു എന്ന് പറഞ്ഞാൽ ആ കല്ലുകൾ എത്ര വലിയ കല്ലുകളാണെന്ന് നിങ്ങൾ അറിയണം. അവർ പറയണത് 50 ടൺ മുതൽ 150 ടൺ വരെ ഒരു കല്ലിന് ഭാരണ്ടെന്ന്. അല്ല, വെറും കല്ലുകളല്ല, ഒരു ഒന്നൊന്നര കല്ലാണ് കല്ല്. അതായത് നമുക്ക്, ഞാനിങ്ങനെ നിന്നിങ്ങനെ ഇങ്ങനെ പിടിച്ച കൈ ഇങ്ങനെ പിടിച്ച ഒരു കല്ലാണ്, അങ്ങനെ നിന്ന ഒരു കല്ലാണ്, അതാണ് ഒരു കല്ല്. അതായത് വലിയ ഒരു കല്ല്, ഈ റൂമിൻ്റെ അത്രയൊക്കെ പോകുന്ന ഒരു കല്ലാണ്. ആ കല്ലുകളാണ് അടുക്കി വെച്ചിട്ടുള്ളത്. എത്ര? 230 മീറ്റർ ബേസിക് ലെങ്ത്. പിന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയണത് പിന്നെ എത്രയാണ്, 140 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ടെന്നാണ്. അതിൻ്റെ വിഡ്ത്ത് ഏകദേശം അത്ര തന്നെ വിഡ്ത്തും വരുന്നുണ്ട്. അത്രയും വലിയൊരു സംഭവമാണ്. അത് എത്ര? ഒന്നോ രണ്ടോ അല്ല, ലക്ഷക്കണക്കിന് കല്ലുകൾ. ഇതേപോലെയുള്ള ഈ ഒരു പറഞ്ഞ ഈ ഒരു മീറ്ററിൽ അതേ ആ ഒരു ഇതിൽ വരുന്ന ലക്ഷക്കണക്കിന് കല്ലുകൾ, 2 ലക്ഷം എന്ന് പറയുന്നുണ്ട്, 5 ലക്ഷം എന്ന് പറയുന്നുണ്ട്, 10 ലക്ഷം. നമ്മളിപ്പോൾ അത് എണ്ണിയിട്ട് കാര്യമില്ല, എണ്ണാൻ നിൽക്കില്ലല്ലോ. അപ്പം അതൊരു ഒരു ഒരു സംഭവമാണ്, അതൊരു സൃഷ്ടിപ്പാണ്. അത് മനുഷ്യനെ കൊണ്ട് കഴിയുന്നില്ലത് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറയുന്ന പോലെ, ഒന്നുകിൽ മൺമറഞ്ഞു പോയ വലിയൊരു ഇതിവിടെ വന്നു കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അല്ലാതെ 100 മീറ്റർ മുകളിൽ അത്രയും പോകുന്ന ടണ്ണ് കണക്കിന് ഭാരത്തിലുള്ള കല്ല് എങ്ങനെ എത്തി എന്നുള്ളത് അവിടെ നിന്ന് കുറേ നേരം ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത് പറയാനുള്ളത്.
5: ഈജിപ്തിലെ ഒരു പൈതൃകം, അത്ഭുതം, ഒരു നിർമ്മിതി, വലിയൊരു സൃഷ്ടിപ്പ്, പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. പക്ഷേ പിരമിഡ് എന്ന് കേട്ടാൽ ഒരു ത്രികോണ ആകൃതിയിലുള്ള വലിയ വലിയ നിർമ്മിതികളാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ഒരുപാട് കഥകളിൽ വായിച്ചതാണ്, ഒരുപാട് നോവലുകളിൽ, അതേപോലെ സിനിമ പോലുള്ള ചിത്രീകരണങ്ങളിലൊക്കെ ധാരാളം കണ്ടതാണ്. അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അതേപോലെ പഴയ കഥകളെക്കുറിച്ച്, ഫറോവ ചക്രവർത്തിമാരുടെ ക്രൂരതകളെക്കുറിച്ച്, കഥകളെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പിരമിഡിലേക്ക് എത്തപ്പെട്ടത്?
4: പിരമിഡിലെത്തുന്നത് നമ്മൾ ഹോളിലാൻഡ് യാത്രയിൽ തന്നെ, ചരിത്രഭൂമിയിലൂടെയുള്ള യാത്രയിലാണ് എത്തുന്നത്. പിന്നെ എത്തിക്കഴിഞ്ഞ് ഖൈറോയിലെ, ഖൈറോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസം. ക്യാപിറ്റലാണ് ഖൈറോ ഈജിപ്തിൻ്റെ. അവിടെ നമുക്ക് ചരിത്രങ്ങൾ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ സംഭവങ്ങളുള്ളൊരു സ്ഥലമാണ് ഈജിപ്ത്. നൈൽ നദിയുണ്ട്, പിന്നെ നമ്മളെ ഫറോമാരുടെ നമ്മളെ ശവകുടീരങ്ങൾ, പിരമിഡ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫിറഹൗവിൻ്റെ ശവകുടീരം ഉള്ള ആ ഒരു മ്യൂസിയമുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രാധീന കാലത്തിനെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്തിന് ഒരുപാട്, ഇന്ത്യൻ്റെ നമ്മളെ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു അത്രയും പിന്നോട്ടുള്ള സംസ്കാരമാണ്. അതുപോലെ തന്നെ അവിടെ പിന്നെ ട്രെയിനൊക്കെ 500 കൊല്ലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ട്രെയിനൊക്കെ ഓടിയിരുന്നു ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിലെ ഈ ഒരു പിന്നെ ആദ്യകാലങ്ങളിലെ ഈ വേൾഡ് വണ്ടേഴ്സിൽ ഈജിപ്തിൽ മറ്റൊന്നു കൂടി ഉണ്ടായിരുന്നു, പിന്നെ അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടുണ്ട്. അലക്സാണ്ട്രിയയിലൊരു പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു, അത് പിന്നെ ലോകാത്ഭുതങ്ങളിൽ പെട്ടതായിരുന്നു. പക്ഷേ അത് പിൻകാലത്തൊരു ഭൂകമ്പത്തിലൊക്കെ തകർന്ന് പോയതുകൊണ്ടാണ്. അത് എനിക്ക് പിന്നെ പഠിക്കുന്ന ലോകാത്ഭുതങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എടുത്ത് നോക്കിയാൽ അറിയാം, അതിൽ പെട്ടതാണ് അന്ന് ലോകാത്ഭുതം. ഇപ്പം അതില്ല, അലക്സാണ്ട്രിയയിലായിരുന്നു. അതൊക്കെ അടങ്ങിയ ഒരു വലിയ രാജ്യമാണ് നമ്മളെ ഈജിപ്ത്. അതിൽ ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ നൈൽ നദി, നമ്മുടെ ഈ ഫിറാവിൻ്റെ ഇത് ഒരു ചരിത്ര സംഭവം അങ്ങനെയാണ്. നമ്മുടെ പിന്നെ കാറൂൺ തടാകം അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് പോയിട്ട് അവസാനം വരുന്നത് ഈജിപ്തിൽ നമ്മളെ പിരമിഡ്സിൻ്റെ അടുത്ത്. പിരമിഡ്സ് തന്നെ ഒരു സഹാറ മരുഭൂമിയാണല്ലോ, സഹാറ മരുഭൂമിയുടെ ഒരു പീഠഭൂമിയിലാണ് നമ്മളെ പിരമിഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെ പുറത്തുനിന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ത്രികോണാകൃതിയിലൊരു ഒരു മൺകൂന എന്നിപ്പോൾ കാണാൻ പറ്റുള്ളൂ ഇതുവരെ. പക്ഷേ അടുത്തേക്ക് ചെല്ലും തോറും ഇതിൻ്റെ ഒരു ഒരു വലിപ്പം, അതിൻ്റെ ആ ഒരു അവസ്ഥ, അതായത് നിർമ്മിതിയുടെ ഒരു വ്യാപ്തി നമുക്ക് അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ നമുക്ക് കാണാം. അത്രയും അടുത്തന്നെ ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും നോക്കുമ്പോൾ നമുക്ക് കാരണം അത്രയും ലെങ്ത്തും ഹൈറ്റും ഉള്ള അതിന്. പിന്നെ അതിനെ അകത്ത് കയറാം, പിരമിഡ്സിൻ്റെ അകത്ത്
5: കയറുന്നുണ്ട്. ടിക്കറ്റ് വേണം,
4: ആ ടിക്കറ്റ് 200, പിന്നെ അവരുടെ 200 എന്താണ് പൗണ്ടോ എന്താണ് വരുന്നത്, ഏകദേശം ഒരു 1000
5: ഇന്ത്യൻ മണി വരും.
4: ഇന്ത്യൻ മണി വരും 1000-ൻ്റെ പുറത്ത് വരുന്നതാണ്, 2000-ത്തോളം വരുന്നതാണ്. പക്ഷെ അത് നേരത്തെ ഞാൻ പാർത്തത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ പോലെ അത് നമ്മൾ നിർബന്ധമായിട്ടും വാങ്ങണം. ഇപ്പം നമ്മൾ സാധാരണ ഗൈഡുകൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ അതൊന്നും പെടില്ല,
5: കാണിച്ചു തരും
4: അതാണ് പിരമിഡ് കയറി. അപ്പോൾ നമ്മളത് കാണുമ്പോൾ തന്നെ സംതൃപ്തിയായി, അങ്ങനെ പിരമിഡ് കാണുമല്ലോ. അതിനെക്കുറിച്ച് എന്നെ പോലെ ഒരു അതിനെ ഉള്ളറിയണമെന്നുള്ള യാത്രക്കാർക്കാണെങ്കിൽ നിർബന്ധമായിട്ടും എൻ്റെ ഉള്ളിൽ. പക്ഷെ ഉള്ളിൽ കയറുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ നിർമ്മിതിയുടെ ഉള്ളിൽ അവരാ കാലത്ത് ഉണ്ടാക്കി വെച്ചൊരു നടപ്പാതയാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ആദ്യം ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ ഒരു 10 മീറ്ററോളം മുകളിലാണത്. പിന്നെ അവിടെ നിന്നിട്ട് ഒരു കല്ലുകൾ, കുറച്ച് കല്ല് അടുത്തി വെച്ച മാതിരി നമുക്ക് തോന്നുള്ളൂ. അതിനുള്ളിൽ കൂടി ഇങ്ങനെ നടന്നു ചെന്നിട്ട് പിന്നെ നടക്കാൻ പറ്റില്ല, പിന്നെ കൂണ് നിൽക്കണം. കൂണ് നിന്ന് ഇങ്ങനെ കയറാനിങ്ങനെ പിന്നെ സ്റ്റെപ്പാണ്, അതൊരു മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മാതിരിയുള്ള സ്റ്റെപ്പ്. അതിലൂടെ കയറി നിന്നാൽ പിന്നെ നമുക്ക് നീരെ എണീറ്റ് നിൽക്കാൻ പറ്റില്ല. സത്യത്തിൽ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കൊടുങ്ങലാണ്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ബാക്കിൽ ആൾ ഇഷ്ടം പോലെ വരികയല്ലേ, അപ്പുറത്ത് കൂടി ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൈ വഴിയുണ്ട്, അതിലെങ്ങോട്ട് ഇറങ്ങണവർക്ക് ഇറങ്ങാം. ഇത് സത്യത്തിൽ അതിലാണ് കേരി കുടുങ്ങലാണ്. ഇങ്ങോട്ട് പിന്നെ അങ്ങനെ പോയിട്ട് കുറച്ചൊരു 40 മീറ്റർ ഒക്കെ ചെല്ലണോടുകൂടി, ഒരു 20 മീറ്ററൊക്കെ ചെല്ലണോടുകൂടി പിന്നെ ഉണ്ട് ശരിയാണ്, പിന്നെ എന്ത് കുറഞ്ഞില്ല. പിന്നെ നമുക്ക് ശരിക്കും കയറാം, ഒരു മൊത്തത്തിൽ 40-55 മീറ്ററായിട്ട് ഹൈറ്റ് ഉണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ആ സെൻറ്ററിൽ വെച്ചിട്ടാണ് അവിടെ ഇനി ശവകുടീരം ഉണ്ട്, അവിടെ ഒരു നിരന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആ അത്ഭുതത്തിൻ്റെ സൃഷ്ടിപ്പാണത്, ഈ കല്ലുകളിൽ വെച്ചിട്ട് അത് വാർത്തുണ്ടാക്കിയതല്ല എന്നാണ് ഓർക്കണം.
5: അടുക്കി വെച്ച
4: കല്ലുകളിൽ നിന്ന് ഈ ഒരു സെറ്റപ്പ് കൂടി അവിടെ ഉണ്ടാക്കിയാണ്. ഈ ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ കയറിപ്പോകല്ലേ, അല്ലാതെ ഇന്നത്തെ ആധുനിക എഞ്ചിനീയറിംഗ് ഒന്നുമല്ലല്ലോ ഇപ്പോൾ അത്. എന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവിടെ നിന്ന് ഇവിടെ ഈ അതിൻ്റെ മുകളിൽ ശവകുടീരുണ്ട്, അതിനുള്ളിൽ അന്നത്തെ കാലത്ത് ഇവർ പിന്നെ മരിച്ചവർക്കുള്ള അവരുടെ എല്ലാ സ്വത്തും കാര്യങ്ങളും കയ്യിൽ വെച്ച്
5: കൊടുക്കുന്നുണ്ട്,
4: അടക്കം ചെയ്യുന്നവരുടെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച്. ഏതായാലും അത് അവിടെ ഒരു കൂടുതൽ നമുക്ക് അവിടെ ചെലവഴിക്കാൻ പറ്റില്ല. പറ്റില്ലാന്ന് വെച്ചാൽ നമ്മൾ അസ്വസ്ഥരാകും,
5: ഒരു അന്തരീക്ഷം
4: അല്ല, കാരണം ഈ കല്ലിൻ്റെ ഉള്ളിലാണല്ലോ, പറഞ്ഞ ഉള്ളിൽ നമുക്ക് ശ്വാസം കിട്ടില്ല എന്നൊക്കെ തോന്നും. അപ്പം ആ ഒരു അസ്വസ്ഥതയോട് നമ്മൾ കുറച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെ പരിസരമൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് താഴേക്കിറങ്ങിയോ അതിലും വലിയ സാഹസമാണ്. കാരണം ശരിക്കും ഇങ്ങനെ കുത്തനെ നടന്നു വരാൻ പറ്റില്ല. പിന്നെ ഇവിടുക്കത്തിനോട് കൂടി പിന്നെ ഞാൻ പറയില്ലേ, ഇങ്ങനെ ഇറങ്ങേണ്ട ഒരു സ്ഥിതി നല്ല ഭയങ്കര ഇതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാതെ ഒരിക്കലും പിരമിഡ് കാണുന്നൊരു പുറത്തുനിന്ന് പോരുകയും ചെയ്യരുത്, കാരണം അപ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുള്ളൂ, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അവിടെ ഉള്ളത് ഏകദേശം 3 പിരമിഡ്സ് ഇപ്പോൾ അവിടെ കാണും നമ്മൾ ചെല്ലുമ്പോൾ, 3 എണ്ണം, അത് 3 ഭാഗത്തായിട്ട്. ഏറ്റവും വലുതിപ്പോൾ അവിടെ കുഫു എന്നുള്ളതാണ് ഏറ്റവും വലിയ, പിന്നെ അവിടെ ചക്രവർത്തിയുടേത്, അതാണ് ഇപ്പോൾ അവിടെ വലുതായിട്ടുള്ളത് കാണുന്നത്. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം, അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിലേറെയൊക്കെ ഏറ്റവും വലിയൊരു അത്ഭുതം നമുക്ക് തോന്നുന്നത് പിരമിഡ്സ് തന്നെയാണ് ചില സമയത്ത്.
5: അതിനകത്ത് എന്തൊക്കെയാണ്, ആ ഒരു ശവകുടീരം അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ്, ഒഴിഞ്ഞു കിടക്കുകയാണോ, എന്താണ് അവസ്ഥ?
4: ഇല്ല, ഒരു കുറച്ചുള്ളൂ, ഒരു ഒരു ക്ലാസ് റൂമിൻ്റെ അത്ര ഇല്ല, ഒരു ഒരു കുറച്ച്
5: 100 സ്ക്വയർ ഫീറ്റ്
4: അതിൻ്റെ ഉള്ളിൽ ഈ ഒരു നമുക്കൊരു ഒരു ആളെ മറവ് ചെയ്യണ ഒരു ഗ്യാപ്പ് എത്ര ഉണ്ടാവും, അങ്ങനെ രണ്ടാൾക്ക് മറവ് ചെയ്യണ ഒരു ഇതുള്ളൂ, അതിനുള്ളൂ. അല്ലാതെ വേറെ അതിൻ്റെ ഉള്ളിൽ കാണാൻ ഒന്നുമില്ല. പിന്നെ മുകളിൽ നമുക്ക് ഒന്നും തോന്നൂല, കല്ലുകളെ
5: മൊത്തത്തിൽ ഇരുട്ടാണ്. അതില് വെന്റിലേഷനും കാര്യങ്ങളും ലൈറ്റ്
4: എങ്ങനെയൊക്കെയാണ്? വെന്റിലേഷൻ ഉണ്ട് അവിടെ, വെളിച്ചം വരുന്നുണ്ട്, ലൈറ്റ് അല്ല, ഇത് വെളിച്ചം വരുന്നുണ്ട്. കൊണ്ടുവന്ന ചിലപ്പോൾ ആ ഭാഗത്തെ കല്ലുകളൊന്നും മാറ്റിയതോട്ട് അങ്ങനെയുള്ള ഒരു ഇതാണ് കാണുന്നത്. പക്ഷെ നമ്മളെ പറഞ്ഞില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്നോട് കൂടി നമ്മൾ സത്യത്തൊന്നും പേടിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ സംഭവം കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയില്ല, കാരണം അപ്പം ഇങ്ങനെ നമുക്ക് ഒരു അസ്വസ്ഥ, കാരണം ഒരു 100 മീറ്റർ ഉള്ളിൽ, 50 മീറ്റർ 70 മീറ്ററിനോളം വരുന്ന ആ സന്ദർഭത്തിൽ നമ്മൾക്ക് ഒരു വായു കിടക്കാത്തൊരു സ്ഥലത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കയറിയിട്ട് ഇത് കാണാൻ ഇറങ്ങാന്നില്ല, ആ ഒരു ഇതാണ് നല്ല വലിയൊരു എക്സ്പീരിയൻസ് ആണ് അത്.
5: അത് കുനിഞ്ഞു തന്നെ കയറണം,
4: കുനിഞ്ഞു തന്നെ ഇറങ്ങണം,
5: മുട്ടുകുത്തിയിട്ടൊക്കെ വേണ്ടി വരും അങ്ങനെ എത്തണമെങ്കിൽ.
4: ഒരാളും മുകളിൽ നിന്ന് സ്ലിപ്പായി പോന്നാൽ എല്ലാവരും പിരമിഡിൽ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതാണ് അതിൻ്റെ വല്ലാത്തൊരു നിർമ്മിതിയാണ്, കാരണം അത് ഒരു സിമെന്റ് ഇട്ട് വെച്ചിട്ടല്ലോ, എന്തോ കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കി വെച്ചിരിക്കണം, അതിൽ ഒന്നും പോയിന്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അത് എന്താണ് ആ നിർമ്മിതി എന്നുള്ളത് നമുക്ക് തോന്നും ഏതായാലും ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇനിയൊരു എത്രയോ വർഷം അത് നിലനിൽക്കുന്നൊരു ഭൂമിയുരുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇപ്പോൾ അവിടെ കുറേ പൊടിഞ്ഞു പോയിട്ടുണ്ട് പലതും. ഇതുപോലെ പീ കൊഫ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ നിലനിർത്തുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടായിരിക്കും, അത് എന്തായാലും മെയിൻ്റനൻസ് ചെയ്യാതെ നിലനിൽക്കില്ലല്ലോ. അതിനാണ് അതിൻ്റെ
5: ഈ 100-150 ടണ്ണ് വലിപ്പമുള്ള പാറയുടെ കഷ്ണങ്ങൾ ചെത്തി മിനുക്കിയിട്ട് അവിടെ എത്തിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ എത്തി എന്നാണ് സിബർത്ത് സാഹിബിൻ്റെ ഒരു പഠനം, അനുമാനം, ഗവേഷണം, ഗൈഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ്
4: ഗൈഡുകൾ പറയുന്നത്? നമ്മൾ ഗൈഡുകൾ അവരോട് നമുക്കിങ്ങനെ ക്ലാസ് എടുത്ത് തരണ വേണ്ടല്ലേ, പക്ഷെ നമുക്ക് അവിടെ നോക്കിയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം അതായത് ഈ പിന്നെ സഹാറാ മരുഭൂമിയുടെ നോക്കിക്കാണുന്ന ഭാഗത്തൊന്നും ഒരു മലകളുമില്ല, നോക്കിക്കാണുന്ന ഭാഗത്തൊന്നും നമുക്കൊരു പെട്ടെന്നൊരു മലകളൊന്നും കാണാം അത്രല്ല. അല്ല പിന്നെ ആ മലയെന്ന് കൊണ്ടുവന്നാ വിചാരിക്കുക,
5: കല്ലുകൾ ഇമ്പോർട്ട് ചെയ്തത് വരെ
4: സാധ്യതയുണ്ടെന്നില്ല. അതേപോലെ ഇപ്പോൾ പിന്നെ അവര് പറഞ്ഞത് നൈൽ നദി കൂടി കൊണ്ടുവന്നു എന്നാണ്. ഏതോ പാറയുടെ പിന്നെ പൊട്ടിച്ചും കണ്ട് നൈൽ നദി വഴി ചങ്ങാടത്തിലൂടെ കൊണ്ടുവന്നു എന്നില്ല. പക്ഷെ നൈൽ നദി ഈ പിരമിഡ്സ് തൊട്ട് വളരെ ദൂരമുണ്ട്. അപ്പം ഈ നൈൽ നദിക്കെന്ന് പിന്നെ ഈ പിരമിഡ്സിൽ എത്തണത് അതന്നെ ഒരു സാഹസമാണല്ലോ. പക്ഷെ അത് വന്നത് കഴുത പുറത്തും കുതിരപ്പുറത്തും ജനങ്ങളാണ്. അന്നത്തെ ജനങ്ങൾ പിന്നെ അന്നത്തിലേറെ വലിയ ആരോഗ്യവാന്മാരായിരുന്നില്ലാണല്ലോ.
5: പിന്നെ കുറെ അടിമകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും,
4: കുറെ ആൾക്കാരെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതൊക്കെ അതിപ്പോ ഓരോ ചരിത്ര സംഭവങ്ങളും അങ്ങനെയാണല്ലോ, അതിന്റെ കുറെ രക്തസാക്ഷികൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അല്ലാതെ ഇപ്പൊ ഇനി അവിടെ വാർത്തുണ്ടാക്കി കയറ്റിക്കണമെന്ന് അതും നമുക്ക് അവിടെ പരിസരത്ത്, പക്ഷെ വാർപ്പല്ല കല്ല്,
5: നാച്ചുറലാണ്.
4: വാർപ്പാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിന്റെ ഫോട്ടോകൾ നോക്കിയാൽ വാർപ്പാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരുന്നു. ശ്രദ്ധാങ്ങനല്ല, അത് ഉന്നുമ്പോഴേക്കുള്ള കല്ലുകൾ തന്നെ,
5: അത്ര ഷേപ്പിടൊന്നുമല്ല,
4: ഷേപ്പിടൊന്നുമല്ല. അതൊക്കെ നമ്മള് ഇന്നപ്പോ ഇന്നത്തെ ആണെങ്കിൽ ഇപ്പൊ നമുക്കൊരു പിന്നെ മാർബിളൊക്കെ വെട്ടണമാതിരി കട്ടിയത് അത്ര ഒരു ഷേപ്പ്, കറക്റ്റ് ഷേപ്പൊന്നുമല്ല. എന്നാ ഷേപ്പാണേനും
5: കറുത്ത പാറക്കല്ല് തന്നെയാണ്. എന്താണ് കളറ്?
4: അല്ല കറുപ്പല്ല, ഒരു ഗോൾഡൻ കളറുകളാണ്. ഗോൾഡൻ ഒരു പാറയും മണ്ണും എന്തൊക്കെ പാടെ ചുണ്ണാമ്പ് കല്ലൊക്കെ പാടെ കൂട്ടില്ലേ, ഒരു ചുണ്ണാമ്പ് കല്ല് എന്നൊക്കെ പറയണല്ലേ, വെള്ളാരം കല്ല് എന്നൊക്കെ പറയണേ, ആ ഒരു സ്റ്റൈലാണ് അതിന്റെ. അത് കാണാനും
5: വെള്ളയും ചുവപ്പും ഒരു കളർ, മിക്സഡ് കളർ,
4: മിക്സഡ് കളറാണ് അതിന്റെ ഇതാകൽ. പിന്നെ ഇതിന്റെ അടുത്ത് പിന്നെ ഞാൻ അലക്സാണ്ട്രിയയിലെ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതേമാതിരി ഇതിന്റെ അടുത്ത് തന്നെ വേറൊരു സിംഫിങ്സ് സെന്ററിൽ ഇതുണ്ട്. സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവും ആയിട്ടുള്ള ഒരു, അതൊരു പാറയിൽ അവിടെ ഒരു ഒരു ആഴം കൂടിയ സ്ഥലമാണ്. അതിന് മുകളിൽ അവിടെ പാറയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു,
5: പാറയിൽ കൊത്തി വെച്ചത്,
4: അതൊരു വലിയ സംഭവം തന്നെയാണ്. അതൊരു വലിയ ഒരു കല്ലില് കൊത്തി ഉണ്ടാക്കി പോയാലും അതൊരു നല്ല, കാരണം ആ ഒരു കൊത്തുപണി അത് ഈ കുംഫുവിന്റെ, ഇയാളെ ഈ ഇപ്പൊ പിരമിഡ്സിനില്ലെ അയാളുടെ മകന്റെതാണെന്ന് പറയണം, മകന്റെ ഇയാളാണ് ഈ പിന്നെ കുംഫു ഇത് ഉണ്ടാക്കിയത്, അയാളുടെ മകന്റെ ആണ് ഈ
5: നിർമ്മാണം,
4: അയാളുടെ രൂപമാണ് പറയണം, നേതൃത്വം കൊടുത്താൽ അയാളെ കുംഫുവിന്റെ മകന്റെ രൂപമാണ് ആ ഒരു തലക്ക് എന്നാണ് ചരിത്രം പറയണത്. പിന്നെ യൂറോ പിന്നെ ഇവിടെ നമ്മളെ ഈജിപ്തിനെ സംബന്ധിച്ച് ഒരു ചരിത്ര പഠന വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ഗവേഷകന് അല്ലെങ്കിൽ ഒരു പിന്നെ ടൂറിസ്റ്റിനെ സംബന്ധിച്ച് ഇഷ്ടം പോലെ കാണാനുണ്ടെന്നില്ല, കണ്ടാലും കണ്ടാലും തീരാത്ത അത്രയുണ്ട്. കാരണം നല്ലൊരു പാശ്ചാത്യ സംസ്കാരമാണ് പിന്നെ യൂറോപ്യ ശരിക്ക് ഈജിപ്തിൽ. ഇതിൽ ശരിക്കൊരു അറബിക്കാണ് സംസാരിക്കുന്നത് വെച്ചാലും പിന്നെ അവിടെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ മിക്സഡാണല്ലോ. പക്ഷെ അവിടെ നല്ല ഒരു ഭയങ്കര സ്റ്റൈൽ, ആളുകളൊക്കെ തന്നെ എപ്പോഴും പാൻറ്റും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് നടക്കണേ. ഒരു ജോലിക്ക് പോകണവനാണെങ്കിലും പണിക്ക് പോകണവനാണെങ്കിലും രണ്ടും രണ്ടാണല്ലോ, ഒരു കൂലിപ്പണിക്ക് പോകണവനാണെങ്കിലും അവനെ നമുക്ക് തിരിച്ചറിയുന്നില്ല. അത്രയും പവർഫുള്ളായിട്ട് വെൽ ഡ്രസ് ഫാഷനിൽ വളരെ മുൻതൂക്കം കൊടുക്കുന്ന ആളുകളാണ് ഈജിപ്ഷ്യൻസ്. പ്രത്യേകിച്ച് എനിക്ക് നല്ല പരിചയമുണ്ട്, ഞാനൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടത്തിലൊക്കെ അവർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു ഒരു വെറുതെ നടക്കുകയാണെങ്കിലും ഒരു ടൈയൊക്കെ കെട്ടി വളരെ ഹാപ്പിയാണ് അവർ, അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ പിന്നെ പാശ്ചാത്യ സംസ്കാരത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട് അവർ. സ്വാധീനം പ്രകടമാണ്. പിന്നെ അവരുടെ ഇപ്പോൾ ഫുട്ബോൾ കളിക്കാരൊക്കെ, ഫുട്ബോളിലൊക്കെ ഭയങ്കര അവർ വേൾഡ് കപ്പിലൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു
5: സലാഹ്
4: മുഹമ്മദ് സലാഹ് അതിന് മുമ്പ് തന്നെ അവർ വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വേൾഡ് കപ്പിലൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോൾ അവരുടെ ആ ഫുട്ബോളിനോടുള്ളത് നമുക്ക് അവിടെ തന്നെയുള്ള, അതുപോലെ സ്റ്റേഡിയങ്ങൾ, അതുപോലെ ഷോപ്പിംഗ് മാളുകൾ, ബിൽഡിങ്ങുകൾ, ഈ നൈൽ നദി, നൈൽ നദിയുടെ തീരം, നൈൽ നദി എന്നൊക്കെ പറയുന്നത് ഒരു ഒരു സംഭവം തന്നെയാണ്, കാണാനുണ്ട്, യാത്ര ചെയ്യുക, അതിനൊക്കെ ഇതാണ്. അതന്നെയാണ്. അതുപോലെ പിരമിഡ്സിൻ്റെ അവിടെ എത്തുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു നിർമ്മാണത്തിൻ്റെ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, അത്രയും ഉയരത്തിൽ ആ ഒരു പാറക്കല്ലുകൾ കൊണ്ടുപോയി വെക്കണമെങ്കിൽ ഒന്നുകിൽ ആ മനുഷ്യൻ്റെ അന്നത്തെ ആരോഗ്യം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല മെഷീനറീസ് ഒക്കെ ഉണ്ടാവണം,
5: സാങ്കേതിക വിദ്യ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവാം.
4: ഇപ്പൊ ഇവര് പറയണത് അതിന്റെ തൊട്ടടുത്ത് പിന്നെ വേറെ പിന്നെ തറകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കയറ്റി വലിച്ചിട്ട് വിൽക്കായിരുന്നു. പിന്നീട് കാലത്തെ പിന്നെ അതിനൊരു സപ്പോർട്ട് ഉണ്ടാവും, സപ്പോർട്ടിൽ വന്നിട്ട് അങ്ങനെ കയറ്റുക എന്നൊക്കെ ഇപ്പൊ പറയണത്.
5: ഫറോവ ചക്രവർത്തിമാരുടെ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മ്യൂസിയം ഉണ്ട്. അങ്ങനെ മ്യൂസിയത്തിൽ പോകാൻ ചാൻസ് കിട്ടിയ
4: മ്യൂസിയത്തിൽ നമുക്ക് പോവാം. മ്യൂസിയത്തിൽ പോവാം നമുക്ക്. പിന്നെ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് സാധാരണ ഒരു ടിക്കറ്റ് ആണ്. കാണുമ്പോഴും നമുക്ക് വേറെ ഓർമ്മ തന്നെ, ഇപ്പൊ മൂസാ നബി കടലിൽ അടിച്ചു നമുക്ക് പറയണേ, ആ കടലിൽ നമ്മൾ കാണുന്നുണ്ട്, ആ പൊസിഷനിൽ നമ്മൾ പോകുന്നുണ്ട്. നമ്മള് പിന്നെ ഇവിടെ ജോർദാനിൽ നിന്ന് വരുമ്പോൾ ഈജിപ്ത് കിടക്കുന്നതിന് മുമ്പ് സുയസ് കനാൽ ഉണ്ടല്ലോ, സുയസ് കനാലിൻ്റെ അണ്ടർ ഇത് കൂടിയാണ് നമ്മൾ, സുയസ് കനാൽ കവർ ചെയ്തും കൊണ്ടാണ് നമ്മൾ വരുന്നത്. ആ ഒരു ഒരു ഇതാണ് ഇതൊക്കെ ആ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് പോയിട്ട് ഏകദേശം പിന്നെ ചെങ്കടലല്ലേ, ചെങ്കടലാണ് തോന്നുന്നു ആ കടലിൻ്റെ, അവിടെ അടിച്ചു മൂസാ നബി അടിച്ച സ്ഥലം ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഫിറൗണ് പിന്നെ വെള്ളത്തിൽ അയക്കണം,
5: മുങ്ങി മരിച്ചത്
4: ഉണ്ട് ഇപ്പോഴും. അതെ, അതേമാതിരി തന്നെ ഒരു ഉണങ്ങിയുമായി എല്ലാവരും കിടത്തുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ആ മ്യൂസിയം തന്നെ അതൊരു ലോകാത്ഭുതം തന്നെയാണ്. മറ്റൊരു ഇതാണ്, കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മരിച്ച ബോഡി ഇപ്പോഴും അവരവിടെ സൂക്ഷിച്ചു വെക്കുന്നു പറഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമാണ്. നിങ്ങൾക്കൊരു മാതൃകയാണ് നല്ലേ, നിങ്ങൾക്ക്
5: നേരിട്ട്
4: നമ്മൾ കാണണം, അതാണ് അതിന്റെ ഒരു. പിന്നെ ഈജിപ്തിന്റെ പ്രാചീന കലകളെ കുറിച്ചും ഇതിനൊക്കെ ആ മ്യൂസിയം തന്നെ ഒരു പിന്നെ വലിയ മ്യൂസിയം തന്നെയാണ്, ചെറിയ മ്യൂസിയം അല്ല, ലോകത്തിലെ ഏറ്റവും നല്ല മ്യൂസിയങ്ങളിലൊരു മ്യൂസിയമാണ് ഈജിപ്തിലെ മ്യൂസിയം.
5: സിബത്ത് മടത്തൊടിയുടെ കൂടെ നമ്മളൊരു യാത്രയിലായിരുന്നു, ലോകാത്ഭുതങ്ങൾ തേടിയുള്ള യാത്ര. ഏഴാമത്തെ ലോകാത്ഭുതം പിരമിഡുകളോടുകൂടി നമ്മളിവിടെ പൂർത്തിയാകുകയാണ്. താങ്ക് യു സിബത്ത് സാഹിബ്, കൂടുതൽ യാത്ര ചെയ്യാൻ, കൂടുതൽ അനുഭവങ്ങൾ നേടാൻ, അത് കൂടുതൽ ഷെയർ ചെയ്യാൻ, അത് എഴുതാൻ, അതേപോലെ പകർന്നു നൽകാൻ കൂടുതൽ സാധിക്കട്ടെ എന്ന് ടീം പീസ് റേഡിയോ ഹൃദ്യമായി ആശംസിക്കുന്നു. താങ്ക് യു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം, പല നാടുകളുടെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് ദൃശ്യം. ഇന്നത്തെ ദൃശ്യത്തിൽ പിരമിഡുകളുടെ വിസ്മയ ലോകം, ഈജിപ്തിലെ കല്ലിൽ തീർത്ത പുരാതന ശവകുടീര നിർമ്മിതിയിലെ വിസ്മയങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് ഇബിനു അലി എടത്തനാട്ടുകരയും സിബഗത്തുള്ള മാടത്തൊടിയും.
1: നാം അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്ക് ഉണ്ട്. നാം ഒരു പരിപാടി പരിചയപ്പെടുകയാണ്, സവിശേഷം. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:25 നമ്മളത് സംപ്രേഷണം ചെയ്യാറുള്ളത്. പിന്നീട് 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിൽ ലഭ്യമാകും. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവർ, അങ്ങനെ വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നമുക്ക് അടുത്തറിയാനും ഒരുപാട് പുതിയ അറിവുകൾ നേടാനും സവിശേഷം പ്രോഗ്രാമിൻ്റെ ഒരു നിത്യ ശ്രോതാവാകണം നമ്മൾ. ഇപ്പോൾ സവിശേഷം പ്രോഗ്രാമിൽ ഒരു കൂടിക്കാഴ്ചക്കാണ് നമ്മളിപ്പോൾ കാതോർക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ല, അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ്. 2 പതിറ്റാണ്ട് കാലമായി വളാഞ്ചേരിയിലും സമീപ ദേശങ്ങളിലും നന്മ, സാധുസഹായ സമിതി, ടീം ഫൗണ്ടേഷൻ തുടങ്ങിയ മേഖലകളിലൂടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്ന സെയിൻ്റീൻ എന്ന കുഞ്ഞിപ്പ എന്ന നന്മ കുഞ്ഞിക്ക നമ്മുടെ കൂടെ നിന്നുള്ളത് ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. കുഞ്ഞിപ്പ,
7: എൻ്റെ പേര് സെയിനുദ്ദീൻ.

0: പറയാം, എന്തിനും ഏതിനൊരു തീപ്പൊരി വേണം, ഒരു സ്പാർക്ക് വേണമെന്ന് പറയല്ലേ എപ്പോഴും തുടങ്ങണമെങ്കിൽ. എങ്ങനെയാണ് കുഞ്ഞിപ്പക്ക ഈ ഒരു മേഖലയിലേക്ക് വന്നത്?
1: ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് യു പി സ്കൂള്, ആ സ്കൂളിന് തൊട്ടടുത്ത് തന്നെ ചന്ത, ചന്ത എന്ന് പറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം, അന്ന് ചൊവ്വാഴ്ചകളിലായിരുന്നു
0: നാട്ടുചന്ത,
1: നാട്ടുചന്ത, നാട്ടുചന്ത. അവിടെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പലരായിട്ട് കൊണ്ടുവരും, കച്ചവടക്കാർ പലരും കൊണ്ടുവരും. പക്ഷെ അതിൽ വളരെ ആകർഷകമായിട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ, ഈ ഇനി പുറത്ത് ഈ കടക്കുന്ന എൻട്രൻസിൽ പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ വൈകല്യമുള്ള ആളുകൾ, കണ്ണ് കാണാത്ത ആളുകൾ, ഇവരൊക്കെ വന്ന് നിന്നിട്ടിങ്ങനെ, പിന്നെ ചിലർ അവർ ചെറിയ വാദ്യോപകരണങ്ങൾ എന്തെങ്കിലും കയ്യിലുണ്ടാവും, ഇങ്ങനെ അടിക്കുന്ന അങ്ങനെ, പിന്നെ പാട്ട് പാടുക, പിന്നെ ഖുർആൻ ഓതുക, അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവർ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അതേ നൃത്തം നിൽക്കും. പുരി വെയിലോ മഴയോ ഒന്നും വിഷയമല്ല, അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കും. അവിടെ മുന്നിലുള്ള ആ പാത്രം ഇങ്ങനെ കിലുക്കിക്കൊണ്ടിരിക്കും. അതിൽ വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നി വെച്ചാൽ, അവരുടെ ഭാര്യയും മക്കളൊക്കെ ചിലരുടെ കൂടെ ഉണ്ടാവും, ചെറിയ കുട്ടികളടക്കം അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ഒരു എന്തോ മനസ്സിലൊരു പാവം തോന്നും.
0: പഠിക്കുന്ന കാലത്ത് തന്നെ,
1: പഠിക്കുന്ന കാലത്ത്. അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് അവരത്തെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. ഇടക്ക് ഇൻ്റർവെല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാലും പുറത്തേക്ക് ചാടിയിട്ട് ഇത് കാണും, ഈ അവസ്ഥ കാണുമ്പോഴും. അതൊക്കെ പ്രത്യേകം എൻ്റെ മനസ്സിലിങ്ങനെ എനിക്ക് ഒരു ഒരു പാവം തോന്നിയതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും.
0: സ്കൂളും ഈ ചന്ത അടുത്തടുത്താണോ?
1: തൊട്ടടുത്ത്, ഒറ്റ മതിൽ കെട്ടാണ്. വലിയ ഏരിയ ഉള്ള ചന്തയാണ്, പഴയ കാലത്തുള്ള ആളുകൾക്കറിയാം അത്. വളരെ ഏരിയ, ഒരുപാട് സാധനങ്ങൾ വരും, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു, പലയിടത്തുനിന്നും ആളുകൾ വരും. പക്ഷേ ഇവരുടെ ഈ ഇത് എനിക്ക് ഭയങ്കരമായി സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ ഈ സമയത്തൊക്കെ ഞാൻ പണ്ട് ഒരു ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആയങ്ങാണ്ട് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അതിൽ ഇൻഡസ്ട്രിയൽ വർക്ക്, അത് ഈ ബിൽഡിംഗ് ജോലികളാണ് അതിൽ പ്രധാനമായിട്ടും. അന്ന് നടന്നിരുന്നത് ഗേറ്റ് ഗ്രില്ലുകളുടെ വർക്കായിരുന്നു കൂടുതൽ നടന്നിരുന്നത്. അപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞു, ഇജ അവിടെ പോയിട്ട് ആ പണി പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ താല്പര്യപൂർവ്വം തന്നെ, എൻ്റെ അവസാനത്തെ പരീക്ഷ അന്ന് മാത്സാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വാപ്പ അവരോട് പറയാതെ തന്നെ, അവരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പിറ്റേ ദിവസം രാവിലെ, കാരണം വർക്കിംഗ് ഡ്രസ്സ് എന്ന് പറയണമെങ്കിൽ പഴയ ഡ്രസ്സ് ഇടണം, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാലൊക്കെ തട്ടി കത്തിപ്പോവും, നാശമാവും, പെയിൻ്റൊക്കെ ആവും. അപ്പം അങ്ങനെ ഈ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ തന്നെ വാപ്പാനോട് ചോദിക്കാതെ തന്നെ ഞാൻ അവിടെ പോയി ചെല്ലുകയാണ്. തൊട്ടടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. അപ്പോൾ അവർ തന്നെ സ്വീകരിച്ചു, ഓന് ഞാനിങ്ങനെ ചെന്തേ പിന്നെ പരീക്ഷ സ്കൂളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്, അതിൽ വേറെയും പാർട്ട്നേഴ്സ് രണ്ടാളുകളുണ്ട്, ഞാൻ അവരുടെ കൂടെ പണിയെടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞേക്ക് ഇപ്പം എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ഇജെന്തേ പിന്നെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, ജിജെന്തേ എങ്ങനെയുണ്ട് പോയി, ഞാൻ പറഞ്ഞിട്ട് പോയാൽ പോരെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനൊന്നും പ്രതികരിച്ചില്ല, ഞാൻ ഏതായാലും നിങ്ങൾ പറഞ്ഞില്ല എന്നോട്, അതിനൊക്കെ ഞാൻ പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് ആ ഒരു ഇതങ്ങനെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ എൻ്റെ മനസ്സിൽ ഈ പഴയ കാലത്തെ ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്, ചന്തയിലെ സീനുകളും. അതാ മനസ്സിന്ന് പോണില്ല. ചന്തയിലെ സീൻ എന്ന് പറഞ്ഞാൽ മീൻസ് അതിങ്ങനെ മറ്റുള്ളവർക്കൊന്നും ചെയ്തു കൊടുക്കണമെന്ന് മനസ്സിലൊരു തേട്ടം ഇങ്ങനെ ഉണ്ടാവും, അത് അതൊക്കെ ഒന്നും ചെയ്തു കൊടുക്കണേനൊക്കെ.
0: അപ്പോൾ കുഞ്ഞു സാഹിബ് പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ്സിൽ ഒന്നാം ശ്രമത്തിൽ തോറ്റു എന്ന് ഞാൻ അറിഞ്ഞത്, ആ കഥകളൊന്ന് പറയും.
1: തോൽക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, തീരെ ശ്രദ്ധയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്തോ ഒരു ഒഴുക്കിൽ അങ്ങനെ ഉറപ്പായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തോറ്റു, വീണ്ടും ഒന്നും കൂടി എഴുതി അതിലും പരാജയപ്പെട്ടു. വാപ്പ അടുത്തുള്ള ഒരു സക്സസ് ട്യൂട്ടർ കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ കൊണ്ടാക്കി, വേറൊരു മുത്താപ്പാൻ്റെ മകൻ ഒരു മാഷ വിളിച്ചിട്ട്, വാപ്പത്തിന് ഞങ്ങൾക്കൊന്നും അല്ലാതെ വന്നിട്ട് അങ്ങോട്ട് ഇടപെടലുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ട്യൂട്ടർ കോളേജ് കൊണ്ടാക്കിയെങ്കിലും അതിലും പരാജയപ്പെട്ടു.
0: ഒരു വർഷം പഠിച്ചു, പിന്നെ പഠിച്ചു,
1: പിന്നെ പഠിച്ചു, പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതോട് കൂടിയിട്ട് ഇപ്പനോട് പറഞ്ഞിരുന്നു, ഈ പിന്നെ ഈ അടുത്തുള്ള നമ്മളെ സ്ഥാപനത്തിൽ, സാറിന് ഇപ്പാൻ്റെ പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ട് നടക്കുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഒരു വെൽഡിംഗ് വർക്ക് കിടക്കണേ. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അന്നത്തെ കാലത്ത് കൂടുതൽ ഗേറ്റ് ഗ്രില്ലുകളുടെ വർക്കാണ് കൂടുതൽ നടന്നിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞാൽ അതിൽ പോയിട്ട് പണി പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞോട് കൂടിയിട്ട് ഇതിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ലാസ്റ്റ് പത്താം ക്ലാസ് ലാസ്റ്റ് പരീക്ഷ ഉണ്ടായിരുന്ന മാത്സാണ് എനിക്ക് ഓർക്കേണ്ടത് എന്നതിന്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടുത്തെ പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇതിന് പോകേണ്ടത്, കാരണം പുതിയ ഡ്രസ്സ് കത്തിപ്പോവും, പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആവും, വൃത്തിയേടാവും. അപ്പം ഞാൻ അമ്മാനോട് ചോദിച്ചിട്ട് പഴയ ഡ്രസ്സ് ചോദിച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തേക്ക് ചെല്ലുകയാണ്.
0: പണി തുടങ്ങി
1: പണി പഠിക്കാണ് ശരിക്ക്, അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അന്നപ്പോൾ തന്നെ അവർ വേറെ ഇങ്ങനെ പാർട്ട്ണർമാരുണ്ട്, അവർ പിന്നെ വളരെയധികം ഒരു പിന്നെ എൻ്റെ പരീക്ഷ ഒക്കെ കഴിഞ്ഞല്ലേ, ഇനിയാലും വെറുതെ അടക്കല്ലേ, അന്ന് ഇവിടെ നിന്നോ ഇപ്പോൾ പറഞ്ഞത് നല്ല തന്നെയാണ്, നമുക്കിതൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വളരെ

0: നല്ല ഇതായിരുന്നു അവിടെ. അവർക്കും എന്നോട് വളരെ സന്തോഷം തോന്നി, കാരണം ഞാൻ വേഗം പണിയൊക്കെ പഠിക്കുന്നുണ്ട്, പിന്നെ ഡിസൈനൊക്കെ അന്നിങ്ങനെ വരക്കണയിലൊക്കെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ മെച്ചം അവരിന്നിൽ കണ്ടു. അങ്ങനെ ഞാൻ പണിയൊക്കെ പഠിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ പണ്ട് ചന്തയിൽ കണ്ട കാര്യം അത് ഇപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ചന്തയിൽ കണ്ടു എന്നുള്ളതല്ല, അത് മനസ്സിലൊരു പ്രചോദനം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും എന്തൊക്കെ ചെയ്യണം, എപ്പോഴും ഇങ്ങനെ സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഈ തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ കൂടി അന്ന് വലിയൊരു സ്വാതന്ത്ര്യമില്ല, കാരണം രാവിലെ ചെന്നാൽ നമ്മളതാണെങ്കിൽ കൂടി അത് അതിൻ്റെ ആ ടൈം വെച്ചിട്ട് അവിടെ ഉണ്ടാവണ്ടേ. എന്നിരുന്നാലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും വലിയ വൈകുന്നേരത്തായാലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഒരു മാനസിക അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ പിന്നെ സാധു സഹായ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സമിതി അവിടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ കുറച്ച് മുതിർന്ന ആളുകൾ വലിയ ആളുകൾ നടത്തുന്ന സംഭവമാണ് അത്. വലിയൊരു സംഭവം ഒന്നുമല്ല, ഒരു പീഡയോലായ്മയുണ്ടായ ഒരു സംഗതിയാണ്, ഒരു നാലഞ്ചാളുകൾ ഏറ്റവും ഉള്ളതിൽ. അപ്പോൾ അതിലേക്ക് കടന്നു ചെന്ന് നോക്കുമ്പോൾ അവരുടെ വർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ കുറേ പോരായ്മകൾ ഞാൻ കണ്ടെങ്കിൽ കൂടി അതിങ്ങനെ ഈ അവർ റമദാനിൽ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ആളുകളെടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കും, വിവരം പറയും, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ടി അറിയുമ്പോൾ അവരെന്തെങ്കിലും കൊടുക്കും. വലിയൊരു ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതിങ്ങനെ കൊടുത്തു പോകുന്നായിരുന്നു. ഞാൻ അതിലേക്ക് ഉള്ളിലേക്ക് ചെന്ന് ഞാൻ കൂടുതലും മുന്നിലേക്ക് ചെന്നോടുകൂടിയിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുക്കാൻ എൻ്റെ കയ്യിലായി.
1: നമ്മൾ അമരത്തെത്തി. പക്ഷേ ഈ സാധു സഹായ സമിതിയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്ന ഫസ്റ്റ് മേഖല.
0: അതാ
1: പത്തനത്തിൽ ആദ്യത്തെ മേഖല
0: മേഖല അതാണ്. അങ്ങനെ അതിൽ കാര്യങ്ങളായിട്ട് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. ആൾക്കാർ അതിന് കൂട്ടത്തിലുള്ള ഒരു ഷഹീർ ഡോക്ടറാണെന്നുണ്ടായിരുന്നത്, പിന്നെ ഒരു ബാവ ഉമ്മർ, ഇങ്ങനെ ചില ആളുകളൊക്കെയാണെന്നുണ്ടായിരുന്നത്. അവരൊക്കെ വളരെ ഒപ്പം നിന്നു. കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ അപേക്ഷ വരും, അപേക്ഷ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയി നോക്കും. പോയി നോക്കുമ്പോൾ നേരിട്ട് അവിടെ ചെല്ലുന്നതിന് പോയി ചുറ്റുവട്ടം അന്വേഷിക്കും വ്യക്തിനെ പറ്റിയിട്ട്, ഇവർ അർഹരാണോ എന്നുള്ളറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് അവരെ വീട്ടിൽ ചെല്ലും, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അതിനേക്കാളപ്പുറം അവർക്ക് വലിയ സന്തോഷമായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ, കാരണം ഇപ്പോൾ പലപ്പോഴും വളരെ സുഖമായിട്ട് ഈ ക്യാൻസറൊക്കെ വന്ന് കിടക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് നമ്മൾ ഈ എന്തെങ്കിലും കൊടുക്കുന്നതിനൊക്കെ അപ്പുറം അവർക്ക് അവർ പറയും, നിങ്ങൾ ഒന്നും തെന്നിയിൽ കിടക്കൊന്ന് വരണം
1: സംസാരിക്കാം.
0: ആ സംസാരിക്കാൻ വളരെ സന്തോഷമാണ്. പക്ഷേ ഈ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ വലിയൊരു വില്ലനായി നിൽക്കുന്നത് മദ്യമായിരുന്നു, മദ്യം മയക്കുമരുന്ന്. അത് എന്തെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം. ഇവർക്ക് നല്ല മക്കളായിട്ടോ വാപ്പായിട്ടോ ആ വീട്ടിലുള്ള കുടുംബനാഥൻ നല്ല ജോലി ചെയ്യുന്ന ആളായിരിക്കും, അത്യാവശ്യം കൂലിയും വൈകുന്നേരത്ത് കിട്ടും. പക്ഷേ ആ പൈസ ഒന്നും പെരേക്ക് ഇങ്ങോട്ട് എത്തൂല. അത് വഴിയിൽ വെച്ചിട്ട് തന്നെ ഏതെങ്കിലും ബാർ കയറി വെള്ളമടിച്ച് ഒരു കയ്യും വീശിട്ടേ വരും, ഒന്നും കയ്യിലുണ്ടാവില്ല. ഈ കുട്ടികളതിൻ്റെ പ്രയാസം അനുഭവിക്കണമെന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരാളുകൾക്ക് സ്വാഭാവികം സഹായിക്കണതിൽ ഞങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എന്തിനാ ഓം വെള്ളമടിച്ച് കിടക്കണ കുടുംബം നോക്കാത്ത ആൾ എന്തിനാ ചെയ്യണമെന്നുള്ളത്. അതേസമയത്ത് ഈ വീട്ടിലുള്ള കുട്ടികളുടെയും ഭാര്യയുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ
1: സഹായിച്ചതൊക്കെ
0: കഴിയില്ല, സഹിച്ച പറ്റൂ. അപ്പോൾ ശരിക്കും ഈ മദ്യത്തിനോട് ഭയങ്കര ഒരു ദേഷ്യം തോന്നി സത്യത്തിൽ, അത് ഈ ആ പ്രക്രിയയോട്. ഇതിൻ്റെ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അതിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു പോണ സമയത്താണ് ഈ പഠിത്തം, അത് പത്താം ക്ലാസ് തോറ്റത് ഒരു മോശമായി. കാരണം അനുജന്മാരൊക്കെ ബാക്കി പേരയിൽ ബാക്കിയുള്ളവരൊക്കെ പഠിക്കണവരെ മൊത്തത്തിൽ സമൂഹം തന്നെ അന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഒരു പേരുള്ള സമയമാണ്,
1: നിലവിലുള്ളൂ.
0: അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വേറൊരു ടീമുണ്ട് എൻ്റെ ഒപ്പം, അങ്ങനെ ഉള്ള കുറച്ച് ആളുകൾ വൈകുന്നേരത്തെ കൂടാണ്. അവരോട് അവർ ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു വയോജന വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തപ്പോൾ നമുക്കെന്നാൽ നമുക്ക് പത്താം ക്ലാസ് എഴുതില്ല ചോദിച്ചു. അപ്പോൾ കൂട്ടത്തിലെല്ലാവരും തോറ്റ ആൾക്കാരാണ്.
1: സോ ഏത് വർഷമാണ് ഇത് സംഭവിച്ചത്?
0: അതൊരു പിന്നെ 80-81 ആദ്യം എഴുതിയത്, പിന്നെ 90 90-91. അപ്പോൾ തന്നെ 10 കഴിഞ്ഞിരിക്കണേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തപ്പോൾ ഇജി പറഞ്ഞു നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഈ വയസ്സായിട്ട്. അപ്പോൾ അതിന് കല്യാണം കഴിഞ്ഞിരിക്കണേ, എൻ്റെ കല്യാണം കഴിഞ്ഞാൽ കൂട്ടത്തിലെല്ലാവരും അത് ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചത്
1: ശേഷമാണ് പറഞ്ഞാലോചിക്കണത്.
0: അപ്പോൾ പിന്നെ അന്ന് കുഴപ്പമില്ല, കൂട്ടത്തിലൊരാൾ പറഞ്ഞു നമ്മൾ പഠിപ്പിക്കാനല്ലല്ലോ പോകണത്, നമ്മൾ പഠിക്കാനല്ലേ, എന്തിനു വേജാറാണ് ചോദിച്ചു. അപ്പോൾ ബുക്കുകളൊക്കെ മാറിക്കണ ചെങ്ങയ്യ, അന്നൊക്കെ അന്നത്തെ ബുക്കുകൾ പഠിച്ചിട്ടല്ല എന്നാലും. അപ്പോൾ തോന്നി പിന്നെ ഏതായാലും നോക്കാൻ തോന്നി. അപ്പോൾ അവിടെ ഒരു സ്റ്റാർ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജ്, അവരവരെ പ്രയാസപ്പെട്ടു പോണ ടീമാണ്, അവർക്ക് വലിയതൊന്നുമില്ല, അങ്ങനെ കുട്ടികളൊന്നും അധികം ഇല്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ക്ലാസ് എടുത്തരാം, പിന്നെ രാവിലെ 1 നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു.
1: രാവിലെ എപ്പോൾ?
0: രാവിലെ ഒരു പിന്നെ 8-7 എത്തണം. 8 മണിയോട് കൂടിയിട്ട് 8-9 ആയിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു മണിക്കൂർ ഒഴിവാക്കുകയാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ലല്ലേ നമുക്കതിൽ. പിന്നെ എന്താ ഇത് ആയി കിട്ടുകയാണെങ്കിലോ.
1: വെൽഡിങ്
0: വെൽഡിങ് ഉണ്ട്, വെൽഡിങ്ങിന് പണി നടത്തുന്ന
1: സബ്ബാണ്,
0: സബ്ബാണ്, എല്ലാവരും ഉണ്ട്. മറ്റേ സ്ഥലത്തിലുള്ള ഒരു ഗ്ലാസ് കട്ടർ
1: ഉണ്ടായിരുന്നു, ഏകദേശം
0: അതിൽ 10-20 ആളുകളെ ഞങ്ങളിങ്ങനെ
1: പറഞ്ഞിട്ടുണ്ടായി.
0: ഓ, 20 ആള് തുടക്കം കുറിച്ചെങ്കിൽ കൂടി ഒരു കുറച്ചാണ് കഴിഞ്ഞപ്പോൾ സ്വഭാവമായിട്ട് ആളെണ്ണം കുറയും. 15 ആളായിട്ട് ആ പരീക്ഷ എത്തുന്നതോടുകൂടി 15 ആള്, 5 ആളെ പിന്നെ പോയുള്ളൂ. 15 ആളും പരീക്ഷ എഴുതി, 10 ആളും പാസ്സായി.
1: ഓ മഷാല്ലാ.
0: അതിൽ പാസ്സായതിനോട് കൂടിയിട്ട് വലിയ സന്തോഷമായി. പക്ഷെ ഇതിനിടയ്ക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടോ, കാരണം ഈ പഴയ സിലബസ്, ഈ സിലബസ് പുതിയ സിലബസ് ആവുക, എന്തായാലും അറിയില്ല. പക്ഷെ എന്നാലും ഭയങ്കര ആവേശമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തൊരു നോക്കും തന്നെ, ശരിക്കും ഞങ്ങളത്രയും പ്രായമില്ലാത്ത ആളുകളാണ് ക്ലാസ് എടുത്തത്,
1: പയ്യന്മാരാണ്.
0: അവർ പറഞ്ഞു ഞങ്ങൾ ടൈം ഒന്ന് കൂട്ടണം എന്ന് പറഞ്ഞു. അതായത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൊക്കെയുള്ള ആൾക്കാരുണ്ട്, ഓലൊക്കെ 9 മണി കഴിഞ്ഞാൽ ചോദിക്കാനോ നിൽക്കില്ല, ക്ലാസ് നീച്ചു കടവറക്കുന്ന സമയമായിട്ടുണ്ടാവും. ഏതായാലും ഇങ്ങനെ അതിൻ്റെ കൂടെ ഭയങ്കര രസമായിരുന്നു. ആ ഒരു മണിക്കൂർ ഇത് പഠിക്കും ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല സന്തോഷം തോന്നി. ക്ലാസ് ഒരു ചിട്ട വന്ന മാതിരി തോന്നി രാവിലെ തന്നെ. പക്ഷെ ഇവർ ടൈം കൂട്ടണം എന്ന് പറഞ്ഞോട് കൂടിയിട്ട് അതെങ്ങനെ കഴിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അങ്ങോട്ട് കൊണ്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആലോചിച്ച്, ഞങ്ങൾ വൈകുന്നേരത്തും കുറച്ച് സമയമായിരുന്നു. വൈകുന്നേരത്ത് പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ ലൈറ്റൊന്നുമില്ല, അതിൻ്റെ പെട്രോമാക്സോ കത്തിച്ചിട്ടാണ് അന്ന് ക്ലാസ് എടുത്തിരുന്നത്. എന്നിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളായിരത്തൊക്കെ വണ്ടി ഉണ്ട്, എല്ലായിടത്തും ബൈക്കായിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യാത്രക്ക് സുഖമായിരുന്നു,
1: ഗതാഗതം കുഴപ്പമില്ല.
0: ആ അത് വൈകാലും കുഴപ്പമില്ല. ഇവർ കഴിഞ്ഞിട്ട് ഈ അധ്യാപകരെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടായി കൊടുക്കും. അധ്യാപകരൊക്കെ വലിയുള്ള ആളുകളൊന്നായില്ല, വളരെ പിന്നെ എന്തൊക്കെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് ജോലി കിട്ടായിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആളുകളായിരുന്നു.
1: പിന്നെ വെൽഡിങ്ങിനോട് കച്ചവടം ഉണ്ടായിരുന്നല്ലോ അല്ലേ, വെൽഡിങ് കച്ചവടം ഒപ്പം ചെയ്യുവാൻ പ്രവർത്തനം എങ്ങനെ മൂന്നും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയത്?
0: അത് എങ്ങനെയാ വെച്ചാൽ മനസ്സാണ് സംഗതി, ഭയങ്കര പ്രശ്നമാണ്. ഇതെല്ലാം കൂടി ഇത് ചെയ്യണേ, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതും കൂടിയൊക്കെ തന്നെ പോകാമെന്നൊക്കെ തോന്നും. സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്, നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച് കഴിഞ്ഞാൽ എല്ലാം നടക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ടൈം എങ്ങനെയാണ് കിട്ടലായിരുന്നു, അതെങ്ങനെ വെച്ചാൽ പറഞ്ഞു തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ സഹായമായിരുന്നത്. നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കാണാനും പോകാനൊക്കെ പറ്റുന്നു, രാവിലെ ആയിട്ടും വൈകുന്നേരമായിട്ടൊക്കെ കാണാനും ചെയ്യാനൊക്കെ പറ്റുന്നു. അങ്ങനെ
1: നടക്കും,
0: മനസ്സ് വിചാരിച്ചാൽ എല്ലാ സംഗതിയും നടക്കും. മനസ്സാണ് ആദ്യം വേണ്ടത്, അപ്പം മറ്റുള്ളവരുടെ സഹായം ഉണ്ടാവും. അത് നമ്മളല്ലെങ്കിൽ ആരെയും വിളിച്ച് പറഞ്ഞാൽ, ആരോടും പറഞ്ഞാൽ നമുക്ക് വരെ വേറൊരാൾ പോവും, കാര്യങ്ങളൊക്കെ നടക്കും, സുഖമായിട്ട് നടന്നു
1: കൃത്യമായി നടത്താൻ വിചാരിച്ച നടക്കും,
0: വിചാരിച്ച് നടക്കും. അതന്നെയാണ് അതിൻ്റെ ഇതുള്ളത്.
1: അതുപോലെ ഇടയ്ക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനും ഒരു PSC ജോലി കേട്ടിരുന്നല്ലോ, എന്തായിരുന്നു ആ കഥ? എന്തായിരുന്നു
0: എംപ്ലോയ്മെൻറ്റ്? ഞാൻ 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും, ജയിച്ചു വരും. അപ്പോൾ നമ്മൾ പിന്നെ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞാരോ. അപ്പോഴാണ് ഞാനും, നമുക്ക് ഇതുപോലെന്ന് അറിയില്ല. അപ്പോൾ അതിന് രക്ഷപ്പം ഇങ്ങനെ സംഭവം ഉണ്ട്. തിരൂർ പോയിട്ട്, അന്ന് തിരൂരാണ്, ഇന്ന് കുറ്റിപ്പുറമാണ് തോന്നുന്നത്, അല്ലെങ്കിൽ തിരൂർ പോയിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേപ്പർ ഇട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം പോയത്. ചെന്നപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ആ പന്നിൻ്റെ അടുത്ത്, ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ഹെവി ലൈസൻസും കൂടി ഉണ്ടാക്കിയിരുന്നു.
1: വണ്ടി ഓടിക്കും,
0: വണ്ടി ഓടിക്കും, ഹെവി വണ്ടി ഓടിക്കുന്നു മാത്രമല്ല ഹെവി വലിയ വണ്ടികളൊക്കെ ഓടിക്കണ ലൈസൻസ്
1: എല്ലാം
0: ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ അടുത്തുള്ള സർട്ടിഫിക്കറ്റ് എന്തെങ്കിലുമൊക്കെ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ചേർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കയ്യിൽ വെച്ചിരുന്നു. ചെന്നൈക്ക് എംപ്ലോയ്മെൻ്റ് ഓഫീസർ എന്നോട് പറഞ്ഞു, ആ നിങ്ങളടുത്ത് ഹെവി ലൈസൻസ് ഉണ്ടല്ലോ, പിന്നെ പിന്നെ നിങ്ങൾക്ക് വല്ല പ്രതീക്ഷ ഉണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജോലി കിട്ടും, ജോലി കിട്ടുന്നിട്ട് ആരെങ്കിൽ പോലീസിൽ കിട്ടാൻ സാധ്യത ഉണ്ട് പറഞ്ഞ്. ഈ പോലീസിൽ ഹെവി ലൈസൻസും 10-ാം ക്ലാസ് പാസ്സായവരും അന്ന് വളരെ കുറവാണ്, അന്ന് പൊതുവേ കുറവാണ് ഹെവി ലൈസൻസ് ഉള്ളതും 10-ാം ക്ലാസ് ഉള്ളവരും. അങ്ങനെ ഞാനത് റേഷ് ചെയ്ത് പോന്നു. ഞാൻ ഒരു ജോലിക്ക് പോകണം വെച്ചിട്ടോ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല, അത് ചെയ്ത് വെച്ചെന്നുള്ളൂ. അവിടുന്ന് ഒരു മാസം കഴിഞ്ഞിട്ടില്ല എനിക്കുണ്ട് ഒരു ലെറ്റർ വരുന്നത് നിങ്ങളെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട്. ഞാൻ എനിക്ക് അത്ര വലിയൊരു ഒരു സംഗതി, ഒരു ഭയങ്കര യോഗ്യത, എനിക്കൊരു ഒരു അർഹനാണല്ലോ എന്നുള്ള ഒരു സന്തോഷം മനസ്സിലുണ്ടായിരുന്നു.
1: ബോധ്യപ്പെട്ടു,
0: ആ ബോധ്യപ്പെട്ടു. ഏതായാലും ഞാനതിന് ചെന്നപ്പോൾ അവർ എന്നെ പിന്നെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എന്നെ അളന്നു ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കി, ചെസ്റ്റ് ലേസം കുറവുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഈ ബാക്ക്വേർഡ് ആയതുകൊണ്ട്, OBC ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്, പിന്നെ അത് നിങ്ങൾക്ക് ഇനി അടുത്ത വിളിക്കുമ്പോൾ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. നിങ്ങൾ അതിന് വേണ്ട ചെയ്യണം, നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും, എന്നിട്ട് ഇതിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാനതേറ്റ് ഞാനങ്ങനെ പോകുന്നത് ചിലരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ ഒരു SI ആയിട്ടുള്ള ആളാണ്, അയാൾ നാട്ടിലുള്ള ആൾ തന്നെയാണ്. ആൾ എന്നോട് പറഞ്ഞു, ഇജി അത് വിടരുത്, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ നമുക്കെന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ പിന്നെയും ഒരു പ്രാവശ്യം വിളിച്ചു, വിളിച്ചതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നി എന്തപ്പോൾ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതാവുമെന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോവില്ല, ഇങ്ങനെ കൂടി എനിക്കൊന്നും ഒരു തോന്നിയില്ല.
1: അല്ല, പൊതുവെ മലയാളികളെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് ലൈഫ്, അതിലേക്കാണ് എല്ലാ ചിന്താഗതി ഉള്ളത്. പക്ഷേ കുഞ്ഞിപ്പാക്കാൻ വ്യത്യസ്തനാണ്.
0: അതെ അതെ അതെ. പിന്നെ അത്രത്തോളം അങ്ങോട്ട് എന്നോട് തോന്നിയില്ല, സാഹചര്യം സന്ദർഭം അങ്ങനെയായിട്ടാണോ എന്തോ എന്ന് തോന്നിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല.
1: വൈവിധ്യമാർന്ന ജീവായന പുറത്ത് നടത്തി വരുന്ന കുഞ്ഞിപ്പാക്കയുടെ വിശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: സവിശേഷം പ്രോഗ്രാമിൻ്റെ വളരെ മനോഹരമായൊരു എപ്പിസോഡിനാണ് നമ്മളിതുവരെയും കാതോർത്തത്.

0: യോഗത്തിൽ
1: കുടുംബങ്ങളിൽ ഏറ്റവും സമാധാനാന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുന്ന പീസ് റേഡിയോയുടെ വളരെ വേറിട്ടൊരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കൂട്. കണ്ണീർ ജീവിതങ്ങൾ, പരിഹാരവും പ്രയോഗവും എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു താജുദ്ദീൻ സുലഹയും ഹാരിസ് ബിൻ സലീമും.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് ലോകത്തിൻ്റെ നാനാദിക്കിലുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈ സന്ദർഭത്തിൽ ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പലപ്പോഴും നമ്മുടെ സാമൂഹിക ഘടനയുടെ, സമൂഹ മനസ്സിൻ്റെ അത് നോക്കിക്കാണാനുള്ളൊരു ബൈനോക്കുലറാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രമാത്രം തുറന്നെഴുത്തുകളും തുറന്നു പറച്ചിലുകളുമാണ് പേരുവെച്ചും വെക്കാതെയുമൊക്കെ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് വെക്കാതെ തന്നെ കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറ്റവും ശരിയായ അതിൻ്റെ ഇസ്ലാമിക വശം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അത്തരം ഫീഡ്ബാക്കുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈയൊരു എപ്പിസോഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ആദരണീയനായ ഹാരിസ് മൗലവി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഈ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കാനിരിക്കുകയാണ്. നമ്മൾ ആമുഖങ്ങളില്ലാതെ നമ്മുടെ ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് 5 മാസമായി. ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു നല്ലൊരു പ്രിയതമനു വേണ്ടി. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു എന്നെ തേടി നല്ല ഒരാൾ തന്നെ വരുമെന്ന്. നിക്കാഹ് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തന്നു. അവർ തമ്മിൽ 2 വർഷം നീണ്ടു നിന്നിരുന്ന പ്രണയബന്ധത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. ആ സമയത്ത് എനിക്ക് വന്ന സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് മുമ്പൊരു അഫെയർ ഉള്ളതുകൊണ്ടല്ല സങ്കടം വന്നത്. പടച്ചവൻ്റെ അടുത്ത് ഇത്രത്തോളം പ്രാർത്ഥിച്ചെനിക്ക് അദ്ദേഹത്തിനെ എന്തിനു നൽകി എന്നാലോചിച്ചു. അന്ന് ഞാൻ രാത്രി ഒരുപാട് കരഞ്ഞു. നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായതിനാൽ ആ കരച്ചിൽ ആരും കണ്ടില്ല. പല ദുശ്ശീലങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന് പല സംസാരങ്ങളിൽനിന്നും മനസ്സിലായി. സ്മോക്കിംഗ്, കഞ്ചാവ് പോലെയെല്ലാം. ഞാൻ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഈ ഒരു വിഷയവും കരഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എന്തൊക്കെയോ മനസ്സിന് പല വേവലാതികൾ. പടച്ചവൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ ഒരാളെയാണല്ലോ പടച്ചവൻ എനിക്ക് വിധിച്ചതെന്ന് കരുതുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത. ഞാൻ എന്തു ചെയ്യണം?
3: നമ്മളെന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മൾ കാണുന്ന ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടായിരിക്കും. ഒരു പക്ഷേ ഒരു നല്ല ഭർത്താവിലേക്ക് എത്താനുള്ള ഒരു കാരണം ഇതാണെങ്കിലോ, നമുക്കറിയില്ല കാരണങ്ങൾ. അതുകൊണ്ട് പടച്ചവൻ തന്നില്ലെന്ന് പറയാനായിട്ടില്ല. അത് ഇനിയും കുറച്ച് നമ്മൾ ജീവിതത്തിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് വിലയിരുത്താനും തീരുമാനിക്കാനും പറ്റില്ല. ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളെക്കുറിച്ചൊന്നും നമുക്കത്ര ഡീറ്റെയിലായിട്ട് അറിയില്ലല്ലോ. അന്വേഷിച്ചാൽ പോലും പിടുത്തം കിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയൊരു സംഭവമല്ല. നമ്മളൊരു വൈഫായിട്ടാണ് ചെല്ലുമ്പോഴാണ് ഏതൊരു വ്യക്തിൻ്റെയും സ്വകാര്യതകൾ അറിയുക. ഇപ്പോൾ ഇവിടെ എത്ര കാണും ചെറുപ്പക്കാരുണ്ട്, അവരൊക്കെ നല്ലവരാണോ ചീത്ത ആളുകളാണെന്നും അറിയാൻ പറ്റുമോ? പക്ഷേ വിവാഹം കഴിഞ്ഞ് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്ന് ചെല്ലുമ്പോഴാണ് അവരുടെ രഹസ്യങ്ങൾ അറിയുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഈ അറിഞ്ഞ കാര്യങ്ങൾ ഉറപ്പുണ്ടായ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അയാൾക്ക് ഇങ്ങനെ പിന്നെ അഫെയർ അയാൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അയാൾ നിങ്ങൾക്ക് ഇത് എന്തിനു കാണിച്ചു തന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വിഷയമാണ്. കാരണം ഒരു ഭാര്യയിൽ സംശയം ഉണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഉപകരിക്കുന്നതാണ്. അപ്പോൾ കാണിച്ചു തന്നത് ഇത്തരം ചില ബന്ധങ്ങളുള്ളതിൽ നിങ്ങളുടെ ഒരു നിലപാട് എന്തായിരിക്കും, ഇതൊക്കെ തുടർന്നുകൊണ്ട് തന്നെ നിങ്ങളെ കൂടെ മുന്നോട്ട് പോകാനുള്ളൊരു അനുവാദം കിട്ടുമോ എന്നതാണ് ഫോട്ടോ കാണിച്ചു തന്ന് നിങ്ങളുടെ പ്രതികരണം ആരായുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെയുള്ള പ്രതികരണങ്ങളൊക്കെ ആലോചിച്ചും ചിന്തിച്ചും അല്ലെങ്കിൽ ഭാവി ജീവിതത്തിന് ചില പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ എത്രത്തോളം ഇദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു സമയം അദ്ദേഹം അതിൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞതുകൊണ്ട് വലിയൊരു ഷോക്കൊന്നുമില്ലാതെ അയാളുടെ ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പം അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ ഒരു വിപുലമായി അദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഹിസ്റ്ററി എടുത്തിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് നേരാകാൻ പോകുന്നൊരു കേസാണോ അതോ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ശരിക്കും പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു തീരുമാനമെടുക്കേണ്ട ഘട്ടമാണ്. എന്തായാലും വാപ്പേണ്ടും വേണം പറയാൻ മടിച്ച് ഇതിങ്ങനെ സഹിച്ച് ജീവിച്ച് മുന്നോട്ട് പോയിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുന്നൊക്കെ നല്ലത്. ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ തെളിവുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരാളോട് പറഞ്ഞ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് പരമാവധി അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുക അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അങ്ങനെ ആക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഒരു ജീവിതം ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകളുടെ കൂടെ ജീവിക്കണമെന്നൊന്നും ഇസ്ലാമിൽ നിബന്ധനയില്ല. ഒരു പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അന്ന് പ്രാർത്ഥിച്ച ജീവിതം ഒരു പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇത്തരം ചില സ്വഭാവങ്ങളിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്ത് ഒരു നല്ല മനുഷ്യനാക്കി ഉപയോഗിക്കാനാണ് അള്ളാഹു അങ്ങനെയാണ് നല്ലൊരാളെ തരാൻ വിചാരിച്ചതെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് സംഭവിക്കുന്ന ചേഞ്ചിലൂടെ ആയിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾ സാക്ഷാത്കരിക്കപ്പെടുക. അള്ളാഹുവിന് ധാരാളം കണക്കിന് വഴികളുണ്ട്. നമ്മളറിയാത്ത മിൻ ഹൈസുലായ ഹത്തസിബ് നമ്മൾ കണക്ക് കൂട്ടാത്ത വഴികൾ അള്ളാഹുവിന് എടുക്കലുണ്ട്. അതെന്ന് നമുക്കറിയില്ലല്ലോ. നിങ്ങൾ മുന്നിൽ വന്ന പ്രശ്നങ്ങളെ ഇസ്ലാമികപരമായും ബുദ്ധിപരമായും യുക്തിപരമായും നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ ഉണ്ടാവും.
2: ഇതിൽ രണ്ട് മേഖലകൾ നമ്മളൊന്ന് എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നേരത്തെയും ചർച്ച ചെയ്ത മേഖലകൾ തന്നെയാണ്. അതായത് ഒരു പെണ്ണ് ഭർത്താവിൻ്റെ അടുത്ത് കാണുന്ന പ്രശ്നങ്ങൾ ആരും അറിയാതെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ നിരന്തരം പറയുന്ന ഒരു തലമുണ്ട്. ഇപ്പോൾ ആരിസ്മലി പറഞ്ഞതുപോലെ ഇതൊന്നും വെയിറ്റ് ചെയ്യാതെ പാരൻസിനോട് പറഞ്ഞ് കരഞ്ഞിങ്ങനെ കഴിയേണ്ട കേസൊന്നുമല്ല എന്നുള്ള തലവുമുണ്ട്. ഇത് രണ്ടും ഏത് പോയിന്റിലാണ് നമ്മൾ വേർതിരിക്കുക?
3: അതായത് ഇതിപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, വിവാഹം കഴിഞ്ഞ ഉടനെ കാണുന്ന ഇത്തരം സംഗതികളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഇയാളുടെ എത്രയോ കാലങ്ങളിലെ ശീലങ്ങളാണ്. അപ്പം അതൊന്നും ഇപ്പം എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം കഴിഞ്ഞിട്ട് വൈഫിൽ നിന്ന് അദ്ദേഹത്തിന് മറച്ചു വെക്കാനോ നിർത്താനോ പറ്റിയിട്ടില്ലെങ്കിൽ അതിനിപ്പോൾ ഒരു അവസാനം എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ഉത്തരവാദിത്തം ഇവിടെ ശ്രദ്ധ കൊടുത്ത് പരിഹരിക്കണം. നേരെ മറിച്ചിട്ട് 10-30 കൊല്ലമായി ജീവിക്കുന്നു, കുട്ടികൾക്കൊക്കെ 10-20-30 വയസ്സായി, ആ സമയത്ത് ഭർത്താവിൻ്റെ ഫോണിൽ ഒരു അവിഹിതം കാണുമ്പോൾ നമ്മളത് അയാളെ കൂടെ തന്നെ ജീവിച്ച് പോകാൻ ഇവർ നിർബന്ധിതരാണല്ലോ. അപ്പോൾ ജീവിച്ച് പോകാൻ നിർബന്ധിതരായ ആകുന്ന ആളുകൾ എന്ത് ചെയ്യുക, കേസ് കൈകാര്യം ചെയ്യുന്നത് പാളിപ്പോയാൽ പ്രശ്നമാവും. ഇപ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഒരു സഹോദരി ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചിട്ടപ്പോൾ കണ്ടുപിടിച്ച ആ ഒരു ഒരു ഒരു ഒരു ഒരു വീര്യത്തിൽ അവരെന്ത് ചെയ്തു വെച്ചാൽ, അയാൾ ബന്ധപ്പെട്ടിരുന്ന സ്ത്രീയുടെ ഭർത്താവിനെ വിവരങ്ങൾ അറിയിച്ചു. അവരുടെ വീട്ടിൽ പോയി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി, കലാപം ഉണ്ടാക്കി, എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ അപമാനിച്ചു. അപ്പം എന്ത് ചെയ്തു വെച്ചാൽ, പിന്നെ തിരിച്ചു വന്നവർ ജീവിക്കണം, കാരണം 4 കുട്ടികളുണ്ട് സുഖമായിട്ട്. പക്ഷേ അന്ന് ആ സംഭവത്തിന് ശേഷം ഇന്ന് വരെ അവളെ അയാൾ സ്പർശിക്കുകയോ അവളുടെ കാര്യങ്ങൾ ഇടപെടുകയോ ചെയ്തിട്ടില്ല. പക്ഷെ രണ്ടാളൊരു വീട്ടിൽ താമസിക്കണേ. നിനക്ക് ഇവിടെ ജീവിക്കണം, ജീവിക്കാൻ പോകണമെങ്കിൽ പോവാം, എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അവൾക്ക് പോകാൻ പറ്റില്ല, അവൾക്ക് പോവാൻ നിവൃത്തിയില്ല. അപ്പം അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം, ഒരു ദാമ്പത്യം മുന്നോട്ട് പോയ പാതി വഴിയിലെത്തുമ്പോൾ ഒരു അവിഹിതം കണ്ടാൽ അത് വളരെ പക്വതയോടുകൂടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ പ്രശ്നങ്ങളുണ്ടാവും. നിറച്ച് പുതിയ വിവാഹം കഴിഞ്ഞിട്ട് അവൻ്റെ പോക്കറ്റിൽ കഞ്ചാവും, അതേപോലെ തന്നെ അവനെ പിന്നെ കള്ളു മണക്കുകയും അവൻ്റെ അവിഹിത ഫോട്ടോസൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം, അത് അതുപോലെ കണ്ടാൽ പോരാ. കാരണം എന്താ വെച്ചാൽ, ഒരു വിവാഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് വരേണ്ടത്. നമുക്ക് അങ്ങനത്തെ ഒരാളിൽ നിന്നൊരു നല്ല ജീവിതം പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. രണ്ട് കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്.
2: ഇതൊരു ഒരു ഹൃദയത്തിൻ്റെ രോഗമാണ് എന്ന രീതിയിൽ തന്നെ അങ്ങനെ വർഷങ്ങൾ പിന്നിട്ട കേസ് കൈകാര്യം ചെയ്യണം അല്ലേ?
3: അതെ അതെ അതെ അതെ. ഇതൊക്കെ തന്നെ അഡിക്ഷൻസ് ആണ്, കുറേ ചെറുപ്പത്തിൽ ആരംഭിച്ച കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊന്നും അവരെന്തെന്ന് വെച്ചാൽ, ഒരു നല്ല ഒരു അവസരം വന്ന് അത്രമാത്രം അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർ പിൻവാങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണോ പോകണ്ടേ എന്നുള്ളൊരു തീരുമാനത്തേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഇത് അവസാനിപ്പിക്കാം എന്നുള്ളതിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തി അത് നന്നാവും. എന്തായാലും അവിടെ തീരുമാനമാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും. ഒന്നില്ലെങ്കിൽ അയാൾ നന്നാവും, അല്ലെങ്കിൽ ആ ബന്ധം അവിടെ അവസാനിക്കും. രണ്ടിനാണെങ്കിലും ഇവളുടെ ഭാഗത്തുനിന്ന് ശക്തമായൊരു തീരുമാനം ഉണ്ടാവും. പെൺകുട്ടികൾ പറ്റുന്ന അബദ്ധം എന്തുള്ള വെച്ചാൽ, നല്ലൊരു കല്യാണം വലിയ സന്തോഷത്തിൽ കഴിച്ചിട്ട് ഇനി വാപ്പേണ്ടും വേണം പറഞ്ഞാൽ അവരാകെ ഡെസ്പാവും, ഉമ്മാക്കാവ് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ സഹിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ആ സഹനത്തിന് പിന്നൊരു സമാപനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം.
2: ഒരു ഒരു വാചകം കൂടി നമ്മളിതിൽ ചേർക്കേണ്ടത്, ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വളരെ നിരുപദ്രവകരമായി ഇങ്ങനെ ഒരു ഇരുത്തത്തിൻ്റെ അടിയിലടി എനിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് കണിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതായത് പഴയ തിന്മകൾ അതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് കൂടി ഒന്ന് പങ്കുവെക്കാൻ തോന്നുന്നു.
3: അതായത് തെറ്റുകൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ആ തെറ്റുകൾ പറയുമ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് എല്ലാ വ്യക്തികളെക്കുറിച്ചും നമുക്കുള്ള മതിപ്പ് എന്താ വെച്ചാൽ, അയാളുടെ സ്വകാര്യതകൾ നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അതറിഞ്ഞു തുടങ്ങുന്നതോടുകൂടെ നമുക്കൊരു വ്യക്തിയെയും ബഹുമാനിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് എല്ലാവർക്കും അപാകതകൾ ഉണ്ടാവും. അതെന്ത് ചെയ്യണം, സ്വാഭാവികമായി നമ്മൾ പറയാതിരിക്കണം. പക്ഷേ ഈ പറയുന്നവരുടെ പിന്നിൽ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന്, അതൊരു സീരിയസ് ആയ തെറ്റായിട്ട് അവർ കാണുന്നില്ല. ഇപ്പോൾ ഒരു വിവാഹിതനായിരിക്കെ തന്നെ അവൻ്റെ പഴയ ക്ലാസ്മേറ്റ്സായിട്ടുള്ള ഫ്രണ്ട്സായിട്ടുള്ള പെൺകുട്ടികളോടൊന്നും ചാറ്റ് ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് അവർ കാണുന്നില്ല. സീരിയസ് അല്ല അവർ, ദീന് സീരിയസ് അല്ലാത്ത ഒരാൾ ചിലപ്പോൾ ദീ എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ വിളിക്കലുണ്ട് ഇവൾ വിളിക്കലുണ്ട് പറയും. പക്ഷേ ദീനിയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. രണ്ടാമത്തെ ഒന്ന് എന്താ വെച്ചാൽ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളെ പ്രതികരണം എന്താ നോക്കുക. വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബന്ധങ്ങളൊക്കെ തുടർന്ന് പോകാമെന്നുള്ളവർക്ക് ടെസ്റ്റ് നിലക്ക് പറയണ കാര്യങ്ങളുണ്ടായിരിക്കും. ചിലതെന്താന്ന് ചോദിച്ചാൽ ഒരു നല്ല മനസ്സിലെന്താണ് അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ഈ പറച്ചിലിന് ശേഷം എന്ത് ചെയ്യും, എന്തായാലും ഇവളെ മനസ്സിലൊരു സംശയം വന്നല്ലോ, പിന്നീടുള്ള അവളുടെ നിരീക്ഷണങ്ങൾ അവൾക്ക് മനസ്സിലാകും ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്.
2: ഇതിൽ വേറൊരു തലം മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ ഒക്കെ തുറന്നു പറഞ്ഞ് ഞാൻ ആരും ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ആ രീതിയിലും ചില കുട്ടികളൊക്കെ ചിന്തിക്കാറുണ്ട്.
3: പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തെറ്റുകൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളൊരു ആത്മാർത്ഥമുള്ള വ്യക്തിയാണെന്നല്ല മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ചെയ്തൊരാളാണല്ലോ എന്നുള്ളവർക്ക് നമ്മളെ പറ്റിയൊരു ബാഡ് ഇമേജാണ് സൃഷ്ടിക്കുന്നത്. അത് നമ്മുടെ ഒരു തെറ്റായ സങ്കല്പമാണ്. ഒരാളിങ്ങനെ വന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാം, ഞാൻ അവിടെ നിന്ന് കുറച്ച് പൈസ വാങ്ങി ഇവിടുത്തെ പൈസ ഇത് അവിടെ കൊടുത്തില്ല അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തൊരാളാണോ എന്ന് പറയുമ്പോൾ അയാളിൽ വീണ്ടും അത് സംഭവിക്കാനുള്ള സാധ്യതയെ നമ്മൾ കാണും. അയാളെക്കുറിച്ചുള്ള മതിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു ഒക്കെ പോകും. അപ്പം അതുകൊണ്ട് ഇത് പറയുന്നത് കൊണ്ടൊരു ഗുണവും
2: ഇല്ല
3: ഉണ്ടെന്ന് പറയാൻ പറ്റില്ല.
2: തീർച്ചയായും. ഇനി ഇതിൽ മറ്റൊരു മേഖല, എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നു, എല്ലാവരോടും കയർത്ത് സംസാരിക്കുന്നു. ഞാൻ മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ PSC പഠനം, ഖുർആൻ പഠനം, ഒഴിവ് സമയങ്ങളിൽ ചെറിയ ക്രാഫ്റ്റ് വർക്ക് എന്നിവ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനായി എൻ്റെ മനസ്സ് ഒരുങ്ങുന്നില്ല. അകാരണമായ പേടി എന്നെ പിടികൂടിയിരിക്കുന്നു. പെട്ടെന്ന് സങ്കടം വരുന്നു, മനസ്സിൻ്റെ താളം തെറ്റുന്നു. വീട്ടിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പിടിച്ചു നിന്ന് എനിക്കിപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സംഘർഷങ്ങൾ ആണ് സംഭവിക്കുന്നത്. പലതിനോടും പ്രതികരിക്കാതെ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. പല സമയങ്ങളിലും പഠിച്ചവൻ്റെ കാവൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്.
3: ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പറഞ്ഞില്ല
2: എന്ന് വ്യക്തമാക്കിയിട്ടില്ല.
3: ഇത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഏജ് കിട്ടണം, ഏത് പ്രായമാണ് കിട്ടണം, വിവാഹിതരാണെന്ന്
2: കിട്ടണം,
3: ആണ് പെണ്ണ് എന്നുള്ളതൊക്കെ വേർതിരിച്ച് കിട്ടുമ്പോഴേ നമുക്കിത് പറയാൻ പറ്റും. എന്തായിരുന്നാലും ഇത് കേൾക്കുമ്പോൾ ഒരു ഡിപ്രഷൻ്റെതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു കാരണമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആ കാരണം കണ്ടെത്തിയ കാരണത്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കിയാൽ അത് പരിഹരിക്കാൻ പറ്റും. പിന്നെ മനസ്സിൻ്റെ ദുർബലതയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അവർക്ക് ചില പ്രതീക്ഷകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ ചില അധികാരികൾ പറഞ്ഞു കൊടുക്കുക, ചില കാര്യങ്ങൾ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അവർക്ക് അവരുടെ എന്താണ് അവരുടെ ഭാവിയിലൊരു നല്ല ജോലിക്കോ അല്ലെങ്കിൽ നല്ല വിവാഹത്തിനോ വേണ്ട വഴികൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ എന്താ വെച്ചാൽ അവരുടെ വ്യക്തിത്വത്തെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവരുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഈ ചോദ്യം അനുസരിച്ചൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഗൈഡൻസ് കൊടുക്കാൻ മാത്രമുള്ള ഒരു വിവരങ്ങൾ അതിൽ ഇല്ല എന്നുള്ളതാണ്.
2: ആ സഹോദരി അല്ലെങ്കിൽ ആ സഹോദരൻ കൂടുതൽ ഡീറ്റെയിൽ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കൂടുതൽ വ്യക്തതകളോടുകൂടെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് അവർക്ക് തീർച്ചയായും വളരെ പേഴ്സണലായ ഒരു കെയർ തന്നെ കൊടുക്കാനുള്ളൊരു ശ്രമം നമുക്ക് നടത്താം. നല്ലൊരു ജീവിത ചുറ്റുപാടിൽ നിന്ന് പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയ ഒരാളാണ്. മനസ്സംഘർഷങ്ങളെ തീർച്ചയായും നമ്മൾ ആ രീതിയിൽ തന്നെ പീസ് റേഡിയോ ഓരോ കേസും എടുത്ത് കൈകാര്യം ചെയ്തു വന്നിട്ടുണ്ട്. ആ കാര്യം പരിഗണിക്കാമെന്ന് ആ സഹോദരിയെ അല്ലെങ്കിൽ ചോദ്യമയച്ച സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം വളരെ വേഗത്തിൽ, എൻ്റെ 17 വയസ്സുള്ള മകൾ മരണമടഞ്ഞു, മരിച്ചിട്ട് 6 വർഷമായി. എൻ്റെ മനസ്സിൽ ഈ ദുഃഖം ഇന്നും നിലനിൽക്കുകയാണ്. അവളുടെ മരണം ഒരു ദുരൂഹത പോലെ നിലനിൽക്കുന്നു. ആഹാരത്തിൽ അവളുടെ അവസ്ഥ എന്താണ് എന്ന വിഷമം എന്നെ വേട്ടയാടുന്നു. എനിക്കതിനൊരു ഉപദേശം തരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു.
3: ഇത് ഒരു ആത്മഹത്യയാണോ എന്നതിൽ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ആ വാചകങ്ങളിൽ നിന്ന് അങ്ങനെ തോന്നുന്നു. എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളതൊരു ആത്മഹത്യയാണെന്ന് നമ്മൾ പറയണില്ല. ഇനി ഒരു അങ്ങനത്തെ ഒരു മരണമാണ് സംഭവിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഒരു വലിയ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പൊതുവായി പറയണം. കാരണം സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ആത്മഹത്യ ചെയ്ത ആളുടെ മയ്യത്ത് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു നിന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സഹാബത്തിന് നമസ്കരിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്,
2: അനുവാദം കൊടുത്തിട്ടുണ്ട്.
3: അപ്പൊ അവിടെ നിന്ന് എന്തുള്ളത് വെച്ചാൽ ആത്മഹത്യ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് വ്യക്തമാക്കൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നതിൻ്റെ ഉദ്ദേശം എന്നേ പറയേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ ഒരു ദൈവനിഷേധി എന്നോ അല്ലെങ്കിൽ ഒരു നരകക്കാരനെന്നോ എന്നും നമുക്ക് അവരെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാനോ ധരിക്കാനോ പാടില്ല കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി നമസ്കരിക്കാനും മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും സഹാബത്തിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാചകൻ മാറി നിന്നു എന്ന കാര്യം വെച്ച് എന്തായാലും ആത്മഹത്യ ചെയ്ത നരകത്തിൽ തന്നെയാണ് എന്ന് പറയുന്നത് തീർത്തും പ്രമാണങ്ങൾക്കും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്കും ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങൾക്കും വിരുദ്ധമാണ്. ഈ ഒരു ചിന്തയാണ് മക്കൾ ആത്മഹത്യ ചെയ്തവരൊക്കെ വളരെ വലിയ മനസ്സംഘർഷം അനുഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ദൂരീകരിക്കരുത്. ഇത് ദൂരീകരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്താലും പ്രശ്നമില്ല എന്നൊന്നും അതിന് അർത്ഥമില്ല. അതായത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ഏതും വളരെ ഗുരുതരമായ തെറ്റാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതോടുകൂടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് പിന്നെ സ്വർഗത്ത് കയറാനൊരു സാധ്യത ഇല്ല. എല്ലാ മഹാപാപങ്ങളും പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്ത ഒരാളുടെ പാപം മാത്രം പൊറുക്കില്ലെന്ന് മാത്രം ഇവിടെ വാദിക്കാനും പറയാനും നമുക്ക് തെളിവുകളില്ല. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ വെച്ച് നമ്മൾ അതിബീബി മരണം മറന്നു പോകാത്ത എന്താണ് അന്നിപ്പോൾ ആത്മഹത്യ ചെയ്താലേ അതുകൊണ്ട് നരകത്തിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള കുറേ കേസുകളുണ്ട്. അങ്ങനെയാണ്. ഇനി അതല്ല, ഇതൊരു സ്വാഭാവിക മരണമാണ്, അതുകൊണ്ടാണ് ഇവർക്ക് വിഷമമെങ്കിൽ അതിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ മരണം എന്നുള്ളത് എന്താണ് ലയസ്തകൃതിമൂന സാഹത്വം ഒരു ഡേറ്റ് ഫിക്സഡാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഡേറ്റ് എപ്പോഴാണ് ഫിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ അന്നോ തലേന്നൊന്നല്ല ഫിക്സ് ചെയ്യണത്. അതെന്താണെന്ന് വിചാരിച്ചാൽ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് എത്രയോ മുമ്പ് 50,000 കൊല്ലം മുമ്പ് തീരുമാനിച്ച ഗർഭപാത്രത്തിൽ വെച്ച് തീരുമാനിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയാണ്, അത് നടപ്പിലാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ഡേറ്റ് മാറുന്നൊരു പ്രശ്നമേ ഇല്ല, അത് അള്ളാഹുവിൻ്റെ തീരുമാനം. ജീവൻ തന്നവൻ ജീവൻ എന്ത് ചെയ്യുന്നു തിരിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അവനുള്ളതാണ് വലഹു, അവനെടുത്ത് അവനുള്ള വലഹുമാകത്ത്, അവൻ നൽകിയത് അവനുള്ളതാണ്, എടുത്ത് അവനുള്ളതാണെന്ന് വിചാരിച്ചാൽ അത് തീർന്നു. പിന്നെന്താ വെച്ചാൽ ഇതിൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടാണല്ലോ ഈ മരണം മറക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ സൊഫീ, പ്രിയപ്പെട്ട ആൾ മരിച്ചാൽ എന്ത് ചെയ്യും, ആ മരണം ഇതിന് അള്ളാഹു സ്വർഗം തരാമെന്ന് പറയാൻ കാരണം അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ആ വേദന ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യൂല, വിട്ടുപോകില്ല. കാരണം ഇപ്പോൾ ഒരു ഭർത്താവാണെങ്കിൽ മരിക്കുന്നത് വരെ എന്തുണ്ടായിരിക്കും, ആ ഭർത്താവിൻ്റെ അസാന്നിധ്യം കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഒരു മകനാണെങ്കിൽ ആ മകനുണ്ടെങ്കിൽ അവൻ്റെ സംരക്ഷണം ഉണ്ടാകുമല്ലോ എന്ന ചിന്തയിൽ മരണം വരെ അത് മറക്കാൻ പറ്റില്ല. നമ്മളൊരു മരിച്ച വീട്ടിൽ പോയി തിരിച്ചു വരുന്ന മാരിയല്ല നമ്മളൊരു സ്വന്തക്കാർ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സ്വർഗം തരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ വ്യക്തിക്കും സ്വർഗം കിട്ടാൻ ഓരോ കാരണങ്ങളുണ്ടാവുമല്ലോ. ഇത് എൻ്റെ സ്വർഗം തരാൻ അള്ളാഹു എനിക്ക് വെച്ച കാരണം എന്ന് വിചാരിച്ച് വിഷമം വരുമ്പോഴൊക്കെ അതിന് പ്രതിഫലം അള്ളാഹുവോട് ചോദിച്ച് നമ്മുടെ മുസീബത്തിൽ നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആ മരണം ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് മനസ്സിലാവുന്നത്.
0: തീർച്ചയായും പ്രാർത്ഥനയും പഠനവും സബറിനുള്ള പുണ്യവും ഒക്കെ ഓർത്തുകൊണ്ട് ആ ഉമ്മ മുന്നോട്ട് പോകട്ടെ, മകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തട്ടെ എന്ന് ഈ ഒരു സമയത്ത് നമുക്ക് പറയാം. അവർക്ക് അല്ലാഹു മനസ്സംഘർഷങ്ങളിൽ നിന്ന് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റൊരു വിഷയം, ഞാൻ 14 വർഷമായ ഒരു പ്രവാസിയാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. പുതിയ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. പഴയ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും, ഉപ്പ ഉമ്മ 2 അനിയന്മാർ തുടങ്ങിയ എല്ലാവരെയും ഞാൻ പുതിയ വീട്ടിലേക്ക് ക്ഷണിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇപ്പോൾ ആരും ആ പഴയ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബവുമായി മുന്നോട്ട് പോകാൻ ഇനി എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ ഭാര്യയുടെയും കുട്ടികളുടെയും കുറ്റങ്ങളും കുറവുകളും മാത്രം കാണാൻ ശ്രമിക്കുന്നു. രക്ഷിതാക്കളോടൊന്ന് മാറി താമസിക്കാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? 1-8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഒന്നിച്ച് കഴിയാൻ കഴിയില്ല എന്ന്. ഇത് എങ്ങനെ പരിഹരിക്കും?
3: ഇതെന്താ, എല്ലാ ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാവർക്കും ഒരേ പരിഹാരമല്ലേ നമുക്ക് പറയാൻ പറ്റുക. അതാണ് ഇത് കോമൺ പരിഹാരം പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരാൾ പിന്നെ മൂത്തൊരു ജ്യേഷ്ഠം വീട് മാറി പോകുമ്പോൾ ഒരിക്കലും ആ ഉമ്മയും ഉപ്പയും തറവാട് വിട്ട് പോവാത്ത കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. നമ്മൾ എത്ര നല്ല സൗകര്യമുള്ള വീട് ഉണ്ടാക്കിയാലും എന്ത് ചെയ്യില്ല, വാപ്പനയും മനയും വിളിച്ചാൽ ഞങ്ങളിപ്പോൾ ഈ ഓടിട്ട പെരയിൽ നിന്ന് എങ്ങോട്ടും പോരുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ അതിലൊരു എന്തോ ആ വന്നതിൻ്റെ പിന്നിൽ എന്തുണ്ട്, അവരുടെ കാഴ്ചപ്പാടിൽ ചില വ്യത്യാസങ്ങളുണ്ട് അവരുടെ, മനസ്സിലെ. പിന്നെന്താന്ന് വിചാരിച്ചാൽ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും എന്തായിരിക്കും, ഈ ഒരു ചോദ്യകർത്താവിനായിരിക്കും അവരെല്ലാത്തിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് വിട്ടുപോകുന്നതിലൂടെ എന്താണ്, സ്വാഭാവികമായും അവരുടെ സംരക്ഷണം, ഈ അനുജന്മാരുടെ വിവാഹം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവർ മുന്നിൽ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ സാഹചര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി വിലയിരുത്താതെ നമുക്കിതിലൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എന്താ വെച്ചാൽ അനുജന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്കൊരു പ്രൈവസി ജീവിതത്തിൽ കിട്ടണം, അത് അനിവാര്യമാണ്. അതേപോലെ തന്നെ വാപ്പക്കും ഉമ്മക്കുള്ള സംരക്ഷണങ്ങൾ ലഭിക്കണം, ബ്രദേഴ്സിനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കണം. അതിന് വാപ്പനും ഇമ്മനെയും വിഷമിപ്പിക്കാതെ ഇത്ര കാലം നമ്മൾ സംരക്ഷിച്ച് പോകുന്ന ഇന്നൊരു വാക്ക് ഇറങ്ങിപ്പോണമെന്ന് പറയുന്നതോടുകൂടെ എല്ലാ ബന്ധങ്ങളും അതോടുകൂടെ അവസാനിക്കും. അപ്പോൾ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നിടത്ത് നല്ല ശ്രദ്ധ ആവശ്യമാണ്. വിശദമായ സാഹചര്യങ്ങൾ അറിയുകയാണെങ്കിൽ അവർക്ക് പറ്റുന്നൊരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ പ്രായോഗികമായും ഒരു യുക്തിബോധമുള്ള ഒരാൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുമായി ഡിസ്കസ് ചെയ്ത് വാപ്പനും ഇമ്മനെയും വെറുപ്പിക്കാത്ത ഒരു നല്ല പ്രായോഗികമായ ഒരു തീരുമാനത്തിലേക്ക് പോകലായിരിക്കും നന്നായിരിക്കാം.
0: വളരെ ചിന്തിച്ചു ആലോചിച്ചു മാത്രം
3: ചെയ്യേണ്ട കാര്യമാണ്.
0: മാനസികമായി പരിതപിക്കുന്ന ഒരു പിതാവിൻ്റെ പ്രയാസത്തിന് പരിഹാര നിർദ്ദേശത്തിന് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. 5 മക്കളിൽ മൂത്ത പെൺകുട്ടിക്ക് 19 വയസ്സ്, 2 BA 1 വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയ മറ്റൊരു കുട്ടി, വിവാഹപ്രായമായി എങ്കിലും വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിസമ്മതിക്കുകയോ വിമുഖത കാണിക്കുകയോ ചെയ്യുന്നു. 2 അന്വേഷണങ്ങൾ വന്നു, 2 അവളുടെ അതൃപ്തിയും അനിഷ്ടവും കാരണം ഒഴിവായി. പൊതുവേ ഒരു വാശിക്കാരിയാണ്, അനുസരണയില്ല, എങ്കിലും ദീനീ ചിട്ടയെല്ലാം ഉണ്ട്. മനസ്സിൽ ആരെങ്കിലും താരോലിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ട എന്നാണ് പറയുന്നത്. മാതാപിതാക്കളെ, പ്രത്യേകിച്ച് പിതാവിനെ തീരെ അനുസരിക്കുന്നില്ല. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അവർ ഒട്ടും വിലവെക്കുന്നില്ല. ഇപ്പോൾ അവളും പിതാവും സൗന്ദര്യ പിണക്കത്തിലാണ്. പിതാവിനോട് സംസാരിക്കുന്നില്ല, മുഖത്തു നോക്കി സംസാരിക്കുകയില്ല, വിളിച്ചാൽ മിണ്ടില്ല. അവളുടെ വല്ല ആവശ്യത്തിനും സഹോദരന്മാർ മുഖേനയാണ് ഉപ്പയുടെ സംസാരം. എപ്പോഴും മുഖം വീർത്ത പോലെ ഇരിക്കും. ഈ കുട്ടിയുടെ പെരുമാറ്റത്തിന് ഒരു നല്ല പരിഹാര നിർദ്ദേശം നൽകാമോ?
3: ഇതൊക്കെ എന്താ വെച്ചാൽ ഓരോ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ പൊതുവേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിൽപ്പെട്ട ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്താത്തത് കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു പെൺകുട്ടി സ്വാഭാവികമായും അവളുടെ പഠനം, അവളുടെ വിവാഹം ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാകുന്നത് കൊണ്ട് സ്വാഭാവികമായും അവരതിനൊക്കെ താല്പര്യം കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഈ കുടുംബത്തിൽ ഇങ്ങനൊരു സാഹചര്യം? അവൾ എന്തുകൊണ്ട് വിവാഹത്തിന് താല്പര്യം കാണിക്കുന്നില്ല? അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഈസിയായ കാര്യമാണ്. അത് കണ്ടെത്തുക, പിന്നെ മാതാപിതാക്കളും ഇവളും തമ്മിലുള്ള ബന്ധം നന്നാക്കി തീർക്കാൻ ആവശ്യമായ എന്താണ് അവർ തമ്മിലുള്ള മനസ്സിലാകായ്മകൾ, അത് പറഞ്ഞ് കണ്ടുപിടിച്ച് പരിഹരിച്ച് അവരെ കുടുംബ ബന്ധം പറഞ്ഞ് നന്നാക്കി നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം പ്രായപൂർത്തിയും പക്വതൊക്കെ എത്തിയ ആളുകളാകുമ്പോൾ ചോദിച്ചാൽ വിവരങ്ങളൊക്കെ വേഗം കിട്ടും. അതെന്താണെന്ന് കാരണം മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ പെൺകുട്ടിനെ മാത്രം കാണേണ്ട ഒരു കാര്യമില്ല. ഓരോ കുട്ടികളുടെയും സ്വഭാവ മാറ്റങ്ങളിൽ വീടിനും മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ വലിയ വിദ്യ. പക്ഷേ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി വരുമ്പോൾ മാത്രമേ നമ്മൾ ആ സ്വഭാവത്തെക്കുറിച്ച് നിരൂപണം നടത്തുന്നുള്ളൂ എന്നുള്ളതാണ്. എല്ലാം രൂപപ്പെട്ട് വരുന്നത് പെട്ടെന്നൊരു ദിവസം രൂപപ്പെട്ട് വരുന്നതല്ല, അതിനൊക്കെ ചില കാരണങ്ങളുണ്ടായിരിക്കും. ഈ പറഞ്ഞമാരി വിവാഹം വേണ്ടെന്ന് പറയാൻ അഫയർ ഉള്ളത് കൊണ്ട് കാരണമാവാം, വിവാഹത്തെക്കുറിച്ചുള്ള എപ്പോഴെങ്കിലും ഭയം കൊണ്ടാവാം, അല്ലെങ്കിൽ വാപ്പൻ്റെ ഇമ്മൻ്റെ ജീവിതം കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിതമാണെങ്കിൽ വിവാഹം വേണ്ടെന്ന് വിചാരിക്കാം. പല പല കാരണങ്ങളുണ്ട്. ഈ കുട്ടി എന്തുകൊണ്ട് എന്ന് പറയണമെങ്കിൽ ആ കുട്ടി തന്നെ പറയണം. പിന്നെ മാതാപിതാക്കളുടെ പെരുമാറ്റങ്ങളും ബന്ധങ്ങളും നന്നാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് മനസ്സിലാവണം.
0: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഇങ്ങനത്തതൊക്കെ
3: അതുകൊണ്ടും വിവാഹം
0: വലിയ സ്വാധീനങ്ങൾ
3: വിവാഹം വേണ്ടെന്ന് പറയാം.
0: അപ്പം അതൊക്കെ പെട്ടെന്ന് ക്ലിയർ ആവുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്.
3: പ്രശ്നമല്ല,
0: തീർച്ചയായും. ആ കുട്ടിയായിട്ടുള്ള സംസാരത്തിന് രക്ഷിതാക്കൾ അടിയന്തരമായി തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് സ്നേഹക്കോട് പാരൻസിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, 2 കുട്ടികളുണ്ട്, ഭർത്താവ് ഇപ്പോൾ നാട്ടിലുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഒരു തൗഹീദി അന്തരീക്ഷമുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. ഭർത്താവിൻ്റെ ഫാമിലി അങ്ങനെയല്ല. എന്നാൽ അദ്ദേഹം ഈ ഒരു ലൈനിലുള്ള തൗഹീദി അന്തരീക്ഷമുള്ള ഒരാളാണ്. എന്നാൽ അദ്ദേഹം ദീനി കാര്യങ്ങളിലൊക്കെ സജീവമാണെങ്കിലും പോൺ സൈറ്റ് അഡിക്റ്റാണ് ആൾ. ഞാൻ അത് കണ്ടു, അദ്ദേഹത്തെ പല രീതിയിൽ ഉപദേശിച്ചു. ആ വിഷയത്തിൽ ആരിസ്മലയുടെ ഒരു സ്പീച്ച് അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അത് കാണുന്നതായി വീണ്ടും എനിക്ക് മനസ്സിലാകുന്നു. ഞാനാണെങ്കിൽ ഇന്നേ വരെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല. ഹറാം കേൾക്കുന്ന കാണുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കേണ്ടത്?
3: നമ്മളത് ഈ പോൺ അഡിക്ഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരാളെക്കാളും വലിയ അഡിക്ഷനാണ് ശരിക്ക് യഥാർത്ഥത്തിൽ ഈ പോൺ സൈറ്റുകൾക്കുള്ള, അശ്ലീല സൈറ്റുകൾക്കുള്ള ഒരു അടിമത്തം എന്ന് പറഞ്ഞാൽ. അത് തുടരാൻ അവർക്ക് ഒരു അനുവാദം കൊടുക്കല്ല നമ്മൾ ചെയ്യണത്. എന്താച്ചാൽ ഒരു സംസാരം കൊണ്ടോ ഒരു വാണിങ് കൊണ്ടോ ഒന്നും എന്തല്ല, ഒരു ദിവസം കൊണ്ട് നിന്ന് പോകുന്നൊരു കാര്യമല്ല. അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ശരിക്കതിന് വേണം. ഒന്നെന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് അവർക്ക് എന്ത് ചെയ്യണം, അതിന് കഴിവുള്ള ആളുകൾ കൊടുക്കണം. കാരണം കുറേ ഈ ഫോൺ സൈറ്റുകൾക്ക് അഡിക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുറേ പ്രത്യാഘാതങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ആസ്വാദകരമായ ഒരു ദാമ്പത്യ ശാരീരിക ബന്ധം പിന്നെ അവിടെ ലൈഫിലില്ല. ഇവരിങ്ങനെ അതും കണ്ടും കേട്ടുള്ള അനുഭവങ്ങളല്ലാതെ ശരിക്കുള്ളൊരു സെക്സിൻ്റെ ശാരീരിക ബന്ധങ്ങളുടെ ആസ്വാദനങ്ങൾ ഈ സാധുക്കൾക്ക് ലഭിക്കാതെ പോകുന്നു. അതേപോലെ തന്നെ എപ്പോഴും ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധങ്ങളിൽ അവർ അങ്ങേയറ്റം മാനസികമായി തകർന്നു പോകുന്നു. അവർക്കവരുടെ ജീവിതത്തിൽ ആരാധനകളിലോ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലോ മക്കളുമായുള്ള ബന്ധത്തിലോ ഒന്നും സത്യസന്ധത പുലർത്താൻ കഴിയുന്നില്ല. ഭയങ്കരമായൊരു മാരക രോഗമാണത്. അപ്പോൾ അതുകൊണ്ടെന്താ വെച്ചാൽ എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവിന് ക്യാൻസർ വന്നാലും കിഡ്നിക്ക് അസുഖം വന്നാലും ഒക്കെ എന്താ ചെയ്യാന്നുള്ള പോലെ ഇതൊരു മാരകമായ അസുഖമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പെണ്ണിന് ഫോൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെ അല്ല ഇത് എന്ന് പറഞ്ഞാൽ. ഇതൊരു വല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അതിൽ നമുക്ക് എന്താ വെച്ചാൽ നല്ല ഒരു കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇസ്ലാമിക് കൗൺസിലർക്ക് നിങ്ങൾക്ക് അയാൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഇൻഷാല്ലാ ഒരു കുറഞ്ഞൊരു ടൈം എടുത്തിട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായിട്ടുള്ള ഒരു പിന്നെ കൗൺസിലിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ആളുകളെ തീർച്ചയായും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അത് എന്നുള്ളൊരു പരിശ്രമം നടത്തി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു രോഗമാണ്. അതുകൊണ്ട് അത് മാറ്റിയെടുക്കണമെങ്കിൽ അതിന് വേണ്ട ചികിത്സകൾ വേണം. അയാൾ അതിന് വിചാരിക്കണം. അയാൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഇസ്ലാമികമായി തന്നെ അതിന് പരിഹാരങ്ങളുണ്ട്.
0: ഞാനും എൻ്റെ ഭർത്താവും തമ്മിലൊരു പ്രോബ്ലം ഇല്ല, പക്ഷേ മദറിൻലോ ഇടപെട്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്താലും മദറിൻലോയോട് പറയണം. ഞങ്ങൾ എവിടേക്കും ഒറ്റക്ക് പോകാൻ സമ്മതിക്കില്ല. എവിടെ പോകണമെങ്കിലും അവരും കൂടെ വരും. എങ്ങാനും ഞങ്ങൾ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തിയ ശേഷം വഴക്കാണ് പലപ്പോഴും. ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാമോ എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം.
3: എനിക്ക് പെട്ടെന്ന് ഇന്നലെ വന്നൊരു കേസ് ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഒരു അമ്മായിമ്മ ഒരു ഭർത്താവിൻ്റെ ഉമ്മ, അതാണ് ഇപ്പം അമ്മായിമ്മ, അവർ പറയുന്ന വോയിസുകളും സംസാരങ്ങളും എല്ലാം എന്താണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ റെക്കോർഡ് ചെയ്ത് ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് അതിലൊന്ന് രണ്ട് സാമ്പിളുകൾ നമ്മൾ കേട്ട്. അപ്പം ഞാൻ പറയണെന്താന്ന് വിചാരിച്ചാൽ, ഈ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിനെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ആ കുട്ടിക്ക് അവിടെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം, അവിടുത്തെ ഉമ്മ നല്ലൊരു മാന്യമായ പെരുമാറ്റം വേണമല്ലോ. എന്നാൽ അവരങ്ങനെ മാന്യമായി പെരുമാറാത്തൊരു ഒരു സ്ത്രീയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ മകളുടെ നന്മയ്ക്ക് വേണ്ടി ആ സ്ത്രീയുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും നന്നാക്കി എടുക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. നമ്മൾ വെറുതെ ഇപ്പോൾ അവരങ്ങനെ എങ്ങനെയും തെളിവും ചാർജ് ഷീറ്റൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ കിട്ടിയാലും അവർ പല തെറ്റ് അംഗീകരിച്ചുള്ളതില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരൊറ്റ പ്രശ്നമുള്ളു, ഇങ്ങനത്തെ കാര്യത്തിൽ ഭർത്തൃ വീട്ടിലെ മാതാപിതാക്കൾ വിവാഹ ദാമ്പത്യങ്ങളോട് സഹകരിക്കുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രധാനമായി, ഇവളും ആ കല്യാണം കഴിച്ച പയ്യനും തമ്മിൽ എന്തുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയെന്നാ പക്ഷേ പ്രശ്നങ്ങളില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ അവൻ്റെ ഉമ്മയുടെ അടുക്കൽ ഇവളെ നിർത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിപരവും അതേപോലെ തന്നെ നല്ല രൂപത്തിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് അവനെ സഹായിക്കുക. അവനെ പറഞ്ഞിട്ട് എന്താ എൻ്റെ അമ്മ ഇങ്ങനെ പറയണം, എങ്ങനെയാണ് കുട്ടിയെ പറഞ്ഞേക്കുക എന്ന് അവനോട് പറയുന്നത് കാര്യമില്ല. അവനും അവൻ്റെ ഉമ്മനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഈ ചെന്ന് കയറിയ മകൾക്ക് അത്ര പറ്റില്ല, ബന്ധു വീട്ടുകാർക്ക് അത്രയും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ മുൾക്കിഴി കുടിലിൽ എന്ത് ചെയ്യണം, തനിക്കൊരു മുള്ള ഏൽക്കാതെ ജീവിക്കാൻ എങ്ങനെ പറ്റും? ഒരു ഭർത്താവിൻ്റെ പൂർണ്ണമായ ഭാര്യഭർത്തൃ ജീവിതവും ദാമ്പത്യവും അനുഭവിച്ചിട്ട് ഈ ഉമ്മയുടെ പ്രയാസപ്പെടുത്തലുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. നമ്മളൊക്കെ എത്രയോ കുട്ടികൾ, എത്രയും കുട്ടി ഇപ്പോൾ അമ്മായിമ്മൻ്റെ പീഡനങ്ങൾ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വിളിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഭർത്താവിനോട് സംസാരിക്കും. അവൻ 100% ഉമ്മൻ്റെ പീഡനങ്ങളെക്കുറിച്ച് അംഗീകരിക്കും. അപ്പോൾ നമ്മൾ അവനോട് പറയാം എന്താണെന്ന് വെച്ചാൽ, ആ വീട്ടിൽ കൊണ്ടുപോയാൽ ഇനി വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുമെങ്കിൽ അവൾ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ അവൾക്ക് എന്ത് ചെയ്യുക, നല്ല മാനസിക സപ്പോർട്ട് കൊടുത്തു. ഉമ്മനിത് മാപ്പരത്വമല്ലേ, അവളവിടെ നിന്നോട്ടെ. ഭർത്താവിൻ്റെ വീട്ടിലിപ്പോൾ അവിടെ ഉമ്മക്ക് നല്ല ആരോഗ്യമുണ്ട്, കാര്യങ്ങൾ നടക്കും. അതല്ലാതെ കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ജോലിയും പണിയെടുത്ത് ജീവിച്ചെങ്കിലേ കടമ നിറവേറുള്ളൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി, വേലക്കാരെടുത്താലും പോലും ഉമ്മ എടുത്താലും പോലും പ്രശ്നമില്ല, അവളുണ്ടെങ്കിൽ അവൾ ചെയ്യട്ടെ എന്നുള്ളൂ. അതുകൊണ്ട് അവൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഭാര്യ, അവൾക്ക് നിങ്ങൾ ചിലവ് കൊടുക്കണം, അവളെ സംരക്ഷിക്കണം, അവൾക്ക് നല്ല ഉറങ്ങാൻ സുരക്ഷിതമായ സ്ഥലം വേണം, അവൾക്ക് മനസ്സമാധാനം വേണം, അതൊക്കെ അവളെ വീട്ടിൽ വെച്ച് കൊടുക്കുക. ഇനി അവളെ വീട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്താണ്, പിന്നെ അത് നിൻ്റെ ഉമ്മക്ക് പ്രശ്നമാണെങ്കിൽ നീ എന്ത് ചെയ്താൽ മതി, ഉമ്മനത് അറിയിക്കാൻ നടക്കണ്ട, ഉമ്മനോട് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ അവളെ ബന്ധപ്പെടുന്നതോ അവളെ വീട്ടിൽ പോകുന്നതോ ഒന്നും അവർ വീട്ടുകാർ അറിയണം എന്നില്ല. അപ്പോൾ ഉമ്മ ചോദിക്കുക, എന്താ വിവാഹം വേണ്ടേ, എന്താ അവളെ കൊണ്ടുവരാത്ത, അതെന്താ വെച്ചാൽ അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ എന്ത് ചെയ്യുന്നില്ല, ശരിയാവണില്ല, അങ്ങനെ പോയതല്ലേ. ഇനി അവൾക്ക് എപ്പോഴാണ് വരാൻ തോന്നുന്നു വെച്ചാൽ അപ്പോൾ വരട്ടെ എന്നും പറഞ്ഞാൽ അവിടെ ഇട്ടാൽ മതി. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, എൻ്റെ ഈ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതെ പോയി, എന്താ പിന്നെ ഒരു മറുപടി പറയാൻ പറ്റുക? അവളെ ഡൈവേഴ്സ് ചെയ്യണം, ഡൈവേഴ്സ് ചെയ്യാറ്, കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ചെയ്യാമെന്ന് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്നെ ചിന്തിക്കുക, എന്ത് അവൾ ഇവിടെ വന്ന് നിന്നോട്ടെ, എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ കൊണ്ടുവരാ, നിർത്താം. ഇതിലൊന്നും ഇപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു പ്രശ്നങ്ങളുമില്ല. എന്തായിരുന്നാലും ഉമ്മൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാതെ ആ ഉമ്മനെ എങ്ങനെ മാനേജ് ചെയ്യാം ബുദ്ധിമുട്ടില്ലാതെ, ഭർത്താവിൻ്റെ ഉമ്മയല്ലേ, ഭർത്താവും ഉമ്മയും തെറ്റാതെ എങ്ങനെ മാനേജ് ചെയ്ത് അവിടെ സ്വസ്ഥമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കാനുള്ള ചർച്ചകളാണ് ഇവർ തമ്മിൽ നടത്തേണ്ടത്. അതിൽ കഴിയുന്നതും രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാതിരിക്കലാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്.
0: ഇതിന് സമാനമായ ഒരു ക്വസ്റ്റ്യനോട് ഞാൻ വായിക്കാം. അതൊരു പക്ഷേ കുറേ സ്ത്രീകൾക്ക് ഈ ഒരു ചോദ്യം തന്നെ ഒരു ഉത്തരമാണ് എന്നതുകൊണ്ട് ഞാൻ വായിക്കണേ. ഇതിങ്ങനെയാണ്, ഞാനിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ്, എനിക്കിവിടെ നിൽക്കാൻ തീരെ ആഗ്രഹമില്ല. കാരണം ഭർത്താവിൻ്റെ ഉമ്മ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ കാര്യത്തിൽ പോലും സ്വന്തം ഇഷ്ടത്തിന് ചെയ്താൽ അത് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ എല്ലാതും ഉമ്മ അറിയണം, ഒരു തക്കാളി എങ്ങനെ അരിയണം, ഉള്ളി എങ്ങനെ തൊലിക്കണം, തോൽ എവിടെ ഇടണം തുടങ്ങിയെല്ലാം ഇത് കേട്ട് കേട്ട് പറഞ്ഞും ബോധിപ്പിച്ചും മടുത്തു. ഇത് പറയാതിരുന്നാലോ, അഭിപ്രായം ചോദിക്കാതിരുന്നാലോ എല്ലാം ഒരു പരാതി എന്നോണം ഭർത്താവിൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പറയും. ഉപ്പയാണെങ്കിൽ ശരി തെറ്റ് മനസ്സിലാക്കാനോ അത് അന്വേഷിക്കാനോ നിൽക്കാതെ അങ്ങനെ തന്നെ വിശ്വസിക്കും, എന്നിട്ട് എന്നോട് മിണ്ടില്ല. ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അന്നും മുതൽ പറയുന്നതെല്ലാം ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പാത്രം എവിടെ വെക്കണം എന്നത് മുതൽക്ക് അത് സ്ഥലം മാറിപ്പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ധിക്കാരമായി കാണുന്നു. ഇങ്ങനെ രണ്ട് കുട്ടികളായി അവരുടെ കാര്യം വന്നപ്പോഴും അതിലെ പ്രയാസം, മക്കൾ എവിടെ കിടക്കുന്നു, എങ്ങനെ കിടക്കുന്നു തുടങ്ങി എല്ലാറ്റിലും പ്രശ്നമാണ് എന്നാണ്. അപ്പോൾ ഇത്ര സ്ട്രോങ്ങായി മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത ചുറ്റുപാടുള്ളൊരു സഹോദരിയാണ്, അവരോടൊരു അഡ്വൈസ് നമുക്ക് കൊടുക്കണം. അതോടൊപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ വയസ്സായ സ്ത്രീകൾ അവരെടുത്തു നിന്നുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെപ്പോലും വലിയ പ്രശ്നമായി കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ ഓർക്കാനും ചിലപ്പോൾ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു.
3: നമ്മളിവിടെ ചിന്തിക്കണം എന്താ വെച്ചാൽ, ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് നൽകപ്പെട്ട ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, അവളുടെ വീട്ടിലില്ലാത്ത എന്തൊന്നാണ് അവിടെ ഉള്ളത്? അവിടെ ഉള്ളത് ഭർത്താവാണ്, ബാക്കിയുള്ളതൊക്കെ അവളെ വീട്ടിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അവളെ കല്യാണം കഴിച്ച ഭർത്താവല്ലാത്തതെല്ലാം എവിടെയുണ്ട്? അവളെ വീട്ടിലുണ്ട്. അവളുടെ വാപ്പയും ഉമ്മയുണ്ട്, സ്നേഹം തരാൻ ആളുണ്ട്, കിടക്കാൻ കട്ടിലുണ്ട്, വയ്ക്കാൻ ഭക്ഷണമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ആസ്വദിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, അവിടുത്തെ ഉമ്മയെയോ അവിടുത്തെ വീടോ അവിടുത്തെ ഭക്ഷണമൊന്നുമല്ല. നമ്മൾ അവിടെ ആസ്വദിക്കേണ്ടത് ആരെയാണ്? നമ്മൾ ഭർത്താവിനെയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പം നമുക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഭർത്താവിനെ കിട്ടണം, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം, നമ്മുടെ കുട്ടികളുടെ വാപ്പയായി നമ്മുടെ കാര്യങ്ങൾ നടന്ന് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം വ്യക്തമാവണം, നമ്മൾ വെറുതെ അതൊന്നും ചിന്തിച്ച് പോകരുത്. പിന്നെ ഞാൻ പറഞ്ഞത്, ഈ പെൺകുട്ടി ഇപ്പോൾ അവിടെ ജീവിച്ചു പോകുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണത്. അപ്പോൾ അങ്ങനെ ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മളെന്താ വെച്ചാൽ, ഏതൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും എന്തു ചെയ്യും, അവിടുത്തെ പരിസരങ്ങൾക്കനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സും മാറ്റിയെടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മളതിനാണ് തയ്യാറാവുകയാണ് അതിൻ്റെ ഒരു പരിഹാരമാർഗം. കാരണം ആ എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യുക, നമ്മൾ അവരനുസരിക്കുക, എന്നിട്ട് നമുക്ക് കഴിയാത്തത് പറയും, നമുക്ക് മുന്നോട്ടുണ്ടാകാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണെങ്കിൽ അതൊന്നും നമ്മൾ കേട്ടില്ല എന്ന് വിചാരിക്കുക, വെറുതെ കുറ്റം പറയും, അതൊക്കെ അവരുടെ ഒരു അസുഖത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ചീത്ത പറയലൊക്കെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ പ്രതീക്ഷിക്കണം 11:30 ഒന്ന് കേൾക്കാണ്ട്, 4:30 ഒന്ന് കേൾക്കാണ്ട്, ഉറങ്ങാൻ പോകുമ്പോൾ 10:30 ഒന്ന് കേൾക്കാണ്ട്, എന്ന് വെച്ചാൽ കയ്യിൽ ഇന്നെ വാക്കൊക്കെ ഉണ്ടാവുക. ഒക്കെ ഞങ്ങളൊക്കെ സാധാരണ ചില കുട്ടികളൊക്കെ അധ്യാപകന്മാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരുടെ ഫലിതങ്ങളും വാക്കുകളൊക്കെ എഴുതിയിട്ട് ഇത് 12 വട്ടം 20 വട്ടം എന്നൊക്കെ പറഞ്ഞ മാതിരി തമാശയായിട്ട് എടുക്കുക, അത് അത്രേ കാര്യമുള്ളൂ. അതല്ലാതെ അതൊക്കെ ചീത്ത പറയുമ്പോഴൊക്കെ എന്നും ഒരേ മാനസികാവസ്ഥയിൽ എന്താണ് നമ്മളെ അപമാനിക്കുകയാണ് നമ്മളെ ഇതാക്കുകയാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതാണ്. അതങ്ങനെ പറഞ്ഞോട്ടെ കേട്ടോട്ടെ വിചാരിക്കുക. നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക, രാവിലെ എപ്പോൾ നീക്കണം, നമ്മളെ കുട്ടികളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മളങ്ങനെ ജീവിച്ച് പോവുക. പിന്നെ നമ്മൾ ഭർത്താവിന് സ്വന്തമായ ഒരു സൗകര്യമൊക്കെ വരുമ്പോൾ അയാൾ വീടുണ്ടാക്കും, നമ്മുടെ അധികാരം നമ്മുടെ കയ്യിൽ വരും, അപ്പോൾ നമ്മുടെ കുട്ടികളും മരുമക്കളും പേരമക്കളൊക്കെ ആയി വരും എന്ന് ചിന്തിക്കല്ലാതെ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിങ്ങാട്ട് നമ്മുടെ ലൈഫിൻ്റെ കൊലയുടെ ഭാഗം കളയുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് മനസ്സിലായത്.
0: ഇത് പൂർണ്ണമായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരി, ഭർത്താവിൻ്റെ വീട്ടിലെ ഡേയ്സൊക്കെ ഒന്ന് കുറച്ചോട്ടെ.
3: അതൊക്കെ അതൊക്കെ ഉണ്ടായി, നമുക്കിപ്പോൾ പോകാനും വരാനൊക്കെ എന്തൊക്കെ കാരണങ്ങളും സംഗതികളൊക്കെ ഉണ്ട്. ഇല്ല, ഭർത്താവിൻ്റെ സപ്പോർട്ടാണ് ഇതിൽ പ്രശ്നം. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെന്ന് ഭർത്താവിൻ്റെ ഉമ്മ അറിയാത്ത രൂപത്തിൽ എന്ത് ചെയ്ത് കൊണ്ടുപോകണം. അയാൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്നാൽ 100% അയാൾ നമ്മളെ കൂടെ നിൽക്കും വേണം. അങ്ങനെയുള്ള ഒരു ഇക്കമത്തിൽ പോവുകയാണെങ്കിൽ എവിടെയും ആർക്കും ജീവിച്ചു പോകാമെന്നാണ് നമ്മൾ മനസ്സിലാക്കണം.
0: ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അറിയാനും ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള സൗകര്യം ഇനിയും പറയേണ്ടതില്ല. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സ്നേഹക്കൂട് എന്ന വിൻഡോ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാൻ അറിയിക്കാം. സാധ്യമാകുന്നത്ര പരിഹരിക്കാൻ തീർച്ചയായും ശ്രമിക്കും. നേരത്തെയൊക്കെയുള്ള ചർച്ചകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇൻഷാല്ലാ എന്നാണ് പറയാൻ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി റേഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെത്തുന്ന കേസുകളും എണ്ണവുമൊക്കെ നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്ര വലുതാകുമ്പോൾ സാധ്യമാകുന്നത്ര പരിഹാരങ്ങൾക്ക് ശ്രമിക്കാം ഇൻഷാല്ലാ എന്ന ഒരു ചിന്തയിലേക്കും വാചകത്തിലേക്കും പോകേണ്ടി വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. സാങ്കേതിക സഹകരണങ്ങൾ തന്ന ഈ ഒരു സ്റ്റുഡിയോ റൂമിൻ്റെ പരിമിതിയിൽ നിന്ന് ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടപെട്ട എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരേക്കും തീർച്ചയായും എല്ലാവരോടും വിട ചോദിക്കുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് താജുദ്ദീൻ സ്വലാഹിയും ഹാരിസ് ബിനു സലീം. കണ്ണീർ ജീവിതങ്ങൾ പരിഹാരവും പ്രയോഗവും എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു അവർ നമ്മളോട് സംസാരിച്ചത്.
1: ഇസ്ലാമിക പ്രമാണങ്ങൾ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കപ്പെടുന്ന ഹൃദ്യമായ ഒരു പ്രോഗ്രാമാണ് അൽ ഉസൂൽ. അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. ദുർബലമായ ഹദീസുകളുടെ ഇനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് അൽ മഅറൂഫ് എന്ന ഇനത്തെയും അൽ മുഅല്ലൽ എന്നു പറയുന്ന ഇനത്തെയുമാണ് പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അറിയപ്പെട്ടത് എന്നൊക്കെയാണ്. അറഫ എന്ന ഫേലിൻ്റെ ഇസ്മു മഫ്ഊലാണ് മഅറൂഫ് എന്നുള്ളത്. പണ്ഡിതന്മാർ അതിന് നിർവചനം നൽകിയത് മാ റവാഹു അസ്സിഖ മുഖാലിഫൻ ലിമാ റവാഹു ളഈഫ്, ഒരു സ്വീകാര്യനായ റാവി റിപ്പോർട്ടർ ഉദ്ധരിച്ച ഹദീസ് അത് ഒരു ദുർബലനായ റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരാവുക എന്നുള്ളതാണ്. ഇവിടെ ഫഹാദ ഫഹുവ ബിഹാദൽ മഅന മുഖാബിലുൽ മുൻകർ, മുൻകർ ആയ ഹദീസിന് എതിരായി വരുന്ന ഒരു ഹദീസായി അപ്പോൾ ഇത് മാറും. ഹാഫിദ് ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗണത്തിലാണ് ആ ഹദീസിനെ പെടുത്തിയിട്ടുള്ളത്. മഅറൂഫ് എന്ന് പറയുമ്പോൾ ഇത് സിഖത്തായ റാവിയുടെ ഹദീസാണ്. അയാൾ ഉദ്ധരിച്ച ഹദീസ് ഒരു ളഈഫായ ദുർബലനായ റാവി ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരായി വരിക എന്നുള്ളതാണ്. ഇത്തരം ഹദീസുകൾ വഹാദ വൽ മഅറൂഫിൻ അഖ്സാമിൽ മഖ്ബൂൽ അല്ലദി യഹ്തജു ബിഹി കമാ ഹുവ മഅറൂഫ്, ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ തെളിവെടുക്കാൻ പറ്റിയ ഹദീസായിക്കൊണ്ടാണ് ഈ ഹദീസിനെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തെളിവെടുക്കാൻ പറ്റിയ ഹദീസായിട്ടും നമ്മൾ ഈ ചർച്ചയിൽ ഇതിനുൾപ്പെടുത്തിയത് മുൻകർ എന്നുള്ളതിൻ്റെ വിപരീതം പറയുമ്പോൾ അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ മഅറൂഫായ ഒരു ദുർബലനായ റാവി ഉദ്ധരിച്ച ഒരു ഹദീസിന് ഒരു സിഖത്തായ റാവി ഉദ്ധരിച്ച ഹദീസ് എതിരായി വരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഹദീസ് ഒരിക്കലും ദുർബലതയുള്ളതായി തീരുന്നില്ല. നേരെമറിച്ച് മുൻകറിൻ്റെ നേർവിപരീതമായി വരുന്ന ഹദീസ് എന്ന അർത്ഥത്തിലാണ് നമ്മളതിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇനി ദുർബലമായ ഹദീസിൻ്റെ ഇനത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അൽ മുഅല്ലൽ. മുഅല്ലലായ ഹദീസുകൾ, ഇല്ലത്ത് വെളിവാക്കപ്പെട്ട ഹദീസുകൾ എന്നർത്ഥം. അഅല്ലഹു എന്നതിൽ നിന്നാണ് മുഅല്ലൽ ഉണ്ടായിട്ടുള്ളത്, അഥവാ ഇല്ലത്ത് ഉണ്ടാക്കപ്പെട്ടത്, ഇല്ലത്തുള്ളത് എന്നർത്ഥം. ഇല്ലത്ത് എന്ന് പറയുമ്പോൾ ന്യൂനത എന്ന് നമ്മൾ ഭാഷയിൽ അതിനർത്ഥം പറയുമെങ്കിലും ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ഇല്ലത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ഗോപ്യമായ, പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള, എന്നാൽ വളരെ സൂക്ഷ്മമായ പരിശോധനയിൽ ഉസൂലുൽ ഹദീസിൻ്റെയും അതുപോലെ തന്നെ ജർഹു തഅ്ദീലിൻ്റെയും പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ന്യൂനതകൾ, അത്തരം ന്യൂനതകൾക്ക് മാത്രമാണ് ഉസൂൽ ഹദീസിൻ്റെ ഭാഷയിൽ ഇല്ലത്ത് എന്ന് പറയുക. ശേഷം അത് വിശദീകരിക്കാം. മുഅല്ലലായ ഹദീസ് എന്ന് പറയുമ്പോൾ മുഹദ്ദിസുകൾ അതിന് കൊടുത്ത നിർവചനം ഇപ്രകാരമാണ്: ഹുവൽ ഹദീസ് അല്ലദി തലഅഫീഹി അലാ ഇല്ലത്തിൻ تقدح فيه صحته مع ان الله را السلامه منها هو الحديث الذي അത് എങ്ങനത്തെ ഹദീസാണ്? ഇത്തല അഫീഹ അല ഇല്ലത്തിൻ തഖദഹ ഫീ സിഹത്തിഹി. ആ ഹദീസിന്റെ സ്വീകാര്യതയെ ഇല്ലായ്മ ചെയ്യുന്ന, അതല്ലെങ്കിൽ ആ സ്വീകാര്യതയിൽ കോട്ടം തട്ടിക്കുന്ന എന്തെങ്കിലും ഒരു ന്യൂനത അതിൽ വെളിപ്പെട്ടു, അതല്ലെങ്കിൽ ഒരു പണ്ഡിതൻ അത് കണ്ടെത്തി. മാ അന്ന ലാഹിർ, അതോടൊപ്പം ആ ഹദീസിൻ്റെ ലാഹിറായ പ്രത്യക്ഷമായ രൂപം അസ്സലാമത്ത് മിൻഹ, ആ ഇല്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട രീതിയിൽ സ്വഹീഹാണ് എന്ന രീതിയിലാണ് ആ ഹദീസിൻ്റെ ലാഹിറുള്ളത്, അത് അതിൻ്റെ പ്രകടമായ രീതി, അത് ന്യൂനതകളൊന്നുമില്ലാത്ത സ്വഹീഹായ ഹദീസാണ് എന്നതാണ്. അതേസമയത്ത് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ന്യൂനതകൾ പണ്ഡിതന്മാർക്ക് വെളിപ്പെട്ടത്. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ഇല്ലത്ത് എന്ന് പറയുക. ആ അത്തരം ഹദീസുകൾക്കാണ് നമ്മൾ മുഅല്ലലായ ഹദീസുകൾ എന്ന് വിശദീകരിച്ചത്. ഇല്ലത്തിനെ പറ്റി പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു: ഹിയ സബബുൻ ഗാമിദുൻ ഖഫിയുൻ ഖാദിഹുൻ ഫി സിഹത്തിൽ ഹദീസ്. അത് വളരെ മോശമായ, അതല്ലെങ്കിൽ ഒരു ഹദീസിൻ്റെ സിഹത്തിനെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു സബബാണ്, ഒരു കാരണമാണ്. അതേസമയം അത് ഖഫിയുമാണ്, ഗാമിദുമാണ്, ഗോപ്യമായി നിൽക്കുന്നതാണ്, മറഞ്ഞു നിൽക്കുന്നതാണ്, ഒറ്റ നോട്ടത്തിൽ അത് കണ്ടെത്താൻ കഴിയാത്തതാണ്. പണ്ഡിതന്മാർ ഇല്ലത്തിനെ വിശദീകരിക്കുമ്പോൾ ലാബുദ്ദ അൻ യതഹഖഖ ഫീഹ ശർത്താനി,

ന്യൂനതകൾക്ക് ഇല്ലത്ത് എന്ന് പറയാവതല്ല. രണ്ടാമത്തെ നിബന്ധന വൽഖദ്ഹു ഫീ സിഹ്ഹത്തിൽ ഹദീസ്, ഈ ന്യൂനത ഈ ഹദീസിൻ്റെ സിഹ്ഹത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. ഒരു നിലക്കും അതിൻ്റെ സിഹ്ഹത്തിനെ ബാധിക്കാത്ത വളരെ നിസ്സാരമായ ന്യൂനതകൾക്കൊന്നും ഇല്ലത്ത് എന്ന് പണ്ഡിതന്മാർ പറയാറില്ല. അപ്പോൾ ഫഇനിഖ്തല വാഹിദു മിൻഹുമ, ഈ രണ്ട് ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്ത് വീണുപോയാൽ, ഇല്ലാതെയായിപ്പോയാൽ, കഅൻ തകൂനൽ ഇല്ലത്തു ളാഹിറത്തൻ ഔ ഗൈറ ഖാദിഹ, എപ്രകാരം ഇല്ലത്ത് എപ്രകാരമെന്ന് ചോദിച്ചാൽ ഇല്ലത്ത് പ്രകടമായി കാണുക, അതല്ലെങ്കിൽ അതിൻ്റെ സിഹ്ഹത്തിനെ ബാധിക്കുന്ന തരത്തിൽ അത്ര ഖാദിഹ അല്ലാത്ത ഇല്ലത്തായിരിക്കുക, അപ്പോൾ ഫലാത്തു സമ്മാ ഇൻദൈദിൻ ഇല്ല ഇസ്തലാഹൻ, മുസ്തലഹുൽ ഹദീസിൻ്റെ ഭാഷയിൽ അപ്പോൾ ആ ഒരു ന്യൂനതയെ ഇല്ലത്ത് എന്ന് പറയില്ല. രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായെങ്കിൽ മാത്രമേ ഇല്ലത്താവുകയുള്ളൂ. അങ്ങനെയുള്ള ഇല്ലത്തുള്ള ഹദീസുകൾക്കാണ് അൽ മുഅല്ലൽ എന്ന് ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുക. അതേസമയം ലക്കിൻ ഖദ് യത്ലഖൂന അൽ അഹ്യാനൻ അല അയ്യു തഅനിൻ മുവജ്ജിഹിൽ ഹദീസ്, ചിലപ്പോൾ പണ്ഡിതന്മാർ ഇല്ലത്ത് എന്നതിനെ നമ്മൾ ഈ പറഞ്ഞ സാങ്കേതിക അർത്ഥത്തിന് പുറമെ ആമായി പൊതുവായിക്കൊണ്ട് ചിലപ്പോൾ ഇല്ലത്തുകളെ പണ്ഡിതന്മാർ പ്രയോഗിക്കാറുണ്ട്. വൈല്ലം യക്കുൻ ഹാദത്ത ഔ ഖഫിയൻ ഔ ഖാദിഹൻ, ആ ഹദീസിൽ കാണപ്പെടുന്ന തഅന ആക്ഷേപം അത് ഖഫിയോ അല്ലെങ്കിൽ മറഞ്ഞതോ ഗോപ്യമായതോ അല്ലെങ്കിൽ ഖാദിഹോ അതിൻ്റെ സിഹ്ഹത്തിനെ ബാധിക്കുന്നതോ ആകണമെന്നില്ല. അല്ലാതെ തന്നെയും ചിലപ്പോൾ ഇല്ലത്ത് എന്ന് മുൻകാലത്തുള്ള ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി കദിബുർ റാവി, ഒരു റാവി കളവ് പറയുന്നവനാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലായി. അയാളുടെ ജർഹു തഅദീൽ നോക്കിയാൽ അയാൾ കളവ് പറയുന്നവനാണ് എന്ന് വ്യക്തമാകും. ഇവിടെ ഇല്ലത്ത് വളരെ ലാഹിറാണ്, ഒരിക്കലും ഏതൊരു വ്യക്തിക്കും കണ്ടെത്താവുന്ന തരത്തിലുള്ള ഇല്ലത്താണ് ഇവിടെയുള്ളത്. ഔ ഗഫ്ലതുഹു ഔ സുഹിഫ്ലിഹി ഔ നഹ്വി ദാലിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഒന്നുകിൽ അവൻ്റെ ഹിഫ്ള് മോശമാണ്, അതല്ലെങ്കിൽ ധാരാളം ഗഫ്ലത്തുകൾ അശ്രദ്ധകൾ റിപ്പോർട്ടിൻ്റെ സമയത്ത് വന്നിട്ടുള്ള ആളാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജർഹു തഹദീലിൻ്റെ കിതാബുകളിൽ വളരെ ലാഹിറായി കിടക്കുന്ന കാര്യമാണ്, ആ കാര്യം കൊണ്ടുണ്ടാകുന്ന ഒരു ന്യൂനതയാണെങ്കിൽ അതിനെയും ചില പണ്ഡിതന്മാർ ചിലപ്പോഴൊക്കെ ഇല്ലത്ത് എന്ന് പറയാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സാങ്കേതികാർത്ഥത്തിൽ ഇതിന് ഇല്ലത്ത് എന്ന് പറയാവതല്ലെങ്കിൽ കൂടിയും ചില പണ്ഡിതന്മാർ, എത്രത്തോളം ചോദിച്ചാൽ ഇമാം തിർമദി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ, നസ്ഖ് പോലും ഒരു ഹദീസ് നാസിഖാണ്, മറ്റേ ഹദീസ് മൻസൂഖാണെങ്കിൽ അതിന് ഇല്ലത്തായി, നസ്ഖിനെ പോലും ഇല്ലത്തായി പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം, അത്തഅലീൽ മി മുഖാലഫത്തിൻ ലാ തഖ്ദുഹു ഫി സിഹ്ഹത്തിൽ ഹദീസ്, വെറും ഒരു മുഖാലഫത്ത് ഉള്ള ഇല്ലത്താണെങ്കിൽ അതൊരിക്കലും ഒരു ഇല്ലത്തായി കൊണ്ട് പരിഗണിക്കാവുന്നതല്ല. ഇതുപോലെ കഇർസാലി മാ വസലഹു സിഖ, ഒരു സിഖത്ത് താൻ ഉദ്ധരിച്ച മുർസലായ ഒരു ഹദീസിനെ മൗസൂലായി ഉദ്ധരിക്കുക, അങ്ങനെയൊക്കെ വന്നാൽ അതൊരു ഇല്ലത്തായി കൊണ്ട് പരിഗണിക്കാവുന്നതല്ല. പണ്ഡിതന്മാർ അതിനെ ഇല്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞ ഇല്ലത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒബിനാൻ അലാദാലിക്ക ഖാല ബഅളുഹും, ചില പണ്ഡിതന്മാർ ഈ ഇതിനെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു, മിനൽ ഹദീസ് സ്വഹീ മാ ഹുവ സ്വഹീഹു മുഅല്ലൽ, സ്വഹീഹായ ഹദീസിൻ്റെ കൂട്ടത്തിൽ തന്നെ മുഅല്ലലായ ഹദീസുകളുമുണ്ട് എന്ന്, സ്വഹീഹായ മുഅല്ലലുകളുമുണ്ട് എന്ന്. ഇവിടെ സ്വഹീഹായ മുഅല്ലലുകളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നാം നേരത്തെ വിശദീകരിച്ച ആ ഇസ്തിലാഹിൻ്റെ സാങ്കേതികാർത്ഥത്തിലുള്ള ഇല്ലത്തുകളല്ല, നേരെ മറിച്ച് ഒരു റാവി തന്നെ അയാൾ ഉദ്ധരിച്ചൊരു ഹദീസിനെ മുർസലായി ഉദ്ധരിച്ചതിനെ മുസന്നദായി

0: കൊണ്ടും അതുപോലെ തന്നെ മോസൂലായിക്കൊണ്ടുമൊക്കെ ഉദ്ധരിക്കുമ്പോൾ അതിനും ചില പണ്ഡിതന്മാർ എല്ലത്ത് എന്ന് പറയാറുണ്ട്. എങ്കിൽ കൂടിയും ആ അത്തരത്തിലുള്ള എല്ലത്തുകൾ ഹദീസിൻ്റെ സ്വഹത്തിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ അതിനെ മർദൂദിൻ്റെ ഗണത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മിനൽ ഹദീസ് സുഹൈ മാ ഹുവ സുഹൈഹുൻ മുഅല്ലൽ. ഹദീസ് സുഹൈഹായ ഹദീസിൻ്റെ കൂട്ടത്തിൽ തന്നെ മുഅല്ലലായ സുഹൈഹായ ഹദീസുകളുമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ വിശദീകരിച്ചു ഹദീസിൻ്റെ ന്യൂനതകൾ, ഇല്ലത്തുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളതാണ്. പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് നോക്കി കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല ഹദീസിൻ്റെ ഇല്ലത്തുകൾ. മഅരിഫത്തെ ഇലൽ ഹദീസ്, അതുകൊണ്ട് തന്നെ ഈ ഇല്ലത്തുകൾ മനസ്സിലാക്കുന്നതിൽ പ്രത്യേകം പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാർ അവരാണ് ഇതിൻ്റെ ആളുകൾ, അവരാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. വളരെ അജല്ലായ, വളരെ ശ്രേഷ്ഠതയുള്ള, അതേസമയം വളരെയധികം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇൽമു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മഅരിഫത്തു ഇലൽ ഹദീസ് മിൻ അജല്ലി ഉലൂമുൽ ഹദീസ് വദഖഹ. ഉലൂമുൽ ഹദീസിൻ്റെ പാഠങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും ഏറ്റവും സൂക്ഷ്മത ആവശ്യമുള്ളതുമാണ് യഥാർത്ഥത്തിൽ ഇലലുൽ ഹദീസുകളെ കണ്ടെത്തുക എന്നുള്ളത്. ലിഅന്നഹു യഹ്താജ് ഇലാ കശ്ഫിൽ ഇലലിൽ ഗാമിള അൽ ഖഫിയ അല്ലത്തി ഇല്ലാ തളഹറു ഇല്ലാ ലിജഹാബതി ഫി ഉലൂമുൽ ഹദീസ്. ഉലൂമുൽ ഹദീസിൻ്റെ വളരെ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാർ, ആഴത്തിൽ വിവരമുള്ള പണ്ഡിതന്മാർക്കല്ലാതെ വെളിപ്പെടാത്ത ഗാമിളായ സൂക്ഷ്മമായ ഇല്ലത്തുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ മുഅല്ലലായ ഹദീസുകളെ കണ്ടെത്തുന്ന മാർഗം. അതുകൊണ്ട് തന്നെ വഇന്നമായ തമക്കൻ മുൻഹു വയുഖഫി അലാ മഅരിഫതിഹി അഹ്ലുൽ ഹിഫ്ലി വൽ ഖിബറ വൽ ഫഹ്മി സാഖിബ്. നല്ല ആഴത്തിലുള്ള വിവരവും അഗാധമായ ജ്ഞാനവും പരിചയസമ്പത്തും ഹിഫ്ളും എല്ലാം ഒത്തിണങ്ങിയ ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ അഹലുകാരായി തീരുവാൻ കഴിയുകയുള്ളൂ. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഹദീസുകൾ പഠിച്ച് ഹദീസിൻ്റെ ഇല്ലത്തുകൾ കണ്ടെത്താൻ വേണ്ടി ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ലെന്ന് മാത്രമല്ല, അത് അതിൻ്റെ രീതിയുമല്ല. അതുകൊണ്ടൊരുപാട് അപകടങ്ങൾ സമൂഹത്തിൽ സംഭവിക്കാനും ഇരിക്കുന്നുണ്ട്. ഈ ഹദീസിൻ്റെ ഇല്ലത്തുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ജോലിയായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വല്ലാതെ പണ്ഡിതന്മാരിൽ നിന്ന് വല്ലാതെയൊന്നും ആളുകൾ ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല. ഈ വിഷയത്തിൽ പ്രസിദ്ധരായ മുൻഗാമികളാണ് അലിബിൻ മദീനി റഹ്മഹുല്ല, അപ്രകാരം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇമാം ബുഖാരി റഹിമഹുല്ല, അബി ഹാത്തിം ദാറഖുത്നി റഹിമഹുമുല്ല, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അഥവാ ഹദീസിൻ്റെ ഇല്ലത്തുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് വിശദീകരിച്ച് കൊടുക്കുന്നതിൽ അഗാധമായ പാണ്ഡിത്യവും വിവരവുമുള്ളവരായിരുന്നു. കാരണം ഇതെല്ലാ വ്യക്തികൾക്കും കൈവയ്ക്കാൻ പറ്റിയ ഒരു മേഖലയുമല്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാളുകൾ ആ ദൗത്യം വളരെ ഭംഗിയായി അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. വജസാഹുമുല്ലാഹു ഖൈർ. ഇനി മറ്റൊരു വിഷയം, ഇല അയ്യി ഇസ്നാദിൻ യതതറഖു തഅലിൽ. ഒരു ഹദീസ് മുഅല്ലലാണോ, അതിന് ഇല്ലത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഏതെങ്കിലും ദുർബലമായ ഹദീസിൻ്റെ കിതാബുകൾ എടുത്തു വെച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് സ്വഹീഹായ ജാമിഅായ ഷുറൂത്ത് സിഹ്ഹ, സിഹ്ഹത്തിൻ്റെ ലാഹിറൻ പ്രകടമായ രീതിയിൽ ഷുറൂത്തിൻ്റെ എല്ലാ സിഹ്ഹത്തുകളും യോജിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഹദീസുകളെയാണ് പിന്നീട് ഒന്നുകൂടി സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടി ഇല്ലത്തിൻ്റെ തഅലീലിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടി പണ്ഡിതന്മാർ ഒരുമ്പെട്ടിട്ടുള്ളത്. ഇവിടെ ദുർബലമായ ഹദീസുകൾ അഥവാ പ്രത്യക്ഷത്തിൽ തന്നെ ദൗർബല്യം കണ്ടെത്താൻ കഴിയുന്ന ഹദീസുകളുടെ പിന്നാലെ പണ്ഡിതന്മാർ അതിൻ്റെ ഇല്ലത്ത് അന്വേഷിച്ച് പിന്നെ പോകാറില്ല. അതിൻ്റെ ഇല്ലത്ത് പ്രകടമായിരിക്കും. ആ ഇല്ലത്ത് കൊണ്ടാണ്, ആ കാരണം കൊണ്ടാണ് ആ ഹദീസ് ദുർബലതയുള്ളതായത്. അതേസമയത്ത് അതിൻ്റെ സനദുകൾ പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ്, ആ ഹദീസ് ജാമിഅകളിൽ വന്നിട്ടുമുണ്ട്, അങ്ങനെ വരുമ്പോൾ ഉള്ള ഹദീസുകളാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ഇവിടെ പരിശോധിക്കുന്നത്. കാരണം സ്വീകാര്യമായ ഹദീസ് അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ ഇല്ലത്തുള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ അത് ദൗർബല്യമായത്, നേരെ മറിച്ച് മുൻപേ ഉള്ള ഒരു കാരണം കൊണ്ടാണ് ആ ഹദീസിന് ന്യൂനതകൾ വന്നിട്ടുള്ളത്. കൊണ്ട് തന്നെ ഹദീസ് മർദൂദാണ്, തള്ളപ്പെടേണ്ടത്. എങ്ങനെയാണ് ഇല്ലത്തുകൾ പണ്ഡിതന്മാർ കണ്ടെത്തുന്നത്? ഒരു ഹദീസിൻ്റെ ഉള്ളിൽ അതിൻ്റെ മത്തനിലോ അതിൻ്റെ സനദിലോ മറഞ്ഞു കിടക്കുന്ന, പ്രത്യക്ഷത്തിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഇല്ലത്തുകൾ പണ്ഡിതന്മാർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പ്രധാനമായും രണ്ട് കാരണങ്ങൾ അതിനുണ്ട് അവരുടെ മുമ്പിൽ. ഒന്ന്, ഇസ്തആനു അലാ ഇദ്രാകിൽ ഇല്ല ബി ഉമൂരി മിൻഹാ തഫറുദു റാവി. താൻ ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ വിഷയത്തിൽ വേറെ ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മത്തനിലോ ഈ സനദിലോ കടന്നു വരാതെ ഈ അബദ്ധം സംഭവിക്കാൻ സാധ്യതയുള്ള ഈ റാവി ഒറ്റപ്പെട്ടു പോയി ഉദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതൊരു ഇല്ലത്തായി പണ്ഡിതന്മാർ പരിഗണിക്കുകയും മറ്റുള്ള ഹദീസുകളുമായി അതിനെ തട്ടിച്ചു നോക്കുകയും അതിൻ്റെ ന്യൂനതകളും ഇതിൻ്റെ ന്യൂനതകളും പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആണ് പണ്ഡിതന്മാർ അതിനെ സ്വീകരിക്കുക. അപ്പോൾ തഫറുദു റാവി, റാവി ഒറ്റപ്പെട്ടു പോവുക, ഇത് ഹദീസിൻ്റെ സ്വിഹത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. രണ്ടാമത്തത് മുഖാലഫത്തു ഗൈരിഹി ലഹു, ഇയാൾ മറ്റൊരാളുമായിക്കൊണ്ട് മുഖാലഫത്തിലായി ഉദ്ധരിക്കുക. അയാൾ ഉദ്ധരിച്ച ഹദീസ് ഇയാൾ ഉദ്ധരിക്കാതിരിക്കുക, ഇയാൾ ഉദ്ധരിച്ച ഹദീസ് അയാൾ ഉദ്ധരിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ മുഖാലഫത്ത് വരുന്നുണ്ട് അവിടെ. ആ രീതിയിൽ ഹദീസുകളുടെ ഇല്ലത്തുകൾ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഹാദിഹിൽ ഉമൂർ തനബ്ബുഹുൽ ആരിഫ് ബിഹാദൽ ഫൻ അല വഹ്മിൻ وقع من راوي الحديث إما بكشف إرسال في حديث راوي رواه موصولا أو وقف في حديث رواه مرفوعا. ഒരു മുർസലായ ഒരു ഹദീസിനെ മൗസൂലായി ഉദ്ധരിക്കുന്ന ഹദീസുമായി കൊണ്ട് കണക്ട് ചെയ്തു, അതല്ലെങ്കിൽ ഔ മർഫൂഅൻ ഔ ഇദ്ഖാലുഹു ഹദീസൻ ഫി ഹദീസ്, അതല്ലെങ്കിൽ മർഫൂഅ ഉദ്ധരിച്ചപ്പോൾ ഒരു ഹദീസിനെ മറ്റേ ഹദീസിൻ്റെ സ്ഥാനത്തേക്ക് അവൻ കയറ്റിവെച്ചു, ഔഗൈരിതായിരിക്കും ഔഹാം, അങ്ങനെയുള്ള ഒരുപാട് ഊഹങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ബിഹൈസു യഗ്ലിബു അലാ ദന്നിഹി ദാലിക് ഫയഹ്കും ബിഅദമി സിഹ്ഹത്തിൽ ഹദീസ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ സിഹ്ഹത്തിൻ്റെ വിഷയത്തിൽ ഗാലിബുല്ലൻ അഥവാ ഇത് സ്വീകാര്യമല്ല എന്ന രീതിയിലാണ് പോവുക. അതുകൊണ്ട് തന്നെയാണ് ഈ മുഅല്ലലായ ഹദീസുകൾ തള്ളപ്പെടണമെന്ന് പണ്ഡിതന്മാർ പറയുന്നതും. അപ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഇല്ലത്തുള്ള ഹദീസുകളെ പണ്ഡിതന്മാർ കണ്ടെത്തുകയും ആ ഹദീസുകളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് രണ്ട് കാരണങ്ങളിലൂടെയാണ്. ഇല്ലത്ത് കണ്ടെത്തുവാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഹദീസിൻ്റെ ലഭ്യമായിട്ടുള്ള എല്ലാ സനദുകളും ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സനദുകൾ ക്രോഡീകരിച്ച് അതിലെ റാവിമാർ തമ്മിലുള്ള ഇഖ്തിലാഫാത്തുകൾ ഗ്രഹിച്ച് അവരുടെ ലബത്തുകളും അവരുടെ തഖാനുകളും മുവാസനത്ത് പരസ്പരം സാദൃശ്യപ്പെടുത്തി മനസ്സിലാക്കി എന്നിട്ടൊക്കെയാണ് ഒരു ഹദീസിനെ അതിൻ്റെ പേൽ മുഅല്ലലാണ് എന്ന് വിധി പറയുക. ഇല്ലത്ത് സനദിലുമുണ്ടാകാം, മത്തനിലുമുണ്ടാകാം. സനദിലാണ് ഇല്ലത്തുകൾ കൂടുതൽ കാണപ്പെടുന്നത്, മത്തനിൽ ഇല്ലത്തുകൾ പൊതുവെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കിതാബുൽ ഇലലിൽ ഇമാം ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇലൽ. അപ്രകാരം ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല രചിച്ചിട്ടുള്ള ഇലലുൽ ഹദീസ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ അൽ ഇലലു വ മഅരിഫത്തുർ റിജാൽ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. ഇമാം തിർമിദിയുടെ അൽ ഇലലുൽ കബീർ വൽ ഇലലുൽ സഗീർ എന്ന് പറയുന്ന ഗ്രന്ഥവും ഈ വിഷയത്തിൽ ഉണ്ട്. ഇമാം ദാറഖുത്തിന് രചിച്ചിട്ടുള്ള അൽ ഇലലുൽ വാരിദ ഫിൽ അഹദീസിൻ നബവിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളെക്കാൾ ഒക്കെ മികച്ചു നിൽക്കുന്നതും. വ അജ്മലഹ വ ഔസഅ, വിഷയത്തിൻ്റെ അഗാധമായ തലങ്ങളിലേക്കും വിശാലമായ മേഖലയിലേക്കുമൊക്കെ പോയിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് അൽ ഇലലുൽ വാരിദ ഫിൽ അഹദീസിൻ നബവിയ്യ എന്ന് പറയുന്ന ഇമാം ദാറഖുത്തിനി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം. അത് ഇത്രയും കാര്യങ്ങളാണ് മുഅല്ലലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള വിഷയങ്ങൾ പിന്നീട് നമുക്ക് ഗ്രഹിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് മരണപ്പെടുവാൻ അല്ലാഹു നമുക്കെല്ലാം അവൻ്റെ മഹത്തായ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുൽ മാലിക് സലഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതോടുകൂടി മോർണിംഗ് വൈബ്സിന് വിരാമമിടുകയാണ്. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുല്ല സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തു.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: വിശുദ്ധ ഖുർആനിന്റെ ഏതാനും വചനങ്ങൾ കേട്ടതിന് ശേഷം തിരിച്ചു വരാം ഇൻഷാ അല്ലാ. ഇന്ന് സൂറത്തു അൽ ജാസിയയിലെ 21-22 വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം കേട്ടുവരാം ഇൻഷാ അല്ലാ.
4: أعوذ بالله من الشيطان الرجيم

0: വിശുദ്ധ ഖുറാനിലെ സൂറത്തു അൽ ജാസിയയിൽ നിന്ന് രണ്ട് വചനങ്ങൾ, 21-22 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. മുസക്കാം ഹസിബല്ലദീന എന്ന് തുടങ്ങുന്ന വചനം, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, അതല്ല ഒരു പക്ഷേ തിന്മകൾ ചെയ്തു കൂട്ടിയവർ വിചാരിക്കുന്നുവോ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ നാം അവരെ ആക്കുമെന്ന്, അതായത് അവരുടെ ജീവിതവും മരണവും സമമായ നിലയിലാക്കുമെന്ന് അവർ വിധി കൽപ്പിക്കുന്നത് വളരെ മോശം തന്നെയാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു കാര്യഗൗരവത്തോടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാ ഓരോ ദേഹത്തിനും അഥവാ ആത്മാവിനും അത് സമ്പാദിച്ചതിനു പ്രതിഫലം നൽകപ്പെടാൻ കൂടിയാണ് അവരോട് അനീതി ചെയ്യപ്പെടുകയില്ല താനും.
1: സാധാരണക്കാരിനെ കുറിച്ചുകൂടി പറയാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു ഭാഗം പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബു ബക്കർ അൽ ശാത്രി ആയിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്രി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ദ് പൂർത്തിയാക്കുകയും തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അക്കാദമിക് യോഗ്യതയിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണോടിക്കുകയാണെങ്കിൽ ശരീഅത്ത് വിഷയത്തിൽ ബിരുദം, അതുപോലെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ, ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ എന്നീ മേഖലകളിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം.
0: ജിദ്ദയിലെ പ്രശസ്തരായ നിരവധി അധ്യാപകരുടെ കീഴിൽ പഠനം നടത്തിയ അദ്ദേഹം വ്യത്യസ്ത മസ്ജിദുകളിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തരത്തിലുള്ള സമ്മേളനങ്ങളിലും മത്സരങ്ങളിലുമൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും അതിന്റെ വിധികർത്താക്കളായി ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്ത അബൂബക്കർ ശാത്രിയുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു ചോദ്യം, അത് നമ്മുടെ ചിന്തയെ ശരിക്ക് യഥാർത്ഥത്തിൽ മനസ്സ് തുറപ്പിക്കണം. തിന്മകൾ ചെയ്തു കൂട്ടിയ ആളുകൾ അവർ വിചാരിക്കുന്നുണ്ടോ, അവരും ഈ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരെ പോലെ തന്നെ അവരുമാകുമെന്ന്. ജീവിതത്തിൽ ഒരിക്കലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളും തിന്മ പ്രവർത്തിച്ച ആളുകളും ഒരേപോലെ ആവില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു കൂട്ടർക്കും പ്രത്യേകം പ്രത്യേകമായി തന്നെയാണ് അവരെ പരിഗണിക്കണം. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, അത് ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ തിന്മകൾ ചെയ്തു കൂട്ടിയ ആളുകൾക്കും നന്മകൾ തുടർച്ചയായി ചെയ്യുന്ന ആളുകൾക്കും ഉള്ള അവസ്ഥ ഒന്നല്ലല്ലോ. രണ്ടു കൂട്ടരുടെയും മാനസിക തലം വ്യത്യസ്തമാണ്. ഇപ്പോൾ തിന്മയിൽ തന്നെ മുഴുകി ജീവിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എപ്പോഴും മനസ്സിൽ ആശങ്കകളായിരിക്കും.
1: അധികളും ആശങ്കകളും ഉണ്ടാവും.
0: എന്താണ് ഈ ചെയ്യുന്ന തിന്മകൾ പിടിക്കപ്പെടുമോ, കള്ളത്തരങ്ങൾ പൊളിയുമോ, പിന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ ആളറിയുമോ, സ്വകാര്യത്തിലുള്ള തിന്മകൾ മറ്റുള്ളവരറിഞ്ഞാൽ, കുടുംബം അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ എങ്ങനെയാകും എന്ന് ദുനിയാവിലെ ജീവിതം തന്നെ പ്രയാസമാണ്. മാത്രമല്ല ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അതുതന്നെയാണ്, ആരെങ്കിലും ഒരാൾ ഒരു അവന്റെ ഉത്ബോധനത്തെ തൊട്ട് അകന്നു കളഞ്ഞാൽ എന്താ സംഭവിക്കുക, അവന് ഒരു മഈശത്തുല്ലൻഖ വളരെ പ്രയാസമുള്ള ഒരു കുടുസായ ഒരു ജീവിതമായിരിക്കും കൊടുക്കുക.
1: രണ്ട് വചനങ്ങളാണെങ്കിലും രണ്ട് വചനങ്ങളും കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് അല്ലേ. രണ്ടിന്റെ വാക്കുകളെ സാരം നമ്മൾ നോക്കി.
0: അതെ, ഈ സവാഅൻ മഹ്യാഹും വമമാതുഹും സഅ മാ യഹ്കുമൂൻ, അവരുടെ ജീവിതവും മരണവും സമമായ നിലയിലാക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ, അവർ വിധി കൽപ്പിക്കുന്നത് വളരെ മോശം തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്. ഇപ്പോൾ സത്യനിഷേധികളായ പല ആളുകൾക്കും സംഭവിച്ചിട്ടുള്ള വലിയ അബദ്ധങ്ങളുണ്ട്. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തോട്ടക്കാരൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ആ തോട്ടക്കാരൻ വിചാരിക്കുന്നത്, ഇവിടെ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയില്ലേ, ഇനി പരലോകത്ത് ഞാൻ എത്തിയാൽ ഇതിലാറോ ഷാറിൽ എനിക്ക് കിട്ടും എന്നാണ് ആ തോട്ടക്കാരൻ വിചാരിച്ചത്. ഇവിടെ എന്നെ അള്ളാഹു ഇത്ര പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പരലോകമൊന്നും ഇല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അവിടെ ഇതിലാറ് അടിപൊളിയായിട്ട് കിട്ടും എന്ന് അയാളുടെ ഒരു തികഞ്ഞ അബദ്ധധാരണയാണ്. അതൊരിക്കലും സംഭവിക്കാൻ പോണില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നന്മകൾ ചെയ്ത ആളുകൾക്കാണ് പരലോകത്ത് സുഖം കൊടുക്കാം, സന്തോഷം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അങ്ങനെ സുഖം കൊടുക്കാം, സന്തോഷം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലാതെ നമുക്കത് പിന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. റഹ്മാനും റഹീമും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ദുനിയാവിൽ എല്ലാവർക്കും ചിലപ്പോൾ ഇത് കിട്ടും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ കാര്യമാണെങ്കിലും, വെള്ളം, അങ്ങനെ പൊതുവായിട്ടുള്ള അനുഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അല്ലേ. പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോൾ നന്നായി ജീവിച്ച ആളുകൾക്കാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുക എന്ന് നമുക്ക് പറയാം.
0: അതെ, രണ്ടാമത്തെ ഭാഗത്തിൽ ഇവിടെ വലി തുജസ കുല്ലു നഫ്സിൻ ബിമാ കസബത് വഹും ലാ യുദ്ലമൂൻ, എല്ലാ ഓരോ ദേഹത്തിനും ഓരോ ദേഹത്തിനും ഓരോ ആത്മാവിനും എന്താണോ അത് സമ്പാദിച്ചത്, ആ സമ്പാദിച്ചതിന് പ്രതിഫലം നൽകപ്പെടാൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല വഖലഖല്ലാഹു സമാവാതി വൽ അർദ ബിൽ ഹഖ്, ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു കാര്യഗൗരവത്തോടുകൂടി പടച്ചിട്ടുള്ളത് എന്തിനാണ്? ഇത് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല ശരിയായ പ്രതിഫലം കൊടുക്കാനാണ്. അപ്പൊ നന്മ ചെയ്യുന്ന ആളുകളും തിന്മ ചെയ്യുന്ന ആളുകളും സമമാകും എന്ന് വിചാരിക്കണ്ട. നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാവണത് പോലെ, സമാധാനം ഉണ്ടാവണ പോലെ, ടെൻഷൻ അല്ലാത്ത പോലെ പരലോകത്തെ ഒരു ജീവിതത്തിൽ സ്വൈര്യവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല നൽകും, അവിടെ വലിയ പ്രതിഫലം നൽകും എന്നതാണ് ഈ ഒരു ആയത്ത് യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നബി ചരിത്രം, പ്രവാചക കുടുംബ ചരിത്രം അവതരിപ്പിക്കുന്നത് മുനീർ ഷറഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹധരണീയരായ ശ്രോതാക്കളെ, ഇന്നു മുതൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഏറ്റവും മഹനീയമായ ചരിത്രത്തിനുടമയായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ചരിത്രത്തിലൂടെയുള്ള ഒരു പ്രയാണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കൊണ്ടുവരേണ്ടുന്നൊരു മഹൽ വ്യക്തിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തോളം വലിയ ഭംഗിയുള്ള മഹത്തായ ചരിത്രം വേറെ ഇല്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധം മനസ്സിലാക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നാം ആദ്യം അറിയേണ്ടത് അവിടുത്തെ നസബയാണ്, കുടുംബപരമ്പരയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവാചകനെ ഏറ്റവും നല്ല കുടുംബപരമ്പരയിൽ നിന്നാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് അല്ലാഹുവിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബിൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹുവിൻ്റെ ചര്യ ചിലത് ഈ ഭൂമിക്കുപരിയിലുണ്ട്, ആ ചര്യയിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഈ ചര്യ മുൻഗാമികളിൽ അല്ലാഹു നടപ്പിലാക്കിയിട്ടുമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. അതിൽപ്പെട്ടൊരു ചര്യയാണ് ഇഖ്തിയാറിൻ്റെയും ഇസ്തിഫാഹിൻ്റെയും ചര്യ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, നിന്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നവനാണ്, അവൻ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നവനാണ്. അതിൽ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള വിഭാഗമാണ് അമ്പിയാക്കന്മാർ. 124,000 നബിമാരെ മനുഷ്യകുലത്തിൽ നിന്നും അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ 314 മുർസലീങ്ങളെ പ്രത്യേകം അല്ലാഹു തിരഞ്ഞെടുത്തു. ഈ 314 മുർസലീങ്ങളിൽ നിന്നും അല്ലാഹു ഉലുൽ അസ്മ എന്ന സ്ഥാനമുള്ള 5 മുർസലീങ്ങൾക്ക് പ്രത്യേക സ്ഥാനം നൽകി. അവരിൽപ്പെട്ട ഒന്നാമത്തെ വ്യക്തിയാണ് നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ് ആ 5 പ്രവാചകന്മാർ. ഈ മുർസലീങ്ങളിൽ നിന്ന് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയായി, അഫ്ളുൽ ബഷറായി അല്ലാഹു തെരഞ്ഞെടുത്തു. ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഈ മഹാനായ പ്രവാചകനെ അല്ലാഹു തെരഞ്ഞെടുത്തതും നല്ലൊരു കുടുംബപരമ്പരയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ കാര്യം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ വാസില ഇബ്നു അസ്ത റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ സ്തഫ കിനാന മിൻ വലദി ഇസ്മായിൽ, കിനാന ഗോത്രത്തെ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്തു. മുസ്തഫ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ നിന്ന് ഖുറൈഷ് ഗോത്രത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. മുസ്തഫ ബനി ഹാഷിം മിൻ ഖുറൈഷ്, ഖുറൈഷ് ഗോത്രത്തിൽ നിന്ന് അള്ളാഹു ബനു ഹാഷിം കുടുംബത്തെ തിരഞ്ഞെടുത്തു. മുസ്തഫ മിൻ ബനി ഹാഷിം, ബനു ഹാഷിം കുടുംബത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. ബനു ഹാഷിം കുടുംബത്തിൽ നിന്ന് റസൂലുള്ളാഹി അള്ളാഹു തിരഞ്ഞെടുത്തു. ഫഅന സയ്യിദു വലദി ആദം വൽ അഖ്ഫർ വഅവ്വലു മൻ തൻശഖു അൻഹുൽ ഖബർ വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫിഇൻ. ഒന്നാമതായി ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന വ്യക്തിയും ആദ്യമായി ശുപാർശക്ക് വിധേയനാകുന്നവനും ശുപാർശ ലഭിക്കുന്നവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹാഷിം എന്നാണ് പറയാറുള്ളത്. സ്വലാത്തുൻ സലാമും വമാ സർമദ അലാ സയ്യിദിൽ ഹാഷിമിയിൽ കരീമി എന്ന കവിതകളിൽ നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദാണ്, ഹാഷിമുമാണ്. അത് ബനു ഹാഷിമിലേക്കുള്ള നിസ്ബയായിട്ടാണ് പറയപ്പെടാറുള്ളത്. ചരിത്രത്തിൽ അറബികൾ മൂന്ന് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, അറബുൻ ബാഇദ എന്ന് പറയുന്ന വിഭാഗമാണ്. രണ്ടാമത്തേത് അറബുൻ ആരിയ എന്ന് പറയുന്ന വിഭാഗമാണ്. മൂന്നാമത്തേത് അറബുൻ മുസ്തഅരിബ എന്ന് പറയുന്ന വിഭാഗമാണ്. അറബുൻ ബാഇദ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നാമേവശേഷമായി കടന്നുപോയ അറബികളാണ്. ഉദാഹരണമായി ആദ് ജനത, സമൂദ്, ജുറുഹൂം ഗോത്രങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അറബുൻ ആരിബ എന്ന് പറഞ്ഞാൽ യഅറുബുബിനു കഹ്താൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സന്താന പരമ്പരയിലുള്ളവരാണ്. ഇവർ ഒറിജിനൽ അറബികളാണ്. ഇവർക്കാണ് കഹ്ത്വാനികൾ എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അഹ്ലുൽ ജുനൂബ് എന്നും ഇവർക്ക് പേരുണ്ട്. അറബുൻ മുസ്തഅരിബ എന്ന് പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ അറബികളല്ല, എന്നാൽ വഴിയെ അറബ് ഭാഷയും അറബിയത്തും സ്വീകരിച്ച വിഭാഗമാണ് അറബുൻ മുസ്തഅരിബയിൽപ്പെട്ട വിഭാഗം. ഇവരാണ് അദ്നാനികൾ എന്നറിയപ്പെടുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറബുൻ മുസ്തഅരിബയിൽപ്പെട്ട വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും ഒരു അറബിയായിരുന്നില്ല. അദ്ദേഹം അറൂബയാണ്, അറബി ഭാഷ പഠിച്ച് പിന്നീട് പഠിച്ചെടുത്ത വ്യക്തിയാണ്. ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ സന്താനമായ ഇസ്മായിൽ നബിയും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അദ്ദേഹവും മുസ്തഅരിബ എന്ന് പറയുന്ന അദ്നാനികളിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഈ അറബികൾ അവരുടെ പിതൃത്വം ചേർക്കുന്നത് ഇസ്മായിൽ നബിയിലേക്കാണ്. ഇസ്മായിൽ നബിയുടെ ഭാര്യ ചരിത്രത്തിൽ ജുർഹൂം എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട വിഭാഗക്കാരിയാണ്. ജുർഹൂം ഗോത്രക്കാർ കഹ്ത്വാനികളാണ്. ഇവരാകട്ടെ അറബുൻ ആരിബയിൽപ്പെട്ട വിഭാഗമാണ്. ഒറിജിനൽ അറബിയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ എന്ന് പറയുന്നത്. പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട സന്താന പരമ്പരയിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനാകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര നോക്കുമ്പോൾ അദ്നാനിയാണ്. കഹ്ത്വാനിയയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ഇസ്മായിൽ നബി വരെയുള്ള റസൂലുള്ളാഹിയുടെ കുടുംബ പരമ്പര കുറ്റമറ്റതാണ് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. നമ്മളെല്ലാവരും കേൾക്കുകയും വായിക്കുകയും ചെയ്ത പരമ്പരയാണത്. മുറ, കിലാബ്, ഖുസൈ, അബ്ദു മനാഫ്, ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ല, കിനാന എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര. ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ചേർന്ന് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര ഇവരാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാല്ലാ തുടർന്നുള്ള സംസാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽപ്പെട്ട ചില ആളുകളുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് നബി ചരിത്രം, പ്രവാചക കുടുംബ ചരിത്രം. അവതരിപ്പിച്ചത് മുനീർ ഷറഫി.
5: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ. ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഒരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള തിരക്കേറിയ ഒരു കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി. അവൻ ജീവിതത്തിലൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ആ സന്തോഷം തേടി അവൻ യാത്ര പോകുന്നത് ഒരു കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ്. മലകൾ കയറിയും കുന്നുകൾ കയറിയും കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും അവിടുത്തെ വെള്ളം കുടിച്ചും അവിടുത്തെയുള്ള ജീവിതങ്ങൾ കണ്ടുമൊക്കെ യാത്ര പോയി മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് യാത്ര പോയതാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് അയാൾ ഒരു ആദിവാസിയെ കണ്ടു എന്നാണ് കഥ. അങ്ങനെയാണ്, ആദിവാസിയെ കണ്ടിട്ട് അയാൾ ഒന്നുമില്ല, ഫ്രീ ആയി നടക്കുകയാണ്. വേറെ ടെൻഷനൊന്നുമില്ലാതെ കാട്ടിനുള്ളിലൂടെ പഴങ്ങൾ പറിച്ചും തേന് എടുത്തും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അയാളങ്ങനെ നടക്കണ കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഇത്ര ഒരു സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നടക്കാൻ കഴിയുന്നത്? അപ്പോൾ അയാൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഒരു കണ്ണാടി എടുത്തു കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ കണ്ണാടിയിൽ ചളികളുണ്ട്, കുറച്ച് ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പൂർണ്ണമായില്ല, ചില ഭാഗമൊന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു കണ്ണാടി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കൂ. അയാൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖം വൃത്തിയിൽ കാണുന്നില്ല. അയാളുടെ ഓഫീസിൽ നീളത്തിലുള്ള കണ്ണാടിയിൽ നടന്നു പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കണ്ണാടിയും ഒക്കെ ആയി ഭംഗിയുള്ള കണ്ണാടിയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീരെ വൃത്തിയില്ല കാണാൻ എന്ന മറുപടി പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ആദിവാസിയായ ആ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ പറഞ്ഞു കൊടുത്ത കാര്യം, നിങ്ങൾ ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പൊട്ടിയ കണ്ണാടിയിലൂടെയാണ്. മറ്റുള്ളവരുടെ ജീവിതമാണ് നിങ്ങളതിലൂടെ നോക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള നിങ്ങളുടെ ജീവിതത്തെ നല്ല കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകുന്നതാണ്. ഇയാളെ സംബന്ധിച്ചോളം നല്ല ജോലിയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്. എന്നിട്ടും അയാളുടെ ടെൻഷൻ ഓഫീസിലേക്ക് വരുമ്പോഴും വൈകും മടങ്ങിപ്പോകുമ്പോഴുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ബ്ലോക്കിൽ പോകാൻ അദ്ദേഹത്തിനൊരു കാറുണ്ട്, വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവൊന്നും ശമ്പളത്തിൻ്റെ അളവൊന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകണില്ല. അപ്പം മറ്റുള്ളവരെ വിലയിരുത്തി അവരെ ജീവിതം നോക്കി സ്വന്തം നിരാശപ്പെട്ട് അതും സോഷ്യൽ മീഡിയയിലൂടെ ആവും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ജീവിതം കാണുന്നു, അപ്പോൾ സ്വന്തത്തിനൊരു സന്തോഷം കിട്ടാതാവുന്നു. ആ ഒരവസ്ഥ എന്തായാലും ഒരാൾക്ക് സമാധാനമല്ല, അസമാധാനമാണ് നൽകുക.
6: നമ്മൾ നേരത്തെ ലൈവിലൊരിക്കൽ എനിക്കൊന്ന് ഷെയർ ചെയ്തൊരു കാര്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് രീതി സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റഫീഖ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി. ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്ത് തളർന്ന് ആണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണത്. ഇങ്ങനെ വെന്റിലേറ്ററൊക്കെ കടന്ന് അയാൾ ഐ സിയുവിൽ വന്ന് റൂമിൽ വന്ന് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട് ചെറിയ ഒരു നല്ല സമയമെടുത്തിട്ടുള്ളൊരു ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രക്ചറിൽ വന്ന ആൾ നടന്ന് കാറിൽ കയറി പോണ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അതിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോൾ റഫീഖൊക്കെ നമുക്ക് സാധാരണ മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങളെ കാണുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഗുണം രോഗിക്കാണ്, രോഗിൻ്റെ കുടുംബത്തിനാണ്. അപ്പോൾ എല്ലാവരോടും പ്രാർത്ഥിക്കാം, മെസ്സേജ് വിടും അദ്ദേഹം. അപ്പോൾ ഈ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാറിൽ കയറി ഇരുന്നതിൻ്റെ ശേഷം ഈ രോഗി ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റങ്ങനെ കാണിച്ചിട്ട് വന്നു, ഡോക്ടർ ഇവിടെ ചെറിയൊരു തരിപ്പുണ്ട്, ഈ തരിപ്പണ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ബാക്കോട്ട് ആലോചിക്കണില്ല, അയാൾ പൊട്ടിയ കണ്ണാടിയിലൂടെയാണ് ഫുള്ള് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ തരിപ്പമൊക്കെ അയാൾ നോക്കണുള്ളൂ. അയാൾക്ക് പലപ്പോഴും അയാൾക്ക് ഉണ്ടായിരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല. ഈ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ ഉരവേദന, മുട്ടുവേദന, തലവേദന, മൈഗ്രെയിന് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രായമാകുമ്പോൾ, ഒരു ഏജ് ആകുമ്പോൾ ഒക്കെ മനുഷ്യന് എപ്പോഴും ഒരേപോലെ ആകൂല, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചുറ്റുമുള്ള കുറേ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തിരുത്താൻ കഴിയും. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു സഹോദരിയാണ്, അവരും ഒരു വിധവയാണ്. അവരുടെ പെൺമക്കൾ, വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട്, അവരാണ് കുടുംബം പോയിട്ടുള്ളത്. അവർ ഷോപ്പിലോടെയൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ അവർ പിന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ സർജറി ചെയ്തൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ മലം വരുന്നൊരവസ്ഥയാണ്. കാർഡിയാക്ക് നോക്കണം, കൊളണോസ്കോപ്പി ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. ഒരു മാസം മുഴുവൻ അവർ ജോലി ചെയ്താൽ ഒരു കൊളണോസ്കോപ്പിൻ്റെ പൈസ കിട്ടാത്തത്ര ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചുറ്റുള്ള എല്ലാം കുറച്ചും കൂടിയും എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വീട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞ കഥയിലൊരു ചുരുക്കമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗകക്കും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങൾക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം. സൗകര്യങ്ങൾ കൂടിയ, നിങ്ങളെക്കാളും ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടല്ല വേണ്ടത് എന്ന വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.
0: ഈ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ സങ്കടപ്പെടാനും ഉള്ള വഴിയുണ്ടാവും, അതോടൊപ്പം ആശ്വസിക്കാനുള്ള വഴികളും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അതിലൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കുള്ളൂ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ കഠിനമായ അവസ്ഥകൾ ഒരിക്കലും പങ്കുവെക്കൂല. അപ്പോൾ അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണ്, ഓല് ഭയങ്കര ഹാപ്പിയാണ്, അവിടെ എപ്പോഴും രസങ്ങൾ മാത്രമാണ്. അതിങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് വ്ളോഗുകളോ ഫാമിലി വ്ളോഗുകളോ ഒക്കെ നോക്കി ഓലെ ഫാമിലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോശപ്പെട്ട അവസ്ഥകൾ പലതും ഉണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നുള്ളൂ. അത് ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവം ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള അന്ധചിത്രങ്ങൾ എത്ര ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിലപ്പോൾ തിരിച്ചറിയുക.
6: രാവിലെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാത്മഹത്യ നടത്തിയ സംഭവങ്ങളും
0: എമ്പാടും
6: നമ്മുടെ മുന്നിലുണ്ട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ഇന്നും രാവിലെ നമ്മൾ തുടങ്ങുന്നത് പോലെ ഇന്നും മധുരം ഖുർആൻ. മധുരം ഖുർആനിലൂടെ നമുക്ക് ഇൻഷാല്ലാ ആരംഭിക്കാം. മധുരം ഖുർആനിൽ ഇന്ന് നമുക്ക് വരുന്നത്,
7: മധുരം ഖുർആനിൽ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞ പോലെ തന്നെ കേൾക്കുന്ന ഇന്ന് മിഷാരിയ റാഷിദ അൽ അഫാസിയുടെ ഖിറാഅത്തിൽ സൂറത്തുൻ അന്നഹലിലെ 90-ാമത്തെ വചനമാണ്.
8: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الْبَغْيِ يَعِظُكُمْ لَعَلَّكُمْ تَذَكَّرُونَ.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നഹലിലെ 90-ാമത്തെ വചനം. നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്കു കൊടുക്കുവാനും കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മ വയ്ക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്. ഈയൊരു ആശയമാണ് ഇന്ന് നമ്മൾ കേട്ട മധുരം ഖുർആനിലെ വചനത്തിൽ. ഈ ആശയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു സതുപദേശം പോലെ, സാരോപദേശം പോലെ, വിശുദ്ധ ഖുർആനിൻ്റെ പല വചനങ്ങളെയും പോലെ തന്നെ മനുഷ്യൻ്റെ നന്മക്കായി എങ്ങനെ ജീവിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു നമ്മൾ കേട്ട ഖിറാഅത്തിലൂടെ നമുക്ക് ലഭിച്ചത്.
2: നാടിൻ്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യൻ്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബ ബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം 3 അവതരിപ്പിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വീടുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ മര്യാദകൾ ഒത്തിണങ്ങിയ ഒരു വീട് എങ്ങനെ സൃഷ്ടിക്കാം, ആ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ, ചില മര്യാദകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്, മര്യാദകളുണ്ട്, അതെല്ലാം പാലിക്കണം. അതുപോലെ തന്നെ സലാം പറയൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം വീട്ടിൽ നിത്യമായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുവഴി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലങ്ങൾ ഏറെയാണ് എന്നെല്ലാം നമ്മൾ പ്രമാണങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ നിത്യമായി പാലിക്കേണ്ട ചില ദിക്റുകൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ വീടുകളിൽ പരിപൂർണമായും അതിനെ കൊണ്ടുവരാൻ, നിത്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, മസലുൽ ബൈത്തില്ലദി യുദ്ക്കറുല്ലാഹു വൽ ബൈത്തില്ലദി ലാ യുദ്ക്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന വീടും ഓർക്കാത്ത വീടും, ഇതിനെ രണ്ടിനെയും കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് അൽ ഹയ്യു വൽ മയ്യിത്ത്, ജീവനുള്ളതും മരിച്ചതും പോലെയാണ് എന്നുള്ളതാണ്. ജീവനുള്ളവനെ പോലെയും മരിച്ചവനെയും പോലെ, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും ഒരുപോലെയാണോ, തുല്യരാണോ? അതുപോലെയാണ് അള്ളാഹുവിനെ ഓർക്കാത്ത വീടും ഓർക്കുന്ന വീടും എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു മര്യാദ എന്നുള്ളത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. വളരെ വലിയ പുണ്യമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് പരാതി പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നാനഅക്കുലു വല നഷ്ബ, ഞങ്ങൾ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊരു റാഹത്ത് കിട്ടുന്നില്ല, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്കൊരു സംതൃപ്തി ലഭിക്കുന്നില്ല, വയറ് നിറഞ്ഞതായി നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഒരു മറു ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്, ഫല അല്ലക്കും തഫ്തരീഖൂൻ, അല്ല നിങ്ങൾ വേറെ വേറെ ഇരുന്നു കൊണ്ട് ഓരോരുത്തരും ഓരോ സമയത്തായി ഇരുന്നു കൊണ്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? അപ്പോൾ സ്വഹാബി പറഞ്ഞു, നാം, അതേ പ്രവാചകരെ, ഞങ്ങൾ വേറെ വേറെ സമയത്താണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫജ്തമിഉ അലാ ത്വആമികും, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. വദ്കുറു ഇസ്മല്ലാഹി അലൈ, ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ തിന്നണം. യുബാരിക് ലക്കും ഫീഹി, നഷ്ടപ്പെട്ട ബറക്കത്തൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു നൽകും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കാൻ, ജീവിതത്തിലൊരു റാഹത്ത് ലഭിക്കാൻ, സംതൃപ്തി ഉണ്ടാകാൻ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വീട്ടിലുള്ള എല്ലാവരും ഒരു ഒത്തിണക്കമുണ്ടാക്കാൻ, ഒരു ഐക്യമുണ്ടാക്കാൻ, സ്നേഹമുണ്ടാക്കാൻ കാരണമാകുമെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സുന്നത്ത് നമസ്കാരങ്ങളെ വീട്ടിൽ പതിവാക്കുക എന്നുള്ളത് മറ്റൊരു മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, ജനങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കരിക്കണം. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, ഫർള് നമസ്കാരങ്ങളൊഴികെ ഒരാൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്കാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ അവൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളതാണ് അവന് ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം. പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ ഹറമിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്നവനാണ് എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിലും അവൻ ഹറമിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് അവൻ്റെ വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് അവൻ പോകുന്നത് എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹറമിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്നവർ പോലും വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു കാര്യം. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇജഅലു മിൻ സ്വലാത്തിക്കും ഫീ ബുയൂതിക്കും വലാ തത്തഖിദൂഹ ഖുബൂറ, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ വീടുകൾ നമസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണം, ഒരിക്കലും കബറിടങ്ങളാക്കി മാറ്റരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹറാമുകളിൽ നിന്ന് നമ്മുടെ വീടുകളെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ വീടുകളെ മുക്തമാക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം ഭയപ്പെടേണ്ട ഒരു കാര്യമാണത്. മൊബൈൽ ഫോണുകളിൽ ഹറാമുകൾ തിമിർത്താടുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടുകളിൽ നാം കാണുന്നുണ്ടോ? ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പുകവലിയില്ലാത്ത, മദ്യപാനമില്ലാത്ത, അശ്ലീലതകൾ കാണാത്ത, മറ്റു ലഹരികളൊന്നുമില്ലാത്ത വീടാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തിക്കും എന്ന് പറഞ്ഞ സമയത്ത് വഹി ലഭിച്ചില്ല ഒരിക്കൽ. പിന്നീട് പ്രവാചകൻ നോക്കുമ്പോൾ വീടിന് പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ടതിന് ശേഷം പ്രവാചകൻ വീണ്ടും അകത്തേക്ക് കയറുമ്പോൾ വീടിനുള്ളിലതാ ഒരു നായക്കുട്ടി നിൽക്കുകയാണ്. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, യാ ആയിഷ മതാ ദഖല ഹാദൽ കൽബു ഹാഹുന, അല്ല ആയിഷ, ഈ നായപ്പ എവിടുന്നാ വന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി മാ ദറയ്തു യാ റസൂലുള്ളാ, എനിക്കും അറിയില്ല പ്രവാചകരെ ഈ നായ എവിടുന്നാ വന്നത്, എപ്പോൾ കയറിയതാണെന്ന്. അങ്ങനെ ആ നായയെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഫജ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അകത്തേക്ക് കയറി, നിങ്ങൾ വരുമെന്ന് പറഞ്ഞ സമയത്ത് എത്തിയില്ലല്ലോ, ഞാൻ ധാരാളം കാത്തിരുന്നു, എന്താണ് സംഭവിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നാ ലാ നദ്ഖുലു ഫീ ബൈത്തിൻ ഫീഹി കൽബുൻ വസൂറ, ജീവനുള്ള രൂപങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ നായയെ വളർത്തുന്ന വീടുകളിലേക്ക് ഞങ്ങൾ ഒരിക്കലും പ്രവേശിക്കുകയില്ല. പ്രിയമുള്ളവരെ, നായയെ വളർത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വേട്ടയാടാനും കൃഷി കാര്യങ്ങൾക്കും കാവലിനുമൊക്കെ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ, ഒരു ഭംഗിക്ക് വേണ്ടിയോ അലങ്കാരത്തിന് വേണ്ടിയോ ഒക്കെ നായയെ വീട്ടിലും റൂമുകളിലും പോകുന്ന ഇടങ്ങളിലുമെല്ലാം കാറുകളിലും മടിയിലുമൊക്കെ ഇരുത്തി വളർത്തൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിഷിദ്ധമാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി ചെന്നാൽ സിംഹത്തിൻ്റെ രൂപം കാണാം ചില ആളുകളുടെ വീടുകളിൽ, അല്ലെങ്കിൽ ആ വീട്ടിലെ മരണപ്പെട്ട കാരണവന്മാരുടെ ഫോട്ടോകൾ തൂക്കിയിരിക്കുന്നത് കാണാം. ഇത്തരം ജീവനുള്ളതിൻ്റെ ഫോട്ടോ തൂക്കിയിരിക്കുന്ന വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുന്നതല്ല എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളെ മതപഠന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നാം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, സുബഹി നമസ്കാരത്തിന് ശേഷം വീട്ടിൽ വന്ന് നമ്മുടെ ഉപ്പ ഒരു അമാനി മൗലവിയുടെ തഫ്സീർ എടുത്തുകൊണ്ട് രണ്ടായത്ത് നോതി അതിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ ഒന്ന് വായിച്ച് എല്ലാവരും അതൊന്ന് കേട്ട് മനസ്സിലാക്കി വീട്ടിൽ തന്നെ സ്ഥാപിച്ച ഒരു ബോർഡിൽ ചില പ്രാർത്ഥനകളൊക്കെ എഴുതി ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ അത് ഒന്ന് കാണാതെ പഠിപ്പിച്ച് അവരത് പഠിച്ച് ചൊല്ലിത്തന്ന ആളുകൾക്ക് സമ്മാനമൊക്കെ നൽകി ഇങ്ങനെയൊരു ഇസ്ലാമിക അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനെങ്കിലും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഈ ഒരു രീതി നമ്മുടെ വീടുകളിൽ പ്രാവർത്തികമാക്കാൻ നാം പരിശീലിപ്പിക്കണം. ഇത്തരം നന്മ പകർത്തുന്ന വീടുകളാക്കി നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: നിങ്ങൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം 3. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
8: ബ്രേക്കിംഗ് ന്യൂസ് പ്രഹസനങ്ങൾ, ഭാഗം 2. ഈ വിഷയത്തിൽ സ്പോട്ട്ലൈറ്റിൽ നടന്ന ചർച്ചയിലെ ടി കെ നിഷാദ് സലഫിയുടെ സംസാരം കേൾക്കാം.
9: യഥാർത്ഥത്തിൽ മാധ്യമം നിങ്ങൾ പറയും, നമുക്ക് അറിയാം ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാന തൂണുകളിൽ ഒന്നാണ്. പൊതുവിൽ ആളുകൾ സത്യസന്ധമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് വാർത്തകളെ നോക്കിക്കാണാറുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ചർച്ചകളെ എങ്ങനെയാണ് കാണുന്നത്?
10: നമ്മൾ ഈ പണ്ട് പൂരപ്പറമ്പിൽ മുച്ചീട്ടു കളിക്കാറെന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ടായിരുന്നു, ആനമയിലൊട്ടകത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നമ്മളങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇവരാളുകളെ ആകർഷിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കും, ഒന്ന് വെച്ചാൽ പത്ത്, പത്ത് വെച്ചാൽ നൂറ്, രണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കും. അപ്പോൾ ആളുകളെല്ലാവരും കൂടി ഒത്തുകൂടും, എന്നിട്ട് അവർ ഈ ചൂതാട്ടത്തിൽ പങ്കാളികളാകും, കളിക്കാരൻ ലാഭം കൊയ്യും. ശരിക്കും നമ്മുടെ മാധ്യമരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. പൂരപ്പറമ്പിലെ മുച്ചിട്ട് കളിക്കാർ കോട്ടിട്ട് പുട്ടിയടിച്ച് ചാനലുകളിൽ വരുന്നു, അതാണിന്നിവിടെ ശരിക്കും നടക്കുന്നത്. ലാഭം കൊയ്യുക എന്നതിനപ്പുറമുള്ള ഒരു താല്പര്യവും ഇവർക്കില്ല എന്ന് തോന്നുന്നതാണ് ഇവരുടെ ഓരോ അവതരണങ്ങളും. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം സമൂഹത്തോട് കടപ്പെട്ട് നിൽക്കുന്ന, ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഭാഗമാണ് മാധ്യമങ്ങൾ. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, 100 ഭയണ്ടറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. പൊതുവിൽ ജനാധിപത്യത്തിൻ്റെ 4 തൂണായി മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇവിടെ സാർ അത് വിശദമായി പറഞ്ഞു. ആ നിലവാരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് ശക്തമായ ഒരു മത്സരം യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നു. പിന്നെ എന്താണ്, പരസ്പരം

തിരുത്തുന്നു എന്ന് പറയുന്നത് പോലും വളരെ അപൂർവമാണ്. തങ്ങൾ പറഞ്ഞു വെച്ചതിനെ ന്യായീകരിക്കാനും അതിനെ വളച്ചൊടിക്കാനും അതിൻ്റെ ഭാഗികമായ സത്യങ്ങൾ അതിലേക്ക് ചേർത്തു പറയാനുമൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. സമൂഹത്തെ ഞങ്ങൾ പറയുന്നത് എങ്ങനെ ബാധിക്കുന്നു എന്നിവർ ചിന്തിക്കാറില്ല. പണ്ട് കുറേ മുമ്പൊരിക്കൽ MI തങ്ങൾ എഴുത്തിലും പത്രപ്രവർത്തനത്തിലുമൊക്കെ വലിയ പിന്നെ പരിചയവും അനുഭവ സമ്പത്തും ഒക്കെ ഉള്ള വളരെ പ്രഗത്ഭനായ കേരളത്തിലൊരു മാധ്യമപ്രവർത്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ഒരിക്കൊരു സംസാരത്തിൽ പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ്, ഈ അതിസാരം എന്നുള്ള വാക്ക് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജുകളിൽ വരാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആദ്യ ആളെടുത്ത് വായിക്കുന്ന പത്രം അവർക്ക് മനംമടുപ്പുണ്ടാക്കുന്നതോ അവരെ വിഷമിപ്പിക്കുന്നതോ ആയ വാർത്ത നൽകാതിരിക്കാൻ അതിൻ്റെ പത്രത്തിൻ്റെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ശരീരം വിച്ഛേദിക്കപ്പെട്ട തല മാത്രം നൽകാൻ ധൈര്യം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിയത്. അപ്പോൾ മറ്റേതൊരു പരസ്യത്തിലും ഉള്ളതുപോലെ പരസ്യവാചകങ്ങളായി വാർത്തകൾ മാറുകയാണ്. അതിനപ്പുറമുള്ള ഒരു നൈതിക ബോധമോ ധാർമ്മികതയോ ഒന്നും നമുക്കെവിടെയും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിവർ ചെയ്യുന്ന മോശം പത്രപ്രവർത്തനത്തിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ നോക്കിയപ്പോൾ ഇവർ പറഞ്ഞ തിരുത്തി അല്ലെങ്കിൽ തിരുത്തേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും. ഒന്നിപ്പോൾ നമ്മളാ ശിരൂരിൽ ലോറി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അർജുൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ പിന്നെ അതിനൊക്കെ തകപ്പെട്ടു. എന്നിട്ട് അന്ന് ഒരു വാർത്ത വന്നിരുന്നു, എന്താണ്, ലോറിയുടെ എൻജിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെ GPS 2 ദിവസം പ്രവർത്തിച്ചു. ലോറിയുടെ GPS 2 ദിവസം പ്രവർത്തിച്ചു. ലോറിയൊക്കെ കിട്ടി, പിന്നെ മനസ്സിലായത് 19 മിനിറ്റാണ് പ്രവർത്തിച്ചത് അതിൻ്റെ GPS. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? വെറുതെ പടച്ചുവിടുക, പച്ചക്കള്ളം പടച്ചുവിടുക, യാതൊരുവിധ നാണവുമില്ലാതെ പച്ചക്കള്ളം പടച്ചുവിടുക. അതുപോലെ തന്നെയാണ് ക്യാബിൻ തകർന്നിട്ടില്ല, അർജുൻ ലോറിക്കകത്തില്ലേ, അതുമായി ബന്ധപ്പെട്ട് വന്ന മാത്രം വന്ന നുണകളാണ് ഞാൻ പറയുന്നത്. ഇത് വെറുതെ പറയാണ്. ഒരു അസ്ഥി കിട്ടി, അത് അർജുൻ്റേതാണ്. അപ്പോൾ മരിച്ച് ഏതാനും ദിവസമായപ്പോൾ അസ്ഥിയായി, പക്ഷെ അത് പരിശോധിച്ചപ്പോൾ അതൊരു പശുവിൻ്റെ അസ്ഥിയായിരുന്നു. ഇത് പിന്നെ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആ തരത്തിലുള്ള വാർത്ത ഞാൻ പറഞ്ഞു. ഇത് ഈ മനുഷ്യൻ്റെ കുടുംബം കേൾക്കുന്നു, അവരുടെ അടുത്ത ബന്ധുക്കൾ ഇത് കേൾക്കുന്നു, സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്നു. ഇത് കേൾക്കുന്നവരിതെങ്ങനെയാണ്, അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ചാനലിൽ ലൈവ് ആയിട്ട് കുറേ ആളുകളുണ്ടാവണം, അതിനുവേണ്ടിയാണ് ഈ പറയുന്ന പരിപാടികളെല്ലാം. ഏറ്റവും അവസാനമാണ് നമ്മുടെ PK ശ്രീമതിയുമായി ബന്ധപ്പെട്ട് CPM നേതാവ്, അവർ പിന്നെ എന്താണ് മറ്റൊരാളുടെ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നു എന്ന ഒരു വാർത്ത വന്നത്. ശരിക്കും അത് വേറൊരു ശ്രീമതിയാണ്. അപ്പോൾ ഇത് പരിശോധിക്കാതാണ് പറയുന്നത്, തട്ടിവിടുകയാണ്. അത് PK ശ്രീമതി മുൻ MLA ഭാര്യയായി കുടുംബ പെൻഷൻ ഒരു ഇപ്പോൾ പാർലമെൻറ്റൊക്കെ അംഗമായിരുന്ന ഒരാൾക്ക് ഏതോ ഒരാളുടെ ഒരു കുടുംബ പെൻഷൻ കിട്ടിയിട്ട് വേണോ? മിനിമം ഒരു ഏറ്റവും മിനിമം അതെങ്കിലും ഇവർ ചിന്തിക്കണ്ടേ? അത്രയധികം പരിശോധിക്കാതെ പച്ചക്കള്ളം പടച്ചുവിടുന്ന രീതിയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തൊരു ഉദാഹരണമാണ് എന്താണ് സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട്. സുകുമാരക്കുറുപ്പ് താങ്കളുടെ ഇപ്പോൾ പിടിക്കപ്പെടും, താങ്കൾക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്, എന്തൊരു തമാശയാണ്. എന്നിട്ട് അതിൻ്റെ യാതൊരു ചാള്യതയും ഇല്ലാതെ വീണ്ടും വന്ന രംഗത്ത് വന്നതൊക്കെ പറയാനും വ്യാപാര തൊലിക്കെട്ടിയാണിത്. എന്തിനാണ് ഈ വക നാടകങ്ങൾക്ക് നിൽക്കുന്നത്? എന്തിനാണ് ഇത്ര തരം താഴുന്നത്? എന്താണ് മുഖ്യമന്ത്രി ഈ അപകടങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലും കോഴിക്കോട് പോയി കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. വൻ അബദ്ധം. ഒരു ജസ്റ്റ് ഒരു സംഗതി അന്വേഷിക്കണ്ടേ, എവിടെയാണ് പോയത്? അപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കാറില്ലേ? എന്താണ് ഈ കോഫി ഷോപ്പ്? ഒരു കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ആ സമയത്ത് പോകുമോ? ആ വാർത്ത കേട്ടപ്പോഴേ ഞാൻ വിശ്വസിച്ചതിലെന്തോ പ്രശ്നമുണ്ട്, ഉറപ്പിച്ചിരുന്നതിലെന്തോ പ്രശ്നമുണ്ട്. എന്നിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ സ്റ്റാർട്ടപ്പോ അങ്ങനെ എന്തോ ഒരു സംവിധാനത്തിൻ്റെ ഒരു പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിന് പോയത് കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കറാച്ചി തുറമുഖം ഇന്ത്യ ആക്രമിച്ചു എന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യണ്ടായി. ആക്രമിച്ചു അന്നത്തെ അത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ഫലസ്തീനിൽ നടന്ന, ഇറാഖ് ഇസ്രായേൽ തമ്മിൽ നടന്ന ഇഷ്യൂവിൽ, ഗൾഫുമായി ബന്ധപ്പെട്ട് നടന്ന സൈനിക പ്രശ്നങ്ങളിൽ, ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിലൊക്കെ കുട്ടികൾ ഗെയിം കളിക്കുന്നതിൻ്റെ വീഡിയോസ് മലയാളത്തിലെ

0: മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഈ ആക്രമണങ്ങളുടെ വീഡിയോസാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധമാ പുറത്തുവിട്ടു. പലർക്കും ഇത് കഴിയുമ്പോൾ അത് അവർക്കും മനസ്സിലായിട്ടില്ല. ഒരു ഫുട്ബോൾ മത്സരം കമൻട്രി പറയുന്ന, ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞു, അവിടെ മലയാളത്തിലെ ഭയങ്കര ആവേശത്തോടെ ഷൈജു ദാമോദരൻ കമൻട്രി പറയാറുണ്ട്. ഷൈജു ദാമോദരൻ ഫുട്ബോളിൻ്റെ കമൻട്രി പറയുന്ന രൂപത്തിൽ ഇന്ത്യ പാക് പ്രശ്നം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ. പിന്നെ ഇവർ ഇതൊന്നും അന്വേഷിച്ചും ആലോചിച്ചും അല്ല. പിന്നെ അതുപോലെ തന്നെ വയനാടുമായി ബന്ധപ്പെട്ട് 2000 കോടി കേരളം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നൊരു കളവ്. വയനാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ ഒരു വീട്ടിനകത്ത് ബാത്റൂമിൽ മുതല വന്നു എന്നതിൻ്റെ വീഡിയോ സഹിതം മലയാളത്തിലൊരു ചാനലിൽ വന്നു. അതിൻ്റെ വീഡിയോ സഹിതം എന്നിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യണം, അപ്പുറത്ത് വീട്ട് കയറി നോക്കിയിട്ടില്ല. ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നടന്നൊരു സംഭവം കേരളത്തിലെ വയനാട്ടിലെ സംഭവമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. ഞാനിങ്ങനെ കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തപ്പോൾ ഒരു 10-20 കേസുകൾ ഇതിന് സമാനമായത് പറയാൻ പിന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റി, എല്ലാം കൂടെ ഇവിടെ പറയുന്നില്ല. വേറൊന്ന്, ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള ഭയങ്കരമായ പ്രവചന സിംഹങ്ങളായി ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് ആളുകൾക്ക് പ്രവചിക്കാൻ കഴിയും, അതൊരു തടസ്സമായി പിന്നെ ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്താണ്, അടുത്ത ഇടതുപക്ഷ ഗവൺമെൻറ് 3-ാമതും വരും. കുറച്ച് ആൾക്കാർ കൂടിയിരുന്ന് പറയണം, വേറെ ചില ആൾക്കാർ പറയണം UDF ഗവൺമെൻറ് ആണ് വരിക. ഒരു 2-3 സീറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുക. അതായത് വലിയ മാർജിനിൽ ഇവിടെ ഒരു ഗവൺമെൻറ് മാറ്റമുണ്ടാകുമെന്ന് സ്ഥിരമായി വാർത്ത കാണുന്ന, സ്ഥിരമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന, എല്ലാ സ്ഥലത്തും റിപ്പോർട്ടർമാരുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു പരിസരത്ത് പോലും പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഡാറ്റ വെച്ചും കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നതെങ്കിൽ ഒരു പരിധിവരെ അത് പ്രവചിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ആളുകൾ ഇതെല്ലാം സംസാരിക്കുന്നത്. അത് പറയുന്നിടത്ത് അതിൻ്റെ ധാർമ്മികതയോ നൈതികതയോ ഒന്നും ഒരു പ്രശ്നവുമല്ലാത്ത തരത്തിൽ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ ചാനലുകളിലും മീറ്റ് ദ എഡിറ്റേഴ്സിന് എന്ന പേരിൽ, അല്ലെങ്കിൽ സമാനമായ തരത്തിലുള്ള, അതൊരു ചാനലിൻ്റെ പേരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു പ്രോഗ്രാമിൻ്റെ, അതിന് സമാനമായി 3-4 ആളുകൾ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ 4 ആളുകൾ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂവിലാണെങ്കിൽ പറയുന്ന അഭിപ്രായം എന്തായിരിക്കും? എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞിട്ടാണ് പറയുക. ശരിക്കും അവരുടെ ടേക്ക് അല്ലത്. ഒരാൾ CPMനെ അനുകൂലിച്ച് പറയും, ഒരാൾ UDFനെ അനുകൂലിച്ച് പറയും, ഇടതുപക്ഷത്തെ ഒരാൾ BJP അനുകൂലിച്ച് പറയും. മുമ്പ് ഒരു BJP വേണ്ടി കാര്യമായി സംസാരിക്കാൻ ആളില്ലാത്ത കാലത്ത് ഒരു ചാനൽ ഒരു എഡിറ്റർ ഒരാളെ നിർത്തിയിരിക്കുമായിരുന്നു സ്ഥിരമായി BJP വേണ്ടി സംസാരിക്കാൻ വേണ്ടി. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള ശ്രോതാക്കളെ, പ്രേക്ഷകരെ നമുക്ക് വേണം. അതിനപ്പുറം ഞങ്ങൾ ശരിയുടെ കൂടെയാണ്, ഞങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങളെ പറയുന്നത് എന്ന് ആത്മാർത്ഥമായി പറയാൻ യോഗ്യതയുള്ള ഒരു മാധ്യമങ്ങളൊന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പറയുന്ന നാടകം ഒരു ചാനൽ റൂമിലിരുന്നവർ ചെയ്യുന്നത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കാഴ്ചക്കാരായി കിട്ടണം. എന്നിട്ടോ ഇടക്കിടക്ക് പരസ്യം വരും, ഞങ്ങൾക്ക് ആണ് ഈ എന്താണ് വ്യൂവർഷിപ്പിൽ ഇത്തവണ 1-ാം സ്ഥാനത്ത് ഞങ്ങൾ. ഇതാണോ ഒരു മാധ്യമത്തിൻ്റെ അളവുകോൽ? ഒരു മാധ്യമം ഇവിടെ നിലനിൽക്കണം എന്നതിൻ്റെ അളവുകോൽ അതാണോ? ഞങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത്, ഞങ്ങളുടെ വാർത്തയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടത് എന്നത് മാധ്യമങ്ങൾ ഇവിടെ നിലനിൽക്കാനുള്ള അളവുകോലാണോ? അതല്ല സത്യസന്ധതയാണോ? അതല്ല നീതിപൂർണമായ മാധ്യമ പ്രവർത്തനമാണോ? അതുകൊണ്ട് അവരുടെ അളവുകോൽ അതാണ്. ആ അളവുകോലിൽ 1-ാമതെത്താനുള്ള എല്ലാവിധ വൃത്തികേടുകളും മാധ്യമങ്ങൾ ചെയ്യുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ.
1: മാഷാ അല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നടന്ന TK നിഷാദ് സലഫിയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്താദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
0: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. വിവിധങ്ങളായ പരിപാടികളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പീസ് റേഡിയോ. അതിൽ വളരെ ശ്രദ്ധേയമായ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രത്യേകം സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാം. കാരണം അതിൻ്റെ പ്രത്യേകത എന്നത് ശ്രോതാക്കളുടെ സംശയങ്ങളും ആശങ്കകളും, ഹെൽത്ത് പരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ആശങ്കകളും സംശയങ്ങളൊക്കെ ഡോക്ടറോട് നേരിട്ട് വിളിച്ച് ചോദിക്കാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാം ഫോൺ നമ്പർ ഇപ്പോൾ ലൈവാണ്. നിങ്ങൾക്ക് എല്ലാ സംശയങ്ങൾക്കും വിളിക്കാം. 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടെക്സ്റ്റ് ആയിട്ടും അയക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്നത് സ്തനാർബുദമായി ബന്ധപ്പെട്ട വിഷയമാണ്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ശ്രോതാക്കൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനായി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സർജിക്കൽ ഓൺകോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ കുഞ്ഞി മുഹമ്മദ് ആണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും ഡോക്ടർ. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്, ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം ഇൻഷാല്ലാ. അപ്പം ഡോക്ടർ, ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇപ്പം കേസുകൾ അധികം ഒരുപാട് കൂടുതൽ പഴയതിനെ അപേക്ഷിച്ച് ഇപ്പം കൂടുതൽ, പ്രത്യേകിച്ച് ഫീമെയിൽസിന് ഇത് കൂടുതലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു ആശങ്കയുണ്ട്. ഇപ്പം ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയോടുകൂടിയാണ് ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ. അതിൽ ഏറ്റവും കൂടുതൽ കോമണം ആയിട്ട് കാണുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് പലർക്കും, ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഇതിൻ്റെ കോസസ് ഒക്കെ അറിയാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് ബ്രീഫ് ചെയ്യോ.
5: അപ്പം താങ്കൾ പറഞ്ഞ മാതിരി ഇത് ഒരുപാട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനൊരു കാരണം അവയർനെസ് ആണ്. ഇപ്പോൾ പൊതുബോധം കൂടി, സാധാരണഗതിയേക്കാളും പൊതുബോധം കൂടി ആൾക്കാർ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങി. പിന്നെ അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറഞ്ഞാൽ, കാരണം രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ, അല്ലെങ്കിൽ നോൺ മോഡിഫയബിൾ. നമുക്ക് മാറ്റാൻ പറ്റുന്നതും മാറ്റാൻ പറ്റാത്തതായത്. നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം കൂടുന്ന ഒരു മെയിൻ റിസ്ക് ഫാക്ടറാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. സ്ത്രീ ഫീമെയിൽ എന്നുള്ളതും ഒരു റിസ്ക് ഫാക്ടറാണ്. അതുപോലെ ജനിതകപരമായിട്ട്, ജനറ്റിക്കായിട്ട് വരുന്ന കാരണം അതൊരു റിസ്ക് ഫാക്ടറാണ്. അതൊരു 5 മുതൽ 10% വരെയാണ് നമ്മൾ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഒരു സാധ്യത പറയുന്നത്. പിന്നെ ഉള്ളത് പേഴ്സണൽ ഹിസ്റ്ററിയാണ്. ഒരാൾക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വരാനുള്ള സാധ്യത സാധാരണ ജനങ്ങൾക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. പക്ഷേ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കോസസ്, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി എന്ന് പറയും. നമ്മൾ വ്യായാമക്കുറവ്, എക്സസൈസ് കുറവ്, അമിതവണ്ണം, ഒബേസിറ്റി, അതുപോലെ അമിതമായ ആൽക്കഹോൾ ഉപയോഗം, ഇതെല്ലാം ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്.
4: ഓക്കെ,
5: അതൊക്കെയാണ് മോഡിഫൈബിൾ. അപ്പം അത് മാറ്റിയാൽ തന്നെ നമുക്ക് ഒരുവിധം ഒരു പരിധിവരെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് തടയാൻ പറ്റും.
4: ഓക്കെ ഓക്കെ. അപ്പം ഇത് ഈ ശരിക്കും ഇത് കോശങ്ങളിൽ സംഭവിക്കുന്ന എന്തോ ഒരു ചേഞ്ച് ആണല്ലോ. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
5: എല്ലാ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ സെൽസിന്റെ ഗ്രോത്ത് കാരണമാണ് ഉണ്ടാകുന്നത്.
6: അപ്പൊ
5: നോർമലി ഉള്ള സെൽസ് ഓവർ പ്രൊഡക്ഷൻ എന്തൊക്കെ ആയിട്ടാണ് അത് ക്യാൻസറായി മാറുന്നത്. ഇപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് കൂടിയിട്ടാണ്, ഒറ്റൊരു കാരണം കൊണ്ട് മാത്രമല്ല ക്യാൻസർ ഉണ്ടാകുന്നത്. സൊമാറ്റിക് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജനറ്റിക് മ്യൂട്ടേഷൻ വന്നിട്ടാണ് അതുണ്ടാകുന്നത്. അപ്പം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വരാം, ഒരാൾക്ക് തന്നെ ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടി ചേരുമ്പോഴാണ് കൂടുതൽ റിസ്കിൽ അത് ക്യാൻസറായി മാറും.
4: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിൽ ഈ ജനറ്റിക്സിൻ്റെ ഈ വിഷയമായിട്ട് എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്?
5: ജനറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 5 മുതൽ 10% വരെയാണ് ഒരു ടോട്ടൽ, നമ്മൾ മൊത്തം ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു 5-10% റിസ്ക്കാണ് ഫെമിലിയിലായിട്ട് പറയുന്നത്, ജനറ്റിക്കായിട്ട് പറയുന്നത്.
4: ഓക്കെ ഓക്കെ.
5: അതിലെ മെയിൻ കാരണം എന്ന് പറഞ്ഞൊരു BRCA1 BRCA2 മ്യൂട്ടേഷൻ എന്ന് പറയും, ജനറ്റിക് മ്യൂട്ടേഷൻ ആണ്. അപ്പം അതുള്ള ഒരു ഫാമിലിയിൽ അതുള്ള ഒരാൾക്ക് ലൈഫ് ടൈം റിസ്ക് എന്ന് പറയുന്ന ഒരു 50 മുതൽ 75% വരെ BRCA മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ട് അവരുടെ മക്കൾക്ക് ഇങ്ങനെ വരാൻ ഫാമിലിയിൽ.
4: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതും ഒരു ഫാക്ടറാണ് തോന്നുന്നത്, ഈ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അത് ഒരാളിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും?
5: ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു 5 മുതൽ 10% വരെ, അതായത് അപ്പൊ യൂഷ്വലി ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ, ഈ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ നോർമലി നമ്മളൊരു ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് അഡ്വാൻസ് ഏജ് ആകുമ്പോൾ ഒരു 60 വയസ്സ് 70 വയസ്സാകുമ്പോഴാണ്. പക്ഷെ ഫാമിലി ലിസ്റ്റർ ഉണ്ടെങ്കിൽ ഏർലി ഏജിൽ തന്നെ പ്രസന്റ് ചെയ്യും, ഒരു 30-35 വയസ്സാകുമ്പോൾ തന്നെ ചാൻസ് കൂടുതലാണ് ഫാമിലിയിൽ വരാനുള്ള സാധ്യത. പിന്നെ ബൈലാറ്ററൽ 2 സൈഡിലായിട്ട് വരാം, അതൊക്കെയാണ് പെട്ടെന്ന് ഫാമിലിയിൽ ലിസ്റ്റർ ഉണ്ടെങ്കിൽ നേരത്തെ പ്രസന്റ് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യും, അതൊക്കെയാണ് ഉണ്ടാവുക.
4: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അത് ഈ വരാനുള്ള സാധ്യത കൂടുതലുള്ള കേസുകളാണല്ലോ ഈ, അല്ലേ? അപ്പം അതല്ലാത്ത വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഈ അതായത് ഇപ്പം ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ വരും എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ ശരീരത്തിന് ആക്ടിവിറ്റി കുറവായിട്ടുള്ള ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ?
5: ഇപ്പൊ മോഡിഫയബിള്, നോൺ മോഡിഫൈബിൾ എന്ന് പറഞ്ഞു. മോഡിഫയബിൾ റിസ്ക് ഫാക്ടറിലാണ് ഈ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഒബേസിറ്റി, ബാക്കിയുള്ള ആൽക്കോൾ കൺസപ്ഷൻ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്. നോൺ മോഡിഫൈബിൾ വരുന്നത് ഈ ഫീമെയിൽ അഡ്വാൻസ്ഡ് ഏജ്, ഫെമിലിയൽ റിസ്ക് ഫാക്ടർ, അതുപോലെ തന്നെ ഏർലി മെനാർക്കി ലേറ്റ് മെനപ്പോസ് എന്ന് പറയും. പീരീഡ്സ് നേരത്തെ ആവുകയും മെനപ്പോസ് ഇതായി ലേറ്റ് ആക്കുന്നതും അതൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ്. നള്ളി പാരിറ്റി, കുട്ടികളില്ലാത്തത്, ഇതൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ്. അതുപോലെ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ യൂസ്, അതുപോലെ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, നമ്മൾ ഫെർട്ടിലിറ്റി ആവാൻ വേണ്ടിയിട്ട് ഹോർമോണിൻ്റെ ഉപയോഗം കൂടുതൽ വരുന്നു, അതൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്.
4: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ ഇപ്പം കൂടുതലിപ്പോൾ കണ്ടുവരുന്നത് ചെറുപ്പക്കാരിലാണോ അതോ 50+ ആൾക്കാരിലാണോ കൂടുതൽ?
5: സത്യം രണ്ട് കൂട്ടിലും ഇപ്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്.
4: അതെ.
5: നമ്മളിപ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഒരു 50 വയസ്സിന് ശേഷം 60-70 വയസ്സാകുമ്പോൾ മാത്രം വരുന്ന ഒരു അസുഖമായിട്ടായിരുന്നു. ഇപ്പം നമ്മൾ ആസ് ഏർലി ആസ് ഇപ്പം 25-20 വരെ ഇവൻ കാർസിനോം ബ്രസ്റ്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഹിസ്റ്ററി മെയിൻ റിസ്ക് ഫാക്ടറാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഫാക്ടർ ഫാക്ടേഴ്സ്, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഒബേസിറ്റി, ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ക്യാൻസറായിട്ട് നേരത്തെ തന്നെ വരാൻ സാധ്യതയുണ്ട്.
4: ഓക്കെ.
5: രണ്ട് ജനറേഷനിലിപ്പം, രണ്ട് ഏജ് ഗ്രൂപ്പിലിപ്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്.
4: ഓക്കെ ഓക്കെ. അപ്പോൾ ഈവൻ അൺമാരിഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പോലും
5: അൺമാരിഡിലൊരു റിസ്ക് ഫാക്ടറാണ്. നെല്ലി പാരസ്, അത് കുട്ടികളില്ലാതാവുക, ലാക്ടേഷൻ പീരീഡ് കുറയുക.
4: ഓക്കെ ഓക്കെ.
5: നമ്മൾ ഫീഡിങ്, ബ്രസ്റ്റ് ഫീഡിങ് വളരെ കുറച്ച് കൊടുക്കുന്നത് അതൊരു റിസ്ക് ഫാക്ടറാണ്. നല്ലൊരു ഒരു 2 ഇയർ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ അതൊരു പ്രൊട്ടക്റ്റീവ് ആണെന്നാ പറയാം നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ.
4: ഓക്കെ ഓക്കെ.
5: ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്.
4: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിൽ ഈ എന്താ പറയുക, ഇപ്പം സാർ ഇപ്പം ഒരു പറഞ്ഞു ഈ ജീൻ വ്യതിയാനങ്ങൾ, അത് ഈ മ്യൂട്ടേഷൻ്റെ ഒരു വാക്ക് സാറ് പറഞ്ഞു. അപ്പം അതൊന്ന് ഒന്ന് അതെങ്ങനെയാണത് സാധാരണ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അതിനെന്തെങ്കിലും കാരണമുണ്ടോ?
5: അത് മ്യൂട്ടേഷൻ, രണ്ട് തരം മ്യൂട്ടേഷൻ ഉള്ളത്, സൊമാറ്റിക് എന്ന് പറയും, അതാണ് യൂഷ്വലി നമ്മൾ ഓൾഡ് ഏജ് ഇതിലൊക്കെ വരുന്നത്. പിന്നെ ജനറ്റിക് മ്യൂട്ടേഷൻ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം എൻ്റെ പേരൻസിൽ, എൻ്റെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആ മ്യൂട്ടേഷൻ യൂഷ്വലി ഇൻഹെരിറ്റ് ചെയ്യും, അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ചെയ്യും. അത് പാസ് ചെയ്യുമ്പോൾ അത് രണ്ട് തരത്തിൽ, ഓട്ടോസോമൽ ഡോമിനൻ്റ് റിസസീവ് ഒക്കെ ആയിട്ട് വരും. ബ്രാക്ക എന്ന് പറയുന്നത് കുറച്ചൊരു ഡോമിനൻ്റ് ടൈപ്പാണ്. പിന്നെ സൊമാറ്റിക് മ്യൂട്ടേഷൻസ് മൾട്ടിഫാക്ടറാണ്, അത് ഏജ് കൂടുന്തോറും പല മ്യൂട്ടേഷൻസ് ബോഡിയിൽ നടക്കുന്നത് അതുവഴി ക്യാൻസറായി മാറുകയും ചെയ്യും.
4: അപ്പം ഈ നേരത്തെ ഹോർമോൺ റീപ്ലേസ്മെന്റിന്റെ പറഞ്ഞു, അത് ശരിക്കും ഈ ഫെർട്ടിലിറ്റി ഇതാക്കു വേണ്ടിയിട്ടാണോ അത്? ആ ഒരു അപ്പം ശരിക്കും അത് അത് നെഗറ്റീവായിട്ടാണ് അത് പലപ്പോഴും അത് അല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ?
5: അതായത് ഇതൊക്കെ ബേസിക്കലി കാർസിനോമ ബ്രസ്റ്റ് ഉണ്ടാകും കാരണം ഹൈപ്പർ ഈസ്ട്രജനിക്, ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ ഓവർ ആയിട്ട് വരുമ്പോഴാണ് ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഹൈപ്പർ ഈസ്ട്രജനിക് സ്റ്റേജിലാണ് കാർസിനോമ ബ്രസ്റ്റ് പറയുന്നത്.
4: ഈ
5: ഹോർമോൺ റീപ്ലേസ്മെന്റിലൊക്കെ ഈസ്ട്രജൻ കണ്ടന്റ് എന്നൊക്കെ ഉണ്ട്, അതൊരു റിസ്ക് ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്.
4: ഇത് മെയിൽസിൽ വരാറുണ്ടോ?
5: മെയിൽസിലും വരാം, പക്ഷെ ലെസ് ദാൻ 1% നമ്മൾ പറയുള്ളൂ, വളരെ അപൂർവമാണ് മെയിൽസിൽ വരിക. കമ്പയർ ടു ഫീമെയിൽസ് മെയിൽസിലും ചാൻസ് വരാം.
4: ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഈ മെയിൻ കോസസിൻ്റെ കാര്യം സാറ് ഇപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ്. ഇപ്പം റിസ്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഒരു ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് സാർ ഒന്ന് ഡിസ്കസ് ചെയ്യാം.
5: റിസ്ക് ഫാക്ടേഴ്സ്
4: നമ്മൾ ആ അതെ അതെ എന്നാലും അതെ സിംപ്റ്റംസും അതിനകത്ത് പെടും. പിന്നെ വേറെ ഇത് ഇത് സാർ ഈ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ?
5: സാധാരണ നമ്മൾ പറയുന്നത് ഇത്രയും ഈ പറഞ്ഞത് തന്നെയാണ് യൂഷ്വലി.
4: അപ്പം ഈ ഒരു കാരണം ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ്
5: ലക്ഷണങ്ങൾ? ആ അതാണ് നമ്മൾ ഇതാണ് കൂടുതൽ ജനങ്ങൾ
4: പബ്ലിക് ആവേണ്ട ഒരു കാര്യം.
5: നമ്മൾ ഇപ്പം തടിപ്പായിട്ടാണ് സാധാരണ ഇതിൽ പ്രസന്റ് ചെയ്യുക, തടിപ്പ്. പക്ഷെ അത് വേദന ഉണ്ടാവാൻ സാധ്യതയില്ല. വേദന ഇല്ലാത്ത തടിപ്പ് പ്രസന്റ് ചെയ്യുമ്പം ആൾക്കാരത് മൈൻഡ് ചെയ്യില്ല, നമ്മുടെ അടുത്ത് വിൽക്കാറും വരിക വേദന ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല അങ്ങനെയാണ് വരിക. പക്ഷെ അതാണ് വേദനയുള്ള തടിപ്പിനേക്കാളും നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതും നേരത്തെ കാണിക്കേണ്ടതും. പിന്നെ സൈസ് കൂടുക, നിപ്പിൽ നിന്ന് ഡിസ്ചാർജ് വരിക, കളർ മാറ്റം വരിക.
4: പിന്നെ ഈ ഇപ്പോൾ സാറ് കുറേ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു. അല്ലാതെ ഈ ഇപ്പം അല്ലാതെ തന്നെ ഇപ്പം ബ്രസ്റ്റിലെ അല്ലാതെ ഭാഗങ്ങളിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം ആംപിറ്റിൻ്റെ ഭാഗങ്ങളിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അത് അതിൻ്റെ ഒരു ഇപ്പോൾ അതല്ലാതെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്നാൽ എങ്ങനെ അത് തിരിച്ചറിയുക?
5: സാധാരണ ബ്രസ്റ്റ് ക്യാൻസറിൽ ബ്രസ്റ്റിൽ തന്നെയാണ് തടിപ്പായിട്ടോ അല്ലെങ്കിൽ കളർ ചേഞ്ചോ ആയിട്ടാണ് വരിക, ഡിസ്ചാർജൊക്കെ ആയിട്ടാണ് വരിക.
4: ഓക്കെ,
5: അല്ലെങ്കിൽ ആംപിറ്റിൽ നമ്മുടെ ആക്സിലിൽ തടിപ്പായിട്ട് അങ്ങനെ വരാം, ബ്രസ്റ്റിൽ തടിപ്പില്ലാണ്ട് വരാം. കാരണം കൂടുതലും ഇതിൽ നിന്ന് സ്പ്രെഡ് വരുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കക്ഷത്തിലെ കാലുകളിലേക്കാണ് സ്പ്രെഡ്
4: വരിക.
5: അങ്ങനെയും പ്രസന്റ് ചെയ്യാം.
4: ഓക്കെ, അപ്പം ഈ ഇത് വരുമ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ എന്താ പറയാ ഇതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇപ്പൊ സാധാരണ ബിഗിനിങ് സ്റ്റേജിൽ ക്യൂറബിൾ ആണല്ലോ ശരിക്കും?
5: ഏർലി സ്റ്റേജിൽ ക്യൂറബിൾ നമുക്ക് ട്രീറ്റ്മെന്റിൽ മാറുന്നതാണ്, ഒരു 90-95% ക്യൂറബിൾ ആണ്.
4: ഓക്കെ,
5: അതിന് നമ്മൾ ഏർലി ഡിറ്റക്ഷൻ സ്ക്രീനിങ് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം ചെയ്യുന്നുണ്ട്. പിന്നെ ജനങ്ങൾ പബ്ലിക് അത് അവെയർ ആവാന്നുള്ള, സ്ത്രീകളും വരും അവെയർ ആവുക എന്നുള്ളതാണ്. നമുക്കൊരു പ്രസ്റ്റില് സാധാരണ ഒരു കുളിക്കുന്ന സമയം, നമ്മുടെ പ്രസന്റ് ചെയ്യൽ അങ്ങനെയാണ് കുളിക്കുന്നത്, തടിപ്പ് കണ്ടു. അപ്പം അത് കാണിക്കുക, അതൊരു അത് കൺസേൺ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും
4: ഇമ്പോർട്ടൻറ്റ്. മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കാൻ,
5: ബ്രസ്റ്റ് എക്സാമിനേഷൻ, സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് യൂട്യൂബിൽ പല ചാനലായിട്ട് അത് ക്ലിയർ ആയിട്ട് കിട്ടും എങ്ങനെ എക്സാമിൻ ചെയ്യാൻ എന്നുള്ളതെല്ലാം.
4: അതുപോലെ മാമോഗ്രാം എത്രത്തോളം എഫക്റ്റീവ് ആണ്?
5: മാമോഗ്രാം ആണ് നമ്മുടെ സ്ക്രീനിങ്ങിന് ഉപയോഗിക്കുന്ന മെയിൻ ടൂൾ ബ്രസ്റ്റ് ക്യാൻസറിൽ. നമ്മളൊരു ആഫ്റ്റർ ഏജ് 40-45 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിലൊരു പോപ്പുലേഷൻ ജനപോപ്പുലേഷൻ തന്നെ മാമോഗ്രാം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അത് 40 വയസ്സിന് ശേഷം 40-50 വയസ്സിൽ ചെയ്യുന്നത് നല്ലതാണ്. അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആണത്.
4: ചെയ്ത്
5: കഴിഞ്ഞാൽ ഏർലി ആയിട്ടുള്ള ലംബുകൾ നമുക്ക്
4: ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഇപ്പം ഈ മുഴ എന്നുള്ളത് ഇപ്പം ക്യാൻസർസ് അല്ലാത്ത മുഴകളും വരാമോ?
5: വരാം, ക്യാൻസർ അല്ലാത്ത മുഴകളാണ് കൂടുതലുള്ളത്.
4: ഓക്കെ,
5: പക്ഷെ നമ്മളെല്ലാം ക്യാൻസറിൻ്റെ മുഴന്ന് പറയുന്നില്ല. പക്ഷേ പെയിനുള്ള തടിപ്പുള്ള, പെയിനോട് കൂടി വരുന്ന തടിപ്പ് അതാണ് ക്യാൻസർ അല്ലാത്ത മുഴകാൻ സാധ്യത. പിന്നെ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വരുന്ന ഫൈബ്രോഡിനോമ, ഫൈബ്രോസിസ്റ്റിക് ഡിസീസ്, ഇങ്ങനെ ഒരുപാട് ക്യാൻസർ അല്ലാത്ത മുഴകളും വരാം.
4: ഓക്കെ, അപ്പം ഏത് സ്റ്റേജിലായി ബയോപ്സി ഒക്കെ ചെയ്ത് എക്സാമിൻ ചെയ്യാനായിട്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്?
5: നമ്മളൊരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് കൺസേൺ ഡോക്ടറെ കാണിക്കണം. അവർ കണ്ടിട്ട് അത് FNIC അല്ലെങ്കിൽ ബയോപ്സി ചെയ്യേണ്ടതാണെങ്കിൽ മാമോഗ്രാം ചെയ്തിട്ട് ചെയ്യണം.
4: ഓക്കെ, പിന്നെ ഒരു മിത്താണോന്നറിയില്ല, ഇങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് ഈ ബയോപ്സി ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് പടരുന്നതെന്നൊക്കെയുള്ള അത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതെന്ന് പറയാം.
5: ബയോപ്സി ചെയ്യുന്നതുകൊണ്ടാണ് അസുഖം നമ്മൾ
4: അറിയുന്നത് തന്നെ. അതെ അതെ അതെ,
5: അത് ഒരു മിത്താണ്, അത് അങ്ങനെ അല്ല. അതുകൊണ്ട് വളരെ അത് ആദ്യം നമ്മൾ പറഞ്ഞ നീഡിൽ ട്രാക്ക്, ബയോപ്സി ചെയ്യാൻ നീഡിലാണല്ലോ യൂസ് ചെയ്യുക, അതിലൂടെ നീഡിൽ ട്രാക്കിലൂടെ സ്പ്രെഡ് വരുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു ചാൻസേ ഇല്ല, അത് മിത്താണ്.
4: അത്
5: ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ അസുഖം അറിഞ്ഞ് അതിന്റെ
4: ചികിത്സ തുടങ്ങാനായിട്ട് പറ്റുന്നത്. ഓക്കെ ഓക്കെ,
5: ആണ് അതിന്റെ സത്യം.
4: അപ്പൊ അതല്ലാതെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇത് ക്യാൻസർ തന്നെ ആണെന്നുള്ളത് തിരിച്ചറിയാൻ?
5: നമുക്ക് 100% കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബയോപ്സിയാണ്.
4: ബയോപ്സിയാണ്,
5: മാമോഗ്രാം എല്ലാം ഒരു നമ്മൾ സജസ്റ്റീവ് എന്നാ പറയുള്ളൂ. ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ബയോപ്സി മസ്റ്റ് ആണ്.
4: ഓക്കെ,
5: ബയോപ്സി ഇല്ലാണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല.
4: ഓക്കെ ഓക്കെ. ഇപ്പൊ സാറിന്റെ മുന്നിൽ വന്ന കേസുകളിൽ ഇപ്പം എന്താ പറയാ, ഇപ്പം ഇത് ഇതൊരു ക്യാൻസർ അല്ല എന്ന് വിധിച്ചിട്ടുള്ളതും ഉണ്ടാവും. കൂടുതലും എന്താ പറയാ, ക്യാൻസർ പേഷ്യൻസിനെ തന്നെ ആയിരിക്കും സാറ് കൈകാര്യം ചെയ്തത്. അപ്പം അതിന്റെ ഒരു സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാവോ?
5: നമ്മൾ കാണുന്നത്, കാരണം നമുക്കധികം കാരണം റെഫർ ചെയ്തിട്ടാണ് കേസുകൾ വരുന്നത്, ഡയഗ്നോസ് ആയതിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് അധിക കേസുകളും വരുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഒരു 90% കേസുകളും ക്യാൻസറാണ് കാണുന്നത്. പക്ഷേ ക്യാൻസർ അല്ലാത്ത ഒരുപാട് മുഴകൾ, പല ടൈപ്പ് അസുഖങ്ങളുണ്ട്. പക്ഷെ നമ്മളടുത്തേക്ക് എത്തുന്നത് കൂടുതൽ അതായതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എനിക്ക് എന്ത് തടിപ്പ് ബ്രസ്റ്റിൽ ലെമ്പ് കണ്ടാലും ഫസ്റ്റ് എൻ്റെ മനസ്സിൽ ക്യാൻസർ എന്നുള്ളതിലാണ്. ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ പിക്ചർ പോവുക, ആ രീതിയിലായിരിക്കും ഞാൻ മാനേജ് ചെയ്യുന്നുണ്ടാവുക.
4: ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഇതിൻ്റെ സാർ കോസസ് പറഞ്ഞു, ഇതിൻ്റെ സിംറ്റംസ് പറഞ്ഞു. ഇപ്പോൾ സിംറ്റംസിൽ വേറെ എന്തെങ്കിലും സാറിന് ആഡ് ചെയ്യാനായിട്ട് ഉണ്ടാവുമോ?
5: സിംറ്റംസിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ സൈസ് കമ്പയർ ടു ഓപ്പോസിറ്റ് ബ്രസ്റ്റ് സൈസ് വണ്ണം വെക്കുന്ന മാതിരി, അതല്ലെങ്കിൽ പൊലി തൊലിപ്പുറത്തുള്ളൊരു കളർ ചേഞ്ച്, അതുപോലെ നിപ്പിൾ നിന്നുള്ള ഡിസ്ചാർജ്, ബ്ലഡ് മെയിൻലി ബ്ലഡ് പോലത്തെ ഡിസ്ചാർജ് വരിക, അതല്ലെങ്കിൽ കുറച്ച് അൾസറോ മുറിവായിട്ട് ഉണങ്ങുന്നില്ല, അൾസറായിട്ട് അത് ഉണങ്ങുന്നില്ല, ഇതൊക്കെ തന്നെയാണ് വേറെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോഴൊക്കെ അത് പക്ഷേ അഡ്വാൻസ് ആയിട്ടുണ്ടാവും. എപ്പോൾ നമ്മൾ അറിയുന്നത് തടിപ്പ്, വേദന ഇല്ലാത്ത തൊലിയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത തടിപ്പായിട്ട് വരുന്നതാണ് ഒരു തുടക്കം എന്ന് പറയാൻ പറ്റും.
4: ഓക്കെ ഓക്കെ. അപ്പം ഇനി ഇതിൽ ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സാർ അതിനകത്ത് മാർഗങ്ങളുള്ളത്?
5: നമ്മൾ ഫസ്റ്റ് ഇത് അറിഞ്ഞു കഴിഞ്ഞ് ബയോപ്സി ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്കാണ് കടക്കുക. ട്രീറ്റ്മെൻറ്റ് കടക്കുന്നതിന് പിന്നെ അതിൻ്റെ സ്റ്റേജ് നമുക്കറിയണം, ഏതാണ് സ്റ്റേജ്. അതിന് നമുക്ക് സ്റ്റേജ് അറിയാൻ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന സി ടി സ്കാൻ, പെറ്റ് സി ടി സ്കാൻ ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. നമ്മൾ ഫസ്റ്റ് 1-2 സ്റ്റേജൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഏർലി സർജറി എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ വരിക, ഫസ്റ്റ് തുടക്കം വളരെ തുടക്കമാണെങ്കിൽ. ഇനി സെക്കൻഡ് സ്റ്റേജ് മുതൽ അല്ലെങ്കിൽ സെക്കൻഡ് 2 സ്റ്റേജിലാണെങ്കിൽ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് സർജറി ചെയ്യും. ആദ്യം സർജറിയുടെ മുന്നേ നമ്മൾ കീമോ കൊടുത്തതിന് ശേഷം ഒന്ന് ചുരുക്കിയിട്ടാണ് പിന്നെ സർജറി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ, ബാക്കിയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി, ഇതൊക്കെ പല സ്റ്റേജുകളിലായിട്ടാണ് ഇത് വരെ.
4: ഓക്കെ ഓക്കെ. അപ്പം ഈ സ്റ്റേജ് 1 and 2 ഈ സർജറി ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായും ക്യൂർ ആവുന്നുണ്ടല്ലോ അല്ലേ?
5: എപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിലെ ഒറ്റൊരു മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ക്യൂർ ആവുന്നില്ല, അതിൻ്റെ കൂടെ കീമോയും റേഡിയേഷനും അധിക കേസിലും വേണ്ടി വരും.
4: ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ ഈ റേഡിയേഷൻ തെറാപ്പി അല്ലേ, അതും അതും ഇതിൽ ഇൻക്ലൂഡഡ് ആണോ?
5: അതും ഇൻക്ലൂഡ് ആണ്.
4: ഓക്കെ. പിന്നെ ഈ ഇമ്മ്യൂണോതെറാപ്പി എന്നും ഒരു ടെർമിനോളജി കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചൊന്ന് ഡോക്ടർ ഇതിൽ റിലവൻ്റ് ആണോന്നുള്ളതൊന്ന്?
5: ബ്രസ്റ്റ് ക്യാൻസറിൽ ഇപ്പോൾ റിലവൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പുതിയ മോളിക്യൂളാണ് ഇമ്മ്യൂണോതെറാപ്പി മോളിക്യൂൾ, ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ ബ്രസ്റ്റ് ക്യാൻസറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക തരം ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനത്തെ ടൈപ്പ് ക്യാൻസറിലൊക്കെയാണ് യൂഷ്വലി അത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്.
4: ഓക്കെ ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ്, അത് സാധാരണ ഈ കീമോതെറാപ്പിയേക്കാൾ എങ്ങനെ വ്യത്യസ്തമാവുന്നത്? എങ്ങനെയാണ്
5: അതിൻ്റെ മെയിൻ പ്രശ്നം? കോസ്റ്റാണ്, പൈസയാണ് അവരുടെ മെയിൻ പ്രശ്നം വരുന്നത്. എല്ലാവർക്കും അഫോർഡബിൾ ആവില്ല എന്നുള്ളതാണ് ഒരു വിഷയം.
4: പക്ഷേ എഫക്റ്റീവ് ആണ് അല്ലേ?
5: എഫക്റ്റീവ് ആണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് യൂഷ്വലി ഇപ്പോൾ അഡ്വാൻസ് സ്റ്റേജിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്.
4: ഓക്കെ ഓക്കെ.
5: പക്ഷേ എഫക്റ്റീവ് ആണ്, പക്ഷേ കോസ്റ്റ് ആണ് എൻ്റെ ഒരു പ്രശ്നം വരുന്നത്.
4: ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ ഈ മറ്റൊരു ചോദ്യം ഇങ്ങനെ വായിച്ചിട്ടുള്ളതാണ്, അത് ഈ സർജറിക്ക് ശേഷമുള്ള സ്ഥല പുനർനിർമ്മാണം അത് സുരക്ഷിതമാണോ, അങ്ങനെ അങ്ങനത്തെയൊക്കെ വിഷയങ്ങളുണ്ട് പലർക്കും, പ്രത്യേകിച്ച് യങ് പോപ്പുലേഷനിൽ.
5: യെസ്.
4: അപ്പോൾ അത് അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്?
5: അല്ല, അത് സുരക്ഷിതമാണ്, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ, റേഡിയേഷൻ ബാക്കി എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ പ്ലാസ്റ്റിക് സർജറി മുഖേന ചെയ്യാവുന്നതാണ്.
4: ഓക്കെ.
5: പേഷ്യൻറ്റിന് മെയിൻ, ഫീമെയിൽസിലെ മെയിൻ ഒരു സോഷ്യൽ വെൽബീയിങ്, ഫിസിക്കൽ മെൻ്റൽ വെൽബീയിങ്ങിന് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷനും അത്യാവശ്യമാണ്, എസ്പെഷ്യലി യങ് ഏജിൽ.
4: അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ ബേസിക്കലി ഇങ്ങനത്തെ പേഷ്യൻസ് വരുമ്പോൾ കൂടുതലും മെൻ്റലി ടയർഡായിരിക്കും, അപ്പോൾ അതിനെങ്ങനെയാണ്, എന്താണ് അതിന് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ഒരു മെസ്സേജ് കൊടുക്കാൻ ഉള്ളത് ഇപ്പോൾ ജനറൽ പബ്ലിക്കിനോട്?
5: അതാണ് ഒരു നമ്മുടെ ബ്രസ്റ്റ്, ഒരു ഏത് ക്യാൻസർ ആയാലും, ബ്രസ്റ്റ് എന്നുള്ള ഏത് ക്യാൻസറിലും ഫസ്റ്റ് ഒരു ഡയഗ്നോസ് ആയി കഴിയുമ്പോൾ പേഷ്യൻ്റ് പല രീതിയിലാണ് റിയാക്ട് ചെയ്യുക. ഒന്നുകിൽ ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരു വയലൻറ്റ് ബിഹേവിയറിലേക്ക് വരെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജിക്കൽ ആൻഡ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് കൗൺസിലിംഗ് കാര്യങ്ങൾ അത് ബേസിക്കലി നമ്മളവിടെ അത്ര കാര്യമായിട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഫോറിൻ കൺട്രിയിൽ നിന്നൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ആ സൈക്കോളജി സൈക്കാട്രിക് സപ്പോർട്ടും കൗൺസിലിംഗ് കാര്യങ്ങളാണ് അതിൽ കാര്യമായിട്ട് ചെയ്യാനുള്ളത്.
4: ഓക്കെ. അപ്പം അതിലൂടെ കുറേ ഏറെ കുറേയൊക്കെ
5: ഒരുപാട് മാറ്റം വരും. ഇപ്പോൾ പിന്നെ ജനങ്ങൾ ഒരുവിധം അറിഞ്ഞത്, ഇപ്പോൾ തുടക്കമാണെങ്കിൽ അസുഖം മാറും എന്നുള്ളൊരു ജനങ്ങൾക്ക് പബ്ലിക്കിന് അത്യാവശ്യം ഒരു അവയർനെസ് ഉണ്ട്. അതൊക്കെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഒരുപാട് ഭീതി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്ര ഒരു കാണുന്നില്ല.
4: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ വളരെ ഭയങ്കരം ധൈര്യത്തോടുകൂടി നമ്മൾ അതിനെ നേരിട്ട് കഴിഞ്ഞാൽ ശരീരം അതിനെ സ്വയമേ അതിനൊരു ഹീലിംഗ് ഇത് കിട്ടും എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയുന്നത്?
5: ഈ ക്യാൻസർ ഞാൻ പറഞ്ഞാൽ മൾട്ടി ഫാക്ടറൽ, പല കാരണങ്ങൾ കൂടുമ്പോഴാണ് ക്യാൻസറിൻ്റെ വീര്യം കൂടുന്നതും ക്യാൻസർ ശരീരത്തെ തോൽപ്പിക്കുന്നതൊക്കെ. ഈ സ്ട്രെസ്, അതുപോലെ ടെൻഷൻ, ഈ മെൻ്റൽ വെൽബീയിങ്, അപ്പോൾ അതൊക്കെ കുറയും തോറും ക്യാൻസറിൻ്റെ ഈ ഇത് എന്താ പറയുക, വീര്യം അല്ലെങ്കിൽ ക്യാൻസർ ബോഡിയോട് ഇത് കാണിക്കുന്നത് കൂടുന്ന അവരെ. അപ്പോൾ സ്ട്രെസ്സ് കുറച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിധി വരാം. അതുകൊണ്ട് മാറുന്നല്ല, എന്നാലും ഒരു
4: കൺട്രോൾ
5: അറ്റ് സം എക്സ്റ്റെൻ്റ് അതിനൊരു ഗുണമുണ്ട്.
4: ഓക്കെ ഓക്കെ. അപ്പം ഈ കൂടുതൽ സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലുള്ളവർക്ക് ശരിക്കും ക്യാൻസർ വരാൻ
5: സ്ട്രെസ് ഇപ്പോൾ ഒരു
4: റിസ്ക് കൂടുതൽ.
5: ഏത് ക്യാൻസറിന് ഇപ്പോൾ നമ്മൾ സ്ട്രെസ്സും ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. സ്ട്രെസ്സ് നമ്മൾ, കാരണം അതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഇത് ചേഞ്ചസ് അനുസരിച്ചിട്ടും ക്യാൻസറിനൊരു കാരണം പറയുന്ന പോലെ സ്ട്രെസ് ഒരു റിസ്ക് ഫാക്ടറാണ്.
4: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെയാണ് ഇപ്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന വന്നിട്ട് നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം അതോടെ അതായത് ഇപ്പം ഈ അവയർനെസ്സോടൊപ്പം ഇപ്പം ഇത് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് എന്താ പറയുക ഒരു സാധ്യതയുണ്ട്, പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, കൂടുതലും പഠിച്ചവൻ്റെ കയ്യിലാണ്. അപ്പോൾ എങ്ങനെ അതിന് അതിനൊരു ഒരു പ്രിവെൻഷൻ എങ്ങനെ?
5: അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ മോഡിഫൈ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈല്, ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ്, ഡയറ്റ് കൺട്രോൾ, ഒബേസിറ്റി കൺട്രോൾ ചെയ്യുക, ബാക്കിയുള്ള ഈ ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് റിസ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ ക്യാൻസറിനല്ല ഒരിതെല്ലാ ക്യാൻസറിനും.
4: ഓക്കെ ഓക്കെ ഓക്കെ.
5: അതുപോലെ ഷുഗർ, പ്രഷർ, ഇതിനൊക്കെ നല്ലതാണ്.
4: ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഈ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പിന്നെ ഇപ്പം കൂടുതലായിട്ട് ഇപ്പം ഒരു രണ്ട് വർഷമൊന്നും പലരും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്ത ഒരു ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. കാരണം അല്ലാതെയുള്ള ഫോർമുല ഫുഡ്സൊക്കെ അവൈലബിൾ ആയതുകൊണ്ട്. അപ്പോൾ അത് കൂടുതലും അങ്ങനെയുള്ളവർക്കാണോ ഇത് സാധ്യത കൂടുതൽ എന്ന് പറയാൻ പറ്റുന്നത്?
5: അതൊരു ഞാൻ പറഞ്ഞത് ഒരു കാരണമാണ്, ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 years മീൻസ് ആഡിക്വേറ്റ് ബ്രസ്റ്റ് ഫീഡിങ് എന്നാണ്. 2 years എന്ന് പറയുന്നില്ലെങ്കിലും ആഡിക്വേറ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ ആ ബ്രസ്റ്റ് ഫീഡിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് പീരീഡാണെന്ന് പറയാം. ആ സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുക. കാരണം ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കുറവായിരിക്കും.
4: ഓക്കെ ഓക്കെ. അപ്പോൾ അത് ശരിക്കും ഒരു ഒരു പ്രിവെൻഷൻ അല്ലേ, പ്രിവെൻഷൻ ആയിട്ട് നമുക്കത് അഡ്വൈസ് ചെയ്യാൻ പറ്റുമല്ലേ?
5: ഫീഡിങ് ഒരു ഇതാണ്.
4: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പലപ്പോഴും ഈ ചില സന്ദർഭങ്ങളിൽ ഫീഡിങ് എന്താ പറയുക ഈ ലാക്ടേഷൻ കുറവാണ് എന്നൊക്കെ, അപ്പം അത് ഇത് ഇതറിയാവുന്നവർ ഭയങ്കര ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പം അത് ഇതിനൊരു കാരണമാവുമോ ബ്രസ്റ്റ് ഫീഡിങ്? ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ടുള്ള ഒരു കാരണമാവും ലാക്ടേഷൻ കുറവുള്ളവരും ഉണ്ടാവും കൂടുതലുള്ളവരും ഉണ്ടാവും.
5: അല്ല, അതൊക്കെ വളരെ ആ റിസ്ക് ഫാക്ടർ പറയുമ്പോൾ ബാക്കിയുള്ള റിസ്ക് ഫാക്ടർ വെച്ച് കഴിയുമ്പോൾ വളരെ മൈന്യൂട്ട് ചാൻസേ ഉള്ളൂ, റിസ്ക് കൂടുതലേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ബ്രസ്റ്റ് ക്യാൻസർ വരുന്നില്ല പറയുമ്പം, ഒരു കമ്പയർ ടു ഇത് നോക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ റിസ്ക് ഉണ്ട്.
4: അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഫുഡ് ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ
5: അതെ
4: ഓക്കെ,
5: അതൊക്കെ ഒരു നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടർ ആണ്.
4: മോഡിഫൈ ചെയ്യുന്ന ഒരു ഫാക്ടർസ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ഈ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക്, റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ലേറ്റസ്റ്റ് മെത്തേഡ്സോ ടെക്നോളജി അഡ്വാൻസ് ചെയ്തനുസരിച്ച് ഉണ്ടോ, നിലവിലുണ്ടോ?
5: ഫാമിലി ഹിസ്റ്ററി ഇപ്പോൾ ജനറ്റിക് ഇതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ജീൻ മ്യൂട്ടേഷൻ നമുക്ക് ഇപ്പം അവരുടെ ഫാമിലിയിലുള്ള ഹൈ റിസ്ക് ഉള്ളവരുടെ ഫാമിലിയിൽ ചെയ്യാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റ് വഴി ചെയ്ത് കഴിഞ്ഞാൽ ഈ BRCA1/2 മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ നേരത്തെ സ്ക്രീനിങ്, അതിന് പ്രൊഫൈലാറ്റിക് ഓപ്ഷൻസ് ഉണ്ട്, സർജറി ചെയ്തിട്ട് ബ്രസ്റ്റ് ഇതാക്കാനുള്ള ഒരുപാട് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്.
4: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എനിക്കൊന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് തോന്നുന്നു. ഒരു നമുക്കൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാവുന്നതാണ്. ചേട്ടാ

0: കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പേരെനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല, ആ വീഡിയോയിലും കൊടുത്തിട്ടില്ല. ഞാനും അദ്ദേഹവും ഒരു വേദിയിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇടവണ്ണയിൽ വിസ്റ്റം യൂത്ത് സംഘടിപ്പിച്ച ഒരു ടേബിൾ ടോക്കിൽ അദ്ദേഹമായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള പ്രതിനിധിയായിട്ട് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്, നമുക്കതിലെ ആ ഒരു ആദ്യഭാഗം കേട്ട് വരാം.
1: ഒരിക്കൽ ഒരു ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എൻ്റെ മോക്കൊരു അഫയറുണ്ട്. സത്യം പറയാലോ, ഞാൻ പടച്ചോനെ വിളിച്ചു. കാര്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചാൽ തന്നെ പോകാൻ പറ്റണേ, അതിൻ്റെ കൂടെ ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകേണ്ടി വരും? ഞാൻ അപ്പം തന്നെ ചോദിച്ചു, ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോയും അഡ്രസ്സും അയച്ചിട്ടുണ്ട്, സാർ ആളെ പറ്റി ഒന്ന് അന്വേഷിക്കുക സാറേ, ഞങ്ങളെ നാളെ വിളിക്കാം. അത് പറഞ്ഞ് അയാൾ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു.
0: അപ്പോൾ അദ്ദേഹം വളരെ ദീർഘമായി പറഞ്ഞത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഏറ്റവും ചെറിയൊരു പാർട്ട് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോള് വന്നു, ഇന്നിപ്പം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്ന ആളുകൾക്കൊക്കെ പാരൻസിൻ്റെ വിളി വരും, സഹായിക്കണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വിളി വരും. അതിപ്പം മത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളവർക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലുള്ള ആളുകൾ എന്നുള്ളവർക്കൊക്കെ നമ്മളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇദ്ദേഹം കൊടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇതൊന്ന് പരിശോധിച്ചു. കേസ് ഡീറ്റെയിൽസ് അദ്ദേഹം പരിശോധിക്കാൻ ചുമതല കൊടുത്തു, അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്.
1: വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അഡ്രസ്സ് നോക്കിയപ്പോൾ കൺഫേം, ഞാൻ തന്നെ പിടിച്ചിട്ടുണ്ട് കഞ്ചാവായിട്ട്. നേരെ ഞങ്ങൾ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ ഈ നമ്മുടെ വനിതാ ജീവനക്കാരൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ എക്സൈസിൻ്റെ പേരിൽ എത്ര എക്സൈസിൽ എത്ര കേസുണ്ട് ഇവനെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ നാല് കേസുണ്ട്, ഒക്കെ നാലും ചെറിയ ചെറിയ കേസുകളാണ്. അപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു, സാറേ പോലീസിലൊന്ന് അന്വേഷിക്കണം സാറേ, എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവർക്ക് കാര്യം അറിയില്ല, സാറിന് എന്താ ആവശ്യം എന്ന് എനിക്കറിയില്ല, എന്നാലും പോലീസിൽ ഇവനെ പറ്റിയിട്ട് പോലീസിൽ നിന്ന് ഇങ്ങനെ രണ്ടു മാസം മുമ്പ് ഇങ്ങനെ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ആളെ പേരിൽ കേസുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെ എന്തോ ഒരു കേസുണ്ട്, സംശയമുണ്ട് സാറേ. ഞാൻ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചപ്പോൾ സംഭവം സത്യമാണ്, 1.5 കിലോ കഞ്ചാവായിട്ട് പിടിച്ചിട്ട് ഉള്ളിൽ കിടന്നിട്ടുണ്ട്, ജാമ്യം കിട്ടാതെ റിമാൻഡ് പോയിട്ടുള്ള ആളാണ്.
0: അതായത് 1.5 കിലോ എന്നുള്ളത് 1 കിലോ ആയാലും ജാമ്യം കിട്ടും.
2: അതെ അതെ.
0: മുപ്പര് പറഞ്ഞപ്പോൾ തന്നെ ചെറിയ ചെറിയ കേസുകളാണെന്നാണ് പറഞ്ഞത് അല്ലേ? കാരണം ഒരു കുറേ വലിയത് വലിയത് കണ്ടിട്ട് കിലോ കണക്കിന് MDMA ഒക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പം മദ്യം എന്ന് പറയുന്നത് ശരിക്കും ലഹരിയല്ല. മദ്യത്തിൽ തന്നെ വീര്യം കുറഞ്ഞത് എന്തായാലും അല്ല. വീര്യം കുറഞ്ഞതിൻ്റെ നികുതിയും ഇതൊക്കെ നമ്മളിപ്പം പുതിയ ഗവൺമെൻറ് വന്നപ്പോഴും ചർച്ചയിൽ കണ്ടതാണ്. ഒരു ഭാഗത്ത് തൂഫാനും ഒരു ഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യവും, രണ്ടും ഒത്തുപോകില്ല എന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കൂല എന്നൊന്നും തന്നെ എത്തിയ ഉത്തരം എത്തിയോന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഏതായാലും ചുരുക്കി പറയാം, ഈ കേസ് ഡീറ്റെയിൽസ് കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് നല്ലൊരു വലിയ കേസാണ്, വലിയ ഇഷ്യൂ ആണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. മനസ്സിലായപ്പോൾ ഈ പാരൻ്റ് ആവശ്യപ്പെട്ടു, നിങ്ങൾ എൻ്റെ മോളോട് വന്നിട്ട് ഇതൊന്ന് പറയണം. വാപ്പാക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം ഫോട്ടോ അയച്ചു കൊടുത്ത്. വാപ്പ പറയുമ്പോൾ മോൾ വിശ്വസിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഉദ്യോഗസ്ഥനെ ക്ഷണിച്ചതാണ് വാപ്പ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി വിശദാംശം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞു വന്നോട്ടെ.
1: ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അതിൻ്റെ ക്രൈം നമ്പറും പിടിച്ച കേസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഓഫീസിലുള്ള ക്രൈം രജിസ്റ്ററിൻ്റെയൊക്കെ ഈ ഇതിൻ്റെയൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടാവുമല്ലോ, കേസുമായിട്ട് വന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയേ, ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചുതരാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ അയച്ചു വാങ്ങി. ഞാൻ അതിന് ശേഷം ഞാൻ ഈ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഫോൺ എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറിന് ആളെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, മനസ്സിലായി സാർ, എനിക്ക് വേണ്ടി ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. സാറിന് ആളെ പറ്റി മനസ്സിലായിട്ടുള്ള കാര്യം അതിൻ്റെ മോക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി സാർ. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് രാത്രി തന്നെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി, അയാൾ പണി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി, ഈ മോക്ക് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നതും കേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 1.5 മണിക്കൂറോളം ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച.
0: അപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഒരു ഒരു വലിയ സല്യൂട്ട് അദ്ദേഹത്തിനുണ്ട്. 100 കോളുകൾ വരുന്നു, അതല്ല അത് ഓരോന്നും കേസ് ബൈ കേസായിട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ക്ലിയറാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു, വലിയ ഇടപെടലാണ്, അങ്ങനത്തെ ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ആവശ്യം. അപ്പം ഇപ്പം ശരിക്കും പോലീസിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കണം, കാരണം 3000-ലധികം ആളുകളെ അവരിപ്പോൾ ജയിലിലാക്കിയിട്ടുണ്ട്. ഒരു ആളെ ജയിലിൽ കയറ്റണമെങ്കിൽ ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട്. അതിൽ ഒരു FIR ലെ വരികളൊന്ന് പേക്കേ, അല്ലെങ്കിൽ FIR ഇടാൻ വൈകേ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിറങ്ങും. അപ്പോൾ പോലീസ് ഇപ്പോൾ ഭയങ്കരമായ എഫേർട്ട് എടുക്കുന്നുണ്ട്. പോലീസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പറയാം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്പെഷ്യലി അവർ വലിയ റോൾ ഇതിലെടുക്കുന്നുണ്ട്. നമ്മൾ അവരൊക്കെ അഭിനന്ദിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും ലൈം ലൈറ്റിൽ എത്തില്ല. അവരെടുത്ത് വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും എത്തുക. വീഴ്ചകൾ വരണം വരണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷേ അവർ മനുഷ്യരാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു പെൺകുട്ടി പ്രണയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിത് എങ്ങനെയാലും മനസ്സിലാവില്ല, ഇത്ര ബാഡായിട്ടുള്ള ഒരു മോശമായിട്ടുള്ളൊരു മനുഷ്യനെ എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ പ്രണയിക്കുന്നത്, എന്തപ്പോൾ ഒരു കോലം. എന്നിട്ട് ആ ആളെയാണല്ലോ ഈ നല്ല സുന്ദരിയായ ഈ പെൺകുട്ടി പ്രണയിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ഇതിന് കുറേയധികം കാരണങ്ങളുണ്ട്. നമുക്കൊരു 7-8 കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകണം വളരെ വേഗത്തിൽ. ഇങ്ങനെ വരിക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മാച്ചല്ലാത്ത എല്ലാ റൗഡിത്തരങ്ങളും തമ്മാടിത്തങ്ങളും ഒക്കെ ഉള്ള, പിന്നെ എന്താ പറയുക, എല്ലാ വെട്ടുകേസിലൊക്കെ പ്രതിയായിട്ടുള്ള, ഇതൊക്കെ കണ്ട് ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു

0: കഞ്ചാവാണല്ലോ ഉപയോഗിക്കുന്നത് എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാകൂല. അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ അടുത്തൊരു പ്രശ്നം, ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആയിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. അതായത് ബുദ്ധി ഇത് വേണ്ടെന്ന് പറയുമ്പോഴും അവരുടെ ഇമോഷനുകൾ, ഇമോഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു ഏജിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഞാൻ സാധാരണ പറയാറുണ്ട്, ആ വണ്ടിക്ക് ബ്രേക്കില്ല, ആ വണ്ടിക്ക് ആക്സിലേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ ചവിട്ടി 200 വരെ എത്താം, 150 വരെ എത്താം, പക്ഷേ വണ്ടി നിർത്തണം തോന്നി നിർത്താനുള്ള ബ്രേക്കില്ലാത്തൊരു വണ്ടി. അതാണ് ശരിക്ക് ടീനേജിൽ കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അത്തരം ഒരു അപകടം മനസ്സിലാവില്ല. ഇമോഷൻസ്, വികാരങ്ങൾക്കായിരിക്കും അവിടെ പ്രാധാന്യം. അവൻ എൻ്റെ അതാണ്, ഇതാണ്, അവനിങ്ങനെ പറഞ്ഞത്, അവൻ്റെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം, അവൻ എനിക്കവൻ നല്ലൊരാളാണ്, ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഈ പരസ്പരം പ്രണയിക്കുന്ന ആളുകൾ എന്ത് ചെയ്യൂല, ഈ പ്രണയിനിയുമായി അല്ലെങ്കിൽ പ്രേമിക്കുന്ന കാമുകനുമായി അവരുടെ ലൈഫിൻ്റെ ബാഡായ ഒന്നും പുറത്തുകൊണ്ടുവരില്ല, തനി സ്വഭാവങ്ങളൊന്നും പുറത്ത് കിടക്കൂല. ബേബി, തേനെ, പാലെ എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. അവളെടുത്ത് വരുമ്പോൾ അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഒരു ഏരിയ കീപ്പ് ചെയ്യും, അഥവാ പ്രകൃതത്തിലുള്ള സ്വഭാവങ്ങളെ മറച്ചു വെച്ചിട്ടാണ് ഇടപെടുക. അപ്പോൾ അവൻ എനിക്ക് നല്ലതാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അനുഭവിച്ചൊരു കാര്യം നല്ലത് എന്നത് അവൾ അനുഭവിച്ചതാണ്. അതിനെതിരായിട്ട് വാപ്പയല്ല യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥം വന്നാലും ഇതൊക്കെ ഇങ്ങനെ എന്താണ് നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടി പറയണതാണെന്നായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, ചില പെൺകുട്ടികൾ ചിന്തിക്കും, ചില സിനിമകളിലൊക്കെ ഭയങ്കര വെള്ളടിച്ച് നടന്ന ആളുകളൊക്കെ കാമുകിമാർ മാറ്റിയ കുറേ കഥ കണ്ടിട്ടുണ്ടാവും, അതേപോലെ എനിക്കവനെ മാറ്റാൻ പറ്റും എന്നവർ ചിന്തിക്കും. എൻ്റെ സ്നേഹം കിട്ടിയാൽ അവൻ മാറി മറിയും. ചിലപ്പോൾ പറഞ്ഞ വാചകമൊക്കെ ഉണ്ടോ, നീ വന്നപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം കിട്ടി, ഇപ്പോഴാണ് ഞാനൊരു മനുഷ്യനായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൊതുവേ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അപ്രീസിയേഷൻ, അഭിനന്ദനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അടിച്ചു വരിയ അപ്പം അമ്മ പറയും, എന്താ പോള കോലം, എന്ത് അടിച്ചു വരല്ലത്, ഏയ് അപ്പം ഒന്ന് ചുട്ടു കൊണ്ടുവന്നാൽ പറയും, എന്താ ഇത് ത്രികോണാകൃതിയിലുള്ള അപ്പം. ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് വാപ്പിയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും അവരൊന്നും പ്രശംസിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിൽ നിന്ന് ടീച്ചറെ അടുത്തു നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ആകെ നല്ലൊരു വാക്കൊക്കെ കിട്ടിയത്, നീ വളരെ ക്യൂട്ടാണ്, ഭംഗിയുള്ള കുട്ടിയാണ്, നീ ലൈഫിൽ വന്നപ്പോഴാണ്, ഇങ്ങനെയുള്ള വാചകങ്ങളുണ്ടാകും. അതും ഒരു കാരണമാണ്. ആറാമത്തെ കാര്യം, ചില അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ആയിരിക്കും. അവളധികം സ്ഥലത്ത് പോവുകയോ കാണുകയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്ക് അവൾക്ക് ചിലപ്പോൾ ഒരു ഒരു ഫ്രീ സോൺ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണതൊക്കെ. അപ്പോൾ അവനത് കൊടുക്കുമ്പോൾ അവൾക്കത് വലിയ സംഭവമായിരിക്കും. കഴിഞ്ഞൊരു സമയത്ത് എനിക്കറിയുന്ന ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൂട്ടത്തിൽ അവരവരുടെ ആരോരോ ഒരു കുട്ടിയുണ്ട് കൊണ്ടട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നു. അവസാനം ആ കുട്ടിനോടാണ് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. ആ കുട്ടി, ഞാൻ എൻ്റെ എല്ലാ കയ്യിലുള്ള എല്ലാ ആയുധവും പുറത്ത് കെടുത്തു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്, അവൾ 8-ാം ക്ലാസ് മുതൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവൻ്റെ കൂടെ പ്രണയത്തിലാണ്. അവർ സെക്ഷ്വലി എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ശാരീരിക ബന്ധത്തിലടക്കം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിനെ നമുക്ക് അതിന് തിരിച്ചുകൊണ്ടുവരാൻ നിൽക്ക് പറ്റില്ല. ഇനി അവളുടെ ലൈഫിൽ അവൾ വളർന്നു വരുമ്പോൾ അവൻ്റെ അടുത്തു നിന്നുള്ള പിന്നെ സ്വഭാവങ്ങളും പ്രശ്നങ്ങളും പരിക്കുകളൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ ഈ ഇമോഷനുകൾ അതിജീവിച്ച് പോകാൻ യഥാർത്ഥത്തിൽ കഴിയുള്ളൂ. അതുപോലെ തന്നെ ബന്ധം, ഈ ബന്ധം നഷ്ടപ്പെട്ടാൽ ഇനി എന്നെ ആരും എടുക്കൂല, കാരണം ഇതൊരു എസ്റ്റാബ്ലിഷ് ആണ്, എല്ലാവരും അറിഞ്ഞതാണ് എന്നുള്ള ഒരു സംഭവം. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു, ഞാനും അവനും തമ്മിൽ ചുറ്റിക്കറങ്ങണമൊക്കെ കണ്ടതാണ്, ഇനി എനിക്ക് വേറെ കിട്ടൂല എന്നുള്ള ഒരു ഇത്. അതുപോലെ തന്നെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്നേഹവും കരുതലും ഒക്കെ, അതിങ്ങനെ അത്തരം അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഇതിലൊരു പ്രധാന കാര്യമാണ്. പിന്നെ വേറൊന്ന്, സ്വന്തം തീരുമാനം തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു പ്രശ്നം. ഈ പിന്നെ ഇതിൽ ഞാനെടുത്ത തീരുമാനം, ആ ഈഗോ, അങ്ങനത്തെ ഒരു ഈഗോ. പിന്നെ അവൻ കുറേ കഥ പറഞ്ഞിട്ടുണ്ടാവും, അവനും ജീവിതത്തിൽ ഇങ്ങനെ കഥ പറയാനുണ്ടാകും. ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ എത്തിയ കുട്ടിക്ക് ഫാമിലി എന്നുള്ള നിൽക്കും, എല്ലായിടത്തു നിന്നും കുറേ. പിന്നെ അവനായിട്ട് കുക്ക് ചെയ്ത കുറച്ച് കഥകൾ അത് വേറെ ഉണ്ടാകും, മനസ്സിലായല്ലേ. അപ്പോൾ ആ കഥകൾ, അതേപോലെ തന്നെ 11-ാമത്തൊരു കാര്യം, പ്രായവും അനുഭവ കുറവും, ഈ പ്രായത്തിലും ഈ അനുഭവത്തിലും ഇത് ആവില്ല. ഇനി ഇതിന് വേറൊരു കാരണമുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു കാരണമുണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു പോകണം. നമ്മൾ 10 കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്, 11 കാര്യമാണ് ഇപ്പോൾ ഏകദേശം പറഞ്ഞു നിർത്തിയത്. പക്ഷെ 12-ാമത്തൊരു കാര്യമുണ്ട്, ആ കാര്യം ആ പെൺകുട്ടി പറയും. അയാൾ പോലീസ് ഉദ്യോഗസ്ഥനതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കൊടുത്തൊരു മറുപടി ഉണ്ട്, ആ മറുപടി കൂടി കേട്ടുള്ളൂ.
1: ആ അരമണിക്കൂറുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചെന്താണെന്നറിയോ, സാറേ നിങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ലേ സാറേ, ഇതൊക്കെ ഇപ്പം എല്ലായിടത്തുള്ളതല്ലേ. ഞാൻ

0: മനസ്സിലാക്കണമായിരുന്നു അവൾ ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. ഈ പയ്യൻ പ്രേമം തുടങ്ങി ആദ്യം തന്നെ ചെയ്തത് ഇവക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇവൾ ഇതിനെ അഡിക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്.
1: യെസ്, അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇവൾക്ക് ഇത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടണമെങ്കിൽ അവൻ വേണം, അങ്ങനത്തെ അവസ്ഥയ്ക്കും എത്തിയിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നു ഒരു കേസിൽ ആ കുട്ടിയുടെ പ്രതികരണ രീതികളൊക്കെ, ഈ അവധി ദിവസങ്ങൾ, കോളേജില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ. അപ്പം അമ്മത് വേറെ കുറേ ഇത് എന്താ വല്ല പൈശാചിക ബാധയാണോ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടെന്ത് ഈ കേസ് ഒരു ലഹരി ബാധിതയാണ്. ആ കുട്ടി ലഹരി കിട്ടാത്തതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും ഏതോ ഒരാൾ സ്ഥിരമായിട്ട് ലഹരി കൊടുക്കുന്നുണ്ട്, കോളേജിലുള്ള ആളായിരിക്കും, അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അവൾക്ക് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. സൈക്കാട്രിസ്റ്റ് വഴി മാത്രമേ സൈക്കോളജിസ്റ്റിലേക്ക് ഹോസ്പിറ്റലുകൾ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള യൂറിൻ സാമ്പിൾ, ബ്ലഡ് കണ്ടൻറ്റൊക്കെ, പരിശോധനകളൊക്കെ നടത്തി ഡോക്ടർ എന്ത് ചെയ്തു, കുട്ടിനോട് പറഞ്ഞു നീ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. കുട്ടി അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ കുട്ടിക്ക് ചുയിങ്കിൻ്റെ ഉള്ളിൽ ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നതാണ്. കുട്ടിക്ക് എന്തൊരു ചുയിങ്ക് കൊടുക്കുന്നുണ്ട്, ചുയിങ്ക് നല്ല രസമുള്ള ചുയിങ്കാണ്, അതവൾ വാങ്ങി കഴിക്കും. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക, ആൺകുട്ടികളെയും നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക, വലിയ പണിയാണ്. ഇത്തരം കെണികളിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോരാൻ അങ്ങനത്തെ ഒരു കാലത്തും സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളിലെല്ലാം നമ്മൾ രാഷ്ട്രീയ മത സാമൂഹ്യ വേർതിരിവുകളില്ലാതെ ഒരൊറ്റ ശരീരമായി ഒറ്റ മനസ്സോടെ കൈകോർത്തു പോകണം എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർപ്പിക്കുക.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു ചെറിയൊരു വിവരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ യാത്ര മദീനയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഇടവേളയിൽ നടന്ന ഒരു ഭാഗമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ഖറിയത്തു അംറു ബിൻ ഔഫ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്.
3: മദീനയുടെ
2: മാത്രമല്ല, അപ്പുണ്ടായിരുന്ന ഒരു ഒരു ഒരു പിന്നെ മദീനയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നബി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞത് മുതൽ ദിവസേന മദീനക്കാരായ ആളുകൾ അവർ ഫജർ മുതൽ വെയിൽ ചൂടാകുന്നത് വരെ മക്കയുടെ വഴിയിലേക്ക് നോക്കി നിൽക്കും. അതായത് വെയിലിങ്ങനെ ചൂടാകുമ്പോൾ തണലിലേക്ക് മാറി പിന്നെ നന്നായിട്ട് വെയിൽ ചൂടായി കഴിഞ്ഞാലാണ് അവർ പിരിഞ്ഞു പോവുക. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ഓരോ ദിവസവും മക്കയുടെ വഴിയിലേക്ക് കണ്ണുനട്ട് അവർ നിൽക്കാറുണ്ട്. അതാണ് ഒരു പതിവ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, ഇപ്പം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആ 100-ൽ താഴെ വരുന്ന ആളുകൾ മാത്രമേയാണ് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ എന്നിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആ ഒരു അതിയായ ആഗ്രഹത്തിൽ ഓരോ ദിവസവും അവർ മക്കയുടെ ആ വഴിയിലേക്ക് കണ്ണുനട്ടിങ്ങനെ നോക്കിയിരിക്കും. ഒരു ദിവസം അവർ പതിവ് പോലെ കാത്തിരിപ്പിന് ശേഷം അവർ വെയിൽ ചൂടായപ്പോൾ മടങ്ങിപ്പോവാണ്. അപ്പം അവിടെ മണലാരണ്യത്തിൽ 2 രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള 2 ആളുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവുമായിരുന്നു അത്. അപ്പോൾ ഇവർ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു?
3: പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന
2: കാത്തിരിക്കുന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുന്നത് ഒരു ജൂതനായ വ്യക്തിയാണ് ഇത് കാണുന്നത്. അദ്ദേഹം ഈത്തപ്പന വൃത്തിയാക്കുകയായിരുന്നു എന്നുമുണ്ട്, അതല്ല ഒരു വീടിൻ്റെ മച്ചിൽ നിന്ന് അയാൾ കാണുകയായിരുന്നു എന്നുള്ളതുണ്ട്. അങ്ങനെ അദ്ദേഹം അറബി ഗോത്രങ്ങൾക്കിടയിലാണല്ലോ, മുസ്ലിങ്ങൾക്കിടയിലാണല്ലോ അവർ ജീവിക്കുന്നത്. ഔസ് ഹസറജിൻ്റെ ആ ഒരു പിന്നെ കൂട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രവാചകനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട മാത്രയിൽ അദ്ദേഹം ഉറപ്പിച്ചു നിന്നിട്ട് അത് ഇവർ തന്നെയാണ് എന്ന് വിളിച്ച് പിന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാണ്, യാ ബനി ഖൈല ഹാദാ ജദ്ദുക്കും ഖദ ഹദർ. അതായത് ബനു ഖൈല എന്ന് പറഞ്ഞാൽ ഔസ് ഖസറജ് പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഗോത്രങ്ങളാണ് മദീനയിലെ. അപ്പൊ അവർ വിളിച്ചുകൊണ്ട് പറയണത്, ഏയ് ഇതാ നിങ്ങളുടെ ഭാഗ്യം ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ ഉച്ചത്തിൽ എന്തു ചെയ്യാണ് വിളിച്ചു പറയാണ്. അപ്പൊ ഇത് വിളിച്ചു പറഞ്ഞ മാത്രയിൽ ഈ മടങ്ങിപ്പോയ ആളുകൾ തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടുകൂടി തക്ബീർ ചൊല്ലിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു അവർ എതിരേറ്റു. പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പ്രവാചകനെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടണം. പക്ഷേ അവർക്കറിയില്ല ആരാണ് പ്രവാചകൻ എന്നുള്ളത്,
3: ഈ രണ്ടിൽ
2: ആരാണ് എന്നുള്ളത്. അപ്പൊ അവരുടെ വിചാരപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് അവർ പ്രവാചകനായിട്ട് തെറ്റിദ്ധരിച്ചത്. പിന്നെ എപ്പോഴാണ് തിരുത്തുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെയില് കുറച്ച് ശക്തിയായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു തട്ടം വെച്ച് ഈ വെയിലിനെ മറക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത്,
3: അവർ തിരിച്ചറിയുന്നത്.
2: അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ് കൂടിയുണ്ട്, എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത്.
3: പ്രത്യേകം തിരിച്ചറിയപ്പെടുന്ന ഒരു വേഷങ്ങളോ,
2: അതെ,
3: നേതാവിന് അണികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേഷം വേഷഭൂഷാദികളൊന്നും
2: സ്വീകരിച്ചില്ല. മാത്രമല്ല പിന്നെ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ പള്ളിയിലൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്, അയ്യൂക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്.
3: പൊതുവെ സാധാരണ ആളുകൾക്കിടയിൽ നിൽക്കുന്ന ചില എന്താണ് പ്രഗത്ഭരായ ആളുകൾ,
2: അതെ,
3: അല്ലെങ്കിൽ ഇപ്പൊ ഒരു രാജഭരണം നടക്കുമ്പോ രാജാവ്,
2: അതെ,
3: ഇനി ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി,
2: അതെ,
3: അംഗരക്ഷകരും പോലീസും മറ്റൊക്കെ ചുറ്റും കൂടി അറിയാൻ പറ്റും.
2: ഒരു മെമ്പർ ആയിരുന്നാൽ പോലും, ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും തന്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ് അയാൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമ്മൾ ഒരു വല്ലാത്തൊരു ചരിത്രത്തിലൊരു വല്ലാത്തൊരു മാതൃകയാണ്. മാത്രമല്ല ഇത് അപ്പടി പ്രവാചകന്റെ അനുചരന്മാർ പകർത്തി എന്നാണ്, ഖുദുസിന്റെ താക്കോലുകൾ വാങ്ങാൻ വേണ്ടി. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിനും ബ്രിത്തിനും ഖുദുസിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി, കാരണം അമീർ വരികയാണ്, അമീർ ഉമർ വരികയാണ്, അപ്പോൾ ഭയങ്കരമായ സ്വീകരണത്തിന് വേണ്ടി ആ നാട്ടുകാർ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവർ ഉമർ റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ബ്രിത്യനാണ് ഉമർ എന്നുള്ളത് തെറ്റിദ്ധരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെയും സാധാരണക്കാരായി, സാധാരണക്കാരിൽ ഒരുവനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചത് എന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് 4 ദിവസം ഈ കുബയിൽ കഴിച്ചു കൂട്ടാണ്. ഒരുപാട് സംഭവങ്ങൾ ആ ഒരു 4 ദിവസത്തിനിടക്ക് സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ത്, അലി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും മദീനയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ആലോചിക്കണം, അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ടാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അപ്പൊ ചില ഡ്യൂട്ടികൾ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരുന്നത്. അതായത് അമാനത്ത് സ്വത്തുക്കളുണ്ട്, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആളുകൾക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണം അലിയെ എന്ന് പറഞ്ഞിട്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോരുന്നത്. അപ്പോൾ ഇവർ പോകുന്നതിന് ശേഷം 2-3 ദിവസം ഇവിടെ മക്കയിൽ നിന്ന് അതൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അലി റളിയല്ലാഹു നടന്നുകൊണ്ടാണ് വരുന്നത്. അതായത് ആ യാത്രയെക്കുറിച്ച് തന്നെ ഹദീസിൽ കാണാൻ കഴിയും. പകൽ അദ്ദേഹം തണലിൽ വിശ്രമിക്കും, രാത്രി അദ്ദേഹം അവിടെ പിന്നെ യാത്ര നടത്തും. അപ്പം ഏകദേശം ഒരു ദിവസം ഒരു 50-60 കിലോമീറ്റർ അദ്ദേഹം നടന്നിരുന്നു എന്നാണ്. അങ്ങനെ മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ പൊട്ടിയിരുന്നു എന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അങ്ങനെ കണ്ടു, പിന്നെ മദീനയിലേക്ക് പ്രവേശിച്ചു, അവർ ഭയങ്കരമായിട്ടുള്ള ആശ്ലേഷണം ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു സംഭവം കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം വരുന്നത് പിന്നെ സുഹൈബ് റൂമി റളിയല്ലാഹുവിനായിരുന്നു. ആ ചരിത്രമൊന്നും നമ്മൾ പറയേണ്ടതില്ല. അദ്ദേഹം എല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ആശ്ലേഷണം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം രണ്ട് ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്തിന്? അതായത് പ്രവാചകനാണോ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ആ ഒരു വേദ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തൊരു പോയിന്റ് എന്താണ്? അദ്ദേഹം സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, എന്നാൽ ഹദിയയിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കും. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ പ്രവേശിച്ചപ്പോൾ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് പ്രവാചകൻ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറയണം, അള്ളാഹുവിൻ്റെ റസൂൽ, ഇതെൻ്റെ സ്വതക്കയാണ്. ആ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയും. വീണ്ടും ഈ ടെസ്റ്റിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം ഉണ്ടല്ലോ, അതെന്താണ്? ഇദ്ദേഹം ഹദിയയിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുത്തതിൽ നിന്ന് ഭക്ഷിക്കുമെന്നാണ്. അപ്പം രണ്ടാം തവണ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? പിന്നെ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് ചെന്നിട്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇതിൻ്റെ ഹദിയയാണെന്ന് പറയും. ആ പ്രവാചകൻ സന്തോഷത്തോടു കൂടി അതിൽ നിന്ന് ഭക്ഷിക്കുകയും തൻ്റെ കൂടെയുള്ള അനുചരന്മാരോട് ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം പരീക്ഷിച്ചറിയുന്ന ഒരു ഘട്ടം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു, പ്രവാചകൻ ആദ്യത്തെ പള്ളിയുടെ നിർമ്മാണം നടത്തുകയാണ്. നമ്മൾ പറഞ്ഞു അവിടെ നമസ്കരിക്കുന്നത് എന്തിനു തുല്യമാണ്? ഒരു ഉംറക്ക് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കുബയിലെ പള്ളിയാണത്. അപ്പോൾ കുബയിലെ പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ ഖിബില നിർണയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ന് മക്കയിലേക്കല്ല അവർ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്, പിന്നീടോ അവർ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. പിന്നീടാണല്ലോ ഖിബില മാറ്റം ഉണ്ടാകുന്നത്. മാത്രമല്ല അതിനെ പുകഴ്ത്തിക്കൊണ്ട് സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫീഹി റിജാലുൻ, അതിൽ ചില ആളുകളുണ്ട് അവർ ശുദ്ധി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുബയിലെ പ്രത്യേക പിന്നെ ആളുകളുടെ ഒരു പ്രത്യേകത അവർ വൃത്തിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചയും മദീനയിൽ നിന്ന് നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ കുതിരപ്പുറത്തോ എവിടെ വരുമായിരുന്നു? ഈ കുബയിൽ വരുമായിരുന്നു, ഈ പള്ളിയിൽ വരുമായിരുന്നു. അപ്പം ഇങ്ങനെ ഒട്ടേറെ ചരിത്ര പാഠങ്ങൾ മദീനയിലേക്ക്, ആ മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണും കാതും, ഇന്നവർക്ക് ദുൽഹിജ്ജ 10 അവർ കല്ലേറ് നടത്താനുള്ള ആ ഒരു സമയക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൽബിയത്ത് അവസാനിക്കുകയും പിന്നെ ഉംറ, പിന്നെ നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കി സാധാരണ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ മദീനത്തു റസൂൽ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുഭൂതി മാത്രമല്ല, നമുക്കൊരു വിശ്വാസത്തിൽ ഒരു ഒരു വർദ്ധനവ് കിട്ടുന്ന അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ മണ്ണും അതിൻ്റെ മലകളുമൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു എന്നൊരു ഒരു ഒരു ചാരിതാർത്ഥ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു അനുഭവം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്.
1: പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 42 മുതൽ 44 വചനങ്ങൾ. പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ ജനത കളവാക്കി. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ എല്ലാവരും അവരുടെ സമൂഹത്താൽ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم

0: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് അതിൻ്റെ 42, 43, 44 കൂടിയ 3 ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ ആയത്തുകളുടെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വഇൻ യുകദ്ദിബൂക ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വസമൂദ്. വഇൻ യുകദ്ദിബൂക, അവർ നിന്നെ കളവാക്കുന്ന പക്ഷം, അവർ നിന്നെ കളവാക്കുന്നതായാൽ, ഫഖദ്, തീർച്ചയായും, കദ്ദബത് ഖബ്ലഹും, അവർക്ക് മുമ്പേ കളവാക്കിയിട്ടുണ്ട്. ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനതയും, വ ആദ്, ആദിൻ്റെ ആദ് സമുദായവും, വ സമൂദ്, സമൂദ് ഗോത്രവും, വ ഖൗമു ഇബ്രാഹീമ, ഇബ്രാഹിം നബിയുടെ ജനതയും, വ ഖൗമു ലൂത്ത്, ലൂത്തിൻ്റെ ജനതയും, വ അസ്ഹാബു മദിയൻ, മദിയൻ ദേശക്കാരും, വകുദ്ദിബ മൂസ, മൂസാ നബിയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഫഅംലൈതു ലിൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടി നൽകുന്നു, സാവകാശം നൽകുന്നു. നിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നു. സുമ്മ അഖദ്തുഹും, പിന്നെ നാം അവരെ പിടികൂടുന്നു. സുമ്മ അഖദ്തുഹും, പിന്നെ നാം അവരെ പിടികൂടുകയും ചെയ്യുന്നു. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പ്രതിഷേധം, നമ്മുടെ പ്രതിഷേധം അവരോട് എങ്ങനെയുണ്ട് എന്ന്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥമായിട്ട് പഠിപ്പിക്കുന്നത്. അഥവാ ഈ 3 ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ ജനത കളവാക്കിയ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ പ്രവാചകൻ മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ആ ജനത പ്രവാചകനെ നിഷേധിക്കുകയാണ് ചെയ്തത്, വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ബഹുഭൂരിപക്ഷം ആളുകളും. ആ സമയത്ത് പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്, വൈ യുകദ്ദിബൂക, അവർ നിന്നെ കളവാക്കുന്നതായാൽ, ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹും വ ആദും വ സമൂദ്. അഥവാ പ്രവാചകരെ, താങ്കൾ മാത്രമല്ല ആ ജനതയാൽ, തങ്ങളുടെ ജനതയാൽ കളവാക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് തങ്ങൾക്ക് മുമ്പ് വന്നു പോയിട്ടുള്ള ഓരോ പ്രവാചകന്മാരും അവരുടെ ജനതയാൽ കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ഫഖദ് കദ്ദബത് ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനത, അവർക്ക് മുമ്പേ നൂഹിൻ്റെ ജനത കളവാക്കിയിട്ടുണ്ട്. വ ആദ്, ആദ് സമുദായവും, വ സമൂദ്, സമൂദ് ഗോത്രവും. അഥവാ ആദ് സമുദായം ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും, സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും കളവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ സമുദായത്തെയും പ്രത്യേകം പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ എണ്ണി എണ്ണി പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, താങ്കൾ മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് ഈ പറയുന്ന ജനതകളെല്ലാം കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിലൊന്നാമതായി പറഞ്ഞത് നൂഹ് നബിയുടെ ജനതയെക്കുറിച്ചാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായ ആയത്തുകളിലൂടെ, അധ്യായങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തു ശുഅറയിൽ കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, നൂഹിൻ്റെ ജനത ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട് എന്ന് സൂറത്തു ശുഅറയിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തുൽ ഖമറിൽ കാണാം, كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون وازدجر. സൂറത്തുൽ ഖമറിൽ ഈ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. ഇങ്ങനെ പല അധ്യായങ്ങളിലും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ അവരുടെ ജനത കളവാക്കിയതായിട്ട് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. രണ്ടാമതായി പറഞ്ഞത് ആദ് സമുദായത്തെക്കുറിച്ചാണ്, അതും ഈ തരത്തിൽ നമുക്ക് കാണാം. കദ്ദബത് ആദുൻ അൽ മുർസലീൻ, ആദ് സമുദായം ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. ആ ജനത പറയുകയാണ് സൂറത്ത് ഹൂദിൽ കാണാം, ഖാലു യഹൂദ് മാജ്തന ബിബയ്യനതിൻ വമാ നഹ്നു ബിതാരികി ആലിഹതിന അൻ ഖൗലിക വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഇങ്ങനെ നിരവധിയായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ ജനതയെയും എടുത്തു പറയുന്നത് കാണുവാൻ കഴിയും. കദ്ദബത് സമൂദ് അൽ മുർസലീൻ, സമൂദ് ഗോത്രം ആ പ്രവാചകന്മാരെ കളവാക്കി, അവരിലേക്ക് നിയോഗിച്ച, അവരിലേക്ക് ദൃഷ്ടാന്തമായിട്ട് അയച്ച ആ ഒരു ഒട്ടകത്തെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഖുർആനിൽ കാണാം, സൂറത്ത് ശംസിൽ കാണാം. ഫകദ്ദബൂഹു ഫഅഖറൂഹ, അവർ അദ്ദേഹത്തെ കളവാക്കി, അഥവാ സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കളവാക്കി. ഫഅഖറൂഹ, അങ്ങനെ അവർ അതിനെ അറുക്കുകയും ചെയ്തു, ആ ഒട്ടകത്തെ അവർ അറുക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെക്കുറിച്ച് പറയുന്നുണ്ട്, ധാരാളം സ്ഥലത്ത് ആ കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഖുതുലൂഹു ഔ ഹരികൂഹു ഫഅൻജാഹുല്ലാഹു മിനന്നാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയിൽ പ്രബോധനം നടത്തുമ്പോൾ ആ സമുദായത്തിൻ്റെ ആ ആളുകളുടെ മറുപടി, ഫമാ കാന ജവാബ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മറുപടി, ഇല്ലാ അൻ ഖാലു ഖുതുലൂഹു, നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലുക, ഔ ഹരികൂഹ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുട്ടുകരിച്ചു കളയുക എന്നതായിരുന്നു. പക്ഷേ ഫഅൻജാഹുല്ലാഹു മിനന്നാർ, അല്ലാഹു ആ തീയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അവർ പറയുന്നത് ഖാലു ഹരികൂഹു വൻസുറു ആലിഹതക്കും, ഇബ്രാഹിം നബിയുടെ ജനത പറയുക, അവർ പറയുക നിങ്ങൾ അദ്ദേഹത്തെ ചുട്ടുകരിച്ചു കളയുക, എന്നിട്ട് നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നിരവധിയായ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാൻ നമുക്ക് സാധിക്കും, അറായിബുൻ അൻത അൻ ആലിഹതിയ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലർജുമന്നക വഹ്ജുർനി മലിയ. ഇബ്രാഹിം നബി ആദ്യം തൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടാ പറയുന്നത്, ആ പിതാവിൻ്റെ മറുപടിയായിരുന്നു ഇത്, എൻ്റെ ദൈവങ്ങളെ വെറുക്കുകയാണ് ഇബ്രാഹീമേ, നീ ഈ പരിപാടി നിർത്താത്ത പക്ഷം ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് നൽകുന്ന മറുപടി. ഇനി ലൂത്ത് നബിയുടെ ജനതയെക്കുറിച്ചാണ് ഇവിടെ മറ്റൊന്ന് പറയുന്നത്. കദ്ദബത് ഖൗമു ലൂത്തിൻ അൽ മുർസലീം, സൂറത്ത് ശുഅറായിൽ കാണാം, ലൂത്ത് നബിയുടെ ജനത ആ പ്രവാചകന്മാരെ കളവാക്കി. അവിടെ വീണ്ടും കാണാം, സൂറത്ത് നംലിൽ കാണാം ആ ജനതയെക്കുറിച്ച്, ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറിയതികും. ആ ജനതയുടെ മറുപടി അവർ പറഞ്ഞത് ഇപ്രകാരമാണ്, അഖ്രിജു ആല ലൂത്തിൻ, ലൂത്തിൻ്റെ ആളുകളെ നിങ്ങൾ പുറത്താക്കുക, മിൻ ഖറിയതികും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുക എന്നായിരുന്നു. ഇതേപോലെ തന്നെ മദിയൻ ദേശക്കാർ, വാസ്ഹാബ് മദിയൻ, മദിയൻ ദേശത്തിലെ ആളുകൾ അഥവാ ഷുഐബ് നബിയുടെ ജനതയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഷുഐബ് നബിയുടെ ജനതയും അദ്ദേഹത്തെ കളവാക്കുകയുണ്ടായി. ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളെടുത്താൽ വിവിധ അധ്യായങ്ങളിലായിട്ട് വിശദമായിട്ടും സംക്ഷിപ്തമായിട്ടും മുൻകഴിഞ്ഞു പോയതായ പ്രവാചകന്മാരെ ആ ജനത കളവാക്കുന്ന സംഭവമാണ് ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. ആ കാര്യമാണ് ഈ സൂറത്തിലെ ഈ അധ്യായത്തിലും വയ്യുഖദ്ദിബൂക, പ്രവാചകരെ അവർ താങ്കളെ കളവാക്കുന്നതായാൽ എന്ന് പറഞ്ഞിട്ട് അതിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല. തഫ്സീർ സഅദിയിലൊക്കെ കാണാം, പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ്, അഥവാ പ്രവാചകരെ താങ്കൾ മാത്രമല്ല ഒരു ജനതയാൽ കളവാക്കപ്പെട്ടതായിട്ടുള്ളത്, ഇപ്രകാരം മുൻകഴിഞ്ഞു പോയ ഓരോ പ്രവാചകന്മാരും അവരുടെ ജനതയാൽ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പ്രവാചകനെ കളവാക്കിയത് താങ്കളെയല്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നതെല്ലാം നമുക്ക് തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. അഥവാ ഇവിടെ വിശദീകരിക്കുന്നത് പ്രവാചകനൊരു ആശ്വാസ വാക്കായിക്കൊണ്ടാണ് പ്രവാചകന്റെ ജനത പ്രവാചകനെ കളവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ ഇതാദ്യമായിട്ടല്ല. ഫഖദ് കദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദുൻ വസമൂദ്. നൂഹിന്റെ ജനതയും ആദ് സമുദായവും സമൂദ് ഗോത്രവും ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. വഖൗമു ഇബ്രാഹീമ വഖൗമു ലൂത്ത്. ഇബ്രാഹിം നബിയുടെ ജനതയും ലൂത്ത് നബിയുടെ ജനതയും ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. വഅസ്ഹാബു മദിയൻ. മദിയൻ ദേശത്ത് ആളുകളും മദിയന്റെ ആളുകളും അഥവാ ശുഐബ് നബിയുടെ ജനതയും ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. വകുദ്ദിബ മൂസ. മൂസയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. മൂസ നബിയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഫഅംലൈതു ലിൽ കാഫിരീൻ. ഈ കളവാക്കിയ ആ പ്രവാചകന്മാരെയെല്ലാം നിഷേധിച്ചു തള്ളിയ കളവാക്കിയ ആ നിഷേധികൾക്ക് നാം സമയം നീട്ടി നൽകുകയാണ്. അവർക്ക് നാം സമയം നീട്ടി നൽകുന്നു. അങ്ങനെ അവർ ആ ലഭിച്ച സമയത്ത് അഹങ്കാരികളായിക്കൊണ്ട് അക്രമം കാണിച്ചുകൊണ്ട് അവരുടെ ആ ദുർമാർഗത്തിലായിക്കൊണ്ട് അങ്ങനെ കഴിയുകയാണ്. സുമ്മ അഹത്തുഹും. പിന്നീട് നാം അവരെ പിടികൂടുന്നു. സുമ്മ അഹത്തുഹും. പിന്നീട് നാം അവരെ പിടികൂടുന്നു. ഫകൈഫ കാന നകീർ. അപ്പോൾ എങ്ങനെയുണ്ട് അവരോ നമ്മുടെ ആ പ്രതികാരം എങ്ങനെയുണ്ട്? അഥവാ ഈ കളവാക്കിയ ജനതയെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടി നൽകുകയും അങ്ങനെ അവരാ കളവുകളിലായിട്ട് ആ അക്രമങ്ങളിലായിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്കൊരു ശിക്ഷയിറക്കിക്കൊണ്ട് ആ ജനതയെയെല്ലാം പിടികൂടുകയാണ്. അത് വിശദമായി പ്രതിപാദിക്കേണ്ടതില്ല. നൂഹ് നബിയുടെ ജനത ഒരു വെള്ളപ്പൊക്കത്തിലൂടെ നശിച്ചു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ് സമുദായം സമൂദ് ഗോത്രം ഒരു ഘോര ശബ്ദത്തിലൂടെയും അതേപോലെ ദിവസങ്ങളോളം നീണ്ടുനിന്ന ശക്തമായ കാറ്റിലൂടെയും ലൂത്ത് നബിയുടെ ജനതയെ അള്ളാഹു കീഴ്മേൽ മറിച്ചുകൊണ്ട് ആ ജനതയെ നശിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ശുഐബ് നബിയുടെ ജനതയെ ഒരു ഘോര ശബ്ദത്തിലൂടെ നശിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ആ സമുദായങ്ങളൊക്കെ അവരുടെ ആ ദുർമാർഗത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ അഖത്തുഹും. പിന്നെ നാം അവരെ പിടികൂടി എന്നർത്ഥം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ദുർമാർഗത്തിന് ആ നിഷേധത്തിന് ധിക്കാരത്തിന് ഒരു പ്രതികാരമെന്നോണം അല്ലാഹു പിന്നീട് അവരെ പിടികൂടുകയുണ്ടായി. ഇത് പ്രവാചകരെ താങ്കൾക്ക് മാത്രമുള്ള ഒരു നിഷേധമല്ല, മറിച്ച് താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ജനതകളാൽ ഇങ്ങനെ ഒരു നിഷേധം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ആ ജനത ആ പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായി പഠിക്കുക. നമ്മൾ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ നോക്കാം. വൈയുകദ്ദിബൂകം. അവർ നിന്നെ കളവാക്കുന്നതായാൽ ഫഖദ് കദബത് ഖബ്ലഹും ഖൗമു നൂഹിം വആദും വസമൂദ്. അവർക്ക് മുമ്പേ നൂഹിന്റെ ജനതയും ആദ് സമുദായവും സമൂദ് ഗോത്രവും കളവാക്കിയിട്ടുണ്ട്. വഖൗമു ഇബ്രാഹീമ വഖൗമു ലൂത്ത്. ഇബ്രാഹിം നബിയുടെ ജനതയും ലൂത്ത് നബിയുടെ ജനതയും കളവാക്കിയിട്ടുണ്ട്. വാസ്ഹാബും മദിയന. മദിയനിലെ ആളുകളും ശുഐബ് നബിയുടെ ജനതയും കളവാക്കിയിട്ടുണ്ട്. വകുദ്ദിബ മൂസ. മൂസയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഫഅംലൈതു ലിൽ കാഫിരീൻ. നിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടി നൽകുന്നു, സാവകാശം നൽകുന്നു. സുമ്മ അഖത്തുഹും. പിന്നീട് നാം അവരെ പിടികൂടുകയും ചെയ്യുന്നു. ഫകൈഫ കാന നകീർ. അപ്പോൾ എങ്ങനെയുണ്ട് ആ പ്രതികാരം, അവരോട് ചെയ്ത പ്രതികാരം എങ്ങനെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഇതുപോലെയുള്ള ചരിത്ര പാഠങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ ഹജ്ജിലെ 42 മുതൽ 44 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
2: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ദൃശ്യം, പിസായിലെ ചരിഞ്ഞ ഗോപുരവും ഇറ്റലി വിശേഷങ്ങളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു സിബ്ഹത് മടത്തോടി ഇബ്നു അലി.
1: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചില യാത്രകൾ നടത്തുകയാണ്. ആ യാത്രകൾ കടലിനപ്പുറത്തേക്ക് വരെ നീളുന്നുണ്ട്. ചിലത് ലോകാത്ഭുതങ്ങളിലേക്കാണ്. ഇന്ന് നമ്മൾ ഒരു ലോകാത്ഭുതം കാണാനാണ് പോകുന്നത്. നമ്മുടെ ആ ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രമുഖ സഞ്ചാരി സിബ്ഹത് മടത്തൊടിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ എടത്തനാട്ടുകര സ്വദേശിയാണ്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ, ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ, അദ്ദേഹം 25 വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അദ്ദേഹം പരിചിതനാണ്. ഡൽഹിയിലും മറ്റു ചില ലോകാത്ഭുതങ്ങളുമൊക്കെ അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. സിബ്ഹത് മടത്തൊടി സാർ, താങ്കളെ സ്വാഗതം ചെയ്യുന്നു.
2: സ്വാഗതം.
1: സാധാരണ നിർമ്മിതികൾ, കെട്ടിടങ്ങൾ, കെട്ടിട സമുച്ചയങ്ങളൊക്കെ അതിൻ്റെ വലിപ്പം കൊണ്ടും മറ്റുമാണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത്. എന്നാൽ നല്ല ഒരു നിർമ്മാണം ചരിഞ്ഞു പോയതുകൊണ്ട് മാത്രം ലോകത്തിൽ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒന്നുണ്ട്, പിസ ഗോപുരം, ചരിഞ്ഞ ഗോപുരം. ഈ ചരിവാണ് അതിൻ്റെ
2: അത്ഭുതം.
1: നമുക്ക് അതിനെക്കുറിച്ചാവാം. എങ്ങനെയാണ് സിബ്ഹത് സാർ ഈ ഗോപുരം ചരിഞ്ഞത്?
2: ഇറ്റലിയിലാണ് സംഭവം. ഇറ്റലിയിലാണ് പിസ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലെ പിസ ഗോപുരത്തെക്കുറിച്ച് നമ്മൾ പിന്നെ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒന്നാണ് പിസ ഗോപുരം. പിസ ഗോപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പള്ളിമേടയാണത്. അപ്പുറത്തൊരു ഒരു കത്രിയിടൽ. ഈ കത്രിയിടലിന് വേണ്ടിയിട്ടൊരു പള്ളിമണി അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ആ ബിൽഡിംഗ് ഒരു സിലിണ്ടർ രൂപത്തിലാണ് വരുന്നത്, റൗണ്ടായിട്ട്. ഈ റൗണ്ടിലെ ഒരു കൺസ്ട്രക്ഷൻ ഒരു 3 താഴത്തേക്ക് കഴിഞ്ഞ് അതിൻ്റെ ഒരു 5-10 കൺസ്ട്രക്ഷൻ വന്നപ്പോഴൊക്കെ തന്നെ ഇത് ചരിയാൻ തുടങ്ങി. ഈ സംഭവം ചരിയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നിർത്തിവെക്കുകയും പിന്നീട് ഒരു വർഷങ്ങൾക്ക് ശേഷം, ഞാൻ അവർ പറയുന്നത് 100 എന്നൊക്കെ പറയുന്നുണ്ട്, 100 ശേഷം അതങ്ങനെ ഡിസ്പോസ് ചെയ്യാതെ അവിടെ കിടന്നപ്പോൾ മറ്റൊരു എൻജിനീയർ വന്നിട്ട്, ആ എൻജിനീയർ ജിയോൺ വാണി സിമോൺ എന്നൊരു എൻജിനീയർ വന്നിട്ട്, അയാൾക്ക് അതായത് ഒന്നുകൂടി കൺസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹം വരികയും ആ ചരിവിനനുസരിച്ച് അതിൻ്റെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോവുകയും ചെയ്യാണ്. അതായത് ചെരിഞ്ഞ് വരുന്നിടത്തേക്ക് ഭാരം കുറഞ്ഞു, ചെരിവ് ഉള്ള ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭാരം കൂട്ടി വെച്ചും കൊണ്ട് അദ്ദേഹം അത് കൺസ്ട്രക്ഷൻ നടത്തിയതിലാണ്. ഏകദേശം 1372 കാലഘട്ടത്തിലായപ്പോഴേക്കിന് അതിൻ്റെ 7 കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് 8 7 പള്ളിമണികൾ, സപ്തസ്വരങ്ങളുടെ ആ പള്ളിമണികൾ നിർമ്മിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. നമുക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു കൺസ്ട്രക്ഷൻ പരാജയപ്പെടുമ്പോൾ നമ്മളത് അടിച്ചു മുളിച്ച് മാറ്റി പോലെ, ഒരു കൺസ്ട്രക്ഷനെ വികടമായ രൂപത്തിൽ വന്നപ്പോൾ അത് പരാജയപ്പെടുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ കൊണ്ടുവന്ന് നിലനിർത്തിക്കാണ്ട് അതിനെ ഒരു ലോകാത്ഭുതമാക്കി മാറ്റി എന്ന്